0: ചെടികളുടെ മുഷരിഫായിട്ട്
1: ഒരുപാട് ആളുകൾക്ക് PhD
0: ആ PhDന്റെ മേൽനോട്ടക്കാരനായി. അദ്ദേഹം വലിയ ആളാണെങ്കിലും പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു
1: ഉസ്താദും ശിഷ്യനുമാണ്.
0: അപ്പൊ ആ ഒരു ബന്ധം ഷെയ്ഖ് മുഹമ്മദ് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്നായിട്ട് അറിയപ്പെട്ടത്.
1: അറബി ഭാഷയുമായുള്ള
0: അറബി ഭാഷയായിട്ട് നല്ല ബന്ധമുണ്ട്.
1: അതായിരിക്കും
0: അയാളുടെ പ്രൊഫൈലുകളായിരിക്കും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല. എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നേ ഉള്ളൂ.
1: ശരി മാഷാ. എന്നാണ് യാത്ര ആരംഭിക്കുന്നത്?
0: 16-ാം തീയതി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകും.
1: അതെ,
0: 16-ാം തീയതി വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ 17-ാം തീയതി രാവിലെ എംബസിയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സൗദി എംബസിയിൽ സഫറത്തുൽ ഹർമൈൻ, അവര് ആണ് അവിടുന്നാണ് അതിന്റെ ഇപ്പോ വിസാറത്തുൽ ഖാരിജിയന്റെ വിസ എനിക്ക് ബൈ മെയിൽ കിട്ടി.
1: അൽഹംദുലില്ലാ.
0: എന്നാൽ ബാക്കിയുള്ള കടലാസുകളൊക്കെ അവിടുന്നാണ് കിട്ടുക. അവിടെ
1: ഹജ്ജിന്റെ
0: ഹജ്ജിന്റെ ടെന്റുകളും ബാക്കിയുള്ള ഷെഡ്യൂളുകളൊക്കെ.
1: അതെ.
0: അപ്പോ അത് കളക്ട് ചെയ്യും. അവിടെ പോയി അവരുടെ ഒരു സ്വീകരണമോ ഒക്കെ ഉണ്ടാകും. ഉമ്രക്ക് ആവശ്യമായ പിന്നെ ഉമ്ര കിറ്റ്, തുണി, ചെരുപ്പ്, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ അവര് തരുന്നാണ് പറയുന്നത്. മുൻകഴിഞ്ഞ പരിചയമുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്.
1: അത് ശരി.
0: അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് പിറ്റേന്ന് 18-ാം തീയതി ഇവിടുന്ന് ഇൻഷാല്ലാ പോകും.
1: ഡൽഹിയിൽ നിന്ന് യാത്ര
0: ചെയ്യും. 3-ാം തീയതി രാവിലെ 10 മണിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരും എന്നാണ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലായത്.
1: ഈ ഒരു സാധാരണയിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, അങ്ങനത്തെ ഏതെങ്കിലും കഴിഞ്ഞ തവണകളിൽ അവസരം കിട്ടാത്ത ഏതെങ്കിലും പുതിയ ഒരു ഇടങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ?
0: കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായി കൂടിയിട്ട് പിന്നെ അയിമത്തുകളെയൊന്നും പെട്ടെന്ന് കാണാൻ കഴിയില്ല ഹജ്ജ് സീസണിൽ. പിന്നെ യൂണിവേഴ്സിറ്റികളിലും ഉമ്മുൽഖുറ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകാറുണ്ട്. എന്നാൽ അല്ലാതെയും പലപ്പോഴും പോയിട്ടുണ്ട്. ഞാനിതിന്റെ മുമ്പ് സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് ബഹുമാന്യനായ ഷാക്കിർ,
1: ഡോക്ടർ
0: സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഹുസൈൻ സലഫി, ഞങ്ങൾ 3 പേരും അവിടെ സൗദി അറേബ്യയില് റിയാദിൽ ചെന്നിറങ്ങി സൗദി ഗസ്റ്റായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും പല യൂണിവേഴ്സിറ്റികളിലും പിന്നെ ഇമാമുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഹജ്ജ് കാലങ്ങളിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്ന് പോകും. ഹജ്ജിന് വന്നാന്നുള്ള ഒരു പരിഗണന അവരുണ്ടാവുള്ളൂ. എന്നാലും ഒക്കെ ഒന്ന് കണ്ടുപോരാനൊക്കെ മദീന യൂണിവേഴ്സിറ്റി പോകാറുണ്ടായിരുന്നു. മുജമ്മൽ മലിക് ഫഹദില് ഞാൻ ഖുർആനിന്റെ തെർജുമ ചെയ്ത ആളാന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക പരിഗണന തരും. എത്ര ആൾ കൂടെ ഉണ്ട് എന്ന് ചോദിച്ച് അത്രയും ആൾക്ക് ഓരോരോ കോപ്പി, 300 ആളുകൾ ഉണ്ടെങ്കിൽ 300 കോപ്പി അവര് വെട്ടിത്തരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഈ പ്രാവശ്യം അതിനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മദീനത്തും മക്കത്തും ഒക്കെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുമായി കൂടിയിരിക്കും. അവരുടെ സെന്ററുകളിൽ, റൂമുകളിൽ, ഓഫീസുകളിൽ ചെന്ന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെയ്യും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കുള്ള ഒരു പ്രതീക്ഷ ഈ ഹജ്ജ് ക്യാമ്പില് പ്രധാനപ്പെട്ട മക്കയിലെ അയിമത്തുകളടക്കമുള്ള ഇമാമുകളടക്കമുള്ള പ്രധാനികൾ ഈ ക്യാമ്പിലുണ്ടാവും. അതുപോലെ പണ്ഡിതന്മാരും ഉണ്ടാവും.
1: അതെ.
0: ഈ അതിഥികൾ എന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടാവും.
1: ഉണ്ടാവും.
0: ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള അതിഥികൾ പണ്ഡിതന്മാരും ഉണ്ടാവും. അപ്പൊ അവരുമായി കഴിയുന്നത്ര ഒന്ന് ബന്ധപ്പെടാനും ഒരു സലാമാക്കാനെങ്കിലും വലിയ വലിയ ആളുകളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
1: ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഹജ്ജിന്റെ ഇപ്പൊ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇവിടുന്ന് തക്കുവുണ്ടാക്കി അവിടെ പോയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ കുറെ സഹായികൾ ആവശ്യമായി വരാറുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ KMCC പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ്. അവരൊക്കെ വലിയ സേവനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം,
0: അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇപ്പോ ഇസ്ലാഹി സെന്ററിന്റെ ആളുകളാണെങ്കിലും KMCC ആളുകളാണെങ്കിലും ഒക്കെ അവിടെ ചെയ്യുന്നത്. വലിയ വലിയ സേവനമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷവും ഒക്കെ അവർക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലേ എന്നൊക്കെ തോന്നല്. കാരണം ആളുകൾ വന്ന് കൂടി
1: എണ്ണം കൂടുന്നത്
0: കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു മുറുക്ക് കഞ്ഞിവെള്ളം, KMCC കഞ്ഞിയൊക്കെ തന്നപ്പോൾ അവർക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കഞ്ഞി കിട്ടുക, കാരണം നമ്മൾ കുടിച്ച് ശീലിച്ച ഭക്ഷണം. അതുപോലെ ഭക്ഷണം കിട്ടാത്തപ്പോ ഭക്ഷണങ്ങള്, അതൊക്കെ കൊണ്ടുവന്ന് തന്ന നമ്മുടെ ഇസ്ലാഹി സെന്റർ, ജിദ്ദ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകര്, അവരുടെ കാലഘട്ടത്തിലുള്ള പ്രവർത്തകർ, അവരൊക്കെ വളരെയധികം സേവനം ചെയ്യാറുണ്ട്. അതുപോലെ കെ എം സി സിക്കാരും പിന്നെയുള്ള മറ്റു വളണ്ടിയേഴ്സും ധാരാളമായിട്ട് ഉണ്ട്. അന്ന് മക്കയിലും നമുക്ക് നല്ല ഒരു ടീം അൽഹംദുലില്ലാ അന്നുണ്ട്, ഇന്നും ഉണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഉണ്ടാകും ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ, മാഷാല്ലാ, അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി മക്കയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കഅബയും അവിടുത്തെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും, ഏറ്റവും അവസാനമായ യാത്രയിൽ കണ്ട ഇതൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് അതിനൊന്ന് വിവരിക്കാൻ പറ്റുക?
0: അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായി തോന്നിയാൽ, ആദ്യമായി കഅബ കണ്ടപ്പോൾ എനിക്കുണ്ടായ, കാരണം ആദ്യമായിട്ട് ചെല്ലാണല്ലോ, അപ്പൊ ഉണ്ടായ ആ ഒരു തഖവയും ബാക്കിയുള്ള കാര്യങ്ങളും അത്ര ഇപ്പൊ കിട്ടുന്നില്ല എന്നൊരു തോന്നില്ല. എന്താന്ന് പറഞ്ഞാൽ തിരക്കും ബഹളും, കാരണം അത്രയും ആള് ആയിപ്പോയല്ലോ. അപ്പോ എന്നാലും ഇൻഷാല്ലാ നമ്മുടെ മനസ്സ് അള്ളാഹു മനസ്സിലേക്കാണല്ലോ നോക്കല്. അതായത് സ്വസ്ഥമായി, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് തവാഫ് കഴിഞ്ഞാൽ ആ മതാഫിൽ തന്നെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനിരിക്കും. അത് ഇപ്പൊ പിന്നെ ഉച്ചയാണെങ്കിലും നമ്മളൊക്കെ അങ്ങനെ വെയിൽ അനുഭവപ്പെടാറില്ല, അടിയിലല്ല തണുപ്പായിരിക്കും മാറുകൾ. അപ്പോ അവിടെ ഒരു കാലി അസറിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ അസർ നിസ്കരിക്കും, എന്നിട്ട് അവിടെ ഖുർആൻ ഓതി കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഅബ അങ്ങനെ നോക്കി നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ആണ് പോകും, നമ്മുടെ ഒരു ആത്മീയ ലോകത്തേക്ക് പോകും. പിന്നെ മഗ്രിബ് നിസ്കരിക്കും, മഗ്രിബിന്റെ ശേഷം ഇശ വരെ അവിടെ ഇരിക്കും, ഇശ നമസ്കരിക്കും, എന്നിട്ട് പിന്നെ വീണ്ടും കുറെ നേരം ഇരിക്കും. അങ്ങനെ റൂമിലേക്ക് അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന ഭക്ഷണമൊക്കെ മെസ് അടക്കുമ്പോഴേക്ക് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നവര്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് അത്രയും ഇബാദത്ത് ചെയ്യാനും അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആത്മീയതയിലേക്ക് മടങ്ങാനൊക്കെ പറ്റുന്നു. ഇന്ന് അതൊന്നും പറ്റൂല.
1: തവാഫ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സമയം ഒന്നും കിട്ടൂല,
0: ഒന്ന് സ്ഥലവും കിട്ടൂല, ഒന്നും പറ്റൂല, ഒക്കെ അവിടുന്ന് പോകേണ്ട ഒരവസ്ഥ. അപ്പൊ അതാണ് ഉള്ളത്. അതുപോലെ അറഫയിലും മിനായിലും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഇബാദത്തായിരുന്നു. ദുരിതം കൂടുമ്പോ നമ്മൾ പടച്ചവനിലേക്ക് കൂടുതൽ
1: അടുക്കും,
0: അതേ അവസരത്തിൽ സന്തോഷം ഇതൊക്കെ ഉണ്ടാവുമ്പോ കുറച്ചും കൂടി ഇതാണല്ലോ.
1: സാധാരണ നമ്മുടെ അറഫ പ്രഭാഷണം ഇവിടുന്ന് അതിന്റെ ഒരു അതേ സമയത്ത് അതിന്റെ ഒരു ലൈവിൽ അതിന്റെ ഒരു മലയാള പരിഭാഷ കൊടുക്കാറുള്ളത്
0: കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്.
1: ഈ വർഷം അവിടെ ആകുമ്പോ സ്വാഭാവികമായിട്ടും
0: അത് പറ്റൂല,
1: അത് സാധ്യമല്ല.
0: അതേ അവസരത്തിലോ കഴിഞ്ഞ ഒരു 19-ലോ മറ്റോ ഞാൻ പോയെന്ന് അറഫ പ്രഭാഷണം റേഡിയോ സംവിധാനിച്ച് ഞാൻ കേൾക്കുകയും എന്റെ പിന്നെ ടെന്റിലുള്ള ആളുകൾക്ക് ഞാനത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലയാളികള് ആ ടെന്റിന്റെ ചുറ്റുഭാഗത്ത് ഒരു 10-300-400 ആളുകൾ അത് ശ്രവിക്കാൻ വേണ്ടി മൈക്കുണ്ടായിരുന്നു, ശ്രവിക്കാൻ വേണ്ടി വന്നു. അവിടുന്ന് തന്നെ ഞാൻ സ്പോട്ടിൽ നിന്ന് റേഡിയോയില് കേട്ടു, അത് എഴുതിയെടുത്തു, അത് അപ്പൊ തന്നെ ലൈവായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ അത് പറ്റൂല. അപ്പൊ ഇവരുടെ ടെന്റിലായതുകൊണ്ട് അയാതി
1: സാഹചര്യങ്ങളിൽ
0: അതല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയത് അറഫ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാൻ പറ്റുന്ന, ഗൂഗിൾ മുഖേനയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനത് റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി റേഡിയോന്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെങ്കിലും ചെയ്യാം.
1: ഹജ്ജ് എന്നുള്ളത് ഓരോരുത്തരുടെയും വല്ലാത്തൊരു അങ്ങേയറ്റത്തൊരാഗ്രഹമാണ്. ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് വല്ലാത്തൊരു കൊതിയാണ്. അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന, അതിനുവേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അശ്രദ്ധയിൽ അതിപ്പോഴൊന്നും ആവേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ച് ആകാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളോടൊക്കെ എന്താണ് ഒരു നിർദ്ദേശമായി സൂചിക്കുന്നത്?
0: ഒന്നാമത് ഹജ്ജ്, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയുന്ന ഒരാള് യു എ യിൽ 27 വർഷത്തോളം അയാള് ഹോട്ടൽ നടത്തിയിരുന്നു, യു എയിൽ താരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ താരിഫ് വഴിയാണ് യു എയിലുള്ള ഹാജിമാര് മക്കയിലേക്ക് ബൈ ബസ്സിന് പോകൽ കരമാർഗം. അപ്പൊ ഈ പോകുന്ന വഴിയിൽ ഈ ഹോട്ടലില് പിന്നെ ഇറങ്ങി വിശ്രമിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ യാത്ര അയക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ഒരു സുഹൃത്ത്,
1: മലയാളിയാണ്,
0: മലയാളി ഗുരുവായൂരുള്ള ആളാണ്. അദ്ദേഹം ആ 27 വർഷം ഹജ്ജിന് പോയില്ല, കാരണം അയാൾക്ക് തോന്നിയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ടില്ല. പിന്നെ അദ്ദേഹം നാട്ടില് റിട്ടേൺ അടിച്ച് വന്നു, വന്നിട്ട് എന്റെ കൂടെ ഹജ്ജിന് വന്നു. അത് അയാൾക്ക് ഭയങ്കരമായ ഒരു അനുഭവമായി. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ദരിദ്രനായിട്ടാണ് ചെറുപ്പത്തിൽ വളർന്നത്, പക്ഷെ അന്ന് ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു റീല് ജെ ഡി ടി ഇസ്ലാമില് ഉണ്ടായിരുന്നു വലിയൊരു റീൽ. ആ റീല് കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറിയുടെ ഒരു വാർഷികത്തില് ആ റീല് പ്രദർശിപ്പിച്ചു. അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇസ്ലാമിക് ലൈബ്രറിന്റെ വാർഷികത്തിലാണത്. എനിക്ക് തോന്നുന്നത് 81 മറ്റാണ്. അത് പ്രദർശിപ്പിച്ചപ്പോ ആജിമാര് കപ്പലിലാണെന്ന് പോണ്ട്, അന്ന് വിമാനത്തിലല്ല. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുന്നതും അവര് മക്കത്തും പോകുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. അവര് ഒരു നമ്മുടെ ഒരു മനസ്സ് പഠിച്ചോനെ, എനിക്കൊന്നും അവിടെ എത്താൻ കഴിയില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരിക്കണം എനിക്ക് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടിയത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ശരിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആരും കാര്യമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും ഹജ്ജ് ചെയ്യാൻ പറ്റും. കാരണം അള്ളാന്റെ വീട്ടിലേക്ക് പഠിച്ചവന് എനിക്കെന്റെ വീട്ടിലൊന്ന് വരണം, നിന്റെ വീട്ടിലൊന്ന് വരണം എന്ന് പഠിച്ചവനോട് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നൊരു സത്യവിശ്വാസിയോട് അല്ല പറയില്ല. അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പറ്റും, അതാണ്. പിന്നെ ഉള്ളത് എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുന്ന അതേ അവസരത്തിൽ ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാവുന്ന കടക്കാവുന്ന ഒരു ഭവനം കഅബയാണ്. ഇവിടെ ഈ കഅബയിൽ കടന്ന് ഹജ്ജ് നിർവഹിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെത്താം അവന്റെ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പൊ ഹജ്ജ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോ നിങ്ങളുടെ കയ്യും കാലും എത്ര ശുദ്ധമാണോ ആ ശുദ്ധി ശിഷ്ടകാല ജീവിതത്തിൽ പാലിച്ച് ഇനി പരലോകത്തുള്ള കഅബ എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള അള്ളാഹുവിന്റെ ഭവനം സ്വർഗം അവിടെ കാല് കുത്തുന്നത് വരെ ജീവിതം ശ്രദ്ധിക്കണം.
1: അതെ,
0: അത് എല്ലാ ഹാജിമാരും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഹജ്ജ് കൊണ്ട് ഒരുപാട് മാനസികമായും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ മാറിയത് നമുക്ക് അറിയില്ല. പക്ഷെ മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഗുണപാഠം ഹജ്ജിൽ നിന്ന് കിട്ടും.
1: ഒരു മാറ്റം സൃഷ്ടിക്കാൻ യഥാർത്ഥത്തിൽ
0: ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ട്. അത് മാറിയ ഒരുപാട് ആളുകളെ എനിക്കറിയുകയും ചെയ്യാം. ഭയങ്കരമായ ജീവിതത്തിൽ മാറിയ ഒരാളാണ്.
1: ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്, ഇത്തരം ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിലും. ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യം സൃഷ്ടിക്കാനൊക്കെ ഇന്നത്തെ ഒരു സംസാരം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും യാത്രയും ഹജ്ജിന്റെ കർമ്മങ്ങളുമെല്ലാം കൃത്യമായി മക്ബൂലും മബറൂറുമായ രൂപത്തിൽ നിർവഹിക്കാൻ, ആരോഗ്യത്തോടുകൂടെ എല്ലാം ചെയ്യാൻ, സാധാരണ ചെയ്തു വന്നിരുന്നതിനേക്കാൾ അപ്പുറത്ത് പുതിയ ചില സാധ്യതകളൊക്കെ അവിടെ ചെയ്യാനൊക്കെ ഉള്ളൊരു തൗഫീക്ക് ബഹുമാനനായ ഉസ്താദിന് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാ തിരിച്ചു വന്നതിനു ശേഷം ഇതുപോലെ ഹജ്ജിന്റെ ഈ വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഈ ഘട്ടത്തിൽ ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചു തന്നതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
0: നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊക്കെ ഞാനും പ്രാർത്ഥിക്കും.
1: മാഷാ, ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ, താല്പര്യം അറിയിച്ച ഒരു സന്തോഷം കൂടെ ഉണ്ട്. അള്ളാഹു ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ആളുകളുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു
0: സംസാരം
1: ശ്രോതാക്കൾ
2: ഇപ്പോൾ കേട്ടത് സവിശേഷം മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് രാജകീയ അതിഥിയായി പർപ്പൂർ മൗലവി, ഭാഗം 2. ഇതുവരെ സംസാരിച്ചത് കുഞ്ഞി മുഹമ്മദ് മദനി, പർപ്പൂർ.

0: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പന്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും, ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ആ ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്. അപ്പം മോളായ എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പെന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ആ ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പെന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാർ. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
1: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
0: അപ്പോൾ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷേ അപ്പോഴും ഉപ്പയെക്കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചേക്കുമല്ലോ, പിന്നെ അവർക്ക് കിട്ടുന്നില്ല. ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറേ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനുസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്. തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ പെൺമക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോള് ഇരിക്കുന്നുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്. മോള് ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ലേ. അത് പറയുമ്പോൾ മോള് കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം അതൊരു സിസ്റ്റത്തിൻ്റെ. അപ്പം ചില ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
1: തീർച്ചയായും. വാപ്പാന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു അവസാനൊരു തീരുമാനം എടുക്കുന്ന ആളെന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുമായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. ഞാൻ കണ്ടത് ഉമ്മ ഒരു മൂന്നും നാല് മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഒരു ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്തിങ്ങനെ ഇരുത്തിക്കാണ് ഒറ്റ വാക്കിൽ, ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാനെടുത്ത് ജെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു ഒരു തണലാണ് ആ ഒരു ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം പാൻ്റെ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കും.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ത്യാഗവും സമർപ്പണവും പഠിപ്പിക്കുന്ന ദുൽഹിജ്ജ മാസം അതിൻ്റെ പുണ്യ മാസ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവർക്കും പീസ് റേഡിയോ മോർണിംഗ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഹസൻ അൻസാരിയും അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയും. ഇന്ന് 2026 മെയ് 23 ശനി, ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 5, കൊല്ലവർഷം 1201, ഇടവം 9.

ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസി മനസ്സ് ഹറമിൻ്റെ തീരങ്ങളിലെ ലബ്ബൈക്ക കൊണ്ട് സംതൃപ്തി കൊള്ളുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശബ്ദപ്രവാഹം വീണ്ടും തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി ഈ ഒരു നന്മയിൽ പങ്കാളികളാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുന്നു. ആദ്യമായി റബ്ബിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ, നമ്മുടെ കൂടെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ സഞ്ചരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരിലേക്ക് നമുക്ക് പോയി തിരിച്ചു വരാം. മധുരം ഖുർആനിൻ്റെ മധുരം നമുക്ക് നുകരാനുള്ള സമയമായിട്ടുണ്ട്. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ആസിയ കെ തിരുവേഗപ്പുറ, ശംല വാണിയമ്പലം, റസിയ ചങ്ങാണി, നബീസത്ത് കൊല്ലം, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, മൈമൂനത്ത് പൊന്നശ്ശേരി, സഹൽ പി എടപ്പലം, മിന്ന റഹ്മ കുനിയിൽ, ബുഷറ കെ എം പട്ടർക്കടവ്, നാദിറ ഇടിമുഴിക്കൽ, മുംതാസ് ബേപ്പൂർ, ബുഷറ കെ മുറയൂർ, സഫിയ കെ തിരൂരങ്ങാടി, നഫീസ വി കാര, ഉമൈറ തൃശൂർ വള്ളറക്കാട്, ജമീല വി കെ പൂനൂർ, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സുഹറ ഷിഹാബ് കൽപ്പറ്റ വയനാട്, സലീന തോട്ടശ്ശേരി എറ, സബഹ ഷെഫീഖ് തലശ്ശേരി, സീനത്ത് പാലക്കാട്, ഇംതിയാസ് തിരുവമ്പാടി, സൗദത്ത് പി കെ പാലക്കാട്, സൗദ മുട്ടം, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, മൈമൂന പാറപ്പുറം, അമീൻ കൂട്ടിൽ, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സമീറ എം പി പുളിക്കൽ, റുക്കിയ പി ചമ്പ

0: ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ വളരെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നമ്മൾ കാതോർത്തത്. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹെഫലാക്കുകയും ധാരാളം പണ്ഡിതന്മാരുടെ കീഴിൽ ഖിറാഅത്ത്, ഹെഫല്, തജ്വീദ് എന്നിവയിൽ പഠനം നടത്തുകയും ചെയ്തു. നിരവധി പള്ളികളിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ഏറെ ലോകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഖാരിഈകളിൽ അറിയപ്പെടുന്ന ഒരു ഖാരിഈ കൂടിയാണ്.
1: മാഷാഅല്ലാ, പ്രിയപ്പെട്ടവരെ, സൂറ ബഖറയിലെ 172-ാമത്തെ ആയത്തും 173-ാമത്തെ ആയത്തുമാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഏ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. നിങ്ങൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ. എന്നിട്ട് അടുത്ത ആയത്ത്, 173-ാമത്തെ ആയത്ത്, ശവവും രക്തവും പന്നിമാംസവും അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളൂ അഥവാ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. എന്നാൽ നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ആരെങ്കിലും നിർബന്ധിതനാകുന്ന പക്ഷം അവൻ്റെ മേൽ അതിൽ കുറ്റമില്ല. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ വ്യക്തമായി സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അഭിസംബോധന ആരംഭിക്കുന്നത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനികളെ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നിട്ടെന്താണ് പ്രധാനമായും പറയുന്നത്? നിങ്ങൾ വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായ ഒരു വിശദീകരണം അതിന് ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഹദീസ് മാത്രം അതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഡമൂടിയും പൊടി കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ദീർഘയാത്ര ചെയ്യും. അതായത്, ദീർഘയാത്രയുടെ ലക്ഷണമാണല്ലോ ജഡമൂടുക, പൊടിപാറുക, അതല്ലെങ്കിൽ വസ്ത്രങ്ങൾ അലങ്കോലമാവുക, ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണല്ലോ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, അവൻ്റെ ഭക്ഷണമാകട്ടെ, അവൻ്റെ പാനീയമാകട്ടെ, അവൻ്റെ വസ്ത്രമാകട്ടെ, ഹറാമും നിഷിദ്ധവുമായിരിക്കും. അവൻ അന്നമൂട്ടി വളർത്തപ്പെട്ടിരിക്കുന്നതും ഹറാം കൊണ്ടായിരിക്കും. അവൻ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയും, എൻ്റെ റബ്ബേ എന്ന് അവൻ ആകാശത്തേക്ക് കൈ ഉയർത്തി പറയും. അപ്പോൾ ആ റബ്ബ് എന്ന് വിളിക്ക് ആരുണ്ട് അവന് ഉത്തരം നൽകാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ പൊരുൾ? നമ്മൾ ഹറാമിൽ ഊട്ടപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന, റബ്ബേ എന്ന വിളിക്ക് ഒരു പ്രയാസം, ഒരു ആശുപത്രി വരാന്തയിൽ, ഒരു പിന്നെ രക്തബന്ധു രോഗം കൊണ്ട് വലയുമ്പോൾ, വേദന കൊണ്ട് പുളയുമ്പോൾ, പടച്ചവനെ എന്ന വിളിക്ക് ആകാശത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരികയില്ല. എങ്ങനെയാണെങ്കിൽ, ഹറാമുകൊണ്ട് അന്നമൂട്ടിയതാണെങ്കിൽ, ഹറാമുകൊണ്ട് ഉടുത്തതാണെങ്കിൽ, ഒരിക്കലും നമ്മുടെ ദുആക്ക് അള്ളാഹു ജവാബ് നൽകുകയില്ല എന്ന പ്രവാചക വചനം തന്നെ മതി ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമായിട്ട്. തുടർന്ന് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ. അള്ളാഹു സുബ്ഹാനഹു തആല

0: അല്ല, നിങ്ങൾക്ക് തിന്നരുതേ എന്ന് പറഞ്ഞത് എന്താണ്? അത് മൈത്തത്താണ്. അതേപോലെ തന്നെ അത് രക്തമാണ്. അതേപോലെ തന്നെ അത് പന്നിമാംസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിട്ട് പറഞ്ഞു, നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ ഇവയാകുന്നു. ഒന്നെന്താണ്? അത് മൈത്തത്താണ്, ശവമാണ്. അറവ് കൊണ്ടല്ലാതെ, അതല്ലെങ്കിൽ രോഗം കൊണ്ടോ പരിക്ക് കൊണ്ടോ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ മൈത്തത്തുകളും ശവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, അത് ജീവനില്ലാതെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രക്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മാംസത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന രക്തം, അത് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒഴുകി വരുന്ന രക്തമാണ് വിരോധിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി സൂറത്തു അൻആമിലെ 145-ാമത്തെ ആയത്തിൽ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അല്ലാഹു വിലക്കിയത് പന്നി മാംസമാണ്. അതായത് സാധാരണ നിലക്ക് ഭക്ഷിക്കപ്പെടാറുള്ള മാംസമായതുകൊണ്ട് മാംസം എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞുവെങ്കിലും പന്നിയുടെ എല്ല് മുതലായ അംശങ്ങളും വിരോധിക്കപ്പെട്ടത് തന്നെയാണ് എന്ന് നമുക്കതിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം നാലാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞത്, മാ ഉഹില്ല ബിഹി ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അറുക്കുന്ന വേളയിൽ ബിസ്മി ചൊല്ലിയാലും, ഒരു വിഗ്രഹത്തിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, ഒരു മഹാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ അറവ് നടത്തിയതെങ്കിൽ പോലും അത് നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അറുക്കുമ്പോൾ ആരുടെ പേര് പറഞ്ഞുവെന്നല്ല നോക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ്, ആരുടെ പേരിലാണ്, ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് അറുക്കപ്പെടുന്നത് എന്നാണ് നോക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായി സത്യവിശ്വാസികളെ എന്നു വിളിച്ചുകൊണ്ട് നമ്മളോട് വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുവാനും എന്തൊക്കെ കഴിച്ചുകൂടാ എന്നുള്ളതും വളരെ കൃത്യമായി വിശദീകരിച്ച ഭാഗമാണ് ഇന്ന് നമ്മൾ ഖുർആനിൻ്റെ മധുരത്തിൽ നിന്ന് നമ്മൾ രുചിച്ചു നോക്കിയത്. ഇൻഷാ അല്ലാ, നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം.
1: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ഷാജിദ വീട്ടി അല്ലപ്പുഴ, ജമീല വി കെ പോനൂർ, ഫസീല മുണ്ടക്കൽ, അസ്ന കടമ്പഴിപ്പുറം, സൈനബ കടമ്പഴിപ്പുറം, അൻവർ എൻ ടി മുട്ടിൽ, സൈനബ കടമ്പഴിപ്പുറം, സലീമ ഒതുക്കുങ്ങൽ, ഫൈസ പിലാത്തുറ, ജുമൈലത്ത് തുറക്കൽ, സറീന വി പി വളാഞ്ചേരി, ആയിഷ പി പത്തപ്പിരിയം, അബു ഫാത്തിഹ പട്ല മാംഗ്ലൂർ, സുലേഖ തിരുവാലി, സഫിയ തിരുരങ്ങാടി, റാബിയ, അമീർ ടി എടത്തനാട്ടുകര, സീനത്ത് ചുള്ളിയോട്, മുനീർ ചെമ്മനാട്, ജാസ്മിൻ സലീം തൊടുപുഴ, കബീർ പാലക്കാഴി, ജൽസി സിറ്റി സി ടി പി ഐലശ്ശേരി, അങ്ങനെ ധാരാളം ആളുകൾ
0: സലഫി. നമ്മളെ പിന്നെ സദഖത്തുള്ള ആലനല്ലൂർ നിങ്ങൾ വായിച്ചില്ല.
1: സദഖത്തുള്ള ആലനല്ലൂർ
0: അദ്ദേഹം നമുക്ക്
1: സദഖത്തുള്ള ആലനല്ലൂർ ഉണ്ട്, ഹഫ്സ ബീവി ഉണ്ട്, ഫസീല അനസ് മുളരൂർ, ഹഫ്സ വെള്ള, ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സലാം അറിയിച്ചിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് ഈ ഒരു മോർണിംഗ് ലൈവ് സെഷനിൽ നമ്മൾ പ്രവേശിക്കുന്നത്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
1: ഖുർആനിന്റെ ദൈവികത എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. ആ ഉറപ്പാണ് നമ്മളെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നതിന് അതാണല്ലോ. പലപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുമ്പോൾ, അതിന്റെ അർത്ഥം പഠിക്കുമ്പോഴും ചിന്തിച്ച് പഠിക്കുമ്പോഴൊക്കെ അതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് കിട്ടും. അതിലൊരു തെളിവാണ് നമ്മുടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീൽ, അലന്തര കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ഏകദേശം ഹിജ്റ 570-571 വർഷത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് ആണ് ഈ കഅബ പൊളിക്കാൻ വേണ്ടി അബ്റഹത്തിൻ്റെ നേതൃത്വത്തിൽ യമനിൽ നിന്നൊരു സംഘം വരുന്നത്. അപ്പോൾ ഇവർ വലിയ ആനപ്പടയുമായിട്ടൊക്കെ വന്നിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മക്കാര് സത്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അവര് ഇതിന്റെ ഇടയിൽ തന്നെ ഇവർ വരുന്ന പല സംഘങ്ങളുമായിട്ട് ഇവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അവരൊക്കെ ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവരായിട്ടൊരു ഏറ്റുമുട്ടൽ അത്ര ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ ക്യാബ് പൊളിക്കണ ഒരു സന്ദർഭത്തിൽ എന്തും സംഭവിക്കാമല്ലോ, അത് അള്ളാഹുവിൻ്റെ ഒരു വെയ്ത്ത് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, അവിടെ എന്തും സംഭവിക്കാം, ഈ വിശ്വാസം അവർക്കുണ്ട്, മക്കാർക്കുണ്ട്. അതുകൊണ്ട് അവരൊക്കെ എന്ത് ചോദിച്ചാൽ അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് അവർ വിട്ടുപോയി, മക്കൾ നിന്ന് പുറത്തു പോയി അവർ. അങ്ങനെ ഈ സംഘം വന്നു, പക്ഷെ അവർ ക്യാബിൻ്റെ കുറച്ച് ദൂരെ അവർ തടയപ്പെട്ടു, അവർക്കൊരിക്കലും അങ്ങോട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ തിരിച്ചു വന്നപ്പോൾ ഈ സൈന്യങ്ങളൊക്കെ ആകെ നശിച്ചു, ക്യാബ് പൊളിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരത് നേരിട്ട് കണ്ടു, ക്യാബ് പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കണ്ടു, അതേപോലെ തന്നെ അവർ നശിപ്പിക്കപ്പെട്ടതും കണ്ടു. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായൊരു രൂപം മക്കയിൽ ഒരാൾക്കും അറിയില്ല, കാരണം അവരവിടെ ഇല്ലല്ലോ, അവിടെ അസാന്നിധ്യത്തിലാണ് സംഭവിച്ചത്. അങ്ങനെ അവർ എന്ത് ചെയ്തു, പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടി, മക്കയിൽ വെച്ചുകൊണ്ട് ഈ സൂറത്ത് അവതരിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅൽ റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത് നീ കണ്ടോ. അതായത് ഈ അത്ഭുതം, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ മഹത്വം, ഈ മഹാത്ഭുതം നീ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അത്ഭുതം അതൊരു ഭയങ്കര അത്ഭുത സംഭവമായിക്കൊണ്ട് അള്ളാഹു നബിയോട് പറയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം ഇവർ ക്യാബ് വിളിക്കാൻ വേണ്ടി വന്നു, അപ്പോൾ അള്ളാഹു ഫാർസൽ അലൈഹിം തുറന്ന ബാബിൽ, കൂട്ടം കൂട്ടമായിട്ടുള്ള പക്ഷികളെ അള്ളാഹു നിയോഗിച്ചു, അവരത് പക്ഷികൾ തെർമിഹിം ബിഹിജാറത്തി മിസിജിൽ, നല്ല ചുട്ട് പൊള്ളുന്ന കല്ലുകളെ കൊണ്ട് അവരെന്ത് ചെയ്തു, ചൂടുവെക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് അവരെ എറിഞ്ഞു, ഫജഅലഹും കാസ്ബിമാക്കുന്നു. അപ്പോൾ ഈ സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് നബിക്ക് വഹയിലൂടെ അത് കിട്ടിയപ്പോൾ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ്, നബി അന്നില്ലല്ലോ, നബി അന്ന് ജനിച്ചിട്ടേ ഉള്ളൂ, ഒരു വയസ്സ് പോലും ആവാതെ നബി ജനിച്ച അതേ വർഷമാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെ നബിക്ക് ഇത്ര കൃത്യമായിട്ടിത് പറയാൻ കഴിഞ്ഞു? അത് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തു. അപ്പോൾ ആനക്കലഹ സംഭവം, ആനകളെ തടയെ നശിപ്പിച്ച അള്ളാഹു, ആ രംഗത്തിന് പൂർണ്ണമായും സാക്ഷിയായ അള്ളാഹു, അവൻ്റെ അടുക്കൽ നിന്നാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് ആ ഖുർആനിൽ വ്യക്തമായി അന്ന് സംഭവിച്ച കാര്യം മക്കത്തെ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമോ ആ ഖുർആൻ പറഞ്ഞ വസ്തുതകളിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പോ അവർക്ക് തോന്നില്ല, കാരണം അത് വസ്തുതാപരമായിരുന്നു, അതന്നെയാണ് സംഭവിച്ചത് എന്ന് അവർക്ക് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും അവർക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതൊരു വലിയ സംഗതിയാണ്. പിന്നെ വെച്ചാൽ വിശ്വാസമാണല്ലോ, അള്ളാഹുവിൻ്റെ ഒരു പള്ളിയെ പൊളിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ അള്ളാഹു തടയും. അവർ വലിയൊരു തന്ത്രമാണ് വിചാരിച്ച്, ഇതൊക്കെ പൊളിച്ചിട്ട് യമനിൽ അവരുടെ ചർച്ചിലേക്ക് ആളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അള്ളാഹു ഇന്നഹും യക്കീദൂന കൈതം വാക്കീതു കൈത, അള്ളാഹുവിൻ്റെ തന്ത്രമൊന്നും അതിനേക്കാളും വലിയ തന്ത്രമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹുവിൻ്റെ തന്ത്രമാണ് എന്താണ് അവസാനം വിജയിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, നമ്മളുടെ ഈമാനിനെ ബലപ്പെടുത്തുന്ന, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം സന്ദർഭങ്ങളും ആയത്തുകളും വിശുദ്ധുകളിൽ കാണാൻ പറ്റും. ഖുർആൻ വിശദമായി പഠിക്കുകയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ശരിയായ വിശ്വാസം ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ നിർദ്ദേശങ്ങളുമായി ഇന്നത്തെ പുനരിവട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്.
0: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നതിൻ്റെ വശ്യത, ഇഅ്ജാസുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ കാലം എത്രയായി പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മൾ കേൾക്കുന്നു? നമുക്ക് എപ്പോഴെങ്കിലും അതിലൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ബാക്കിയുള്ള സംഗീതങ്ങളാകട്ടെ, പാട്ടുകളാകട്ടെ, പ്രസംഗങ്ങളാകട്ടെ, അതിനൊരു മടുപ്പ് വരാനുണ്ട്. ജീവിതത്തിൽ മടുക്കാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ ഉമ്മ പ്രസവിച്ചത് മുതൽ കേൾവി ആരംഭിച്ച ഖുർആനിൻ്റെ പാരായണത്തിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മടുപ്പ് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അത് കേൾക്കുന്തോറും അതിന് കൂടുതൽ കൂടുതൽ ഒരു നവ്യാനുഭവം നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളുടെ ലോകമാണ് ഖുർആൻ എന്ന് പറയുന്നത്.
1: ആശയത്തിലാണെങ്കിലും ഭാഷാഘടനയിലാണെങ്കിലും വാചക രൂപങ്ങളിലാണെങ്കിലും ഒക്കെ ഖുർആനിൻ്റെ മഹാത്ഭുതം പലപ്പോഴായി രുചിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സവിശേഷമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ പുലവരിവട്ടത്തിലൂടെ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മോട് അറിയിച്ചത്.
0: പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ, നിങ്ങളുടെ കമൻറ്റുകൾ വരണം. പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഈ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്താറുണ്ട്. ഇൻഷാല്ലാ തുടർന്നും നിങ്ങളത് ചെയ്യണം. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ സൂചിപ്പിക്കുവാനുള്ളത് പുലരിവട്ടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഒരു ലൈവ് പ്രക്ഷേപണത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് ശ്രോതാക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പുലരിവട്ടം എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണമാണ്. ആ ദിവസം പൂർണ്ണമാകണമെങ്കിൽ പുലരിവട്ടം അത് കേട്ടേ മതിയാകൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മിക്കവാറും ശ്രോതാക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരറിവ് കൂടി ഷെയർ ചെയ്യാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പീസ് റേഡിയോ യൂട്യൂബ് ചാനൽ നമ്മൾ തുറക്കുമ്പോൾ അതിലൊരു പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം, 500-ൽ പുറം പുലരിവട്ടങ്ങളുടെ ഒരു ശേഖരം നമുക്കവിടെ കാണാൻ കഴിയും. വ്യത്യസ്ത ദിവസങ്ങളിലായി ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് സംസാരിച്ച പുലരിവട്ടത്തിൻ്റെ ഒരു ശേഖരം നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കേട്ടുപോയ വിഷയങ്ങളാണെങ്കിലും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഒരു പുത്തൻ ഉണർവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലഭ്യമാകും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഒരു പുലരിവട്ടത്തിൻ്റെ ശബ്ദപ്രവാഹം നിലച്ചു പോകാൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യുന്നവരുമാണ്. എന്നിരുന്നാൽ പോലും ഒരു പതിവ് എന്നുള്ള നിലക്ക് അത് തെറ്റിക്കാതെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കറിയാം, പീസ് റേഡിയോ ആപ്പിലെ ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വിൻഡോയിൽ, തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് ഡൊണേറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ വിവിധങ്ങളായ സംഖ്യകൾ അതിൽ പ്രത്യക്ഷപ്പെടും. 500, 1000, 2500, 5000, 10000 എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അതുമല്ലാത്തൊരു സംഖ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്കറിയാം എപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നൊരു വിഷയമാണ് പണമില്ലാത്തവൻ്റെ പണവും സമയമില്ലാത്തവൻ്റെ സമയവുമാണ് നമ്മുടെ ഈ ദേവാപ്രവർത്തനത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് എന്നത് ഒന്നുകൂടി പറയുകയാണ്. അങ്ങനെ നമ്മൾ ആ തുക സെലക്ട് ചെയ്യുന്നതോടുകൂടി പ്രൊസീഡ് ടു പേ എന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകും. അതിൽ നമുക്ക് ഏത് രൂപത്തിലാണ് പേയ്മെൻറ്റ് പൂർത്തിയാക്കേണ്ടത് എന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അവിടെ നമ്മൾ പൂർത്തിയാക്കുന്നതോടുകൂടി ഈ ഒരു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ഒരു ഘട്ടത്തിൽ, ഒരു ശക്തമായൊരു പിന്തുണയിൽ ഒരു മെമ്പറാകാൻ നമുക്ക് സാധിക്കുമെന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: ഹാജറ കടമ്പഴിപ്പുറം, മഷാ അല്ലാ, ഞാൻ മനസ്സിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഹസൻ അൻസാരി പറഞ്ഞത്. പുലരിവട്ടം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മഷാ അല്ലാ. അൻവർ എൻ ടി മുട്ടിൽ, പുലരിവട്ടം നല്ല ഒരു ചരിത്ര വിവരണത്തിലൂടെ മനസ്സിനെ പിടിച്ചു കുലുക്കി. ഖുറാനിൻ്റെ മാസ്മരി കഥ. നാഥ, ഉസ്താദിനും ഞങ്ങൾക്കും നീ നന്മ നൽകണമേ.
0: ബേബി ഷാക്കിറ ഓമാനൂർ, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ ഇവർ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: അമീർ ടി എടത്തനാട്ടുകര, റിയാദിൽ നിന്നൊരു കവിതാ ശകലം ഉദ്ധരിക്കുന്നുണ്ട്, ഒന്ന് വായിക്കാം.
0: അറബിൻ സാഹിത്യ കടലല തല്ലും കാലം, അറിവിൻ തിളക്കമാർന്നുദിച്ചൊരു വേദം, മനുഷ്യൻ്റെ വാക്കില്ലതൊരിക്കലും എന്നായി മനസ്സുകളിൽ വിസ്മയപ്പൂ മഴ പെയ്തു. ഒരു വരി പോലും ഇതുവരെ ആർക്കും എഴുതാനാകാത്ത വെല്ലുവിളിയായി, പ്രപഞ്ചത്തിൻ നിഗൂഢ സത്യങ്ങളെല്ലാം പ്രവാചകനിലൂടെ ഓതിയ വചനം, ഗർഭപാത്രത്തിലെ ജീവൻ്റെ സ്പന്ദനവും വിണ്ണിലെ താരകക്കൂട്ടത്തിൻ ചലനവും, അന്ന് ഖുർആൻ ഓതിയ ശാസ്ത്രസത്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം വിസ്മയത്തോടെ കാണുന്നു. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞുപോയിട്ടും മാറിയിൽ ഇതുവരെ ഒരൊറ്റ അക്ഷരവും, കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇന്നും മാറ്റമില്ലാതെ നിലകൊള്ളും ജീവസുറ്റ മുഅ്ജിസത്ത്.
1: മനോഹരമായ അതിഗംഭീരമായ വരികൾ. ജമീല വി കെ പോനൂരും, നാദിറ ഇടിമൊഴിക്കലും, പുലരിവട്ടം പുതിയ അറിവുകൾ ഓരോ ദിവസവും നൽകുന്നുണ്ട്. അൽഹംദുലില്ലാ.
0: ഇതൊന്നും പറയട്ടെ, ഈ അസ്സലാമു അലൈക്കും കളിയാട്ടം മുക്കാരാ? അതിൻ്റെ ഇടയിൽ അതൊന്ന് ശ്രദ്ധിക്കണം, ആ ശ്രോതാവ് ആരാണെന്ന്. ഇടക്ക് കഴിഞ്ഞ നമ്മളെ ലൈവിൽ നമ്മളത് പറഞ്ഞിരുന്നു.
1: തീർച്ചയായും അവസാനം 92 നമ്പറിൽ
0: നിങ്ങളുടെ പേര്, അത് പേര് തന്നെയാണ് വേണ്ടത് നമുക്ക്. അസ്സലാമു അലൈക്കും കളിയാട്ടം നമുക്ക് വേണ്ട അല്ലേ.
1: അവസാനം 9-2 എന്ന് അവസാനിക്കുന്ന നമ്പറിലുള്ള അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കറക്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു പേര് കൃത്യമായി കിട്ടേണ്ടതുണ്ട്, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.
0: മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോടിൽ നിന്ന്, പിന്നെ അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സീക്ക്, അവർ രണ്ടുപേരും ഒരു ഷാജിദ വീട്ടിൽ വല്ലപ്പോഴേയും അബ്ദുൽ ഹമീദ് സീക്കയും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം 2 ദിവസം മുമ്പ് അവതരിപ്പിച്ചതായിരുന്നു എന്നൊരു പിന്നെ കമന്റ് അവർ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ അത് പറയാം. അതേപോലെ തന്നെ
1: അവരുടെ അത്രയും ശ്രദ്ധയാണ്,
0: അതെ,
1: പ്രത്യേകിച്ച് പുലരിവട്ടത്തിന്റെ ശ്രോതാക്കളുടെ ആ ഒരു പ്രതികരണം കൂടിയാണ്, ശ്രദ്ധിക്കപ്പെടുന്നിട്ട് തന്നെയാണ്. ഹുസൈൻ വി എം എടത്തനാട്ടുകര, അദ്ദേഹം ഹംസ സി പി വട്ടമണ്ണപുറം സലാം അറിയിച്ചിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മടിക്കേരിയിൽ നിന്ന് സുബൈദ ഇസ്മായിൽ, അവർ പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലാഹു മാഷാ അല്ലാ, നല്ല അർത്ഥവത്തായ വരികൾ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: സഫിയ ഇടപ്പാൾ, അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കുറേ ആളുകൾ നമ്മളോട്, ആയിഷ തോട്ടശ്ശേരിയറ, ഹാജറ റസാഖ് തലപ്പാറ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഈ കമൻറ്റുകളാണ് ഈ പ്രോഗ്രാമിനെ തള്ളി തള്ളി കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റിയൊരു സ്ലോട്ട് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. പീസ് ടൈം എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതും ഈ ഒരു ആദർശ പ്രബോധന രംഗത്ത് നിങ്ങൾ അനുഭവിച്ചതുമായ മാധുര്യം, അത് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു സ്ലോട്ടാണ് പീസ് ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മനോഹാരിതയിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്.
1: പീസ് ടൈം, പീസ് ടൈം എന്നത് ശ്രോതാക്കളുടെ ടൈമാണ്. നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി മോർണിംഗ് ലൈവ് ഷോയിൽ മാറ്റിവെച്ച ഒരു സ്ലോട്ടാണ് പീസ് ടൈം. വിലയേറിയവരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സജഷൻസ്, അതൊക്കെ കാട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അതൊരു സെഷനിലെടുത്ത് വായിക്കുക, അവരുടെ പേര് പറയുക, അവരുടെ അഭിപ്രായം മാലോകരെ അറിയിക്കുക എന്നതാണ് ഈ ഒരു പീസ് ടൈം എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ലക്ഷ്യം വെക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷുഹൈബ എം വളപട്ടണം. വളപട്ടണം എന്ന് പറയുമ്പോൾ കണ്ണൂരാണല്ലേ,
0: കണ്ണൂർ വളപട്ടണം,
1: കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ശ്രോതാവാണ് ഷുഹൈബ എം. അവരുടെ ഒരു പ്രോഗ്രാമുകളെ പറ്റിയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അത് കാറിലൂടെ തുടങ്ങി മധുരം ഖുർആനും പുലരിവട്ടവും നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ല, ഇന്നും പീസ് റേഡിയോയുടെ കൂടാൻ എനിക്ക് സാധിച്ചു. എന്നും ഈ സംരംഭം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നൊരു മനോഹരമായ പ്രതികരണമാണ് അവർ നടത്തുന്നത്. പലപ്പോഴും പലരും അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അറിയിക്കുകയും പല വിഷമഘട്ടങ്ങളിലും അവരെ പിടിച്ചു നിർത്തുകയും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലായവരെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പീസ് റേഡിയോയുടെ ശബ്ദപ്രവാഹങ്ങൾക്കായിട്ടുണ്ട് പലയിടങ്ങളിലായി അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. ഇതിനില്ല എന്നത് പല ആളുകളുടെയും സംസാരത്തിലൂടെ പ്രതികരണത്തിലൂടെ നമ്മൾ കേട്ടതാണ്, കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സ്ലോട്ടിൽ, ഈ ഒരു 5 മിനിറ്റ് സ്ലോട്ടിൽ, 7 മിനിറ്റ് ആണ് പീസ് ടൈമിന് അനുവദിക്കുന്നത്. ഈ ഒരു സ്ലോട്ടിൽ നമ്മോടൊപ്പം ചേരുന്നത് വളപട്ടണത്തു നിന്ന് ഷുഹൈബ എന്ന ആ ഒരു ശ്രോതാവാണ്. അതുപോലെ ഓരോ ദിവസവും അത്തരത്തിലൊരു 7 മിനിറ്റ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്കായി ഇവിടെ തയ്യാറായി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനോഹരമായ പ്രതികരണങ്ങൾ, സജഷൻസ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പ്രതികരണങ്ങളായി പ്രതികരണ പേജിലൂടെ, ഫീഡ്ബാക്ക് പേജിലൂടെ നിങ്ങൾ അറിയിക്കുമ്പോൾ നാളത്തെ പീസ് ടൈമിൻ്റെ നിങ്ങളായിരിക്കും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുന്നു.
0: അതേപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം, പീസ് ടൈമിലേക്ക് വോയിസ് അയക്കാമോ എന്നുള്ളതാണ്. നിലവിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഇൻഷാ അള്ളാ നമ്മുടെ ഒരു അപ്ഡേഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം അത് മുഖവിലൊക്കെ എടുക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
1: അവരുടെ വോയിസ് അയക്കേണ്ടതിൻ്റെ കാരണം അത് വ്യക്തമല്ല. എന്നിരുന്നാലും ഇപ്പോൾ വോയിസ് അയക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ടൈപ്പ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണെങ്കിൽ അതാവാം, അതാവാതിരിക്കാം.
0: പിന്നെ മാത്രം അതിൽ വേറൊരു സംഗതി, ചിലപ്പോൾ നമ്മൾ മലയാള ഭാഷ ഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാത്ത ഭാഗമാണ് മടിക്കേരി.
1: മടിക്കേരി
0: നമുക്കറിയാമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം
1: അതാണ് ഞാൻ പറയണത്, അങ്ങനെയുള്ള ഒരു സാഹചര്യം. ഇപ്പൊ മലയാള ഭാഷ എഴുതാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയാലും മതി. ഇപ്പോ അച്ഛനുസാരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമ്മുടെ ഈ ഒരു ടാബില്, നമ്മുടെ കയ്യിലുള്ള ടാബില്, ഈ പ്രതികരണ പേജുകളിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കുമ്പോ അവിടെ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു സാധനം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ അപ്ഡേഷനുകളാണ്, നമ്മുടെ മൻസൂർ പോലെ, മെഹബൂബ് പോലെ, ഈ ഒരു അണിയറ പ്രവർത്തകർ ധാരാളം ഇതിൻ്റെ പുറകിൽ ഇതിലെ അപ്ഡേഷന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അപ്പം ഒന്ന് ഞാൻ കണ്ടതാണ്, അവിടെ ആ ഒരു മലയാളം എന്നുള്ളിടത്ത് നിൽക്കുമ്പോൾ ഇവർ അടിച്ച മംഗ്ലീഷ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയാത്ത മാംഗ്ലൂർ, മടിക്കേരി, അതല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവർക്ക് മംഗ്ലീഷിലോ അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലോ മറ്റൊക്കെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വോയിസ് ടൈപ്പിംഗ് ഉണ്ട്,
0: തീർച്ചയായും
1: വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. വോയിസ് നമ്മൾ അയച്ചാൽ അത് ലാംഗ്വേജ് ആയിട്ട് സെറ്റ് ചെയ്ത് വരുന്ന സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ടല്ലോ. അപ്പോൾ വോയിസ് അയക്കുന്നതിനേക്കാൾ അപ്പുറം ടെക്സ്റ്റായി തന്നെ അയക്കാൻ ശ്രമിക്കും.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലൈവ് ക്വിസിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പെട്ടെന്നൊന്ന് മടങ്ങി വരാം. നുസൈബ യു കെ മണ്ണാർക്കാട്, ബഷേരി അബു തലശ്ശേരി, അബൂബക്കർ പെരുമ്പട്ട, ഉമ്മുക്കുൽസു ചെറുമംഗലം, അസ്മാബി പെരിന്തൽമണ്ണ, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, സുമയ്യ അർഷൽ തിരൂർ, ഫസീല കരിവാരക്കുണ്ട്, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഉമ്മുക്കുൽസു ചെറുമംഗലം, ഹാൽഫി ആർ ആരിഫ കുന്നപ്പള്ളി, അസ്മ നടുവന്നൂർ, ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, അഷ്റഫ് വി പാലക്കാടി, സൗമ്യ തി എസ് ആറ്റിങ്ങൽ പാലാങ്കോണം, ആയിഷ തോട്ടശ്ശേരിയര, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഒരു പ്രതികരണങ്ങൾ വായിക്കുമ്പോൾ ഒരു നിരീക്ഷണമാണ്, അത് ശരിയാകാം ശരിയാവാതിരിക്കാം. ഈ പാലക്കാഴി എന്നുള്ള ഒരു പ്രദേശത്തിന്റെ പേര് തുടർച്ചയായി വരുന്നുണ്ട്. ഒരുപാട് ശ്രോതാക്കൾ അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു.
0: അത് മാത്രമല്ല, അവിടുത്തെ ഒരു ഹുതുബ അവിടെ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതും പാലക്കാഴിക്കാരാണ് പറയേണ്ടത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം.
1: നമ്മുടെ വളരെ മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും ഹൈലൈറ്റ് ഷോ, ഏറ്റവും ഹൈലൈറ്റ് സ്ലോട്ട്, മോർണിംഗ് ലൈവ് ക്വിസ്. മോർണിംഗ് ലൈവ് ക്വിസിന്റെ ഏറ്റവും നിർഭരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒരുപാട് ആളുകൾ ഈ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രതികരണ പേജ് എടുത്ത് അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വിരൽ വെച്ച് ഏറ്റവും ഇതാ ഇപ്പം ചോദിച്ചാൽ ഇപ്പം ഉത്തരം എന്നുള്ള നിലക്ക് കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്കിടയിലേക്ക് പുതിയ ശ്രോതാക്കളെ ഉദ്ദേശിച്ച് നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ ആവർത്തി പറയുകയാണ്. മൂന്ന് തവണയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക, അല്ലേ സാർ? സാരി, മൂന്നാമത്തെ തവണ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടീം അംഗങ്ങൾ 25 സെക്കൻഡ് ബീപ് സൗണ്ട് പ്ലേ ചെയ്യും. ആ സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പായിരിക്കണം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ താഴെയുള്ള ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന പുതിയ വിൻഡോയിൽ ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷനിൽ ഓപ്ഷനുകൾ ധാരാളം കിട്ടും. ആ ഓപ്ഷനുകളിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, പലപ്പോഴും പലരും അശ്രദ്ധമായി പോകുന്ന കാര്യമാണ്. പേരും സ്ഥലവും ഉൾപ്പെടുത്തുക, തൊട്ടുതാഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യുക. കാരണം ഇത് സിസ്റ്റമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സിസ്റ്റം ഇവിടെ ലൈവ് ക്വിസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തവരിൽ നിന്ന് മാത്രമേ വിജയികൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ്, ഉത്തരങ്ങളുടെ കൂടെ ഉള്ള ലൈഫ് ബട്ടിൻ്റെ കോഡ് ലെറ്ററുകളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, എ ഓർ ബി ഓർ സി ഓർ ഡി. ഓക്കെ, ഇന്നത്തെ ചോദ്യം എന്താണ്?
0: ഇന്നത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ ഉണ്ടാക്കിയ കരാർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ എ ഹുദൈബിയ സന്ധി, ഓപ്ഷൻ ബി അഖബ ഉടമ്പടി, ഓപ്ഷൻ സി മദീന ചാർട്ടർ, ഓപ്ഷൻ ഡി ഹിജ്റ കരാർ.
1: ചോദ്യം രണ്ടാമത് ആവർത്തിക്കുന്നു. മദീനയിൽ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കരാറിൻ്റെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷനുകൾ എ ഹുദൈബിയ സന്ധി, ബി അഖബ ഉടമ്പടി, സി മദീന ചാർട്ടർ, ഡി ഹിജ്റ കരാർ.
0: മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ജൂതനും തമ്മിലുണ്ടാക്കിയ, യഹൂദനും തമ്മിലുണ്ടാക്കിയ കരാറ് ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ ഹുദൈബിയ സന്ധി, ഓപ്ഷൻ ബി അഖബ ഉടമ്പടി, ഓപ്ഷൻ സി മദീന ചാർട്ടർ, ഓപ്ഷൻ ഡി ഹിജ്റ കരാർ.
1: മാഷാല്ലാ, ഉത്തരങ്ങൾ ഇങ്ങനെ അത്ര കുത്തൊഴുക്കോടെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതെ,
1: എന്താണ് കാരണം എന്ന് എനിക്കറിയണില്ല. അത്ര ചോദ്യം വളരെ ഈസി ആയതുകൊണ്ടാണോ, അതല്ല പലരും പറയുന്നത് പോലെ കറക്കിക്കുത്തിയത് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നൂറുകണക്കിന് മെസ്സേജുകൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, നൂറുകണക്കിന്. നമ്മളിതിങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലോ. ഏതായിരുന്നാലും ആ ബീപ് സൗണ്ട് അവസാനിച്ചിരിക്കുന്നു.
0: പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളെ തന്നെ തെറ്റിച്ച ഒരു ഖേദകരമായ ഒരു അറിയിപ്പ് നടത്തട്ടെ. ഹംദാൻ ചൂരക്കോട് ഓപ്ഷൻ തെറ്റിച്ചിട്ടുണ്ട്. ഫൈസ പിലാത്തറ ഓപ്ഷൻ തെറ്റിച്ചിട്ടുണ്ട്.
1: ഓപ്ഷൻ മീൻസ് ഉത്തരത്തിന്റെ ഓപ്ഷൻ അല്ല.
0: അതെ,
1: നിങ്ങളെ ഓപ്ഷൻ പ്രോ സെലക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇസ് എന്നത് സെലക്ട് ചെയ്തിട്ടില്ല.
0: സൗമ്യത്തെ സാറ്റിംഗിലും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അബു വി എ സ്ഥലം കൊടുത്തിട്ടില്ല. അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, എല്ലാവരും ദുആ ചെയ്യുക എന്നൊരു പ്രാർത്ഥനാ വസിയത്ത് നടത്തിയിട്ടുണ്ട്.
1: അല്ലാഹു ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ.
0: അൻസിൽ കുനിയിൽ മുഹമ്മദ് സി പി, ജമീല നെമ്മിനി, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും ഇസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നിപ്പോ ഒരാൾ വിജയികളുടെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു പോസിറ്റീവ് അറിയിച്ചിട്ടുണ്ട്.
0: എന്താ
1: കാരണം എന്താ വെച്ചാല്, അവരെന്നെ പറയുന്നുണ്ട് ആൻസർ അറിയില്ല, കറക്കി കുത്തിയതാണ്. ഇനി വിജയികളുടെ ലിസ്റ്റിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അറിവ് കിട്ടുമല്ലോ എന്ന ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മോടൊപ്പം പ്രതികരിക്കുന്നു ചങ്ങാനി റസിയ.
0: സുബൈദ കുഞ്ഞിമംഗലം, ഹഫ്സ ബീവി കാക്കനാട്. ഹഫ്സ ബീവി കാക്കനാട് പറഞ്ഞിട്ടുള്ള കിസ് ഡൗട്ട് ആയി എന്നുള്ളൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏറെക്കുറെ അത്ര ഒരു എളുപ്പമല്ല അവസ്ഥ എന്നുള്ളതാണ് നമ്മുടെ ശ്രോതാക്കളുടെ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ അനുചരന്മാർ എന്ന് പറയുന്നത് അവർ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിരുന്ന ആളുകളാണ്, ഏത് രംഗത്തും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അവരുടെ ചരിത്രങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
1: മാതൃകായോഗ്യവുമാണ്.
0: അതെ,
1: അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനിക്കപ്പെടുന്നതുമാണ്.
0: മാത്രമല്ല, ഈമാനികമായിട്ടൊരു ആവേശം കൂടിയാണ് ആ ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിലെ ഒരു ലീഡർ എന്ന് തന്നെ പറയാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയാണ്. ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് എണ്ണിയാലും വർണ്ണിച്ചാലും തീരാത്ത അത്ര നമുക്കുണ്ട്. ഞാനിന്ന് പറയാൻ ശ്രമിക്കുന്നത്, അവരൊക്കെയും സ്വർഗീയ ലോകത്തിലെ ഒന്നാമത്തെ സ്വഫുകാരാണല്ലോ. അവരനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവർക്കങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ താഴേക്കിടയിൽ വരുന്ന സ്വഹാബത്ത് എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെ പ്രമാണി ലിസ്റ്റിൽ പെട്ട ആളാണ്.
0: അതെ,
1: പ്രമാണി മീൻസ് സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്, ആളുകളാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെട്ട് ഒരു കുറൈശികൾക്കിടയിലൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. അത് അദ്ദേഹം തന്നെ ഇത്രയേറെ പ്രയാസങ്ങൾക്ക് വിധേയനായി എന്നുള്ളത് ഏറെ ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും.
0: പ്രിയപ്പെട്ടവരെ, ശ്രദ്ധ കൊണ്ടുപോകുന്നത്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. നമ്മൾ നോക്കൂ, അദ്ദേഹം മുസ്ലിമായ വാർത്ത കബാലയത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം അദ്ദേഹം അത്ര വലിയ ഒരു കബീലയിൽപ്പെട്ട ഒരു ആളൊന്നുമല്ലെങ്കിലും അദ്ദേഹത്തെ പോലും എന്ത് ചെയ്തില്ല, മക്കയിലെ മുശ്രിക്കുകൾ വെറുതെ വിട്ടില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണം പോലും മക്കയിലെ മുശ്രിക്കുകൾ അരിശം കൊള്ളിച്ചു എന്നുള്ളതാണ്. അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ മുസ്ലിമായി പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കബാലയത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മനോഹരമായി ഇസ്ലാമിൻ്റെ ആ ഒരു ആശയ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയും. ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച മാത്രയിൽ എന്തു ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കയ്യേറ്റം ചെയ്തു. കയ്യേറ്റം ചെയ്തു എന്ന് മാത്രമല്ല, അതിശക്തമായ അടിയാണ് ആർക്ക് കിട്ടിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടിയത്. ചരിത്രത്തിലെ പരാമർശത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉത്തുബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ നാട്ടിൽ ബൂട്ട് നമ്മുടെ മക്കൾ ധരിക്കാറുണ്ട്, അദ്ദേഹത്തിന് ഇരുമ്പിൻ്റെ ഒരു ബൂട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചത്. അങ്ങനെ അടിച്ച് അദ്ദേഹത്തിന്, നമുക്കറിയാലോ, ആർക്കും ഒന്നും തടയാൻ പോലും, അന്ന് പിന്നെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും 50 വരുന്ന മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്, ആർക്കും തടയാൻ കഴിയുന്നില്ല. അങ്ങനെ മാരകമായ മുറിവേറ്റുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, താഴെ വീഴാണ്, ബോധരഹിതനായി താഴെ വീഴാണ്. ഈ വിവരമറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ ഓടി വരികയാണ്. അന്ന് എല്ലാം ഗോത്രമാണല്ലോ, അന്ന് ഇസ്ലാമും പിന്നെ ശിർക്കും ഇതൊന്നുമല്ല പ്രശ്നം, അന്ന് അവർക്ക് അവരുടെ കബീലയാണ് പ്രശ്നം. അവർ ഓടി വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്ത് കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്ന വേളയിൽ പോലും അവരൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്, അബൂബക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിച്ച ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല, അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലാക്കി. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂ ഖുഹാഫയുണ്ട്, ഉമ്മ ഉമ്മുൽ ഖൈർ അടുത്തുണ്ട്. ബോധം വരുന്നത് നോക്കിയിട്ട് ഉപ്പയും ഉമ്മയും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം വന്നു. ബോധം വന്ന മാത്രയിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താറിയോ, അദ്ദേഹത്തിന് ഓർമ്മ വന്നത് താൻ കബാലയത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പോഴാണല്ലോ ശക്തമായ അടി കിട്ടിയത്, എന്നിട്ട് താഴെ വീഴുന്നതും
1: പ്രഹരമുണ്ടാകുന്നതും,
0: അതെ, ബോധരഹിതനായി താഴെ വീഴുന്നതും. അപ്പോൾ മനസ്സിലേക്ക് ഓടി വരികയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റിയോ. അപ്പം അദ്ദേഹം ബോധം വന്ന ഉടനെ തൊട്ടടുത്തിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ. ഉടനെ പിന്നെ ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല അബൂ ഖുഹാഫ, അദ്ദേഹം മക്കം ഫത്തഹിൻ്റെ സമയത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ ഒരു വേളയിൽ പോലും
1: ആ ആൾക്ക് വേണ്ടിയാണ്
0: അടികൊണ്ടത് എന്നിട്ട് പോലും ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോ ഉമ്മ തൊട്ടടുത്തിരുന്നിട്ട് പറഞ്ഞു, ഉപ്പ തെറ്റിപ്പോയല്ലോ, പിണങ്ങിപ്പോയല്ലോ. അപ്പൊ മകനോട് പറയുന്നു, നീ വേറെ ആരെ കാര്യം നോക്കണ്ട, നീ എന്തെങ്കിലും എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു പറയണത്, ഉമ്മ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരമറിയാതെ ഞാൻ ഒരു അന്നപാനീയം ഞാൻ തൊടില്ല എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുകയാണ്. ഒരു ഉമ്മ മനസ്സല്ലേ, എന്തൊക്കെയാണെങ്കിലും ആ ഉമ്മയുടെ മനസ്സ് മക്കളുടെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഉമ്മ മോനോട് പറയാണ്, ഉമ്മുൽ ഖൈർ പറയാണ്, എനിക്കെങ്ങനെ അറിയാനാണ് പൊന്നുമോനെ, നീ എന്താ ഈ പറയുന്നത്, എനിക്ക് മുഹമ്മദിൻ്റെ കാര്യം എങ്ങനെ അറിയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങളുണ്ട്, ഉമ്മു ജമീൽ. അപ്പോൾ ഉമ്മയോട് പറയാണ്, നിങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അവരോട് നിങ്ങൾ പോയി അന്വേഷിച്ചാൽ എന്തു ചെയ്യും? വിവരം കിട്ടും. അങ്ങനെ ഉമ്മയെ പറഞ്ഞേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച്.
1: അതുമാത്രമല്ല, അതിൻ്റെ ഇടയിലൊരു പ്രതികരണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പയും അതേപോലെ തന്നെ ഉമ്മയും ഒക്കെ ഇസ്ലാം ആശ്രയിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ മക്കം ഫത്തഹിന് ശേഷം പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ പുറത്തു വന്നൊരു സംഗതിയുണ്ട്. അപ്പം എൻ്റെ ഉപ്പ മുസ്ലിമായെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാപ്പ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും മുസ്ലിമാകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വരികയാണ്, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മക്കം ഫത്തഹിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ അബൂ ഖുഹാഫയുടെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മക്കം ഫത്തഹിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ ഉപ്പാക്ക് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വാപ്പൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി വാപ്പാക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുന്നത് നിറകണ്ണുകളോടെ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം കരയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഘട്ടമല്ലേ? നമ്മളൊരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സംഗതി അത് പൂവണിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രത്തിൽ തങ്കലിപികളാൽ ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആലോചിച്ചത് എൻ്റെ ഉപ്പ ഈ വയോവൃദ്ധനായ എൻ്റെ പിതാവ് ഇപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയതുപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മൂത്താപ്പയായ പിതൃവിനായ അബൂ താലിബും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അത് ചെല്ലാതെയാണല്ലോ അദ്ദേഹം പോയത് എന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹം അപ്പോഴും കൊണ്ട് നടക്കുന്നത്.
0: അങ്ങനെ ഉമ്മ ഉമ്മു ജമീലിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പം ചെന്നിട്ട് പറയണെന്ത്, പിന്നെ എന്താ മുഹമ്മദിൻ്റെ കാര്യം?
1: ഉമ്മു ജലീൽ എന്ന് പറയുമ്പോൾ ഉമറുള്ളാഹിൻ്റെ
0: പെങ്ങളാണ്, സഹോദരിയാണ്. അപ്പം ചെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ ആവിർഭാവല്ലേ, ഏത് കണ്ണുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഏത് നാവുകളും വിശ്വാസികൾ ഒരു കരുതലോടുകൂടിയാണ്. കാരണം ഇവർ എന്തർത്ഥത്തിലാണ് ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു പിടുത്തം കൊടുത്തില്ല ഉമ്മു ജമീൽ. അവർ പിന്നെ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാനാണ്, എനിക്കറിയില്ലല്ലോ, എനിക്കെങ്ങനെ അറിയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നിർബന്ധത്തിന് നിർബന്ധിച്ച് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ത്, ഞാൻ നിങ്ങളുടെ മോനോട് പറയാം എന്ന് പറയണം. അങ്ങനെ പിന്നെ ഇവർ സന്തോഷത്തോടുകൂടി, ഉമ്മ ഉമ്മക്ക് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ, എൻ്റെ മോന് കഞ്ഞി വെള്ളം കുടിക്കുമല്ലോ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്, രണ്ടുപേരും കൂടി സന്തോഷത്തിൽ പോവാണ്. അങ്ങനെ അവിടെ വളരെ മനോഹരമായൊരു രംഗം ചരിത്രത്തിൽ കാണാം. ഈ ഉമ്മു ജമീൽ വാവിട്ട് കരഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ. ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഭാഗം പറയുമ്പോൾ അവർ പറയാണ്, അത്രമേൽ മർദ്ദനത്തിനിരയായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്, ഒരാവതില്ലാത്തൊരു കിടത്താണ് കിടക്കുന്നത്. അപ്പോൾ സമാധാനിപ്പിച്ചു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു, അതൊന്നും ഇവിടെ പ്രശ്നമല്ല, എനിക്ക് മർദ്ദനമേറ്റതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയുണ്ട് എന്നാണ്. അങ്ങനെ ഇവർ പറയണം, എന്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ എന്നാ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രവാചകനെ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു ഒരു ഒരു ആ മഹബത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു ഒരു ആഴം ആലോചിച്ച് നോക്കൂ.
1: തനിക്ക് ബാധിച്ച മാരകമായ മുറിവുകളെ പറ്റിയോ തൻ്റെ ആ ഒരു പ്രയാസത്തെ പറ്റിയോ ചിന്തിക്കുന്നതിനപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നതുള്ള ആ ഒരു ടെൻഷനും ആശങ്കയുമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്.
0: അങ്ങനെ പിന്നെ നമുക്ക് കാണാൻ കഴിയും, ഈ രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് ദാറുൽ അർക്കമിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് പ്രതീക്ഷിച്ച മട്ടിലാണ്. ദൂരെ നിന്ന് കണ്ടപ്പോൾ പ്രവാചകൻ ഓടി വന്നു, കരഞ്ഞുകൊണ്ട് ഓടി വന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിക്കുക മാത്രമല്ല രണ്ടാളും കരഞ്ഞു. അപ്പോൾ ചുറ്റുമുള്ള ആളുകളും കരഞ്ഞു. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് പറയണ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതിൻ്റെ ഉമ്മയാണ്, നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഉമ്മാക്ക് അത്ഭുതമാണ്, എന്ത്, ഇവർ തമ്മിലുള്ള മഹബത്ത് കണ്ടിട്ട്, ഇഷ്ടം കണ്ടിട്ട്. അപ്പം ഉമ്മ അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഥ പറയാറുണ്ട്, സുമയ്യ റളിയല്ലാഹുവിൻ്റെ കഥ പറയാറുണ്ട്,
1: ഖബ്ബാബും ആമിറും അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹു മജ്മഈൻ,
0: അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സഹാബി പിന്നെ ചരടിൽ അവരുടെ ഏറ്റവും വലിയ മുത്തുമണികളാണ് ഇവർ, ഈ രണ്ടുപേരും. ഇവരനുഭവിച്ച പ്രയാസം ഇത്രമേൽ ഭാരിച്ചതാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസം അവരനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു മഹത്തായ ഒരു ആദർശ കൂട്ടായ്മ, ഈ ഒരു ദീനിൻ്റെ വെളിച്ചം, അതിൽ തന്നെ തുടർന്നു പോകാൻ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കാൻ, സമ്പത്തൊഴുക്കാൻ, അതേപോലെ തന്നെ സമയം ചെലവഴിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥന ഈ ഒരു അവസരത്തിൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്.
1: മാഷാ അല്ലാ, ഞാനത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതികരണ പേജിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഒരു ആങ്കറിംഗ് ഡെസ്കിലിരുന്ന് തന്നെ ഒരു പ്രതികരണം. അപ്പോൾ ഞാനത് ഈ ഒരു ചരിത്രം ഏറെ ഹൃദ്യമായതാണ്. കാരണം നമ്മൾ സാധാരണ കേൾക്കുന്ന ഖബ്ബാബ്, യാസിർ, അമ്മാർ പോലെയുള്ള റളിയല്ലാഹു അൻഹു മജ്മഈൻ, അവരുടെ ചരിത്രത്തോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച ഒരു ശാരീരിക പ്രയാസങ്ങൾ ഏവരെയും വിഷമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അങ്ങാടി പുറത്തു നിന്ന് ആയിഷ, അവർ പറയുന്നത് കരഞ്ഞുകൊണ്ടല്ലാതെ ഈ ഒരു ചരിത്രം കേൾക്കാൻ കഴിയില്ല എന്നാണ്. അതേപോലെ തന്നെ ചരിത്രം വളരെ നന്നായിട്ടുണ്ട് എന്ന നിലക്ക് ഇബ്രാഹിം അൽ നൂർ ടെക്സ്റ്റ് മാംഗ്ലൂർ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. ഹാജറ കടമ്പഴിപ്പുറം പ്രാർത്ഥന കാമീൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അൻവർ എൻ ടി മുട്ടിൽ മരണത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പരലോക ജീവിതത്തിലേക്ക് യാത്ര പോകുമ്പോൾ ഖബറിലേക്ക് നിലക്കാതെ ലഭിക്കുന്ന ജാരിയായ സദഖയിൽപ്പെടുന്ന തൗഹീദിൻ്റെ വെളിച്ചം നൽകുന്ന പീസ് റേഡിയോക്ക് നൽകാം നമുക്ക് നമ്മുടെ സമ്പത്തിൽ നിന്നും നല്ലൊരു വിഹിതം എന്ന ഒരു മനോഹരമായ പ്രതികരണവുമായി അൻവർ എൻ ടി മുട്ടിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഉത്തരം എനിക്ക് ശരിയാണ്, നമ്മുടെ ലൈവ് ക്വിസിൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം പരിഗണിക്കുമോ എന്ന് അറിയില്ല എന്നൊരു പ്രതികരണമാണ് ജമീല വി കെ പൂനൂർ നടത്തുന്നത്. അതേപോലെ തന്നെ ഷിഹാബ് കൽപ്പറ്റ വയനാട്, അസ്സലാമു അലൈക്കും. ഒരു സഹോദരി പ്രയാസകരമായ ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. രോഗശമനത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്നൊരു വസീയത്ത് അവർക്ക് നൽകുന്നുണ്ടല്ലോ. ആ സഹോദരിക്ക് ശമനവും ഷിഫയും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരി അവരുടെ പ്രതികരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കുറച്ച് എനിക്ക് ശാരീരികമായി കുറച്ച് ദിവസങ്ങളായിട്ട് പ്രയാസമുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾക്കൊക്കെ പ്രയാസം വന്നിട്ടുണ്ട്, ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന ഒരു ദുആ വസീയത്താണ് ആ സഹോദരി ആവശ്യപ്പെടുന്നത്. അള്ളാഹു അവർക്ക് സമാധാനവും റാഹത്തും മാഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ജാസ്മിൻ സലീം തൊടുപുഴയിൽ നിന്ന്, അൽഹംദുലില്ലാ, ഞാൻ ആദ്യമായി ചരിത്രം കേൾക്കുകയാണെന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. യാസീൻ ഷെരീഫ് നിറമരുതൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഹഫ്സ ബി വി കാക്കനാട്, അബൂബക്കർ അള്ളാഹുവിൻ്റെ ചരിത്രം പറഞ്ഞതും കേട്ടതും മനോഹരം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, ചരിത്ര കഥ എത്ര കേട്ടാലും മതിയാവുകയില്ല, വീണ്ടും വീണ്ടും കേൾക്കാനാണ് തോന്നുക, സങ്കടം വന്നുപോയി. ഇങ്ങനെയുള്ള ചരിത്ര കഥകൾ കേൾക്കുമ്പോൾ അറിവുകൾ വർദ്ധിക്കുന്നു, അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്, എന്നിരുന്നാൽ പോലും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈവ് ടെലികിസിനെ കുറിച്ചാണ് പറയുന്നത്. ഫാമിലി ലൈവ് ടെലികിസ് എന്ന് പറയുന്നത് ഒരു പുതിയ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി സാധാരണഗതിയിൽ നമ്മൾ കോള് ചെയ്യാറാണ് അതിലേക്ക് പങ്കെടുക്കാൻ. അപ്പം അതിൽ ഒരുപാട് തടസ്സങ്ങൾ വരാറുണ്ട്. ചില ആളുകൾ ലൈവായിട്ട് വിളിക്കുന്ന സമയത്ത് നമുക്കതിൽ തിരക്ക് കാരണം കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. പക്ഷേ ഇനി നമുക്കങ്ങനെയല്ല, പീസ് റേഡിയോ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ വാട്സപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേർക്കുനേരെ നമുക്കതിലേക്ക് പെട്ടെന്ന് തന്നെ എൻട്രി ആവാൻ കഴിയും എന്നതാണ് ഒന്നാമത്തെ ഒരു അപ്ഡേഷൻ. രണ്ടാമത്തൊരു അപ്ഡേഷൻ നൽകാനുള്ളത് 516 മൊഡ്യൂളിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 500 മൊഡ്യൂൾ 16 18-ാമത്തെ ക്ലാസ് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. 500 ഖുർആൻ ലീഡിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാം മൊഡ്യൂൾ April 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠന വിധേയമാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ്, അത് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തിച്ചേരുന്നത്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ അത് നമുക്ക് കേൾക്കാനുള്ള സൗകര്യം അതിലുണ്ട് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: അതുപോലെ തന്നെ അറബി ഭാഷ പഠന കോഴ്സ് പീസ് റേഡിയോയുടെ വളരെ ബലപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നുകൂടിയാണ് അറബി ഭാഷാ പഠന കോഴ്സ്. വ്യത്യസ്ത കോഴ്സുകൾ അഭ്യസിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്നതിനിടക്ക് നമ്മൾ വളരെ വ്യവസ്ഥാപിതമായി ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് അറബി ഭാഷാ പഠന കോഴ്സ്. ആകെ 42 ക്ലാസ്സുകളാണ് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ളത്. ഇതുവരെ ആ ഒരു ഒന്നാമത്തെ മൊഡ്യൂൾ, അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ പൂർത്തിയായിട്ടുണ്ട്. 42 ക്ലാസ്സുകൾ, അത് പൂർണ്ണമായി കേൾക്കാൻ കഴിയാത്തവർക്കോ പകുതിയിൽ വെച്ച് പഠനം നിർത്തിയവർക്കൊക്കെ ഇപ്പോൾ മുഴുവൻ ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഓപ്ഷൻ കോഴ്സ് ഓപ്ഷനിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒരു മൊഡ്യൂൾ അവസാനിച്ചിരിക്കെ 42 ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചത് കൊണ്ടുള്ളതിൻ്റെ ഒരു ഫൈനൽ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളി ശനി ഞായർ, അപ്പോൾ ഇന്നലെ മുതലാണ് ആ ഒരു ഫൈനൽ പരീക്ഷയുടെ സമയം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും അത് തുടരും ഇൻഷാല്ലാ. May 22 മുതൽ 24 വരെ വെള്ളി ശനി ഞായർ ക്ലാസ് ടെസ്റ്റുകൾക്കുള്ള ഉത്തരം ഇപ്പോൾ കോഴ്സ് ഓപ്ഷൻ ലഭ്യമാണ്. ഫൈനൽ പരീക്ഷയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി ഉത്തരങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ശ്രദ്ധയിൽപ്പെട്ടാൽ 21 മുമ്പ് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്.
0: ജമീല VP കാളികാവിൽ നിന്ന് അസ്സലാമു അലൈക്കും. അസുഖങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും റബ്ബ് ശിഫ നൽകി സമാധാനം കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന അവർ നടത്തിയിട്ടുണ്ട്. നസീമ അഷ്റഫ് തിരുവേഗപ്പുറയിൽ നിന്ന്, ഫാമിലി കിസിൻ്റെ വിഷയം കൂടി ഇതിലൂടെ പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. തീർച്ചയായും ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ പിന്നെ ടെക്നിക്കൽ ഡെസ്കിലേക്ക് കൈമാറുന്നുണ്ട്. ഇൻഷാല്ലാ അതിലൊരു മാറ്റമുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഖദീജ തൊടുപുഴ, മാഷാല്ലാ പ്രവാചകന്മാർ എത്രയോ ത്യാഗം സഹിച്ചാണ് ഈ ദീന് നമ്മുടെ കൈകളിലെത്തിയത്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അവർ പിന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സഫിയ ഇടപ്പാൾ, മാഷാല്ലാ ചരിത്രം കേട്ട് വളരെ ഹൃദയസ്പർശിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബാക്കളുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു മാസം മാത്രം പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്ന കുറേ ആളുകളെക്കുറിച്ച് ഓർത്തുപോയി. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന ഒരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. സീനത്ത് പാലക്കാടിൽ നിന്ന്, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സൗദാ മുട്ടം സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അൻവർ NT മുട്ടിൽ വയനാട്ടിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുടെയും ചരിത്രം എപ്പോൾ കേട്ടാലും കണ്ണും മനസ്സും തേങ്ങിക്കൊണ്ടല്ലാതെ കേട്ട് തീർക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം എന്തു നൽകി എന്നാലോചിക്കുക. അള്ളാഹുവേ, നന്മയുടെ വെളിച്ചമായ പീസ് റേഡിയോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ എന്ന കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, 500 ക്ലാസ് അറബി ക്ലാസ് കേട്ടു, അറബി എക്സാം അറ്റൻഡ് ചെയ്തു അൽഹംദുലില്ല. ഹഫ്സ ബീവി കാക്കനാടിൽ നിന്ന്
1: നമ്മുടെ രണ്ട് അപ്ഡേറ്റുകളാണല്ലോ
0: പറഞ്ഞത്,
1: ഒന്ന് 500, അതേപോലെ തന്നെ നമ്മുടെ അറബി ഭാഷാ പഠന കോഴ്സ്
0: എക്സാം ഇന്നലെ എഴുതി അൽഹംദുലില്ല. അമീർടി അടുത്ത നാട്ടുകാർ അറബി ഭാഷാ പഠന ക്ലാസ്സിന്റെ 1st module ഫൈനൽ പരീക്ഷ എഴുതി അൽഹംദുലില്ല. വളരെ സിമ്പിളായിരുന്നു പരീക്ഷ, മാഷാ അല്ലാഹ് എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. അസ്ന കടമ്പഴിപ്പുറം പിന്നെ പറയുന്നത് ഫാമിലി ടെലികിസിന്റെ ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മളുടെ ഷുക്കൂർ അൻസാരി അതിനുള്ള ഒരു മറുപടി പറയുന്നതായിരിക്കും. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ടെക്നിക്കൽ ഡെസ്കിലുള്ളത്. ഫാമിലി ടെലികിസിന്റെ ടൈം എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്കൊരു
1: വിഷയവും ചോദിക്കുന്നുണ്ട്,
0: അത് നമുക്ക് പെട്ടെന്ന് തന്നെ തരാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്.
1: നമുക്ക് വളരെ മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. എല്ലാവരും കാതോർത്തിരിക്കുന്ന തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: അല്ലാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന മനോഹരമായ വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു കെവി മുഹമ്മദ് അലി മൗലവി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ان الله لا يعجب الى العبد اذا قال لا اله الا انت اني قد ظلمت نفسي فاغفر لي ذنوبي انه لا يغفر الذنوب الا انت قال عبدي عرف ان له ربا يغفر ويعاقب. പ്രമുഖവരെ സിലസിലത്തു സഹീഹിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഹിജ്റക്കും 23 അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 40 അദ്ദേഹം മരണപ്പെടുന്നത്. അബുൽ ഹസൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനും നബിയുടെ പിതൃവ്യനായ അബു ത്വാലിബിന്റെ മകനും അതോടൊപ്പം തന്റെ മകൾ ഫാത്തിമയുടെ ഭർത്താവുമാണ്, മരുമകനുമാണ് 4th ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മാതാവ് ഫാത്തിമ ബിന്ത് അസദ് എന്നിവരാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലയഅജബു ഇലൽ അബ്ദി ലയഅജബു, അല്ലാഹു അത്ഭുതപ്പെടും ഇലൽ അബ്ദി ഒരു അടിമയുടെ കാര്യത്തിൽ. ഒരു അടിമയുടെ വിഷയത്തിൽ അല്ലാഹു തീർച്ചയായിട്ടും അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഇദാ ഖാല, അവൻ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അടിമ പറയുന്നത്? ലാ ഇലാഹ ഇല്ല അൻത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഈ ഒരു വചനം ഒരടിമ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അത്ഭുതപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത്, അള്ളാഹുവേ നീ അല്ലാതൊരു ഇലാഹുമില്ല. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, ഖദ് ളലംതു നഫ്സി, എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഫഗ്ഫിർ ലി ദുനൂബി, അതിനാൽ എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീ അല്ലാതെ എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ മറ്റാരാണുള്ളത്? മറ്റാരുമില്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസി, ഒരടിമ, മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗഹീദ് പ്രഖ്യാപിച്ച് വന്നുപോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലാഹു അല്ലാതെ മഗ്ഫിറത്ത് തരാൻ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച് ഈ വചനം ഉരുവിടുമ്പോൾ അല്ലാഹു അത്ഭുതപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറയും, ഖാല, അല്ലാഹു പറയും, അബ്ദി, എന്റെ അടിമ, അറഫ, അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അന്നലഹു റബ്ബൻ, തീർച്ചയായിട്ടും അവന് ഒരു റബ്ബുണ്ട്. എങ്ങനെയുള്ള റബ്ബ്? യഗ്ഫിറു, പുറത്തു കൊടുക്കുന്ന, വയുആഖിബു, ശിക്ഷിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ശിക്ഷിക്കുന്ന, പുറത്തു തരുന്ന, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന, പുറത്തു കൊടുക്കേണ്ടവർക്കെല്ലാം പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനുണ്ട് എന്ന് തീർച്ചയായിട്ടും എൻ്റെ അടിമ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഈ പാപമോചന പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലാന്ത് ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത എന്ന ഈ മഹത്തായ ദിക്റിനെ, അതിൻ്റെ മഹത്വമറിഞ്ഞ്, ശ്രേഷ്ഠതയറിഞ്ഞ് തന്നെ ഓരോ വിശ്വാസിയും ഉരുവിടേണ്ടതുണ്ട്, ഇത് ഉപയോഗിക്കേണ്ടതുണ്ട്, ഇത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ലാ ഇലാഹ ഇല്ലാന്ത്, നീ അല്ലാതെ ആരാധനഗ്രഹനായിട്ടാരുമില്ല എന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി, അതിനാൽ എനിക്ക് പൊറത്തു തരണ റഹ്മാനെ എന്ന് അവൻ അള്ളാഹുവിനോട് കുറ്റം ഏറ്റുപറയുന്നു. മഗ്ഫിറത്ത് നൽകാൻ, പാപമോചനം നൽകാൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയും തിരിച്ചറിയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിക്റായിട്ട് നാം ഇത് കാണാം. റബ്ബ് അർഹമുറഹിമീനാണ്, പരമകാരുണികിൽ വെച്ച് കരുണ്യവാനാണ്. അതുകൊണ്ടാണ് അവൻ അഫൂർ.

0: അത്ഭുതപ്പെടുന്നു. തീർച്ചയായിട്ടും അവൻ ഒരടിമയെ കുറിച്ച് അത്ഭുതപ്പെടുന്നു. ഇതാക്കാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ല അന്ത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, അല്ലാഹു നീ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് ആരുമില്ല. നിശ്ചയമായിട്ടും ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അഥവാ ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. തീർച്ചയായിട്ടും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല. ഇങ്ങനെ ഒരടിമ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അള്ളാഹു പറയും, അബ്ദി അറഫ അന്നലഹു റബ്ബൻ യഗ്ഫിറു വയുആഖിബു, തീർച്ചയായിട്ടും എൻ്റെ അടിമ എല്ലാം പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്, ശിക്ഷക്കർഹനായവനെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ അടിമ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും എന്നുകൂടി നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, നന്നാകാൻ തീരുമാനിക്കുന്ന, റബ്ബിനെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയാകണം എപ്പോഴും ഒരു മുഅ്മിൻ എന്ന സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. ഈ വചനം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ഇതുവരെയും ശ്രവിച്ചത് തിരുമൊഴികൾ. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത്. ധാരാളം ആളുകൾ പ്രതികരണവുമായി നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് വായിക്കേണ്ടതായ ചില ആളുകൾ, ഇപ്പോൾ മനാഫ് കെ വി പാലക്കാട്. പാലക്കാടിൽ നിന്ന് കുറച്ച് സ്ഥിരം ശ്രോതാക്കളും കൂടി വരണം. അവർ പ്രതികരിക്കുന്നില്ല, കേൾക്കുന്നുണ്ട്. ഇതിന് മുന്നിലും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടക്കുന്നത്. പിന്നെ അങ്ങാടിപ്പുറം ആയിഷ, അസ്സലാമു അലൈക്കും. ഖദീജ അച്ചാട്ടയില്ല, സഹോദരിയുടെ സലാമും കമൻറ്റും ഒന്നും ഇപ്പോൾ കേൾക്കാറില്ല. എന്താണ് കാരണമെന്നറിയില്ല എന്നൊരാശങ്കയാണ്. സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, നമ്മൾ സ്ഥിരമായി പോയി കേൾക്കുന്ന ആളുകൾ, അവരുടെ സലാം കേൾക്കാതിരിക്കുമ്പോൾ, അവരുടെ പേര് വായിക്കപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക, അതാണ് ഇവിടെ ആയിഷ അങ്ങാടിപ്പുറം പ്രകടിപ്പിച്ചത്. ഇൻഷാല്ലാഹ് ശബ്ദം ഖദീജ അച്ചാട്ടയിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ അവർ പ്രതികരിക്കണം, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കണമെന്നറിയിക്കുന്നു. ആയിഷ മുഹമ്മദ് മുണവൂർ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മഹത്തായ ചരിത്രം എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ആയിഷ മുഹമ്മദ് മുളവൂർ നടത്തുന്നത്. അതേപോലെ തന്നെ ഒരു വിഷമം അവർ പറയുകയാണ്. താമരശ്ശേരിയിൽ നിന്നൊരു ശ്രോതാവ്, ഇന്നത്തെ കിസും ചരിത്രം ഒന്നും കേട്ടില്ല, ഒന്ന് മയങ്ങിപ്പോയി, വല്ലാത്ത വിഷമം എന്നാണ് അവർ വിഷമം പങ്കുവെക്കുന്നത്. എനിക്ക് കുറച്ച് കടബാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് കടം വിടുവാൻ ദുആ ചെയ്യണമെന്ന് ഒരു സഹോദരൻ ദുആ വസീയത്ത് നടത്തുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ആ ഒരു കടബാധ്യത എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഫാമിലി ലൈവിട്ടിലേക്ക് ഇസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ അപ്ഡേഷനുകൾ നൽകാവുന്നതാണ്. ആയിഷ കെ എ ഇരിക്കൂർ, അവർ സലാം അറിയിക്കുന്നുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പ്രോഗ്രാം സ്ലോട്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ മനോഹരമായ മറ്റൊരു സ്ലോട്ടിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. 1 മിനിറ്റ് ടോക്കാണ് നമ്മൾ കേൾക്കുന്നത്. ഷബീബ് സലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാം, റബ്ബിൻ്റെ ഇഷ്ടം നേടാം എന്ന വിഷയം നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ഭാഗമായി നാം ചെയ്യേണ്ട പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ അതിലേറ്റവും സുപ്രധാനമായ ഒരു വഴിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സ്നേഹിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹബ്ബുകുമുല്ലാഹ്. നബിയെ അങ്ങ് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുവിൻ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അത് മുഖേന നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. ഒരു മിനിറ്റിൽ 1000 ആശയങ്ങളടങ്ങിയ 1 മിനിറ്റ് ടോക്കാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഷബീബ് സലാഹിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ

0: നമ്മോടൊപ്പം ചേർന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നൽകേണ്ടതുണ്ട്. പ്രതികരണ പേജിലേക്ക് പോയിട്ട്.
1: തീർച്ചയായും. ശിഹാബ് കൽപ്പറ്റ, വയനാടിൽ നിന്ന് അസ്സലാമു അലൈക്കും. ഇന്നത്തെ ലൈവിലൂടെ കുറേയധികം ചരിത്രകഥകൾ കേൾക്കാൻ സാധിച്ചു. അള്ളാഹു ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഇനിയും ലൈവിലൂടെ പി ആർ ഫാമിലിക്ക് അറിയിച്ചു തരാൻ, പണ്ഡിതന്മാർക്ക് അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. നഫീസ പി എ, താമരശ്ശേരി. കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരട്ടെ, നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അമീൻ. ആയിഷ കെ ഇരിക്കൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. മനാഫ് കെ വി പാലക്കാഴി. പാലക്കാഴിയിൽ നിന്ന് കുറച്ചു സ്ഥിരം ശ്രോതാക്കളും കൂടി വരണം. അവർ പ്രതികരിക്കുന്നില്ല, കേൾക്കുന്നുണ്ട്. ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും റബ്ബ് തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം. അസ്സലാമു അലൈക്കും. ഖദീജ അച്ചാട്ടയിൽ എന്ന സഹോദരിയുടെ സലാമും കമൻറ്റും ഒന്നും ഇപ്പോൾ കേൾക്കാറില്ല. അത് വായിച്ചല്ലോ അല്ലേ. ആയിഷ മുഹമ്മദ് മുളവൂർ. ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചരിത്രം. നഫീസ പി എ, താമരശ്ശേരി. അസ്സലാമു അലൈക്കും. ഇന്ന് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കിസും ചരിത്രവും ഒന്നും കേട്ടില്ല, ഒന്ന് മയങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് തീരാത്തൊരു നഷ്ടമായിരിക്കും. എന്തായാലും റിവൈൻഡിൽ നിങ്ങൾക്കത് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. മാഷാല്ലാ, കെ വി ഉസ്താദിൻ്റെ വാക്കുകൾക്ക് എന്തൊരു ചാതുര്യം. തൗഹീദിൻ്റെ പൊൻവെളിച്ചം എത്തിച്ചു തരുന്ന പീസ് റേഡിയോ കുടുംബത്തിനും ഉസ്താദിനും അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്നാണ്. ഹഫ്സ ബീവി കാക്കനാട്. ദ്വാ വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറ് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദ്വാ ചെയ്യുന്നു എന്നാണ് അവർ കമൻ്റ് ചെയ്തിട്ടുള്ളത്. സലഫി, ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം പ്രോഗ്രാമിലേക്ക് പോകാം എന്നുള്ളതാണ് തോന്നുന്നത്. നമ്മുടെ ശ്രോതാക്കൾ ഒരല്പം ക്ഷമിക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം.
0: ഇന്നത്തെ വഴിവിളക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വഴിവിളക്ക് 2541 നമ്പർ വഴിവിളക്കാണ്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: അന്യരെ അവഹേളിക്കരുത്. വിശുദ്ധ ഖുർആനിൻ്റെ 49-ാം അധ്യായം 11-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് വായിക്കാനുള്ളത്. ആ വചനത്തിൻ്റെ ആശയം ഇപ്രകാരമാണ്: സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. തൻ്റെ സഹോദരനെ നിന്ദിക്കുന്ന വിധമുള്ള വാക്കും പ്രവൃത്തിയും കൊണ്ട് ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കാവതല്ല, അത് നിഷിദ്ധമാണ്. സത്യവിശ്വാസികൾ പരസ്പരമുള്ള കടമകളിൽപ്പെട്ട കാര്യവുമാണത് എന്ന ഒരു മനോഹരമായ ഒരു ഒരു വാചകമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജറാത്തിലെ ആയത്ത് കൂടിയാണ്. ആയത്തിൻ്റെ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ എന്ന് തുടങ്ങുന്ന ഒരു വചനമാണ്. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. പലപ്പോഴും ഈ പരിഹാസം, നമ്മളെ ഒരു ഇംഗ്ലീഷിലൊരു വേർഡുണ്ടല്ലോ അസനുസരി, പലരും ഈ സാഡിസം, ചില ആളുകൾ സാഡിസ്റ്റ് ആയിരിക്കുമെന്ന് പറയും. അത് വളരെയധികം ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില ആളുകൾ പറയും നിങ്ങൾ ഈ സാഡിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരുന്നത് ഈ മറ്റുള്ള ആളുകളെ പരിഹസിക്കുക, പ്രയാസപ്പെടുത്തുക, എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളും. അപ്പം ഇത് ഒരു ഒരു കുലത്തൊഴിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തൊഴിലായി സ്വീകരിച്ച ആളുകളുണ്ടാവും. പരിഹാസം, ആളുകളെ ജനമധ്യത്തിൽ പരിഹസിക്കുക, അവരുടെ അഭാവത്തിൽ പരിഹാസം നിറഞ്ഞ സംസാരങ്ങൾ നടത്തുക. പരിഹാസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഹാസത്തിന് വിധേയരായിട്ടുള്ളത് പ്രവാചക പുംഗവന്മാരാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പൂർവ്വകാല പ്രവാചകന്മാരൊക്കെ ഏറെ പരിഹാസത്തിന് വിധേയരായിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽ പരിഹാസം തുടങ്ങുന്നുണ്ട്. കപ്പൽ നിർമ്മിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യവും പരിഹാസം നിറഞ്ഞ ചിരികളും ആക്ഷേപങ്ങളും ഒക്കെ ധാരാളം നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ച് നൽകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ തുടങ്ങിയ പ്രവാചകന്മാർ അനുഭവിച്ച പരിഹാസങ്ങൾ, ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പരിഹാസങ്ങൾ, ദീനിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അവിടുന്ന് കള്ളനാണെന്നും മരണക്കാരനാണെന്നും അതുപോലെ തന്നെ കളവ് പറയുന്നവനാണെന്നും രാക്കഥകൾ ഉണ്ടാക്കി പറയുന്നവനാണെന്നും ഒക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു നടന്നിരുന്ന ആളുകൾ. പരിഹാസം ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു തിന്മ തന്നെയാണ്. നമ്മൾ മറ്റൊരു ജനതയെ പരിഹസിക്കുമ്പോൾ, ഒരാൾ മറ്റൊരാൾ പരിഹസിക്കുമ്പോൾ, പരിഹസിക്കപ്പെടുന്നവനേക്കാൾ മേന്മയുള്ളവനൊന്നുമല്ല പരിഹസിക്കുന്നവൻ എന്ന തരത്തിലാണ് ഖുർആൻ അത് വിവരിക്കുന്നത്. പരിഹസിക്കുന്നവർ പുരുഷരാകട്ടെ സ്ത്രീയാകട്ടെ പരിഹാസം നടത്തരുത് എന്ന ഒരു ഉപദേശം കൂടി അതിലുണ്ട്.
1: അപ്പം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സംഗതിയാണെങ്കിലും നമ്മളൊന്ന് ആഴത്തിൽ ആലോചിക്കണം. ഞാനും നിങ്ങളുമൊക്കെ പിടികൂടപ്പെടുന്ന ഒരു മേഖല ചിലപ്പോൾ ഇതായിരിക്കാം. അതായത് നമ്മളുടെ സംസാരത്തിൽ മറ്റൊരു അപരനായൊരു വ്യക്തിയെ, അല്ലേ, പരിഹാസം എന്ന് പറഞ്ഞാൽ ചെറുതാക്കി കാണലാണല്ലോ, അയാളൊരു കൊച്ചായിട്ട് കാണുക, നമ്മളൊരു കിബറന്മാരായിട്ട് മാറുകയും ചെയ്യുക, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് പിന്നെ നമ്മൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ അഊദു ബിക്ക അൻ ഉദില്ല ഔദല്ല അൻ അസില്ല ഔസല്ല, അങ്ങനെ പറഞ്ഞിട്ട് പറയണത് ഞാൻ വഴിപഴക്കുന്നതിൽ നിന്ന്, പഴച്ചു പോകുന്നതിൽ നിന്ന്, വഴിതെറ്റിൽ നിന്ന്, ഒരാളെ കളിയാക്കുന്നതിൽ നിന്ന്, ഒരാളെ വിഡ്ഢിയാക്കുക, ഞാൻ വിഡ്ഢിയാക്കപ്പെടുന്നതിൽ നിന്ന്, അതിൽ നിന്നൊക്കെ റബ്ബേ എന്നോട് കാവലിന് ചോദിക്കുന്നു എന്ന് പറയാറുണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകി പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പതിയെ പതിയെ നടന്നു പോകുന്നത്. അവിടെ റഹ്മാനായ റബ്ബ് നീതിമാനാണല്ലോ. ഒരാളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് നമ്മൾ മറുപടി പറഞ്ഞേ തീരൂ. അവിടെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്? അവിടുത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹസനാത്തുകളാണ്. ഇവിടെ നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ ഓരോ മനുഷ്യനും നമ്മൾ കാരണമായി അനുഭവിച്ച വേദനയ്ക്ക് അള്ളാഹു പകരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാത്രി നിസ്കാരം, നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം, നമ്മുടെ അമലു സാലിഹാത്തുകൾ വെച്ചുകൊണ്ടാണ് അള്ളാഹു പകരം കൊടുക്കുന്നത്. അങ്ങനെ നമ്മളൊരു മുഫ്ലിസായി മാറുമെന്നാണ്. മുഫ്ലിസായി മാറുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നമ്മളൊരു പാപ്പരായ വ്യക്തിയായി മാറുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ആയത്തിലൂടെ ഉണർത്തിയത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കരുത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഒരുപാട് നന്മകൾ അവരിലുണ്ടാകും. അസായിയക്കൂനു ഖൈറം മിൻഹു. എന്നിട്ട് വീണ്ടും അള്ളാഹു എടുത്ത് പറഞ്ഞു, എന്ത് വലാനീസാവുൻ, ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒരു വീഴ്ച, ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് വീഴ്ച പറ്റുന്നവർ എന്നുള്ള നിലക്കായിരിക്കാം അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ത്രീയും ചെയ്യരുത്, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത്. അസായിയക്കുന്ന ഖൈറം മിൻഹുന്ന, അവർ ഈ പരിഹസിക്കപ്പെടുന്നവർ അവർ ഉത്തമകളായേക്കാം എന്ന ഒരു തത്വം അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ സജീവമായ സമയത്ത് പ്രിയപ്പെട്ടവരെ ആളുകളെ കൊച്ചാക്കി കാണിക്കാൻ, അല്ലേ, അതിൻ്റെ എത്രയോ വകഭേദങ്ങൾ നമ്മൾ കാണുന്നു. ആളുകളെ തമാശയാക്കാൻ അല്ലെങ്കിൽ കോമാളിത്തരത്തിൽ കോമാളികളാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങളാണെന്ന് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നേര് പറയുന്നവരും നേരെ നിൽക്കുന്നവരെയും ഇന്ന് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായൊരവസ്ഥ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവ മഹിമ നമ്മൾ നിലനിർത്തണം. നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകളിൽ ഒരാൾക്കും സഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അന്യൻ്റെ അഭിമാനം, അതെൻ്റെ അഭിമാനം എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണോ, അതിനേക്കാൾ വിലപിടിച്ചതാണ് മറ്റൊരാളുടെ അഭിമാനം എന്ന ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ ലോകം കൊണ്ട് തീരുന്നില്ലല്ലോ ഒന്നും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു ചിട്ടകളും ഈ ഒരു വേലിക്കെട്ടുകളൊക്കെ ഭേദിച്ചു പോകാമായിരുന്നു. പക്ഷേ ഒന്നും ഇവിടം കൊണ്ട് തീരുന്നില്ലല്ലോ. അനന്തമായ മരണത്തോടു കൂടി തുടങ്ങുന്ന അനന്തമായൊരു ലോകത്ത്, വെറും വിചാരണ മാത്രമായ ഒരു ലോകത്ത് നമുക്കിതിനൊക്കെ സമാധാനം പറഞ്ഞല്ലേ മതിയാകൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴിവിളക്ക് നമുക്ക് നൽകിയിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ വഴിയിലൊരു വിളക്ക് തന്നെയാണ്. ആ ഒരു അപകടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ ആത്മാർത്ഥമായൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: ഇന്നത്തെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് നമ്മൾ നൽകിയത്. വഴിവിളക്ക് അന്യരെ അവഹേളിക്കരുത് എന്നുള്ള 2541 നമ്പർ വഴിവിളക്കാണ്. അത് ഒരുപാട് ഭാഷകളിൽ ലഭ്യമാണ്. വഴിവിളക്ക് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോഗ് എന്നീ ഭാഷകളിൽ ലഭ്യമാണ്. അപ്പം നമ്മുടെ സുഹൃദ് വലയങ്ങളിലേക്ക്, ഈ ഭാഷകളിലുള്ള സുഹൃദ് വലയങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ഇമേജ് നമ്മൾ ഫോർവേഡ് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, സ്റ്റോറി ആക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സെറീന ഇസ്മായിൽ തലശ്ശേരി. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം, അവർക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടി എന്നൊരു ദുആ വസീയത്ത് നടത്തിയിട്ടുണ്ട്. അല്ലാഹു ആ ഒരു ഫ്രണ്ടിന് ഏറ്റവും ഹൈറായൊരു രൂപത്തിൽ ആ ഒരു അവസ്ഥ മറികടക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ഷിഫാവിന് ആജില് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ചെയ്യുകയാണ്. അതേപോലെ തന്നെ മുംതാസ് ബേപ്പൂർ, മാഷാ അല്ലാഹ്, പുലരിവട്ടവും തിരുമൊഴിയും ചരിത്രങ്ങളും എല്ലാം ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് എത്ര മനോഹരമായിട്ടാണ് എത്തുന്നത്. ചരിത്രം കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. നാം ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അല്ലാഹു ഇതെല്ലാം നമുക്ക് എത്തിച്ചു തരുന്ന പി ആർ ഫാമിലിക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഖിയാമം വരെ എന്ന് നിലനിർത്തി തരട്ടെ. ആമീൻ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്.
0: അതിനിടയ്ക്ക് ഒരു അപ്ഡേഷൻ, ഒരുപാട് ആളുകൾ റേഡിയോ ഫാമിലി ലൈവ്ലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പേസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസ് ഇന്ന് 2026 May 23 ശനി 2:45 മുതൽ 3:45 വരെയാണ് ഫാമിലി ലൈവ് ടെലിഗിസ് നടക്കുന്നത്. വിഷയം മക്ക, മദീന, ഖുദുസ്. മൂന്ന് വിശിഷ്ട പള്ളികൾ മക്ക, മദീന, ഖുദുസ്. ചരിത്ര പ്രാധാന്യം. അഫ്സൽ പടപ്പറമ്പും ഫൈറൂസ് ഉള്ളടവുമാണ് ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിഗിസിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: നഫീസ പി എ താമരശ്ശേരി നൽകിയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ആരെയും ഒരിക്കലും കൊച്ചാക്കരുത്. അവർ ചിലപ്പോൾ നമ്മെ എത്രയോ മാന്യന്മാരായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരായിരിക്കും മുൻപന്തിയിലുണ്ടാവുക. ഇന്ന് നമ്മൾ കളിയാക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലതാഴ്ത്തേണ്ട ഗതികേട് വരുമെന്ന ഒരു വിശദമായൊരു മെസ്സേജാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്, അവർ നൽകിയിട്ടുള്ളത്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാ അല്ലാ, ഇന്ന് കാണുന്ന ഒരു വിഷയം കൂടുതലും പരിഹസിക്കൽ തന്നെയാണ്. ഒരു പക്ഷേ അതവർക്കൊരു തമാശയായിരിക്കാം, പക്ഷേ അതിൻ്റെ ഗൗരവം അവർക്ക് അറിയില്ല. ഇതുപോലെ അറിവ് കിട്ടുന്ന ഒരു ശബ്ദം അവരുടെ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വഴിവിളക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്നൊരു കമൻ്റാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. വഴിവിളക്കും 1 മിനിറ്റ് ടോക്കും ഇവയെല്ലാം കേട്ടാൽ അൽഹംദുലില്ലാ, തിരുമൊഴിയും കേട്ടു, എല്ലാത്തിൽ നിന്നും നല്ല അറിവുകളാണ് ലഭിച്ചത്. അൽഹംദുലില്ലാ, എത്ര നല്ല അറിവുകളായിട്ടാണ് രാവിലെ ലൈവ് വരുന്നത്. ഒരു സമാധാനം തന്നെയാണ്. ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ നിലനിർത്തി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് രോഗം ശിഫിയാക്കുമാറാകട്ടെ. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്.
0: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ ആശങ്കകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഒക്കെ നമ്മുടെ ശ്രോതാക്കൾ നടത്തുമ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു ആങ്കറിങ് ഡെസ്കിലിരുന്ന് ചിലപ്പോൾ പെട്ടെന്നത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ടെക്നിക്കൽ ടീം അംഗങ്ങൾ, പ്രൊഡക്ഷൻ ടീമിലെ ടീം അംഗങ്ങളൊക്കെ സജീവമായി നമ്മോടൊപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകിൽ സപ്പോർട്ടീവായി നിൽക്കുന്ന അബ്ദുൽ ഷുക്കൂർ അൻസാരി, അതേപോലെ തന്നെ അഫ്സൽ, ഷാനിദ്, ഹാരിസ്, ഈ നാലാളാണ് സപ്പോർട്ടിംഗ് ടീമായി ഇന്ന് പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഒരു ഒരു അപ്ഡേഷൻ കൂടി നടത്തേണ്ടതുണ്ട്.
1: ഒരു നന്മയെക്കുറിച്ചാണ് ഇന്ന് അറിയാം ഒരു നന്മ എന്നൊരു സ്ലോട്ട് നമ്മൾ സാധാരണ ഈ മോർണിംഗ് ലൈവിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് അതിൽ വിസ്ഡം ബാലവേദി ഇറക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു നന്മയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാനുള്ളത്. പുസ്തകത്തിൻ്റെ പേര് അൽ ഖുലഫാഉർ റാഷിദൂൻ സഹാബിമാരുടെ ചരിത്ര പുസ്തകം എന്നുള്ളതാണ്. കുരുന്നുകൾക്കായി ആ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. കൊറിയറായി പുസ്തകം ലഭിക്കാൻ അല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുഅൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹുഅൻഹു, ഈ മൂന്ന് പേരെയും കുറിച്ച് ഈ നാല് പേരെയും കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് തപാലിൽ ലഭിക്കാൻ 75 60 902 902 എന്ന നമ്പറിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്.
0: ശരിക്കും ഇവിടെ ഒരു കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ വായന നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം. വായന മരിക്കുന്നില്ല എന്നൊരു പ്രസിദ്ധമായൊരു ഒരു ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്ക് വായനയെ ഇഷ്ടപ്പെടുന്നവരുമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വായനയുടെ ഒരു സാധ്യത നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ
1: എന്തിനേറെ എന്ന് ചോദിച്ചാൽ പത്രം പോലും വായിക്കുന്നില്ല. അതായത് നമ്മുടെ മക്കൾ നമ്മളിപ്പോൾ നമ്മൾ പിന്നെ വളരെ കാര്യമായിട്ട് പത്രങ്ങളൊക്കെ വീട്ടിൽ വരുത്തിയാൽ പോലും നമ്മൾ വായിക്കുന്ന ആളുകൾ വായിക്കുക എന്നല്ല, ഒരു പുതുതലമുറ വായനയെ ഇഷ്ടപ്പെടുന്നു. എന്നാലോ വളരെ സന്തോഷം നിറയുന്നപ്പോൾ നമ്മളൊരു ലീഡർമാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ നമ്മളുടെയൊക്കെ സംസ്ഥാന തലങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു പിന്നെ നേതാവിൻ്റെ പെൺകുട്ടി ഒരു മകൾ, അപ്പോൾ അവൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള റിവ്യൂ അതിൽ വന്നു, മാഷാല്ല. അപ്പോൾ നമുക്ക് വായന മരിച്ചിട്ടില്ല എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു നിശബ്ദനായൊരു കൂട്ടുകാരനാണ് പുസ്തകങ്ങൾ, ഒരിക്കലും ചതിക്കാത്ത കൂട്ടുകാരൻ. കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അവസരം കിട്ടിയാൽ നമ്മളെ ചതിക്കും, പക്ഷേ ഒരു ചതിക്കാത്ത കൂട്ടുകാരനാണ് പുസ്തകം എന്ന് പറയുന്നത്.
0: ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു നാല് ബുക്കുകൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ, അൽ ഖുലഫാ ഉറാഷിദൂൻ എന്ന ഈ ഒരു ചരിത്ര പുസ്തകം ഇൻഷാല്ലാ കുരുന്നുകൾക്കായി ലഭ്യമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ പുസ്തകങ്ങൾ ലഭ്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ അവതരണങ്ങളാണ്. 320 രൂപയാണ് അതിൻ്റെ വില എങ്കിലും ഇപ്പോൾ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് 250 രൂപക്കാണ്. കൊറിയർ വഴി ബുക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ, താഴെ കൊടുക്കുന്ന നമ്പറിൽ, നമ്മൾ പറയുന്ന നമ്പറിൽ നിങ്ങളത് വാട്സപ്പ് മെസ്സേജ് അയക്കണം. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം പ്രിയ ശ്രോതാക്കൾ, 7560902902.
1: ഒരിക്കൽ കൂടി
0: 9560902902.
1: ഒന്നുകൂടി പറയുന്നു, അബദ്ധങ്ങളില്ലാതെ രേഖപ്പെടുത്തി വെക്കാൻ ശ്രദ്ധിക്കുക. 7 5 7 5 6 0 9 0 2 9 2 7 5 60 902 902 നമ്പറിലാണ് ഈ പുസ്തകങ്ങൾ കൊറിയറായിട്ട് ലഭിക്കാൻ ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വില 320 രൂപയാണ്, പക്ഷേ ഓഫർ പ്രൈസ് എന്നുള്ള നിലക്ക് 250 രൂപക്കാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
0: ശരി, നമുക്ക് നമ്മുടെ കൂടെ റിയ എടവണ്ണ ചേരുന്നുണ്ട്. കണ്ണീരിൻ കൽഭമായി എന്ന മനോഹരമായ ഈരടികൾക്ക് ശബ്ദം നൽകാൻ റിയ എടവണ്ണ ഇന്നത്തെ സ്വരം കാതൂർക്കാം.

0: റിയമോൾ പാടിയ ഒരു സ്വരമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വരവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കമൻറ്റുകൾ, സ്വരം കണ്ട് പാടിക്കഴിയുന്നതോടുകൂടി അല്ലേ നമ്മളിത്, പിന്നെ അത്രയും കമൻറ്റുകൾ, ഈ മനുഷ്യന്മാരൊക്കെ എവിടെയായിരുന്നു തോന്നുന്ന രൂപത്തിലുണ്ട് മെസ്സേജുകൾ വരും. എന്തായിരുന്നാലും പാട്ടുകൾ എന്നും നമുക്ക് ഒരു കുളിരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈണം ചാനലിനെ കുറിച്ചാണ് പറയുന്നത്.
1: നിങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗം തന്നെ ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ, സ്വരം മനസ്സിന് കുളിർമയാണ്, കുളിരാണ് നിങ്ങൾ പറഞ്ഞ ആ പ്രയോഗം എടുത്ത് അവരും പ്രതികരിക്കുന്നുണ്ട്.
0: തീർച്ചയായും. ഹൈറുൻ നിസ അഷ്റഫ്, പടിഞ്ഞാറത്തറ ഹുസൈൻ വി എം, എടത്തനാട്ടുകര റുഷ്ദ കാളികാവ്, അതേപോലെ തന്നെ ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഇവരെല്ലാവരും സ്വരത്തെക്കുറിച്ചുള്ള കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് റുഖിയ വി കാക്കയങ്ങാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, പുസ്തകത്തിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, ഇതുവരെ പുസ്തകം കിട്ടിയില്ല എന്ന് പറയുന്നു. തീർച്ചയായും നിങ്ങൾ നമ്മളെ പറഞ്ഞ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. എന്തായിരുന്നാലും മിക്കവാറും ആളുകൾക്ക് വളരെ റെയർ മെസ്സേജുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആ നമ്പറിൽ തന്നെ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിൻ്റെ സമയത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് സ്വരമാണ്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത്
1: ഇന്നത്തെ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു.
0: അതെ,
1: ഒരു അറബി കോട്ടിങ്ങാണ് ഇന്നത്തെ ചിന്ത. അഹ്സനുൽ ഹസ്നി, ഹസ്നുൽ അദബ്. ദ ബെസ്റ്റ് ബ്യൂട്ടി ഈസ് ബ്യൂട്ടി ഓഫ് മാനർ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, അഹ്സനുൽ ഹസ്നി, ഹസ്നുൽ അദബ്. ദ ബെസ്റ്റ് ബ്യൂട്ടി ഈസ് ബ്യൂട്ടിഫുൾ മാനേഴ്സ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മകാരിമുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ, ഹസ്നുൽ ഖുൽഖ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വ്യതിരിക്തമാക്കുകയും അയാളെ നാലാളുകൾക്കിടയിൽ ഏറ്റവും നല്ലൊരു ഐഡൻറ്റിറ്റി ഉള്ളവനാക്കുകയും ചെയ്യുന്നതാണ് അയാളുടെ സൽസ്വഭാവം, ഹസ്നുൽ ഖുലുഖ്. അത് സംസാരത്തിലാകാം, പെരുമാറ്റത്തിലൂടെയാകാം, ഇടപാടുകളിലൂടെയാകാം. കേവലം ഈ ഒരു സംസാരം പെരുമാറ്റം ഒന്നും വേണ്ട, അപരിചിതരായ ആളുകൾ തമ്മിലുള്ള ഒരു നീർക്കാഴ്ചയിലെ ഒരു പുഞ്ചിരിയിലൂടെ പോലും ആകാം ആ ഒരു ഹസ്നുൽ ഖുലുഖ്.
0: ഭക്ഷണത്തിൻ്റെ രുചി പോലെ, വസ്ത്രത്തിൻ്റെ കളറ് പോലെ, പ്രദേശത്തിൻ്റെ മനോഹാരിത പോലെ, ഒരു മനുഷ്യനെ അപരൻ്റെ മനസ്സിൽ പിടിച്ചു നിർത്തുന്ന ഘടകമാണ് സ്വഭാവം,
1: ഹസ്നുൽ ഖുൽഖ്. മാഷാഅല്ലാ, മനോഹരമായ ഒരു ടെക്സ്റ്റ് കോട്ടിങ്ങാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. നമ്മൾ എല്ലാവരും അതിനനുസരിച്ച് അവർ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയർന്നു വരണം എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളതും. ശരി, ഇവിടെ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കിൻ്റെ പേരൊന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗജ കൊളക്കാട്, അൽ ഖുലഫ ഉർ റാഷിദീൻ എന്നാണ് ബുക്കിൻ്റെ പേര്. വിസ്ഡം സ്റ്റുഡൻസ് ബാലവേദി പുറത്തിറക്കുന്ന ഒരു പുസ്തകമാണത്, പുസ്തകങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൊറിയർ വഴി ലഭിക്കുവാൻ ഇൻഷാ അള്ളാ ഈ നമ്പർ നോട്ട് ചെയ്യുക. ആ നമ്പറിലാണ്
0: ബന്ധപ്പെടേണ്ടത്. 902 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ പുസ്തകങ്ങൾ ലഭിക്കാൻ ബന്ധപ്പെടേണ്ടത്.
1: ഐ റിപ്പീറ്റ്, 7560902902. അതുമായി ബന്ധപ്പെട്ട ഡിലേ, നിങ്ങളത് വാട്സപ്പിൽ ബന്ധപ്പെട്ടതിന് ശേഷം കൊറിയർ ലഭിക്കുന്നതിൽ ഡിലേ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത്തരത്തിലുള്ള ആളുകൾ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കുന്ന പുസ്തകമാണ്, 320 രൂപയുടെ പുസ്തകം. 250 രൂപക്കാണ് നമ്മളത് ഓഫർ പ്രൈസിന് നൽകുന്നത്.
0: മാത്രമല്ല, നമ്മളുടെ രക്ഷിതാക്കളുടെ അറിവിലേക്കായിട്ട് പറയണം, കുട്ടികൾക്ക് പുസ്തകത്തോട് താല്പര്യം ഉണ്ടാക്കാൻ നമ്മുടെ ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തണം. അതായത് ഇപ്പോൾ ഒരു പത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ആ പത്രത്തിലെ ഒരു പേജിലെ ഒരു 2 കോളം വാർത്ത വായിച്ച് ആ വാർത്തയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ മിക്കവാറും ഒരു പത്രം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഡിറ്റോറിയൽ പേജ് നിർബന്ധമായും നമ്മുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ, മുതിർന്ന മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ഇത്തരത്തിലുള്ള മതപരമായ പിന്നെ പുസ്തകങ്ങളാണെങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരാവർത്തി അത് വായിച്ചു തീർക്കുക. എന്നിട്ട് ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ഇപ്പം നമ്മൾ പിന്നെ ഈ മഹാരഥന്മാരായ പണ്ഡിതനും അപ്പോൾ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞ മലയാളത്തിലൊരു പുസ്തകമുണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്കിങ്ങനെ വായിച്ച് കഴിയുമ്പോൾ ഓരോ അധ്യായം കഴിയുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ അതിലിങ്ങനെ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ ഓരോ പുസ്തകം നമ്മൾ അധ്യായം വായിച്ച് കഴിയുമ്പോഴും അതിലുള്ള വിവരങ്ങൾ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നമ്പറിട്ട് മക്കളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പോൾ അത് മനസ്സിൽ അങ്ങനെ തന്നെ അത് പതിഞ്ഞു നിൽക്കും. മാത്രമല്ല അങ്ങനെ പിന്നെ ഒരു ദിവസം ഇത്ര പേജ് വായിക്കുക എന്നുള്ളൊരു ടാസ്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു പിന്നെ 50 പേജുള്ളൊരു പുസ്തകമാണെങ്കിൽ ഒരു ദിവസം ഒരു 10 പേജ് വായിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ മക്കളത് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ, എന്തു മനസ്സിലാക്കി അതിൽ നിന്ന്, എന്തിനെക്കുറിച്ചാണ് അതിലുള്ള പ്രതിപാദ്യ വിഷയം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു ചെറിയൊരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. മാത്രമല്ല ഒരു പ്രസംഗ രൂപത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസംഗ രൂപത്തിലാക്കാൻ വേണ്ടി പറയും. നമ്മൾ ശ്രോതാവായിട്ടിരിക്കുക, മക്കളെ കൊണ്ട് സംസാരിപ്പിക്കുക, എന്നിട്ട് ആ പുസ്തക വായനയുടെ പ്രതിഫലമായിട്ട് അവർക്ക് നല്ലതായ സമ്മാനങ്ങൾ നമുക്ക് ഓഫർ ചെയ്യാം. ഒരു മാസത്തിൽ ഇത്ര പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത്ര പിന്നെ ബെനിഫിറ്റ്. അപ്പോൾ ഈ അക്ഷര വായനയിലൂടെ എന്ത് സംഭവിക്കും, മക്കൾക്ക് ഒരുപാട് വികാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ മലയാള ഭാഷ തന്നെ എഴുതാനും ആ ഒരു അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാനും കഴിയാത്ത മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത്
1: ധാരാളം
0: നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 10 തരം കഴിഞ്ഞാൽ പോലും തെറ്റുകൂടാതെ, ഇപ്പോൾ പിന്നെ ഈ ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ടാസ്ക് തന്നു, നമ്മളോട് ഒരു ഒരു വേർഡ് എഴുതാൻ പറ്റുമോ ചോദിച്ചു, മലയാളത്തിലുള്ളൊരു വേർഡ്. അപ്പോൾ നമ്മളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി എഴുതി. അപ്പോൾ എന്തായിരുന്നു വേർഡ്? ദൃഷ്ടിദുംന എന്നാണ്. അപ്പോൾ നമ്മൾ പിന്നെ അത് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മിക്കവാറും ആളുകൾക്കൊക്കെ അത് തെറ്റും, ദൃഷ്ടിദുംന എന്ന് നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ വലിയ ആളുകൾക്ക് തന്നെ തെറ്റുന്നുവെങ്കിൽ പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വായനയിലൂടെയാണ് അത് കറക്റ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ അങ്ങനെ പെറുക്കി പെറുക്കി വായിച്ച് അങ്ങനെ. ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് വലിയ വടിവൊത്ത അക്ഷരങ്ങൾ ഇറങ്ങുന്ന ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ ലഭ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ പിന്നെ പിന്നെ നീർപ്പദം ഈ ഒരു സമയത്ത് പരിചയപ്പെടുത്താണ്, വിസ്ഡം ബുക്സ് ഇറക്കിയിട്ടുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഓരോ പിന്നെ വീട്ടിൽ വരുമ്പോഴും ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ഉപ്പ കൊണ്ടുവരും, നമ്മുടെ ഭർത്താവ് കൊണ്ടുവരും, നമ്മുടെ ആങ്ങളെ കൊണ്ടുവരും, എന്ത് പുസ്തകങ്ങൾ കൊണ്ടുവരും. അങ്ങനെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ അത് അലമാരയിൽ വിശ്രമിക്കാറാണ് പതിവ്. അപ്പോൾ അതല്ല, പിന്നെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ അമാനി മൗലവിയുടെ തഫ്സീറിനെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഒരാവർത്തി 4 വാള്യവും, പണ്ടത്തെ 4 വാള്യം, ഇന്നിപ്പോൾ അത് 8 വാള്യോ അത്രയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ ആ 4 വാള്യം അത് വായിച്ചു തീർത്താൽ, ഒരു ഇൻ്റർനെറ്റ് ഇല്ലാത്ത, ഒരു ചാറ്റ് GPT ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ലഭ്യമായ ആ അറിവ് നേടാൻ അദ്ദേഹം ശ്രമിച്ച ഒരു ശ്രമം ആലോചിച്ച് നോക്കൂ. ആ ഓരോ വരികളിലൂടെയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടിക്കുറിപ്പുകളായി മുഖവുരകളായി കൊടുത്ത് ആ ഒരു വിഷയം അതിൻ്റെ വായനക്കാരിലേക്ക് എത്താൻ അവർ കാണിച്ച ഒരു ഒരു പിന്നെ ശ്രമം ആലോചിച്ച് നോക്കും. മാത്രമല്ല നമ്മുടെ ഉലമാക്കൾ നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് 40 വയസ്സ് വരെ ജീവിച്ചു, ആ 40 പുസ്തകങ്ങൾ അദ്ദേഹം ലോകത്തോട് പ്രസിദ്ധീകരിച്ചു, അങ്ങനെ ജീവിച്ചു പോയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതൊരു നിമിത്തമാകട്ടെ എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസാരമായിട്ട് വെക്കുകയാണ്.
1: ശരി, നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കാത്തുറക്കാം.

0: നമുക്കെല്ലാവർക്കും പരിചിതമായ അധ്യായത്തിലെ ആയത്തുകളാണ് കേട്ടത്. അധ്യായം 18 സൂറ അൽ കഹ്ഫിലെ 30-31 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2387 ദിവസമായി. നമ്മൾ ഇന്ന് കേട്ട എപ്പിസോഡ് 2364 എപ്പിസോഡാണ്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാനും കേൾക്കാനും ഇത് സ്റ്റാറ്റസായി വെക്കാനും നമ്മൾ ശ്രദ്ധിക്കുക.
1: നമ്മളൊരു പ്രോഗ്രാം പ്രൊമോഷനെ സംബന്ധിച്ച് അറിയിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകം നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, മക്കയുടെ തീരത്ത് എന്നാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് വളരെ സുപരിചിതമായ, പരിചിതമായ, അപരിചിതമായ പ്രോഗ്രാമുകൾ ധാരാളമുണ്ട്. ആ പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ മാത്രമായി നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മക്കയുടെ തീരത്ത്. മക്കയിലെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ, മസ്ജിദുൽ ഹറാം അടക്കമുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 7:45 റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 7:45 റേഡിയോയിൽ മക്കയുടെ തീരത്ത് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ആ ഒരു പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡ്, മഖാം ഇബ്രാഹിം എന്നൊരു എപ്പിസോഡ്, അബ്ദുൽ മാലിക് സലഫിയുടെ ശബ്ദത്തിലൂടെ കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ മതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഒരു ദിവസം പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഉച്ചരിക്കാതെ ഒരു വിശ്വാസിക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. കാരണം അവൻ്റെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ അവൻ നിർബന്ധമായിക്കൊണ്ടും ചൊല്ലേണ്ട സ്വലാത്തിൽ, ഇബ്രാഹിമി സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ പ്രാധാന്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതകാലഘട്ടത്തിൽ അനുപമമായ ത്യാഗവും പ്രോജ്വലമായ ഇസ്ലാമിക പ്രബോധനവും കാഴ്ചവെച്ച് അനിതര സാധാരണമായ വ്യക്തിത്വമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ഒരുപാട് ആസാറുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ അറിയപ്പെടുന്ന മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞത്. ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടിയാണ് കഅബ പുനർനിർമ്മിക്കുന്നത്. വൈദ് യർഫു ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിവാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിയ സന്ദർഭം, ആ ഉയർത്തുന്ന രീതി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫഇൻദ ദാലിക റഫഅ അൽ ഖവാഇദ മിനൽ ബൈത്. ഇസ്മായിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി അത് ഉയർത്തി. ഫജഅല ഇസ്മായിൽ യത്തി ബിൽ ഹിജാറ, അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് കഅബ, കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം ഇബ്നി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അടുക്കി കല്ലുകൾ അടുക്കി വെക്കും. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരും. അങ്ങനെ ഹത്ത ഇദർത്തഫ, അങ്ങനെ കുറച്ച് ഉയരത്തിലേക്കെത്തി, പടവ് ഉയരത്തിലേക്കെത്തിയപ്പോൾ ജഅ ബിഹാദൽ ഹജരി ഫവദഅഹു ലഹു ഫഖാമ അലൈഹി. അപ്പോൾ ഇനി മുകളിലേക്ക് പടുക്കണമെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് കയറി പടുക്കണം. അങ്ങനൊരു കല്ല് കൊണ്ടുവന്നു, ആ കല്ല് അവിടെ വെക്കുകയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന സ്ഥലം, അതാണ് മഖാം. ഖാമ എന്ന് പറഞ്ഞ് നിന്നു എന്നർത്ഥം. മഖാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, നിന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ലാണ് മക്കാം ഇബ്രാഹിം. ഈ മക്കാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക, നമ്മുടെ നാട്ടിൽ വേറെ ചില മക്കാമുകളുണ്ട്, അത് അനിസ്ലാമികമായ ദർഗകളും അതുപോലെ തന്നെ ഖബറുകളും മസാറുകളുമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ മക്കാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ഖബറോ മസാറോ ദർഗയോ ഒന്നുമല്ല, ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലം. ആ കല്ല് കഅബയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ വെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമായി കഅബയെ പോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വതാല അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൻ്റെ ഒരു ബർക്കത്തും ഇബ്രാഹിം നബിയുടെ ആധാറുകൾക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. ശുദ്ധ ഖുർആനിൽ ഇതെങ്ങനെ കാണാം? ഇന്ന അവ്വല ബൈത്തി മുദ അലിന്നാസ് ലല്ലദി ബിബക്കത്ത മുബാറക്കൻ വഹുദൻ ഫീഹി ആയാത്തും ബയ്യനാത്തുൻ മഖാം ഇബ്രാഹിം. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ആ കഅബാലയത്തിലും അതുപോലെ തന്നെ മക്കയിലും അതിൻ്റെ ചരിത്രത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ പെട്ടതാണ്, ആ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് മഖാം ഇബ്രാഹിം. മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് ദൃഷ്ടാന്തം? ഒരു നന്മ ചെയ്ത അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി പോരാടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറ ഒരു ആത്മീയമായ ഒരു ജിഹാദിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. അത് ലോകം ഓർക്കണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് ഒത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിയുടെ മില്ലത്തിനാണ് നിങ്ങൾ പോലും പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു ഇബ്രാഹിം നബിയുടെ ആസാറിനെ അള്ളാഹ് പറയാണ് അത് ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് മഖാം ഇബ്രാഹിം. അത് നമുക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? അതൊരു കല്ലാണ്. പക്ഷെ ആ കല്ലിൻ്റെ പ്രത്യേകത അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വലിയ മനുഷ്യൻ കയറി നിന്ന ഒരു ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും തൗഹീദിൻ്റെയും ജിഹാദിൻ്റെയും കഥ പറയുന്ന ഒരു കല്ലാണ് യഥാർത്ഥത്തിൽ മഖാം ഇബ്രാഹിം. ആ കല്ല് ഹജറുൽ അസ്വദ് പോലെയുള്ള കല്ലല്ല, അത് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഹജറുൽ അസ്വദ്. അതുകൊണ്ട് തന്നെ തൊട്ടുമുത്തൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഹജറുൽ അസ്വദ് മക്കയിലൊരു ഒരു സാധാരണ കല്ലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിന് ഒരു പ്രത്യേകത വന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ പ്രത്യേകതയാണ്, അള്ളാഹു അതിനെ ഖുർആനിലൂടെ സ്ഥിരപ്പെടുത്തിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടുമുത്താനോ അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിക്കൊണ്ട് തവറുക്കിൻ്റെ വിഷയങ്ങൾ എടുക്കാനോ ഒന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, പ്രവാചകൻ അതിന് നിർദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ മഖാം ഇബ്രാഹിമിനെ ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ ആരാധനയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നുവെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിറക്കുകയാണ് വൈദ് ജഅൽനൽ ബൈത മസാബത്തു ലിന്നാസ് വഅമ്നൻ വത്തഖിദു മിം മഖാം ഇബ്രാഹിം മുസല്ല.
1: വളരെ മനോഹരമായൊരു വിവരണമാണ് നമ്മൾ കാതോർത്തത്. മക്കയുടെ തീരത്ത് എന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള പ്രൊമോഷനാണ് ഈ സ്ലോട്ടിൽ നമ്മൾ ഈ ഒരു പരിചയപ്പെടുത്തൽ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 7:45 റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാം എല്ലാവരും കേൾക്കണം. പ്രത്യേകിച്ച് മക്കയുമായി ബന്ധപ്പെട്ടതിൻ്റെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന, അതിന് ദിനീപരമായി നൽകപ്പെടുന്ന അതിൻ്റെ സംഭാവനകൾ മറ്റുമൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മഖാം ഇബ്രാഹിം എന്നൊരു വിവരണം ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയപ്പോൾ പലപ്പോഴായി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവിടെ ചെല്ലാനും ഉംറ നിർവഹിക്കുവാനും ആ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ അവസരം ലഭിച്ച അൽഹംദുലില്ലാ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എൻ്റെ മനസ്സിലേക്ക് ആ സന്ദർഭത്തിൽ ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഒരു മിന്നായം പോലെ കടന്നു വന്നു. പ്രത്യേകിച്ച് മഖാം ഇബ്രാഹിം നമ്മളെ ഏറെ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. മഖാം ഇബ്രാഹിം തവാഫ് നടത്തിയതിനു ശേഷം, കഅബ തവാഫ് ചെയ്തതിനു ശേഷം നമസ്കരിക്കുന്ന 2.5 രക്അത്ത് നിസ്കാരം, അത് മഖാം ഇബ്രാഹിമിൻ്റെ പുറകിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണല്ലോ ഉത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നിസ്കരിക്കാൻ, പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മക്കാം ഇബ്രാഹിമിൻ്റെ തൊട്ട് പുറകിൽ അങ്ങനെ, പക്ഷെ അത് കഴിയില്ല നമുക്ക്. ഒന്ന്, അവിടെ പോലീസ് വലയം, അവരുടെ ആ ഒരു നിയമപാലകരുടെ സംരക്ഷണ വലയുണ്ടാവും. കാരണം ആളുകൾ അവിടെ കയറി വല്ലാതെ തൊട്ടുമുത്താനും അതേപോലെ തന്നെ ആ നിലക്കുള്ള ഒരുതരം വൈകാരിക പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ഒരു സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും ആ മക്കാം ഇബ്രാഹിമിൻ്റെ പുറകിലേക്ക് വേണ്ടുവോളം നിസ്കരിക്കാനുള്ള സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെയും ചില ഉംറവേളകളിലൊക്കെ ആ മതാഫിനകത്ത്, മതാഫിനകത്താണ് അത് തവാഫ് ചെയ്യുന്ന, മതാഫിനകത്താണല്ലോ മക്കാം ഇബ്രാഹിമും, അതിനകത്തുനിന്ന് പുറത്തു പോയി ആ ബിൽഡിങ്ങിനകത്തുള്ള അഥവാ ഈ സഫാ മറവക്കുന്നതിനേക്കാണ് പിന്നെ കയറുക. നമ്മൾ ഉംറ ചെയ്യുമ്പോൾ തവാഫ് കഴിഞ്ഞ് മക്കാം ഇബ്രാഹിം കഴിഞ്ഞ് സൊഫയിലേക്കാണ് കയറുക. അപ്പോൾ സൊഫയിലേക്ക് കയറുന്ന കയറ്റത്തിനിടക്കൊക്കെ നിസ്കരിക്കേണ്ടി വന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കാം ഇബ്രാഹിമിൻ്റെ പുറകിലുള്ള നിസ്കാരം അത്രയും റഷായ ഒരു ഒരു തിരക്ക് പിടിച്ച സ്ഥലം കൂടിയാണ് മക്കാം ഇബ്രാഹിം. അങ്ങനെ ഓരോ സ്ഥലങ്ങളും അവിടുത്തെ ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ് ഈ ഒരു സ്ലോട്ടിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ ഒരു പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരാകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ശരി, നമുക്ക് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സ്ലോട്ടിൽ ഇന്ന് സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഷബീബ് സലാഹി.
3: സ്വർഗത്തിന്റെ 8 വാതിലുകൾ ഏതൊക്കെയാണ്? ഓരോ വാതിലിന്റെയും പ്രത്യേകതകൾ വിശദീകരിക്കാമോ?
4: സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതിൽ 4 കവാടങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ തന്നെ, ഒരു ഹദീസിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കവാടം എന്ന് പറയുന്നത് ബാബു സ്വലയാണ്. നിസ്കരിക്കുന്ന, നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകളെയാണ് ബാബു സ്വലയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ ബാബുൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളാണ് അതിലൂടെ പ്രവേശിക്കുക. മൂന്നാമത്തത് ബാബുർ റയ്യാൻ, അഥവാ നോമ്പുകാരായ ആളുകളാണ് ആ വാതിലൂടെ പ്രവേശിക്കുക. നാലാമത്തത് ബാബു സ്വദഖ, അതിലൂടെ സ്വദഖ നൽകുന്ന ആളുകളാണ് പ്രവേശിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായിക്കൊണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ വാതിലായിക്കൊണ്ട് ബാബുൽ ഐമൻ എന്നു പറയുന്ന വാതിലിനെയാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാബുൽ ഐമനിൽ ഹിസാബും സുആലുമൊന്നുമില്ലാത്ത ആളുകളായിരിക്കും അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുക എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മേലെ പറഞ്ഞ 4 വാതിലുകളുടെ പേരിൻ്റെ വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കൊക്കെ ഏകാഭിപ്രായമുള്ളത്. മറ്റുള്ള വാതിലുകളായിക്കൊണ്ട് ഇപ്പോൾ ബാബുൽ ഐമനാണെങ്കിലും ബാബുൽ ഖാലിമീനൽ ഗൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബാണെങ്കിലും ബാബുൽ മുത്തവക്കിലീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പേരുകളിൽ ബാബു ദിക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബാണെങ്കിലും അതിൻ്റെയൊക്കെ വിഷയത്തിൽ, ആ പേരുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച, ആദ്യം സൂചിപ്പിച്ച 4 പേരുകളുടെ വിഷയത്തിലാണ് പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരായിട്ടുള്ളത്. ബാക്കിയുള്ള പേരുകളുടെ വിഷയത്തിൽ പല രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരത്തിലുള്ള പേരുകളും കാണാൻ സാധിക്കും. ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 വാതിലുകൾ സ്വർഗത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, ഉളുവിൻ്റെ ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു വ അന്ന ഈസ അബ്ദുല്ലാഹി വ ഇബ്നു അമതിഹി വ കലിമതുഹു അൽഖഹ ഇലാ മറിയം വ റൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖുൻ വ അന്നൻ നാറ ഹഖുൻ എന്നു പറഞ്ഞാൽ 8 കവാടങ്ങളിലൂടെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അതല്ലെങ്കിൽ ആ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖിനെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമെന്നൊക്കെയുള്ള വചനങ്ങളിൽ നിന്ന് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളുണ്ട് എന്നും സ്ഥിരപ്പെട്ടു വന്നതാണ്. അപ്പോൾ അതിൽ 4 പേരുകൾ, അതിൽ പണ്ഡിതന്മാർക്ക് ഇത്തിഫാക്കുണ്ട്. ബാക്കിയുള്ള പേരുകളിൽ ഏകാഭിപ്രായക്കാരല്ല പണ്ഡിതന്മാരെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാഹ് എന്ന ഒരു മനോഹരമായൊരു പ്രോഗ്രാം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ചോദ്യോത്തരങ്ങൾ അവിടെ ധാരാളം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. പ്രമാണബദ്ധമായി മറുപടി നൽകപ്പെടുന്ന സ്ലോട്ടുകൾ അവിടെ എപ്പിസോഡുകൾ നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡിലാണ് ഇന്ന് നമ്മൾ ഷബീബ് സലാഹിയുടെ മറുപടി പ്രതികരണം നമ്മൾ ശ്രവിച്ചത്. ഇൻഷാല്ല ധാരാളം ആളുകൾ ഇനിയും നമ്മോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ ഒരു വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ വൈൻഡിച്ചപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപാട് ആളുകളുടെ ഈ ഒരു പ്രതികരണ പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. സഹകരിക്കണം, സദയം ക്ഷമിക്കുമല്ലോ ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നു. അള്ളാഹു റഹ്മായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ ഇൻഷാല്ലാ റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ നമ്മോടൊപ്പം ചേരുന്നത് ജസീൽ കുടിയത്തൂരും സബീൽ പന്നിക്കോടും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ നമ്മൾ ലൈവ് ഷോയിലായിരുന്നത്. നമ്മൾ റേഡിയോ വൈബ്സിൽ ഇന്നത്തെ തുടക്കത്തിലുള്ള എന്താണ് പരിപാടി, ഇനിയിപ്പോ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം. വൈബ്സിൽ ആദ്യം ഇൻസൈറ്റ് ആണ് വരിക എന്നുള്ളത്. ഇതുവരെയുള്ള ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ഇൻസൈറ്റ് ആണ് നമ്മൾ റേഡിയോ വൈബ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ആരാണ് നമ്മളിപ്പോൾ വരുന്നത്?
1: ഹിലാൽ സലീം.
0: യെസ്, ഇന്നത്തെ വിഷയം കുറച്ച് വളരെ വെറൈറ്റി വിഷയമാണ്.
1: അതെ,
0: ശാസ്ത്രത്തിന്റെ പറ്റുപുസ്തകത്തിൽ എഴുതി വരേണ്യത വിൽക്കുന്നവർ. ഇൻസൈറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കേൾക്കും
1: തോന്നുന്നു.
0: യെസ്, ഇൻസൈറ്റിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി അജ്മാഇൻ അമ്മബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിലെ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഗോത്രീയത, ജാതീയത, വംശീയത, വരേണ്യബോധം എന്നതൊക്കെ പല ഗോത്രങ്ങളിലും പല സമുദായങ്ങളിലും പല ആളുകളിലും നമ്മൾ കാണാറുള്ളതാണ്. അത് ചില ഗോത്രങ്ങളെ ചില സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജൂത ഗോത്രത്തെ അല്ലെങ്കിൽ ജൂത സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അവർ മറ്റുള്ളവരിൽ നിന്നും ഉയർന്ന ചില ആളുകളാണ് എന്നൊരു വരേണ്യബോധം അവരിൽ വെച്ച് പുലർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മറ്റു പല മതങ്ങളിലും ഇതേ ഒരു വരേണ്യബോധം നമുക്ക് കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. യാ യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വൗൻസ. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഞാനൊരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈയൊരു വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ മുകളിലുള്ള അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്കാൾ താഴെയാണ് എന്ന ഒരു ബോധം, ആ ഒരു വരേണ്യബോധം, അത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. കാരണം മറ്റ് പല ഇടങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഓരോരുത്തരും അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരേ പിതാവിൽ നിന്ന്, ആദമിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ ഉയരത്തിലെത്തുന്നില്ല, എക്സെപ്റ്റ് തഖ്വ. തഖ്വയിൽ ഉള്ള ആളുകൾ ഒഴികെ, തഖ്വയുടെ ബേസിൽ നിന്നുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും, ഒരാൾക്ക് മറ്റൊരാളെക്കാൾ മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു വിഷയത്തിലെ ലോകവീക്ഷണം. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മതങ്ങളും അതേപോലെ തന്നെ ചില സമുദായങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വരേണ്ട ബോധം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ജാതീയത പോലെയുള്ള വിഷയങ്ങൾ, ചില ആളുകൾ അവർ മതം പഠിക്കേണ്ടവർ അല്ലെങ്കിൽ മതം പ്രാക്ടീസ് ചെയ്യേണ്ടവർ, അവർക്ക് പിന്നെ ഈവൻ സമ്പത്ത്, പിന്നെ അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത ഒരു കൂട്ടർ. വേറെ ചില ആളുകൾ, അവർക്ക് എന്താണ് രാജാധികാരം അതുപോലെ തന്നെ അധികാരം കൈയാളുക എന്നുള്ള ചില കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. വേറെ ചില ആളുകൾ കച്ചവടം ചെയ്യേണ്ട ആൾക്കാരാണ്. അത് വേറെയും ചില ആളുകൾ എന്ത് ചെയ്യണം, ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അടിമകളായി അല്ലെങ്കിൽ അവർക്കടിയിൽ പണിയെടുക്കേണ്ട ആളുകളാണ്. ഇങ്ങനെയുള്ള ചാതുർവർണ്ണയം കാണുന്ന സമുദായങ്ങളും ഗോത്രങ്ങളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഇതിന് കുടപിടിച്ചുകൊണ്ട് വേറെ ചില ആളുകൾ സയൻറ്റിഫിക്കായി, ശാസ്ത്രീയമായി ഇതിനെ തെളിയിക്കാൻ വേണ്ടി, കുറച്ച് ആൾക്കാർ കുറഞ്ഞ മനുഷ്യന്മാരാണ്, വേറെ കുറച്ച് ആൾക്കാർ കൂടിയ മനുഷ്യന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി, ശാസ്ത്രീയമായി തെളിയിക്കാൻ വേണ്ടി ചില ആളുകളും രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനും കുരങ്ങും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു പൊതുപൂർവികനിൽ നിന്ന് ഇന്നത്തെ ആധുനിക മനുഷ്യനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിനിടയിൽ ഒരുപാട് കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുപൂർവികനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അതിനടക്കുള്ള ചില മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ അവർ ഉദാഹരണം പറയുന്ന നീഗ്രോകളായിട്ടുള്ള അല്ലെങ്കിൽ കറുത്ത വംശജരായിട്ടുള്ള ആളുകളൊക്കെ ആധുനിക മനുഷ്യനായിട്ടില്ല. അവരൊക്കെ എന്ത് ചെയ്യുകയാണ്, അവരൊക്കെ ഇതിൻ്റെ ഇടക്കുള്ള ആധുനിക മനുഷ്യനും പൊതുപൂർവികനും ഇടക്കുള്ള ചില കുറഞ്ഞ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവർക്ക് പിന്നെ ആ രീതിയിലുള്ള ചില പഠനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പറയുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറഞ്ഞ മനുഷ്യർ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നതാണ്. ഇത് നമ്മൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്നതല്ല, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുന്നതാണ്. ഇതേ ചാൾസ് ഡാർവിൻ്റെ മറ്റൊരു പുസ്തകം ദ ഡിസെൻ്റ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള വരികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ളത് വാക്സിനുകൾ കണ്ടുപിടിക്കുകയാണ്, മെഡിസിനുകൾ മരുന്നുകൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. മനുഷ്യന്മാർ പിന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നുകളും, അതേപോലെ തന്നെ ഇപ്പോൾ സ്മോൾ പോക്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പിന്നെ വാക്സിനുകളൊക്കെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വാക്സിൻ

എന്ത് ചെയ്യാണ്, അതിന് അർഹതയില്ലാത്ത ആളുകൾക്ക് അസുഖം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വാക്സിൻ കണ്ടുപിടിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. ചാൾസ് ഡാർവിൻ്റെ തന്നെ കസിനായിട്ടുള്ള, അമ്മാവൻ്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഡാർവിൻ പറഞ്ഞതിനേക്കാളും ഒരുപടി ഉയർന്നുകൊണ്ട് അദ്ദേഹം പറയാണ് നമുക്ക് വേണ്ടത് സോഷ്യൽ ഡാർവിനിസമാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ തന്നെ യൂജെനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ ശാസ്ത്രശാഖ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിനൊരു നല്ല ഭാവി വേണം. അപ്പോൾ ആ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവിടെ ഗുണമേന്മയുള്ള മനുഷ്യന്മാർ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ, ഗുണമേന്മയില്ലാത്ത ശേഷിയില്ലാത്ത ആൾക്കാർ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ശേഷിയില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഉന്മൂലനം ചെയ്ത് കളയണമെന്ന് പറയുന്ന യൂജെനിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ശാസ്ത്രീയ ശാഖ എന്നുള്ള നിലക്കാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസുകൾ. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ വിചാരിക്കും പിന്നെ ജാൾസ് ഡാർവിൻ അല്ലെങ്കിൽ അയാളുടെ അമ്മാവൻ്റെ മകൻ ഫ്രാൻസിസ് ഗാൾട്ടൺ എവിടോ വന്നിരുന്ന് ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ച ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്, നമുക്ക് പറ്റിയൊരു തെറ്റാണത്. ഈ യൂജെനിക്സ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കറുത്ത വംശജരായിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ മനുഷ്യന്മാർ എന്ന് അവർ വിളിച്ചിട്ടുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന സംഗതി പിന്നീട് നമ്മൾ കാണുന്നത് 1912 യു എസിൽ അത് നിയമമായി പാസ്സാക്കുകയാണ്. യൂജെനിക്സ് ലോ 1912 എന്നുള്ള നിലക്ക് അത് നിയമമായി പാസ്സാക്കുകയാണ്. ഈ നിയമം പാസ്സാക്കിയ ശേഷം അവിടെ സംഭവിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം മാത്രം 60,000 കറുത്ത വംശജരായിട്ടുള്ള ആളുകളെ സ്റ്റെറിലൈസ് ചെയ്യാൻ, വന്ധ്യംകരിക്കുകയാണ്. 60,000 മനുഷ്യരെ വന്ധ്യംകരിക്കുകയാണ്. വന്ധ്യംകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആരെയാണ് വന്ധ്യംകരിക്കുക എന്നുള്ള ചർച്ചകൾ നടക്കാറുള്ളത്, പേപ്പട്ടികൾ അല്ലേ, പേപ്പട്ടികൾ പിന്നെ വലിയ സാമൂഹ്യ വിപത്താണ്, അതുകൊണ്ട് അതിനെയൊക്കെ വന്ധ്യംകരിച്ച് കളയണമെന്ന് ഉള്ള ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട്. ആ ചർച്ചകളിൽ പോലും പലപ്പോഴും അത് ശരിയാണോ, അതിൻ്റെ ശരി തെറ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. എന്നാൽ അവിടെ സംഭവിച്ച 1912 ഈ യൂജെനിക്സ് ലോ മുന്നോട്ട് വെച്ചിട്ട് അവിടെ ചെയ്ത് 60,000 പേരെ, 60,000 മനുഷ്യരെ, അവരുടെ ഭാഷയിൽ 60,000 നീഗ്രോകളെ അവർ വന്ധ്യംകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രത്തോളം മനുഷ്യത്വരഹിതമായി വരേണ്യബോധത്തിൽ ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ പോലും ഇങ്ങനെയുള്ള ആളുകൾ കൂട്ടുപിടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ യൂജെനിക്സ് ലോ യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം നിൽക്കുന്നതായിരുന്നില്ല, പിന്നീട് നമ്മൾ പിന്നെ നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ള ഹിറ്റ്ലറിൻ്റെ ജൂതന്മാരെ, അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആളുകളെ, ഇങ്ങനെ കറുത്ത വംശരായിട്ടുള്ള ആളുകളെ, ഇവരെയൊക്കെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഈ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറിന് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട്, ഹോളോകോസ്റ്റിലിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ ചുട്ടുകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രേരകമായിട്ടുള്ളതിലൊന്ന് ഈ യൂജെനിക്സ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, മെയിൻ കാംഫ് എന്ന് പറയുന്ന ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ വിറ്റഴിഞ്ഞു പോയി, ഒരു സ്യൂഡോ സയൻസ് വലിയ രീതിയിൽ, പിന്നെ കപടശാസ്ത്രം ഇത് വിറ്റഴിഞ്ഞു പോയെങ്കിലും പിന്നീട് ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി കറുത്ത വംശജരെ അങ്ങനെ വിളിക്കുന്നതും ഈ ഒരു വരേണ്യതയൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയെടുത്ത് ഇതിനൊന്നും വലിയ രീതിയിൽ മാർക്കറ്റില്ലാത്ത സമയത്ത് 20-ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1994 ദ ബെൽ കർവ് എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കപ്പെടുന്നത്. ഈ പുസ്തകം രചിക്കുന്നത് ഇങ്ങനെയുള്ള ഈ യൂജെനിക്സ് പോലെയുള്ള മറ്റ് ഇങ്ങനെയുള്ള വരേണ്യബോധത്തിൽ ചിന്തിക്കുന്ന, കറുത്ത വംശജരെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൻ്റെ എല്ലാ ഡോക്യുമെൻ്റുകളും ഒരുമിപ്പിച്ച് ചേർത്ത് അതിനൊരു ശാസ്ത്ര പുസ്തകമായി അവർ മുന്നോട്ട് വെക്കുകയാണ്. ദ ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകം അവർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ അന്ന് അതിന് മാർക്കറ്റുണ്ടായിരുന്നില്ല. ഈ പുസ്തകം അവർ മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകം എഴുതിയ ആളുകൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതിൻ്റെ ചർച്ചകളുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ, നിങ്ങളിങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആശയം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്നുള്ള നിലക്ക് അവരെ പിന്നെ പുറന്തള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പ്രതിഷേധത്തിൻ്റെ ബാനറുകൾ പൊങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വശത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് പിന്നീട് നമ്മൾ സാധാരണ രീതിയിൽ നിരീശ്വരവാദത്തിൻ്റെ ആഗോളതലത്തിലുള്ള 4 കുതിരപ്പടയാളികൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഒരാളായിട്ടുള്ള സാം ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ പുസ്തകം എഴുതിയ ബെൽകേവ് എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ, എന്നിട്ട് അദ്ദേഹം ഈ പുസ്തകം എഴുതിയ വ്യക്തിക്ക് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. 2 മണിക്കൂർ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആശയം, ആ അത്രയും വൃത്തിഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ആശയം പറയാനുള്ള എല്ലാ പിന്നെ അവകാശവും എല്ലാ സമയവും അയാൾക്ക് കൊടുത്തിട്ട് അവസാനം ഈ സാം ഹാരിസ് എന്ന് പറയുന്ന നിരീശ്വരവാദി നേതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ വസ്തുതകളാണ്, ഈ വസ്തുതകൾക്ക് മുമ്പിൽ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ വസ്തുതകളാണ്, നമുക്കിവിടെ കുറേ ടാബുകൾ ഉണ്ടാകും, ഇതൊക്കെ സ്വീകരിക്കാൻ നമുക്ക് കുറേ അല്ലേ, നമുക്കങ്ങനെ ഒരു ഇതുണ്ടാകും, പക്ഷേ ഇതൊക്കെ വസ്തുതകളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വരേണ്യത. നമ്മൾ ഈ പറയുന്ന മറ്റ് ഏതെങ്കിലും മതങ്ങളിലോ അല്ലെങ്കിൽ സമുദായങ്ങളിലോ മാത്രമല്ല, അതിനെ ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിയിച്ചുകൊണ്ട്

0: നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നാസ്തിരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ പിന്നെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം ഫലസ്തീൻ ജനതയ്ക്ക് മേലെ ഉണ്ടാകുമ്പോൾ, അവിടെ യാതൊരു ലജ്ജയുമില്ലാതെ ഫലസ്തീനികൾക്കെതിരെ സംസാരിക്കാൻ, ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ, ഇസ്രായേലിൻ്റെ മെഗാഫോണാവാൻ കേരളത്തിലെ അടക്കം മുന്നോട്ട് വരുന്ന നിരീശ്വരവാദി നേതാക്കൾക്ക് സാധിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വരേണ്യതയിൽ നിന്ന്, ഈ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ചിന്തയിൽ നിന്നാണ് വരുന്നത്. കാരണം പിന്നെ നമ്മൾ ഈ കർത്തവംശജർക്കെതിരെയായിരുന്നു ഇങ്ങനെയുള്ള ആശയങ്ങൾ അവർ ആദ്യം പറഞ്ഞതെങ്കിൽ, പിന്നീട് ഇപ്പോൾ യു എസിലേക്കൊക്കെ കടന്നു വരുന്ന കർത്തവംശജരായിട്ടുള്ള ആളുകളിൽ വലിയൊരു വിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇതേ ആശയം എടുത്ത് മുസ്ലിങ്ങളുടെ നേരെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുസ്ലിങ്ങൾ പിന്നെ അവരുടെ ആവശ്യം ഈ സമൂഹത്തിൽ നമുക്കിനിയില്ല, മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, അവർ അൺസിവിലൈസ്ഡ് ആണ്, അവർ ഇന്നത്തെ സൊസൈറ്റിക്ക് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ചവറുകളാണ് എന്ന് പറയുന്ന ഈ നിരീശ്വരവാദി നേതാക്കളുടെ ഏതെങ്കിലും ഈർക്കിൽ യുക്തിവാദിയുടെ അല്ല, നിരീശ്വരവാദികളുടെ ആഗോളതലത്തിലുള്ള പിന്നെ കുതിരപ്പടയാളി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളാണ് ഇത് പറയുന്നത്. കേരളത്തിലുള്ള ആളുകളിലേക്ക് വന്നാൽ പോലും ഈ അടുത്തുണ്ടായിട്ടുള്ള ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ നരഹത്യ നടക്കുന്ന സമയത്തും അവരുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ജനത തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഒരു ഭാഗത്ത് സിവിലൈസ്ഡ് ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ളൊരു ഒരു സമൂഹമാണെങ്കിൽ മറ്റേ ഭാഗത്ത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഇതിനെ യുദ്ധം എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം ശാസ്ത്രത്തിൻ്റെ പേരിൽ പോലും മനുഷ്യത്വരഹിതമായിട്ടുള്ള വസ്തുതകളെ കൊണ്ട് നടക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളോട് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സദസ്സിൽ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ ഒരു സന്ദർഭത്തിൽ കറുത്തവൻ്റെ മകനെ എന്ന് വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ വിളിച്ച ആളോട് പറയുന്നത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലിയത്തിൻ്റെ അംശം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുത്തവൻ എന്നുള്ള വിളി പോലും അത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൻ്റെ പിന്നെ ബാക്കി പത്രമാണ് എന്ന് പ്രവാചകൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രത്തോളം വരേണ്യബോധത്തെയും ജാതീയതയെയും അതുപോലെ തന്നെ വംശീയതയെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഇസ്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും ഇതേപോലെ തന്നെ പറയാറുള്ളൊരു കാര്യമാണ് ജൂതന്മാരോട് എന്താണ് ഇസ്ലാമിന് വിരോധം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രം വളരെ പിന്നെ ചുരുക്കത്തിൽ പഠിച്ചാൽ പോലും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പല സമുദായങ്ങളിലും പല സമൂഹങ്ങളിലും അവർ എക്സ്പെല് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും ശാന്തമായി ജീവിക്കാൻ അവസരം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹമാണ്, ഇസ്ലാമിക ഭരണകൂടമാണ് നമുക്ക് കാണാൻ കഴിയും. താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സ്പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ആ സ്പെയിനിനെ പിടിച്ചടക്കാൻ താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് മുസ്ലിങ്ങൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തുന്നത് ഇത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലിബറേഷനാണ്. കാരണം ക്രൈസ്തവരായിട്ടുള്ള ഭരണാധികാരികൾക്ക് കീഴിൽ ഒപ്രഷനിലായിരുന്ന ആ രീതിയിൽ പിന്നെ ദുരിതം അനുഭവിച്ചിരുന്ന ജൂതന്മാരെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്തത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹമൊക്കെ എങ്ങനെയുള്ള ജൂതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ യാതൊരു തരത്തിലും വരേണ്യബോധത്തിനൊരു ഒരു സ്ഥാനം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതിനെ ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിയിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ പോലും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവരുത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ്. അവതരിപ്പിച്ചത് ഹിലാൽ സലീം സി പി. വിഷയം ശാസ്ത്രത്തിൻ്റെ പറ്റുപുസ്തകത്തിൽ എഴുതി വരേണ്യത് വിൽക്കുന്നവർ. അപ്പം വിഷയത്തിൻ്റെ തലക്കെട്ടിൻ്റെ ഒരു കഠിനത ഇപ്പം കേട്ടപ്പം മാറിയിട്ടുണ്ടാവും.
2: ആ ഒരു ടൈറ്റിലെ കണ്ടപ്പോൾ കേൾക്കുമ്പോഴേ ഒരു അടിങ്ങർ തോന്നിയത് ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ, ഒരു പാട്ട് കേട്ടില്ലേ.
1: അതെ അതെ,
2: ഒരു സ്വരം കേൾക്കാം. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ന സ്വരമാണ് ഇൻഷാല്ലാ സ്വരത്തിലേക്ക്.

0: മാഷാല്ല, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സ്വരം അന്ത്യപ്രവാചകൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമ്മളിനി കുറച്ചുകൂടി ആരോഗ്യപരമായി ചർച്ചകളിലേക്ക് നീങ്ങുന്നു.
1: ആരോഗ്യപരമായ ചർച്ചയാണ്, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ വിചാരമാണ് അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് ചെവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഡോക്ടർ ആദിൽ മുഹമ്മദും അതേപോലെ തന്നെ റേഡിയോ എപ്പിസോഡിയോ പ്രതിനിധിയായി നസറുള്ള സലാഹിയും ചേർന്ന് നടന്ന സംഭാഷണമാണ് ആരോഗ്യ വിചാരം. ഇൻഷാല്ല കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതമാകുന്നു. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ള അതിഥി ആലപ്പുഴ ഹരിപ്പാടിലെ കെയർക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വിനയപുരസരം സ്വാഗതമാകുന്നു. സർ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ENT കൺസൾട്ടൻറ്റ് അഥവാ ENT സർജൻ, ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് മറ്റുള്ള ഏരിയകളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഉടലിൻ്റെ മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ചെവി, മൂക്ക്, തൊണ്ട നന്നായി പരിചരിക്കുകയും അതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ പരിക്കുകൾ വരാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പം എന്തായാലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ സാറെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സ്വയം പരിചയപ്പെടുത്താം.
3: എൻ്റെ പേര് ആദിൽ മുഹമ്മദ്. ഞാൻ ആലപ്പുഴയിലാണ് ഇപ്പം താമസിക്കുന്നത്. എൻ്റെ MBBSഉം PG MS ENTയും ഞാൻ ഡൽഹി എയിംസിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം എയിംസ് ഡൽഹിയിലും ഭോപ്പാലിലൊക്കെ ആയിട്ട് സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്തു. ഇടയിലൂടെ റോയൽ കോളേജ് ഓഫ് സർജൻ ലണ്ടനിലുള്ള അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പം ഫാമിലി കാരണങ്ങളൊക്കെ കൊണ്ട് ആലപ്പുഴയിൽ തൽക്കാലം ജോലി നോക്കുകയാണ്. ഹരിപ്പാടാണ് വർക്ക് ചെയ്യുന്നത്. താമസം
2: കുടുംബം,
3: വൈഫ്, രണ്ട് മക്കള്, വാപ്പാ ഉമ്മ, വാപ്പുമ്മ വീട്ടിലുള്ളത്.
2: വൈഫ് ആലപ്പുഴയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും ആലപ്പുഴക്കാരനല്ല.
3: ശരിക്കിനും ഞങ്ങൾ നേരത്തെ കൊല്ലത്തായിരുന്നു. വാപ്പാടെ സ്ഥലം ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് ഓച്ചിറ ചൂനാട് എന്ന് പറയുന്ന ഇരിപ്പിക്കുളം, അവിടെയാണ് വാപ്പാടെ സ്ഥലം. ഞങ്ങൾ താമസമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കൊല്ലത്തായിരുന്നു. പിന്നെ ഇപ്പം വൈഫ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അവിടെ PG കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലത്തേക്ക് ആലപ്പുഴ
2: താമസം. ഏതായാലും നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പം ഈ ENT വിഭാഗം പൊതുവെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വരാം. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ENT വിഭാഗത്തിൽ ഉണ്ടാകാവുന്ന പൊതുവെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: ENT എന്ന് പറയുമ്പോൾ ഇയർ നോസ് ത്രോട്ട്, കണ്ണുൾപ്പെടത്തില്ല. അപ്പം ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ, അതായത് നമ്മുടെ സെൻസേഷനകത്തേക്ക് പോകുന്ന ഒന്ന് കേൾവി, ഒന്ന് മണം, അതിൻ്റെ ടേസ്റ്റ്, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ സൗണ്ട് ബോക്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ആണ് ഈ ചുരുങ്ങിയ ഒരു ഏരിയയിലുള്ളിൽ ഉള്ളത്. ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ മൂക്കിൻ്റെ പ്രശ്നങ്ങളും തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാലൻസ് സംബന്ധമായ, ഇയർ ബാലൻസ് സംബന്ധമായ രോഗങ്ങൾ.
2: സർ, ഈ ചെവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ അവിടുന്നാണ് ഒരു പരിരക്ഷ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ചില സമയത്ത് വല്ലാണ്ട് കരയുക, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥ, ഇതിനൊക്കെ ശരിക്കും നീരുദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് ശരിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവാറുള്ളത്?
3: കുട്ടികൾക്ക് പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചെവി വേദന കാണപ്പെടുന്നത്. ചെവി വേദന കുട്ടികളിൽ കാണുന്നതിൻ്റെ ഏറ്റവും രണ്ട് മെയിൻ കാരണം, ഒന്ന് ഈ പനി സംബന്ധമായി ഉണ്ടാകുന്നതും പിന്നൊന്ന് ഇയർ വാക്സ് സംബന്ധമായിട്ടുണ്ടാകുന്നത്. ചെവിയിൽ ചെപ്പി അടയുക, വാക്സ് അടഞ്ഞിട്ടുണ്ടാവുന്ന വേദന ഒരു കാരണമാണ്. ഇപ്പം എല്ലാ ചെവി വേദന അതല്ല, പനി സംബന്ധമായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചെവിയും മൂക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പം അത് അതിന് ചുറ്റും പനി വരുന്ന സമയത്ത് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെവിയുടെ ഉള്ളിൽ ഈ ട്യൂബ് അടയുകയും അതല്ലെങ്കിൽ ഉള്ളിൽ നീർ, ചെവിയുടെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാവും, ഫ്ലൂയിഡ് കളക്ട് വരാം. അപ്പൊ അവിടെ പനി വരുന്ന ഇൻഫ്ലമേഷൻ കൂടിയിട്ട്, അതായത് ചെവിക്ക് മൂന്ന് വശമാണുള്ളത്, പുറമേ ഉള്ള ഒരു കനാല്, ചെവിയുടെ നമ്മുടെ സൗണ്ട് അകത്തേക്ക് പോകുന്ന ഒരു വഴി, പിന്നെ ചെവിയുടെ പാട, അതിനുശേഷം എല്ലുകൾ, പിന്നെയാണ് ചെവിയുടെ കേൾക്കുന്ന മെഷീൻ, കോക്ലിയ എന്ന് പറയുന്ന മെഷീൻ വരുന്നത്. അവിടെ ഇയർ ബാലൻസിന്റെ മെഷീനും കെഎൽഡിയുടെ മെഷീനും അടുത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു എല്ലുകൾ നിൽക്കുന്ന പാടയ്ക്കും അതിന്റെ ഉള്ളിലുള്ള വശത്തിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ കാരണവും, അതെല്ലാം ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കാരണമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പൊതുവെ കുട്ടികൾക്ക് പനി സംബന്ധമായി ഉണ്ടാവുന്ന വേദനകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്.
2: അതിനുള്ള പരിഹാരം ശരിക്ക്
3: അത് പനിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ട്.
2: സ്വാഭാവികമായിട്ട്
3: മാറും, പിന്നെ അതിനൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള മൂക്കിൽ തുള്ളിമരുന്നും, പൊതുവെ എല്ലാവരും ചെവി വേദന വരുമ്പം ചെവി തുള്ളിമരുന്നിനാണ് വരിക. പക്ഷെ എല്ലാ ചെവി വേദനയ്ക്കും നമ്മൾ തുള്ളിമരുന്ന് ചെവിയിൽ കൊടുക്കണമെന്നില്ല, ചെറിയൊരു വേദന കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ചെവി വേദന നമ്മള് മൂക്കിലൂടെ തുള്ളി മരുന്ന് കൊടുക്കുകയും സിറപ്പ് കൊടുക്കുകയൊക്കെയാണ്.
2: ശരിക്കും ചെവിയും മൂക്കും കണക്ട്,
3: ചെവിയും മൂക്കും കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട്, മൂക്കിന്റെ ഏറ്റവും പിൻവശം തൊണ്ടയുടെ ഏറ്റവും മുൾവശവും ചേരുന്ന ഒരു ഏരിയ ഉണ്ട്, നേസോഫാരിങ്സ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു ട്യൂബ് ഓപ്പൺ ആവുന്ന ഏരിയ ആണ്, അത് ചെവിയുടെ ഉൾവശത്തേക്ക് ഉള്ള എയർ സർക്കുലേഷൻ അതുവഴിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു
2: സമയത്തേക്ക് വേദന
3: പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുക, അപ്പം ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പം ഈ മൂക്കടച്ച് പിടിച്ച് വായിലൂടെ ശ്വാസമൊക്കെ നിറച്ച് നമ്മൾ ഇങ്ങനെ വായിലെയർ നിറയ്ക്കാനൊക്കെ പറയും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ മുട്ടായി ചവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകുമ്പോൾ ചെവി ആ കൊട്ടി അടച്ച അവസ്ഥയൊക്കെ ഒന്ന്
2: മാറിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലരും ചെയ്യുന്നത്. വേദന ഉണ്ടാവാനുള്ള കാരണം ആ ഒരു
3: വേദനയുള്ള കാരണം അവിടെ നീർക്കെട്ട്, പനി വരുന്ന സമയത്ത് അവിടെ
2: ഇൻഫ്ലുവൻസ്, ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ
3: അതുണ്ടാവും. അവിടെ ആ പ്രഷർ ഡിഫറൻസ് കൂടി, അവിടെ ഉള്ള ആ പ്രഷർ വേരിയേഷൻ വരുമ്പം, അവിടെ പ്രഷർ കൂടുമ്പോഴാണ് പൊതുവെ വേദന വരുന്നത്.
2: അത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക് അത് മാറും,
3: അത് മാറാറുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഈ ഇത് യാത്ര സംബന്ധമായ ചെവി ഈ നീർക്കെട്ട് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിലും വേദനയും കൊടുത്ത് അതിന്.
2: ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ചെവിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്?
3: ചെവിയില് പൊതുവെ നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷനിൽ വളരെയധികം കാണാത്തത് എന്നാല് വളരെ കോമൺ ആണ്, ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മാറിയത് കൊണ്ടാകാം. പക്ഷെ നോർത്ത്, ഞാൻ പഠിച്ചതും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ഡൽഹി ഭോപ്പാൽ ഏരിയയിലാണ്. അപ്പം അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. കേരളത്തിൽ അത്രയും കോമൺ അല്ല, എന്നാലും ഉണ്ട്. അപ്പൊ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഈ പാടയിൽ പൊട്ടലുണ്ടാവലും അതിന്റെ ഉള്ളിൽ
2: വെറുതെ പൊട്ടലുണ്ടാവും. അതായത് ഇപ്പൊ കുട്ടികളിൽ തന്നെ, നമ്മളിപ്പം ഒരു സ്കൂൾ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളിലാണ് കൂടുതലും ഇങ്ങനെ ഒരു വിഷയം കാണാറുള്ളത്, ഈ പഴുപ്പ് പൊട്ടലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൊട്ടണയാണോ അതോ?
3: അതായത് ഈ നമ്പറല്ലോ, ചെവിയിലുള്ളിൽ പ്രഷർ കൂടുക, അപ്പൊ പ്രഷർ വർദ്ധിക്കുന്ന സമയത്ത് പാട് അവിടെ അവിടെ പൊട്ടിട്ട് പഴുപ്പ് പുറത്തേക്ക് വരാം. അതൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ട്, ഒരു പനി സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അത് നിങ്ങൾ സോൾവ് ആവും, ആ തനത്താൻ അടഞ്ഞ് ഓക്കെ ആവും. ഇത് റിക്കറന്റ് ആയിട്ട് വരികയും അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എപ്പോഴും എപ്പോഴും ജലദോഷ പനി ഇങ്ങനെ പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷൻ സ്ഥിരമായി നിൽക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുകയും അവിടുന്ന് പഴുപ്പ് ഇങ്ങനെ സ്ഥിരമായി, അപ്പൊ അത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അങ്ങ് പൊതുവെ കേരളത്തിൽ അതുകൊണ്ടാണ് കുറേയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ മൂക്ക് സംബന്ധമായുള്ള രോഗങ്ങൾ, ഇപ്പം കുട്ടിക്കാലത്തുള്ള അഡിനോയിഡ് അങ്ങനെയൊക്കെയുള്ള മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നേരത്തെ കണ്ട് നമ്മുടെ നാട്ടിൽ ചികിത്സ എടുക്കുന്നത് കൊണ്ടായിരിക്കണം കൂടുതലും ചെവിയുടെ പ്രശ്നങ്ങളും പൊതുവെ കുറവാണ്
2: കേരളത്തിൽ, കുറവാണ്,
3: കൂടുതൽ കുറവാണ്. കുട്ടികളിൽ പനി വരുമ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടാവുകയും ഉള്ളിലെ പഴുപ്പ് പാടയിൽ പൊട്ടി പുറത്തേക്ക് വരികയും, അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പം ഈ നമ്മളല്ലോ പാട തന്നെത്താനെ അടഞ്ഞു പോകുന്നു, അത് അടഞ്ഞു പോവാതെ അത് സ്ഥിരമായിട്ട് ആ ഒരു പ്രഷർ റിലീസിംഗ് മെക്കാനിസം ആയിട്ട് അത് ഓപ്പൺ ആയിരിക്കുന്നത് പോലാണ് അതിന്റെ കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇതാണ് എല്ല് ദ്രവിക്കുന്ന അസുഖമുണ്ട് ചെവിയുടെ, അപ്പൊ അതിനകത്തും പഴുപ്പ് വരാറുണ്ട്. അതായത് നമ്മുടെ കെഎൽഡിക്ക് ചെവിക്ക് മൂന്ന് വിഷമാണുള്ളത്, ഏറ്റവും പുറമെയുള്ള എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുറമെയുള്ള വിഷം, അവിടുന്ന് സൗണ്ട് നമ്മുടെ പാടയിൽ എത്തുന്നു, പാടയിൽ മൂന്ന് എല്ലുകളുണ്ട്, മലയ സിംഗ സ്റ്റെപ്പ് മൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട്, ആ മൂന്നാമത്തെ എല്ലാണ് അത് ഉള്ളിലെ മെഷീനിലേക്ക് ഇത് സൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് എല്ലുകളും പിന്നെ അതിന്റെ ചുറ്റിനുള്ള എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖമുണ്ട്. അങ്ങനെ ഉണ്ടായാലും പഴുപ്പ് വരാം. ഇതൊന്നും അല്ലാതെ ഈ കനാലിലുള്ള ഇൻഫെക്ഷനിലും പഴുപ്പ് വരാറുണ്ട്. അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷൻ ചില കേസുകളിൽ.
2: ഇപ്പൊ ഈ ചെപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ വാക്സ്, വാക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒന്നെങ്കിലും ഒരു കമ്പെടുത്തിട്ട് അല്ലെങ്കിൽ ബഡ്സ് എടുത്തിട്ട് അത് തോണ്ടി വൃത്തിയാക്കാനുള്ളൊരു അതിനെ പുറത്തെടുത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു ഒന്നുകിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പരിക്കുകളോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
3: അതെ, ചെവിയുടെ തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേർന്നതാണ്. അപ്പൊ അവിടെ കുറെ ഹെയർ, അതായത് ചെവിയുടെ വഴി ഞാൻ പറഞ്ഞല്ലോ പാട വരെയുള്ള വശം, അതാണ് എക്സ്റ്റേണൽ ഇയർ. അതിന്റെ ഏറ്റവും പുറമെയുള്ള വശത്താണ് ഹെയർ ഫോളിക്കിൾസ്, രോമാകുപങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരു മോഡിഫൈഡ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന പോലെ ഗ്രന്ഥികളും ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള സെക്രീഷൻ, പിന്നെ നമ്മുടെ എല്ലാ ദിവസവും തൊലിയിൽ നിന്ന് ചെറിയ അംശം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. അതുപോലെ അവിടുന്നും അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെപ്പ് ഉണ്ടാകുന്നതിന്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അതിങ്ങനെ അടിഞ്ഞു കൂടുകയും അത് പുറംതള്ളപ്പെടാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും.
2: സ്വാഭാവികമായിട്ട് പുറന്തള്ളും,
3: മിക്ക ആൾക്കാർക്കും പുറന്തള്ളപ്പെടും, തന്നെ പോകും. ഒരു ചെറിയ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പച്ചക്ക് ഇടുമ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചെവി ചെപ്പി കെട്ടുക, അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടുന്ന കഴിയുമ്പം നമ്മൾ അവിടെ നന്നായിട്ട് ബഡ്സിട്ട് അമക്കുക. ചിലർ ചൊറിച്ചിൽ കാരണം നല്ല ബഡ്സ് അമക്കുകയോ ചെവി തോണ്ടിയിട്ട് നല്ലൊരു സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനിലേക്ക് പോകും.
2: പാട പൊട്ടുന്നതിലേക്ക്,
3: പാട കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. അത് ഉണ്ടാകാം. ഇപ്പൊ ഒരാൾ ചെവിയിൽ ബഡ്സിട്ട സമയത്ത് വേറൊരാൾ വന്ന് തട്ടുക, കുട്ടികൾ വന്ന് അടിക്കുക, അങ്ങനെയൊക്കെ സമയത്ത് കുറെ കുട്ടികൾ ആൾക്കാർ വരാറുണ്ട്. അപ്പം അത് അല്ലാതെ പൊതുവെ ചെവി തോണ്ടി ഇട്ടത് കൊണ്ട് അങ്ങനെ പല പൊട്ടി കാണലില്ല, ഉണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും അത് കുറവാണ്. കൂടുതലായിട്ടും പാട ഇയർ കനാൽ ഇൻഫെക്ഷൻ ആണ് ഈ ബഡ്സ് ഇട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ചെവി തോണ്ടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയാ, കുറച്ചംശമൊക്കെ ആണെങ്കിൽ ചിലപ്പോ ബഡ്സിൽ
2: പോരും.
3: കൂടുതലുള്ള ആൾക്കാർ ഒരിക്കലും ബഡ്സിടരുത്. അതായത് ചെവി വാക്സ് കെട്ടുന്ന അല്ലെങ്കിൽ ചെപ്പി കെട്ടുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ ബഡ്സിട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി ഉള്ളിലേക്ക് നീക്കും.
2: അപ്പൊ
3: ഏറ്റവും പുറമെയുള്ള വശത്താണല്ലോ ഈ വാക്സ് ഉണ്ടാകുന്നത്. അത് എവിടുന്ന് വാക്സ് എടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതിന്റെ ഉള്ളിലേക്കുള്ള പാടയോടടുത്തോട്ടുള്ള വശത്തേക്ക് വാക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് ബഡ്സിട്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തള്ളി നീക്കിയതായിരിക്കും. അത് പിന്നെ ഒരിക്കലും അത് പുറം തള്ളപ്പെടില്ല. ഓക്കെ, അപ്പൊ കാരണം അവിടെ അങ്ങോട്ട് പുറന്തള്ളാനുള്ള ഒരു മെക്കാനിസം ഇല്ല. ചെവിയുടെ ഷെയ്പ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഘടന. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക തന്നെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് അടയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് 6 മാസം മിനിമം, അല്ലെങ്കിൽ 3 മാസം 6 മാസത്തിലൊക്കെ ഒന്ന് ചെവി ക്ലീൻ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
2: അത് ഈ ക്ലീൻ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അത് തോണ്ടിയെടുക്കുകയാണോ അതോ അതെല്ലാം മരുന്ന്?
3: അത് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യും. അതിന് കുറെ മെത്തേഡ് ഉണ്ട്. സക്ഷൻ വെച്ച് വലിച്ചെടുക്കാറുണ്ട്, വെള്ളം ചീറ്റിച്ച് ചെയ്യാറുണ്ട്.
2: അപ്പൊ ഈ പാട പൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. അല്ല, ഒന്നാമതെയും പഴുപ്പ് വന്നിട്ട് അകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബഡ്സോ മറ്റോ ഇട്ടിട്ട് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത് വല്ല പ്രതിവിധികളുണ്ടോ? അതല്ലെങ്കിൽ അത് ചികിത്സയിൽ എന്തെങ്കിലും?
3: അതായത് പാട പൊട്ടുന്നതിന് മെയിനായിട്ട് രണ്ട് കാരണം. ഒന്ന് ട്രോമാറ്റിക്, അതായത് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറിയതുകൊണ്ട് പൊട്ടുക, അതല്ലെങ്കിൽ ഒരു ചികിടത്തടി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്ലാപ്പ് അങ്ങനെയുള്ള ഇഞ്ചുറി, എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടൊക്കെ പൊട്ടലുണ്ടാവാം. ടൈറ്റ് ആയിട്ടൊരു ചെവിക്കലിന് അടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടലുകളുണ്ട്. അത് മറ്റേ പൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പൊതുവെ അങ്ങനെ മരുന്നുകളൊന്നും ആവശ്യം വരാറില്ല. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചെവി തുള്ളി മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ചെവി ക്ലീൻ ആണോ നോക്കും. ഓക്കെ ആണെന്ന് കണ്ടാൽ പൊതുവെ നമ്മൾ ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ മാത്രം ഡ്രോപ്പുകളും കാര്യങ്ങളും കൊടുക്കും. മെയിനായിട്ട് പറയാം, വെള്ളം കയറാതെ സൂക്ഷിക്കണമെന്നാണ് അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ചെവിയിൽ വെള്ളം
2: സ്വാഭാവികമായിട്ട്
3: തന്നെത്താനെ കൂടിക്കോളും.
2: പാട
3: അതിന്റെ മുകളിലുള്ള പാട പയ്യെ പയ്യെ അത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത് തന്നെത്താനെ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഒരാൾ ചെവി പാട പൊട്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഒരിക്കലും നാളെ സർജറി ചെയ്യണം നമ്മൾ പറയത്തില്ല. അത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്യും.
2: പൊതുവെ
3: ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് ഈ ചെവിയിൽ ഹോൾ, പാടയ്ക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിന്റെ കാരണം തന്നെ ഈ ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടായി, ചെവി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ചെവിയിലൊരു എന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയായിട്ട് ചെവി അതിനെ മാറ്റിയെടുക്കും. അപ്പൊ ആ ഹോള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ പഴുപ്പ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഹോൾ അടയാതിരിക്കുക.
2: ഓക്കെ,
3: അതിന്റെ അതായത് എപ്പിത്തീലിയം, അതായത് അതിന്റെ തൊലി മുന്നോട്ടേക്കുള്ള സഞ്ചാരം അവിടെ നിർത്തും, എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും.
2: അപ്പൊ അങ്ങനെയുള്ള കേസുകൾ
3: തള്ളാനായിട്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസുകളിലാണ് അതങ്ങനെ ഹോളായിട്ട് മാറുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാം. അത് അതായത് വളരെ കുഞ്ഞിതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താലൊക്കെ തന്നെ തന്നെ അടയാറുണ്ട്. പിന്നെ ചില
2: കൂടുതലുള്ളവരുടെ
3: പ്രായം, അതായത് എന്റെ പെർഫറേഷൻ ഹോളിന്റെ സൈസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് കുഞ്ഞതൊക്കെയാണ് ചിലപ്പോൾ തന്നെത്താൻ അടയാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെറുതല്ലേ, ചെറുത് മരുന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ ചെറിയ നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പോകാതെ തന്നെ ചെറിയ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അടയുന്നതായി കാണാറുണ്ട്. അങ്ങനെ അടയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാണ്. അത് ചെറുത്ത് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കൂടാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പൊ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാറുണ്ട്.
2: പാട മാറ്റിവെക്കുന്ന സംവിധാനമുണ്ടോ?
3: മാറ്റിവെക്കുക എന്ന് പറയുമ്പം ശരിക്കും മാറ്റി വെക്കലല്ല, ശരിക്കും അതൊരു ഒരു നമ്മൾ ഈ കുറേ ടെക്നിക്കുണ്ട് പാടയുടെ ഓപ്പറേഷൻ. കുറേ ടെക്നിക്കുണ്ട്. ഒന്ന് നമ്മൾ ഈ ടയറിന്റെ പഞ്ചർ അടയ്ക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം വെച്ച് ഈ ഹോളിനെ അടയ്ക്കുക, എന്നിട്ട് ആ അതിനെ ശരീരം ഏറ്റെടുക്കും. അപ്പൊ അത് പുതിയ പാടയായി മാറും. മനസ്സിലായില്ല? അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചെവിയുടെ ഏറ്റവും മുന്നിലുള്ള ഈ ട്രാഗസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വശമുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു ഫേഷ്യ, അതായത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ എടുത്ത് നമ്മൾ പുതിയ പാടയ്ക്കുള്ള മെറ്റീരിയൽ ആയിട്ട് വെച്ച് അതിനെ അവിടെ ഏറ്റെടുപ്പിക്കണം. അതാണ്
2: ശരീരത്തിലേക്ക്
3: അത് ചേരും. അത് ഇൻഫെക്ഷൻ ആവാതെ സക്സസ് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട ഉണ്ടായി മീൻസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ശരീരത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചില അസുഖങ്ങളിൽ പാട മൊത്തത്തിൽ മാറ്റാറുണ്ട്. മാറ്റി വെക്കുക എന്ന് പറയുമ്പം മറ്റേ മുട്ടുമാറ്റി ആർട്ടിഫിഷ്യൽ സാധനമല്ല അത്, അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അതായത് കേൾവിക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടയും എല്ല് പിന്നെ മെഷീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ചെറിയൊരു ഒരു എമൗണ്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കേൾവിക്കുറവ് ഉണ്ടാവാറുണ്ട്.
2: ഇപ്പൊ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും ഒരു അസ്വസ്ഥത ഉള്ള കാര്യം തന്നെയാണ്. എപ്പോഴും അതിൽ പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലോ, അതല്ലെങ്കിൽ മുങ്ങിക്കുളിയുടെ സമയത്ത് നമ്മൾ അകത്തേക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ, ഇനി കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതൊരു പ്രതിവിധി ആയിട്ടാണ് പല ആളുകളും കാണാറുള്ളത്. എന്നാലും അതൊരു ഇൻഫെക്ഷനെ അതൊരു പിന്നെ ബാധിക്കാറുണ്ടോ, ഇൻഫെക്ഷനെ അതൊരു പ്രയാസമാണോ എന്നുള്ളതൊന്ന് പിന്നെ പറഞ്ഞാൽ കൊള്ളാം.
3: മുങ്ങിക്കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചെവിയുടെ പാടയ്ക്ക് ഞാൻ പറഞ്ഞു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ പിന്നെ ഇത് ഇൻഫെക്ഷൻ ആവും. അപ്പം പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക്
2: തീരെ പറ്റൂല,
3: ഒട്ടും മുങ്ങിക്കുളിക്കാനേ
2: പാടില്ല.
3: പിന്നൊന്ന്, സാധാരണ ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേ പോകുന്ന വെള്ളം അഴുക്ക മോശം വെള്ളമാണ്. പിന്നെ ചെവി വൃത്തിയാൻ വേണ്ടി ബഡ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം അവിടെ ആ ഒരു സ്കിൻ എന്നുള്ളൊരു ബാരിയർ ബ്രീച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ ബഡ്സ് ഇട്ട് തോണ്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബഡ്സിനകത്ത് അണുക്കൾ ഉണ്ടാവാം. അപ്പം അതും ഒരു ഇൻഫെക്ഷന് കാരണമാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ചെവിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ മുങ്ങിക്കുളിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്നതാണ് പൂപ്പലിന്റെ ഇൻഫെക്ഷൻ.
2: കയറാതിരിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ
3: അത് ഇപ്പൊ ഈ നീന്താനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, പ്രൊഫഷണൽ നീന്താൻ പോകുന്ന ആൾക്കാർ, അപ്പൊ നമ്മള് പല ഒളിമ്പിക്സിന്റെ വേദികളും കാണാൻ പറ്റും. അതായത് ഒളിമ്പിക്സോ അതല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഇവര് ഈ നീന്തൽ മത്സരം കഴിഞ്ഞ് വന്നിട്ട് ചെവിയിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെ അതിന് തുള്ളിമരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ്
2: ഒക്കെ
3: വെള്ളം കയറാതിരിക്കാനുള്ള ഇയർ പ്ലഗ്സ് ഉണ്ട്. അപ്പം ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഈവൻ വലിയ എന്താ പറയുന്ന നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരായാലും കുട്ടികളായാലും നമ്മൾ പറയാ പോയി ഇയർബഡ്സ് ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്ക ഇത് എന്താ നീന്താൻ പോകേണ്ടതെന്ന്. അല്ലെങ്കിൽ
2: അതുപോലെ തന്നെ മുങ്ങിയിട്ട് സാധനം എടുക്കുന്ന
3: മണൽ വാരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക് ദൈനംദിന മീൻസ് ഡെയിലി കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയാം, ഒന്നെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കോട്ടൺ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ വാസലിനോ ഒന്ന് പുരട്ടിയിട്ട് വെക്കാൻ പറയും. കാരണം കോട്ടൺ കുറച്ച് വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് വാട്ടർ റിപ്ലന്റ് ആക്കാൻ വേണ്ടി വാസലീനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ചെവിയിൽ വെക്കാൻ പറയും. അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയാ, സ്ഥിരമായിട്ട് ഒരേ കോട്ടൺ ഉപയോഗിക്കാതെ നല്ല കോട്ടൺ മാറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
2: ഓക്കെ, ഏതായാലും ചെവിയുമായി ബന്ധപ്പെട്ട് ഇ എൻ ടി വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ചെവി എന്നുള്ളത്. ആ ചെവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ, ചെവിയുമായി ബാധിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ല ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചക്കെടുത്തു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ ഈയൊരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമുക്ക് ആദിൽ സാറുമായിട്ട് വരാം. അതുവരെ നമുക്കൊരു ബ്രേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വലൈക്കും അസ്സലാം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം ചെവിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കേട്ടത്. നസറുള്ള സലാഹി, പിസിയുടെ പ്രതിനിധി നസറുള്ള സലാഹിയോടൊപ്പം ഡോക്ടർ ആദിൽ മുഹമ്മദാണ് ചേർന്നത്. ആ ഒരു വിഷയങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ചെവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പ്രയാസമുള്ളവർക്ക് അതൊരു പിന്നെ എന്താണ് വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് വിചാരിക്കുന്നത്
0: അല്ലേ. നമ്മളിനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ എന്നതിൻ്റെ അഞ്ചാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. എന്നത്തെയും പോലെ സഫീർ അല്ലിക്കമിയാണ്. നമുക്ക് പ്രാർത്ഥനാ പഠനത്തിലേക്ക് കടക്കാം.
1: യെസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിനു വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയുടെ കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ഒരിക്കലും ആദ്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിലൂടെ ഇത് പഠിച്ചവർക്ക് ഓർമ്മ പുതുക്കാനും കൂടെ പറയാനും പറ്റും. ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ കേട്ട് പഠിക്കാനും പറ്റും. നമ്മൾ പഠിച്ച ഭാഗം ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ശൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഭാഗത്ത് ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക. അവിടെ ഖാഫ് ഖബ്ലക എന്ന ഒറ്റ വാക്കിൽ തന്നെ അറബിയിലുള്ള രണ്ട് കാവും വരുന്നുണ്ട്. മലയാളത്തിൽ ക, അതുപോലെ ഇംഗ്ലീഷിൽ കെ എന്ന അക്ഷരമുള്ളത് ഖബ്ലക എന്ന അവസാനത്തെ കാഫാണ്. എന്നാൽ തുടക്കത്തിലുള്ള ഖാഫ് അത് തൊണ്ടയുടെ മുകളിൽ ഭാഗത്ത് അണ്ണാക്കിൽ സ്പർശിക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആ രണ്ട് കാഫും കാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ അത് കാഫാണ്, ഒടുക്കത്തിൽ ഇത് കാഫാണ്. ഖബ്ലക എന്ന് പറഞ്ഞാൽ തെറ്റും, ഖബ്ലക എന്ന് പറഞ്ഞാലും തെറ്റും. ഖബ്ലക എന്നാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു. അവിടെ ഖ എന്ന അക്ഷരം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഉരുവിടേണ്ട പുറപ്പെടേണ്ട അക്ഷരമാണ് ഖ എന്ന അക്ഷരം. അതും തെറ്റിക്കാൻ പാടില്ല. ഫലൈസ ബഅദക ശൈഉൻ. അവിടെ ബഅദക എന്ന ഐൻ, ബഅദക എന്നതിലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗൈൻ എന്നത് അതിൻ്റെ മുകളിൽ പുള്ളി വന്നാൽ ഗൈൻ എന്ന അക്ഷരം, അത് തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുച്ചരിക്കുന്ന ഐനാണ്. അപ്പോൾ അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ബഅദക അല്ലെങ്കിൽ ബഹദക എന്നൊക്കെ ആണെങ്കിൽ അത് തെറ്റും, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം, ബഅദക എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ وانت الاخر فليس بعدك شيء ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അൻതൽ അവ്വൽ നീയാണ് ഏറ്റവും ആദ്യമുള്ളവൻ. അൽ അവ്വൽ അല്ലാഹുവിൻ്റെ ഒരു ഇസ്മാണ്, മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണ്. ഫലൈസ ഖബ്ലക ശൈഉൻ, പടച്ചോനെ നിന്റെ മുമ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഏറ്റവും ആദ്യത്തേത് നീയാണ്, നിനക്ക് മുമ്പ് ഈ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. വഅൻതൽ ആഖിർ, നീയാണ് ഏറ്റവും ഒടുക്കമുള്ളവരും അവസാനത്തേതും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷമായി ഒന്നുമില്ല. അല്ലാഹുവേ ആദ്യത്തേതും അവസാനത്തേതും നീയാണ്, നിനക്ക് മുമ്പോ ശേഷമോ ഒന്നുമില്ല എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ ഭാഗം പഠിച്ചു ഇൻഷാല്ലാ, ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട്, അത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഒരു ദിവസം ഒരു പ്രാർത്ഥന എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന പഠനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിലെ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ അതിൻ്റെ അഞ്ചാമത്തെ ഭാഗം അല്ലേ, അതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിന് നേതൃത്വം നൽകിയത്. റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പൂമരത്തണലി, കുട്ടികൾക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള, പ്രത്യേകം പറയാനുള്ളത് കുട്ടികളുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ കേൾപ്പിക്കണം. നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു പോകാറായി, അപ്പോൾ ഇത്തരം സമയങ്ങൾ പ്രത്യേകമായിട്ട് അവർക്ക് അവരെ കൂടെ ഇരുത്തി കേൾപ്പിക്കാം അല്ലേ ഷബീർ സാറേ? നമ്മോടൊപ്പം ചേരുന്നത് ആരാണ്?
0: അംജദ് മദനി.
1: അയ്യോ, അംജദ് മദനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ പൂമരത്താണിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ നാട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളിയുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആ പള്ളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതാണ് ആ പള്ളി? ഓർമ്മയില്ലേ? ആ, എത്രയോ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കഅബ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന, അഞ്ചു നേരത്തെ നമസ്കാര സമയത്ത് നമ്മളെല്ലാവരും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. ആ കഅബയുള്ള മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്ന സമയത്ത് ആ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്? അവരുടെ കഥ കേട്ടാൽ നമുക്കാർക്കും അവരെ ആരെയും ഇഷ്ടമുണ്ടാവില്ല. അത്രയും മോശമായിരുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ. അവിടെയുള്ള ആളുകൾ കള്ളുകുടിക്കുന്നവരുണ്ടായിരുന്നു, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർക്കിടയിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ, ഗോത്രങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളാണവർ, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ അവർ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ തെറ്റുകളും ചെയ്ത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരങ്ങനെ ജീവിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശ് ഗോത്രം, ആ ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ അബ്ദുള്ളയുടെ മകനായി വഹബ് എന്നവരിൽ ആമിന എന്നവരുടെ മകനുമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്ത്. അതുപോലെ തന്നെ ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും പാട്ടുകൾ കൂട്ടുകാരെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾക്കിതാ അത്തരം ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു പഴയ പാട്ട് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അങ്കിൾ ജുബൈർ അങ്കിൾ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ആ പാട്ടുകൾ പാടും. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണേ. കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും നമുക്ക് കഴിയണം. ഇപ്പോൾ സുബൈർ അങ്കിൾ ആ പാട്ട് പാടും, അതിനുശേഷം ബാക്കി കഥ നമുക്ക് പറയാം ഇൻഷാ അള്ളാ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കണം, ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടണം. അങ്ങനെ ആ പാട്ട് എല്ലാവരും മനഃപ്പാടമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാട്ടിലൂടെ എന്താണ് സുബൈറങ്കൽ നമ്മളോട് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കഥ പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു എന്നത് പറഞ്ഞു, മരണപ്പെട്ടത് മദീനത്ത് വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പറഞ്ഞു. അവസാനത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ കൂട്ടുകാരെ. ഇവിടെ നിന്ന് അങ്കിളുമാർ മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയേണ്ട ഒരു വാചകമുണ്ട്. എന്താണ്? നബിയുടെ പേരത് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാം സ്വല്ലല്ലാ. എന്താണ് സ്വല്ലല്ലാ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും പറഞ്ഞുകൊണ്ടേയിരിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. അത് ചൊല്ലുമ്പോൾ ഒരുപാട് പുണ്യം അള്ളാഹു നമുക്ക് നൽകും. ഒരു തവണ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, ഇപ്പോൾ അങ്കിള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ നിങ്ങളും ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ ഒരുപാട് നന്മകൾ നേടുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന നാട്ടിലെ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. ആ നാട്ടിൽ എല്ലാ മോശം കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് നബി എന്നു പറയുന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നില്ല? ആരുണ്ടായിരുന്നില്ല കൂട്ടുകാരെ? നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഒരു കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതോടുകൂടെ മുഹമ്മദ് നബി ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ട ഒരു അനാഥനായിരുന്നു, യതീമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയില്ലെങ്കിൽ നമുക്ക് എത്ര സങ്കടമുണ്ടാകും അല്ലേ? ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരുന്ന മിഠായിപ്പൊതിക്കു വേണ്ടി, ഐസ്ക്രീമിനു വേണ്ടി നമ്മളൊക്കെ എത്ര സന്തോഷത്തോടുകൂടെയാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണത് ഉപ്പയില്ലാതെയാണ്, ആ സങ്കടത്തോടുകൂടെയാണ്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ മുഹമ്മദ് നബി ചെയ്തുവോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി വളർന്നു. എത്രത്തോളമെന്നറിയണോ? ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിന് നൽകിയ പേരെന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ? എല്ലാവർക്കും അറിയും മുഹമ്മദ് നബിയെ മക്കയിലെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ്. അൽ അമീൻ അല്ലേ? വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അതായത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, സത്യം മാത്രം പറയുന്ന ഒരു മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള അൽ അമീനുമാരായി നമ്മളെല്ലാവരും മാറണ്ടേ? മാറണം. എത്ര അവർക്ക് ഇഷ്ടമായിരുന്നു മുഹമ്മദ് നബിയെ എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് വീണ്ടും ഇതാ നമ്മുടെ സുബൈറങ്കിൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. അൽ അമീനെക്കുറിച്ചുള്ള പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കണം, കാണാതെ പഠിക്കണം, കൂടെ ചൊല്ലി ചൊല്ലി പഠിക്കണം. ഒന്നോ രണ്ടോ തവണ ഇൻഷാ അല്ലാ സുബൈറങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ട് പാടും. അൽ അമീനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? എത്ര കൂട്ടുകാർ ആ പാട്ട് ഇപ്പോൾ കാണാതെ പഠിച്ചു? ആ മാഷാ അള്ളാ, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഉമ്മക്കു വേണ്ടി ഉപ്പക്കു വേണ്ടി ആ പാട്ട് പാടിക്കൊടുക്കണം. ഉമ്മയും ഉപ്പയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്നും പൂമരത്തണിൽ കേൾക്കുന്ന നല്ല കുട്ടിയാവാൻ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കും. ഇൻഷാ അള്ളാ, അങ്ങനെ അൽ അമീനായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമായി നമുക്ക് മാറാൻ കഴിയും. ശരി, നാം പറഞ്ഞു വന്നിരുന്ന കഥയിൽ അൽ അമീനെ എത്ര മാത്രം മക്കയിലുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതായത്, നമ്മളെല്ലാം തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. മക്കയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം ആ കഅബ നശിച്ചുപോയി. കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു. അങ്ങനെ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. കഅബയുടെ അടുത്ത് താമസിക്കുന്ന ഖുറൈശി ഗോത്രവും മറ്റ് ഗോത്രക്കാരുമെല്ലാം ഒരുമിച്ചു ചേർന്ന് കഅബ പുനർനിർമ്മിക്കുകയാണ്. ആ നാട്ടിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കഅബയുടെ പണി പുരോഗമിച്ചു പുരോഗമിച്ചു മുന്നോട്ടു പോവുകയാണ്. പിന്നീട് എന്തായി? ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായി. ഹജറുൽ അസ്വദ് കൂട്ടുകാർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഉംറക്ക് പോയ അല്ലെങ്കിൽ ഹജ്ജിനു പോയ നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ വല്യുമ്മയോടോ വല്യുപ്പയോടോ ഉസ്താദുമാരോടോ ഒന്ന് ചോദിച്ചു നോക്കണേ, എന്താണ് ഉസ്താദെ ഹജറുൽ അസ്വദ് എന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, കഅബയുടെ ഒരു ഭാഗത്ത് പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു കല്ലാണത്. ആ കല്ല് നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കഅബയുടെ പണി പൂർത്തിയാകണമെങ്കിൽ ഹജറുൽ അസ്വദ് കഅബയിൽ വെക്കണമല്ലോ. ആ കല്ല് വെക്കുന്ന സമയമായപ്പോൾ ആ നാട്ടിലെ എല്ലാ ഗോത്രക്കാരും തമ്മിൽ തമ്മിൽ സംസാരമായി. എല്ലാ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങളാണ് ആ കല്ല് വെക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. ഞങ്ങൾ ആ കല്ല് വെക്കും, മറ്റാരും ആ കല്ല് തൊടാൻ പാടില്ല, ഞങ്ങളാണ് വെക്കുക. അപ്പോഴതാ അടുത്ത ടീം വരുന്നു. അടുത്ത കുടുംബം ഗോത്രം വന്നിട്ട് പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞങ്ങളാണ് വെക്കുക എന്ന്. വീണ്ടും വീണ്ടും ആളുകൾ വന്ന് അവിടെ വലിയ ഒരു പ്രശ്നമായി മാറുകയാണ്. അവർ തമ്മിൽ കശപിശയുണ്ടായി, തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടാകാറായപ്പോൾ അവരിൽപ്പെട്ട പ്രായമേറിയ ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഇവിടെ അടിപിടി കൂടരുത്, നിങ്ങളാരും ഇവിടെ ഷണ്ട കൂടരുത്, മറിച്ച് നമുക്ക് എന്തു ചെയ്യാം, ഒരു അഭിപ്രായത്തിലെത്താം. ഞാനൊരഭിപ്രായം പറയാം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രായമേറിയ മനുഷ്യൻ പറഞ്ഞു, ഇനി ആരാണോ ഇങ്ങോട്ട് കടന്നു വരുന്നത്, ഇനി ആരാണോ ഈ ഭാഗത്തേക്ക് വരുന്നത്, അവർ പറയുന്ന തീരുമാനം നമുക്ക് നടപ്പിൽ വരുത്താം, അങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൂടേ എന്ന് ചോദിച്ചു. പ്രായമേറെ ആയ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തൽക്കാലം അത് അംഗീകരിച്ചു. അങ്ങനെ അവർ എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരാവും ഇനി ഇങ്ങോട്ട് വരുന്നത്, ആരാണിനി കഅബയുടെ അടുത്തേക്ക് വരിക, എങ്ങനെയായിരിക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാനാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ, എല്ലാവരും കാത്തിരിക്കെ, അവർക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അടുത്ത ഭാഗവുമായി ഇൻഷാ അല്ലാ അടുത്ത പൂമരത്തണലിൻ്റെ ദിവസത്തിൽ നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട അങ്കിളുമാർ ചേരും. നിങ്ങളെല്ലാവരും അൽ അമീനാവണേ. സത്യം മാത്രം പറയുന്ന, എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുന്ന നല്ല അൽ അമീനുമാരായി നിങ്ങളെല്ലാവരും മാറണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം മാത്രം പറയുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ നമുക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. പൂമരത്തണലിൽ
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, tune to reality.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് അടുത്തത് നമുക്ക്.
1: റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾ പ്രത്യേകമായി എഴുതപ്പെട്ട അല്ലേ ലേഖനങ്ങളെ ചെറിയ രൂപത്തിലുള്ള മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയിട്ടുള്ള മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന രചനയെ ആസ്പദമാക്കിയിട്ടുള്ള നുറുങ്ങുകളാണ്. ഇൻഷാല്ലാ അല്ലേ നുറുങ്ങുകൾ കേൾക്കാം.
2: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബ കോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകളിൽ കയറിക്കൊണ്ടിരിക്കുന്ന

0: ിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും ത്വലാഖും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം ത്വലാഖിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35. മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
1: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് നുറുങ്ങുകൾ എന്നുള്ള പ്രോഗ്രാമാണ്. അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന മെഹ്മൂദ് മദനി ഒറ്റപ്പാലം രചിച്ച അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്. ഇനി നമ്മൾ ഒന്നും കൂടി അസ്മാഉൽ ഹുസ്ന അല്ല
2: കുറച്ചൊരു ആഴത്തിലുള്ള പഠനം.
1: അതെ,
2: അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച്, റബ്ബ് സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്തോറും കൂടുതൽ റബ്ബിനോട് അടുക്കും. അതിന് നമ്മളേറെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ഇന്ന് നമ്മൾ പഠിക്കുന്ന അൽ മുതആൽ എന്ന പരമോന്നതൻ എന്ന നാമമാണ്. ഈയൊരു പങ്ക്തി, ഈയൊരു സീരീസ് നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം. അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് ഇതിൻ്റെ തുടക്കം മുതൽ നമ്മുടെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മളൊപ്പം ചേർന്നിട്ടുള്ളത്. ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്നയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ومن تبعه

0: بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് കരുണീയമായതാണ്, പുണ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുക എന്നത്, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുക എന്നത് ഏറെ പുണ്യകരമായ കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടായിരിക്കണം ഈ ക്ലാസ് കേൾക്കേണ്ടത് എന്ന് ആദ്യമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ മുത്തആൽ എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ്. അൽ അഅലാ, അൽ അലിയു എന്ന് പറയുന്ന രണ്ട് നാമങ്ങൾ നമ്മൾ പഠിച്ചു. സമാനമായ അർത്ഥം വരുന്ന ഒരു നാമമാണ് അൽ മുത്തആലു എന്ന് പറയുന്ന നാമവും. എന്നാൽ അൽ അഅല, അതുപോലെ തന്നെ അൽ അലിയു എന്ന നാമങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നതെവിടെ, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അറബി ഒരു വാക്കിൻ്റെ അക്ഷരങ്ങൾക്കുടെ ഘടനയ്ക്കനുസരിച്ചും അതിൻ്റെ വലിപ്പത്തിനും എണ്ണത്തിനും വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആശയത്തിലും അതിൻ്റെ അതുപോലെ തന്നെ അതിലുള്ള അടങ്ങിയിട്ടുള്ള അർത്ഥത്തിലും വ്യത്യാസമുണ്ടാകും, വലിപ്പമുണ്ടാകും എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അൽ അലിയു എന്ന നാമത്തേക്കാൾ ഒരല്പം കൂടി അക്ഷരങ്ങളുടെ വലിപ്പമുള്ളത്, എണ്ണങ്ങളുടെ ദൈർഘ്യമുള്ളത് അൽ അഅല എന്ന നാമത്തിനാണ്. എന്നാൽ ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് നാമങ്ങളെക്കാളും കൂടുതൽ അക്ഷരങ്ങളുള്ളത് അൽ മുത്തആൽ എന്ന നാമത്തിനാണ്. അതുകൊണ്ട് തന്നെ അൽ മുത്തആൽ എന്ന നാമം മറ്റു രണ്ട് നാമങ്ങളെക്കാളും അർത്ഥം ഒന്നുകൂടി വിശാലമാകുന്നു എന്നതാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അൽ മുത്തആൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തു റഅദിലെ 9-ാമത്തെ ആയത്തായിക്കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ മുത്തആലു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ആലിമുൽ ഗൈബി വശ്ശഹാദ അൽ ഖബീറുൽ മുത്തആൽ എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അൽ മുത്തആൽ എന്ന നാമം ഒരു പ്രാവശ്യം സൂറത്തു റഅദിൽ വന്നിട്ടുണ്ട്. മഹാനായ തബരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുത്തആൽ എന്ന ഈ ഒരു നാമം വന്നിടത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, അൽ മുസ്തഅലാ അലാ കുല്ലി ഷൈഇൻ ബിഖുദ്റതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തുകൊണ്ട്, കഴിവുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. മാത്രമല്ല മറ്റൊരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും, അൽ മുത്തആലു എന്ന് പറഞ്ഞാൽ അൽ മുർത്തഫിഉ, ഉയർന്ന സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഉപരിയിലുള്ളത്, ഉന്നതനായത് എന്ന അർത്ഥമാണ് അതിലുള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിന്ന് വലിയ രൂപത്തിലുള്ള, എല്ലാവരും പേടിക്കുന്ന രൂപത്തിലുള്ള മിമ്പറുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറിഞ്ഞു വീഴുമോ എന്ന രൂപത്തിൽ അത്രയും ഗൗരവമായി കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട്, അള്ളാഹു നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു സ്വയം പ്രഖ്യാപിക്കുമെന്നാണ്, ഞാനാണ് മലിക്ക്, ഞാനാണ് അധികാരമുള്ളവൻ, ഇന്നേ ദിവസം എനിക്കു മാത്രമാണ് അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരമോഹികളായ ദുനിയാവിൽ കഴിഞ്ഞവരോടും, അതുപോലെ തന്നെ അധികാരം കിട്ടിയപ്പോൾ അവർ ദുർവിനിയോഗം ചെയ്തയാളുകളോടും, അവരെല്ലാം നാളെ പരലോകത്ത് വന്നു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വച്ച് അനൽ മലിക്കു, ഞാനാണ് മലിക്ക്, രാജാവ്, അതുപോലെ തന്നെ ഞാൻ, എനിക്കാണ് അധികാരമുള്ളത്, സർവാധിപത്യവും എനിക്കാണുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹു ആക്രോശിക്കുന്ന ഒരു രംഗമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുകൂടി ഓതി, വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലം അവിടെ പ്രകമ്പനം കൊണ്ടിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധനാണ് എന്ന രൂപത്തിൽ ഇത്തരം ആളുകൾ, ശിർക്കിൻ്റെ വക്താക്കൾ, അവർ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസരംഗത്ത് ക്രമക്കേടുകൾ വരുത്തിയത്, അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല എത്രയോ പരിശുദ്ധനാകുന്നു, പരിശുദ്ധിയിൽ ഉന്നതനാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി കൊണ്ട് പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് അൽ മുത്തആലു എന്ന നാമത്തിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെയും മനസ്സിലാക്കാൻ സാധിക്കും, പരിശുദ്ധിയിൽ ഉന്നതിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ശിർക്കിൽ നിന്ന് മുക്തനാണ്, അവൻ ഉന്നതനാണ്, അവൻ അത്യുന്നതനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് പോലെയുള്ള എല്ലാ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതാല എത്ര പരിശുദ്ധനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പടപ്പുകൾക്കു മീതെ അർശിൻ്റെ മുകളിലാണ് അള്ളാഹു, അതായത് എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു ഉള്ളത് എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ ഥുമ്മസ്തവ അലൽ അർഷ്. അള്ളാഹു പറയാണ്, 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു, ശേഷം അള്ളാഹു അർശിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടികൾ അവൻ്റെ കീഴിലാണ് എന്നും അവൻ്റെ ദാത്തുകൊണ്ട്, അതായത് അവൻ്റെ സത്ത കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സർവ്വസൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു എന്നതും അൽ മുത്തആല എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല സൃഷ്ടികൾക്ക് ഏതേത് കഴിവുകളുണ്ടോ ആ കഴിവുകളെക്കാൾ ഉപരിയിലാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്നത് അൽ മുത്തആല എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം എല്ലാ സൃഷ്ടികൾക്കും മീതെ പരമോന്നതിയിലാണ് അള്ളാഹു എന്നതാണ് അൽ മുത്തആലി എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതിനെക്കുറിച്ചുമെല്ലാം പഠിപ്പിച്ചു നൽകിയപ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഉപരിയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അമീൻതും മം ഫിസ് സമാഇ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? ഐ അഖ്സിഫ ബികുമുൽ അർദ്, നിങ്ങളെയും കൊണ്ട് ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്തിലാണോ? അവിടെ അള്ളാഹു പറഞ്ഞത് ആകാശത്തിലുള്ളവൻ എന്നാണ്, എവിടെയും ഉള്ളവനെന്നല്ല, തൂണിലും തുരുമ്പിലും ഉള്ളവനെന്നല്ല, എല്ലായിടത്തും ഉള്ളവനെന്നല്ല, എല്ലാ ഓരോ ആളുകളുടെയും മനസ്സിലുള്ള കുടിയിരിക്കുന്ന ദൈവമെന്നല്ല, മറിച്ച് അമിൻതും മം ഫിസ് സമാഇ, ആകാശത്തുള്ളവൻ അവനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആകാശത്തുള്ളത്? അള്ളാഹുവാണ്, അവൻ ഉപരിയിലാണ്. 7 ആകാശത്തിനപ്പുറം അർശിൻ്റെയും മുകളിലാണ്, അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല. സ്വർഗം അതിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. ആ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. ആ അർശിൻ്റെയും മുകളിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല ഹദീസുകൾ വായിച്ചു നോക്കുമ്പോൾ, ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം ഉന്നതിയിലാകുന്നു എന്നത് നമുക്ക് വീണ്ടും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ചില ആയത്തുകൾ കാണാൻ സാധിക്കും. മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലക്കുകൾ ഇറങ്ങി വരും എന്നാണ്, വഹി കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്ന മലക്കുകൾ എന്നാണ്. അപ്പോൾ ഇറങ്ങി വരണമെങ്കിൽ അള്ളാഹു ഉന്നതിയിലാണ്, അതിൽ നിന്നാണ്, ഉന്നതിയിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കേട്ടുകൊണ്ട് ആ മലക്കുകൾ ഭൂമി ലോകത്ത് ഇറങ്ങി വരുന്നത് എന്ന് സൂറത്തുൽ ഖദറിലെ 4-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകളും ജിബ്രിൽ അലൈഹിസ്സലാമും താഴേക്ക് ഇറങ്ങി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ജൂതന്മാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മറുപടി പറഞ്ഞപ്പോൾ, ഈസാ നബി അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയിട്ടില്ല, മറിച്ച് എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ ഖതലൂഹു യഖീന, വാസ്തവത്തിൽ അവർ ആ ഈസാ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷേ എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് പറഞ്ഞു, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്നാണ്. കണ്ടോ, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെയാണ്? ഉപരിയിലാണ്, എല്ലാത്തിനും മീതയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അന്നഹാർ, രാത്രിയുടെ കർമ്മങ്ങൾ പകലിനു മുമ്പായി കൊണ്ട് ഉയരുകയാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്കാണ് ഉയരുന്നത്. അപ്പോൾ ഉയരുക എന്നത് ഉന്നതിയിലേക്കാണ്. ആ ഉന്നതിയിലാണ് അള്ളാഹു ഉള്ളത് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വഅമലുൻ നഹാരി ഖബ്ല ലൈൽ, രാത്രിക്ക് മുമ്പ് തന്നെ പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയരും എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊരു സംഭവം, ഒരു രസകരമായ ഒരു സംഭവം വായിച്ചെടുക്കാൻ സാധിക്കും. സൈനബ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. അവർ അഭിമാനത്തോടുകൂടി പറയുന്ന ചില നിമിഷങ്ങൾ കാണാൻ സാധിക്കും. പ്രവാചകനും സൈനബ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും പറയുമ്പോൾ, അന്ന സൈനബ റളിയല്ലാഹു അൻഹ കാനത്ത് തഫ്ഖറു അലാ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരുടെ മേൽ സൈനബ റളിയല്ലാഹു അൻഹ സ്വയം ഫഖർ നടിക്കുമായിരുന്നു എന്നാണ്, പെരുമ നടിക്കുമായിരുന്നു എന്നാണ്. എന്തിനാണ്? അതാണ് ഹദീസിൽ ബാക്കിയുള്ളത്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: സവ്വജക്കുന്ന അഹാലിക്കുന്ന, നിങ്ങൾക്ക് പ്രവാചകനെ വിവാഹം ചെയ്ത് നൽകിയത് നിങ്ങളുടെ അഹലുകാരാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ്, നിങ്ങളുടെ വലിയമാരാണ്. എന്നാൽ വസവ്വജനി അല്ലാഹു തആല മിൻ ഫൗഖി സബഇ സമാവാത്ത്, മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ അഭിമാനത്തോടുകൂടി പറയാണ്, എനിക്കെൻ്റെ പ്രവാചകനെ വരനായി ലഭിച്ചത് ഏഴാനാകാശത്തിൻ്റെ അപ്പുറത്തു നിന്ന് എൻ്റെ അള്ളാഹുവാണ്, പരിശുദ്ധനായ അള്ളാഹുവാകുന്നു എന്നെ വിവാഹം ചെയ്ത് നൽകിയത് എന്നത് സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇവിടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട വിവാഹത്തെയല്ല സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ആ സൈനബ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, മിൻ ഫൗഖി സബഇ സമാവാത്ത്, ഏഴാനാകാശത്തിനപ്പുറം ഉപരിയിലിരുന്നു കൊണ്ട് അള്ളാഹു എന്നെ വിവാഹം ചെയ്ത് നൽകി എന്നതാണ് ഇവിടെ നമ്മുടെ പ്രമാണമായിട്ടുള്ളത്. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്കെന്താണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, മുബാറക്കായ രാത്രിയിൽ അള്ളാഹു ഇറക്കി എന്നാണ്. അപ്പോൾ ഇറക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു ഉന്നതിയിൽ നിന്നായിരിക്കണം, ഒരു മുകളിൽ നിന്നായിരിക്കണം താഴേക്ക് ഇറക്കേണ്ടത്. അള്ളാഹു ഇറക്കി എന്ന് പറയുമ്പോൾ ഏഴാനാകാശത്തു നിന്ന്, അള്ളാഹു ഉന്നതമായ സ്ഥാനത്തു നിന്നും അവിടെ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കി എന്നാണ്. ഇനി അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള പ്രത്യേകമായ താല്പര്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോഴും കാണാൻ സാധിക്കുന്നത്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിറു, അള്ളാഹു സുബ്ഹാനഹു തആല ഏഴാനാകാശത്തു നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ്. അപ്പോൾ ഇറങ്ങി വരണമെങ്കിൽ എന്തു വേണം? ഉന്നതിയിലായിരിക്കണം, ഉപരിയിലായിരിക്കണം, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നാണ്. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങി വരുന്നത് പോലെയോ, ഏതെങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങി വരുന്നത് പോലെയോ എന്നൊന്നും വിശ്വസിക്കാനോ, അങ്ങനെ ഉദാഹരണം പറയാനോ നമുക്ക് യാതൊരു നിലക്കുമുള്ള അവകാശമില്ല. എന്നാൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹു അൽ മുതആൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാണ് എന്ന അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ടാകണം. അവിടെയാണ് ഇസ്ലാമിൽ പലയാളുകൾക്കും വ്യതിചലിച്ച് പോകേണ്ടി വന്നിട്ടുള്ളത്. അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. എങ്ങനെ? അള്ളാഹുവിൻ്റെ അറിവിനാൽ, അള്ളാഹുവിൻ്റെ കഴിവിനാൽ, അള്ളാഹുവിൻ്റെ സഹായത്താൽ. അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്, അള്ളാഹു നിരീക്ഷണത്തിൽ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദാത്തിനാൽ അള്ളാഹു ഏഴാനാകാശത്തിനുപരിയിൽ അർശിൻ്റെ മുകളിലായിക്കൊണ്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ മുകളിൽ ആരുമില്ല, അവനേക്കാൾ കവച്ചു വയ്ക്കുന്ന ഒന്നുമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, വിശ്വാസരംഗത്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട്, അതുപോലെ തന്നെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ഉപരിയിലാണ്, അത്യുന്നതനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ കഴിവിനാൽ, അവൻ്റെ കേൾവിയാൽ, അവൻ്റെ കാഴ്ച കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ സഹായം കൊണ്ട് മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതനാണ്, അത്യുന്നതനാണ് എന്നതാണ് അൽ മുത്താൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം. നമുക്ക് ആ അങ്ങനെയുള്ള റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം, നമ്മുടെ കൈകൾ ഉയർത്താം, നമ്മുടെ കണ്ണുകൾ നനയ്ക്കാം. അങ്ങനെയുള്ള റബ്ബ് നമ്മെ സഹായിക്കാനുണ്ടാകും. അങ്ങനെയുള്ള റബ്ബിന് നമ്മൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അവനെ വിശ്വസിക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും അവനിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് സർവ്വതും ആവശ്യപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ വിശ്വാസരംഗത്തെ സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹുവിൻ്റെ
2: പേര്
1: ഓരോ പേരുകള് നാമങ്ങൾ പഠിക്കുന്നോറും അത് പ്രാർത്ഥനകളിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അസ്മാൽ ഹുസ്നയിൽ ഉണ്ടായിരുന്നത് എന്നത്തെയും പോലെ അബ്ദുറൌഫ് അല്ലൈക്കമി തിരുവനന്തപുരമാണ്. നമ്മളിനിയും കുട്ടികളിലേക്കൊന്നും പോകാൻ,
2: കുട്ടികൾക്ക് കൂടുതൽ ഇമ്പമാർന്ന കഥയുമായി പിഷ് റേഡിയോ അതിലുള്ള കഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് വരുന്ന പേര് സലാം സാറിൻ്റെ പേരായിരിക്കും. അപ്പോൾ സലാം സാറ് ഒരു പേരാണ്. യെസ്, നമ്മളിത് ഒരു കഥയ്ക്ക് പ്രത്യേകത ഉണ്ട്. വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിലെ കഥയാണ്. അർഷദ് അലിഹ്കമിയാണ് താനൂരാണ് അത് രചിച്ചിട്ടുള്ളത്. ഉറച്ചു നിൽക്കുക എന്ന കഥ. അബ്ദുസ്സലാം വീട്ടിയാണ് ഇതിന് ശബ്ദാവിഷ്കാരം നൽകുന്നത്. കഥ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഉറച്ചു നിൽക്കുക എന്നതാണ് ഇന്നത്തെ കഥയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടക്കത്തിൽ വിശ്വസിച്ചവർ അധികവും പാവങ്ങളായിരുന്നു. നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ ഉമയ്യത്ത് കോപം കൊണ്ട് കലിതുള്ളി. മണൽ ചൂട് പിടിക്കുമ്പോൾ അവൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും പൊള്ളുന്ന മണ്ണിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ലുകൾ കയറ്റിവെക്കുകയും ചെയ്തു. ചാട്ടവാറുകൾ കൊണ്ട് പുതിരത്തല്ലി പട്ടിണി കിട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കറുത്ത ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി. അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു കയറ് കെട്ടി കുട്ടികൾക്ക് മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ആ ദുഷ്ടൻ നൽകി. ഈ അവസ്ഥയിൽ നീ മരണപ്പെടും, അതല്ലെങ്കിൽ മുഹമ്മദിന്റെ മതത്തെ നീ നിഷേധിക്കണം എന്നിങ്ങനെ ആക്രോശിച്ചു. എന്നാൽ പാറയേക്കാൾ വലിയ ഈമാൻ നെഞ്ചിലേറ്റിയ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹദ് അഹദ്, എന്റെ സൃഷ്ടാവ് ഏകനാണ്. ഇതൊരു കുഞ്ഞു കഥയാണ്, അല്ല, ഇതൊരു വലിയ കഥയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ശരിക്കും ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കണം. നമുക്കൊക്കെ വലിയ പ്രചോദനം നൽകുന്ന ചരിത്രമാണ്. അപ്പോൾ കുട്ടികളെ, നമ്മളൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ റബ്ബിനെയാണ്, ആ റബ്ബിലുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് വെറുക്കാനോ ഉപേക്ഷിക്കാനോ ഒരാൾക്കൊരിക്കലും കഴിയില്ല, യഥാർത്ഥ വിശ്വാസിക്ക്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ ഉറച്ചു നിന്നത്, ആ ചരിത്രം, ആ കഥ നമുക്ക് പാഠമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അപ്പോൾ കൂട്ടുകാരൊക്കെ കഥ കേട്ട് കഴിഞ്ഞല്ലോ. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കുക എന്ന വിഷയത്തിലുള്ളതായിരുന്നു. അബ്ദുസ്സലാം വീട്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥയൊക്കെ കൂട്ടുകാർക്ക് എവിടുന്ന എടുത്തതെന്നറിയോ? അർഷദ് അലിഹ്കമി താനൂർ എഴുതിയ വിസ്റ്റം സ്റ്റുഡൻസിന് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പം ചില ആളുകളുടെ വീട്ടിലൊക്കെ പുസ്തകം ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊരുപാട് കഥകളുണ്ട്.
2: അയ്യോ, അപ്പോൾ കഥ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ജനക്ഷേമമാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. ജനക്ഷേമത്തിൽ നമ്മൾക്ക് കൂടെ ചേരുന്നത് പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അലത്തനാട്ടേറിയുടെ കൂടെ മുഹമ്മദ് ബൈജു ആണ് ചേരുന്നത്. ഭവന പദ്ധതി അതിനൊന്നാം ഭാഗം, അതാണ് ജനക്ഷേമത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ജനക്ഷേമം കേൾക്കാം.
4: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. സർക്കാരിൽ നിന്നും അതുപോലെ മറ്റു ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുന്ന ഈ ജനക്ഷേമം പരിപാടിയിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയം ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ്. ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ട് ആണ് ഇന്ന് നമ്മുടെ അതിഥി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ജോലി ചെയ്യുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബൈജു. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ ഉമ്മിയാൽ പ്രദേശത്ത് പുത്തൻകോട്ട് കോട്ടയിൽ ഇസ്മായിലിൻ്റെയും ഉമ്മുസൽമയുടെയും മകനാണ് അദ്ദേഹം. ഏതാണ്ട് 7-8 വർഷം അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുണ്ട്. ഈ ജോലിയുടെ പേര് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ്. പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗ്രാമസേവകൻ എന്നാണ്. മിസ്റ്റർ ബൈജു, അറിഞ്ഞിടത്തോളം താങ്കൾ ഈ ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് താങ്കൾ ഈ ജോലി ഇഷ്ടപ്പെടുന്നു?
5: തീർച്ചയായും ഈ ജോലി ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു. കാരണം പൊതുവെ ഞാൻ മനഃശാസ്ത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ജോലി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓഫീസുകളിൽ കേവലം ചടഞ്ഞിരിക്കുന്ന മറ്റു ജീവനക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ എന്നുള്ളത് ഓഫീസുകളിൽ നിന്നും ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫീൽഡുകളിൽ ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. കൃത്യമായി പറഞ്ഞാൽ ഞാൻ വളരെയധികം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനങ്ങളെ സേവിക്കാൻ, ശമ്പളം വാങ്ങിക്കൊണ്ട് സേവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജോലി തന്നെയാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ്.
4: അതായത് മറ്റുള്ള ജീവനക്കാർ കൂടുതലും ഓഫീസുകളിൽ ചെലവഴിക്കുമ്പോൾ താങ്കൾ ജനങ്ങൾക്കിടയിൽ അർഹരായ ആളുകൾക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ള ഒരു മേഖലയാണിത്. കൃത്യമായി എങ്ങനെയൊക്കെ ആണ് ഇത് നടത്തപ്പെടുന്നത് എന്നുള്ള അറിവിൻ്റെ അഭാവം മൂലം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇതിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. എന്താണ് ലൈഫ് ഭവന പദ്ധതി?
5: ലൈഫ് ഭവന പദ്ധതി എന്നതാൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ളതാണ്. വീടിനോടൊപ്പം കേവലം വീട് നൽകുക എന്നതിലുപരിയായിട്ട് അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം കൂടി നൽകുക എന്നത് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള വിവിധ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും മറ്റു ഓഫീസുകളിലേക്കും നിരവധി അനവധി പരാതികൾ വീടില്ലാത്തതിൻ്റെ പേരിൽ വരികയും അതിൻ്റെ ഭാഗമായി സർക്കാർ ഒരു സർവേ നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ 2017 ഫെബ്രുവരി മാസം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഉപയോഗിച്ച് വ്യാപകമായി വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് സർവേ നടത്തുകയും ആ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയ ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഈ ഗുണഭോക്താക്കൾ വിവിധ ഘട്ടങ്ങളിലൂടെ ഇത്തരത്തിലൂടെ കണ്ടെത്തിയ ഗുണഭോക്താക്കളെ വിവിധ ഘട്ടങ്ങളിലൂടെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എത്തിയിട്ടുള്ള ലിസ്റ്റാണ് അന്തിമ ലിസ്റ്റ്. ആ ലിസ്റ്റിൽപ്പെട്ട ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ ലൈഫിലെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇതിന് പലതരം ഘട്ടങ്ങളായിട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് വിവിധ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിവിധ പദ്ധതികളിലൂടെ ഇന്ദിരാ ആവാസ് യോജന, അതുപോലെ M N ലക്ഷം വീട്, അതുപോലെ വിവിധ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന തങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന വീടുകൾ, SC ഡിപ്പാർട്ട്മെൻറ്റ് പട്ടികജാതി വകുപ്പ് നടപ്പിലാക്കുന്ന വീടുകൾ, അതുപോലെ ആദിവാസി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് SC ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിയിരുന്ന വീടുകൾ, അതുപോലെ ന്യൂനപക്ഷ വകുപ്പുകൾ നടപ്പിലാക്കിയിരുന്ന വീടുകൾ, ഇത് പ്രകാരമൊക്കെ ഉണ്ടായിരുന്ന വീടുകളിൽ എഗ്രിമെൻ്റ് വെക്കുകയും എന്നാൽ അവരുടെ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരുപാട് നിരാലംബരായിട്ടുള്ള വീട് സ്വപ്നത്തിൽ മാത്രമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഈ കഴിഞ്ഞ മാർച്ച് 31 കൂടിയിട്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുപ്രകാരം ആ പദ്ധതികളിലൊക്കെ പല ഘട്ടങ്ങളിലും അതാത് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്ന നിയമം ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം എഗ്രിമെന്റ് വെച്ചുവോ അവർക്ക് അന്ന് എഗ്രിമെന്റ് വെക്കുമ്പോൾ ആവശ്യമായ എത്ര തുകയാണോ ആ തുകക്ക് അപ്പുറം നൽകുന്നതിനുള്ള ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പദ്ധതി വന്നതോടുകൂടിയിട്ട് യൂണിറ്റ് കോസ്റ്റ് ഒരു വീടിനുള്ള തുക 400,000 നിജപ്പെടുത്തുകയും അതിന് ആവശ്യമായ അതിൽ എത്രയാണോ ഇവർ അതിൽ എത്ര ശതമാനം തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ടോ അതിന് ആനുപാതികമായ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് SC ജനറൽ വിഭാഗത്തിന് ഫണ്ട് അനുവദിക്കുകയും എന്നാൽ ആദിവാസി മേഖലകളിലെ ആളുകൾക്ക് അവരുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കോസ്റ്റ് വില എത്രയാണോ അത് മുഴുവനും ഒരു തേർഡ് പാർട്ടി ടെക്നിക്കൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അവർ എസ്റ്റിമേറ്റ് എടുത്ത് അവരുടെ വീടിന്റെ പണി മുഴുവൻ പൂർത്തീകരിക്കുന്ന ആക്ച്വൽ കോസ്റ്റ് എന്നതിന് സാധാരണ പറയാറുള്ളത് അത്രയും തുക നൽകിക്കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ 95% ആളുകളും അത് പൂർത്തീകരിക്കുകയും അതിന് സംസ്ഥാന സർക്കാർ വിവിധ തരത്തിൽ കളക്ടർ അടക്കമുള്ള ആളുകൾ വളരെ സജീവമായി ജില്ലാ തലത്തിലും അതുപോലെ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും കൃത്യമായ റിവ്യൂകൾ നടത്തിയും അതുപോലെ അതിന് അനുബന്ധമായ സഹായങ്ങൾ നൽകിയും ഇത് പൂർത്തീകരിക്കുന്നതിന് ഒരു കൃത്യമായ നല്ല മോണിറ്ററിംഗ് സംവിധാനത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് ഈ ലൈഫിന്റെ ഒന്നാം ഘട്ടം വൻ വിജയമാണ് എന്നതിന് ഉള്ള തെളിവാണ്.
4: ഒരുപാട് അപേക്ഷകർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരു വിശകലനത്തെക്കുറിച്ച് സർക്കാരിന് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകരെ മുഴുവൻ സ്ക്രൂട്ടിനൈസ് ചെയ്തു പല ഘട്ടങ്ങളിലായി. അങ്ങനെ യഥാർത്ഥ ഗുണഭോക്താക്കളെ ഒരു ആറ്റിക്കുറുക്കിയ അന്തിമ ലിസ്റ്റ് ഉണ്ടാക്കി അതിലുള്ള ആളുകൾക്ക് നമ്മൾ ഭവനം മാത്രമല്ല ഒരു ഉപജീവനം കൂടി നൽകുന്ന പദ്ധതിയാണ്. ഘട്ടങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഒരു അടുത്ത സ്റ്റേജിൽ ചർച്ച ചെയ്യാം. ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്, അതായത് അവരുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്?
5: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2017 February വീട് വീടാന്തരം കയറി അപേക്ഷകൾ ക്ഷണിക്കുകയും ആ അപേക്ഷകൾ നൽകിയ ആളുകളെ പരിശോധിച്ച് അത് വിവിധ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി ചുമതലപ്പെടുത്തുന്ന ആളുകൾ പോയി പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അർഹത മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ ആ ലിസ്റ്റ് കരട് ലിസ്റ്റായി പ്രസിദ്ധപ്പെടുത്തുകയും അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകൾ അവർക്ക് വീണ്ടും അപ്പീൽ നൽകുന്നതിനുള്ള സംവിധാനമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ താലൂക്ക് തലത്തിലും ബ്ലോക്ക് തലത്തിലും കളക്ടർക്കും മുഖ്യമന്ത്രിക്കുമായി വിവിധ വകുപ്പിലെ മന്ത്രിമാർക്കൊക്കെ നൽകിയ അപേക്ഷകളുടെ അതിന്മേൽ അപ്പീൽ പരിശോധന നടത്തി അങ്ങനെ എല്ലാ മേഖലകളിലൂടെയും എത്തിയ ഓരോ അപേക്ഷകളും അപ്പീലുകളും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തിമ ലിസ്റ്റ് ഗ്രാമപഞ്ചായത്തുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത്. അത് ഗ്രാമസഭകൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. ആ അന്തിമ ലിസ്റ്റ് ഉള്ള ആളുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥനും സെക്രട്ടറിയും വിളിക്കുകയും അവരുടെ കോൺഫറൻസ് മീറ്റിംഗ് നടത്തുകയും അവർക്ക് എന്താണ് പദ്ധതിയെന്നും എന്താണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നും കൃത്യമായി വിശദീകരിക്കുകയും ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർഹരായ ഗുണഭോക്താക്കളെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി എഗ്രിമെൻ്റ് വെക്കുകയും എഗ്രിമെൻ്റ് വെച്ച ഗുണഭോക്താക്കൾക്ക് ഒരു വ്യക്തിക്ക് ആ എഗ്രിമെൻ്റ് വെക്കുന്നതിന് ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അർഹതാ മാനദണ്ഡമുണ്ടായിരുന്നു. അർഹതാ മാനദണ്ഡം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ സർവേ പ്രകാരം കേരള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കണക്കിൽ ഒരു കണ്ടെത്തൽ പ്രകാരം ഏകദേശം 400,000 ഭവന വീടില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് കണക്കാക്കിയിരുന്നു
4: സംസ്ഥാന തലത്തിൽ.
5: എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി അപേക്ഷകൾ കണ്ടെത്തിയപ്പോൾ ഇത് എങ്ങനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭാരിച്ച ഒരു എണ്ണം വരിക എന്നത് പറഞ്ഞാൽ അത് നമ്മുടെ കണ്ടെത്തലിന് അപ്പുറമാണ് എന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് കൃത്യമായ രൂപത്തിൽ അർഹരെ തെരഞ്ഞെടുക്കും എന്നതിൻ്റെ ഒരു ചർച്ച വന്ന സമയത്ത് സ്വന്തമായി റേഷൻ കാർഡുള്ള സ്വന്തമായി റേഷൻ കാർഡുള്ള, സ്വന്തമായി ഭൂമിയുള്ള, ഒരുപാട് കാലമായി വാടക വീടുകളിലും കടത്തിണ്ണകളിലും അല്ലെങ്കിൽ പിന്നെ പുറമ്പോക്കിലുമൊക്കെ താമസിക്കുന്ന ആളുകളാണ് അതിന് ഏറ്റവും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫിൽട്ടർ വെക്കുകയും റേഷൻ കാർഡ് എന്ന മാനദണ്ഡത്തിലൂടെ കടത്തിവിട്ടപ്പോൾ ഈ എണ്ണം വളരെയധികം കുറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പിന്നെ ഇത്രയും ഭാരിച്ച എണ്ണം വന്നത് കുടുംബത്തിൽ നിന്നും, ലൈഫ് പദ്ധതി പ്രകാരം കണക്കാക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി പുതിയ ഒരു കുടുംബം രൂപീകരിക്കുന്നതിനല്ല, മറിച്ച് നിലവിൽ വാടക വീടുകളിലും മറ്റു കടൽത്തിണ്ടകളിലും അന്തിയുറങ്ങുന്ന ആളുകൾക്കുള്ള ആശ്വാസ കിരണം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്.
4: അതായത് റേഷൻ കാർഡ് വേണം, ആ കാർഡിൽ തന്നെ ചില നിബന്ധനകൾ ആവശ്യമുണ്ട്, മിക്കവാറും ആളുകൾക്ക് കൃത്യമായ കുറച്ച് സ്ഥലം വേണം, പിന്നെ സാമ്പത്തികമായ വാർഷിക വരുമാനത്തിന് പരിധിയുണ്ട്. അതൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ? റേഷൻ കാർഡ്,
5: സ്വന്തമായി റേഷൻ കാർഡുള്ള, അതായത് സ്വന്തമായി റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ആ റേഷൻ കാർഡിൽപ്പെട്ട ഒരാൾക്കും ആ കുടുംബ റേഷൻ കാർഡിൽപ്പെട്ട ഒരാളുടെ പേരിലും, അത് ജ്യേഷ്ഠനാകട്ടെ സഹോദരനാകട്ടെ സഹോദരനാവട്ടെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ, അവരുടെ പേരിൽ വാസയോഗ്യമായ വീടുണ്ട് എങ്കിൽ അയാൾ ഇതിന് അർഹനല്ല. ഒരു റേഷൻ കാർഡിൽ വാസയോഗ്യമായ വീടില്ലാത്ത ആളാണ് യഥാർത്ഥത്തിൽ ഇതിന് ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അർഹനായിട്ടുള്ള ആള്. അത് ആ ആൾക്ക് സ്വന്തമായി മിനിമം 2.5 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യുക. ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിൽ അർഹരുള്ളത്. അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ BPL കുടുംബം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരുമാന പരിധി,
4: വാർഷിക
5: വരുമാനമുള്ളയാൾ.
4: റേഷൻ കാർഡ് വേണം, അതിൽ പേര് വേണം, പേരിലുള്ളവരുടെ പേരിൽ വാസയോഗ്യമായ വീട് ഉണ്ടാവാൻ പാടില്ല, 2.5 സെന്റെങ്കിലും സ്ഥലം വേണം, അതേപോലെ സ്വാഭാവികമായും BPL അംഗത്തിലാവും. ഇത്തരം ആളുകളെ ഈ അറ്റിക്കുറുക്കി പല ഘട്ടങ്ങളിലായി പരിശോധനകൾ നടത്തിയതിനു ശേഷം ലിസ്റ്റ് ആവുന്നു. ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഗുണഭോക്താക്കളെ എല്ലാവരെയും പഞ്ചായത്ത് ഓഫീസിലോ മറ്റു വിളിച്ചു ചേർക്കുന്നു, ഈ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ പ്രോസസ്സ് ഒന്നുകൂടി പറയാം.
5: മറ്റു ഭവന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ വ്യതിരക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാരണം, മറ്റു പദ്ധതികളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾ അവർ പിന്നെ സ്വന്തമായി രേഖകൾ ഉണ്ടാക്കി അവർ വന്ന് പെർമിറ്റിന് കുറെ പ്രാവശ്യം വിവിധ വില്ലേജ് ഓഫീസുകളിലെ കൈവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും, അതുപോലെ പഞ്ചായത്തുകളിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയും, അതുപോലെ ബാങ്കുകളിൽ വിവിധ തരത്തിലുള്ള പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും, ഇത്തരത്തിൽ ഒരുപാട് ഓഫീസുകളിലേക്ക് ഓടിപ്പാഞ്ഞു പോകേണ്ട ഒരു സാധാരണ സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ ഇവർക്ക് കാത്തിരിപ്പിനൊന്നും വക കൊടുക്കാതെ, അവരെ പ്രയാസപ്പെടുത്താതെ ലൈഫിൽ സെലക്ട് ചെയ്യപ്പെട്ട ഗുണഭോക്താക്കളെ മുഴുവനും ഒരു ദിവസം വിളിച്ചു വരുത്തി ഇതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ഇതിൻ്റെ വലുപ്പത്തിൻ്റെ ഏരിയയുടെ അളവ്, ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക, അതിൻ്റെ ഓരോ സ്റ്റേജുകൾ, ഓരോ ഘട്ടത്തിൽ എത്ര രൂപയാണ്, തറപ്പണി കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് വെച്ചാൽ ഇത്ര രൂപ, തറപ്പണി പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്ര രൂപ, ചുമരുപണി കഴിഞ്ഞാൽ ഇത്ര, പണി പൂർത്തിയാക്കുന്നതിന് നിങ്ങൾ ഇന്ന പിന്നെ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടുള്ള ക്ലാസുകൾ അവർക്ക് നൽകുക. അതിനുശേഷം ഒരു ദിവസം അവരുടെ രേഖകൾ കൊണ്ടുവന്ന് പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് 1 ഡേ പെർമിറ്റ് നൽകണമെന്ന്, ബിൽഡിംഗ് പെർമിറ്റ് 1 ഡേ. സാധാരണ ഓൺലൈനായിക്കൊണ്ടാണ് നിലവിലുള്ള പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ നൽകുന്നത്. എന്നാൽ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് എപ്പോൾ അവർ അപേക്ഷിച്ചുവോ അപ്പോൾ തന്നെ സ്പോട്ടിൽ പെർമിറ്റ് നൽകണം എന്നുള്ളതാണ് കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം കിട്ടി, പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപയുടെ മുദ്രപത്രവും ഇതിൽ കൃത്യമായ രീതിയിലുള്ള പിന്നെ എഗ്രിമെൻറ്റിൻ്റെ പകർപ്പുണ്ട്, അത് പകർപ്പ് ചെയ്ത് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ ആരാണോ ആ നിർവ്വഹണ ഉദ്യോഗസ്ഥന് മുമ്പാകെ എഗ്രിമെൻ്റ് വെക്കുകയും, എഗ്രിമെൻ്റ് വെച്ച് സാധാരണഗതിയിൽ മറ്റു പദ്ധതികളിലൊക്കെ എഗ്രിമെൻ്റ് വെച്ച് പണി തുടങ്ങിക്കഴിഞ്ഞ് പോയി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് തുക നൽകാൻ അനുവദിക്കാറുള്ളത്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിലെ ഒരു ഗുണഭോക്താവ് എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് നിർബന്ധമായും അതിൻ്റെ 1ാം ഘട്ട തുക അനുവദിക്കണം എന്നുള്ളതാണ്. 40,000 രൂപയാണ് അതിൻ്റെ 1ാം ഗഡുവായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അത് അവരുടെ അക്കൗണ്ടിലേക്ക്, ആരുടെ അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്ക് ത്രൂ ട്രഷറി മുഖാന്തരം ആ അക്കൗണ്ടിലേക്ക് എത്തിക്കും.
4: എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ലൈഫ് മിഷനിൽ കിട്ടുക? എത്ര എമൗണ്ട് വരെ പരമാവധി?
5: ആ, ലൈഫ് ഭവന പദ്ധതി പ്രകാരം മറ്റു നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചതിന്റെ ഭാഗമായി പലപ്പോഴും ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വെക്കുകയും അവരുടെ സ്വപ്നത്തിലുള്ള ഭവനം പലപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം വീട് എപ്പോഴും വലുതാവാനും വലിയ ഒരു സിറ്റ് ഔട്ട്, വലിയ ഹാള്, പിന്നെ ബാത്റൂം അറ്റാച്ച് ബെഡ്റൂമുകൾ, ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും 200,000 രൂപക്കൊക്കെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ 70,000, 80,000 അല്ലെങ്കിൽ 100,000 രൂപ വരെ തറപ്പണി ബേസ്മെന്റ് കെട്ടാൻ വേണ്ടി മാത്രം ചെലവാകും. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി താക്കും മേലെ അവർ തറപ്പണി കംപ്ലീറ്റ് ആക്കുമ്പോഴേക്ക് ചെലവാകും, അവരുടെ കയ്യിലുള്ള എമൗണ്ടും കിട്ടിയ എമൗണ്ടും ചെലവാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാതി വഴിയിൽ ചുമരിലും അല്ലെങ്കിൽ തറയിലും കിടക്കുന്ന ഒരു സ്ഥിതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൽകുന്ന തുക മുഴുവനും ആ വീട് പൂർത്തീകരിക്കുന്ന തരത്തിൽ ആവണം എന്ന ഒരു കണ്ടെത്തലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 400 സ്ക്വയർ ഫീറ്റ് ആണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടിൻ്റെ പിന്തേരിയായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ പെർമിറ്റ് നൽകാൻ പാടില്ല. അത്ര ആളുകൾക്ക് മാത്രമാണ് വീട് എഗ്രിമെന്റ് വെക്കുന്നതിന് മുമ്പ് പെർമിറ്റ് എടുത്തിരിക്കണം. പെർമിറ്റ് എടുത്ത ഏരിയ എത്രയാണോ അത്ര അളവിൽ മാത്രമേ വീട് പണി പൂർത്തീകരിക്കാനുള്ള അനുമതിയുമുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ എന്ന നിരക്കിൽ കണക്കൂട്ടുകയാണെങ്കിൽ പണി തുടങ്ങി പൂർത്തീകരിക്കുമ്പോൾ ആവശ്യമായ 400,000 രൂപ, 400 സ്ക്വയർ ഫീറ്റിന് 400 × 1,000 എന്ന രീതിയിൽ 400,000 രൂപയാണ് സർക്കാർ ഇതിന് വേണ്ടി അനുവദിക്കുന്നത്.
4: നല്ലൊരു സ്വഭാവം വീടിനോട് വീടിന്റെ കാര്യത്തിൽ മത്സരിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗൾഫിലെ ജോലിക്കാരൊക്കെ വീട് പണി തുടങ്ങി എവിടെ എത്താത്ത അവസ്ഥകളുണ്ട്. അത്തരം ഒരു കാര്യം ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉണ്ടാവരുതെന്നുള്ള നിർബന്ധമുണ്ട്. ഈ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമറിന് ഉപഭോക്താവിന് സ്വന്തമായി വീട് നിർമ്മിക്കാൻ പറ്റുമോ അതോ മറ്റുള്ള ഏജൻസികൾ വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? എങ്ങനെയാണ്?
5: ലൈഫ് ഭവന പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള സംവിധാനമുണ്ട്. ഗുണഭോക്താവിന് സ്വയം നിർമ്മിക്കുന്നതിന് ഗുണഭോക്താവ് സ്വയം താല്പര്യത്തോട് കൂടിയിട്ട് ആർക്കെങ്കിലും കോണ്ടാക്ട് കൊടുത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ നിർമ്മിക്കുന്നതിനുള്ള അനുവാദമുണ്ട്, യാതൊരു തടസ്സവുമില്ല. അതേസമയം പലപ്പോഴും നിരാലംബരും അശരണരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും വിധവകളാവും, അതുപോലെ ഒറ്റപ്പെട്ടവരുണ്ട്, വൃദ്ധരുണ്ട്. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏജൻസികളെ വെച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച് നൽകണം എന്നുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സംവിധാനവും ഒരുക്കിക്കൊണ്ട് ഇവർക്ക് പരിപൂർണമായ വീട് പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം സംവിധാനമുണ്ടോ അതെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകണം എന്നുള്ളതാണ് ഇതിലെ കൃത്യമായ ഓർഡർ.
4: ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവാണ് നമ്മുടെ ഫാക്കൽറ്റി. എങ്ങനെയാണ് ഈ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ പെടുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ എന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാതോർക്കാം അടുത്ത എപ്പിസോഡിൽ.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ജനക്ഷേമമാണ്. നമ്മുടെ പൊതുവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ
2: ജനങ്ങൾക്കുള്ള ക്ഷേമം,
1: അതെ,
2: ജനക്ഷേമം ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ കേട്ടത്. മുഹമ്മദ് ബൈജു ആണ് ഉണ്ടായിരുന്നത് ഇബ്നു അലി എഴുത്തനാട്ടരിയുടെ കൂടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുകയാണ്, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വഖാൻ യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കണേൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പൊ ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
9: നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്, ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ള ഒരു കാര്യമുള്ളൂ, എൻ്റെ ഈമം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
8: അതെ, അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദാ ഉബി, എന്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
9: അതെ,
8: എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
9: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി,
8: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം. അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
9: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
8: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
9: അതെ,
8: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങൾ മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
9: പിന്നെ ജന്നത്തി വബുസ്താനി ഫീ സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ
8: എവിടെ
9: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ, നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
8: ഇൻ റഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി, ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്. ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, അവന് വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ശൈഖുലിസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനാണ് ശരിക്ക്.
9: നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാറ് ചൊല്ലാന് ഒക്കെ ഉള്ളൊരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ എങ്ങനതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ഇഡി വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
8: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
9: പറ്റുന്നുണ്ടാകും, പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്, അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖെ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ
8: ഇരുമ്പുവാതിലുകളുണ്ട്,
9: ആ ഇരുമ്പുവാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തുറന്നു തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിമെന്ന് നമുക്ക് കിട്ടും. ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കുന്നത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എന്താ ശേഖ് നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശുയുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്ത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ശംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
8: ശരിക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖത്തു അമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറയുന്നത് ടേസ്റ്റ്, അത് അനുഭവിക്കാരാ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒന്ന് ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്ക്. ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാണ് ദാക്കത്തുഴമൽ ഈമാൻ, അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
9: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
2: ഇനി ഏതാണ് പ്രോഗ്രാം?
1: ഏറ്റവും സവിശേഷമായ പ്രോഗ്രാമാണ്, സവിശേഷമല്ല സ്നേഹക്കൂടാണ്.
2: അയ്യോ, ഈ സ്നേഹക്കൂടിന് അതിനേക്കാൾ പ്രശ്നമുണ്ട്, പ്രത്യേകത ഉണ്ട്. സവിശേഷം എന്നൊരു വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം.
1: അതെ,
2: ദാമ്പത്യം, കുടുംബം, അതിൽ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ വരുന്നത്. ഇന്ന് എല്ലാവരും ഈ വിഷയത്തിൽ നമ്മുടെ ഹാരിസ് മൗലവിയുടെ ഭാഗം ഒരുപാട് കേട്ടു. പുലരിവട്ടൊക്കെ ഒരുപാട് വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകർന്നതാണ്. മൂസ പി പി, നമ്മുടെ പിസിയുടെ പ്രതിനിധി മൂസ പി പിയോടൊപ്പം ഹാരിസ് മിൻസലിയും ഹാരിസ് മൗലവിയാണ് ചേരുന്നത്. സ്നേഹക്കൂടിലേക്ക്
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സ്നേഹക്കൂടിയിൽ ഇന്ന് നമ്മൾ ശ്രോതാക്കൾ എഴുതി അറിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഈ ചർച്ചയിൽ നമ്മളിപ്പോൾ ഉള്ളത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സാറാണ്. സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളൊരു സഹോദരിയുടെ എഴുത്ത് ഞാൻ വായിക്കാം. അവർ പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ വളരെ ദീനീബോധമുള്ള സ്ത്രീയാണ്. എന്നും 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജ് നിസ്കരിക്കും, ഹജ്ജ് ചെയ്തു ഇടക്ക് നോമ്പ് പിടിക്കും, ഏത് സമയം മൊബൈലിൽ നിന്ന് ദീനി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കും, ഇടക്ക് ഖുർആൻ ഓതും. ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും എൻ്റെ ഭർത്താവ് അത്ര ദീനിയുള്ള വ്യക്തിയല്ല. പലപ്പോഴും ജമാഅത്ത് മുടക്കും. അങ്ങനെ ഉമ്മ വീട്ടിൽ ബഹളമുണ്ടാക്കും, വലിയ ഒച്ച വെക്കും, വീടാകെ ഒരു മനസ്സമാധാനം ഇല്ലാതെയാവും. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 3.5 വയസ്സുള്ള മൂത്ത കുട്ടി ഉമ്മയെ പോലെ കണ്ണുരുട്ടാനും ദേഷ്യം കാണിക്കാനും തുടങ്ങി. അത് ഉമ്മയിൽ നിന്നും കിട്ടിയതാവാം. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ പീസ് റേഡിയോയിലും മറ്റും കേട്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നൊരു ഉമ്മയാണ് ഞാൻ. പക്ഷേ എൻ്റെ മക്കൾ ഭർത്താവിൻ്റെ ഉമ്മയെ പോലെ റോൾ മോഡൽ ആക്കുകയാണ് എന്ന് എനിക്ക് ഒരു ഭയമുണ്ട്. പലപ്പോഴും മാറി താമസിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ഉമ്മ പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ ടോൺ വേറെയാണ്. ഉറക്കെ ബഹളം വെക്കും. വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഉമ്മ ഒച്ച വെച്ച് ഉമ്മയുടെ ഭാഗം നേടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവർ ഇതിൽ ചുരുക്കി പറയുന്നത്, വളരെ ദീനീയബോധമുണ്ട്, പക്ഷേ ദീനീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവം പലപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതി വളരെ മോശമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ലാസ്റ്റ് പറയുന്നത്, ഉമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ ഞാൻ വളർത്തും, ഇത്തരം ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ദീനി, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ദീനി ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും, എങ്ങനെയാണ് ഞാൻ ഉമ്മയുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് കഴിയുക, ഈ വീട് എങ്ങനെ സമാധാന പൂർണ്ണമാക്കിയെടുക്കും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ചുരുക്കത്തിൽ.
11: അതെ അതെ അതെ അതെ, വളരെ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഈ ഉമ്മൻ്റെ കൂടെ ജീവിച്ചാൽ എന്ന ഒരു വലിയ ആശങ്കയാണ് ഈ സഹോദരി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാനുള്ളൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നിപ്പോൾ ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പോസിറ്റീവായ വശം കാണേണ്ടതുണ്ട്. മകൻ മതപരമായി ചിട്ട പാലിക്കാത്തത് കൊണ്ട് അവൻ ആ ചിട്ട പാലിക്കണമെന്ന നിലക്കാണ് മകനോട് പറയുന്നത് എന്നുള്ളത് ഏതൊരു ഉമ്മമാരും. ഇപ്പോൾ ഇവർ ഈ നമ്മൾക്ക് ഈ ചോദ്യം എഴുത്തുന്ന സഹോദരി തൻ്റെ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് പോലെ തന്നെയുള്ള ഒരാശങ്കയാണ് ആ ഉമ്മയ്ക്ക് ആ മകനെക്കുറിച്ചുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നമ്മുടെ മക്കളോട് ഗുണദോഷിക്കുമ്പോൾ അതെങ്ങനായിരിക്കണം എന്ന ഒരു മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ദീനീയായ ഒരു പ്രബോധനം നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില യുക്തിപരമായ പെരുമാറ്റങ്ങൾ ഉമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലിപ്പോൾ ഉമ്മ വളരെ ദീനിയാണ്, തഹജ്ജു നിസ്കരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല മാതൃകയല്ലേ? അത് ആ നല്ല മാതൃകകൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുമെന്ന് ചിന്തിക്കുന്നില്ല. ഉമ്മൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന തകരാറുകൾ മാത്രമാണ് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുക എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പോസിറ്റീവായ വശങ്ങളും കുട്ടികളെ സ്വാധീനിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ അവലോകനം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് നല്ലൊരു തർബിയത്ത് അല്ലെങ്കിൽ നല്ലൊരു സംസ്കരണം എന്ന് പറയാൻ പറ്റുക. ഒരു മോശപ്പെട്ട ചുറ്റുപാടുകളിൽ നല്ലവരായി ജീവിക്കാനാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ വശങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഉമ്മ എന്ന് പറഞ്ഞത് നമ്മളാണല്ലോ. നമ്മളെ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് മേലേക്ക് പോവുള്ളൂ. കുട്ടികൾ ഏറ്റവും അധികം മാതൃകയായി സ്വീകരിക്കുക സ്വന്തം ഉമ്മമാരെയാണ്. എന്നാൽ മോശമായ സ്വഭാവങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് കുട്ടികളെ സ്വാധീനിക്കില്ലെന്നൊന്നും അതിനർത്ഥമല്ല. അപ്പോൾ അത് നമ്മൾ വേർതിരിച്ച് കൊടുക്കണം. വല്യമ്മയുടെ സ്വഭാവങ്ങളിൽ അനുധാവനം ചെയ്യേണ്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെ വല്യമ്മയോടൊരു ശത്രുതയോ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോ ഇല്ലാത്ത അതിൻ്റെ ശരി തെറ്റുകൾ വേർതിരിച്ച് കൊടുക്കുക. ആ വല്യമ്മയുടെ തെറ്റുകളോടുള്ള ഒരു പിന്നെ പ്രതിഷേധം നമ്മൾ അറിയിക്കുക, വല്യമ്മയോടുള്ള പ്രതിഷേധമല്ല. ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ആ തെറ്റുകളും ശരികളും വിവേചിച്ചറിയുവാനുള്ള ഒരു വിവേചന ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു പെരുമാറ്റം, ഏറ്റവും നന്നായി എങ്ങനെ മക്കളെ ഗുണദോഷിക്കണം എന്നതിനൊക്കെയുള്ള നല്ല മാതൃകകളിലൂടെ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുപോകുക എന്നുള്ളതും എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതും അതിനൊരു പരിഹാരമല്ല. അപ്പോൾ ഇവിടുന്ന് വേറെ പോയി താമസിക്കുക, അങ്ങനെ വേറെ പോയി താമസിക്കുമ്പോൾ അവിടെ ഒരു മോശപ്പെട്ട അയൽവാസി ഉണ്ടെങ്കിൽ, അവിടുത്തെ അയൽവാസിയുടെ കുട്ടി നമ്മുടെ വീട്ടിലെപ്പോഴും വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പലതും ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് താമസിക്കാൻ ഭർത്താവിൻ്റെ ഉമ്മ തയ്യാറാവുന്നു, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ശാശ്വതമായ പരിഹാരങ്ങളല്ല. ഏത് പ്രതികൂലതകളിലും നമ്മുടെ കുട്ടി നമ്മളുടെ സംസ്കാരവും നമ്മുടെ ദീനും നമ്മുടെ സ്വഭാവവുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന നിലക്ക് കുട്ടികളെ എന്ത് ചെയ്യണം, അതിൽ ശരി തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് നല്ല രൂപത്തിൽ അവരെ വല്യമ്മൻ അപമാനിക്കാതെ, അവരുടെ ഇന്നലെ ഉണ്ടായ പെരുമാറ്റത്തിൽ വല്യമ്മ ഉപ്പനോട് പറഞ്ഞപ്പോൾ കുറച്ച്

0: എഴുത്തിലേക്ക് പോവാം. അവർ സൂചിപ്പിച്ചിട്ടുള്ളത്, ദീനുണ്ടെന്ന് കരുതി വിവാഹം കഴിച്ചു, വിവാഹശേഷം ദീനില്ല എന്ന് മനസ്സിലാക്കുന്നു, നിസ്കാരത്തിലെ പ്രാർത്ഥന പോലും അറിയില്ല, അതുപോലെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ആ ഒരു പ്രാർത്ഥനകളൊന്നും പഠിക്കാനും കഴിയുന്നുമില്ല, ദീനുണ്ടെന്ന് കരുതി ജോലിയും വിദ്യാഭ്യാസവും നോക്കാതെ വിവാഹത്തിന് സമ്മതം മൂളി, പക്ഷേ വിവാഹശേഷം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇവർ ലാസ്റ്റ് പറയുന്നത് ചെക്കൻ്റെ ഉപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതിനാൽ വീട്ടുകാർ ചെക്കനെ പറ്റിയൊന്നും അന്വേഷിച്ചതുമില്ല, ഇപ്പോൾ മാനസികമായും ശാരീരികമായും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വിവാഹമോചനം നേടാമോ എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്.
1: അതായത് വിവാഹ സമയത്ത് ശരിയായ വിവരങ്ങൾ അവർ നൽകിയില്ല എന്നതും അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതും അവരുടെയും നമ്മളുടെയും അപാകതയായി പൊതുവിൽ വിലയിരുത്താൻ പറ്റും. എന്നാൽ വിവാഹം കഴിഞ്ഞു പോയ സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വിവാഹത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന ഒരന്വേഷണത്തിനാണ് ആദ്യ ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ റിവർട്ട് ചെയ്ത് വരിക, ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാൾ ഒന്നും അറിയാത്ത ആളാണല്ലോ, അയാളെ നമ്മൾ അക്ഷരം മുതൽ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ നമ്മളെക്കാളും നല്ല മതബോധമുള്ളവരും മതത്തെക്കുറിച്ച് അറിയുന്നവരുമായി തീരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. ഈ വ്യക്തി എത്രമാത്രം സന്നദ്ധനാണ്, എത്രമാത്രം തയ്യാറാണെന്നുള്ളൊരു വശത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അത് പരിഹരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വിവാഹ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആത്യന്തികമായ പരിഗണന എന്താണ്, ഒന്നാമത്തെ കാര്യം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന സഹോദരിക്ക് അയാളെ ഒരു മനസ്സിലൊരു സ്നേഹം ഉണ്ടാവില്ല, ഒരു ഭർത്താവിനോട് തോന്നുന്ന സ്നേഹം, അതേപോലെ തന്നെ അയാൾക്ക് ഭാര്യയോട് തോന്നുന്നൊരു സ്നേഹമുണ്ടോന്നാണ്. അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി രണ്ടുപേരും പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബജീവിതം വിജയിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പല സഹോദരിമാരുടെയും ഈ വിവാഹ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർ ഈ വിവാഹത്തെക്കുറിച്ച് അസംതൃപ്തരാണെന്നുള്ളതാണ്. ഈ പറയുന്ന കാരണങ്ങൾക്കപ്പുറം അവരെന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ഭർത്താവായി കൊണ്ടുപോകാൻ അവരെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റിയിൽ മുൻഗണന നിൽക്കുന്ന ഒരു പ്രശ്നം ദീനാണല്ലോ. അപ്പോൾ ദീനിയായിട്ട് അദ്ദേഹം ശരിയല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും നമ്മൾ പരസ്പരം പെരുമാറിയിട്ടും നല്ല പരസ്പരം ഒരു സ്നേഹവും ഇഷ്ടവും അന്യോന്യം ഉണ്ടാക്കി തീർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനത്തെ ഒരു സ്നേഹം അയാളോട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി അയാൾ പറയുന്നതൊക്കെ കേൾക്കും. അതേപോലെ നമ്മൾ അയാൾക്ക് നമ്മളൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അയാൾ കേൾക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഈ ഒരു ദീനീബോധം ഉണ്ടാക്കി തീർക്കുവാനും അയാളെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതറിയാതെ നമ്മൾ നിങ്ങൾക്ക് വിവാഹമോചനമാണ് നല്ലത് എന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല. അത് വിജയിക്കുന്നില്ല എന്ന് അവർക്കും അത് വിജയിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്കും ഒക്കെ ബോധ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ദീനിയായ മര്യാദകൾ പാലിക്കാത്ത അതിൻ്റെ കാര്യങ്ങളില്ലാത്ത ഒരാളെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. അതിനിപ്പോൾ എന്തില്ല, അവർക്ക് ഒരു ദീനിയായ സംരക്ഷണമോ അങ്ങനത്തെ ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവരതിനെക്കുറിച്ചിട്ട് അവർക്ക് പുനർവിചനം നടത്താം. പക്ഷെ ആദ്യം പറഞ്ഞ വശം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും.
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം,
1: പ്രധാനപ്പെട്ട കാര്യമാണ്.
0: ഇനി ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു സഹോദരി ഇവിടെ എഴുതിയിട്ടുള്ളത്. അവരുടെ കുട്ടി, രണ്ട് കുട്ടികളുടെ ഉമ്മയാണ്. അവർ പറയുന്ന ഭർത്താവ് എല്ലാ സ്ഥലത്തും കടം വാങ്ങുന്ന ആളാണ്, പക്ഷേ അതൊന്നും ഇവർ ഭാര്യ അറിയാറില്ല. ഇപ്പോൾ അദ്ദേഹം കടത്തിൽ മുങ്ങി താഴുകയാണ്. അതുപോലെ അയാൾക്ക് നിസ്കാരമോ ഇസ്ലാമിക ചിട്ടകളോ ഒന്നുമില്ല. എന്തു ചോദിച്ചാലും അമിത ദേഷ്യമാണ്. ഒരു കാര്യവും പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സ് പോലുമില്ല. എപ്പോഴും ഒരു കച്ചവടം എന്നൊരു ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കൂടെ ജീവിക്കാൻ എനിക്ക് മാനസികമായി പ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ രണ്ട് കുട്ടികളുടെ മാതാവാണ്. അയാൾ മാറുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുകയാണ്. പക്ഷേ പലരും എന്നോട് വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്.
1: പൊതുവേ ഇങ്ങനത്തെ അവസ്ഥകളിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ പൊതുവേ സ്ത്രീകൾക്ക് കഴിയൂല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ വീടുകളിൽ നിന്നും പറിച്ചു നടപ്പെട്ടു, ഇനി വീടുകളിലേക്ക് തിരിച്ചൊന്ന് പോവാന്നുള്ളത് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ, എന്തായിരുന്നാലും ഒരു ഭർത്താവിനോട് സ്നേഹമോ സിമ്പതിയോ എന്തെങ്കിലും ഉണ്ടാവും. അയാളൊരു സാധുവാണ്, അയാൾ ഞാൻ പോയാൽ കഷ്ടപ്പെടും, ഇങ്ങനത്തെ ചില സോഫ്റ്റ് കോർണറുകൾ ഭർത്താവിനോടുള്ളത് കൊണ്ട് നിലനിൽക്കണ എന്തുണ്ട്, അതുകൊണ്ടും അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ കുട്ടികളുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഈ വാപ്പ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം, അയാളുടെ ഒരു സംരക്ഷണവും സാന്നിധ്യവും കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്.

0: എത്ര മോശമാണെങ്കിലും കുട്ടികൾക്ക് വാപ്പ ഒരു വാപ്പയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില കാരണങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ധാരാളം സഹോദരിമാർ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും എന്തായിരിക്കും, ഇത് ഒഴിവാവണം, ഇത് മാറണം എന്നായിരിക്കും. അങ്ങനെ മാറണമെന്ന് ചിന്തിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ, മാറണമെന്ന മനസ്സോടുകൂടെ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരമൊരു ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം അതിങ്ങനെ ഒരു തീരുമാനമാവാത്ത ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിനാണ് സഹായകമായിത്തീരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കടമുണ്ട് എന്നത് എന്തല്ല, ആ കടം അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അയാൾ വീട്ടിൻ്റെ ഒരു കടത്തെക്കുറിച്ച് ഇവരോട് ചോദിക്കുന്ന ഒരു കാര്യമില്ല, ഞാൻ നിങ്ങളിത് കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷേ ഭർത്താവിന് കടമുണ്ടാകുമ്പോൾ, ഭർത്താവ് കടക്കാരനാകുമ്പോൾ, ഭർത്താവ് കടക്കാരനാണല്ലോ എന്നൊരു വേദന, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുതരാൻ അദ്ദേഹത്തിന് സാമ്പത്തികമായ ശേഷിയില്ലാത്ത അവസ്ഥ വരിക, ഇതൊക്കെ അയാളുടെ സാമ്പത്തിക അവസ്ഥ ഈ സഹോദരിയെ പ്രതികൂലമായി ബാധിക്കും, അതിന് സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും നേർക്കുനേരെ എന്ത് ചെയ്യുന്നില്ല, അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ എന്താണ്, പൊതുവേ ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയിൽ ജീവിക്കും അയാളുടെ എല്ലാ പെരുമാറ്റങ്ങളിലും ഈ ദേഷ്യവും ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ എന്ത് ചെയ്യും, പ്രകടമായിത്തീരും. അതുകൊണ്ട് ഒരു നല്ല പെരുമാറ്റത്തിൽ നമ്മൾ നിന്നിട്ട് അദ്ദേഹത്തെ ഒരു നല്ല പെരുമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ തകരാറുകളെ കുറ്റപ്പെടുത്താതെ അതിലെപ്പോഴും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താതെ നമ്മൾ ആ ഒരു വശം അങ്ങ് അവഗണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറയാം, ഒരു പണക്കൊന്നും ഇല്ലാതെ. അപ്പോൾ വേറിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ വേണമെന്ന്. അപ്പോൾ ചിലപ്പോൾ മസ്ലഹത്തുകൾക്ക് അയാൾ തയ്യാറാവും, അപ്പോൾ ചില സംസാരങ്ങൾ നടക്കും, അപ്പോൾ എന്ത് ചെയ്യും, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തിരിച്ചു വരാൻ പറ്റും. ആദ്യഘട്ടത്തിൽ അത്രയൊക്കെ നോക്കേണ്ടുള്ളൂ, അതൊന്നും ഫലപ്രദമാകുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടുള്ളൂ, അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടുള്ളൂ.
1: ഇനി നമുക്കിവിടെ വന്നിട്ടുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ആശങ്കയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, എൻ്റെ മകൻ 8-ൽ പഠിക്കുന്നു, വീട്ടിൽ നിന്നും പൈസ ആരും കാണാതെ വല്ലപ്പോഴും എടുക്കും, എത്ര ഉപദേശിച്ചിട്ടും ശരിയാവുന്നില്ല, ആദ്യമൊക്കെ എടുത്തില്ല എന്ന് പറയും, പിന്നെയും ഞാൻ ചോദിച്ച് സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് സമ്മതിക്കും, എന്നിട്ട് അവൻ തന്നെ പറയും ഞാൻ ഒരുപാട് ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല എന്ന് അവൻ തന്നെ പറയുന്നുമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മോനെ നല്ല രീതിയിൽ വളർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
0: ഇതെന്ന് വെച്ചാൽ, പണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവന് പണം ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പണം ആവശ്യമുള്ള വരുമാനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പണം കിട്ടുക എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ അവൻ്റെ മുന്നിൽ മാർഗം പണം എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള, അങ്ങനെയാണ് കുട്ടികൾ മോഷണത്തിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഘട്ടങ്ങൾ തന്നാൽ ആദ്യഘട്ടത്തിൽ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, സൗകര്യമുള്ള മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ പരിശോധിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ, കുട്ടികൾക്ക് പണം കിട്ടൽ നിർബന്ധമായി വരുന്നത് പലപ്പോഴും അഡിക്ഷൻസ് കൊണ്ടാണ്. ഈ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളപ്പോഴേക്കും കഞ്ചാവും MDMA ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്കുള്ള അഡിക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, അവൻ എപ്പോഴും കഴിക്കുന്നത് ഷവർമയും അതേപോലെ തന്നെ ജ്യൂസും, അതാണ് അവൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്നും ഷവർമ വേണം, എന്നും ജ്യൂസ് വേണം. അപ്പോൾ ഒരു ഷവർമ പിന്നെ ഏകദേശം ഒരു 100 രൂപേൻ്റെ റേഞ്ചിൽ വരും, ഒരു ജ്യൂസ് കുടിക്കണമെങ്കിൽ 50 രൂപ വേണം, അപ്പോൾ 150 രൂപ ഒരു ദിവസം വേണം. അപ്പോൾ 150 രൂപ അവന് കിട്ടാനല്ലോ
1: വരുമാനം.
0: അപ്പോൾ അപ്പം എന്ത് ചെയ്യും, ഇത് ഒരു ദിവസം കഴിക്കാതിരുന്നാൽ അവൻ അസ്വസ്ഥനാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അവൻ ആസ്വാദനം കിട്ടുന്ന ഏത് കാര്യങ്ങൾക്കും അവൻ എന്തായും അഡിക്റ്റഡ് ആവും. അപ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ആ വഴിയിൽ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ആ ഹോട്ടൽ കയറാൻ വേണ്ടി ചിലപ്പോൾ യാത്ര സംഘടിപ്പിച്ചു എന്ന് വരാം, മനസ്സിലായി. അത് നമ്മളുടെ ഒരു അഡിക്ഷനാണ്. മനുഷ്യനെ ഏതൊരു കാര്യം അവന് ആകർഷണീയമായി തോന്നിയാലും അതിലൊരു അഡിക്ഷൻ ഉണ്ടായിരിക്കും. ചില ബ്രാൻഡ് ഷർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ ടൂറുകളായിരിക്കാം. അത് എന്തും കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവൻ്റെ അഡിക്ഷൻ എന്താണെന്ന് കണ്ടെത്തുക. ആ അഡിക്ഷനിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, രക്ഷപ്പെടുത്താൻ. അതിൻ്റെ അപകടങ്ങളും അത്തരം ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള അപകടങ്ങളൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അവൻ എന്നും ജിമ്മിൽ പോവും, തിരിച്ചു വരുമ്പോൾ അവൻ എന്ന് വെച്ചാൽ ഈ ചിക്കൻ പീസും ദേശോറും കഴിക്കും. അപ്പോൾ അത് വർഷങ്ങളോളമായി അവൻ തുടരുന്നതാണ്. അവനൊരു മടുപ്പുണ്ടാവണില്ല, അവനത് വേണം, ജിമ്മിൽ പോകണം, തിരിച്ചു വന്നാൽ എന്ത് ചെയ്ത്
1: കഴിക്കും.
0: അവസാനം എന്താ വെച്ചാൽ, അവൻ്റെ ആമാശയത്തിൽ ഒരു മാരകമായ രോഗമാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഡോക്ടർമാർ പറയണത്, ഇങ്ങനത്തെ ഒരു രോഗം തന്നെ ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ റെയറായിട്ടുള്ള ശീലങ്ങൾ, ആ ശീലങ്ങൾക്ക് എന്ത് ചെയ്യും, റെയറായിട്ടുള്ള പ്രത്യാഘാതങ്ങളും വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ഈ ഒരു പണം നഷ്ടപ്പെടുന്നത് മാത്രമേ ഇവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ, ഈ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടെ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, വളരെ നോർമലി അവനെ കുറ്റപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ അവനൊന്ന് നിരീക്ഷിച്ചിട്ട് എന്തിനാണ് അവൻ പണം ചിലവഴിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടാൻ പറ്റുള്ളൂ.
1: ബേസിക്കായിട്ട്
0: അപ്പം അത് അതിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ പണം ചിലവഴിക്കാൻ അവനെ പഠിപ്പിക്കുക, അതിനുള്ളൊരു പിന്നെ പോക്കറ്റ് മണി അവന് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ പരിഹരിച്ച് കൊണ്ടുവരാവുന്നൊരു കാര്യമാണ്. അത് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ഈ പിന്നെ മോഷണം എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ തലങ്ങൾ വിടും, വേറെ തലങ്ങളിലേക്ക് എത്തും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ചിലപ്പോൾ വളർന്നു വരും. അതിന് മുമ്പ് പരിഹരിക്കായിരിക്കും നന്നായിരിക്കും.
1: ഇനി നമുക്കൊരു ഒരു പേരക്കുട്ടി വല്യപ്പയെ കുറിച്ച് പറഞ്ഞൊരു പരാതിയാണ്. വളരെ ഗൗരവമുള്ള എഴുത്താണ്. എൻ്റെ വല്യപ്പ മക്കളെന്നോ പേരമക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുന്നു. അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അത് അവർക്ക് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണെന്നാണ്. ആര് പറഞ്ഞാലും അതൊന്നും വകവെക്കാതെ ഇത് തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അടുത്ത് കിട്ടിയാൽ തന്നെയും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകാൻ പേടിയാണ്. ഇതൊരു അസുഖമാണോ, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് ഈ ഒരു പേടിയൊരു ശീലം?
0: തീർച്ചയായും ഇത് അസുഖം തന്നെയാണ്. അല്ലെങ്കിലും ലൈംഗികത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് അവിഹിതങ്ങളിലേക്ക് പോകുമ്പോൾ അത് അസുഖമാണ് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ഫയത്തുമാല്ലദീഫി കൽബിഹി മറന്നു, ഹൃദയത്തിൽ രോഗമുള്ളവർന്നാണ്. ഇത് ഈ രോഗം എന്നുള്ളത് ഇതിങ്ങനെ നിരന്തരമായി ഇവർ കൊണ്ടുകിടക്കുകയാണ്. അപ്പോൾ ഈ രോഗമുണ്ടാവാനുള്ള കാരണങ്ങൾ തന്നെ ആയിരിക്കാം ചെറുപ്പത്തിലുണ്ടായിരുന്ന തെറ്റായ ബന്ധങ്ങളും അതേപോലെ തന്നെ ലൈംഗികമായ തെറ്റായ പ്രവർത്തനങ്ങളുമാണ് അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അതെന്താ വെച്ചാൽ അത് സ്വാഭാവികമായി ഒരിക്കലും മാറില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് മാറി വരില്ല. അത് പ്രായമാകും തോറും എന്ത് ചെയ്യും, അതിൻ്റെ ഇത് ഈ അഡിക്ഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ സാധാരണ ഈ ഡോക്ടേഴ്സൊക്കെ പറയണത് ഏറ്റവും മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥത്തെക്കാളും വലിയ അഡിക്ഷനാണ് സെക്സ് എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇവരിപ്പോൾ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഇവർ അഭിമാനം ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ മതം ആലോചിച്ചിട്ടോ ദീൻ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടോ ഒന്നും അയാൾക്കത് ഒഴിവാക്കാൻ പറ്റൂല. അത് അയാളൊരു താല്പര്യമെടുത്ത് എനിക്കിങ്ങനെ പോകാൻ പറ്റൂല, എനിക്കിത് രക്ഷപ്പെടണം എന്ന നിലക്കൊരു താല്പര്യമെടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു അഡിക്ഷൻ്റെ ചികിത്സയൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പക്ഷെ അത് റെഡിയാക്കി എടുക്കുന്നത് വരെ അയാളെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ നിൽക്കുന്നേക്കാളും നല്ലത് അയാളിൽ നിന്നും എന്ത് ചെയ്യുക, അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അയാളെ അതെ, അപ്പോൾ അയാൾ എവിടെ ജീവിക്കുന്നത് ജീവിച്ചോട്ടെ. കാരണം ഇത് കറക്റ്റായിട്ടും സംശയമല്ല, എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ വെച്ച് ജീവിച്ചോട്ടെ. അപ്പോൾ അയാളിൽ നിന്ന് ഇത്ര ഉപദ്രവങ്ങൾ ഏൽക്കുന്നത് കൊണ്ട് ഒരു ഉപദ്രവമുള്ള വ്യക്തിയിൽ നിന്ന് മാറി ജീവിക്കാൻ നമുക്കെന്തുണ്ട്, അവകാശമുണ്ട്. പിന്നെ ഇത്തരം ചൂഷണങ്ങൾക്ക് അയാൾക്ക് വിധേയമാക്കാൻ പറ്റാത്ത മുതിർന്ന പുരുഷന്മാർ, മുതിർന്ന ആളുകൾ, ഇവരെയൊക്കെ ഇവിടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ കെട്ടുപറ്റിയ പിന്നെ അവർക്ക് ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ള പിന്നെ മെയിലായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ മെയിൽ അവരുടെ പരിചരണത്തിൽ അങ്ങനത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല നമ്മൾ ഏറ്റെടുക്കുക, അവരുടെ എക്സ്പെൻസ് വാപ്പാന്ന് നിലക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അയാളുടെ ഉപദ്രവങ്ങൾ നമുക്ക് വരാത്ത രൂപത്തിൽ സുരക്ഷിതമായി അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അയാളൊരു സ്വയം ട്രീറ്റ്മെന്റിന് തയ്യാറാകുന്നത് വരെ അത് തുടരണം. അയാൾ തയ്യാറാവുകയാണെങ്കിലോ അതിന് പരിഹാരം
1: അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി
0: വരുമ്പോഴേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ.
1: ഇനി ഒരു സഹോദരി എഴുതിയിട്ടുള്ളത്, ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഭർത്താവ് ദീനിപരമായ കാര്യത്തിൽ വളരെ പിറകിലാണ്. നിസ്കാരം, നോമ്പ്, സത്യസന്ധത ഒന്നുമില്ല. മാനസികമായി ഞാൻ ആകെ പ്രയാസത്തിലാണ്. നല്ല കാര്യം പറയുമ്പോൾ വല്ലാതെ ചീത്ത വാക്ക് പറയുന്നു, മടുത്തുപോയി. സത്യത്തിൽ മകനെ വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു സംശയരോഗി കൂടിയാണ് ഭർത്താവ്. ചിലപ്പോൾ തോന്നും ഡൈവോഴ്സ് ചെയ്ത് കളയാമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന പേടിയിലാണ്. എനിക്കൊരു മറുപടി തരണം, അതുപോലെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ്.
0: അല്ല, എന്താന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പിന്നെ അയാളെ ഒരു നിലക്കും നമുക്ക് സഹിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു സ്ത്രീക്ക് എന്താണ് അയാളിൽ നിന്ന് ഡൈവോഴ്സ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. അത് എത്രമാത്രം അതുണ്ട് എന്നുള്ളത് ഇവരെ മാത്രം അറിയണം. അയാളുടെ കൂടെ ഇവർക്ക് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അവരുടെ സംരക്ഷണത്തിലും അവരുടെ ജീവിത സുരക്ഷിതത്തിലും താമസത്തിൻ്റെ സുരക്ഷിതത്തിലും ഒക്കെ അങ്ങനെ അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിട്ടു താമസിക്കുന്നതിന് ഒരു പ്രശ്നം.
1: അതിലെ സഹോദരി പറയുന്നുണ്ട് എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കൂടി ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നു.
0: അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഭർത്താവിന് എന്തിനാണ് നമ്മൾ സ്വീകരിച്ചത്, ആ ലക്ഷ്യം പൂർത്തിയാക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഭർത്താവ് ലൈംഗികമായി കഴിവില്ലാത്ത ആളാണ്, അപ്പോൾ അയാളെ കൂടെ സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേറിട്ട് പോകാൻ പറ്റും. അവർ ഒരു നല്ല സംരക്ഷണം കൊടുക്കാന്നുള്ള ഭർത്താവിൻ്റെ അവകാശ പിന്നെ ഭാര്യയുടെ അവകാശമാണ്. അപ്പോൾ ഒരു സംരക്ഷണം കിട്ടണില്ല, അങ്ങനെയാണ്. എപ്പോഴും തന്നെ ജീവന് ഭീഷണിയാണ് ഒരു ഭർത്താവ്. ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിനെ കൊണ്ട് എന്താണോ ഗുണം, ആ ഗുണങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാത്ത, അതിനുവേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഹുൽ, അതായത് എന്നെ തൊലാക്ക് ചെയ്തു തരണമെന്നൊരു സ്ത്രീക്ക് പുരുഷനോട് ആവശ്യപ്പെടാൻ പറ്റും. ഒരു കാരണങ്ങളില്ലാതെ ആവശ്യപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടാത്ത കാര്യമാണ്. പക്ഷെ കാരണങ്ങളുണ്ടെങ്കിൽ ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടെ പരിഗണിക്കണം. കുട്ടി അങ്ങനെ വേറിട്ട് പോകാൻ തയ്യാറാണോ, വാപ്പയിൽ നിന്ന് മാറി ജീവിക്കാൻ തയ്യാറാണോ, അങ്ങനെ മാറി ജീവിക്കുമ്പോൾ വാപ്പയുടെ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മുഴുവനായി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കേണ്ടത്.
1: ഇനി നമുക്ക് ഒരു 49 വയസ്സുള്ളൊരു കുടുംബിനിയുടെ എഴുത്താണ് അവർ പറയുന്നത്. ഞാനത് ചുരുക്കിയിട്ട് പറയാം, അവർ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് അവർക്ക് രണ്ട് പെൺമക്കളാണല്ലോ, 23 വയസ്സും 18 വയസ്സുമുള്ള പെൺകുട്ടികളുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ പഠിച്ചിരുന്ന, ഭർത്താവിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു അമുസ്ലിമായ സ്ത്രീയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടുത്ത് അവർ വീണ്ടും വാട്സപ്പിലൂടെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവർ പറയുന്നത് ഭർത്താവിൻ്റെ ഫോണ് ഫിംഗർ ലോക്കഡാണ്, അപ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളും കണ്ടത്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കായി. അങ്ങനെ ഈ സ്ത്രീ, ഈ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞ സ്ത്രീ, ഇവരെ വിളിച്ചിട്ട് ഒരുപാട് അസഭ്യം പറയുകയും അനാവശ്യം പറയുകയൊക്കെ ചെയ്തു പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇവർ സ്ട്രോങ് ആയിട്ട് വീണ്ടും ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ പറയുന്നത് വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർ ശാഹത്ത് കൽമ ചെല്ലി വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ വിവാഹിതരാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ചെയ്തു. അപ്പോൾ ഈ എനിക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ അയാൾക്ക് അവകാശമുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നു. രണ്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെയൊക്കെ അസഭ്യം അതൊക്കെ അനാവശ്യമൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് എനിക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. ഈയൊരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു എഴുത്തിൽ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർ വളരെ വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്.
0: അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിന് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന കാര്യം, ഇവർ അവരവിഹിത ബന്ധം തുടരുന്ന സമയത്ത് അത് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യാം, ഇവർക്കൊരു തീരുമാനമെടുക്കാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം എന്ത് ചെയ്തു, അവർ വിവാഹിതരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയുണ്ട് എന്നുള്ളത് ഇവർക്ക് എന്തു ചെയ്യാണ്, ഒരു വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള ഒരു കാരണം അല്ല. കാരണം ഒന്നിലധികം വിവാഹത്തിന് അനുവാദമുണ്ട് എന്നതുകൊണ്ട്. വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളത് വേറെ വശമാണ്.
1: ഭാഗം ഞാൻ വിട്ടുപോയതാണ്. ഇതിന് സാക്ഷികളോ അതൊന്നും ഇല്ലാന്ന്.
0: വിവാഹത്തിന്റെ സാധുതയെ പരിശോധിക്കപ്പെടണം, അത് വേറെ കാര്യമാണ്. വിവാഹത്തിന് വിവാഹം സാധുത ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായും ഒരു വ്യഭിചാരമാണത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പം നമുക്ക് ഈ വിഷയത്തിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിലൊരു വിധി പറയാനുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പൊതുവേ മതപരമായ അറിവുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെയും കൂടെ കൊണ്ടു നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും കൂടെ ചേർന്നിട്ട് ഈ വിഷയം എന്താണെന്ന് ശരിക്ക് പഠിച്ചിട്ട് ഉചിതമായ ഒരു മതപരമായ തീരുമാനം കണ്ടെത്തലായിരിക്കും നന്നായിരിക്കുന്നത് എന്ന് തോന്നുന്നു.
1: ഇനിയൊരു സഹോദരി എഴുതിയിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞ് 20 വർഷമായി, പക്ഷേ ചെറിയ കാരണം മതി ഭർത്താവിന് വഴക്കുണ്ടാക്കുവാൻ. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ പേരിൽ ആരോപിക്കാറുള്ളത്. തമ്മിലിഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരാഴ്ച നീണ്ടു നിൽക്കില്ല ഞങ്ങളുടെ സ്നേഹം. എന്തെങ്കിലും പ്രശ്നം അതിനിടയിൽ ഉണ്ടാകും, എന്നിട്ട് വീണ്ടും വഴക്കാവും. ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്.
0: എന്താ പറയുക, നമുക്കിപ്പോൾ 100% സംതൃപ്തമായിട്ടൊരു ദാമ്പത്യം ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ച് മറുപടി പറഞ്ഞ കേസുകൾ അപേക്ഷ നോക്കുമ്പോൾ ഈ സഹോദരിക്ക് പ്രശ്നമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നും നമുക്കെന്തായിരിക്കും, മാരകമായ പ്രശ്നമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതൊരു പെരുമാറ്റ പ്രശ്നം മാത്രമാണ് മനസ്സിലാണ്. കാരണം സ്നേഹമുണ്ട് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് തന്നെ അവരിഷ്ടമുള്ള ഒരു നല്ല ദമ്പതികളായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ചുരുക്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ, അതൊരു സ്വഭാവത്തിൽ മാത്രം പരിമിതമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവം അദ്ദേഹം പെരുമാറുമ്പോൾ അതിനോട് പ്രതികരിച്ചാൽ അത് എന്ത് ചെയ്യും, ഞങ്ങളെ ബന്ധങ്ങളെ ബാധിക്കുമെന്നൊക്കെ എന്ത് ചെയ്യുക, ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും അവരുടെ ചില സ്വഭാവങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും. എന്ത് പറഞ്ഞാലും അതിനൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പരാതിയോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, അതൊരു സംഘർഷത്തിലേക്ക് പോകും. അപ്പോൾ അത് ഒരു നാച്ചുറാണെന്ന് വിചാരിച്ചിട്ടാണ് പോവുക നമ്മൾ. അപ്പോൾ അത് ഏതിനുമുണ്ടല്ലോ അങ്ങനെ ചില പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, ഒരു ശബ്ദമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ എന്താ ഉണ്ടാവുക, അത് അതിൻ്റെ ഒരു പ്രകൃതിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, വിചാരിക്കുക ചെയ്യുക. അതുകൊണ്ട് പിന്നെ പുരുഷന്മാരോട് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ പറയണ്ടല്ലോ, അവരിൽ എന്ത് ചെയ്യും, നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളെ സ്വീകരിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ കാണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സമീപനമാണ്. അപ്പം ഈ ഒരു സ്വഭാവത്തെ ഒന്നങ്ങട് വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു നല്ല ദാമ്പത്യം ഇവർക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്നാണ് ബാഹ്യമായി ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
1: ഇനി ഒരു സഹോദരി വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ഉപദേശം ചോദിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ദീൻ എന്ന ഒറ്റ അടിസ്ഥാനത്തിലാണ് നിക്കാഹ് നടന്നത്. ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരുടെ ആരുടെയും പൂർണ്ണ സമ്മതത്തോടെ അല്ലായിരുന്നു നിക്കാഹ്. കാരണം അവർ ജാതസ്ഥിക ഒരു ആശയത്തിൽ പിന്തുടരുന്നവരാണ്. സ്വാഭാവികമായും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് എനിക്ക് പൂർണ്ണ പിന്തുണയോടെ ഇക്ക കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇക്ക ഒരുപാട് മാറി. അവരെല്ലാം പെരുമാറുന്നത് പോലെ തന്നെയായി ഇക്കയുടെ പെരുമാറ്റവും. എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എനിക്കപ്പോൾ തോന്നിയത് അവരുടെ കുടുംബത്തിൻ്റെ മുന്നിൽ എന്നെ മാനസികമായി വിഷമിപ്പിച്ച് അവരെ സംതൃപ്തിപ്പെടുത്തുകയാണെന്ന് തോന്നും. ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എൻ്റെ വിഷമമാണ് പ്രയാസവും എല്ലാം ഞാൻ പറഞ്ഞു. ഒരു തരത്തിൽ അയാളുടെ അടുത്ത് നിന്നും വന്ന തെറ്റുകൾ അംഗീകരിക്കില്ല. ഒരിക്കലല്ല, 2-3 തവണയായി ഒരേ തെറ്റുകൾ ആവർത്തിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും അത് അവരുടെ ഉമ്മയുടെ അടുത്ത് പറയും. നിസ്സാരമായൊരു വഴക്കാണെങ്കിൽ കൂടി അതും കൂടി ഉമ്മയുടെ അടുത്ത് പറയും. ഇത് തെറ്റാണെന്ന് ഇക്കാക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
0: ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു നമ്മുടെ റേഡിയോയിലുള്ള ഒരു മറുപടിയിലൂടെ പരിഹരിക്കുന്ന ഒരു കാര്യമല്ല അത്. ഇതെനിക്ക് തോന്നുന്നത് അവര് തമ്മിൽ ആദർശപരമായി യോജിപ്പുള്ളത് കൊണ്ട് ഇവരെങ്ങനെ ഒരു കുടുംബത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ബോധം നൽകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഏതെങ്കിലും നല്ലൊരു കൗൺസിലറെ കണ്ട് വിഷയങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം, പാരൻസുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്ത് പോവാം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു വിശദമായ സംസാരങ്ങൾ ആവശ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് കുറേ എക്സാമ്പിളുകൾ നമുക്ക് കിട്ടണം. ഏത് വിഷയം വന്നപ്പോഴാണ് ഇങ്ങനെ പരിഹരിച്ചത്, എന്താണ് വന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി കിട്ടുമ്പോഴേ നമുക്ക് അതിനെ വിലയിരുത്തിയിട്ടൊരു നിർദ്ദേശം പറയാൻ പറ്റും. അതല്ലാതെ നമ്മൾ ചില നിഗമനാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് രണ്ടുപേരും എന്ത് ചെയ്യാം, നല്ല അവസ്ഥയിൽ പോകുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ നിരന്തരം ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ് ഒരു പരിഹാരം, എൻ്റെ അടുത്ത് അപാകത്തുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, നിങ്ങളെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താം, നമ്മളൊന്ന് പോയിട്ട് ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളോട് ചോദിച്ചു നോക്കാം എന്നൊരു തീരുമാനത്തിൽ പൊതുവായി എത്തിയിട്ട് അങ്ങനെ ഒരാളെ കണ്ട് അയാൾ പറയുന്നതിനനുസരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്.
1: എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയമിവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ സ്നേഹക്കൂടിയിൽ എഴുതി കിട്ടിയ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചമാണ് വീശുന്നത്. അപ്പോൾ ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് മൂസ PP, അതുപോലെ തന്നെ ഹാരിസ് മൗലവി.
3: യെസ്, സ്നേഹക്കൂട് കഴിഞ്ഞിട്ട് ഇനി റേഡിയോ വൈബ്സിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ആരാണ്? അൽ ഉസൂൽ.
2: അതെ,
3: അൽ ഉസൂൽ ശരിക്ക് അടിത്തറ, ഇസ്ലാമിൻ്റെ അടിത്തറ വളരെ ആഴത്തിൽ പഠിക്കാനുള്ള വലിയ വഴികളാണ്. ഹദീസും മറ്റു പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു വഴിയാണ്. നമ്മളിന്ന് പഠിക്കുന്നത് നാട്ടുനടപ്പ്, അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ഓറഫ് എന്ന് പറയുന്നത് നാട്ടുനടപ്പിലേക്കാണ് നമ്മൾ ഇന്നത്തെ അൽ ഉസൂലിൽ പഠിക്കുന്നത് ഇൻഷാല്ലാ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉറുഫ്, നാട്ടാചാരം അല്ലെങ്കിൽ നാട്ടുനടപ്പ് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഉറുഫ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ പ്രത്യേകമായ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ നിബന്ധനകളോ നിർദ്ദേശങ്ങളോ വരാത്ത വിഷയത്തിൽ, എന്നാൽ ശരിയത്ത് ആ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ നാട്ടുനടപ്പനുസരിച്ചുകൊണ്ട് പറയാം, പ്രവർത്തിക്കാം എന്നുള്ളതാണ്. ഷെയ്ഖ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻലൂമയിൽ പറഞ്ഞിരിക്കുന്ന ഉറുഫിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു, വൽ ഉർഫു മഅമൂലും ബിഹി ഇദാ വറദ് ഹുക്മും മിന അശ്ശർഇ ശരീഫി ലം യുഹദ്. വൽ ഉർഫു മഅമൂലും ബിഹി, ഉർഫ് അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്, പ്രവർത്തിക്കപ്പെടുന്നതാണ്. ഇദാ വറദ ഔ ഇദാ വറദ്, അത് വാരിദായി കഴിഞ്ഞാൽ, ഏത് ഹുക്മും മിന അശ്ശർഇ ശരീഫ്, ശർഇൽ നിന്ന് ശാരിഇൽ നിന്ന് ഒരു വിധി വന്നു കഴിഞ്ഞു, പക്ഷേ ലം യുഹദ്, ആ വിധി എന്ത് ചെയ്തിട്ടില്ല, ഹദ് നിർണയിക്കപ്പെട്ടിട്ടില്ല, വിധി നിർണയിക്കപ്പെടാതെ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഹദ്ദുകൾ പറയപ്പെടാതെ ഒരു വിധി ശാരിഇൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഉറുഫ് അനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇതാണ് ഷെയ്ഖ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻളൂമയിൽ ഈ ഉറുഫിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഇനി നമുക്ക് ഈ നാട്ടുനടപ്പ്, സാധാരണ എല്ലാ നാടുകളിലുമുള്ള ഓരോ നാട്ടുനടപ്പുണ്ടാകും, ആ നാട്ടുനടപ്പ് മുഴുവനും നമുക്ക് ഇസ്ലാമികമായിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഏതൊക്കെ ഉറുഫുകളെയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ഇല്ല പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നാട്ടുനടപ്പിൻ്റെ പരിധിയിൽ കൂടി ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അതി അപകടകരമായ ഒരു അവസ്ഥയാണ് സംജാതമാവുക. പണ്ഡിതന്മാർ അതിനൊരുപാട് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അയ്യക്കുൻ ഉർഫു മുത്തരിദൻ ഐ ളാഹിറൻ മുതകറിറൻ ബൈനന്നാസ്. ഈ ഉറുഫ് ഉറുഫ് എന്ന് പറയുമ്പോൾ നാട്ടുനടപ്പ് എന്നത് യഥാർത്ഥത്തിൽ മുത്തരിതായിരിക്കണം, അഥവാ നാട്ടിലെല്ലാവരുടെ അടുക്കലും ളാഹിറായി ആളുകൾ അതിനെ പരിചയിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാവണം. അതല്ലാത്ത ആ നാട്ടിലൊരു വ്യക്തിക്കും അറിയാത്ത ഏതെങ്കിലും ഒരു പുതിയ ആചാരമോ അതല്ലെങ്കിൽ പുതിയ ഒരു കാര്യങ്ങളോ എടുത്ത് ഇതെല്ലാം ഉറുഫാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. നേരെ മറിച്ച് ആ നാട്ടിൽ പൊതുവെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്, അത് തെറ്റാകാം ശരിയാകാം, അതല്ല ഇവിടുത്തെ വിഷയം. നേരെ മറിച്ച് അയ്യക്കൂന മുത്തരിദൻ, അത് മുത്തരിദാവണം, ത്വാരിദായ ആയിരിക്കണം, ളാഹിറായതാകണം. മുതകറിറൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കറാത്തുകൾ നടക്കുന്ന രീതിയിൽ ആയിരിക്കണം, അതല്ലാതെ ഒരു വ്യക്തി മാത്രം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇബ്നു നുജൈം അദ്ദേഹത്തിൻ്റെ അൽഅഷ്ബാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, ഫലാഇബറത ബിൽ ഉർഫി ഗൈറുൽ മുത്തരിദ് അവിൽ അഗ്ലബി, ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറുഫിൽ പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒന്നാമതായി നാട്ടുനടപ്പ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ നാട്ടുനടപ്പ് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയ്യക്കൂൻ ആമ്മൻ ഫലാ യക്കൂൻ ഫി ഹയ്യ് മിൻ ഹയാഹിൽ ബലദ്, ആമായ ഒരു സംഗതിയായിരിക്കണം, അതല്ലാതെ അഥവാ ആ നാട്ടിൽ മൊത്തത്തിലുള്ള ഒരു ആചാരമായിരിക്കണം ആ ഉറുഫ്. അതല്ലാതെ ഫലാ യക്കൂൻ ഫി ഹയ്യ് മിൻ ഹയാഹിൽ ബലദി, ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോത്രക്കാർ മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം ചെയ്യുന്ന പ്രവർത്തനമാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉറുഫായി പരിഗണിക്കാൻ പാടില്ല. കാരണം അത് ചില വ്യക്തികൾ മാത്രം അവരുടെ സ്വന്തം താല്പര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കാം, അതുകൊണ്ടത് ഉറുഫല്ല. അപ്പോൾ ഉറുഫാകണമെങ്കിൽ അയ്യക്കൂൻ ആമ്മൻ, മൊത്തമുള്ളതായിരിക്കണം. മൂന്നാമത്തൊരു നിയമം, അല്ലാ യുഖാലിഫു നസ്സുൻ ശർഇയ്യ, ശരീഅത്തിൻ്റെ ഉള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാകാനും പാടില്ല. ശരീഅത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിയമമായിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന് വിരുദ്ധമായ, നിയമവിരുദ്ധമായ ഒരു ഉർഫ് അതുണ്ടാകരുത്. നമ്മുടെ നാടുകളിൽ ഏകദേശം ഈ പറയുന്ന സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീഅത്തിൻ്റെ വിധികൾ കൃത്യമായിക്കൊണ്ട് പാലിക്കുകയോ അതല്ലെങ്കിൽ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നാട്ടാചാരത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ ഒക്കെ ബാക്കിൽ പോയി അതിനൊക്കെ മതപരമായൊരു പരിവേഷം ഉണ്ടാക്കുന്ന രീതി ശരിയല്ല. ശരീഅത്തിൻ്റെ നേർക്കുനേരെയുള്ള മുഖാലഫത്ത് വരുന്ന ഒന്നും ഈ ഉറുഫിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളെയല്ല. അത് ഉറുഫ് തന്നെ ഉറുഫായിട്ട് തന്നെ പരിഗണിക്കാൻ പാടില്ല. അത് ഉറുഫുൻ ഫാസിദ എന്നതൊക്കെയാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒരു ഷർത്ത്, അല്ല യക്കൂന ത്വാരിഅൻ ഐ ലം യഹദസ് ഇല്ല മുന്തു ഫത്രത്തിൻ യസീറ വലം യസ്തഹിർ ബഅദു. ഈ ഉറുഫ് എന്ന് പറയുമ്പോൾ ത്വാരിഅ ആകാൻ പാടില്ല, അതായത് കുറച്ച് കാലം മാത്രമായിട്ടുള്ളതുണ്ടായിട്ട് അത് ആളുകളിങ്ങനെ അറിഞ്ഞു വരുന്നതേയുള്ളൂ, ഒരു മശുഹുറത്ത് അതിൽ ലഭിച്ചിട്ടില്ല. പിൽക്കാലത്ത് കിട്ടിയ ഒരു ശുഹുറത്തല്ല, ഇപ്പോൾ അത് ആധുനികമായ സംഗതി ഒരു ഉണ്ടായി വരുന്നതേ ഉള്ളൂ, അതല്ലാതെ ഒരു പണ്ടക്കും പണ്ടേ ഉള്ള ഒരു വസ്തുവല്ല. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ചെറിയ ഒരു കാലഘട്ടമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, നേരെ മറിച്ച് ആളുകൾക്ക് പരിചയമായി ആളുകൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഫൽ ഉറുഫു മാ തഅലഫുഹു നുഫൂസ് വഹാദ ഗൈറു മഅറൂഫ്. ഇത് ജനങ്ങൾ അവരുടെ ഹൃദയവുമായി കൊണ്ട് ഇണക്കിയിട്ടില്ലാത്ത, ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ഒന്ന് ഉറുഫാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉറുഫ് പരിഗണിക്കപ്പെടുകയും ഇല്ല. ഇമാം ഇബ്നു നജീം അദ്ദേഹത്തിൻ്റെ അഷ്ബാഹിലും ഇമാം ഷാത്തബി അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഉറുഫിന് ഒരു തസ്രീഹ് കൊണ്ട് തസ്രീഹിന് എതിരാകാൻ പാടില്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഒരാൾ തൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാൾ മഹർ നിസ്ഫുൽ മഹർ കൊടുക്കും, ബാക്കി പിന്നെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഫഇന്നഹു യുഅ്മലു ബിഹാദ തസ്രീഹ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ ആ തസ്രീഹ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, സ്വരീഹായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. വയക്കൂനു മുഖാലിഫുൻ ലിഉർഫ് വഹു തഅജീൽ മഹർ, അത് ചിലപ്പോൾ ഉറുഫിൻ്റെ മഷ്ഹൂറായ അല്ലെങ്കിൽ ഖൗൽ സംഗതിക്കെതിരായിരിക്കാം. കാരണം മഹർ പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏത് നാട്ടിലുമുള്ള ഒരു ഉറുഫ്. ആ ഉറുഫിന് ഒരു തസ്രീഹായിക്കൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ആറാമത്തൊരു കാര്യം, അൻ യകൂന ളാഹിറൻ ഗൈറ ഖഫിയ്യൻ, ളാഹിറായിരിക്കണം, ഒരിക്കലും ഗോപ്യമാകാൻ പാടില്ല. അഥവാ ഉറുഫ് എന്നുള്ളത് ആളുകൾക്കിടയിൽ ഒരു മഅറൂഫായ ഒരു ളാഹിറായ അർത്ഥത്തിലുള്ള സംഗതി ആയിരിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഉറുഫുകൾ, നാട്ടാചാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതൊക്കെ പരിഗണിച്ചിരുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും താബിഈ താബിഈങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങളും കാലഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ എമ്പാടും നടന്നതായിക്കൊണ്ടും അതിനവർ ഈ രീതിയിൽ പരിഹാരങ്ങൾ നൽകിയതായിക്കൊണ്ടുമൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചുരുക്കത്തിൽ ഉറുഫ് എന്ന് പറഞ്ഞാൽ അതിന് നിബന്ധനകൾ ഉണ്ട്, ആ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമാണ് ഉറുഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. ഇനി അതുതന്നെ ഉറുഫ് ആമുണ്ട്, പൊതുവായിക്കൊണ്ടുള്ള ഉറുഫുണ്ട്, ചില ആളുകൾക്ക് ഖാസ് ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ഈ സംഗതികൾ ചില കാര്യങ്ങളൊക്കെ ഉറുഫ് ഖാസായി വെറുതെ ചില ഉറുഫ് ആമായിട്ടുണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ദീനിന് എതിരാകാത്തതും ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ഗണ്യിക്കുന്നതുമായിരിക്കാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ഉറുഫുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, അൽ ഉസൂൽ അതിൻ്റെ പേര് പോലെ തന്നെ അടിത്തറ പഠിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ അടിത്തറ, വിശ്വാസപരമായിട്ടുള്ള അതിൻ്റെ അടിത്തറ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്, അൽ ഉസൂൽ. ഇനി നമ്മൾ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ
2: റേഡിയോ അതിൻ്റെ ശബ്ദം തുടരുകയാണ്.
3: അതെ, സമാധാന ശബ്ദം തുടരും.
2: അതെ.
3: അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ നന്മയുടെ കേൾവി തുടർന്നു കൊണ്ടേയിരിക്കുക, അതിൻ്റെ പ്രചാരണത്തിൽ മുമ്പിലുണ്ടാവുക, പീസ് റേഡിയോ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവരത്ര മെയിൻറ്റെ ചെയ്തിട്ടില്ല ആ കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിലുണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അള്ളാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്ന് ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു. അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കി, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. പറസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാത്ത്, ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
8: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോൾ അല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ലെന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടിപ്പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
7: അതൊരു തൗഫീഖാണ് ശരിക്കല്ലേ?
8: തീർച്ചയായും.
7: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിടക്കുകയാണ് ഓരോന്ന്, അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
8: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്ത് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
7: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
8: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അലാദിക്രിക വശുക്രിക്കുന്ന ഇബാദത്തിക്, അതാ നന്ദി കാണിക്കാൻ അല്ലേ, നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണേന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 64-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

وَمَا أَنزَلْنَا عَلَيْكَ الْكِتَابَ

الذي إلا لتبين لهم الذي اختلفوا

0: അള്ളാഹു നമ്മുടെ ഈയൊരു ഇരുത്തവും സമയവിനിയോഗവും പഠനവും പാരായണവും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 64-ാമത്തെ വചനം കൂടി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കി. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: കുസാറ്റ് ബിടെക് AI കോഴ്സിന് അംഗീകാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പുതുതായി ആരംഭിച്ച ബിടെക് സർട്ടിഫിഷ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസസ് പ്രോഗ്രാമിന് AICTE അംഗീകാരം ലഭിച്ചു. പുതിയ പ്രോഗ്രാമിന് 60 സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നിലവിലുള്ള 2 പ്രധാന ബിടെക് പ്രോഗ്രാമുകളിലെ സീറ്റ് വർദ്ധനയ്ക്കും AICTE അംഗീകാരം ലഭിച്ചു.
6: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വഞ്ചനയാണീ ദുനിയാവ്.
8: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ്

0: വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
3: മൈഗ്രെയിനും ഭക്ഷണവും തമ്മിൽ വളരെ ബന്ധമുള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു. എന്നാൽ തീർത്തും വ്യക്തമായ നിഗമനത്തിലെത്തിയിട്ടില്ല. ഭക്ഷണത്തിലും പാനീയത്തിലും അടങ്ങിയിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ രക്തക്കുഴലുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവയെ വികസിപ്പിക്കുകയും അങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാകുകയും ചെയ്യുന്നു. പഴകിയ ചീസ്, ചൈനീസ് ഫുഡ്സ്, മദ്യം എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടും. മദ്യം രക്തക്കുഴലുകളെ നേരിട്ട് വികസിപ്പിക്കുന്നു. ഭക്ഷണം ദിവസം മൂന്നോ അതിലധികമോ തവണ ആകാം. ചെറിയ അളവിൽ കഴിയുന്നതും പട്ടിണി കിടക്കാതിരിക്കുക. കൊഴുപ്പും അധികം പഞ്ചസാരയും നന്നല്ല. ഉറക്കം. സാധാരണ തലവേദന മൂലം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതുപോലെ മൈഗ്രെയിൻ കൊണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട്. രാത്രിയിലെ മതിയായ ഉറക്കവും പകലുറക്കവും മൈഗ്രെയിൻ തടയാൻ സഹായിക്കും. കൂടുതൽ ഉറങ്ങുന്നതും തീരെ കുറച്ചുറങ്ങുന്നതും തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പുകവലിയും രൂക്ഷഗന്ധങ്ങളും പുകയും മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചികിത്സ കൊണ്ട് പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഇതിൻ്റെ അറ്റാക്കുകളെ നിയന്ത്രിക്കാൻ മരുന്നുകൊണ്ട് കഴിയും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പറയുന്ന അളവിൽ മാത്രം കഴിക്കുക. എത്ര പെട്ടെന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുവോ അത്രയും വേഗത്തിൽ വേദനയിൽ നിന്നും മുക്തി ലഭിക്കും. മൈഗ്രെയിൻ ഉള്ളവർ എപ്പോഴും മരുന്ന് കൂടെ കൊണ്ടു നടക്കാൻ ശീലിക്കുക. വേദന വരുന്ന സമയത്ത് വെളിച്ചമില്ലാത്ത മുറിയിൽ തല അല്പം പൊക്കിവെച്ച് സ്വസ്ഥമായി കിടക്കുന്നത് ആശ്വാസം നൽകും. ആർത്തവ വിരാമവും മൈഗ്രെയിനും. മൈഗ്രെയിൻ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തോടെ ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈസ്ട്രജന്റെയും പ്രോജസ്ട്രോണിന്റെയും കൃത്യമായ രീതിയിലുള്ള ഉൽപ്പാദനം നിലയ്ക്കുന്നു. ഈ രണ്ട് ഹോർമോണുകളും നാഡീ നിയന്ത്രിത ഹോർമോണുകളായതിനാൽ ഇവയുടെ ഉൽപ്പാദനത്തിൽ വരുന്ന മാറ്റം തലവേദനയുടെ കാഠിന്യം കുറക്കും. എന്നാൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ആർത്തവ വിരാമം 1 മുതൽ 5 വർഷം വരെ താമസിക്കാനിടയുണ്ട്. മൈഗ്രെയിൻ വരുന്നവരിൽ 70% സ്ത്രീകളാണ്. ഇതാകട്ടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് താനും. പല സ്ത്രീകളിലും ആർത്തവത്തിന് തൊട്ടുമുമ്പോ അതിനിടക്കോ അതിനുശേഷമോ മൈഗ്രെയിൻ കാണപ്പെടുന്നു. ഈ സമയത്ത് ഹോർമോണിലുണ്ടാകുന്ന മാറ്റങ്ങൾ രക്തക്കുഴലുകൾ വികസിക്കുവാനും നീർക്കെട്ടുണ്ടാക്കുവാനും ഇടയാക്കുന്നു. ഹോർമോണുകൾ അടങ്ങിയ ഗർഭനിരോധന ഗുളികകളും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കഴിക്കുന്ന ചില മരുന്നുകളും മൈഗ്രെയിന് കാരണമാകാറുണ്ട്. മൈഗ്രെയിൻ വരുന്ന സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞ് 3 മാസത്തിനു ശേഷം ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാറുണ്ട്. എന്നാൽ അപൂർവം ചില സ്ത്രീകളിൽ ഗർഭകാലത്ത് ആദ്യത്തെ മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു. ഈസ്ട്രജൻ വിധാനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
4: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പൂർവസൂരികളുടെ മാതൃകകൾ പകർന്നു നൽകുന്ന സലഫി ദുറൂസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നുബുവത്തിന്റെ തെളിവുകൾ. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാമിൻ്റെ അഖീദ, വിശ്വാസമാണ് നമ്മുടെ സംസാര വിഷയം, അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ലോകത്തിൻ്റെ ആദർശമാണ്. ലോകത്തിലെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും ആദർശമാണ്. ശുദ്ധമായ തൗഹീദ് അടങ്ങുന്ന ഈ വിശ്വാസം. എന്നാൽ ചിലർ ആ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ വ്യതിചലിച്ച് ജീവിക്കുന്നവരും സമൂഹത്തിലുണ്ട്, മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ചിലർ. അപ്പോൾ ഇവിടെ നമ്മൾ റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം, ഇസ്ലാമിൻ്റെ തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് ലോകരുടെ ആദർശമാണ്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലി അൽ ഉസൈമീൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു, വല്ല ഈമാനും ബില്ലാഹി തളമ്മൻ അർബഅത്ത ഉമൂർ, അത് 4 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസമാണ്, അതാണ് അൽ ഈമാൻ ബി വുജൂദിഹി. രണ്ടാമത്തത് അൽ ഈമാൻ ബി റുബൂബിയത്തിഹി, മറ്റൊന്ന് റുബൂബിയത്തിലുള്ള വിശ്വാസം. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം 4 കാര്യങ്ങളടങ്ങിയതാണ്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവൻ അള്ളാഹുണ്ട് എന്ന വിശ്വാസം. മറ്റൊന്ന് അവൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം. മറ്റൊന്നൽ ഈമാൻ ബിൽ ഉലൂഹിയ, അവൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. നാലാമത്തതൽ ഈമാൻ ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അള്ളാഹുവിന് അനേകം വിശേഷണങ്ങളുണ്ട്, അതിലുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങളടങ്ങിയതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അപ്പോൾ ഇത് നാലും പ്രധാനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് വേറെ ഒന്നിൽ നിന്ന് വ്യതിചലിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ മോമിനാവുകയില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഫമല്ലം യുഅ്മിം ബിവുജൂദില്ല, ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വെക്കുക, അങ്ങനെ ഒരു കൂട്ടരുണ്ടെങ്കിൽ വസ്തുതയിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇവിടെ വരും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവൻ മോമിനല്ല എന്നത് ഉറപ്പാണ്. ഇനി വമൻ ആമന ബി വുജൂദില്ല ലാ ബിൻഫിറാദിഹി ബി റുബൂബിയ, ഇനി ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വെക്കുക. എന്താണ് റുബൂബിയത്ത്, ഉലൂഹിയത്ത് എന്നൊക്കെ വിവരണങ്ങൾ, അതിൻ്റെ വിവരണങ്ങൾ വരും. അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിച്ചു, റുബൂബിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളും മുഅ്മിൻ അല്ല, അയാളും സത്യവിശ്വാസിയല്ല. ഇനി വേറൊരുത്തൻ, വമൻ ആമന ബില്ല വൻഫിറാദിഹി ബി റുബൂബിയ, അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ഉലൂഹിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ, ഫലൈസ ബി മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയല്ല. ഇവിടൊക്കെ മുഅ്മിൻ എന്നാണ് മുവഹിദാണ് ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ വിശ്വാസിയല്ല. ഇനി വമൻ ആമന ബില്ല വൻഫിറാദിഹി ബി റുബൂബിയ വൽ ഉലൂഹിയ, ഇനി ഒരാൾ അള്ളാഹുവിലും അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലുമൊക്കെ വിശ്വസിച്ചു നോക്കുക, പക്ഷേ വലം യുഅ്മിൻ ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ബി മുഅ്മിൻ, അവനും മുഅ്മിനല്ല. വൈൻഖാൻ ലഖീർ ഫീമൻ യസ്ലുബ് അൻഹുൽ ഈമാൻ ബിൽ കുല്ലിയ വഫീഹി മൻ യുസ്ലബ് അൻഹു കമാലുൽ ഈമാൻ. അപ്പോൾ ഇനി അവസാനം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു ചെറിയ വിശദീകരണം കൂടി ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ വുജൂദ് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. എന്നാൽ നാലാമതായി പറഞ്ഞ അവൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ അത് പറയുമ്പോൾ അതിൽ മൻ യുസ്ലബ് അൻഹുൽ ഈമാൻ ബിൽ കുല്ലിയ, ഇതേപോലെ മുഅ്മിനല്ല എന്ന് പറയാവുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ വഫീഹി മൻ യുസ്ലബ് അൻഹു കമാലുൽ ഈമാൻ, എന്നാൽ ചിലർ അവരുടെ ഈമാൻ അതിൻ്റെ പൂർണ്ണതയ്ക്ക് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള വിശ്വാസ പ്രശ്നവും ഉള്ളത് അവസാനം പറഞ്ഞതിലുണ്ട്. അതുകൊണ്ട് ആ സൂക്ഷ്മമായ കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം ഇനി ഇവിടെ ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം, അതിനെപ്പറ്റി ഷെയ്ഖ് തന്നെ പറയുന്ന വാചകം, ഇദാ ഖാല ഖായിൽ മദ് ദലീലു അലാ വുജൂദില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവെന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഖുൽന, അതിനുള്ള മറുപടി എന്താണ്? നമുക്ക് പറയാനുള്ള മറുപടി, അദ്ദലീലു അലാ വുജൂദില്ല അൽ അഖിൽ വൽഹിസ് വശ്ശറൗ വൽഫിത്ര, റബ്ബിൻ്റെ ഉണ്മയെ സൂചിപ്പിക്കുന്ന അവൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ്, ഒന്ന് ബുദ്ധിയാണ്, മറ്റൊന്ന് അനുഭവമാണ്, മറ്റൊന്ന് ഷറാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും, വേറൊന്ന് അൽഫിത്തറത്താണ്. അപ്പോൾ ഈ നാല് കാര്യവും റബ്ബിൻ്റെ അസ്തിത്വത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാലെണ്ണം പറഞ്ഞതുകൊണ്ട് ഓരോന്നിനെപ്പറ്റി അല്പം ഷെയ്ഖ് പറയുന്നുണ്ട്. അമ്മ ദലാലത്തുൽ അഖിൽ, എന്നാൽ ബുദ്ധി തെളിവാണ്, ഈ ലോകത്തിന് ഏകനായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് തെളിയിക്കുന്ന ബുദ്ധിപരമായ അനേകം തെളിവുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ആ വാചകം മാത്രം ഇവിടെ ചുരുക്കുകയാണ്. ഫനഖുൽ ഹൽ വുജൂദു ഹാദിഹിൽ കായിനാൻ ബിനഫ്സിഹ ഔ വുജിദ ഹക്കദ സദഫ, ഈ ലോകത്ത് കാണുന്ന ചരാചരങ്ങളൊക്കെ അതൊക്കെ താനേ ഉണ്ടായതാണോ, അതല്ല അത് സ്വയം അതിനെ ഉണ്ടാക്കിയതാണോ, അതോ യാദൃശ്ചികമായി സംഭവിച്ചതോ. ഫൈൻ കുൽത്ത ഉജിദത് ബിനഫ്സിഹ, ഇനി നീ പറഞ്ഞു എന്ന് വെക്കുക, അതൊക്കെ സ്വയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, ഫ മുസ്തഹീൽ അഖിലൻ, ബുദ്ധിപരമായ അത് അസംഭവ്യമാണ്. മാദാമത് ഹിയ മഅദൂമ, കാരണം അതില്ലല്ലോ അവിടെ, ഇല്ലാത്തൊരു കാര്യം പിന്നുണ്ടായത്, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഈ ലോകം ഒക്കെ റബ്ബ് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അവർക്കൊക്കെ ഇല്ലായ്മയുടെ ഒരു കാലം ഉണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇല്ലായ്മ എങ്ങനെയാണ് ഒരു വസ്തുവിനെ ഉണ്ടാക്കുക? അത് ബുദ്ധിപരമായി തന്നെ അസംഭവ്യമാണ് എന്ന് നമുക്ക് പറയാം. അൽ മഅദൂമു ലൈശബിശൈ, ഇവിടെ ഇല്ല, ഇല്ലായ്മ ഒന്നുമല്ല, പിന്നെ അങ്ങനെ അത് മറ്റൊന്നിനെ ഉണ്ടാക്കും. ഇനി വൈൻ കുൽത്ത ഉചിതത് സ്വദഫ, ഇനി ആദർശികമായി ഉണ്ടായി എന്നാണ് നീ പറയുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഫനഖോൽ ഹദ യസ്തഹിൽ അയ്ലൻ, ഇതും അസംഭവ്യമാണ്. ഫ അൻത അയ്യുഹൽ ജാഹിദ് ഹൽമ ഉൻതിജ മിനത്വ ഇറാത്ത് വസ്സവാരിഹ് വസ്സയ്യാറാത്ത് വല്ലാലാത്ത് ബി അൻവാഇഹ, ഈ റബ്ബിനെ നിഷേധിക്കുന്നവനെ, അങ്ങനെയും ചിലർ നിഷേധിക്കുന്നെന്ന് പറയാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പം പ്രവേശിക്കുന്നില്ല. ഏതായാലും ശരി, അങ്ങനെ നിഷേധിയുണ്ടെങ്കിൽ അവരോട് ഷേഹ് അവറുകൾ പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന, ഇവിടെ നിർമ്മിക്കപ്പെട്ട വിമാനങ്ങൾ, മിസൈലുകൾ, വാഹനങ്ങൾ, കാറുകൾ, മറ്റുപകരണങ്ങൾ, അങ്ങനെ അനേകം കാര്യങ്ങൾ, ഇതൊക്കെ ഹൽ ഉചിത ഹാദ സദഫ, ഇതൊക്കെ യാദൃശ്ചികമായി അങ്ങ് സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഫയഖുൽ, അവൻ പറയും ലാ യുംകിൻ യൻകൻ യഖുൻ, ഒരിക്കലും അത് അല്ല. ഈ ലോകത്ത് ഓരോന്നും മനുഷ്യരുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത് താനെ ഉണ്ടായതാണോ, നീ ഉപയോഗിക്കുന്ന കാറ് താനെ ഉണ്ടായതാണോ എന്നൊരാൾ ചോദിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന വ്യക്തിയോടും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യകർത്താവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുക. കാരണം കാറെങ്ങനെ താനുണ്ടാകും? ഇതുപോലെ വിമാനങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള എന്തൊക്കെ മനുഷ്യർ നിർമ്മിച്ച കെട്ടിടങ്ങളാണെങ്കിലും പലതും, അപ്പോൾ ഇതൊക്കെ താനെ ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. ദൈവത്തെ നിഷേധിക്കുന്ന ആളും പറയും. എങ്കിൽ ഫുക്കദാലിക ഹാദിൽ അത്തിയാർ വൽ ജിബാൽ വൽ ശംസ് വൽ ഖമർ, എങ്കിൽ അപ്രകാരം തന്നെയാണ് ഈ പക്ഷികളും ഈ പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും വന്നുജൂം നക്ഷത്രങ്ങളും വൽ ശജറു മരങ്ങളും, അതുപോലെ വൽ ജമാദ് വൽ റിമാൽ അചേതന വസ്തുക്കൾ, വൽ ബിഹാർ അതുപോലെ സമുദ്രങ്ങൾ, മണലുകൾ, വൈരിദാലിഖ് വൈറുദാലി, ഇതല്ലാത്ത ഈ ലോകത്ത് റബ്ബിൻ്റെ സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ അതൊക്കെ. ലാ യുംകിനു അൻ തഖൂന തൂജിദ സദഫ അബദൻ, ഒരിക്കലും അതൊക്കെ യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നത് ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ മനുഷ്യരുടെ ബുദ്ധി വച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കൂട്ടർ, അവർ സുംനിയ എന്നാണ് അവരെ പറ്റി പറയുന്നത്, സുംനിയ ജാഉ ഇലാ അബി ഹനീഫ. അവരൊരിക്കൽ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നൊരു കഥയുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അവർ നിരീശ്വരവാദികളാണ് എന്ന് പറയാനാണ് അവർ വന്നത്. അപ്പോൾ അവരുമായുള്ള ഒരു സംവാദത്തിനാണ് അവർ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ, അബു ഹനീഫ റഹിമഹുല്ലാ തആല, അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ നിഷേധിക്കുകയാണ് അവർ. അപ്പോൾ അത് സ്ഥാപിക്കാൻ സംവാദത്തിനുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അബു ഹനീഫ തയ്യാറായി. അങ്ങനെ ആ ദിവസം വന്നപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ് അബു ഹനീഫയെ. പക്ഷെ അദ്ദേഹം കുറച്ച് വൈകി വന്നു. അത് തന്ത്രപൂർവമാണ് അദ്ദേഹം വൈകിയത്. അപ്പം അവരന്വേഷിച്ചു എന്താ വൈകിയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പുറത്ത് സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ കുറേ മരങ്ങൾ വന്നു, ഒഴുകിങ്ങനെ വന്നു, പിന്നെ അതിന് പറ്റുന്ന ഉപകരണങ്ങളൊക്കെ വന്നു, കുറേ ആണികളും, പിന്നെ വെള്ളമുള്ളിലേക്ക് കടക്കാതിരിക്കാൻ അവയെ ബന്ധിപ്പിക്കുന്ന ആ കാര്യങ്ങളും എല്ലാം വന്നു. അങ്ങനെ അങ്ങനെ വന്നു വന്നൊരു കപ്പലായി മാറി. ഞാനതിൽ കയറി, ഞാനിങ്ങനെ എത്തി, അതിൽ കപ്പിത്താനൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ എത്തി ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായൊരു കപ്പലിൽ വന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാവാനൊക്കെ കുറച്ച് നേരം വൈകിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, തുഫക്കിർ ഹാദ, ഇതാണോ പിന്നെ ചിന്തിച്ചത്? കാലനം, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് സംവാദം നടത്താനാണോ ഞങ്ങൾ വന്നത്? ഇത്ര വിവരമില്ലാത്തൊരു കാര്യമാണോ നീ പറയണത്? കാരണം അന്ന സഫീനത്തൻ തീബ് ദൂനി ഖായ് സഫീനത്തിനെ നിയന്ത്രിക്കുന്ന ആളില്ലാതെ അത് വരികയോ? അങ്ങനെ തൻസിൽ തൻസരിഫ് എന്നിട്ട് തുനസിൽ അതിലുള്ള ആൾക്കാരെ അത് ഇറക്കുന്നു സ്വയം, എന്നിട്ടത് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ സ്വന്തം ഒരു കപ്പലുണ്ടാവുക, അതങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, യാത്രക്കാരെ ഇറക്കുക, എന്നിട്ട് ഇറങ്ങിയശേഷം മടങ്ങിപ്പോവുക, ഇതൊക്കെയാണോ നീ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, അവർ ചോദിച്ചത്. അപ്പോൾ അതേന്ന് പറഞ്ഞു അദ്ദേഹം, യാദാ ലൈസ മഅഖൂൽ, ഇത് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പോൾ അബു ഹനീഫ തിരിച്ച് ചോദ്യം, കൈഫലാ തഅഖിലൂൻ ഹാദാ, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക? വ തഅഖിലൂൻ അന്ന ഹാദീസ് സമാവാത് വശംസ് വൽ ഖമർ വൻ നുജൂം വൽ ജിബാൽ വശജർ വദ്ദവാബ് വന്നാസ്, ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും അതുപോലെ ജീവികളും മനുഷ്യരും ഒക്കെ താനേ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ, അതിനേക്കാൾ ചെറിയ ഒരു കാര്യം താനേ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഫറഫു അന്ന റജുൽ ഹാത്ത ബോംബി ഒക്കൂലിയും, അപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ ബുദ്ധി തട്ടിയുണർത്തുന്ന കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞത്. അതിനവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആ സംവാദം ഇല്ലാതെയായി എന്നൊക്കെയാണ് ആ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ആ ചരിത്രം അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് വസ്തുതയാണ്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് ഈ ലോകം തന്നെയാണ്. ഇതൊന്നും ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവുകയില്ല എന്ന് ഒരു ചെറിയ ബുദ്ധിമതി. അതുകൊണ്ട് വഖീല അറാബിയും മിനൽ ബാദിയ, ഈ ബദുക്കളായ അറബി, അങ്ങനെയുള്ളൊരു അറബിയോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഏതൊരുത്തനും മനസ്സിലാവുന്നൊരു കാര്യമാണെന്നാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്. എന്താ ചോദ്യം? ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെ അറിഞ്ഞു? എല്ലാവരും ദൈവവിശ്വാസികളാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ഒരു അറബിയോട്, റബ്ബുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അയാൾ പറഞ്ഞു, അൽ അസർ യദുല്ലു അലൽ മസീർ, കാൽപ്പാടുകൾ നമ്മൾ കണ്ടാൽ എന്ത് സൂചിപ്പിക്കും? അതിലൂടെ നടന്നു പോയൊരുത്തനെ സൂചിപ്പിക്കും, അതിലൂടെ യാത്ര സംഭവിച്ചിട്ടുണ്ട് എന്നറിയിക്കും. വൽ ബാഗറ തുദുല്ലു അലൽ ബായർ, ഇനി ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ എന്ത് മനസ്സിലാവും? ഈ വഴിക്ക് ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. വളരെ പ്രാഥമികമായി വരെ പറയണം. എങ്കിൽ ഫ സമാഉം ദാത്തു അബറാജ് വ അർളും ദാത്തു ഫിജാജ് വ ബിഹാർ ദാത്തു അംവാജ്, അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ആകാശം, അതുപോലെ ഭൂമി, അതുപോലെ കടലുകൾ, തിരമാലകളുള്ള ഇതൊക്കെ, അല തദുല്ലു അല സമീ അൽ ബസീർ, എല്ലാം കേൾക്കുന്നവനെ എല്ലാം കാണുന്നവനെ സൂചിപ്പിക്കുന്നില്ലേ എന്നാണ് ആ ഒരു കാട്ടറബി എന്നൊക്കെ പറയാവുന്ന ഒരു തനി നാടൻ നാട്ടുംപ്രദേശത്തുള്ള ആ കാലഘട്ടത്തിൽ പരിഷ്കൃത ലോകത്തിലേക്കൊന്നും വരാതെ അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അറബികളെപ്പറ്റിയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ബദുക്കൾ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ മറുപടിയാണിത്. അപ്പോൾ ഏതൊരുത്തനും കൊടുക്കുന്ന മറുപടിയാണ് ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി. അപ്പം ഇങ്ങനെ ബുദ്ധിപരമായി എടുത്താൽ അനേകം തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഈ ലോകത്തൊന്നും താനേ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഉണ്ടായി എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ അത്ഭുതങ്ങളൊക്കെ, വാഹനങ്ങളാണെങ്കിലും മറ്റു ഉപകരണങ്ങളാണെങ്കിലുമൊക്കെ അത് താനേ ഉണ്ടായതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിനുമല്ല ബുദ്ധി സ്ഥിരതക്കും കുറവുണ്ടോ, അയാൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ആരെങ്കിലും പറയുള്ളൂ. എന്നാൽ അങ്ങനെ പറയുന്നവർ പോലും അതിനേക്കാൾ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളായ ലോകം അത് താനേ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരെപ്പറ്റി, ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരെപ്പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്? എത്ര വലിയ വിരോധാഭാസങ്ങളിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ റബ്ബിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ഇവിടെ ഷെയ്ഖവറുകൾ പറഞ്ഞ ഒന്നാമത്തെ തെളിവ് ബുദ്ധിപരമായ തെളിവ് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇവിടെ അല്പം സൂചിപ്പിച്ചതാണ്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
5: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകളാണ് ഇന്നത്തെ സലഫി ദുറൂസിൽ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബൂബക്കർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്.
7: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠം പരിപാടിയിൽ ഉപജീവനം വിശാലമാകാൻ എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം അബ്ദുള്ള സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പരിപാടിയിലൂടെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിസഖ്, സമ്പത്ത്, ഉപജീവനം വിശാലമാകാൻ നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാർഗങ്ങളാണ് അതിനുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. 4 കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചു. 1 തൗബ, 2 തഖ്‌വ, 3 ശുക്ർ, 4 തവക്കുൽ. ഈ 4 കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപജീവനം വർദ്ധിക്കുമെന്നും വിശാലമാകുമെന്നുമൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 5-ാമത്തെ വിഷയം, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തആല യഖൂൽ, യബ്ന ആദം തഫറഗ് ലിഇബാദതി അംലഉ സദ്റക ഗനി വഅസുദ്ദ ഫഖറക വഇല്ല തഫ്അൽ മലഅതു യദൈക ശുഗ്ല വലം അസുദ്ദ ഫഖറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ആദമിൻ്റെ മകനെ, മനുഷ്യ, തഫറഗ് ലിഇബാദതി, നീ ഇബാദത്തിൽ മുഴുകണം, നന്മകളിൽ മുഴുകണം, ആരാധനാ കർമ്മങ്ങളിൽ മുഴുകണം. എങ്കിൽ അംല ഉസദറഖനിയ, നിന്റെ ഹൃദയത്തിൽ ഗിന, സമ്പത്തു നാം നിറക്കും. വഅസുദ്ദ ഫഖറകം, നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ നാം തടയും. വഇല്ലാ തഫ്അൽ മലഅതു യദൈക ശുഗ്ല വലം അസുദ്ദ ഫഖറക, അതല്ല എങ്കിൽ, നന്മകൾ അധികരിപ്പിച്ചില്ല എങ്കിൽ, ഇബാദത്തിൽ നീ മുഴുകിയില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ധാരാളം ശുഗ്ല ഏർപ്പാടുണ്ടാകും. പക്ഷേ വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഒരിക്കലും നീങ്ങിപ്പോവുകയുമില്ല. അപ്പൊ ദാരിദ്ര്യം നീങ്ങിപ്പോകാനും ഗൈന ധാരാളമായി ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും ഉപജീവനം വിശാലമാകാനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു എന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, തഫറഖ് ലി ഇബാദത്തി, ഇബാദത്തിൽ ഒഴിഞ്ഞിരിക്കുക, എപ്പോഴും മുഴുകിയിരിക്കുക. എന്താണ് ഇബാദത്ത്? എന്താണ് നന്മ? നന്മകൾ ധാരാളം ചെയ്താൽ ഉപജീവനം വിശാലമാക്കപ്പെടും. എന്താണ് ആ നന്മ? ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രിൽ അലൈഹിസ്സലാം ചോദിച്ചല്ലോ, മൽഹസാൻ, എന്താണ് നന്മ? അദ്ദേഹം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബ്ദുല്ലാഹ, അല്ലാഹുവിന് ആരാധന ചെയ്യലാണ് ഇഹ്സാൻ, നന്മ എന്നുള്ളത്. കഅന്നക തറാഹു, അവൻ നിന്നെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, നിശ്ചയമായും ആ റബ്ബ് നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പൊ റബ്ബിനെ കാണുന്നത് പോലെ, റബ്ബ് നമ്മുടെ മുന്നിലുള്ളതുപോലെ, റബ്ബിന്റെ സാന്നിധ്യമുള്ളതുപോലെ ഇബാദത്തുകൾ ആരാധനകൾ ചെയ്യലാണ് ഇഹ്സാൻ, നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ റബ്ബിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബ് നമ്മെ തിരിച്ച് കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഇബാദത്തുകൾ അനുഷ്ഠിക്കലാണ് നന്മ. ആ നന്മ അധികരിപ്പിച്ചാൽ ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കപ്പെടും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റജുലുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദ്, ഉഹദ് രണാകണത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ഒന്ന് ചോദിക്കുകയാണ്. ഒരല്പസമയം യുദ്ധത്തിന്റെ ഇടവേള കിട്ടിയപ്പോൾ, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ യുദ്ധത്തിൽ ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് മറുപടി കൊടുത്തു, ഖാല ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ്. ഫഅൽഖാ തമറാതിൻ കുന്ന ഫീ യദിഹി, ആ സമയത്ത് അദ്ദേഹം ആ യുദ്ധത്തിന്റെ ഇടവേളയിൽ ഒരല്പം കാരക്കയും വെള്ളവും, വെള്ളം കുടിച്ച് കാരക്ക ഭക്ഷിച്ച് കഴിച്ചുകൂട്ടുകയാണ്. ഒരല്പസമയം ഇടവേളയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കാരക്ക അദ്ദേഹം നിലത്തേക്കിട്ട്, ثم قاتل حتى قتل, അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം യുദ്ധം ചെയ്ത് അവിടെ ഷഹീദായി മരിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറുകളിൽ മുന്നേറുക. സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മുന്നിട്ട് വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നന്മകളിലേക്ക് മുന്നേറാൻ, നന്മകൾ ധാരാളമാക്കാൻ ഞാനാകണം ആ ഒരു നന്മ ആദ്യം ചെയ്യുന്നവൻ എന്ന ഒരു തീരുമാനം, എന്ന ഒരു ആഗ്രഹം ഓരോ നന്മ ചെയ്യുമ്പോഴും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ നന്മകളിൽ ഒന്നാമനാകാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നമുക്ക് വിശാലമാക്കി തരും. ഉപജീവനം വിശാലമാകാനുള്ള അഞ്ചാമത്തെ കാര്യമാണത്. ആറാമത്തെ വിഷയം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു, അൻഫിഖ് യബ്ന ആദം, ആദമിന്റെ പുത്ര മനുഷ്യ, നീ ചെലവഴിക്കുക, എങ്കിൽ നിനക്ക് വേണ്ടി ഞാനും ചെലവഴിക്കുന്നതാണ്. നീ ചെലവഴിക്കുക, നിനക്ക് വേണ്ടി ഞാനും ചെലവഴിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബ്ഇലെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ വഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, ആർ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊന്ന് ചെലവഴിച്ചാൽ അവനതിനു പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നും പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് വേണ്ടി ചെലവഴിക്കും എന്നു മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മലക്കുകളുടെ പ്രാർത്ഥനയും ആ മനുഷ്യനുണ്ടാകും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, എല്ലാ മനുഷ്യരുടെയും അടുക്കൽ, ഇല്ലാ മലക്കാനി യൻസിലാൻ, രണ്ടു മലക്കുകൾ ഇറക്കപ്പെടും. ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് പകരമായി നീ നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, എത്രയാണോ ചെലവഴിക്കാൻ കഴിയുക, അതിൻ്റെ ഇരട്ടിക്കരട്ടിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരും. മലക്കുകൾ അതിനുവേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, പകരമായി ആ മനുഷ്യന് നൽകണയെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൻ ദല്ലദീ യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന, ആരുണ്ട് അല്ലാഹുവിന് നല്ല കടം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരുണ്ട്, ദുആഇഫുഹു ലഹു ദുആഫൻ കസീറ, അവനതിനു പകരമായി ഇരട്ടിക്കരട്ടിക്ക് അല്ലാഹു നൽകും എന്നും പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമുക്കതിനു പകരം ലഭിക്കും, അല്ലാഹു നമുക്ക് ഉപജീവനം വിശാലമാക്കി തരും. 7-ാമത്തെ വിഷയം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സർറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും റബ്ബ് നൽകുന്ന റിസ്ഖ് വിശാലമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്ത് ധാരാളമാകാൻ, അഥവാ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാതെ, കടക്കണിയിൽ അകപ്പെടേണ്ടി വരാതെ, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കൾക്കും പ്രിയതമക്കും മാതാപിതാക്കൾക്കും ഭക്ഷണം നൽകാൻ കഴിയുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്രകാരം ഉപജീവനം വിശാലമാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാനുള്ള 7-ാമത്തെ കാരണമാണ്. 8-ാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, ഹൽ തുൻസറൂന, നിങ്ങൾ സഹായിക്കപ്പെടുന്നതും വതുർസഖൂന, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും, ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളിലെ ദുർബലരെ കൊണ്ടാണ്, അഥവാ ദുർബലരെ പരിഗണിക്കുക, ദരിദ്രരോട് നന്മ കാണിക്കുക, ആവശ്യക്കാരന് അവൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ എന്നെക്കൊണ്ടെന്ത് കഴിയും, ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും, അതൊരു വാക്കായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമുക്ക് സമയമായിരിക്കാം നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുക, എന്താണോ ദരിദ്രർക്ക് വേണ്ടി, ദുർബലർക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ചെലവഴിച്ചാൽ ആ മനുഷ്യനും റിസ്ക് നൽകപ്പെടും, അള്ളാഹുവിൽ നിന്ന് സഹായം നൽകപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എട്ടാമത്തെ കാര്യം. ഉപജീവനം വിശാലമാകാനുള്ള ഒൻപതാമത്തെ കാര്യം. അന്നി അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അഖവാനി അലാ ഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദാസമയവും കൂടുതൽ സമയവും കുറച്ച് മാത്രം സമ്പാദിക്കും, മറ്റൊരുപാട് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഇൽമ് പഠിക്കാൻ, മതവിജ്ഞാനം നുകരാൻ വേണ്ടിയും അദ്ദേഹം സമയം ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചിലപ്പോഴൊക്കെ ഈ ദീനെ വിജ്ഞാനം നേടുന്ന തൻ്റെ സഹോദരന് വേണ്ടിയും ചില ഘട്ടങ്ങളിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫശക്കൽ മുഹ്തരിഫു അഖാഹു ഇല നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനൊരിക്കൽ കൂടുതലായി സമ്പാദിക്കുന്ന സഹോദരൻ കുറച്ച് സമ്പാദിച്ച് ബാക്കിയുള്ള സമയം കൂടുതൽ മതവിജ്ഞാനം നടത്തുന്ന തൻ്റെ സഹോദരനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാല ലഅല്ലക തുർസഖു ബിഹി, നിന്റെ സഹോദരനെ കൊണ്ടാണ് മതവിജ്ഞാനം നേടുന്ന നിന്റെ സഹോദരന് വേണ്ടി നീ ചെലവഴിക്കുന്നത് കാരണത്താലാണ് ലഅല്ലക തുർസഖു ബിഹി, റബ്ബ് നിനക്ക് റിസ്ഖ് നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വിജ്ഞാനത്തിന് വേണ്ടി അല്ലേ? മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുനിൽ ഖാമിസ ഫതുഹലക്. ഒന്നുകിൽ നിങ്ങളൊരു ആലിമാവണം, അറിവുള്ളവനാകണം, ഔ മുതഅല്ലിമൻ അല്ലെങ്കിൽ അറിവ് പഠിക്കുന്ന ഒരു മുതഅല്ലിമാകണം, ഔ മുഹിബ്ബൻ അല്ലെങ്കിൽ അറിവിനെയും അറിവുള്ളവരെയും സ്നേഹിക്കുന്നവരാകണം, ഔ മുസ്തമിഅൻ അതല്ലെങ്കിൽ നിങ്ങളൊരു ശ്രോതാവാകണം, അറിവ് കേൾക്കുന്ന, എപ്പോഴും അറിവ് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു ശ്രോതാവാകണം. ഫലാ തകുനിൽ ഖാമിസ, അഞ്ചാമതൊരാൾ നിങ്ങളാകരുത്, ഫതുഹുലക് നിങ്ങൾ നശിച്ചു പോകും എന്ന് അബുദർദ റളിയല്ലാഹു അൻഹു. അത്രമാത്രം ഒന്നില്ലെങ്കിൽ അറിവുള്ളവരാവുക, അല്ലെങ്കിൽ അറിവ് നേടുന്നവരാവുക, അല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുന്നവരാവുക, അല്ലെങ്കിൽ അറിവിൻ്റെ ശ്രോതാക്കളാവുക. അറിവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിലാകണം നമ്മൾ എങ്കിൽ, ആ അറിവ് നേടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ, അറിവ് നേടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ വലിയ ഒരു അറിവിൻ്റെ മഹാസാഗരമാണ് നമ്മുടെ പീസ് റേഡിയോ എന്ന ഈ സംരംഭം. അപ്രകാരം അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ചെലവഴിക്കാൻ വിശ്വാസികളായ നാം ശ്രമിച്ചാൽ നമുക്കല്ലാഹു സുബ്ഹാനഹു വതആല ഉപജീവനം വിശാലമാക്കി തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പത്താമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടർച്ചയായി നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹജ്ജിന് ശേഷം, ഒരു ഹജ്ജിന് ശേഷം പറ്റുന്നവർ ഒരു ഉംറ കൂടി ചെയ്യുക. ഫഇന്നഹുമാ യൻഫയാനിൽ ഫഖ്റ വദ്ദുനൂബ്, അത് ദാരിദ്ര്യത്തെയും പാപത്തെയും കരിച്ചുകളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ, പാപം കരിഞ്ഞു പോകാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട പത്താമത്തെ കാര്യം, ഉപജീവനം വിശാലമാകാൻ കഴിവുള്ളവർ ഹജ്ജും ഹജ്ജിനോട് തുടർന്ന് ഒരു ഉംറയും ചെയ്താൽ ആ മനുഷ്യൻ ഇപ്രകാരം ഉപജീവനം വിശാലമാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽഅഫാഫ വൽഗിന, അല്ലാഹുവേ സന്മാർഗവും തഖ്വയും പരിശുദ്ധിയും അതോടൊപ്പം സമ്പത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം ഈ എണ്ണിപ്പറഞ്ഞ പത്തു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക? ഒന്ന് പാപമോചനം, രണ്ട് തഖ്‌വ, മൂന്ന് ശുക്ർ, നാല് തവക്കുൽ, അഞ്ച് നന്മകൾ അധികരിപ്പിക്കൽ, ആറ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൽ, ഏഴ് കുടുംബബന്ധം ചേർക്കൽ, എട്ട് ദരിദ്രരോടും ദുർബലരോടും നന്മ കാണിക്കൽ, ഒൻപത് മതവിജ്ഞാനം നേടുന്നവർക്ക് വേണ്ടി ചെലവഴിക്കൽ, പത്ത് ഹജ്ജും ഉംറയും തുടർന്ന് നിർവഹിക്കൽ. ഇക്കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ നമുക്കല്ലാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവനം വിശാലമാവും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ആ പ്രാർത്ഥനയും നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തഖ വൽഅഫാഫ വൽഗിന. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിതപാഠങ്ങൾ. ഇന്നത്തെ പ്രോഗ്രാമിൽ ഉപജീവനം വിശാലമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
10: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരി.

0: നമുക്കിനി മധുരം ഖുർആൻ എന്നുള്ളതിൽ സെഷനിലേക്കും പോയാലോ?
1: അതായിരിക്കും നല്ലത്. ആളുകൾ കാത്തിരിക്കുക. ഇന്നത്തെ ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് ആളുകൾ വാമാവാറുള്ളത്. ഇന്നത്തെ ഖുർആൻ്റെ പാരായണത്തിൽ പ്രസിദ്ധനായ ഖാരി ബന്ദർ ബലീലയാണ് ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ സൂറത്ത് അൽ ലൈൽ 92-ാമത്തെ അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ മുഴുവൻ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ മധുരം ഖുർആനിലുള്ളത്. നമുക്ക് ഏവർക്കും മനോഹരമായ ശബ്ദത്തിലേക്ക് പ്രവേശിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഹംദുലില്ലാ, മാഷാഅല്ലാ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇങ്ങനെ ബന്ദർബലിയിലയുടെ സ്ഥിരമായി കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പലപ്പോഴും അങ്ങനെ അധികം നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും, സാധ്യത കുറവായിരിക്കും. ഹാഫിലി, നിങ്ങൾ അവരുടെ ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഖുർആനിൻ്റെ പാരായണത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിങ്ങനെ ശ്രദ്ധിച്ചൊരു നമുക്കൊരു ഈണം കണ്ടെത്താൻ കഴിയും. ഈ സൂറത്തുൽ ലൈല് അദ്ദേഹത്തിന് മനോഹരമായ ഓത്തിങ്ങനെ കേട്ടപ്പോൾ അതിലൊരു ഭാഗം വല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. أعوذ بالله من الشيطان الرجيم فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى അതില് ആളിക്കത്തുന്ന നരകത്തെ നിങ്ങൾക്കിതാ ഞാൻ താക്കീത് നൽകുന്നു, മഹാദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കൂല. എത്ര ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകി, എത്ര ഇളവുകൾ നൽകി, എത്രക്ക് തൗബക്ക് എത്ര ചാൻസ് തന്നെ, എന്നിട്ട് പറഞ്ഞത് മഹാദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കൂല. അപ്പോൾ ആ നരകത്തിനെക്കുറിച്ചുള്ള താക്കീത് അടങ്ങുന്ന ആ ഭാഗം പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനം ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഖുർആനിൻ്റെ പാരായണത്തിനകത്ത് അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം, തജ്വീദ്, അതിൻ്റെ വിവിധങ്ങളായ തഫ്സീറുകളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ, മഹാനായ അമാനി മൗലവിയൊക്കെ അറബിയിലുള്ള 14 തഫ്സീറുകൾ ക്രോഡീകരിച്ചു കൊണ്ടാണ് ഒരു മലയാള തഫ്സീറിലേക്ക് മാറ്റം വരുത്തിയും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള QHL സംവിധാനങ്ങളൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കുക. പരമാവധി കുടുംബസമേതം അത്തരം ദീനിയായ മജ്ലിസുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പീസ് റേഡിയോയിൽ ഹൃദയവസന്തമുണ്ട്, ഹിഫ്ദുൽ ഖുർആനുണ്ട്, പീസ് ഖുർആൻ റേഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്, ജമീൽ ആപ്പിൽ വിവിധങ്ങളായ ഖുർആൻ പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ നേർപ്പദം വാരികയിൽ ഖുർആനിൻ്റെ അർത്ഥം പറയുന്ന തഫ്സീർ സഅദിയുടെ വിശദീകരണം ഉണ്ട്. എല്ലാ മേഖലയും ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്നിട്ടപ്പെട്ടിരിക്കണം. നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾക്ക് പോലും കിട്ടാത്ത സമ്പൂർണ്ണ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കാം.
1: ഈ ഖുർആൻ വെറുതെ ഒന്ന് അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കേൾക്കുന്നത് പുണ്യകരമാണെന്നുള്ളതിലപ്പുറം നമുക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമ
0: ആണെന്നുള്ളത്
1: ശരിക്കും.
2: പീസ് റേഡിയോയിൽ അടുത്തതായി മക്കയുടെ തീരത്ത് ഹജ്ജിൻ്റെ രൂപം എന്ന വിഷയത്തിൽ ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നമ്മോട് സംസാരിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഈ വിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേർന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ, വിശ്വാസിനികൾ ഹജ്ജിന് പുറപ്പെടാനൊരുങ്ങുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 7 ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി ദുൽഹജ്ജ് 8 പ്രവേശിക്കുന്നു. ദുൽഹജ്ജ് 8 മുതലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ മീനായിലേക്കാണ് ഹജ്ജിൻ്റെ തുടക്കവുമായി ആ കർമ്മത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. മീനായിൽ നിന്നാണ്, മീനായിലേക്കാണ് അവർ പുറപ്പെടുന്നത്. കഅബാലയത്തിൽ നിന്ന് 5 ദൂരെയുള്ള മീനായിലേക്ക് വാഹനത്തിലായും കാൽനടയായും ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി ഹജ്ജാജിമാർ പുറപ്പെടുകയാണ്. അവരവരുടെ വീടുകളിൽ നിന്ന് അഥവാ താമസയിടങ്ങളിൽ നിന്ന് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലാഹുവേ ഹജ്ജിന് വേണ്ടിയിതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ പ്രാർത്ഥനയുടെ, ഈ പ്രകീർത്തനത്തിൻ്റെ ശബ്ദമാണ് ഇനി മീനായിലും പരിസരങ്ങളിലും മുഴങ്ങിക്കേൾക്കുക. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വരുന്നു. നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല, നീയല്ലാതെ ഞങ്ങളുടെ രക്ഷകനില്ല. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പരമാധികാരവും നിന്റേത് മാത്രമാണ് തമ്പുരാനെ എന്ന ഈ മന്ത്രധ്വനി ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ടാണ് ഹാജിമാർ മീനായിലേക്ക് പുറപ്പെടുന്നത്. നാളെ രാവിലെ മീനായിലെത്തുന്നതോടുകൂടി നാളെ ഉച്ചവരെയുള്ള മീനായിലേക്കുള്ള പ്രവാഹം തുടരുന്നു. മീനായിലെത്തുന്നതോടുകൂടി അവർ മീനായിൽ താമസിക്കുകയാണ്. മീനായിലെ ലക്ഷക്കണക്കിന്

ഖൈഫ് എന്ന പള്ളിയിൽ അതിൻ്റെ പരിസരത്തുള്ള ആളുകൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ വിശാലമായി കിടക്കുന്ന മിനായിലെ ദൂരദിക്കുകളിലുള്ള തമ്പുകളിലെ ഹാജിമാർ അവരവരുടെ തമ്പുകളിലായിക്കൊണ്ടാണ് ജമാഅത്ത് നിർവഹിക്കുന്ന ളുഹർ നമസ്കാരം രണ്ടുറക്കായത്തും അതിനുശേഷം അസറിൻ്റെ സമയമായാൽ അസർ നമസ്കാരം രണ്ടുറക്കായത്തും മഗ്രിബിൻ്റെ സമയമായാൽ മഗ്രിബ് നമസ്കാരം മൂന്നിറക്കായത്തും ഇഷാഇൻ്റെ സമയമായാൽ ഇഷായി നമസ്കാരം രണ്ടുറക്കായത്തും ചുരുക്കിക്കൊണ്ട് അതതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നു. ഈ നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങളിൽ അവരവരുടെ ദിനചര്യകളും ഭക്ഷണപാനീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറഞ്ഞ സമയങ്ങളും ഒഴിവാക്കിയാൽ തൽബിയത്തുകളാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. രണ്ട് മീനായിലെ ആ രണ്ട് മലകൾക്കിടയിലെ ആ താഴ്വര ചരിത്രമുറങ്ങുന്ന താഴ്വരകളാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ, അവരുടെ കാലടിപ്പാടുകൾ എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ ചരിത്രഭൂമിയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ പ്രാർത്ഥനകളിലായി, അതുപോലെ പ്രകീർത്തനങ്ങളിലായി, തക്ബീറുകളിലും തഹ്ലീലുകളിലുമായി, അതിലേറെ വട്ടം തൽബിയത്തുകളിലായി മീനായിലെ എട്ടാം ദിവസം അവർ രാത്രി വരെ അവിടെ കഴിഞ്ഞുകൂടുന്നു. ഖുർആൻ പാരായണം, അതുപോലെ കൂടുതൽ ദീർഘമായ ദിക്റുകൾ, ദുആകൾ ഒക്കെ തന്നെ. അതിനുശേഷം എട്ടാം തീയതി അസ്തമിച്ച രാത്രി മീനായിൽ ഉറങ്ങണം. അൽ മബീത്തു ബി മുസ്ദലിഫ് ബി മിന, മിനായിൽ രാപ്പാർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചെങ്കിലും ആ രാത്രി സമയത്ത് അവിടെ കഴിച്ചു കൂട്ടുക, ഉറങ്ങുകയാണെങ്കിൽ ആ നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിൽ ഉറങ്ങിയിരുന്നു. മിനായിൽ ഉറങ്ങി നേരം പുലർന്നു കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട തഹജ്ജുദ് നമസ്കാരം, അതുപോലെ സുബഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്തായ രണ്ടുറക്കാഴ്ച, സുബഹിൻ്റെ മുമ്പുള്ള രണ്ടുറക്കാഴ്ച നമസ്കാരം, ഈ മീനായിലും അറഫായിലും മുസ്ദലിഫയിലും സുന്നത്ത് നമസ്കാരങ്ങൾ മറ്റു ഫറള് നമസ്കാരങ്ങളുടെ മുന്നിലും പിന്നിലും ഇല്ലെങ്കിലും സുബഹിക്ക് മുമ്പ് മാത്രമുള്ള ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. അതുപോലെ തഹജ്ജുദ് നമസ്കാരവും നിർവഹിച്ചിരുന്നു. കൂട്ടത്തിലൊരു കാര്യവും കൂടി പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഹാജിമാരെ, ഹാജിമാരല്ലാത്തവരെ, ഈ തഹജ്ജുദ് നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇന്ന നാസിഅത്തല്ലൈലി ഹിയ അശദ്ദുവത്തു അം വഖ്വ മുഖീല എന്ന് ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞ ജീവിതത്തിലൊരു ഉറപ്പും ഒരു ദൃഢതയും ഒരു വിശ്വാസ ഉറപ്പുമുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ആ വലിയ ആ ഒരു നമസ്കാരമുണ്ടല്ലോ. സുന്നത്തായണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തുള്ള നമസ്കാരം, അത് നമ്മളാരും മിനാ മുതൽ ഇനി ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുറക്കാലത്ത് സുബഹിയുടെ സുന്നത്തും കൂടി കഴിഞ്ഞാൽ പിന്നീട് സുബഹി നമസ്കരിക്കുന്നു. സുബഹി നമസ്കരിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഹാജിമാർക്ക് അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഹാജിമാർ മിനായില്ലെന്ന് പിറ്റേന്ന് അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ നിന്നു ഒരഞ്ചാറ് കിലോമീറ്റർ ദൂരെ കഅബയോട് കഅബയിൽ നിന്ന് അകലെയുള്ള ഭാഗത്തേക്ക് അറഫ മരുഭൂമിയിലേക്കാണ് ഹാജിമാർ പുറപ്പെടുക. ദുൽഹജ്ജ് 9. ഹജ്ജുമാരല്ലാത്ത ലോകത്തുള്ള വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നവരെല്ലാം അറഫ സുന്നത്ത് നോമ്പ്, അറഫ ദിവസത്തിലെ സുന്നത്ത് നോമ്പ് അവരവരുടെ നാട്ടിലെ അറഫാക്കനുസരിച്ച് നിർവഹിക്കുമ്പോൾ അറഫായിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാർ സുന്നത്ത് നോമ്പ് നോൽക്കുന്നില്ല, അവർ അറഫായിൽ ഒരുമിച്ച് കൂടുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള അറഫായിലെ സമയങ്ങൾ തൽബിയത്തും ദിക്റുകളും തസ്ബീഹുകളും മാത്രമായി അറഫായിലെത്തിയവർ അവിടെ കഴിഞ്ഞുകൂടുന്നു. അറഫായിലെത്തുന്നവർ ഉച്ചവരെ തൽബിയത്തുകളായി അറഫായിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറഫ മരുഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ ഉച്ചക്ക് ഉച്ച ളുഹർ നമസ്കാരത്തിൻ്റെ സമയത്ത് അറഫായിൽ വെച്ച് ളുഹറും അസറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഉം ഖസറുമാക്കി രണ്ടുറക്കാഴത്തും രണ്ടുറക്കാഴത്തും എന്നിങ്ങനെ ളുഹറും അസറും ഒരു ഇഖാമത്ത് ഇടവിട്ടുകൊണ്ട് നബി നിർവഹിച്ചു. ഒപ്പം തന്നെ നിർവഹിച്ചു മിനായിൽ ഓരോ നമസ്കാരങ്ങളും വെവ്വേറെ അതതിൻ്റെ സമയത്ത് ചുരുക്കി നമസ്കരിച്ചപ്പോൾ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറും അസറും ഒരേ സമയത്ത് തന്നെ, ളുഹറിൻ്റെ സമയത്ത് തന്നെ കൂട്ടി, രണ്ടിനെയും ഒപ്പം കൂട്ടി, ആദ്യം ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് രണ്ടുറക്കാലത്ത് ളുഹർ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇഖാമത്ത് കൊടുത്ത് വീണ്ടും രണ്ടുറക്കാലത്ത് അസർ നമസ്കരിക്കുന്നു. പിന്നീട് പ്രാർത്ഥനകളിലും തൽബിയത്തിലും മുഴകുകയാണ്.
ഈ നിലക്ക്

0: ളുഹറും അസറും നമസ്കരിച്ചതിന് ശേഷം അർഫായിലെ അതിർത്തിയിലുള്ള നമിറ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിൽ അന്ന് പ്രവാചകൻ ഒരു പ്രസംഗം നടത്തിയതുപോലെ ഈ ഗവൺമെൻറ് നിർണയിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ അർഫ പ്രസംഗം നടത്തുകയാണ് ലോകത്തോട് മുഴുവനും. സമാധാനത്തിൻ്റെ സന്ദേശം, ഭക്തിയുടെ സന്ദേശം, നാളെ പരലോക ജീവിതത്തെ ശുദ്ധമാക്കേണ്ടുന്ന ആവശ്യങ്ങൾ, ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന ആവശ്യങ്ങൾ മുഴുവൻ മനുഷ്യന്മാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വൃദ്ധന്മാർക്ക്, അന്യമതസ്ഥർക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് എല്ലാം നൽകേണ്ട നമ്മുടെ ബാധ്യതകളും കടപ്പാടുകളുമെല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു പ്രസംഗം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെ ഓരോ അറഫാ ദിവസവും ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ നിർവഹിക്കുന്നതാണ് ആ പ്രസംഗം. ആ പള്ളിയിൽ നമിറാ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങൾ കേൾക്കുമെങ്കിലും അറഫായിലെ വിശാലമായ മരുഭൂമിയിൽ തിങ്ങി നിറഞ്ഞ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഹാജിമാർക്കൊരു പക്ഷേ അറഫ നമിറ പള്ളിയിലെ നമസ്കാരത്തിൽ ആ ജമാഅത്തിലും ആ പ്രസംഗത്തിലും നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയില്ലെങ്കിലും ളുഹറും അസറും ഹാജിമാർ അവരവരുടെ പന്തലിൽ അല്ലെങ്കിൽ അവരവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നതുകൊണ്ട് തന്നെ ജമാഅത്തായി നമസ്കരിക്കുകയും എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകുകയുമാണ് വേണ്ടത്. അർഫായിലെ ളുഹറും അസറും കഴിഞ്ഞതിന് ശേഷം അർഫായിൽ മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രാർത്ഥനയിൽ മുഴുകുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഹജ്ജു അർഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അർഫയാണ് എന്ന് പറഞ്ഞാൽ മിനായും മുസ്ദലിഫയും ജംറകളിലെ കല്ലേറുമൊക്കെ ഹജ്ജിൻ്റെ ഭാഗം തന്നെയാണ്, നിർബന്ധമായ ഘടകങ്ങളാണ് തവാഫും സഴിയുമൊക്കെ. പക്ഷേ അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാണ് എന്ന് നബി പറഞ്ഞതിൻ്റെ അർത്ഥം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് അറഫ. അള്ളാഹു തആല അർഫ മരുഭൂമിയിൽ ഹജ്ജിൻ്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ വിളിച്ചു വരുത്തി അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ അർഫ ദിവസം ഉച്ചക്ക് ശേഷം മഗ്രിബിനിടയിലുള്ള ആ സമയത്തിനിടയിൽ വിശ്വാസികൾ കൈ ഉയർത്തി ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജിൽ കൂടി നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസികളെ, അറഫയിൽ നിന്ന് നിങ്ങൾ പശ്ചാത്തപിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങിയ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ എല്ലാം സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല, റബ്ബുൽ ആലമീനായ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും മലക്കുകളെ വിളിച്ചുകൊണ്ട്, മലക്കുകളെ നിങ്ങൾ നോക്കൂ, ഞാൻ വിശ്വാസികളെ എൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരായി ക്ഷണിക്കുകയും അവരെ ഈ അർഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവർ ആ വേഷത്തിൽ, വിനയത്തിൻ്റെ വേഷത്തിൽ, ഇഹ്റാമിൻ്റെ വേഷത്തിൽ കഴുകിക്കളഞ്ഞ മനസ്സോടുകൂടി അവർ എൻ്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അവരെത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു തആല മലക്കുകളോട് അഭിമാനപൂർവം പറയുമ്പോൾ മലക്കുകൾ പോലും വിശ്വാസികൾക്ക് വേണ്ടി അസൂയപ്പെടുന്ന ആ ഒരു നല്ല ദിവസങ്ങൾ ഒരിക്കലും വിശ്വാസികളെ നമ്മൾ പാഴാക്കരുത്. അർഫയിൽ നിന്ന് കിട്ടുന്ന കയ്യിലുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ ഭക്ഷണങ്ങൾ തിന്ന് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയവും നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുക. പലപ്പോഴും അർഫയിൽ കേൾക്കാറുള്ളത് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ദീർഘമായി പ്രസംഗിക്കുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ ഒന്നും അറിയാതെ ആമീൻ പറയുന്നു. അങ്ങനെ അർഫ വൈകുന്നേരം വരെ പ്രസംഗങ്ങളും ആമീൻ പറച്ചിലുകളും മറ്റുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വരാത്ത പലതരത്തിലുള്ള ദിക്റുകളിലും പലതരത്തിലുള്ള കർമ്മങ്ങളിലും അനാചാരങ്ങളിലും മുഴുകുന്നതും ഈ പാവപ്പെട്ട ഹാജിമാരെ അതിലേക്ക് തള്ളിവിടുന്നതുമായി കാണാറുണ്ട്. അതല്ല, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുക, ആവശ്യമായ ഉത്ബോധനങ്ങൾ കൊടുക്കാം, ആളുകൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞാൽ വിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിക്കാനാണ് വിടേണ്ടത്. ഉമ്മ ഉമ്മക്ക് വേണ്ടി, ഉപ്പ ഉപ്പയ്ക്ക് വേണ്ടി, മകൻ മകന് വേണ്ടി, ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവ് ഭർത്താവിന് വേണ്ടി, ഓരോരുത്തരുടെയും കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയേണ്ട പാപങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. മനുഷ്യനെ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ വിശുദ്ധനാക്കി അള്ളാഹു ശുദ്ധീകരിക്കുന്ന ദിവസമാണ് അൽ ഹജ്ജു അറഫ, അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാ മീനായേക്കാളും മുസ്ദലിഫയേക്കാളും മറ്റു ഹജ്ജിൻ്റെ മഷായിറുകളെക്കാളും ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും വിശുദ്ധമായ, നമ്മളും അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സമയത്ത് ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് ആ ഹംദും സലാത്തും ചൊല്ലി നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുക. ഒരിക്കലും മടുക്കരുത്. അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങൾ നിരാശരാവരുത്. നല്ല കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യങ്ങളും ആഖിറത്തിൻ്റെ കാര്യങ്ങളും നമ്മളെ നാട്ടിലെയും ഇവിടത്തെയും നമ്മുടെ സമുദായത്തിൻ്റെയും നാടിൻ്റെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ അതിഭീകരമായ ദുരന്തം, അതിൽ നിന്ന് മനുഷ്യന്മാർ അവരുടെ പേടി ഭയപ്പാടുകൾ മാറിക്കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മോട് വസിയത്ത് ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അള്ളാഹുവെ ഈ അറഫയിൽ വിശ്വാസികളായ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇനി സ്വർഗലോകത്തും ഞങ്ങളിനി ഒന്നിപ്പിക്കണമേ, ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ആദർശ ബന്ധുക്കളെയും നീ ഈ അർഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗലോകത്തും ഒരുമിച്ച് കൂട്ടണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, കൂടുതൽ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ട്, മനസ്സറിഞ്ഞ് തോപ ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന മാനസികമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അർഫയിലെ ഉച്ച മുതൽ മഗരിബ് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ നീക്കണം. വില പിടിച്ച ആ ഓരോ നിമിഷങ്ങളും ഒരിക്കലും പാഴാക്കി കളയാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു അറഫായി, അറഫയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഹാജിയായി മടങ്ങാൻ നമ്മുടെ എല്ലാ ഹാജിമാർക്കും എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും ഇതുപോലെ അറഫയിൽ ഇനിയും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിട്ടും പല കാരണത്താലും പോകാത്ത ഒരുപാട് വിശ്വാസികൾ അതിനുവേണ്ടി തേടിക്കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്. അവർക്കൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും അനുസരിച്ച് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വീകരിച്ചു കൂടായികയില്ല. നമുക്കൊക്കെ തന്നെ, അവർക്കൊക്കെ തന്നെ ഈ വിശുദ്ധ മരുഭൂമിയിലും ഈ വിശുദ്ധ കേന്ദ്രങ്ങളിലും വന്ന് കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, അർഫായിലെ ദിവസം വൈകുന്നേരം വരെ ഒരിക്കലും സമയങ്ങൾ പാഴാക്കാതെ പ്രാർത്ഥനകളിലും അദ്കാറുകളിലും ഒഴുകുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.
1: പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് ഹജ്ജിന്റെ രൂപം എന്ന വിഷയം അവതരിപ്പിച്ചത് ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ.

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് യുഗാന്തരങ്ങൾക്കപ്പുറത്തുനിന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന പുലരുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അനിർവചനീയമായ സാക്ഷ്യമായി അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഉത്തരം കൊടുക്കുകയാണ് തലമുറകൾ നെഞ്ചേറ്റിയ ആഹ്വാനം. നിരവധി തലമുറകൾ മറുപടി നൽകിയ വിളിയാളം. അവർ പുറപ്പെട്ടിരിക്കുന്നു അങ്ങ് മക്കാ മരുഭൂവിലേക്ക്. മഞ്ഞ് വീഴുന്ന നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ചുട്ടുപഴുത്ത മരുഭൂവിയിൽ നിന്നുള്ളവരുമുണ്ട്, നിലയ്ക്കാതെ മഴ പെയ്യുന്ന നാട്ടിൽ നിന്നുള്ളവരുമുണ്ട്, വിശപ്പും ദാഹവുമുള്ള നാട്ടിൽ നിന്നുള്ളവരും അക്കൂട്ടത്തിലുണ്ട്, സുഖലോലുപതയുടെ സമൂഹത്തിൽ നിന്നുള്ളവരും ആ തീർത്ഥാടക സംഘത്തിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. ഹജ്ജിന്റെ സാഫല്യം അതൊന്നു മാത്രം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം. പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: നമ്മുടെ ഒരു ആത്മസുഹൃത്ത് പങ്കുവച്ച ഒരു അനുഭവമാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ അദ്ദേഹം അവിടെ പിന്നെ ഒരു പിന്നെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു പ്രബോധകനായതുകൊണ്ട് ഒരു കുടുംബം അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ കുടുംബം കാണാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഭർത്താവിന് ഇപ്പം നേരത്തെ നമ്മൾ വിശദീകരിക്കപ്പെട്ടതുപോലെ
3: അതെ,
2: അതായത് പിന്നെ നമുക്ക് പിന്നെ ചിലപ്പോൾ അത് ചിരിയും, എന്നാൽ അത് കേട്ടാൽ അത് വളരെ ഗൗരവമായിട്ട് തോന്നും. അപ്പോൾ ഭാര്യയാണ് ഭർത്താവിനായിട്ട് വരുന്നത്. അപ്പോൾ ഭർത്താവിന് മാറണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട്, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ദായി പറയണത് മൂപ്പരുടെ പ്രശ്നം എന്താണെന്ന്, അദ്ദേഹം കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ധാരാളം വെള്ളം അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ആകാംക്ഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തൊരു സംഗതി, ഇദ്ദേഹത്തിന് 22 കപ്പ് വെള്ളം തലയിലൊഴിക്കണം, അപ്പോഴാണ് ഇയാൾക്ക് എന്താവുള്ളൂ, കുളിച്ചു എന്ന് അയാൾക്ക് ഉറപ്പാവുള്ളൂ. അപ്പോൾ ഇതിനിടക്ക് ഈ 22 കപ്പിൽ നിന്ന് എണ്ണം തെറ്റുകയോ
3: മറക്കുകയോ
2: എന്ത് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും,
3: ആദ്യം മുതൽ
2: വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു ഒരു ഒരു ഒരു ഒരു സങ്കടമായിട്ടാണ് അവർ വന്ന് അവതരിപ്പിച്ചത്,
3: ആ കുടുംബം.
2: അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നുള്ള എനിക്ക്
3: തീർച്ചയായും.
2: അതെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത് പിന്നെ ചില ആളുകൾ ഇപ്പം നേരത്തെ ഇപ്പോൾ അരിസ്മലിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ടോ, ഇത് ഒതു എടുത്തിട്ട് പൂതി മാറാത്ത മനുഷ്യന്മാർ. നമ്മൾ ചിലപ്പോൾ ഒന്നാമത്തെ റക്കാത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളെ ഹൗലും കരയിലുണ്ടാവും, നമ്മൾ സലാം കൂട്ടിയാലും അയാളെ ഹൗലും കരയിലുണ്ടാവും, അയാളുടെ ഒതു എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്, ഇതൊരു രോഗമാണ്. അപ്പോൾ ആ രോഗത്തിനനുസരിച്ച് ചികിത്സ നമ്മളെന്തിടണം, തേടണം എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ഒരു അനുഭവത്തിൽ സൂചിപ്പിക്കാനുള്ളത്?
3: തീർച്ചയായും. ഇത് ഹസൻ അൻസാരി ഒരു ഒറ്റയും തെറ്റയുമായി കിടക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. മതപരമായ വിഷയങ്ങളിലും ഈ തരത്തിലുള്ള ഒരു സംശയം അധികരിക്കുമ്പോഴാണ് ഈ ഒരു വസ്വാസം വരുന്നത്. വസ്വാസാകട്ടെ പൈശാചികമാണ് താനും. മിനിഷേരിയിൽ വസ്വാസിൽ ഹന്നാസ് എന്ന സൂറത്തു നാസിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പല നിലക്കും വരും. ചിലപ്പോൾ ഭൗതിക ജീവിതത്തിൽ ചില ആളുകൾ വല്ലാതെ ഇത് അലട്ടും. ചിലർക്ക് മതപരമായ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുന്നിടത്ത് ഒരു 8-10 തവണയെങ്കിലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുന്ന ഒരവസ്ഥ, എന്നാലേ അവർക്കതൊരു ശരിയാവുള്ളൂ. ഇനി നമസ്കാരത്തിലേക്ക് കൈ കെട്ടിയാൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുറാൻ ഓതുമ്പോൾ, ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ കുറച്ച് ഉച്ചത്തിൽ കടിച്ചു പിടിച്ച് ഓതുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് പലരെയും. അത്തരത്തിൽ ഓതുണ്ടാക്കുന്ന വിഷയത്തിൽ ഒരു പുലരിവട്ടത്തിൽ ബഹുമാനരായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ഈ ഒരു മനോരോഗമാ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വസ്വാസ് എന്നൊരു രോഗമാണ്, അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്നൊരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പുലരിവട്ടം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധാരാളം അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞതുപോലെ ഒതുണ്ടാക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിൽ വസ്വാസുള്ള ആളുകൾ.
2: ഇത് മാത്രമല്ല, നമ്മളെ വീടകങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ഒരു ഗ്ലാസ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ പല ആളുകളും രസകരമായിട്ട് അനുഭവം പറയുന്നത്, അവള് കുടിച്ച, അതായത് ഭർത്താവാണ് പറയുന്നത്, അവള് കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയായാലും നമുക്ക് കുടിക്കാം. കാരണം വെച്ചാൽ 1, 2, 3 തവണ കഴുകിയിട്ടാണ് അവളെന്ത് ചെയ്യുക, അതിൽ ചായ കുടിക്കുക.
3: ഈ വൃത്തി കൂടുമ്പോഴാണ് ചിലർക്ക് ഈ ഒരു വസ്വാസം.
2: ഈ പച്ചക്കറിയൊക്കെ സ്ക്രബ്ബർ ഇട്ടിട്ട് കഴുകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ.
3: ഇപ്പൊ ഒരു സഹോദരൻ, അദ്ദേഹം ശരിക്കും ഇത് മാറുന്ന ഒന്നാണ് കേട്ടോ, അതിലേക്കുള്ളൊരു വിളിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാറുന്ന സംഗതിയാണ്, അത് പുറത്തേക്കൊന്നും പോകണ്ട. അപ്പൊ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ വസ്വാസുള്ള ആൾക്ക് എല്ലാ മേഖലകളിലും വസ്വാസം ഉണ്ടാവില്ല. അവരിപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, കുളിയുമായി ബന്ധപ്പെട്ട് മൂപ്പർക്ക് അതിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ മൂപ്പർക്ക് നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒതുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒന്നും വസ്വാസം ഉണ്ടാവില്ല. ഏതെങ്കിലും ചില സ്പെസിഫിക്കായ കാര്യങ്ങളിൽ അങ്ങനെയൊരു സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്, നമ്മൾ ഈ രാത്രി ദിക്കറുകൾ, നമ്മൾ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എത്ര ചൊല്ലിയാലും തീരൂല. എനിക്ക് ഓർമ്മയുണ്ട്
2: കള്ളൻ കപ്പലിൽ തന്നെ
3: എന്ന് പറഞ്ഞ പോലെ. അപ്പോ സൂറത്തുൻ നാസ്, ഫലക്ക്, ഇഖ്ലാസ് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കും, അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത് ചൊല്ലിയിട്ടില്ല മറന്നു. അപ്പൊ അതൊരു രോഗം ശരിക്കും. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പതില്ല. ഞാനിത് വ്യക്തിപരമായ അനുഭവം പറയാൻ കാരണം അത് മാറുന്ന ഒന്നാണ്. നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞതിന്റെ ആവശ്യമില്ല. മറന്നെങ്കിലും പടച്ചോൻ അറിയാതെ സംഭവിച്ച തെറ്റുകൾ, മറന്ന് സംഭവിച്ച തെറ്റുകൾ അള്ളാഹു പുറത്തു വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഹാരിസ് മൗലവി ആ ഒരു പുലരിവട്ടത്തിൽ പറഞ്ഞല്ലോ, പണ്ഡിതന്മാര് അത്തരത്തിൽ സംശയമുള്ള ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ സംശയം മാറ്റിവെക്കുക, നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ അളവുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഒരുപാട് ആളുകൾ. ഇപ്പൊ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ പറ്റി എന്താണ് പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിലാണ്. അപ്പോൾ കുറച്ച് ലോങ് ആയ ഒരു പീടിക റൂമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ കാഷ്യർ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങേയറ്റത്ത് ഈ ഷോക്കേസിൻ്റെ ചില്ല് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ, ഒരു സെയിൽസ്മാൻ നീക്കിയാൽ ഇയാളുടെ മേശപ്പുറത്തുള്ള ചായ പിന്നെ ഇയാൾ കുടിക്കൂല. ആ അറ്റത്തുള്ള ചില്ല് നീക്കിയാലും അതിന്മേൽ നിന്ന് യഥാർത്ഥത്തിൽ വല്ല പൊടിപടലങ്ങൾ ചായയിലേക്ക് വന്നിട്ടുണ്ടാവോ എന്ന പേടിയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരുപാട് മാറി. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. ഇന്ന് ഒരുപാട് അദ്ദേഹം മാറി. എന്നാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള വസ്വാസം ഇന്നില്ല. പക്ഷെ എന്നാലും മനുഷ്യൻ എന്നുള്ള ഒരു മേഖലയിൽ ഒരു പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിലുള്ള സംശയങ്ങൾ, വസ്വാസുകൾ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാത്തതുകൊണ്ടായിരിക്കാം,
2: തീർച്ചയായും.
3: പൊതുവെ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്കത് കൂടും, അപ്പൊ അതിന് മെഡിസിൻ വേണ്ടി വരും. ചിലർക്കത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വയം നിയന്ത്രിച്ച് അത് മാറ്റണം എന്നുള്ള ഒരു ആത്മാ മെഡിസിൻ, അത് അവര് എന്താണ് സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ദീനീയപരമായി പാഴുതുമില്ല, ഐമിനെ ഷൈത്താനുർ റജീം എന്ന പ്രാർത്ഥനകളും മറ്റുമൊക്കെയും ഒന്നാണ് പതിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതിൽ എന്താണ് ഒരു പ്രയാസം അനുഭവിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ ഒരു അനുഭവം, അല്ലാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സംശയത്തിൽ നിന്ന്, അമിതമായ ഒരു വൃത്തി കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അല്ലാഹു വേഗത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്തിൽ നമുക്ക് ദുആ ചെയ്യാം.
4: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്ന പദ്ധതിയുമായി സംയോജിപ്പിച്ച് കേരളത്തിൽ നടപ്പാക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുരുതരമായ രോഗങ്ങൾക്കോ ശസ്ത്രക്രിയകൾക്കോ സാമ്പത്തിക തടസ്സമില്ലാതെ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഓരോ വർഷവും ഒരു കുടുംബത്തിന് പരമാവധി 5 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ചികിത്സാ സഹായമായി ലഭിക്കും. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും പദ്ധതിയിൽ അംഗമായിട്ടുള്ള പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം? മുൻഗണനാ വിഭാഗക്കാർ, റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മഞ്ഞ പിങ്ക് കാർഡുകൾ, ഈ ആനുകൂല്യം നേരിട്ട് ലഭ്യമാണ്. കാരുണ്യ ബെനിഫിഷ്യറി ഗൈഡ്ലൈൻ പ്രകാരമുള്ളവർ നേരത്തെ കേരള സർക്കാരിൻ്റെ കാരുണ്യ ലോട്ടറി സ്പെഷ്യൽ ലിസ്റ്റിൽ, ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നവർക്കും ഇതിൽ തുടരാം. മറ്റ് ഗുണഭോക്താക്കൾ, RSBY ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയുള്ള മറ്റു കുടുംബങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ, റേഷൻ കാർഡ്, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കാൻ ഇതാവശ്യമാണ്. ആധാർ കാർഡ്, ഓരോ അംഗത്തിൻ്റെയും ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ്, മുൻഗണനാ വിഭാഗത്തിലല്ലാത്തവർക്ക് അർഹത തെളിയിക്കാൻ ഇത് അത്യാവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ. ഫോൺ നമ്പർ, OTP വെരിഫിക്കേഷനായി. അപേക്ഷാ നടപടികൾ, അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് റേഷൻ കാർഡും ആധാർ കാർഡും നൽകിയാൽ നിങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അർഹരാണെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ നൽകി കാർഡ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റെടുക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ക്യാഷ്ലെസ് സൗകര്യം. ആശുപത്രിയിൽ ഈ കാർഡ് ഹാജരാക്കിയാൽ കയ്യിൽ നിന്നും പണം നൽകാതെ തന്നെ ചികിത്സ തേടാം. കുടുംബം ഒരൊറ്റ യൂണിറ്റ്. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടി ആകെ 5 ലക്ഷം രൂപയാണ് ഒരു വർഷം ലഭിക്കുന്നത്. അല്ലാതെ ഓരോ അംഗത്തിനും 5 ലക്ഷം വീതമല്ല. കിടത്തി ചികിത്സ, പ്രധാനമായും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കുന്ന രോഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പഴയ രോഗങ്ങൾ, കാർഡെടുക്കുന്നതിന് മുമ്പ് തന്നെയുള്ള അസുഖങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ ചികിത്സാ പരിരക്ഷ ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശോധന, കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോകുന്ന ആശുപത്രിയിൽ KASP സൗകര്യം ലഭ്യമാണോ എന്ന് കിയോസ് കൗണ്ടറിൽ ചോദിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.

0: ഇനി ഹിഫ്ദുൽ ഖുർആൻ അധ്യായം ഖാഫ് സൂക്തം 15.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിലെ 15-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപാഠമാക്കുന്നത്. 12-ാം വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം.

0: أفعينا أفعينا أفعينا أفعينا.
1: ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അ ഫ അഫ യ ആണ്, ഈന രണ്ട് യ ഉണ്ട്, ഒന്ന് മദ്ദിൻ്റെ യ ആണ്. അഫ അയീന അഫ അയീന.

والأفعينا بالخلق الأول أفع

ഫിർഔനു വഇഖ്വാനു ലൂത് വഅസ്ഹാബുൽ ഐകതി വഖൗമു തുബ്ബ കുല്ലു കല്ലബ റുസുല ഫഹഖ വഈദ്.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ തുടർ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുന്നു.

0: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അതിൽ ഇനിയും നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ദിക്റുല്ലാഹി തആല ബഅദസ്സലാ. നമസ്കാരത്തിന് ശേഷം നാം സാധാരണയായി ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് പതിവാക്കുന്നതിലൂടെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നതാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ദരിദ്രരായ ആളുകൾ വന്നിട്ട് പരാതി പറയുന്നുണ്ട്. ദഹബ അഹ്ലു ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാത്ത്. റസൂലെ, പണമുള്ള ആളുകളൊക്കെ പണം കൊണ്ട് കൂലി വാങ്ങുകയാണ്. ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ അവർ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ പണമുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് അവർ ഹജ്ജിന് പോകുന്നു. ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. ആ കാലത്തും ഹജ്ജിന് മുമ്പർക്കൊക്കെ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത്, സഹാബത്ത് പറയുകയാണ് പ്രവാചകരെ, അവർ സമ്പത്ത് കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പരിഹാരമായി പ്രവാചകൻ പറഞ്ഞു, അല ഉഹദ്ദിസുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഇൻ അഹദ്തും അദറക്തും മിൻ സബക്കും, അത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ഹജ്ജിന് പോകുന്നവരുടെ, ഈ ദാനധർമ്മം ചെയ്യുന്നവരുടെ ഒക്കെ കൂലി നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ മൂന്ന് ദിക്റുകൾ 33 തവണ ചൊല്ലണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരിത് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പണക്കാരും ഇത് മനസ്സിലാക്കി, അവരും ഈ ഒരു ദിക്റുകളൊക്കെ ചൊല്ലുകയും അവിടുന്ന് ഇവർ ദരിദ്രരെക്കാൾ മുൻകടക്കുകയും ചെയ്തപ്പോൾ സഹാബികൾ പ്രവാചകരോട് വീണ്ടും വന്ന് പരാതി പറയുകയാണ്, അല്ലാഹു റസൂലെ, അവർ ഞങ്ങളെക്കാൾ മുൻകടന്നിട്ടുണ്ട്. ഇത് കേട്ട പ്രവാചകൻ, ദാലിക ഫള്ളുല്ലാഹി യുതീഹി മയ്യേഷാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കതവൻ കൊടുക്കുന്നതാണ് എന്ന ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓതിയെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ റമദാനിലെ ഉംറക്ക് ഹജ്ജിൻ്റെ കൂലി ഉണ്ടെന്ന പ്രവാചകൻ പറഞ്ഞു, ഉംറത്തുൻ ഫി റമദാൻ തഖുലു ഹജ്ജ ഔ ഹജ്ജത്തുൻ മഅയി. റമദാനിൽ ഉംറ ചെയ്താൽ ഹജ്ജിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് ആറാമത്തെ മാർഗം. റമദാനിൽ നാം ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. സഹോദരങ്ങളെ, അവസാനത്തേത് തഹ്ജീസുൽ ഹാജ്ജ ഔ തഖ്ലീഫുഹു ഫി അഹ്ലിഹി. ഹജ്ജിന് പോകാൻ ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോയ ഒരാൾ അയാൾ തിരിച്ചെന്ന് വരുന്നതുവരെ അയാളുടെ കുടുംബത്തെ പോറ്റുകയോ നമ്മൾ ചെയ്താൽ അതിന് ആ സഹായിച്ച വ്യക്തിക്ക് ഹജ്ജിൻ്റെ കൂലി ലഭിക്കുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജഹസ ഗാസിയ, ഏതെങ്കിലും ഒരു യോദ്ധാവിനെ ഒരാൾ സാമ്പത്തികമായും മറ്റും തയ്യാറാക്കിയാൽ, സഹായിച്ചാൽ, ഔ ജഹസ ഹാജൻ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ, ഔ ഖല്ലഫഹു ഫി അഹ്ലിഹി, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവൻ്റെ കുടുംബത്തിന് മറ്റാരെങ്കിലും സഹായം നൽകി സാമ്പത്തികമായിക്കൊണ്ട് അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഔ ഫത്തറ സ്വായിമ, അല്ലെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ല ഉജൂറഹും മിൻ ഗൈരി അയ്യൻ ഖുസ്സ മിൻ ഉജൂരിഹിം ശൈആ. ഈ ഹജ്ജ് ചെയ്തവന് ലഭിക്കുന്ന കൂലി, അതുപോലെ ഈ നോമ്പുകാരൻ നോമ്പ് നോറ്റതിൻ്റെ കൂലി, ഈ ജിഹാദിന് പോയവനുള്ള കൂലി, അവർക്കൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ ഈ സഹായിച്ച വ്യക്തികൾക്ക് ലഭിക്കും. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിച്ചവന് നോമ്പുകാരൻ്റെ അതേ കൂലി ലഭിക്കും. ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാളെ സഹായിച്ചാൽ ആ ഹജ്ജ് ചെയ്ത വ്യക്തിയുടെ അതേ കൂലി ഈ സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും. ജിഹാദിന് വേണ്ടി ഒരാളെ സഹായിച്ചാൽ ജിഹാദിൻ്റെ കൂലി സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഔദാര്യവാനാണ്. നമുക്ക് എത്രയും തരാൻ അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. സൂറത്ത് നിസാഇൻ്റെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യളീമു മിസ്ഖാല ദറ. അള്ളാഹു ഒരു അണു അളവ് പോലും മനീതി കാണിക്കുകയില്ല. വ ഇൻ തകു ഹസനതൻ യുളാഇഫാ, ഏതൊരു നന്മ ആര് ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവൻ ഇരട്ടിയായി കൊണ്ട് നൽകുമെന്നുള്ളതാണ്. വയുഇത്തിമില്ലദുൻഹു അജ്റൻ അലീമ, അതിനെ മഹത്തായൊരു പ്രതിഫലം വേറെയും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. വെറുതെ അങ്ങോട്ട് കൈയും വീശി പറഞ്ഞേക്കല്ല, അതിന് ചെയ്തതിനുള്ള പ്രതിഫലമുണ്ട്, അതുപോലെ ബോണസായിക്കൊണ്ട് അതിനേക്കാൾ മികച്ച പ്രതിഫലങ്ങൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ധാരാളമായി നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഉലുഹിയത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യണമെന്ന്. അത് ആ ഒരു സമയത്തൊന്നും തട്ടിക്കൂട്ടുന്നതിന് പകരം നേരത്തെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഷെയർ കൂടാനും, ഇനി മാടല്ല ആടാണ് എങ്കിൽ ഷെയറില്ലാതെയും അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതൻ, ഒരാൾ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കെ, സാമ്പത്തികമായിക്കൊണ്ട് അയാൾക്ക് നല്ല സമ്പത്ത് അയാളെ കയ്യിലുണ്ട്, ഫലം യുലഹി, അങ്ങനെ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ ബലിയെറുക്കുന്നില്ല എങ്കിൽ, ഫല യഖറബൻ മുസല്ലാന, അവൻ പെരുന്നാൾ നമസ്കാരത്തിന് വരേണ്ടതില്ല, അവൻ അതിനുള്ള യോഗ്യതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബലിയെറുക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ടായിട്ട് ഒരു മാടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങാൻ, ഒരു മാടിനെ അറുക്കുന്നതിൽ ഷെയർ കൂടാൻ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, അവനതിനെ വാങ്ങി അറുക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും പെരുന്നാൾ നമസ്കാരത്തിന് പോലും വരണ്ട, അവനൊന്നും പെരുന്നാളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർ, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വസ്ത്രമില്ലാത്ത ആളുകൾ കടം വാങ്ങിയിട്ടെങ്കിലും ഈദ് മുസല്ലയിലേക്ക് വരണമെന്ന് അലാൻ റസൂൽ പറയുമ്പോൾ, ആർത്തവകാരികളടക്കം ഈദ് മുസല്ലയിലേക്ക്, ഈദിൻ്റെ കൂട്ടായ്മയിലേക്ക്, മുസ്ലിം കൂട്ടായ്മകളിലേക്ക് പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ, ഉലുഹിയത്തിന് പങ്കു ചേരാത്തവൻ, സമ്പത്തുണ്ടായിട്ടും അതിന് ചേരാത്തവൻ, അത് ചെയ്യാത്ത ആളുകൾ ഈദ് മുസല്ലയിലേക്ക് പ്രവേശിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പ്രിയമുള്ളവർ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇതൊക്കെ ഒരാൾക്ക് തെക്കുവയുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണ്. ബലിയെറുക്കുക എന്നുള്ളതൊക്കെ ഒരു തെക്കുവയുടെ അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് ബലിയെറുക്കൽ. നാം ബലിയെറുക്കുന്നതോടെ തെക്കുവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ, ഈ പറഞ്ഞ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനാവുന്ന ആ കാര്യങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും, അതുപോലെ തന്നെ ഉലഹിയത്തിൻ്റെ ഭാഗമായി അതുവഴി തെക്കുവ നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഈയൊരു ദുൽഹിജ്ജ മാസത്തിൽ നമ്മോട് പങ്കുവെക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി ഇന്ന് നാം കേട്ട് കഴിഞ്ഞു. അവതരണം അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ, ഏറെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം. അവതരിപ്പിക്കുകയാണ് സലാം വീട്ടി.
1: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ള കഥ കേട്ടല്ലോ. ഇന്ന് നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര കഥ പറഞ്ഞാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നബിയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജ്റ പോയത് അല്ലേ, അതിൽ സംശയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ കഥ ഓർമ്മയുണ്ടോ? ആ, അതറിയാത്ത കുട്ടികൾക്ക് ആ കഥയുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. കേട്ടാലോ, മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചു. ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെയായപ്പോ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകി. അന്ന് യസ്രിബ് എന്നറിയപ്പെട്ട മദീനയിലേക്കാണ് അവർ അങ്ങനെ ഹിജ്റ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. അന്നേരം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ പോയത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അള്ളാഹു അവരെ സഹായിച്ചു. മദീനയിലേക്ക് നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും വേറൊരു വഴിയാണ് തെരഞ്ഞെടുത്തു പോകുന്നത്. മൂന്ന് പകലും രാത്രിയും അവർ ഒരു ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. ആ ഗുഹയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? അതെ, ആ ഗുഹയുടെ പേര് ഗാർ സൗർ ഗുഹ എന്നാണ് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ച കഥയുണ്ട്. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രക്ഷപ്പെട്ട വിവരം അപ്പോഴേക്കും ഖുറൈശികൾ അറിഞ്ഞു. അപ്പം മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എവിടെയുള്ളത്? ഈ സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകനെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനവും പ്രഖ്യാപിച്ചു. നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും സംഘമായി പുറപ്പെട്ടു. പിടിച്ച ആളുകൾക്ക് എത്ര ഒട്ടകാന്നോ, നൂറൊട്ടകാണ് സമ്മാനമായി കൊടുക്കുന്നത്. നൂറൊട്ടകം ചില്ലറ കാര്യമാണോ? അത്ര വലിയ സമ്പത്താണ്. ശത്രുക്കൾ സൗർ ഗുഹയ്ക്ക് സമീപമെത്തിങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അവിടെ സമീപത്തെത്തി. അവിടെ നിന്നിങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ ഗുഹയിലിരുന്ന് ശത്രുക്കൾ നേരിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടി വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, അവർ നമ്മെ ഇപ്പൊ കാണും, കണ്ടാ പിന്നെ നമ്മുടെ കഥ എന്താവും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അബൂബക്കർ, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. എത്ര വലിയ സന്ദേശമാണല്ലേ! നബിയുടെ വാക്കുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വലിയ ആശ്വാസം നൽകി. ശത്രുക്കൾക്ക് ഗുഹയിലിരിക്കുന്ന അവരെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. ഈ സംഭവം നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ അബൂബക്കറിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ്, സഹചാരി എന്ന രൂപത്തിലാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും, നബിയും അബൂബക്കറും, ആ ഗുഹയിലായിരുന്ന സന്ദർഭം അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഈ കഥ കേട്ടല്ലോ. ഇത് സൗർ ഗുഹയുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചപ്പോ ഒരു വലിയ സന്ദേശം, ഇന്നല്ലാഹു മഅനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ച കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ച കഥയാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്കെന്താ പഠിക്കാനുള്ളത്? കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കേൾക്കാം അല്ലേ. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതു.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമ കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവചരിത്രം, സാഹോദര്യം അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിന്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവയ്ക്കുന്നു മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ. കാതോർക്കുക, ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം മക്കയുടെ തീരത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ ശ്രദ്ധേയമായ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, അതിലടങ്ങിയ ഗംഭീരമായ ഒരു ആശയമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂർ 35 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. അന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അധ്യായത്തിനു പോലും ഈ പേര് നൽകപ്പെടാനുള്ള കാരണം ഈ ആയത്താണ്. എന്താണ് ഈ മൂന്ന് വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ചെറിയ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാണ്, അതിൽ ഒരു വിളക്കുമുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്ക് ഒരു സ്ഫടിക പാത്രത്തിലാണ് ഉള്ളത്, അതല്ലെങ്കിൽ ഒരു സ്ഫടികത്തിൻ്റെ ഒരു ആവരണത്തിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ആ വിളക്കുള്ളത്. ഇനി ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത എന്താണ്? അസുജാജത്തു കഅന്നഹ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. അതിൻ്റെ പ്രത്യേകത, അതല്ലെങ്കിൽ ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത, അത് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാകുന്നു. ആ സ്ഫടികം തന്നെ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്. മാത്രമല്ല, ഈ സ്ഫടികത്തിനുള്ളിലുള്ള മിസ്ബാഹ് വിളക്ക്, അത് കത്തിക്കപ്പെടുന്നത് കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത അനുഗ്രഹീത വൃക്ഷമായ ഒലീവ് വൃക്ഷത്തിൻ്റെ എണ്ണ കൊണ്ടാണ് അത് കത്തിക്കപ്പെടുന്നത്. ഈ എണ്ണയുടെ പ്രത്യേകതയോ, യക്കാദു സൈതുഹ യുദീഉ വലൗലം തംസസ് ഹുനാർ, തീ തൊട്ടിട്ടില്ലെങ്കിൽ പോലും അത് സ്വയം പ്രകാശിക്കുന്ന എണ്ണയാണ്. നൂറു നഅല നൂർ, ഇങ്ങനെ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു വിളക്കുമാടം, അതിലൊരു വിളക്കുണ്ട്, ആ വിളക്കൊരു സ്ഫടികത്തിലാണ്, ആ സ്ഫടികം തന്നെ നല്ല തിളങ്ങുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്നതാണ്. അതേപോലെ തന്നെ ആ വിളക്ക് കത്തിക്കപ്പെടുന്ന ഇന്ധനം, അത് ഏറ്റവും പരിശുദ്ധമായ സദാസമയവും വെയിലുകൊള്ളുന്ന ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള ഏറ്റവും തിളക്കമുള്ള എണ്ണ കൊണ്ടാണ് കത്തിക്കപ്പെടുന്നത്. നൂറു നഅല നൂർ, ഇങ്ങനെ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വഴി നടത്തുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു മനുഷ്യർക്ക് നല്ല നല്ല ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാകുന്നു. ഇങ്ങനെ അല്ലാഹുവിൻ്റെ പ്രകാശത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആ പ്രകാശമുള്ളത് എവിടെയാണ്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹ ബിൽഗുദുവി വൽ ആസാൽ. അത് ചില ഭവനങ്ങളിലാണുള്ളത്, അഥവാ മസ്ജിദുകളിലാണ് ആ പ്രകാശമുള്ളത്. അത്തരം മസ്ജിദുകൾ ഉയർത്തപ്പെടാനും അവിടെ അല്ലാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാനും അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള മസ്ജിദുകളിലാണ് ആ പ്രകാശമുള്ളത്, അല്ലാഹുവിൻ്റെ മാർഗദർശനമാകുന്ന പ്രകാശമുള്ളത്. അതേപോലെ തന്നെ ആ മാർഗദർശനം പിൻപറ്റിയിട്ടുള്ള ആളുകളും അവിടെയുള്ളത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, അവിടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ തസ്ബീഹ് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. ഇനി അവരുടെ പ്രത്യേകത എന്താണ്? رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة. കച്ചവടമോ മറ്റു ക്രയവിക്രയങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നോ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് നൽകുന്നതിൽ നിന്നോ തടയാത്ത ഒരു വിഭാഗം ആളുകളാണ് അവിടെയുള്ളത്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മാറി മറഞ്ഞു പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട്, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് വിശദീകരിച്ചിട്ടുള്ള മനോഹരമായ ആ ഒരു വിശദീകരണം ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഹിദായത്താകുന്ന പ്രകാശവും ആ ഹിദായത്ത് മാനവ സമൂഹത്തിന് നൽകുന്ന ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവൻ്റെ നാമം സ്മരിക്കപ്പെടുവാനും അവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രകാശത്തെ അതിനെ പ്രശോഭിപ്പിക്കുവാനും വേണ്ടി അള്ളാഹു അനുവാദം നൽകുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള മസ്ജിദുകളിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണ് ആ പ്രകാശമുള്ളത്. ആ ഭവനങ്ങളിലുള്ള പ്രകാശങ്ങളിലൊന്ന് ആരാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, മരണാനന്തര ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട്, കണ്ണുകളും ഹൃദയങ്ങളും മാറി മറഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ആരാധനയിൽ മുഴുകിയ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ സ്മരിക്കുവാനും അവന് തസ്ബീഹുകൾ നടത്തുവാനും വേണ്ടി ഒരുമിച്ചു കൂടിയിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളാണ് അവിടെയുള്ളത്. യഥാർത്ഥത്തിൽ അത് തന്നെയാകുന്നു അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളായി അറിയപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മാർഗദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ വഴി സ്വീകരിച്ച പ്രകാശത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ. അവർക്ക് ബിസിനസ്സുകളുണ്ട്, അവർക്ക് കച്ചവടമുണ്ട്, മറ്റു ഭൗതികമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നില്ല എന്നു മനസ്സിലാക്കുക. അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്നതിൽ നിന്ന് അത് അവരെ തടയുന്നില്ല. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ നിന്ന് അതൊന്നും അവരെ തടയുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൊണ്ട് അവർ പാരത്രിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദുനിയാവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് ഇല്ല എന്നല്ല, അവർക്ക് കച്ചവടമുണ്ട്, അവർക്ക് ബിസിനസ്സുകളുണ്ട്, മറ്റു ക്രയവിക്രയങ്ങളെല്ലാം അവർക്കുണ്ട്. എന്നാലും മരണാനന്തര ജീവിതത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ മതത്തെ ഒഴിവാക്കിക്കൊണ്ടോ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടോ അവർ ജീവിക്കുകയില്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കും. അത്തരം ബാധ്യതകൾ നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അവരാകുന്നു പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് പറയാൻ സാധിക്കുന്ന ആളുകൾ. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ചവരാണവർ. ഇത്രയും മനോഹരമായ ഒരു ഉപമയിലൂടെ അള്ളാഹു വിശദീകരിച്ചു തന്ന ആ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബി അജ്മഈൻ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശബീലുദ്ദുമൂഇ ശബീലുമ്മുരിയ ജനദ ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനും ഒക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ഛവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ അവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കുതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞുപ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം. അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
3: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
4: മെസ്സേജ്. നല്ലൊരു മെസ്സേജ്.
3: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞ് വളർന്ന് വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
4: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
3: കളിയെന്നാണ് അവരുടെ ചിന്ത.
4: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡി ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
3: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ അധികമൊന്നും അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാം നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന അങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
4: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്താണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയണില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
3: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്ക് ചുറ്റും നമ്മളെ പോലെ പുറകെ ഓടിക്കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്. നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഒന്ന് ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. അങ്ങോട്ടും മതി മറന്നിച്ചിരിക്കും അവര് ആ സന്തോഷ ചെറിയ കുട്ടികളെ, എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ പുറകെ ഓടി.
4: പിന്നെ മാത്രല്ല അത് എപ്പോഴും അവര് പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഉപ്പ നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളിച്ചതുപോലെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
3: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്.
4: അതെ,
3: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
4: തീർച്ചയായും
3: ചിലപ്പോ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യ നിധികളാണ്.
4: അതെ,
3: അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
4: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ
5: ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
3: അതും
5: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കുകയാണ്, ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
3: റീൽസുകളുടെയും
5: ഒക്കെ ലോകം
3: അവർ,
5: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സൊക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
3: ചില പാട്ടുകൾ,
5: അതെ,
3: അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതുന്നത് എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്, ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല, തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല. ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂണും ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
5: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച്, അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല, അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലുമൊക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്ന് വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല, കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നീട് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടിപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏത് നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
3: കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം,
5: അതെ,
3: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളതും അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു, നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടിയും ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ട് അടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു, ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു, വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ട്, എന്താ ഉമ്മിപ്പിയും ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ, കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്, എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
5: അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്കായി പ്രസംഗങ്ങൾക്കായി, പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്, ഉമ്മ മൊബൈല്, ഉപ്പി മൊബൈല്, താത്തി മൊബൈല്. അപ്പൊ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും മൊബൈലിന്റെ പിന്നാലെ തന്നെ പോവാണ്.
3: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും, അപ്പൊ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ കാരണം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാള് ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പല സൗകര്യങ്ങളും ഉണ്ട്
5: താനും,
3: കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ, കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്,
5: തീർച്ചയായിട്ടും.
3: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കള്, ഇതെങ്ങോട്ട് കൊടുക്കും, ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള, എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയോ എത്തിയിട്ടുണ്ടാകാം,
5: തീർച്ചയായും
3: ശരീരമാണ് ഇവിടെ മാത്രം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശ്വാസി സഹസ്രങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം വിതറിയ വിഖ്യാത ഗ്രന്ഥം റിയാദുസ് സ്വാലിഹീനെ അവലംബിച്ചുകൊണ്ട് വിഷയാധിഷ്ഠിതമായുള്ള ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. സഹനത്തിൻ്റെ ഇനങ്ങൾ ഈ വിഷയമാണ് റിയാദു സ്വാലിഹിനെ അവലംബിച്ചുകൊണ്ട് ഇന്ന് മുജീബ് റഹ്മാൻ സ്വലാഹി നമുക്കായി വിവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബാബു സബ്ർ. قال الله تعالى يا ايها الذين امنوا اصبروا وصابروا ورابطوا. ക്ഷമയെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. മൂന്നാമത്തെ അധ്യായമാണ് റിയാദുസ് സ്വാലിഹീനിൽ നിന്ന് നാം പഠന വിധേയമാക്കുന്നത്. ക്ഷമയെ സംബന്ധിച്ചുള്ള ഈ അധ്യായത്തിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അനിവാര്യത, ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ധാരാളം ഹദീസുകൾ ഇമാം നബവി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതുപോലെ, അസ്സബ്റു ഫിൽ ഖുർആനി ഫീ നഹ്വി 90 മൗളിഅൻ, 90-ലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 16 തരത്തിലായി 90 സ്ഥലങ്ങളിൽ ക്ഷമയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയും വിവരിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ക്ഷമ പാലിക്കണമെന്ന കൽപ്പന, മറ്റു ചില സ്ഥലങ്ങളിൽ അതിൻ്റെ വിപരീതം, ക്ഷമയുടെ വിപരീതം ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന പരാമർശം. ഫലാ തുവല്ലുൽ അദ്ബാർ, പിന്തിരിഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാൽ, പിന്തിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് ക്ഷമ ഉപേക്ഷിക്കലാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യരുത്, ക്ഷമകേട് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്, അഥവാ ക്ഷമ വേണം എന്നർത്ഥം. ആ രീതിയിൽ ഉള്ള പരാമർശങ്ങളടക്കം 16 തരത്തിലായി അതിൻ്റെ ഇനങ്ങളും പരാമർശിച്ചുകൊണ്ട് 90-ലധികം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സൽസ്വഭാവവും ക്ഷമയാണ്. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ, പല നിർവചനങ്ങളും ക്ഷമക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ നിർവചനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കുറെ ഒരേ ആശയം തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല നൽകിയിട്ടുള്ള ഒരു നിർവചനം, ഹബ്സുൻ നഫ്സ് അനിൽ ജസഅ വത്തസഹുദ് വഹബ്സുൽ ലിസാനി അനിൽ ശക്വ വഹബ്സുൽ ജവാരിഹ് അനിൽ തശ്വീശ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ക്ഷമക്ക് നൽകിയിട്ടുള്ള നിർവചനം. അതൃപ്തിയും അക്ഷമയും പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തൽ, ആവലാതിയും വേവലാതിയും പറയുന്നതിൽ നിന്ന് നാവിനെയും നിയന്ത്രിച്ചു നിർത്തൽ, കാര്യങ്ങൾ അലങ്കോലമാക്കുന്നതിൽ നിന്ന് അവയവങ്ങളെയും നിയന്ത്രിച്ചു നിർത്തൽ, അതിനാണ് ക്ഷമ എന്ന് പറയുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ക്ഷമയുടെ ഇനങ്ങൾ, ക്ഷമക്ക് പ്രധാനമായും 3 ഇനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, താഅത്തുല്ലാഹ്, രണ്ട് അസ്സബ്റു അൻ മഹാരിമില്ലാ, അതേപോലെ അല്ലിം അസ്സബ്റു അലാ ഇംതിഹാനില്ലാ, ഇങ്ങനെ മൂന്ന് തരമായി ക്ഷമയെ വേർതിരും പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കൽ, അഥവാ പല ഇബാദത്തുകളും നിർവഹിക്കുമ്പോൾ അതിൽ ശാരീരികമായും ചിലപ്പോൾ സാമ്പത്തികമായൊക്കെയുള്ള പ്രയാസങ്ങൾ നേരിട്ടേക്കാം. ആ പ്രയാസങ്ങളെല്ലാം സഹിച്ചും അതിൽ തൃപ്തരായും ആ ഇബാദത്തുകൾ നിർവഹിക്കുക, അതാണ് അനുസരണയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ വരുന്ന ക്ഷമ. നല്ല ചൂടുള്ള കാലത്ത് നോമനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായും ക്ഷീണവും ദാഹവുമൊക്കെ ഉണ്ടാകും, അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ആ ആരാധന നിർവഹിക്കൽ അത് ഇബാദത്തിൽ അനുസരണയിൽ കാണിക്കേണ്ടുന്ന വരെ അനുസരണയിലുണ്ടാകുന്ന ഇബാദത്തിൽ ഉണ്ടാകുന്ന ക്ഷമയാണ്. അതാണതിൽ ഒന്ന്. രണ്ടാമത്തേത് അസ്സബ്റു അൻ മഹാരിമില്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തൽ. ഈ നഫ്സുന്നമ്മാറ, മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് പാപ പ്രേരിതമാണ്. കളവ് പറയാനും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി കളവ് പറയാനും വഞ്ചന ഇടപാടുകളിൽ വഞ്ചന കാണിക്കുവാനും ബാത്തിൽ നിരർത്ഥകരമായ അല്ലെങ്കിൽ നിഷിദ്ധമായ വിധം ധനം സമ്പാദിക്കുവാനും എന്നു തുടങ്ങിയ പാപങ്ങൾ ചെയ്യാൻ പലപ്പോഴും മനസ്സ് നമ്മെ പ്രേരിപ്പിക്കും. അത്തരം പ്രേരണകൾക്ക് വശംവദനാകാതെ മനസ്സിനെ നിയന്ത്രിച്ച് സംരക്ഷിച്ച് നിർത്തുക, ഇതാണ് ക്ഷമയുടെ രണ്ടാമത്തെ ഇനം. മൂന്നാമത്തേതിൻ്റെ ഇനം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും നമ്മെ പരീക്ഷിക്കും. നമ്മളവൻ ഇഖ്തിബാർ, ഇംതിഹാൻ, പരീക്ഷണത്തിനവൻ വിധേയനാക്കും. അത്തരം ഘട്ടങ്ങളിലും ക്ഷമ കൈവിടിയാതെ ആത്മനിയന്ത്രണം പാലിക്കൽ, അത് ക്ഷമയുടെ മൂന്നാമത്തെ ഇനമാണ്. ഈ ക്ഷമയുടെ മൂന്ന് ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല പറഞ്ഞതുപോലെ അത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നാം പാലിക്കേണ്ടുന്ന ക്ഷമയാണ്. അതാണ് ഇതര രണ്ട് ക്ഷമയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മർത്തബയിലുള്ളത്, രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് മനസ്സിനെ അഴിച്ചുവിടാതെ അവിടെ ആത്മനിയന്ത്രണം പാലിക്കുകയും മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുന്ന ആ ക്ഷമയാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായത്, രണ്ടാമത്തെ ദർജയിൽ നിൽക്കുന്നത്. അവസാനത്തേതാണ് ഇംതിഹാൻ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുക എന്ന് പറയുന്നത് ക്ഷമയുടെ ദർജകളിൽ അവസാനത്തേതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ സഹോദരങ്ങൾ കിണറ്റിലെറിഞ്ഞ സമയത്ത് അദ്ദേഹം അവലംബിച്ചിട്ടുള്ള ആ സ്വബ്ര്, ആ സ്വബ്രിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇമ്രഅത്തുൽ അസീസ്. യൂസുഫ് അലൈഹിസ്സലാമിനെ വേണ്ടാ വൃത്തിക്ക് ക്ഷണിച്ചപ്പോൾ അതിലകപ്പെടാതെ പരിപൂർണമായും ഇഫ്ഫത്ത്, ചാരിത്രം കാത്തുസൂക്ഷിച്ചതും ആ തിന്മയിലേക്ക് വഴുതിപ്പോകാതെ അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലറയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടകന്ന ആ ക്ഷമയാണ് അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞപ്പോൾ അദ്ദേഹം സഹിച്ച ക്ഷമയേക്കാൾ ശ്രേഷ്ഠമായി ഷെയ്ഖ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള വ്യാഖ്യാനിക്കും. അത് തിന്മയിൽ നിന്നുള്ള വിട്ടുനിൽക്കലാണല്ലോ, അതിനാണ് രണ്ടാമത്തെ പദവിയുള്ളത് എന്നാണ് അദ്ദേഹം ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നു. ക്ഷമയുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ മുസീബത്തുകൾ ബാധിക്കുമ്പോൾ മനുഷ്യരുടെ അവസ്ഥകൾ, അത്തരം മുസീബത്തുകൾ ബാധിക്കുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയെ നാലായി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് തസഹുദ്, അഥവാ അതിൽ അതൃപ്തി കാണിക്കുക, ദേഷ്യപ്പെടുക, അള്ളാഹുവിൻ്റെ വിധിയിൽ ദേഷ്യപ്പെടുക എന്നതാണ് ഒരു ഹാൽ, അതൊരിക്കലും പാടില്ല. രണ്ടാമത്തേത് സൊബ്റാൻ, മുസീബത്ത് ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമ അവലംബിക്കുന്നു, അത് നിർബന്ധമാണ്. വൽഹാലത്തു വൽഹാലു സാലിസ, മൂന്ന്, ഒരു വിപത്തുണ്ടാകുമ്പോൾ അതിൽ തൃപ്തരാകുന്ന ആളുകളുണ്ട്, അതിൽ റിള പ്രകടിപ്പിക്കുന്ന, തൃപ്തി പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. നാലാമത്തെ ഇനം മുസീബത്തുണ്ടായതിനാൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന ആളുകളുമുണ്ട്. അപ്പം ഇങ്ങനെ നാല് അവസ്ഥകളാണ്. അതിലാദ്യം പറഞ്ഞത് ഹറാമാണ്, തസഹുദ് ഒരിക്കലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിനെ കൽബ്, മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത്, അതിൽ ദേഷ്യപ്പെടുന്നത്, ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അത് നിഷിദ്ധമാണ്, ഹറാമാണ്. കൽബ് കൊണ്ടുള്ള തസഹുദ്, അതൃപ്തി എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിചാരം അവൻ്റെ മനസ്സിൽ ഉണ്ടാകുക എന്നതാണ്. അള്ളാഹു എന്താണ് എന്നോട് ദുൽമ ചെയ്യുന്നത് എന്ന ചിന്ത. നാവുകൊണ്ടുള്ള തസഹുദ് എന്ന് പറയുന്നത് നാശത്തിന് വേണ്ടി, എന്തൊരു നാശമാണിത് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവനകളും വാക്കുകളുമാണ്. അതുപോലെ കാലത്തെ കുറ്റം പറയുക, ഇതൊക്കെ നാവുകൊണ്ടുള്ള തസഹുദിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും വിപത്തുകളുണ്ടായാൽ വസ്ത്രങ്ങൾ വലിച്ചു കീറുക, സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുക, അതുപോലെ സ്വന്തം മുഖത്തടിക്കുക പോലെയുള്ള കാര്യങ്ങൾ ജവാരിഹയിലൂടെ, ജവാരിഹ കൊണ്ട് ഈ തസഹുദ് അഥവാ അതൃപ്തിയും അവൻ്റെ ദേഷ്യവും പ്രകടിപ്പിക്കലാണ്. ഇതും ഒരിക്കലും, ഇതിൻ്റെ ഈ തരത്തിൽപ്പെട്ട ഒരു വിധത്തിലുള്ള തസഹുത്തും പാടില്ല, അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി ഹറാമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഇനങ്ങൾ. ക്ഷമയുമായി ബന്ധപ്പെട്ട പലതും നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
6: സഹനത്തിന്റെ ഇനങ്ങൾ എന്ന വിഷയമായിരുന്നു ഇന്ന് റിയാദുസ്സ്വാലിഹീനെ അവലംബിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ സ്വലാഹി നമുക്കായി വിവരിച്ചത്.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. അവർ ഒരു ഭവനം പണിത് ലോകസൃഷ്ടാവിന് സമർപ്പിച്ചു. ആ സമർപ്പണത്തിനാഥൻ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. പിന്നീടങ്ങോട്ട് ജനസാഗരം യുഗങ്ങളോളം ഒഴുകി വരികയായിരുന്നു. ആ മരുഭൂമി മലർവാടിയായി, തിരക്കേറിയ നഗരമായി. ലക്ഷോപലക്ഷം ജനങ്ങൾ എന്നുമെന്നും അവിടെ സംഗമിക്കുകയായി. ഒരിക്കൽ എത്തിയവർ വീണ്ടും വീണ്ടും അവിടെ എത്താൻ കൊതിക്കുന്നു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി മക്ക മദീന നഗരങ്ങളിലേക്ക് ഹാജിമാരുടെ പ്രവാഹം തുടരുകയായി. ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങളിലായി ഹാജിമാർ എത്തിത്തുടങ്ങി. വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടാകാമെങ്കിലും സമത്വവും സാഹോദര്യവും അടുത്തറിയുന്ന ഹൃദയസ്പൃക്കായ അതുല്യ സംഗമമാണ് വിശുദ്ധ ഹജ്ജ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്. أعوذ بالله من الشيطان الرجيم

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാം ആയിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: ഈ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഭക്ഷ്യ വിഷബാധ, മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ. പ്രധാനമായും വയറ്റിലുള്ള അസ്വസ്ഥതകളാണ്. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി, ഇവയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളിൽ ഈകോളൈ, ഷിഗല്ല, സാൽമോണല്ല വൈറസിൻ്റെ ഇതിൽ നോവോ വൈറസുകൾ, ഫംഗസുകളാണെങ്കിൽ വിഷക്കൂണുകൾ, അങ്ങനെ പല രോഗാണുക്കളും ഈ ഒരു ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിക്കൊണ്ട് വരാം. സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ചില ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കും. കഴിച്ച് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ഇത്തരം ടോക്സിനുകൾ ഭക്ഷണം ചൂടാക്കിയത് കൊണ്ട് ചിലപ്പോൾ നശിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചില രോഗാണുക്കൾ ഇപ്പോൾ ഷിഗല്ല പോലെയുള്ളതൊക്കെ കുടലിൽ പ്രവേശിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കലർന്ന ചില മെർക്കുറി, ലെഡ്, കീടനാശിനികൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. വയറിളക്ക രോഗങ്ങളായിട്ടുള്ള കോളറ, ടൈഫോയിഡ്, അതുപോലെ ചില വൈറസുകൾ മൂലമുള്ള മഞ്ഞപ്പിത്തം, അമീബ മൂലമുള്ള വയറുകടി, വിരബാധ, ഇവയൊക്കെ ഈ ഭക്ഷ്യവിഷബാധയിൽപ്പെട്ട അസുഖങ്ങളാണ്. നമ്മളിതിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 4 C-ആയിക്കൊണ്ടാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ഒരു ക്ലീൻ, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ, കുക്ക്, ചിൽ, ഈ 4 കാര്യങ്ങളാണ്. അതിൽ ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാണ് പ്രധാനമായിക്കൊണ്ടും വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം ഇവിടെ വളരെ പ്രാധാന്യമാണ്. കൈ കഴുകൽ, അതുപോലെ കൈയിൻ്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പാകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും പുകവലിക്കാതിരിക്കുക, അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, ചുമ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ടും വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ കയ്യിൽ വ്രണങ്ങളുണ്ടെങ്കിൽ നന്നായി ബാൻഡേജ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിക്കൊണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് തന്നെ കൈ സോപ്പിട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശേഷം മൂക്ക് പിഴിയുക, തലമുടി തടവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിരലോ മറ്റോ കൈയ്യടയൊക്കെ ചെയ്താൽ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുന്നതിലോ അതിൻ്റെ വിളമ്പുന്നതിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വേവിക്കലാണ്. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. അപ്പോൾ അത് ശരിയായ താപനില എത്തുന്നത് വരെ വേവിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പം ഇറച്ചി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അരച്ച സോസേജുകളൊക്കെ, ബർഗറുകൾ ഇവയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് പാകമായിട്ടുണ്ടോ, പാകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണം, ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം ബീഫ്, ആട് പോലെയുള്ളതൊക്കെ, അതേപോലെ വലിയ കഷ്ണ മീൻ, ഇതൊക്കെ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിലെങ്കിലും ചൂടിൽ തിളപ്പിച്ച് വേവിക്കേണ്ടതുണ്ട്. കോഴിയിറച്ചിയാണെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഊഷ്മാവ് ആണ് അതിന് സുരക്ഷിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിളമ്പുന്നതിന് മുമ്പ് പിന്നെ ഭക്ഷണം ചൂടുള്ളതാണോ എന്ന് പരിശോധിക്കുക.
2: മഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി നമ്മുടെ ശ്രോതാക്കളുടെ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേൾക്കുന്ന ഈ ഒരു ശബ്ദപ്രവാഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലോട്ടാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ ഫസീല മുണ്ടക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ഒരു അനുഭവമാണ് എഴുതി വച്ചിട്ടുള്ളത്. ആ അനുഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനുഭവം ഇതാണ്: ഇന്നലെ എനിക്ക് അനുഭവമുണ്ടായത്, ഞാനൊരു പ്രാർത്ഥനാ വസീയത്ത് പീസ് റേഡിയോയിൽ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഫസീല മുണ്ടക്കൽ അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് ഇവിടെ വായിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പം നമുക്കറിയാം, പീസ് റേഡിയോ, പിന്നെ മോർണിംഗ് ലൈവ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഷനുകളാകട്ടെ, ഒരുപാട് ഫീഡ്ബാക്കുകളിൽ പല തരത്തിലുള്ള ആളുകൾ ദ്വാവസീയത്തുമായിട്ട് വരുന്നത് നിത്യകാഴ്ചയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. അത്തരത്തിൽ അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പം അത് ഫസീലാമുണ്ടക്കൽ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കൊക്കെ നേർക്കുനേരെ പീസ് റേഡിയോ ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിന്നെ സെഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം നമ്മളെല്ലാവരും നൂറുകണക്കിന് ആളുകൾ കൂടെയുണ്ട്. ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ മുന്നറിവുകൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പിന്നെ ആശയങ്ങൾ, നമ്മളതൊന്നും പങ്കുവെക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു വലിയ ഒരു വിപ്ലവമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ആളുകൾക്ക് സമാനമായ ആശയങ്ങളുണ്ടാകും അല്ലേ. അത് കമൻറ്റുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടാൽ അത് എത്രമാത്രം അല്ലേ ശ്രോതാക്കൾക്കോ നമുക്ക് ഏത് തരത്തിലാണ് മറ്റുള്ളവർക്ക് അത് ഉപകരിക്കുക എന്നറിയില്ല. അപ്പം എന്തായിരുന്നാലും കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കമൻറ്റിൽ വരണം. ഓരോ പരിപാടികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങളുമൊക്കെ ഷെയർ ചെയ്യപ്പെടണം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിൽ പല ആളുകൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം എന്നതുകൂടി ഈ ഒരു സ്ലോട്ടുമായി നിങ്ങളുടെ കൂടെ പങ്കുവെക്കുകയാണ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ബുർഖ മൂടുപടം ധരിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ്.
2: സ്ത്രീകളുടെ വസ്ത്രം, ഖിമാറ്, ഹിജാബ്, നിഖാബ് എന്നീ മൂന്ന് രൂപത്തിലാണ് അറിയപ്പെടുക. ഖിമാർ എന്ന് പറയുമ്പോൾ മാറും തലയും മറക്കുന്ന വസ്ത്രമാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ശരീരം മൂടുന്ന വസ്ത്രമാണ്. നിഖാബ് എന്ന് പറയുമ്പോൾ മുഖം മറക്കുന്ന വസ്ത്രമാണ്. ഇത് നിഖാബ് നിർബന്ധമാണോ എന്നാണല്ലോ ചോദ്യം. ഇവിടെ ഒരു കാര്യം വാജിബാണോ അല്ലയോ എന്ന് അറിയുന്നതിലപ്പുറം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മുൻഗാമികൾ അവ ഉപയോഗിച്ചിരുന്നുവോ ധരിച്ചിരുന്നുവോ, സഹാബിമാർ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾ ശരീരം പരിപൂർണമായി മറച്ചിരുന്നു, അവർ മുഖം മറച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നിഖാബ് എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റുമൊക്കെ റിപ്പോർട്ടിൽ ഒരു കണ്ണ് മാത്രം കാണുന്ന രൂപത്തിൽ ശരീരം മൊത്തത്തിൽ മറക്കുന്ന വസ്ത്രം, അതാണ് നിഖാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ കുഴപ്പങ്ങളിൽ നിന്നും അവർക്ക് സുരക്ഷിതത്വം നൽകുന്നതും സ്ത്രീകളെ കുഴപ്പത്തിൽ നിന്നും രക്ഷിക്കുന്നതും സുരക്ഷ നൽകുന്നതും അഭിമാനം നൽകുന്നതുമൊക്കെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ഇത്തരം വസ്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള വസ്ത്രം അണിയുകയാണ് ഒരു വിശ്വാസിനി ചെയ്യേണ്ടത്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത് മുഖം മറക്കൽ നിർബന്ധമാണോ അതല്ല ശക്തമായ സുന്നത്താണോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരാരും തന്നെ ഇത് ധരിക്കൽ തെറ്റാണ് എന്നോ അല്ലെങ്കിൽ മുൻഗാമികൾ ചെയ്യാത്ത ഒരു പുത്തൻ ആചാരമാണ് എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരമാവധി അവ ധരിക്കുവാനും അണിയുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്.
1: സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഖുർആൻ ഓതുന്നതിന് പുറമെ യാസീനും നിത്യമായി കാണാതെ ഓതുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അമാനി തഫ്സീറിൽ യാസീൻ ഖുർആനിൻ്റെ ഹൃദയമാണെന്നും കാണുന്നു. അപ്പോൾ സൂറത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. എന്നാൽ തഫ്സീർ ഇബ്നു പേജ് 761 അഞ്ചാം വരിയിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത. അത് ഓതുന്നവർക്ക് പ്രയാസകരമായ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന്. അറബി വരികൾ മാത്രമല്ല അതിനു താഴെ മയ്യത്തിൻ്റെ അടുക്കൽ വച്ച് അത് ചൊല്ലുന്നത് കൊണ്ട് റഹ്മത്തും ബർഹത്തും ഇറങ്ങുമെന്നും എത്രയും റൂഹ് വേഗം പുറത്തു കടക്കാനും എളുപ്പമുണ്ടെന്നും കാണുന്നു. എന്നാൽ അലി ജാബേൽ ഇതിനെല്ലാം വിരുദ്ധമായാണ് പറഞ്ഞത്. വിശദീകരിക്കാമോ എന്നാണ്.
3: സൂറത്ത് യാസീൻ ഖുർആനിൻ്റെ ഹൃദയം, അതുപോലെ തന്നെ മരണാസന്നമായ ആളുകളുടെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതിക്കൊടുക്കുക പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ ദുർബലമായി കൊണ്ടുവന്ന റിപ്പോർട്ടുകളാണ്. ചില പണ്ഡിതന്മാരത് ഹസനാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ ദുർബലമാണ് എന്ന് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫ് നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്.
3: അത്തരം സാഹചര്യങ്ങളിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനുള്ളത് കൂട്ടത്തിൽ മതപരമായി കൊണ്ട് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമായി കൊണ്ട് നിൽക്കുക എന്നത് തന്നെയാണ്. ഇമാമിന് പുറമെ ഒരു പുരുഷൻ മാത്രമാണുള്ളത് എങ്കിൽ അയാൾ ഇമാമിൻ്റെ വലതുഭാഗത്തായി നിൽക്കുക. പിന്നീട് സ്ത്രീകളാണ് ഉള്ളത്.

0: എങ്കിൽ ആ വലതുഭാഗത്തു നിൽക്കുന്നയാളുടെ നേരെ പിറകിൽ ആണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. ഒരിക്കലും തന്നെ സ്ത്രീയും പുരുഷനും ഒരു സൊഫിലൊന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും മുതിർന്ന പുരുഷന്മാരും ഒന്നിച്ചു നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്ന് പുരുഷന്മാരാണുള്ളത്, അതുപോലെ തന്നെ ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളോ ആണുള്ളത് എങ്കിൽ ഇമാമിൻ്റെ തൊട്ടുപുറകിലായിക്കൊണ്ട് സാധാരണ പോലെ പുരുഷന്മാർ സൊഫിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതിനുശേഷം അതിൻ്റെയും പിറകിലെ സൊഫിലായിക്കൊണ്ട് സ്ത്രീകൾ നിൽക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി കുട്ടികളുണ്ടെങ്കിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൊഫിനിടയിലായിക്കൊണ്ട് അവർ സൊഫ് നിൽക്കുകയാണെങ്കിൽ അതാണ് അതിലെ ഏറ്റവും ഖൈറായ രൂപം. ഈ ഘട്ടത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്തായിക്കൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ജോലി ചെയ്യുമ്പോൾ ക്ലീൻ ഷേവ്, താടി വടിക്കൽ നിർബന്ധമാണ്. ഈ ജോലി ഹലാലാകുമോ? താടി വയ്ക്കാനാണ് എനിക്കിഷ്ടം, പക്ഷേ ഗവൺമെൻറ് അനുവാദം ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
2: താടി വളർത്തുക എന്നത് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ താടിയുള്ളവരാണ്, സ്വഹാബിമാർ മുഴുവൻ താടിയുള്ളവരാണ്. ധാരാളം ഹദീസുകളിൽ താടി സമൃദ്ധമാക്കുവാനും അത് വളർത്തുവാനും താടിയെ വെറുതെ വിടുവാനും എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. താടി വടിച്ചു കളയാൻ നമുക്ക് അനുവാദമില്ല. ചില ജോലികളുടെ ഭാഗമായി താടി വടിക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കാറുണ്ട്. അവിടെയും താടി വടിക്കാൻ ഉള്ള അനുവാദം നമുക്കില്ല. ഒരുപക്ഷെ ആ ജോലി തൽക്കാലം വേണ്ടെന്ന് വെക്കാം. അതിനു പകരം അല്ലാഹു തആല മറ്റൊരു ജോലി നമുക്ക് നൽകാതിരിക്കില്ല. അല്ലാഹു തആലക്ക് വേണ്ടി വല്ലതും ഒരാൾ തിരിച്ചാൽ അതിനേക്കാൾ ഖൈറായത്, ഗുണകരമായത് അല്ലാഹു തആല അവന് പകരം നൽകാതിരിക്കില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് താടി വടിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ജോലി മേഖല ഒഴിവായി അല്ലാത്ത മേഖലയിലേക്ക് പോകലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യം. അതേസമയം ആ ജോലിയിൽ നമ്മുടെ ഒരു സേവനം അനിവാര്യമാണ്. നാം ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി കൃത്യമായി നടക്കുകയുള്ളൂ. മറ്റാര് കൈകാര്യം ചെയ്താലും അത് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കുമെല്ലാം ദോഷകരമായി വരാനേ നിർവാഹമുള്ളൂ. നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ അതിലൂടെ മനുഷ്യകുലത്തിന്, മുസ്ലിം സമുദായത്തിന് ഒക്കെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുണ്ട്. നമ്മളല്ലാതെ മറ്റാളും അത് കൈകാര്യം ചെയ്യാനിട്ട് അർഹരായവർ ഇല്ലതാനും അത്തരം ഘട്ടങ്ങളിൽ ഒരു പക്ഷേ അതിനേക്കാളും വലിയ ഒരു മസ്ലഹത്ത് എന്ന് മനസ്സിലാക്കി ആ മസ്ലഹത്തിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നല്ലാതെ, മൊത്തത്തിൽ പറയുമ്പോൾ അത്തരം ജോലികൾ നമുക്ക് നന്മയല്ല. അത് ഒഴിവാക്കി ശരിയായ അനുവദനീയമായ ഒരു ജോലിയിലേക്ക് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹ ഓതുമ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ട് ഇമാം ഓതിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫാത്തിഹ ഓതുന്നത്. പക്ഷേ ചില സമയത്ത് വൈകി എത്തുമ്പോൾ ആദ്യ റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാമത്തേതോ മൂന്നാമത്തേതോ റക്അത്തായിരിക്കും കിട്ടുക. ആ സമയത്ത് ഇമാം ചെറിയ സൂറത്ത് ഓതി ഉടനെ റുക്കുവിലേക്ക് പോകും. എനിക്ക് ഫാത്തിഹ പൂർത്തീകരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? ആ റക്അത്ത് മടക്കി നിസ്കരിക്കണോ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഫാത്തിഹ പൂർത്തീകരിക്കുകയാണോ വേണ്ടത് എന്നാണ്.
0: ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനെ പിന്തുടരുക എന്നതാണ് മഅ്മൂമിൻ്റെ ബാധ്യത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ജുഇലൽ ഇമാമു ലി ഉത്തമ ബിഹി, ഇമാമിനെ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം പതുക്കെയോതുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം റുക്കുഇലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വരെയാണോ ഓതാൻ സാധിച്ചത് അവിടെ വരെ ഓതുക, ബാക്കി നമ്മൾ ഇമാമിനെ പിന്തുടരുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ഫാത്തിഹ ഓതാത്ത ആളുകളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുകയില്ല. ഇമാമിനെ പിന്തുടരുന്നതിൻ്റെ ഭാഗമായി നമ്മൾ റുക്കുഇലേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഫാത്തിഹ ഓതി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇമാം റുക്കുവും കഴിഞ്ഞ് എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോയതിനു ശേഷമാണ് നമ്മൾ റുക്കുയിലേക്ക് പോകുന്നത് എങ്കിൽ ഇമാമുമായിട്ട് മുഫാറക്കത്ത് സംഭവിച്ചിട്ടുണ്ട്, ആ ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇമാമിനെ പിന്തുടരുക എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജമാഅത്ത് ലഭിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹ കിട്ടാത്തവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞത് ഫാത്തിഹ ഓതുവാൻ അവസരമുണ്ടായിട്ടും ഓതാതെ സമയം നഷ്ടപ്പെടുത്തി നിസ്കാരത്തെ നശിപ്പിച്ചവനാണ് നിസ്കാരമില്ല എന്ന് പറഞ്ഞത് എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: സ്വർണം വാങ്ങുമ്പോൾ അത് ഒരേ സമയം പണവും സാധനവും കൈമാറ്റം ചെയ്യണമല്ലോ. എന്നാൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർണവള ഉണ്ടാക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത തുക അഡ്വാൻസായി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അഡ്വാൻസ് നൽകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
3: സ്വർണം, വെള്ളി എന്നിവ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ നിർദ്ദേശങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിലൊന്ന്, സ്വർണവും വെള്ളിയും പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്. കാശുകൊടുത്ത് സ്വർണം അല്ലെങ്കിൽ കാശുകൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ യദംബിയദ് ബൈ ഹാൻഡ് കച്ചവടം നടക്കണം. കാശു കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു, കാശു കൊടുക്കുന്നു, വെള്ളി വാങ്ങുന്നു, ഈ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ അത് രിബ, പലിശയായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രിബൻ നസീഅയായി പറഞ്ഞു. ഇനി പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട്. എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങുക, ബൈ ഹാൻഡായി കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അവിടെ രിബൽ ഫദലും രിബൻ നസീഅയും കടന്നു വരുന്നു. ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും പലപ്പോഴും ജ്വല്ലറികളിൽ കണ്ടുവരുന്നത്. കാശ് അഡ്വാൻസായി കൊടുക്കുക, എന്നാൽ എത്ര ആഴ്ചയോ എത്ര മാസം കഴിഞ്ഞാണോ സ്വർണം വാങ്ങുന്നത് ആ സമയത്ത് വില കൂടിയാൽ കൂടിയ സംഖ്യ കൊടുക്കേണ്ടതില്ല, വില കുറഞ്ഞാൽ കുറച്ചു തരും. ഇവിടൊക്കെ തന്നെയും ഈ നിയമം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമം പാലിക്കാതെ പോകുന്നുണ്ട്. സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ അമിതമായ ഭ്രമം, അത് ഒഴിവാകുവാൻ ഏറ്റവും നല്ലത് ഇസ്ലാം പറഞ്ഞ ഇത്തരം പരിഹാരമാർഗ്ഗങ്ങൾ തന്നെയാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ആഭരണം കടയിൽ ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ട ആഭരണം എടുക്കാം. ഇനി അതല്ല, നമുക്കിഷ്ടപ്പെട്ട ആഭരണം ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാർഗം, കാശു കൊടുത്ത് കോയിൻ വാങ്ങുക, സ്വർണം വാങ്ങുക, സ്വർണത്തിൻ്റെ കോയിൻ. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു, ഇനി അടുത്ത ഇടപാട് ഇത് കൊടുത്ത് സ്വർണം ആഭരണമുണ്ടാക്കുന്ന ആളുകളോട് അത് നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണം ഉണ്ടാക്കി തരുവാൻ പറയുകയും അവർക്കതിൻ്റേതായ കൂലി കൊടുക്കുകയും ചെയ്യുക. ഇത് അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ്. അമിതമായ സ്വർണഭ്രമത്തിൽ നിന്നും സമൂഹം മുക്തരാകേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ കുറേ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിത്തീരും.
1: വസ്ത്രത്തിൽ ഉജാല സൂപ്പർ വൈറ്റ് മുക്കുന്നതിൻ്റെ വിധി എന്താണ്?
4: ഉജാല പോലുള്ള ദ്രവ്യങ്ങൾ അത് നജസല്ല. അത് വസ്ത്രത്തെ അലങ്കൃതമാക്കാൻ, മോടി കൂട്ടാൻ ആളുകൾ ഉപയോഗിക്കുന്ന കളറുകളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഉജാല മുക്കി ആ വസ്ത്രം കൊണ്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാണ്, സാധുവാണ്. അല്ലാഹു അഅലം.
1: ഹെൽത്ത് ഇൻഷുറൻസ് ബ്രോക്കറേജ് ജോലി അനുവദനീയമാണോ? ഹെൽത്ത് പോളിസി എടുക്കൽ തെറ്റാണോ എന്നാണ്.
3: പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമ്പത്ത് ഒരു പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമായതുപോലെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമായ സമ്പാദ്യ മാർഗ്ഗങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും. അതിലൊന്നാണ് ഇത്തരത്തിലുള്ള റിബ, പലിശയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികൾ. ഇൻഷുറൻസ് അത് നിഷിദ്ധമാണ്, കാരണം അതിൽ പലിശയുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാ മാർഗങ്ങളും പരിപൂർണമായി അടക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് പലിശയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തിയത്. വഅക്ലു റിബ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽബഖറയിലും സൂറത്ത് ആലു ഇംറാനിലുമൊക്കെ പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ പലിശ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക അതൊരു മുസ്ലിമിന് ഗുണകരമല്ല. വത്താവനു അൽബിരി വത്തഖ്വ, പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിക്കുക എന്നും തിന്മയിൽ പരസ്പരം സഹകരിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. നമ്മുടെ സലഫു സാലിഹീങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗം പാടില്ല, ഒരംശം പോലും പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭൃത്യരിൽ നിന്ന് ലഭിച്ച അല്പം ഭക്ഷണം അതിൽ പിന്നീടാണ് ഹറാം കലർന്നു എന്ന് മനസ്സിലായത്. വായിൽ കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ച രംഗം ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹുവിനെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലിശയുടെ സാമ്പത്തിക വരുമാന മാർഗം പരിപൂർണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ ഉപജീവനത്തിൻ്റെ മാർഗം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ.
1: ഒരാളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്ന പലിശ അയാൾ നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് അടക്കാനുള്ളതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
3: പലിശ ഇസ്ലാം കർശനമായി വിരോധിച്ച ഒരു കാര്യമാണ്. കാരണം അത് തൻ്റെതല്ലാത്ത ധനമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻട്രസ്റ്റ്, ആ പലിശ മറ്റ് ഉപകാരങ്ങൾക്ക് വേണ്ടി, തൻ്റെതായ ഉപകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. ടാക്സ് അടക്കുവാനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നൽകേണ്ട നികുതി നൽകുവാനുമൊന്നും ഇത്തരത്തിലുള്ള പലിശ ഉപയോഗിക്കുവാൻ പാടില്ല. അത് തൻ്റെ വിഹിതമല്ല എന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന ശ്രമമാണ് നടത്തേണ്ടത്. അതല്ല, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലും അത്തരത്തിലുള്ള പലിശ മുതൽ ഉപയോഗിക്കുവാൻ പാടില്ല.
1: സുജൂദിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന്.
3: അഖ്റബുമായക്കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹു സാജിദ്. ഒരു അടിമ തൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന വേള സുജൂദിൻ്റെ വേളയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കാരത്തിലുള്ള ദിക്റുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുകയും മറ്റു ദുആകളും പരമാവധി അറബിയിൽ തന്നെ ചൊല്ലുകയുമാണ് വേണ്ടത്. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സുജൂദിനുള്ള പ്രാർത്ഥനകൾ, അതിലപ്പുറം ഖുർആനിലും ഹദീസുകളിലുമുള്ള മറ്റ് പ്രാർത്ഥനകൾ, ജവാമിഉൽ കലിം കുറഞ്ഞ വാക്കിൽ ധാരാളം ആശയം ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്നിത്യാദി പ്രാർത്ഥനകൾ, ഇതെല്ലാം സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി ഒരാൾക്ക് അവൻ്റേതായ ആവശ്യങ്ങൾ റബ്ബിനോട് അറബിയിൽ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ മലയാളത്തിൽ അവൻ്റേതായ ഭാഷയിൽ പറയുന്നതിൽ കുഴപ്പമില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വാരിദായി വന്ന ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അല്ലാഹു തആല ആലം.
1: സ്ഥിരമായി ഫർള് നിസ്കാരത്തിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
0: ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ദിക്റുകൾ അവ തന്നെയാണ് ചൊല്ലേണ്ടത്. കാരണം അതിൻ്റെ മഹല്ല്, അതല്ലെങ്കിൽ ചൊല്ലേണ്ട സ്ഥലം അതാണ് എന്നതുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നമുക്കിഷ്ടമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക എന്ന രീതി അല്ല അവിടെ നാം സ്വീകരിക്കേണ്ടത്. കാരണം ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആ രീതിയെയാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിക്റുകൾ ചൊല്ലാൻ വേറെ സമയങ്ങളൊന്നുമില്ല. നിസ്കാരശേഷം ഒരല്പസമയം മാത്രമാണ് അതിനൊക്കെ സമയവും അവസരവും ഉള്ളൂ എന്നതാണ് എങ്കിൽ, അതൊരു പ്രത്യേക പുണ്യവും മറ്റും പ്രതീക്ഷിക്കാതെ തന്നെ ദിക്റുകൾ ചൊല്ലുക എന്ന നിലക്ക് ഒരാൾ ഒരു വെറുതായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിത്യം നിലനിർത്തിപ്പോരുന്ന കാര്യമായിക്കൊണ്ട് അദ്ദേഹം നിസ്കാരത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദിക്റുകൾ ചൊല്ലിയാൽ അതൊരു തെറ്റാവുകയുമില്ല എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിസ്കാരശേഷമുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരശേഷം പ്രാർത്ഥനയുടെ സമയമല്ല, അത് അദ്കാറുകളുടെ സമയമാണ്. അതുകൊണ്ട് അവിടെ ദിക്റുകളാണ് നമ്മൾ കൂടുതലായി ചൊല്ലേണ്ടത്. നിസ്കാരശേഷം പ്രാർത്ഥന എന്ന ചർച്ചയിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി തശഹുദിൽ, അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ജനാബത്ത് കുളി കുളിക്കുമ്പോൾ ചെവിയിലുള്ള കമ്മൽ ഊരി വയ്ക്കണം, കാതിലെ കമ്മലിൻ്റെ ദ്വാരം നനയണം എന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
3: അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില ആളുകളെക്കുറിച്ച് പറഞ്ഞു, വല്ലാത്ത വസ്വാസിൻ്റെ രോഗം ഉള്ള ആളുകൾ. അത് ഒരു ശൈത്താനിയത്താണ് വസ്വാസ്. ഉതു ഉണ്ടാക്കുമ്പോൾ എത്ര ഉതു എടുത്താലും അത് ശുദ്ധിയായിട്ടില്ലേ എന്നൊരു ചിന്ത, ഉതു പൂർത്തിയായിട്ടില്ല. കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ, അതേപോലെ ശൗച്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ നമസ്കാരത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നും ഒക്കെ പിഴപ്പിക്കുന്ന ഒരുതരം വസ്വാസാണ് ഇതിൻ്റെ പിന്നിൽ. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിയുടെ രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാർ സ്ത്രീകളുടെ കുളിയുടെ രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ തന്നെ അവിടെയൊക്കെ തന്നെയും പ്രവാചകൻ എങ്ങനെയാണോ കുളിയുടെ രൂപം പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ചെയ്താൽ മതി. ആദ്യം ഗുഹ്യഭാഗങ്ങൾ കഴുകുക, പിന്നീട് ഉതു എടുക്കുക, എന്നിട്ട് വലതുഭാഗത്തിലൂടെ വെള്ളം ഒഴിക്കുക, ഇടതുഭാഗത്തിലൂടെ വെള്ളം ഒഴിക്കുക, ശരീരത്തിൽ എല്ലാ ഭാഗവും നനയുക. ഇതിലപ്പുറം വളരെ പ്രയാസപ്പെട്ട് വെള്ളം എത്തേണ്ട സ്ഥലങ്ങളിലല്ലാത്ത സ്ഥലത്ത് എത്തിയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതില്ല. ഉതു എടുക്കുമ്പോൾ ചുളിയുള്ള ഭാഗങ്ങൾ ഒക്കെ പ്രത്യേകം കഴുകി ശുദ്ധിയാക്കുക എന്നതൊഴിച്ചാൽ കമ്മൽ അതിട്ട ദ്വാരം കമ്മലൊക്കെ അഴിച്ചെടുത്ത് ദ്വാരം വൃത്തിയാക്കുക എന്നതില്ല. ഒരാൾ ഉതു എടുക്കുമ്പോൾ തന്നെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ ആ ഭാഗങ്ങളിൽ വൃത്തിയായി ശുദ്ധിയായി പരിപൂർണമായി എന്നതല്ലാതെ ഒരു വസ്വാസിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
1: ചോദ്യം ഇതാണ്, കിണർ കുഴിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ സ്ഥാനം നോക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നാണ്.
3: കിണറിന് സ്ഥാനം നോക്കൽ അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ശാസ്ത്രത്തിൻ്റെയും മറ്റും അളവുകോലുകൾ, അനുഭവത്തിൻ്റെയും മറ്റും അളവുകോലുകൾ വെച്ചുകൊണ്ടുള്ള സ്ഥാനം നോക്കൽ. അതൊരു അദൃശ്യജ്ഞാനം അറിയും എന്ന വാദത്തിലല്ല, മറിച്ച് അത് അദൃശ്യവുമല്ല. ജ്ഞാനത്തിൻ്റെയും പരിചയത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് അത്തരം ആളുകൾ കിണർ കുഴിക്കുവാൻ സ്ഥാനം നോക്കുന്നത്. പ്രത്യേകമായ കമ്പുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയും വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്ന് അവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുകയും ചെയ്യുന്നു. അതൊരിക്കലും ഒരു നിഷിദ്ധമായ കാര്യമല്ല, മറിച്ച് മറ്റൊരാളെ സഹായിക്കുക എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. രണ്ടാമത് നിഷിദ്ധമായൊരു മാർഗം, ഈ അനുഭവത്തിൻ്റെയോ പരിചയത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും തങ്ങളോ ബീവിയോ വന്ന് അവർക്ക് വെള്ളം എവിടെയാണെങ്കിലും അത് എവിടെയുണ്ട് എന്ന് കാണുവാൻ സാധിക്കും, അദൃശ്യജ്ഞാനം അവർക്ക് അറിയും എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആവശ്യത്തിനു വേണ്ടി ആളുകളെ കൊണ്ടുവരുന്നത് എങ്കിൽ അത് തീർത്തും അനിസ്ലാമികമാണ്. മെന്നത്താറാഫൻ ഔക്കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിക്കുകയും അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് രൂപത്തിലുള്ള സ്ഥാനം നോക്കലാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി തീരുമാനിക്കപ്പെടുക.
1: ഫർള് നിസ്കാര ശേഷം മലയാളത്തിൽ ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തൽ സുന്നത്തുണ്ടോ എന്നാണ്.
4: ഒരാൾ ദുആയിനെ ഫർള് നിസ്കാരത്തിന് ശേഷം നിത്യമാക്കുക എന്നുള്ളതാണ് പാടില്ലാത്തത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർള് നിസ്കരിച്ചതിന് ശേഷം നിത്യമായി ദുആ ചെയ്ത് വന്നിട്ടില്ല. ഒരാൾ എപ്പോഴെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, കൈ ഉയർത്തി ദുആ ചെയ്യുകയാണെങ്കിൽ അത് ഒട്ടും ബിദഅത്തല്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: ഫോട്ടോ പതിപ്പിച്ച ട്രോഫികൾ വീട്ടിലെ ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ എന്നാണ്.
3: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ചു കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുമല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
5: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. വിശുദ്ധ ഹറമിന്റെ മതാഫിൽ നിന്ന് തവാഫ് ചെയ്യണം. ഇടം വയ്ക്കുന്ന ചുറ്റുന്ന പതിനായിരങ്ങളിൽ ഒരു ബിന്ദുവായി അൽ അലിഞ്ഞുചേരണം. ഹജറുൽ അസ്വദിനെ ഒന്ന് സ്പർശിക്കണം, പറ്റിയാലൊന്ന് ചുംബിക്കണം. ഹാജറ ബീവി തൻ്റെ പൊന്നുമകന് ദാഹജലത്തിനു വേണ്ടി അങ്ങുമിങ്ങും ഓടിയ സഫാ മറവയിൽ സഅയ് നിർവഹിക്കണം. ഇതൊക്കെയാണ് ഓരോ തീർത്ഥാടകന്റെയും ഉള്ളുലയ്ക്കുന്ന ലക്ഷ്യം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിതാമോൾ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മക്ക മദീന ഖുദ്സ് ചരിത്ര പ്രാധാന്യം എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ടെലിഗിസിൽ ഞാൻ ഫൈറൂസ് ഉള്ളണം.
3: ഫൈറൂസ് ഉള്ളണത്തോടൊപ്പം ഞാൻ അഫ്സൽ പടപ്പറമ്പ്.
2: അപ്പം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ചർച്ചയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സ്ഥലങ്ങളാണ് മക്ക മദീന ഒക്കെ.
3: അതുപോലെ തന്നെ ചരിത്രപരമായി കൊണ്ട് ഇസ്ലാമിലേറെ പ്രാധാന്യം കൂടിയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മക്കയും മദീനയും ഖുദ്സ് എന്നുള്ളത്.
2: ഈ ഒരു വിഷയം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഹജ്ജിൻ്റെ സീസണാണല്ലോ. ഇന്ന് ഹാജിമാർ മക്കയിലെത്തി ഹജ്ജ് ചെയ്യാനൊക്കെ തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ഈ വിഷയം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്.
3: അതുപോലെ തന്നെ മദീനയാണെങ്കിൽ നമുക്കറിയാം ഇസ്ലാമിക രാഷ്ട്രത്തിന് അടിത്തറവാകിയ ഒരു മണ്ണുകൂടിയാണ് മദീന എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ സെഷൻ എന്നുള്ളത് ഖുദ്സാണ്. നമുക്കറിയാം ഇന്നും അവിടെ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മുസ്ലിം സഹോദരന്മാരെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ്.
2: ഖിയാമത്ത് നാളിനടയാളായിട്ട് ഫലസ്തീൻ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുന്നൊക്കെ ചരിത്രത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. കോളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇസ്ലാമിൽ റസൂലുള്ള ജനിച്ച സ്ഥലമാണ് മക്ക. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും.
3: അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ആരാധനാ കേന്ദ്രമായിക്കൊണ്ടുള്ളത് മക്ക തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയതും മക്കയിൽ വെച്ചിട്ടാണ്.
2: മക്കയിൽ ഇറാഖ് ഗുഹയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിക്ക് 40 വയസ്സ് ആയ സമയത്ത് ആദ്യം ദഅവത്ത് നടത്തിയത് മക്കാരോടാണ്. സ്വന്തം കുടുംബത്തിൽ ആളുകളോടാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ കോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ, പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്?
3: നസ്രീനാണോ? നസ്രീൻ,
2: നസ്നീം, എവിടുന്നാ വിളിക്കുന്നത്? മങ്കട. ഓക്കെ, എത്രാം ക്ലാസ്സിൽ പഠിക്കണത്? രണ്ടിന്ന് മൂന്നക്ക് ജയിച്ചോ? ജയിച്ചോ? സ്കൂളൊക്കെ തുറക്കാനായില്ലേ? ബുക്കൊക്കെ വാങ്ങിയോ? ബുക്കും ബാഗ് യൂണിഫോം ഒക്കെ റെഡിയോ? ഓക്കെ. അപ്പോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ ടെലിഗസിലേക്ക്? താത്ത വിളിച്ചിരുന്നു അല്ലേ. വിന്നർ ആയിനോ? എത്ര സമ്മാനം കിട്ടി? മൂന്നെണ്ണം
3: കിട്ടാണ്ടല്ലേ കിട്ടും.
2: അപ്പോ ഇനി നാലാമത്ത് കിട്ടും. ഇന്ന് കിട്ടൂലേ? അപ്പൊ ഇന്നത്തെ വിഷയം എന്താ? ടെലിഗസിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? മക്കയും മദീനയും.
3: മക്കയും മദീനയും മാത്രമല്ലോ,
2: വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. വേറൊരു സ്ഥലം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഖുദുസ് കേട്ടോ, മക്ക മദീന ഖുദുസ് ചരിത്ര പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോക്കട്ടെ, റെഡിയല്ലേ? ആ റെഡി ആവണം. അപ്പോ ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ഏറ്റവും പരിശുദ്ധമായ പള്ളി മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മക്ക. ഉറപ്പാണോ? ആര് ഉത്തരം പറഞ്ഞത്? ഉമ്മയാണോ? ഉമ്മമ്മ ഉത്തരം പറഞ്ഞിട്ടൊന്നുമില്ലേ. അപ്പോ അഫ്സൽ ഖാൻ, ഇന്ന് ഉത്തരം ശരിയാണോ? ഒന്നാമത്തെ
3: മാഷല്ലാ, ഒന്നാമത്തെ ചോദ്യം ശരിയാണ്.
2: അപ്പൊ ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇനി രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അതിനും കൂടി ഉത്തരം പറഞ്ഞാൽ നാലാമതായി സമ്മാനം കിട്ടും. ഓക്കെ,
3: രണ്ടാമത്തെ ചോദ്യം, മക്കയുടെ പഴയകാല പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിക്കുന്നത് എങ്ങനെയാണ്? മക്കയുടെ പഴയകാല പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് ആണോ? എന്നാ ശരി, ഓപ്ഷൻ എ യസ്രിബ്, ഓപ്ഷൻ ബി ബക്ക, ഓപ്ഷൻ സി ഖുദുസ്, ഓപ്ഷൻ ഡി ത്വായിഫ്. ഓപ്ഷൻ വ്യക്തല്ലേ?
2: ഓപ്ഷൻ വ്യക്തല്ലേ?
3: ടൈമറ് സ്റ്റാർട്ട് ചെയ്യാം.
2: ഉമ്മാനോടൊക്കെ ചോദിക്കട്ടോ. ബക്ക എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉറപ്പാണോ? ഈ ഉത്തരം ആര് പറഞ്ഞത്? ഉമ്മയാണോ? ഉമ്മ ഉത്തരം പറഞ്ഞത്. അപ്പോ ഉമ്മ പറഞ്ഞതുകൊണ്ട് ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി അവസാനത്തെ ചോദ്യം,
3: നിർണായകമായ ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇതും കൂടി വിന്നർ ആവുകയാണെങ്കിൽ എത്രാം തവണയാവും?
2: നാലാമത്തെ സമ്മാനം കിട്ടും അല്ലേ. അപ്പൊ അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ, മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ല, നിസ്കാരത്തിന് നിൽക്കുന്ന ദിശ ഏതായിരുന്നു?
4: ഓക്കെ,
2: ഹലോ, ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ കഅബ, ഓപ്ഷൻ ബി മസ്ജിദുൽ നബവി, ഓപ്ഷൻ സി മസ്ജിദുൽ അക്സ, ഓപ്ഷൻ ഡി കുബ പള്ളി. ആരാണ്?
3: മസ്ജിദുൽ അഖ്സ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉത്തരം
2: ശരിയാണ്.
3: ശരിയാണ്, മാഷാല്ലാ. അപ്പൊ മൂന്ന് ചോദ്യങ്ങൾക്ക്
2: കറക്റ്റ് ഉത്തരം പറഞ്ഞു. അപ്പൊ നാലാമതായും വിന്നറായി. നാല് സമ്മാനം കിട്ടണം അല്ലേ? എത്രയും പെട്ടെന്ന് കിട്ടും. സന്തോഷല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. സിമ്പിള് ചോദ്യങ്ങളും സിമ്പിളാണ്, ഉത്തരങ്ങളും സിമ്പിളാണ്. അടുത്ത കോളിൽ
4: നോക്കാം.
2: സമ്മാനം നിങ്ങൾക്ക് റേഡിയോ ഒന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ അഡ്രസ് കൊടുത്താൽ എത്രയും പെട്ടെന്ന് കൊടുക്കാം.
3: അപ്പം
2: വിളിച്ചത് ഫസ്റ്റ് ടൈം വിളിക്കുന്ന പറഞ്ഞു കുട്ടി.
3: ആ മൂന്ന് തവണ തവണ സമ്മാനം കിട്ടിയാണ്
2: താത്ത.
3: ആ പെങ്ങൾക്ക്
2: കിട്ടിയത്. അപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവൾക്ക് ഒരു പ്രതീക്ഷിക്കാതെ അവൾക്ക് കോള് കിട്ടിയിട്ടുണ്ടുള്ളതാണ് മനസ്സിലാകുന്നത്. മൂന്ന് ചോദ്യത്തിനും പെട്ടെന്ന് ആൻസർ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത കോൾ നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: ആദം ജിദാൻ.
2: ആദം ജിദാൻ എവിടുന്ന് വിളിക്കുന്നത്?
5: പാലക്കാട് ജില്ലയിലെ കുമ്മനല്ലൂരിൽ നിന്ന്.
3: പാലക്കാട് ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നോ?
2: അപ്പൊ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? എത്ര വിന്നർ ആയിട്ടുണ്ട്? അതാ
5: ചോദിക്കണ്ട്.
3: ആ സമ്മാനം ലഭിക്കുന്നില്ല എന്നാണ് പറയണ്. കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോ ടെലിഗസിന്റെ പുതിയൊരു രൂപം കണ്ടിട്ടുണ്ട്. അതെന്താന്ന് ഫൈറൂസ് ഒക്കെ വിശദീകരിക്കും.
2: പറയട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ പല കുട്ടികൾക്കും വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ള പരാതി ഉണ്ട്.
3: ധാരാളം ട്രൈ ചെയ്യും, പക്ഷെ കിട്ടണില്ല എന്നുള്ള കുറെ പരാതികൾ നമുക്ക് ലഭിക്കുന്നു.
2: അപ്പൊ എന്ത്
5: ചെയ്യും?
2: ആ അത് നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പുതിയ രൂപത്തിൽ എന്ത് ചെയ്യും, ടെലിഗസ് ആരംഭിക്കും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങക്ക് ടോക്കൺ തരും, എന്നിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുക. അതാണ് ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങക്ക് വിളിക്കും, ഓൺലൈനിലല്ലേ വിളിക്കും. അപ്പം ഇത് പുതിയ ഒരാൾക്ക് വേണ്ടിയാണ്, പുതിയ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയാണ്. പല കുട്ടികളുടെയും പരാതി പരിഗണിച്ചുകൊണ്ട് ടെലിഗസ് പീസ് റേഡിയോ ടെലിഗസ് പുതിയൊരു ടെലിഗസ് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പം അതിൽ പങ്കെടുക്കാൻ താല്പര്യ ഉള്ളമുള്ള കുട്ടികൾ യു പി എന്ന് പറഞ്ഞു, യു പിയിലുള്ള യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ 90 20 440 440 എന്ന നമ്പറിൽ ടെലിഗിസ് എന്ന് മെസ്സേജ് അയക്കുക. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ട ഗൂഗിൾ ഫോം എന്ത് ചെയ്യും, നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക്
5: 840 അല്ലേ?
2: ആ 840, അവസാനം 840. അതിലെന്ത് ചെയ്യും, നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇനി കിട്ടും, ഓക്കെ, വിഷമിക്കണ്ട. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ?
3: മക്കയും മദീനയും മാത്രമല്ലോ. ഖുദ്സ് കൂടി ഉണ്ട് കേട്ടോ.
2: ഖുദ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തും കൂടിയാണ് നമ്മൾ ഇന്ന് ചരിത്രം, ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്.
3: ഇൻഷാല്ലാ നമുക്ക്, ആ ഖുദ്സ് എന്താന്നല്ലേ, അപ്പൊ നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കാം ഇൻഷാല്ലാ.
2: ഫസ്റ്റ് തന്നെ കൊടുക്കണ്ട അല്ലേ.
3: ഖുദ്സ് ഇതുവരെ കേട്ടിട്ടില്ല? ഫലസ്തീൻ കേട്ടിട്ടുണ്ടോ? മസ്ജിദുൽ അക്സ. മസ്ജിദുൽ അക്സ, ആ വേണ്ട, കൂടുതൽ പറയുന്നാൽ മറ്റു ചോദ്യങ്ങളുടെ ഉത്തരമായി പോകും.
2: അതും കേട്ടിട്ടുണ്ട്. അപ്പോ അറിയാം.
3: ആ അറിയാം.
2: മദ്രസ പഠിക്കണില്ലേ? ആ അപ്പൊ എന്തായാലും അറിഞ്ഞിട്ടുണ്ടോ. ബൈത്തുൽ മുഖദ്ദസ്
5: പഠിച്ചു.
2: ആ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചെയ്യട്ടെ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം ജീവിക്കുകയും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്ത നഗരം ഏതാണ്? മക്ക. മാനോടൊക്കെ ചോദിക്കട്ടോ, മാനോട് ആരുടെ കൂടെ ഉള്ളത് അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി.
3: ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം. 10 വർഷം ജീവിക്കുകയും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും.
2: ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മക്ക, ഓപ്ഷൻ ബി മദീന, ഓപ്ഷൻ സി കൂഫ, ഓപ്ഷൻ ഡി ബഗ്ദാദ്.
5: മദീന.
2: മദീന ഉറപ്പാണോ?
3: മക്കയാണോ മദീനയാണോ? ആദ്യം മക്ക എന്ന് പറഞ്ഞു, പിന്നെ മദീന എന്ന് പറഞ്ഞു. ഏതാണ്? മദീന എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
2: ഉത്തരം ശരിയാണ്. അപ്പോ
5: അൽഹംദുലില്ലാ.
2: അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കൂ, അതിനുത്തരം കറക്റ്റായി പറഞ്ഞു. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? ഇനി 2 ക്വസ്റ്റ്യനുള്ള അറിയില്ലേ. അപ്പോ രണ്ടാമത്തത് ചോദിക്കട്ടെ.
3: മദീനയുടെ പഴയ പേര് എന്തായിരുന്നു? മദീനക്ക് മുമ്പ് മദീന എന്നല്ലായിരുന്നു പേര്, വേറൊരു പേരുണ്ടായിരുന്നു. ആ പേരെന്താണ്? മദീനയുടെ പഴയ പേരെന്താണ്? യസ്രിബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസിന് വെയിറ്റ് ചെയ്തില്ല,
2: പെട്ടെന്ന് ഉത്തരം. ഉത്തരം ശരിയാണ്. അപ്പോ ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്?
5: ഒരു ക്വസ്റ്റ്യൻ
2: ചോദിക്കട്ടെ. അവസാനത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് റസൂലുള്ള വഫാത്ത്? എവിടെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആയത് എവിടെയാണ്?
3: മദീന എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഓപ്ഷൻസും കൂടി നൽകാം, അപ്പോൾ കൂടുതൽ വ്യക്തത ഉണ്ടാവും.
2: ഓപ്ഷൻ എ മസ്ജിദുൽ ഹറം, ഓപ്ഷൻ ബി മസ്ജിദുൽ നബവി, ഓപ്ഷൻ സി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ ഡി ജന്നത്തുൽ മുഅല്ല. മസ്ജിദുൽ നബവി. ഉത്തരം ശരിയാണ്.
3: മാഷാ ഉത്തരം ശരിയാണ്.
2: സന്തോഷല്ലേ? നാളെ ടെലിഗിസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കോളും ഫുള്ള് ആൻസർ പറഞ്ഞു.
3: ആദ്യ രണ്ട് കോളുകളും
2: വിന്നറായിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കോളിൻ്റെയാണ് അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്നുള്ള പരാതി അവർ പറഞ്ഞത്. അതിനുള്ളൊരു പരിഹാരം നമ്മൾ ടെലിഗിസ് കണ്ടു, അത് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. അത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കോള് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: മുഹമ്മദ് ലബീബ്. വണ്ടൂർ ശാന്തിനഗറിലാണ് വീട്.
2: എവിടെ?
4: വണ്ടൂർ ശാന്തിനഗർ.
3: വണ്ടൂർ
2: ശാന്തിനഗർ. മുഹമ്മദ് ലബീബ് അല്ലേ?
4: ആ.
2: മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
4: ആ, കൊറേ വട്ടം വിളിച്ചിട്ടുണ്ട്.
2: വിന്നർ ആയിട്ടില്ലേ? വീട്ടിലാരൊക്കെണ്ട്?
3: ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയില്ലേ?
4: ചരിത്രങ്ങള്, അല്ല ഇസ്ലാമികം, മക്ക മദീനയെ കുറിച്ചുള്ള, നബിമാരെ കുറിച്ചുള്ളൊക്കെ.
3: ആ, ചരിത്രമാണ്.
2: ഇന്ന് ചരിത്ര സംബന്ധമായ വിഷയമാണ്. ചോദിക്കട്ടെ?
4: ആ.
3: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്ന പറഞ്ഞു?
4: അറിയില്ല.
3: ആ, ഇനി ഇനി ആറുക്കോ?
4: ആ,
3: ഇനി ആറാം ക്ലാസ്സിലേക്കാണല്ലേ.
2: മാഷാല്ലായിക്കോ. അപ്പൊ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ്?
4: കുബ.
2: മസ്ജിദുൽ ഖുബ. ഈ ഉത്തരം ആര് പറഞ്ഞത്? ഉമ്മയാണോ?
3: താത്ത അല്ലേ.
2: അപ്പൊ ഇനി താത്താക്ക് സമ്മാനം കൊടുക്കേണ്ടി വരുമോ? കൊടുക്കല്ലേ. റെഡിയാണ്? അപ്പോ ഒന്നാമത് ഉത്തരം ശരിയാണ്.
3: ചിന്തിക്കാൻ പോലും വെയിറ്റ് ചെയ്തിട്ടില്ല, നേരെ
2: പെട്ടെന്ന് ഉത്തരം പറഞ്ഞു.
3: ഉത്തരം പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ.
2: അപ്പൊ ഇനി രണ്ടാമത് ചോദിക്കട്ടെ.
3: രണ്ടാമത്തെ ചോദ്യം, മസ്ജിദുൽ അഖ്സ കേട്ടിട്ടുണ്ടോ? മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്?
4: മദീന. അല്ല, ഫലസ്തീനിൽ.
3: ആ, പോരട്ടെ, ഫലസ്തീൻ. പിന്നെ
4: ജെറുസലേം.
3: ആ, ജെറുസലേം. മാഷാല്ലാ. ഇത് ഉത്തരം പറഞ്ഞു തന്ന ആരാണ്?
4: താത്ത.
3: താത്ത, മാഷാല്ലാ. കറക്റ്റ്
2: ആൻസർ
3: ആണ്, മാഷാല്ലാ. അപ്പൊ താത്ത സ്ഥിരം ടെലിഗിസ് പങ്കെടുക്കാറുള്ള ആളാണോ?
4: ഇല്ല, ജാമിയിൽ പഠിക്കാണ്.
3: ഓ, ജാമിയിൽ പഠിക്കാണ്. നിന്നെ സഹായിക്കാൻ വന്നേക്കാരല്ലേ?
4: അല്ല, ലീവാണ്.
2: അതുകൊണ്ടാണ് ല്ലേ? താത്ത ഇല്ലെങ്കിൽ പൊട്ടിനി.
4: ഓക്കേ,
3: രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. മാഷാല്ലാ.
4: പക്ഷേ മറക്കണേ.
2: മറക്കണല്ലേ,
3: ഭയങ്കര മറവിയാണല്ലേ.
2: പാട്ട് പാടുവോ? ആരോ പറഞ്ഞല്ലോ ഇജ്ജു പാട്ടൊക്കെ പാടുന്ന്. മദ്രസയില് പങ്കെടുക്കലുണ്ടോ സ്വർഗവസന്തത്തിലൊക്കെ? അവിടെ എന്താ അവതരിപ്പിക്കല്? പാട്ടാണോ പ്രസംഗാണോ? സ്വർഗവസന്തം പരിപാടി എന്താ എന്താ അവതരിപ്പിക്കൽ? എന്താണ്, പാട്ടാണോ പ്രസംഗാണോ? അപ്പൊ നല്ല പ്രസംഗം പറയോ. പഠിച്ചാ പറയും. അപ്പം ഇനിയുള്ള ടെലിഗീസിൽ എന്ത് ചെയ്യണം, ഫോൺ എടുത്ത ആ അന്നത്തെ ആങ്കർ എന്ത് ചെയ്യും, പ്രസംഗിക്കും. ഓക്കെ, എന്നെ പ്രസംഗിപ്പിക്കാൻ വിളിക്കൂ.
3: പേര് നോട്ട് ചെയ്തേക്കണം.
2: മുഹമ്മദ് ലബീബ്.
3: മുഹമ്മദ് ലബീബ് അല്ലേ, ഇൻഷാല്ലാ.
2: അപ്പൊ പ്രസംഗം ഒക്കെ പഠിച്ചോ?
5: ഓക്കെ.
2: അപ്പോ ഇനി അവസാനത്തെ ചോദ്യം. അപ്പോ ഹജ്ജൊക്കെ അല്ലേ, നമ്മളെ ഹജ്ജിന്റെ മാസത്തിലല്ലേ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്?

0: മസ്ജിദുൽ ഹറം. ഓപ്ഷൻ ബി മസ്ജിദുൽ ഹറം. ഉറപ്പല്ലേ?
1: ആ
0: മാഷാല്ലാ. അപ്പോ
2: ഉത്തരം ശരിയാണ്.
1: അൽഹംദുലില്ലാ
2: അൽഹംദുലില്ലാ. അപ്പോ
0: എട്ട് മാറി ഒൻപതായില്ലേ?
2: ഒമ്പതാണായി.
1: ആ
2: സന്തോഷല്ലേ?
1: ആ ആ
2: അപ്പോ ഇനി കൂട്ടുകാർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം.
1: ആ ഇൻഷാല്ലാ
2: ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും സലാം.
2: മൂന്ന് ചോദ്യത്തിനും സംശയമില്ലാതെ ആൻസർ പറഞ്ഞു. ഇനി അടുത്തൊരു കോൾ ഉണ്ടോ നോക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ
1: സബ്രി.
0: സബ്രിൻ ആണോ?
1: സബ്രിൻ
0: സബ്രിൻ.
2: ഓക്കെ, എവിടുന്ന വിളിക്കുന്നത്? എത്ര മാസം പഠിക്കുന്നത് സ്കൂളില്? ഒന്നാം ക്ലാസ്സിലല്ലേ. മദ്രസിലോ?
0: അൽഫിത്രയാണല്ലേ.
2: സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ ടെലിഗിസിന്ന് മുമ്പത്തെ? ഇല്ല, ഫസ്റ്റ് ആണ് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലേ.
0: ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോ എന്തുണ്ടായേ? ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴോ സമ്മാനം കിട്ടിയില്ല? ആ, അപ്പൊ നമുക്ക് ഇപ്രാവശ്യം സമ്മാനം അടിക്കണം കേട്ടോ ഇൻഷാല്ലാ. ഇന്നത്തെ വിഷയം അറിയോ എന്താണ്? ആ, മക്ക മദീന, പിന്നെ കുദുസ് കൂടി ഉണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നഗരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം ഏതാണ് എന്നതാണ് ചോദ്യം. മക്ക. ഉറപ്പാണോ? സംശയമില്ലല്ലോ. അതന്നെയാണ് ഇൻഷാല്ലാ ഉത്തരം.
2: ശരിയാണ്.
0: മാഷാല്ലാ, ഒന്നാമത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ടോ? അൽഹംദുലില്ലാ. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനും കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ വിന്നറാകാം.
2: ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഹജ്ജ് കർമ്മം നടക്കുന്നത് ഏത് നഗരത്തിലാണ്? മക്കയിലാണോ ഹജ്ജ് നടക്കുന്നത്?
0: മദീനത്തല്ലല്ലോ.
2: ആണോ? അറഫ എവിടെയാണ്?
0: മക്കയിൽ തന്നെയാണല്ലേ.
2: ആരാ പറഞ്ഞു ഉത്തരോ? ഉമ്മയാണോ ഉപ്പയാണോ? ആരാണ്? ഉപ്പയാണ് ഉത്തരം പറഞ്ഞത് അല്ലേ. അപ്പോ ഉത്തരം ശരിയാണ്, മക്ക. അപ്പൊ ഇനി ഇനി എത്ര ചോദ്യം ഉണ്ട്?
0: അവസാനത്തെ
2: ചോദ്യം അല്ലേ.
0: ശരിയാക്കൂലേ ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അപ്പൊ ഇനി അവസാനത്തെ ചോദ്യമാണ്, ഉമ്മുൽ ഖുറ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഉമ്മുൽ ഖുറ, മക്ക. ഓപ്ഷൻസ് ഒന്നും വേണ്ടേ? സിമ്പിളാണല്ലേ. മാഷാല്ലാ, വളരെ സിമ്പിൾ മാഷാല്ലാ. അപ്പൊ മൂന്ന് ചോദ്യങ്ങൾക്കും
2: കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഈ ഒരു ഈയൊരു കോളറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, മൂന്ന് ചോദ്യം മൂന്ന് ഉത്തരം മക്ക മക്ക മക്ക. ഈ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം ആരാ പറഞ്ഞെന്നേ?

0: വേണല്ലേ. അപ്പൊ ഇനി ഉപ്പാക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും.
1: ആ
0: അനക്കാണല്ലേ. ഇഞ്ചി പാട്ട് പാടുവാ? എന്നൊരു ചെറിയൊരു പാട്ട് പാടട്ടെ നമ്മുടെ. നല്ല ഉഷാറ് പാട്ടില്ലേ. ഈ മദ്രസയിലൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കലുണ്ടോ പരിപാടിയിലൊക്കെ? സമ്മാനം കിട്ടിയില്ലേ? അപ്പൊ ഇനിയും സമ്മാനങ്ങൾ ലഭിക്കണം. അതുപോലെ തന്നെ മദ്രസയിലൊക്കെ ഇനി ചേർക്കുമ്പം പാനോട് പറയണം, പരിപാടിയിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ വാങ്ങണം.
2: ചാറാക്കണം.
0: ഇൻഷാല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും
1: അസ്സലാം.
0: അപ്പോ മൂന്നാമത്തെ ഒരു കോളർ കുട്ടിയാണ്,
2: വളരെ എനർജറ്റിക് ആയിരുന്നു ആള്.
0: ഒരു ചോദ്യം ചോദിച്ച് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇനി അടുത്തൊരു കോൾ ഉണ്ടോ?
2: നമ്മള് അവസാനം ചോദിച്ച ചോദ്യം ഉമ്മുൽ ഖുറ എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് മക്കക്ക് ഉമ്മുൽ ഖുറ എന്നുള്ളത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഒത്ത മധ്യ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് ഉമ്മുൽ ഖുറ എന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ
0: അടുത്തൊരു കോൾ
2: വന്നിട്ടുണ്ട്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ഫാമിലി ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് ഹൈദിൻ.
0: മുഹമ്മദ് ഐസിൻ, എവിടുന്ന വിളിക്കുന്നത്?
1: കൊയിലാണ്ടി.
0: കൊയിലാണ്ടി.
2: മുമ്പ് കുറെ തവണ വിളിച്ചിട്ടില്ലേ? എത്ര തവണ വിന്നർ ആയിട്ടുണ്ട്? മൂന്ന് തവണ വിന്നർ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? മക്ക മദീന. ഓക്കെ, കൂടെ ആരൊക്കെയാണ് ഉള്ളത്? ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട് അല്ലേ. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് വിന്നർ ആകണം. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം.
0: മക്ക നഗരത്തെ പുനർ നിർമ്മിക്കുകയും കഅബ പണിയുകയും ചെയ്ത പ്രവാചകൻ ആരാണ്?
1: ഇബ്രാഹിം നബി.
0: ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണോ? വേറെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ?
2: ഇസ്മായിൽ നബി. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാം കൂടി ചേർന്നിട്ടാണ് കഅബ പുനർനിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അതെ. അപ്പൊ ഉത്തരം ആരാണ് പറഞ്ഞെന്ന്? ഉപ്പയാണ് പറഞ്ഞെന്ന് അല്ലേ. മാഷാല്ലാ, ഉത്തരം ശരിയാണോ? നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, കഅബക്കുള്ളിലുള്ള കറുത്ത കല്ലിന്റെ പേരെന്താണ്? കഅബക്കുള്ളിൽ ഒരു കറുത്ത കല്ലുണ്ട്, ആ കല്ലിന്റെ പേരെന്താണ്? ഹജറുൽ അസ്വദ്. ഉത്തരം ഉറപ്പാണോ? അതെ, ഉത്തരം ശരിയാണോ?
0: ഉത്തരം ശരിയാണ്.
2: മാഷാല്ല, അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്.
0: ഇനി അവസാനത്തെ ചോദ്യം, ഈ ചോദ്യം ശരിയാക്കിയാൽ എന്ത് ചെയ്യും? സമ്മാനം വീട്ടിലെത്തും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്, ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ ആദ്യം താമസിച്ചത് ആരുടെ വീട്ടിലായിരുന്നു? ഓപ്ഷൻ വേണോ?
1: അതെ.
0: ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി അലി റളിയല്ലാഹു അൻഹു.
1: ഓപ്ഷൻ ബി.
0: ഉത്തരം
1: ഓപ്ഷൻ ബി.
0: ഓപ്ഷൻ ബി അബു അയ്യൂബ് അൻസാരി ആണോ?
1: അതെ.
0: ഈ ഉത്തരം ആരാ സ്വന്തമായിട്ട് പറഞ്ഞതാണോ, ആരാ പറഞ്ഞത്? ഉപ്പയാണോ? ഉമ്മയാണോ? ഉപ്പയാണ്. അപ്പൊ ഇനി ഉപ്പാക്ക് സമ്മാനം കൊടുക്കാം.
2: രണ്ടാമത്തത് ഉമ്മയാണ് പറഞ്ഞെടുത്തത്. എന്തായാലും മാഷാല്ലാ, നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് വിന്നറായിട്ടുണ്ട്.
0: വിന്നറായി,
2: സന്തോഷമല്ലേ?
0: അൽഹംദുലില്ലാ. അപ്പൊ ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ
2: ഇന്നത്തെ നമ്മുടെ എല്ലാ കോളർമാരും വിന്നറാണ്,
0: വിന്നറായി കൊണ്ടിരിക്കുകയാണ്. ഇനി കോള് നോക്കാം. ഹജ്ജിന്റെ ഒരു സമയത്ത് അടുത്ത കോൾ റെഡി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: ആരാണേ?
2: സൗണ്ട് ക്ലിയർ ആവണില്ല. ഫാത്തിമ എന്ന് കേട്ടു, ബാക്കി റഷ്നെ അല്ലേ?
0: ആണോ? ഫാത്തിമ റഹ്നന്റെ വീട് എവിടെയാണ്?
2: റഹ്മ.
0: റഹ്മ ആണോ? ഫാത്തിമ ദഹ്മ ആണോ? യെസ്. എവിടെ വീട്? കാസർഗോഡാണോ? എത്രാം ക്ലാസ്സിൽ പഠിക്കണത്? ഒന്നാം ക്ലാസ്സിലാണല്ലേ. അപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ? ബുക്കൊക്കെ വാങ്ങിയോ? ബുക്ക് വാങ്ങിയിട്ടില്ലേ? ഡ്രസ് എടുത്തോ? പെരുന്നാളൊക്കെ ആയില്ലേ, പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തില്ലേ. അപ്പോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ ടെലിഗസിക്ക്? എത്ര സമ്മാനം കിട്ടിയിട്ടുണ്ട്? ഒരു പ്രാവശ്യം വിന്നറായി. അപ്പൊ ഇനി സമ്മാനം കിട്ടും, കിട്ടും. അപ്പം ഇന്ന് വിന്നറാവണം. ആവൂലേ?
2: അപ്പോ വിഷയൊക്കെ പഠിച്ച് ഉഷാറായിട്ടിരിക്കണോ? വിഷയം എന്താണ് അറിയോ? നോക്കട്ടെ.
0: ഇന്നത്തെ വിഷയം എന്താണ്?
2: മക്ക മദീന ഖുദുസ്. മോളെ കൂടെ ആരൊക്കെയാണ്?
0: കൂടെ ആരൊക്കെയുണ്ട്?
2: ഉപ്പയും ഉമ്മയും. ആ ഇത്താത്തയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. റെഡി അല്ലേ?
0: ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹിയ ലഭിച്ച ഗുഹ ഏതാണ്? ചോദ്യം മനസ്സിലായോ? ഉമ്മാനടക്ക് ചോദിക്കട്ടോ. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ സൗറ ഗുഹ, ഓപ്ഷൻ ബി ഹിറ ഗുഹ, ഓപ്ഷൻ സി കഹ്ഫ് ഗുഹ, ഓപ്ഷൻ ഡി ഒന്നുമല്ല. എങ്ങനെ? ഹിറാഗുഹ. ആരാ ഉത്തരം പറഞ്ഞത്?
1: ഉപ്പ.
0: ഉപ്പ ഉത്തരം പറഞ്ഞു അല്ലേ? ഉത്തരം ശരിയാണോ?
2: ഉത്തരം ശരിയാണോ?
0: ഉപ്പാനോട് ഒന്നും കൂടി ചോദിച്ചോ ഉത്തരം ശരിയാണോ എന്നുള്ളത്. ശരിയാവൂലേ? സൗറുഗുഹ. ഇനി ഉപ്പാനോട് ചോദിക്കാം. 20 സെക്കൻഡ് ഉണ്ട്.

0: ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒന്നുകൂടെ. ഹിറാഗുഹ. ഹിറാഗുഹയാണോ സൗർഗുഹയാണോ ഏതാണ് ലോക്കേട്ട്? ഏതാണ് ഹിറാഗുഹ?
1: ഉച്ചരം ശരിയാണ്. സന്തോഷല്ലേ? അപ്പൊ ഇനി രണ്ടാമത് ചോദിക്കട്ടെ.
0: രണ്ടാമത്തെ ചോദ്യം, ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫ സംഗമം നടക്കുന്നത് എവിടെയാണ്? ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മിന, ഓപ്ഷൻ ബി മുസ്ദലിഫ, ഓപ്ഷൻ സി അറഫ മൈതാനം, ഓപ്ഷൻ ഡി മദീന. ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? അറഫ മൈതാനം
1: ആണോ?
2: അറഫ മൈതാനം.
1: ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്.
2: അൽഹംദുലില്ലാഹ്.
1: അപ്പം ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ ഒളിച്ചിരുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹ ഏതാണ്?
0: ഗുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്നും വേണ്ട
2: വേണ്ട
0: വേണ്ട, അത്ര ഉറപ്പാണ് അല്ലേ?
1: ഉത്തരം തെറ്റുവോ?
2: ഇല്ല
1: ഇല്ല, ഉറപ്പിച്ചാണ് പറയുന്നത്.
0: കോൺഫിഡന്റ് ആണ്.
1: ഉത്തരം ശരിയാണ്.
0: അപ്പോ അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ തവണ വിന്നറായി അല്ലേ?
1: അപ്പൊ ഇനി രണ്ട് സമ്മാനം കിട്ടണ്ടല്ലേ. പാട്ട് പാടുവോ? സമയത്ത് ഹജ്ജിന്റെ സമയത്ത് ഓർമ്മിക്കാൻ പറ്റിയ പാട്ടാണ്. രണ്ട് പാട്ട് ഇപ്പം സെയിം പാട്ട് കേട്ടു.
0: അതെ,
1: സന്തോഷായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: അപ്പൊ കാസർഗോഡ് നിന്നാണ് വിളിച്ചത്. ചോദ്യത്തിനൊക്കെ ഉത്തരം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പൊ അത് സംസാരിക്കണത്.
0: അതെ, സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട കോൺഫിഡൻസ് ലാറുണ്ട്.
1: ഇനിയും നിലനിൽക്കട്ടെ.
0: ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള വളർച്ച കൂടിയാണ്. ഇൻഷാല്ലാ, നമുക്കിനി കോളറുകൾ
1: ഉണ്ടോ നോക്കാം. അവസാനത്തെ സമയങ്ങൾ അവസാനിക്കാനായി
0: നമ്മൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യം, അതല്ല അതിന് മുന്നേ ചോദിച്ച ചോദ്യമായിരുന്നു, ഹിജ്റക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ എവിടെയാണ്, ആരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നത്. നമ്മൾ ഉത്തരം പറഞ്ഞതാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. നമ്മുടെ ചരിത്രം എല്ലാവർക്കും സുപരിചിതമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി
1: വസല്ലം.
0: ആ അതെ,
1: കോള് റെഡി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്?
0: മിസിയാലോ?
1: മിസിയൽ. എവിടുന്ന് വിളിക്കുന്നത്?
3: അത്തപ്പിരിയം.
1: എവിടുന്ന്?
3: അത്തപ്പിരിയം. കണ്ടാലത്തക്ക
1: പത്തപ്പിരിയോ?
3: ചാരക്കുന്ന.
1: മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
3: അതെ.
1: എത്ര തവണ വിന്നർ ആയിട്ടുണ്ട്?
3: രണ്ടു തവണ. സമ്മാനം കിട്ടിയില്ല.
1: ആ സമ്മാനം ഇൻഷാല്ലാ വീട്ടിലെത്തും. അപ്പൊ ഇനി മൂന്നാമത്തെ വിന്നർ ആവാൻ കാത്തിരിക്കാണ്. ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ?
3: ഹലോ.
1: ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ?
3: ഇല്ല.
1: ഇന്ന് മക്ക, മദീന, ഖുദ്ദൂസ് എന്നിവ ചരിത്ര സംഭവങ്ങളാണ്, എന്ന സ്ഥലത്തെ കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങളാണ് ഇന്നുള്ള വിഷയം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവിക്കുള്ളിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം സ്വർഗത്തോപ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഏതാണ്?
3: ഓപ്ഷൻസ് ഉണ്ടോ?
1: ഓപ്ഷൻ വേണോ? ഓക്കെ. അപ്പോ ഓപ്ഷൻ എ റൗള ഷെരീഫ്, ഓപ്ഷൻ ബി മിമ്പർ, ഓപ്ഷൻ സി മെഹ്റാബ്, ഓപ്ഷൻ ഡി ബാബു സലാം. റൗള ഷെരീഫ് ആരാ പറഞ്ഞെന്ന്? അല്ലെങ്കിൽ ഒറ്റക്ക് പറഞ്ഞതാണോ? ഉമ്മമ്മ പറഞ്ഞു. അപ്പൊ ഉമ്മമ്മ പറഞ്ഞത് കൊണ്ട് തെറ്റാൻ സാധ്യത കുറവാണ്.
0: എത്രാം ക്ലാസ്സിലാ
3: പഠിക്കുന്നത്?
0: ഇനി പത്താം ക്ലാസ്സിലേക്ക്.
1: അപ്പോ റിസൾട്ട് ഒക്കെ വന്നു, അതിന്റെ സന്തോഷത്തിലാണല്ലേ. അപ്പോ ഇനി രണ്ടാമത് ചോദിക്കട്ടെ.
0: രണ്ടാമത്തെ ചോദ്യം, മദീനയിലെ പ്രശസ്തമായ ഒരു കബർസ്ഥാനുണ്ട്, അതേതാണ്? മദീനയിലെ പ്രശസ്തമായ പൊതു കബർസ്ഥാൻ ഏതാണ്?
3: അതിന് ഓപ്ഷൻസ് ഉണ്ടോ?
0: ഓപ്ഷൻസ്, ഓപ്ഷൻ എ ജന്നത്തുൽ മുഅല്ല, ഓപ്ഷൻ ബി ജന്നത്തുൽ ബഖീഅ്, ഓപ്ഷൻ സി മഖ്ബറത്തുൽ ഖുദുസ്. ക്ലിയർ അല്ലേ?
3: ഓപ്ഷൻ ഓപ്ഷൻ ബി അല്ലേ?
0: ആ ഓപ്ഷൻ ബി ഏതാണ്?
3: ജന്നത്തുൽ ബഖീഅ.
0: ജന്നത്തുൽ ബഖീഅ ഉറപ്പാണോ?
1: വല്യമാരോട് ചോദിക്കാം, വല്യമാരോട് ചോദിക്കാം, ഉമ്മാരോട് ചോദിക്കട്ടോ.
0: ഈ ഉത്തരം ആര് പറഞ്ഞതെന്നാ? ണല്ലേ, മാഷാല്ലാ. ഉത്തരം ശരിയാണ്. ഉമ്മാന്റെ പേരെന്താണ്? നമ്മള് സ്ഥിരം ശ്രോതാവാണോ ഫീസ് റേഡിയോയുടെ? മാഷാല്ലാ. നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി അവസാനത്തെ നിർണായക ചോദ്യത്തിലേക്ക് കടക്കാം.
1: അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയ വർഷം ഏതാണ്? മക്ക കീഴടക്കിയ വർഷം. ഓപ്ഷൻ എ ഇജറ രണ്ടാം വർഷം, ഓപ്ഷൻ ബി ഇജറ ആറാം വർഷം, ഓപ്ഷൻ സി ഇജറ എട്ടാം വർഷം, ഓപ്ഷൻ ഡി ഇജറ പത്താം വർഷം.
3: ഓപ്ഷൻ സി ഇജറ എട്ടാം വർഷം.
1: ഉറപ്പുവരുത്തി പറഞ്ഞാ മതി. അവസാനത്തെ ചോദ്യമാണ്,
0: ടൈമർ സ്റ്റാർട്ട് ചെയ്യാലേ?
1: സ്റ്റാർട്ട് ചെയ്യാം.
0: ഉറപ്പാണോ? എട്ടാണോ ആറാണോ?
1: ആറാം വർഷം.
0: ഉറപ്പാണോ? ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഫത്ഹു മക്ക സംഭവം അറിയില്ലേ?
1: ഇജ്ര ആറാം വർഷം എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പിച്ചു. അപ്പോ
0: എട്ടല്ലല്ലോ. ഉത്തരം
1: ഉത്തരം ചെറിയൊരു രൂപത്തിൽ തെറ്റിപ്പോയി. ഉത്തരം എട്ടാം വർഷമായിരുന്നു. പ്രശ്നമല്ല, ഇനിയും അവസരങ്ങളുണ്ട്. ഒക്കെ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം എട്ടുന്ന് പറഞ്ഞു, നമ്മളൊരു ഉറപ്പിച്ചാൻ പറഞ്ഞപ്പോൾ ഇജർ ആറാം വർഷം എന്ന് പറഞ്ഞു. വിഷയമല്ല, അത്
0: സ്വാഭാവികമാണ്.
1: സ്വാഭാവികമാണ്.
0: അടുത്തൊരു കാളിലേക്ക് പോവാം, സമയമുണ്ടോ?
1: സമയം അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശ്രോതാക്കളെ, പ്രത്യേകം ഒരു ശ്രദ്ധയ്ക്ക്, നാളെ ടെലിഗിസ് ഉണ്ടായിരിക്കുന്നതല്ല. അത് ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
0: അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
0: പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുസ്അബ് ആണ് വിളിക്കുന്നത്. എവിടുന്നാണ് വിളിക്കുന്നത്? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ.
1: ബഹ്റൈൻ ആണോ? എത്ര തവണ വിന്നർ ആയിട്ടുണ്ട്? രണ്ട് തവണ വിന്നർ ആയിട്ടുണ്ട്. അപ്പോ ഇനി മൂന്നാമത്തെ വിന്നർ ആവാൻ കാത്തിരിക്കുകയാണ് അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഓക്കെ. അപ്പം നമ്മുടെ സമയം കുറവാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോണത്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാ അവസാന ഹജ്ജ് നിർവഹിച്ച വർഷം ഏതാണ്?
2: ഓപ്ഷൻ
1: എ ഇജറ ഒമ്പതാം വർഷം, ഓപ്ഷൻ ബി ഇജറ പത്താം വർഷം, ഓപ്ഷൻ സി ഇജറ പതിനൊന്നാം വർഷം, ഓപ്ഷൻ ഡി ഇജറ എട്ടാം വർഷം. ഇജറ പതിനൊന്നാം വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പാണോ?
0: കൂടെ ആരെങ്കിലും ഉണ്ടോ? അവരുടെയൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയോ?
1: ഉമ്മാനടുക്ക് ചോദിക്കട്ടോ. പെട്ടെന്ന് ഉത്തരം
2: പറയാം.
1: ഓപ്ഷൻ എ ഇജറ ഒമ്പതാം വർഷം, ഓപ്ഷൻ ബി ഇജറ പത്താം വർഷം, ഓപ്ഷൻ സി ഇജറ പതിനൊന്നാം വർഷം, ഓപ്ഷൻ ഡി ഇജറ എട്ടാം വർഷം.
2: Thank you.
1: ഹിജ്റ ഒമ്പതാം വർഷം എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉറപ്പല്ലേ? അപ്പോ ഉത്തരം
0: ചെറുതായിട്ട്
1: തെറ്റിപ്പോയി. ഹിജ്റ പത്താം വർഷമാണ് ഹജ്ജത്തുൽ വദാ, അവസാന ഹജ്ജ് നിർവഹിച്ച വർഷം. പ്രശ്നമുള്ള കാര്യമില്ല. ഇനിയും
0: ഒരു പുതിയ അറിവ് കിട്ടി അല്ലേ? ഇൻഷാല്ലാ ഇനിയും നമ്മുടെ ഡെയിലി ന്യൂസിലേക്ക് വിളിക്കണം. ഇൻഷാല്ലാ
1: വിളിക്കൂല. അപ്പം അവസാനത്തെ കോള് വിന്നറായിട്ടില്ല. ചെറിയൊരു തെറ്റ് സംഭവിച്ചു, പ്രശ്നമില്ല. ഇനി അവർക്ക് അവസരങ്ങൾ ഇനി ഒരുപാടുണ്ട്. ഡെലിഗസ് ഇനി നാളെ ഡെലിഗസ് ഇല്ല, മറ്റു ദിവസങ്ങളിലൊക്കെ ഡെലിഗസ് ഉണ്ടാവും. ഇൻഷാല്ലാ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മക്ക, മദീന, അതുപോലെ ഖുദുസ് എന്നീ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ചർച്ച ചെയ്തത്. ഇത് ഇനിയും വിശാലമായിട്ടുള്ള ചോദ്യങ്ങളും വിഷയങ്ങളുമാണ്. അതെല്ലാം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഭൂമികളിലൂടെ സഞ്ചരിക്കാനും അത് കാണാനും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സ് പ്രവേശനം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 11 മുതൽ 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ട്സ് വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.lbscenter.kerala.gov.in. ഓൺലൈനിലൂടെയോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചലാൻ ഫോം ഉപയോഗിച്ചോ 30 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പ്രവേശനം സംബന്ധിച്ച് അറിയാനായി വിളിക്കാം 0471-256-0361.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, പേ വിഷബാധ പ്രതിരോധം. ആരോഗ്യവിചാരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബിബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ. ഒപ്പം ഹബീബ് റഹ്മാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, ഒരു പുതിയ എപ്പിസോഡിലൂടെയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത പ്രാഥമിക ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ്, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളുള്ളത്. ഒന്നാമത്തെ എപ്പിസോഡിൽ ബി എൽ എസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കടിച്ചാലും എന്തൊക്കെ പ്രാഥമികമായി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നായ കടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് അതിഥിയായി എത്തിയതിനു മുമ്പ് രണ്ട് എപ്പിസോഡുകളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, അദ്ദേഹം തന്നെയാണ് ഇന്നും നമ്മുടെ അതിഥി. ജുബൈലെ ബദറൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ അദ്ദേഹം മലപ്പുറം ജില്ല മുറയൂർ സ്വദേശിയാണ്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് നമ്മുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നായ കടിച്ചാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് നായ കടിച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ, ഒരു പരിപാടി എന്താണെന്ന്?
4: നായ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റണ്ണിങ് ഒഴുക്കുള്ള വെള്ളത്തിൽ അത് സോപ്പ് കൊണ്ട് നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് കഴുകിക്കളയുക എന്നുള്ളതാണ്. ഈ നായ കടിക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ഉമിനീരിൽ, തുപ്പലിൽ ഒരു വൈറസ് ഉണ്ട്. ഈ റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ഈ ഇവരുടെ ഉമിനീരിലുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കും. ഇത് പിന്നെ നരമ്പിലൂടെ ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്താറുണ്ട്. ഏകദേശം 3 മില്ലിമീറ്റർ ഒരു മണിക്കൂർ എന്ന സ്പീഡിലാണ് തലച്ചോറിൽ എത്തുന്നത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് അത് കഴുകിക്കളയുക, അത് അധികം ആഴത്തിലോട്ട്, അമുറിവിൽ അധികം ആഴത്തിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ അതിനെ കഴുകിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു സോപ്പ് വെള്ളം കൊണ്ട്, സോപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ട് അത് കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്.
3: നമ്മൾ പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ റാബീസ് ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ റാബീസ് എന്നുള്ളതൊന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
4: റാബീസ് എന്നത് യഥാർത്ഥത്തിൽ വൈറസാണ്. അത് നമ്മുടെ ഈ ചില മൃഗങ്ങൾ, അപ്പം നായ, അതുപോലെ പൂച്ച, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശു, ആട്, ഇതുപോലെയുള്ള ആക്ച്വലി മാമൽസിലൂടെ എന്നാ പറയാം, ഇതിലൂടെ മനുഷ്യരിലേക്ക് അവരുടെ കടിയേറ്റാൽ വരുന്ന ഒരു അസുഖമാണ് റാബീസ്. അത് വൈറസാണ്, റാബീസ് എന്ന് പറഞ്ഞ വൈറസാണ്.
3: ഈ വൈറസ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
4: ലക്ഷണങ്ങൾ ഒന്ന്, പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ലാസ്റ്റിലേക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് മുതലുണ്ട്. ഒന്നാമത്തതായിട്ട് പ്രത്യേകിച്ച് പേഷ്യൻസ് ഇവർക്ക് പനി അനുഭവപ്പെടാറുണ്ട്, ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, അതുപോലെ തന്നെ അത് തലച്ചോറിലേറ്റിട്ട് എൻസെഫലൈറ്റിസ് വരെ വരാറുണ്ട്. അപ്പം സീഷർ പോലുള്ള അസുഖങ്ങളും കാണാറുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത്, ഈ ചില ആൾക്കാരിൽ വെള്ളം കാണുമ്പോൾ അവർക്കൊരു പിന്നെ പേടി പോലെ, ഹൈഡ്രോഫോബിയ എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ വെള്ളം പേടിയായിട്ടല്ല, വെള്ളം കുടിക്കുക, ആ വെള്ളം കാണുമ്പം നമ്മുടെ നെർവ്സ് നമ്മുടെ ഈ അന്നനാളത്തിലുള്ള ശ്വാസകോശ നെർവ്സ് കൺസ്ട്രിക്റ്റഡ് ആയിട്ട് അവർക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാണുമ്പോഴുള്ളൊരു ഭയമാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ ഫോട്ടോഫോബിയ ഉണ്ടാവാറുണ്ട്, വെളിച്ചം അവർക്ക് ഇരുട്ട് റൂമിലിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇതെല്ലാമാണ് ഇതിൻ്റെ
3: ലക്ഷണം. കാണുമ്പോൾ പ്രയാസങ്ങൾ
4: ഉണ്ടാവാറുണ്ട്.
3: ഈ റാബീസിൻ്റെ ഈ പ്രതിരോധ ചികിത്സകൾ എന്തെങ്കിലും ഇന്ന് അവൈലബിൾ ആണോ?
4: അതെ, റാബീസിൻ്റെ പ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് മൂന്നെണ്ണമായിട്ട് പറയാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15-20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ പൈപ്പ് വെള്ളത്തിൽ സോപ്പിട്ടുകൊണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അവിടുത്തെ വയറൽ ലോഡ് കുറയ്ക്കുക എന്നുള്ള ഒന്നാമത്തത് പ്രതിരോധം. രണ്ടാമത്തത് എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇമ്യൂണോഗ്ലോബിനാണ്. വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, ഇപ്പോൾ ഈ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇത് വൈറസാണ്. ഈ വൈറസിനെ നമ്മളൊരു പാർഷ്യലി കൊല്ലും, കൊന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് തരുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത് ബോഡിയിലോട്ട് തരുമ്പോൾ ബോഡി ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഉണ്ടാക്കും, പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ അസുഖത്തിന് ആവശ്യമുള്ളതാണ്. എന്നാൽ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രതിരോധ അത് ആക്ച്വലി നമ്മൾ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ്, ഡയറക്ട്ലി പ്രിപ്പയർ ആൻറ്റിബോഡി. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ആക്ട് ചെയ്യും. മറ്റത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്യുമ്പം ബോഡിയിൽ കൊടുത്തിട്ട് ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ട്. ഈ മൂന്ന് പ്രതിരോധ മാർഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ വാഷ് ചെയ്യുക, രണ്ടാമത്തെ വാക്സിനേഷൻ, മൂന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബിൻ. പക്ഷേ ഈ മൂന്നും പല സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്.
3: അപ്പം വാക്സിൻ ആയാലും ഇമ്മ്യൂണോഗ്ലോബിൻ ഏതൊക്കെ സാഹചര്യത്തിലാണിത് നൽകേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചു തന്നായി.
4: അതെ, ഇത് നമ്മുടെ ചികിത്സ പ്രതിരോധ മാർഗമാണ്. ഇതിന് നമ്മൾ മൂന്ന് നമ്മളാദ്യം ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒരു നായ കടി ഏറ്റുകഴിഞ്ഞാൽ നമുക്കത് മൂന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. അതിൽ കാറ്റഗറി 1-ൽ നമ്മുടെ സ്കിന്നിന് അത് ജസ്റ്റ് ലിക്ക് നക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, അതായത് സ്കിന്നിന് മുറിവുകളൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും കാറ്റഗറി 1 എന്നാണ് പറയുക. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗം, അതായത് ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ ഒരു 10-20 മിനിറ്റ് സോപ്പ് വെച്ചിട്ട് കഴുകി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്ന്. അത് മാത്രം മതി. ഇനി രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഇത് ചെറിയ മുറിവ് വരുത്തിയിട്ടുണ്ട്, ഒരു സ്ക്രാച്ച് പോലെ സ്കിന്നിൽ വരുത്തിയിട്ടുണ്ടാവും, ചോര ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതും അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് മുറിവുണ്ടായിരുന്നു, അവിടെ ഈ നായ വന്ന് നക്കി. അപ്പം ആദ്യം ഒരു മുറിവുള്ള സ്ഥലത്ത് നായ നക്കി കഴിഞ്ഞാലും ഇത് കാറ്റഗറി 2 എന്നാണ് പറയുക. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാക്സിനേഷനാണ് ഉപയോഗിക്കേണ്ടത്,
3: ഈ രണ്ട് കാറ്റഗറി 1-ഉം 2-ഉം.
4: ഇനി മൂന്നാമത്തൊരു ഇത് വരുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് മുറിവ് സംഭവിച്ച് ചിലപ്പോൾ നമ്മുടെ മസിലിനെയും അതുപോലെ താഴെ എല്ല് വരെ എത്താറുണ്ട്,
3: നല്ല കടിയൊക്കെ.
4: അതെ, ഭയങ്കര ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ആ സമയങ്ങളിൽ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ, ഈ പറഞ്ഞ മുകളിൽ രണ്ടും ഉണ്ടും കൂട്ടത്തിൽ ഇമ്മ്യൂണോഗ്ലോബിൻ. ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ സിന്തറ്റിക്കലി പുറത്തുനിന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ആൻറ്റിബോഡിയാണ്. അത് നമ്മൾ അവിടെ തന്നെ കൊടുക്കുമ്പം പെട്ടെന്ന് ആക്ഷൻ വരും. ആൻറ്റി വാക്സിനേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരാഴ്ചയൊക്കെ സമയം പറയുന്നത്, ഒരാഴ്ച അതിൻ്റെ ആക്ഷൻ എടുക്കും. ഇത് വലിയ വൂണ്ടാകുമ്പോൾ അവിടെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിന് ഒരു പിന്നെ ഷെഡ്യൂളുണ്ട്, 4 വാക്സിനേഷനാണ് കൊടുക്കാറുള്ളത്. വാക്സിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കാറ്റഗറി 2-ലും കാറ്റഗറി 3-ലും കൊടുക്കുന്നതാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഷെഡ്യൂളാണ്. അത് ഇന്ന് നമ്മൾ നായ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 0 ഡേ ഇന്ന് കൊടുക്കും, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കൊടുക്കും, രണ്ടാമത്തെ ഡോസ്, മൂന്നാമത്തെ 7 ദിവസം കഴിഞ്ഞിട്ട്, നാലാമത്തെ 14 ദിവസം കഴിഞ്ഞിട്ട്, 14-ാമത്തെ ദിവസം, ഇങ്ങനെ
3: 0 ഡേ 14 ദിവസം.
4: അതെ, കഴിയേറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ 0, 3, 7, 14 ഇത്രയും ഡേയ്സിലാണ് വാക്സിനേഷൻ്റെ ഒരു ഷെഡ്യൂളുള്ളത്. പണ്ട് നമ്മൾ പറഞ്ഞ പൂക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാതെ, ഇപ്പോൾ ആ രീതിയില്ല, അത് നമ്മളിപ്പോൾ ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ, അത് ആ ഒരു ഒറ്റ സമയത്ത് മാത്രം, ആ ഇഞ്ചക്ഷൻ നമുക്ക് വന്നിരിക്കുന്ന കടിയേറ്റിരിക്കുന്ന സമയത്ത് ആ ഒരൊറ്റ ഡോസേ ഉള്ളൂ, സിംഗിൾ ഡോസ് ആ മുറിവിൽ ചുറ്റും ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്, ആ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ളത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്.
3: ഇപ്പോൾ ഈ നായ കടി ഏറ്റ ആള് ഒരു സ്ത്രീ ഗർഭിണിയൊക്കെ ആണെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ വാക്സിൻ എടുക്കുന്നതിൻ്റെ
4: ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടെയും ഇത് വാക്സിനേഷൻ എടുക്കണം. ഇത് പറയുമ്പോൾ ഈ റാബീസ് എന്ന അസുഖം യഥാർത്ഥത്തിൽ 100% മരണസാധ്യതയുള്ള അസുഖമാണ്. അതായത് നമുക്ക് റാബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ അത് 100% മരണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ 100% പ്രതിരോധം ഉള്ളതാണ്. നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ ഏറ്റെടുത്താൽ 100% വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും, സാധ്യത അല്ല, 100% ഉറപ്പായതുകൊണ്ടും ഗർഭിണിയായ അവസ്ഥയിലും ശരി, ഇനി മുലയൂട്ടുന്ന അമ്മമാരായാലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഇത് സേഫായിട്ട് എടുക്കാം, എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്.
3: എന്താ ഏത് അവസ്ഥയിലാണെങ്കിലും വാക്സിൻ
4: എടുക്കണം. അതെ അതെ.
3: ഇപ്പോൾ നായകൾക്കൊക്കെ വാക്സിൻ എടുക്കാറുണ്ട്.
4: അതെ.
3: അങ്ങനെ വാക്സിൻ എടുക്കപ്പെട്ട ഒരു നായയാണ് കടിച്ചതെങ്കിൽ പിന്നെ ഈ കടിയേറ്റ ആളുകൾക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ?
4: ഇത് സ്ഥിരം ആൾക്കാർക്ക് വരുന്ന സംശയമാണ്. അതായത് നമ്മൾ വാക്സിനേഷൻ എടുത്തൊരു നായയാണ് എന്നെ കടിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ എടുക്കേണ്ടതുണ്ടോ? എന്തായാലും എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ്, അത് മരണം 100%, അതുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. സെയിം പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഏത് കാറ്റഗറി ആണോ നോക്കിയിട്ട്, കാറ്റഗറി 2 ആണോ കാറ്റഗറി 3 ആണോ, കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് 4 ഡോസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 0, 3, 7, 14 ദിവസങ്ങളിൽ
3: മണ്ണ് പിന്നെ സോപ്പ് വെള്ളം കൊണ്ട്
4: മാത്രമേ ഉള്ളൂ. അതെ അതെ.
3: ഇപ്പോൾ ഈ റാബിസ് വാക്സിനേഷൻ എടുത്ത ഒരാൾ, ആ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് അയാൾക്ക് കടിയേറ്റെങ്കിൽ പിന്നെ വീണ്ടും അത് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ അല്ലേ?
4: അതെ അതെ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 1 മുതൽ 1 ആഴ്ച മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സിംപ്റ്റംസ് കാണിക്കാൻ, നമ്മളെ അതിന് ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് വരാൻ ഒരുപക്ഷെ 1 ആഴ്ചയാവും, അല്ലെങ്കിൽ 3 മാസം. ആ ഒരു 3 മാസം പീരീഡാണ് പറയാറുള്ളത്. അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ 3 മാസത്തിനുള്ളിലാണ് നമുക്ക് കടി ഏൽക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇമ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട കാര്യമില്ല, അതുപോലെ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ നായ്ക്കടി ഏൽക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 ഡോസ് എടുക്കണം. അത് 0 ഡോസും അതുപോലെ 3rd ദിവസം 2 ഡോസായിട്ട് എടുക്കാറുണ്ട്. അത് എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുൾ നമ്മൾ 4 ഡോസും എടുക്കേണ്ട, ഫുൾ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട കാര്യമില്ല.
3: ഇപ്പോൾ വിഷബാധ, അപ്പം ഇങ്ങനെ ഈ നായകളുടെ കടി, പേ ഉള്ള നായകൾ ഏതേ മൃഗങ്ങളൊക്കെ കടിച്ചു, ആ മൃഗങ്ങൾ ചത്തുപോവുക, ജീവൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പശു ആട് നമ്മൾ പാല് ഒക്കെ ഉള്ള അങ്ങനത്തെ ആ പശുക്കളുടെ പാല് കുടിക്കുക, ആടുകളുടെയൊക്കെ പാല് കുടിക്കുകയൊക്കെ ചെയ്താൽ ഈ റാബിസ് അണുബാധ നമുക്ക്, ഈ ബാക്ടീരിയ നമ്മളിൽ പ്രവേശിക്കും, എന്താണ്
4: ഇത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതലുള്ള ഒരു സംശയമാണ്. കാരണം പണ്ടുകാലത്ത് ഈ പാല് വിറ്റ് നടന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമൂഹത്തിലേക്ക്, ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പശുക്കളിലൂടും ഇത് വരാറുണ്ട്, റാബീസ് വൈറസ് വരാറുണ്ട്. അപ്പം അവർ കയറ്റി കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ അവർ പാല് കൊടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലെ ആൾക്കാർക്കെല്ലാം ഇതൊരു പേടിയായി, ഇത് അവർക്ക് വരുമോ എന്നുള്ളതൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് സത്യത്തിൽ തിളപ്പിച്ച പാലാണ് നമ്മൾ കുടിക്കാറുള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ സാധാരണ രീതിയിൽ ഇത് പേടിക്കേണ്ടതില്ല. കാരണം ഈ തിളപ്പിച്ച പാലിൽ ഈ റാബീസ് വൈറസ് സസ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ല. അങ്ങനെ കുടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് റാബീസ് പകരാൻ ചാൻസ് ഉള്ളൂ, അങ്ങനത്തെ അവസ്ഥ. പിന്നെ അതുപോലെ വായിൽ മുറിവ് ഉള്ള ആൾക്കാരിൽ ഇപ്പോൾ ഈ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ലല്ലോ. അല്ലാത്ത അവസ്ഥയിൽ മാത്രം പാല് തിളപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വാക്സിനേഷൻ്റെ ആവശ്യവുമില്ല.
3: അപ്പോൾ ഈ ഒന്ന് ചുരുക്കത്തിൽ പിന്നെ ശ്രോതാക്കളോട് ഈ വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സംഗ്രഹം എന്നുള്ള ആൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
4: അതെ, ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ റാബീസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. അത് ചില മാമൽസിൽ, ഇപ്പം നായ, നമ്മുടെ പൂച്ച, പിന്നെ അണ്ണാൻ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പശു, പന്നി, ഇത്തരം മാമൽസിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടിയേറ്റിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. മെയിനായിട്ട് ചില ആൾക്കാർക്ക് പനിയായിട്ട് വരാം, അതുപോലെ ചില ആൾക്കാർക്ക് ശ്വാസ തടസ്സം, പിന്നെ എൻസെഫലൈറ്റിസ്, സീഷർ, അതുപോലെ ഹൈഡ്രോഫോബിയ, അതായത് വെള്ളം കാണുമ്പോഴുള്ള പേടി, ഫോട്ടോഫോബിയ, വെളിച്ചത്തിലുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളാണ്. പ്രതിരോധ മാർഗങ്ങളിൽ ഇതിന് 3 കാറ്റഗറി, നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്. അതിൽ 1, നമ്മൾ ഉടനെ തന്നെ ഒരു 15-20 മിനിറ്റ് ആ ഒരു മുറിവിനെ വാഷ് ചെയ്യുക, അതൊരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുക. കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത്. ഈ നമ്മുടെ പ്രതിരോധം ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയും ചെയ്യുക. കാറ്റഗറി 3 ആയി കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബിനും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാർ സംശയമുണ്ട്, ഈ എലി കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, വാക്സിനേഷൻ എടുക്കേണ്ടത്? സാധാരണ എലി നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ഇതിന് റാബീസ് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റോഡൻസിൽപ്പെട്ടാണ് എലി, നമ്മൾ അതിന് വാക്സിനേഷൻ എടുക്കാറില്ല. മലയണ്ണാൻ ആണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട്. ഈ പെരിച്ചാഴി വാക്സിനേഷൻ എടുക്കാറുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ അണ്ണാൻ നമ്മൾ വാക്സിനേഷൻ എടുക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലുള്ള അവസ്ഥകൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് നമ്മൾ നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ വെക്കുക. നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം.
3: ഇൻഷാല്ലാ. ജസാകുമുള്ളാഹു ഖൈറ. വളരെയധികം നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിന്. അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഈ പരിപാടി, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ, നാട്ടിലൊക്കെ തെരുവു നായ്ക്കളുടെ ശല്യം കൂടുതലുള്ള ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വളരെയധികം നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ നമുക്ക് മുന്നിൽ വന്നാൽ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കാനും ഇത്തരം പ്രാഥമിക ചികിത്സകൾ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഇത്ര വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ ഒരു പരിപാടി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്, വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം. പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ എന്നിവരാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.
5: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പെട്ടെന്ന് ചെരുപ്പ് അഴിച്ചു വെച്ചു. നമുക്കറിയാവുന്ന ചരിത്രം ആയേക്കാം. ചെരുപ്പ് അഴിച്ചു വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട സ്വഹാബത്ത് ഫലമ്മാ റഅ ദാലികൽ ഖൗം അൽ ഖൗനി ആലവും, അവരവരുടെ ചെരുപ്പ് അഴിച്ചു വെച്ചു. നിസ്കാരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്താണ്, എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നുണ്ട്, മാ ഹമലക്കും അലാ ഇൽഖായിക്കും നിആലക്കും, നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ നിങ്ങൾക്ക് പ്രേരണയായത് എന്താണ് സ്വഹാബ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചത്? അപ്പം അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഖാലൂ റഅയ്നാക അൽഖൈത നിആലൈക ഫൽഖൈനനി ആലന, റസൂലെ നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളും അഴിച്ചു വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പ്രവാചകനെ നെഞ്ചോട് ചേർത്തി പ്രവാചകൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ അവർ കാണിച്ചൊരു ത്വര,
6: ഇത്തിബായിന്റെ ഒരു ഇതാണ് സംഗതി.
5: തീർച്ചയായിട്ടും
6: ചാണിന് ചാണായും മുഴത്തിന് മുഴമായി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെയാണ്.
5: അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ അത് ചെയ്യാൻ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിന് സമയം തികയില്ല എന്നുള്ളത്, ഇത് ഇത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടേ. കാരണം റസൂലുള്ളാഹി നമ്മുടെ മുന്നിലില്ല എങ്കിലും വദീനഹു ബാക്കി, അള്ളാഹിൻ്റെ റസൂല് ബാക്കി വെച്ച ദീൻ ഇവിടെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ സ്വഹാബത്ത് പോയ അതേ സ്വർഗത്തേക്കാണ് നമുക്കും പോവാനുള്ളത് അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു, ഉസ്മാൻ റളിയല്ലാഹുഅൻഹു, അലി റളിയല്ലാഹു തആലാഅൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, മറ്റോ സ്വഹാബത്ത്, ഇവരൊക്കെ പോയ അതേ സ്വർഗത്തിലേക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കർമ്മങ്ങൾ, അവർ പ്രവാചകനെ നെഞ്ചോട് ചേർത്തത്, പ്രവാചകൻ പറഞ്ഞ അധ്യാപനങ്ങൾ അല്ലേ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാണിച്ച വല്ലാത്തൊരാഗ്രഹം. അപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു സ്വർണമോതിരത്തിൻ്റെ കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വർണമോതിരം കണ്ടു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയലേ, ആ വ്യക്തിക്ക് സ്വർണമോതിരം ധരിക്കൽ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ധരിച്ചു എന്ന നിലക്കാണ്, ഒരിക്കലുമല്ല. ആ സഹാബിക്ക് അറിയില്ല അത്. ആ സംഭവം ഇറങ്ങിയപ്പോൾ ഇത് ഹറാമാക്കി എന്നുള്ള ആ ഒരു ഹുക്കും ഇറങ്ങിയത് ആ സഹാബിക്ക് അറിയില്ല, അത് അപ്പോഴാണ്. ആ സന്ദർഭത്തിലാണ് ഈ മോതിരം കാണുന്നത്. അങ്ങനെ കണ്ടപ്പോഴടക്ക അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുന്നത് എന്താ, നരകത്തിൻ്റെ വളതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് റസൂലുള്ളാഹി തൻ്റെ സ്വഹാബത്തിനോട് ഇഷ്ടമുണ്ടായിട്ട് അത് വലിച്ചെറിഞ്ഞപ്പോൾ അത് സ്വർണം ധരിക്കലാണ് നിങ്ങൾക്ക് ഹറാമ്. ഇന്നത്തെ പോലെ തന്നെ മൂല്യമുള്ളതാണ് അന്ന് സ്വർണത്തിന്, അല്ലാതെ അന്ന് വേറൊരു ചപ്പിന്ന് എടുക്കുന്ന സാധനം നല്ല സ്വർണം ലാ വല്ലാഹി യാഖുദു അബദ. ഞാനത് ഒരിക്കലും മറ്റു സാബിത്ത് ചോദിക്കാൻ എടുത്തൂടെ മറ്റു കാര്യങ്ങൾക്ക്
6: ഉപയോഗിച്ചു.
5: ആ എന്റെ പ്രവാചകന് വക്കത് തുറഹൌ റസൂലുള്ളാഹി, ഇന്ത്യ റസൂലുള്ള വലിച്ചെറിഞ്ഞ എടുക്കൂല. അപ്പൊ അവര് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ കാണിച്ച ശ്രദ്ധയും ജീവിതത്തിൽ പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും മറ്റുള്ള കാര്യങ്ങളെയും പിൻപറ്റാൻ കാണിച്ച ത്വരവും ഒരു താല്പര്യവും നമ്മൾ എന്ത് ഈ രണ്ട് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് വേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യവും ഏറെ ശ്രദ്ധയും കാണിക്കുന്നവരാകണം നമ്മളെപ്പോഴാണ്. അവരെ പോലെ തന്നെ യുദ്ധത്തിലിൽ മുത്തക്കീൻ, ആ മുത്തക്കീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം. അത് സ്വഹാബത്തും സാലിഹ്യങ്ങളും ശുഹദാക്കളും എല്ലാവരും ഉണ്ട്.
6: ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ സ്വഹാബാക്കൾക്കും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
5: എന്താ
6: ജോലി ചെയ്യുന്ന കച്ചവടം,
5: ഇന്ന് ഏത് സംവിധാനങ്ങളാണ്, ഏത് കാര്യങ്ങൾ വളരെ വേഗതയിൽ നമുക്ക് ചെയ്യാം.
6: അന്ന് ഇത്രയും സൗകര്യങ്ങൾ ഇല്ലാതെ സ്വഹാബത്തും അവരുടെ കുടുംബം നോക്കിയിട്ടുണ്ട്. പക്ഷെ അവര് നബി പറയുന്നത് ജീവിതത്തിൽ അതേപടി പിൻപറ്റാനും ശ്രദ്ധിച്ചിരുന്നു. റോൾ മോഡലായിരുന്നു നബി.
5: തീർച്ചയായിട്ടും
6: നമുക്കും അങ്ങനെ ആക്കണം, അത് ആവണം. നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്.
5: തീർച്ചയായിട്ടും
6: പലപ്പോഴും നമ്മൾ ചെറിയ നിസാരമാക്കി കളയുന്ന ചെറിയ സംഗതികള് വലിയ തെറ്റുകളിലേക്ക് പോകുന്ന സംഗതികളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മുടെ പ്രവാചകൻ എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്? ചില ആളുകൾക്ക് ഒരു ലാഘവത്തോടെ കാണാറുണ്ട് പലപ്പോഴും, പല പല സന്ദർഭങ്ങളിലും.
5: അതിലേക്ക് പറയാനുള്ളത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഒരു വസ്തു മേടിക്കാനുള്ള തുക നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മളിപ്പോൾ എന്താ സാധാരണ പറയാം, എടാ 200 രൂപ ജീപ്പ് എടുത്തിട്ട് ഞാൻ നാളെ അയക്കാം.
6: അതെ,
5: സാധാരണ നമ്മുടെ ഒരു കോമൺ ടോക്ക് എന്നുള്ള അതാണ്. നമ്മൾ സ്വർഗത്ത് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിസ്സാരമായ കർമ്മങ്ങൾ മതിയാവും നമുക്ക് സ്വർഗത്തിന്റെ ദർജകൾ വർദ്ധിക്കാൻ.
6: ഇപ്പൊ
5: നല്ലൊരു 3-4 സെറ്റ് ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അങ്ങനെ തന്നെ എന്തോ നമ്മുടെ കയ്യിൽ അതിലെ ആ കൂട്ടത്തിലെ ഏറ്റവും താഴെ ഒരു ക്വാളിറ്റിയും മറ്റുമൊക്കെ ഉള്ളത് മേടിക്കാനേ ഉള്ളൂ. ഒരു 1000 രൂപ കൂട്ടിയാല് മറ്റത് മേടിക്കാൻ പറ്റും. നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കും, അന്നായിക്കോട്ടോ
6: ഞാൻ മറിച്ചിട്ടെങ്കിൽ
5: മേടിക്കും. നാളെ ചിലപ്പോ ഒരു അൽഹംദുലില്ലാഹ്, ഒരു അസ്തഗ്ഫിറുള്ള, ഒരു സുബ്ഹാനല്ല മതിയാകും. സ്വർഗത്തിന്റെ ദർജകൾ മാറി മറിയാം. ഒരു പണ്ഡിതന്റെ വാചകം അതിന്റെ വാചകമല്ല. അപ്പൊ അത്രയും കർമ്മങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നതോടൊപ്പം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രംഗങ്ങളിലും അതീവ ശ്രദ്ധ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: കുട്ടികളാണ്. 9 വർഷത്തിനിടെ 124 പേരാണ് പേവിഷബാധ മൂലം മരിച്ചത്. ആശുപത്രികളിലെ 2021 മുതലുള്ള കണക്കനുസരിച്ച് 17.39 ലക്ഷം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബീസ്. റാബീസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഭ്രാന്ത് എന്നാണ്. പേവിഷബാധ ഉണ്ടാക്കുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം വരെ സംഭവിക്കുന്ന എൻസഫലൈറ്റിസ് എന്ന ദുരോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പട്ടികളിലും പൂച്ചകളിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ, അണ്ണാൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടികൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ പോറലിൽ കൂടി ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മസന്ധികളിൽ എത്തപ്പെട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷുമ്നാനാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു. വൈറസ് ബാധയുണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള മാസങ്ങൾ നീണ്ടു നിൽക്കാം. കേന്ദ്രനാഡീവ്യൂഹത്തിൽ വൈറസ് എത്ര പെട്ടെന്ന് എത്തുന്നുവോ അത്രയും ദൈർഘ്യം മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ എടുക്കുകയുള്ളൂ. എന്നാൽ അസാധാരണമായി 1 ആഴ്ച മുതൽ 1 കൊല്ലം വരെ എടുക്കാം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായാൽ പിന്നെ മരണം തീർച്ചയാണ്. RNA വൈറസായ ലിസ വൈറസ്, റാബീസ്, ലോഗോസ് ബാറ്റ്, മൊക്കോള, ഡുവൽ ഹേജ് എന്നിങ്ങനെ 4 തരമുണ്ട്. കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മുറിവേറ്റ ഭാഗത്ത് മരവിപ്പ്, തലവേദന, തൊണ്ടവേദന എന്നിവയാണ് 1-ഘട്ട ലക്ഷണങ്ങൾ. വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ശബ്ദവ്യത്യാസം, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ 2-ഘട്ടത്തിലും, തുടർന്ന് അസഹനീയമായ തളർച്ച, ഗുരുതരമായ ശ്വാസതടസ്സം, സംസാരശേഷി നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങളിലെത്തി അവസാനം മരണത്തിന് വരെ കീഴടങ്ങേണ്ടി വരുന്നു. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങളും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അത്തരം മൃഗങ്ങളിൽ നിന്നുള്ള മുൻകരുതലിന് സഹായകമാകുമ്പോൾ വിശേഷിച്ചും ആദ്യഘട്ടത്തിൽ മിക്ക മൃഗങ്ങളും പൊതുവെ ശാന്ത സ്വഭാവമായിരിക്കും. വായിൽ നിന്ന് നുരയും പതയും വരും. വെള്ളം കുടിക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റില്ല. വെള്ളത്തെ ഭയക്കുന്ന രോഗലക്ഷണമുള്ളതിനാൽ ഹൈഡ്രോഫോബിയ എന്നും ഈ രോഗത്തെ അറിയപ്പെടും. 2-ഘട്ടം തുടങ്ങുന്നതോടെ അവ അക്രമകാരിയാകുന്നു. കണ്ണുകൾ ചുവയ്ക്കും, ഉമിനീരൊലിപ്പിച്ച് ലക്ഷ്യമില്ലാതെ ഓടും, യാതൊരു പ്രകോപനവുമില്ലാതെ എല്ലാറ്റിനെയും കടിക്കും. നായ്ക്കളാണ് രോഗവാഹകരിൽ പ്രധാനികളെങ്കിലും വവ്വാലുകളും പൂച്ചയുമൊക്കെ പേവിഷവാഹകരാണ്. ആസ്ട്രേലിയയിലും ലാറ്റിനമേരിക്കയിലും പടിഞ്ഞാറൻ യൂറോപ്പിലുമൊക്കെ ഈയിടെയായി പേവിഷബാധ കൂടുതലേൽക്കുന്നത് വവ്വാലുകളിൽ നിന്നാണത്രേ. വിഷബാധയുള്ള മൃഗങ്ങളുടെ കടിയോ മാന്തോ നക്കലോ മൂലം തൊക്കിലൂടെയാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ഈ തത്വപ്രകാരം രോഗം ബാധിച്ച മനുഷ്യന്റെ കടിയേറ്റാൽ മനുഷ്യന് രോഗം പകരാമെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കുള്ള രോഗസംക്രമണം ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വൈറസുള്ള വായു ശ്വസിച്ചും രോഗിയുടെ അവയവ മാറ്റിവെക്കലിലൂടെയും അപൂർവമായെങ്കിലും രോഗം പകരാം. മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിന് ഒരു പരിശോധനയും നിലവിലില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ് കൊണ്ട് തലച്ചോറിന്റെ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം നോക്കുകയാണ് ചെയ്യുന്നത്. കടിയേറ്റ ശരീരഭാഗം ഒഴുകുന്ന വെള്ളവും സോപ്പും ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും കഴുകിക്കൊണ്ടിരിക്കണം. വൈറസിനെ നശിപ്പിക്കാവുന്ന മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് ഏതെങ്കിലും അണുനാശിനി കൊണ്ടും തുടയ്ക്കണം. വേഗത്തിൽ വൈദ്യസേവനവും തേടണം. രോഗവാഹകരാകുന്ന വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പെടുത്ത് രോഗവ്യാപനം തടയാം. വളർത്തുമൃഗങ്ങൾക്ക് 6 മാസം പ്രായമായാൽ ആദ്യ കുത്തിവെപ്പെടുക്കാം. പിന്നീട് ഓരോ വർഷ ഇടവേളയിൽ കുത്തിവെപ്പെടുക്കണം. പേപ്പട്ടി വിഷ പ്രതിരോധത്തിനായി ഇപ്പോൾ നൽകി വരുന്ന ഒരു ആധുനിക വാക്സിനാണ് ഡിപ്ലോയിഡ് വാക്സിൻ. മനുഷ്യർക്ക് രോഗം ബാധിക്കാതിരിക്കാനുള്ള കുത്തിവെപ്പുകളും ലഭ്യമാണ്. 1885 ലൂയി പാസ്ചറും എമിലി റോക്സും കൂടിയാണ് പേവിഷത്തിനുള്ള കുത്തിവെപ്പ് കണ്ടെത്തിയത്. അതാദ്യമായി മനുഷ്യരിൽ പ്രയോഗിച്ചത് 1885 ജൂലൈ 6 ജോസഫ് മിസ്റ്റർ എന്ന 9 വയസ്സുകാരനായിരുന്നു. ലൂയി പാസ്ചറുടെ ചരമദിനമായ സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധ ലോകത്ത് 150 രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ലോകത്ത് പ്രതിവർഷം 55,000 ആളുകൾ പേവിഷബാധ കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മൃഗങ്ങളിൽ പേവിഷബാധ ഏൽക്കുന്നവരിൽ 40% 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 99% പേവിഷബാധകളുമുണ്ടാകുന്നത് നായ്ക്കളിലൂടെയാണ്. വർഷം തോറും 15 മില്യൺ ആൾക്കാർ പേവിഷത്തിനെതിരായുള്ള കുത്തിവെപ്പ് സ്വീകരിക്കുന്നത് മൂലം 327,000 മരണങ്ങളാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിങ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കാവുമ്പോൾ അതിന് എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
1: യെസ്.
0: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
1: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും.
0: അതെ,
1: ഫോമോ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മുടെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓനെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം
0: കിട്ടുന്നുണ്ട്.
1: അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ കണ്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറി ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്, ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടും ഇങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷനടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചവൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയെല്ലിൽ ഇങ്ങനെ കൂർത്ത താടിയെല്ലിനാണ് പറയാ, ജോലിൽ ഞാൻ തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ.
0: ജോലൈൻ,
1: ആ ജോലൈൻ ആണ് അല്ലേ, ജോലൈൻ ആണ്. ഓക്കെ ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
0: ശരിയല്ല,
1: ശരിയല്ല. അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം. പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ആ ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തല്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
0: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
1: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാറ നിസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഉറപ്പ് കിട്ടും, അപ്പം എങ്ങനെ ആയാലും എത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഉത്തരൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ഗഹ്റു അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബറ് കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
0: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, അഡ്മിറ്റ് ചെയ്തിട്ടാണ്.
1: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ, നുറുങ്ങുകൾ.
3: മനസ്സിനെ ബാധിക്കുന്ന രോഗം. രചന R.M. ഇബ്രാഹിം, വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ടിയാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
4: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. കടൽ കടന്ന് കപ്പലിൽ, വിമാനങ്ങളിൽ, സാധാരണ വാഹനങ്ങളിൽ തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞു. അവർ പുണ്യഭൂമിയിൽ സാത്വിക വിചാരത്തിലാണ്, ശ്രേഷ്ഠമായ ആരാധനാകർമ്മങ്ങളിലാണ്. അക്കൂട്ടത്തിൽ തൊഴിലാളികളുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, പാമരരുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. അതാണ് തീർത്ഥാടക ലക്ഷ്യം.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ അന്നിസ വചനം 40-41 പാരായണം ചെയ്യുന്നു മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إِنَّ اللَّهَ لَا يَظْلِمُ مِثْقَالَ ذَرَّةٍ إِنَّ اللَّهَ لَا يَظْلِمُ مِثْقَالَ ذَرَّةٍ وَإِن تَكُ حَسَنَةً يُضَاعِفْهَا وَيُؤْتِ مِن لَّدُنْهُ أَجْرًا عَظِيمًا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 40-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യദ്ലിമു, അക്രമം ചെയ്യുകയില്ല, മിസ്ഖാല ദർറത്തിൻ, ഒരണുത്തൂക്കം അല്ലെങ്കിൽ ഒരു അണു അളവ്, വ ഇൻ തകു, അതായിരുന്നാൽ, ഹസനതൻ, വല്ല നന്മയും അല്ലെങ്കിൽ നല്ല കാര്യം, യുദാഇഫ്ഹ, അതിനെ അവൻ ഇരട്ടിപ്പിക്കും, വയുത്തി, അവൻ കൊടുക്കുകയും ചെയ്യും, മില്ലദുൻഹു, അവൻ്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വക, അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. ഇതാണ് 40-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. നിശ്ചയമായും അല്ലാഹു ഒരു അണുത്തൂക്കം അക്രമം ചെയ്യുകയില്ല, അതൊരു നന്മയായിരുന്നാൽ അവൻ അതിനെ ഇരട്ടിപ്പിക്കുന്നതാണ്. അവൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ചതായ പ്രതിഫലം അവൻ കൊടുക്കുകയും ചെയ്യും. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് 39-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി. ഏതൊരു പ്രവർത്തനവും അത് ചെയ്യുന്ന ആളുടെ ഉദ്ദേശ്യം എന്താണോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിച്ചാൽ അതുകൊണ്ട് ഒരു പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് 39-ാമത്തെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഏതെങ്കിലും ആളുടെ കർമ്മത്തെ ഒരു കാരണവും കൂടാതെ അത് നശിപ്പിക്കുക എന്നത്, അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടാതിരിക്കുക എന്നത്, അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു ഓരോരുത്തരും ചെയ്ത പ്രവർത്തനത്തിന് കൃത്യമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇതാണ് 40-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. യുഖ്ബിറു തആല, അല്ലാഹു അറിയിക്കുന്നു, അന്നഹു ലാ യളിമു അബദൻ മിൻ ഇബാദിഹി യൗമൽ ഖിയാമ, തൻ്റെ അടിമകളിൽ ഒരു അടിമയോടും അല്ലാഹു ഖിയാമത്ത് നാളിൽ അനീതി ചെയ്യുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല. മിസ്ഖാല ഹബ്ബത്തി ഖർദലിൻ, ഒരു കടുകുമണി തൂക്കം പോലും എന്ന് പറഞ്ഞാൽ ഒട്ടും, വലാ മിസ്ഖാല ദറത്തിൻ, ഒരു അണുത്തൂക്കം പോലും എന്ന് പറഞ്ഞാൽ ഒരു തരിമ്പും, ഒട്ടും തന്നെ അല്ലാഹു ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല. ബൽ യുവഫിഹ ബിഹി വ യുദാഇഫുഹ ലഹു, ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന് പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകും. അത് നന്മയാണെങ്കിൽ ഇരട്ടിയായി നൽകും. ഇൻകാനത്ത് ഹസനത്തൻ വ യുദാഇഫുഹ ലഹു ഇൻകാനത്ത് ഹസനത്തൻ, ചെയ്ത കാര്യം നന്മയാണെങ്കിൽ അല്ലാഹു അതിന് ഇരട്ടിയായ പ്രതിഫലം നൽകും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള നൽകുന്ന വിശദീകരണം. സൂറത്ത് അംബിയയിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിനിഷ്ഠമായ തുലാസ് സ്ഥാപിക്കും, നാം കൊണ്ടുവരും അല്ലെങ്കിൽ സ്ഥാപിക്കും. ഫലാ തൊതുലമു നഫ്സുൻ ഷൈഅൻ, ഒരാളും അല്പം പോലും അനീതി ചെയ്യപ്പെടുകയില്ല. വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ആ ചെയ്ത കാര്യം കടുകുമണിയോളമാണെങ്കിൽ പോലും അത് നാം കൊണ്ടുവരും. വ കഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യുന്നവനായിട്ട് നാം തന്നെ മതി. ഇതാണ് സൂറത്തുൽ അംബിയയിലെ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ചെയ്ത നന്മക്ക് ഇരട്ടി ഇരട്ടിയായി, അതെത്രയാണെന്ന് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ, ബിഗൈരി ഹിസാബ് എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചത് കാണാം. കണക്ക് നോക്കാതെ അള്ളാഹു പ്രതിഫലം നൽകും. എന്നാൽ ഓരോരുത്തരും ചെയ്ത കർമ്മം അതെത്ര ചെറുതാകട്ടെ അതെത്ര വലുതാകട്ടെ, അതിന് തത്തുല്യമായ പ്രതിഫലം അള്ളാഹു നൽകും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നമുക്കൊക്കെ അറിയുന്ന സൂറത്തു സൽസലയിൽ ഒരായത്താണ്, ആർ അണുത്തൂക്കം നന്മ ചെയ്യുന്നുവോ അവനത് കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആർ അണുത്തൂക്കം തിന്മ ചെയ്യുന്നുവോ അത് അവനും കാണും. അതാണ് അള്ളാഹു ഒരാളോടും അനീതി പ്രവർത്തിക്കുക ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ലുഖ്മാനിലെ 16-ാമത്തെ ആയത്താണ് പിന്നെ ഇബ്നു കസീർ റഹ്മഹുള്ള അനുബന്ധമായി കൊടുക്കുന്നത്. വഖാല തആല മുഖ്ബിറൻ അൻ ലുഖ്മാൻ. അള്ളാഹു ലുഖ്മാൻ അലൈഹിസ്സലാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഖാല യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. يا بنيا പൊന്നു മോനെ, സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി വിളിക്കാണ്. إنها തീർച്ചയായും അത്, إن تكو مثقال حبة من خردل, ഒരു കടുകുമണിയോളമുള്ളതാണ് എന്ന് കരുതുക, ഒരു കടുകുമണിയോളമുള്ള തെറ്റ്. ഫതകുൻ ഫീ സ്വഖ്റത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫിൽ അർദി. നീ അത് ഒരു പാറയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നീ ചെയ്യുന്നു എങ്കിൽ, യഅതി ബിഹല്ലാ, അല്ലാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാകുന്നു അല്ലാഹു. ഇത്തരം ആയത്തുകളൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും നന്മ തിന്മകൾ അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നിസ്സാരമായി നമ്മൾ കണ്ടുകൂടാ. ഒരു തിന്മയെയും നിസ്സാരമായി നമ്മൾ വിട്ടുകൂടാ. അതുപോലെ തന്നെ ഒരു നന്മയും നിസ്സാരമാണെന്ന് കരുതിക്കൊണ്ട് അവഗണിച്ചുകൂടാ. കാരണം അതെത്ര ചെറുതായിരുന്നാലും അതിന് നന്മയാണെങ്കിൽ പതിന്മടങ്ങ്, അതല്ല 700 ഇരട്ടി വരെ അതൊരു പ്രതിഫലം നൽകപ്പെടുമെന്ന് കാണാം. അതുപോലെ തന്നെ തിന്മയാണെങ്കിൽ അത് കൃത്യമായ ശിക്ഷക്ക് വിധേയമാക്കാൻ കാരണമായിത്തീരും. വഖാല തആല. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്ന മറ്റൊരായത്ത് നേരത്തെ പറഞ്ഞ യൗമ ഇദിൻ യസ്ദുറു നാസു അഷ്ടാത്തല്ലിയുറവു അഅ്മാലഹും. അന്നേ ദിവസം മനുഷ്യർ അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി അവർ പുറപ്പെട്ടു വരും. എങ്ങനെ? കൂട്ടം കൂട്ടമായിട്ട് വരും. എന്നിട്ടാണ് പറഞ്ഞത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന് ആ ആയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആർ അണുത്തൂക്കം നന്മ ചെയ്യുന്നുവോ അവനത് കാണും, ആർ അണുത്തൂക്കം തിന്മ ചെയ്യുന്നുവോ അവനതും കാണും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാം, عن عطاء بن يسار عن ابي سعيد الخدري عن رسول الله صلى الله عليه وسلم في حديث الشفاعه الطويل ദീർഘമായ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഹദീസിൽ പറയാണ്, وفيه فيقول الله عز وجل, അല്ലാഹു പറയും, ارجعوا, നിങ്ങൾ മടങ്ങി പോകൂ, فمൻ وجدتم في قلبه مثقال حبه خردل من ايمان, എന്നിട്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഹൃദയത്തിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഫഅഖ്രിജൂഹു മിനന്നാരി, അവനെ നരകത്ത് നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ. വഫീ ലഫ്ളിൻ അദ്നാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഈമാനിൻ. അല്ലേ, കടുകുമണി അതിനോടടുത്ത ഏറ്റവും ചെറിയ ഒരു വിശ്വാസം, ഒരു കണിക, വിശ്വാസത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ, ഫഅഖ്രിജൂഹു മിനന്നാർ, നരകത്ത് നിന്ന് അവനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവീൻ. ഫയുഖ്രിജൂന ഖൽഖൻ കസീറൻ, അപ്പോൾ മലക്കുകൾ ധാരാളം സൃഷ്ടികളെ പുറത്തു കൊണ്ടുവരും. സുമയഖൂലു അബു സഈദ് ഇഖ്റഊ ഇൻ ശിഅ്തും, പിന്നെ ഈ ഹദീസ് ധരിക്കുന്ന സ്വഹാബി പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് ഓതുക, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. തീർച്ചയായും അല്ലാഹു കടുകുമണിയോളം പോലും അനീതി ചെയ്യുകയില്ല. അതൊരു നന്മയാണെങ്കിൽ അവൻ അതിനെ ഇരട്ടിയാക്കുന്നു, അവൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് ഈ ആയത്ത് ഓതാൻ വേണ്ടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും അല്ലാഹു ഓരോ മനുഷ്യനും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലമാണ് നൽകുക. തിന്മയാണെങ്കിൽ തത്തുല്യമായ ശിക്ഷ, എന്നാൽ നന്മയാണെങ്കിലോ ഇന്നല്ലാഹ ലയുദാഇഫു അൽഹസനത്ത അൽഫിഹസനത്തിൻ. ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അല്ലാഹു ആയിരം നന്മകളായി, ഒരു നന്മയെ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഈ നന്മകളായിക്കൊണ്ട് അതിന് പ്രതിഫലം നൽകും. ഒരു നന്മക്ക് പതിന്മടങ്ങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതല്ല, എഴുന്നൂറിരട്ടി ആയിരക്കണക്കിന് നന്മകൾ അല്ലാഹു നൽകുമെന്ന് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും തിന്മയെയും നന്മയെയും ആ നിലക്കാണ് സത്യവിശ്വാസികൾ നോക്കിക്കാണേണ്ടത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഒരു തിന്മയെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമായി നമ്മൾ കാണരുത്, അവഗണിക്കരുത്. അത് ചെറുതല്ലേ എന്ന് കരുതിക്കൊണ്ട് അത് ചെയ്യാനിടയായാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് ഇത്തരം ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയായിക്കൊണ്ട് യാതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുതെന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും. തുടർന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മതിൻ ബിഷഹീദ് ബിഷഹീദിൻ വജിനാ ബിക അലാ ഹാഉലാഇ ഷഹീദ. അതാണ് നാൽപ്പത്തി ഒന്നാമത്തെ വചനം. ഫകൈഫ, എന്നാൽ എങ്ങനെയായിരിക്കും, ഇദാ ജിനാ, നാം വന്നാൽ, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ബി ഷഹീദിൻ, ഒരു സാക്ഷിയെക്കൊണ്ട്, വജിനാബിക, നാം നിന്നെ കൊണ്ടുവരും. അല്ലാഹുവിൻ്റെ തിരുദൂതരോട് അല്ലാഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലാ ഹാഉലാ, ഇക്കൂട്ടരുടെ മേൽ, ഷഹീദ, സാക്ഷിയായി. എന്ന് പറഞ്ഞാൽ, എന്നാൽ എല്ലാ സമുദായത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ കൊണ്ടുവരികയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? നേരത്തെ പറഞ്ഞ ആ മുഖ്താലും ഫഹൂറുമായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകൾ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്ത ആളുകൾ, അത്തരം ആളുകളിലേക്കാണ് അത് മടങ്ങുന്നത്. എന്നാൽ എല്ലാവരോടുമുള്ള ചോദ്യമാണ്, എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? പ്രവാചകന്മാർ തങ്ങളുടെ സമുദായത്തിൻ്റെ മുമ്പിൽ ആ പ്രവാചകന്മാരോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ എത്തിച്ചു കൊടുത്തുവോ? നിങ്ങളുടെ ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിച്ചുവോ? അതേപോലെ തന്നെ സമുദായങ്ങൾ ചോദിക്കപ്പെടും, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിച്ചു തന്നുവോ എന്ന് ചോദിക്കും. സൂറത്തുൽ അഅ്റാഫിലെ ആറാമത്തെ വചനത്തിൽ കാണാം, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട, അത് വളരെ ഉറപ്പിച്ചും തറപ്പിച്ചുമാണ് അല്ലാഹു പറയുന്നത്. ആരോട് ചോദിക്കും? അല്ലദീന ഉർസില ഇലൈഹിം, അയക്കപ്പെട്ട ആളുകളോട്. എന്ന് പറഞ്ഞാൽ ഏതൊരു കൗമിലേക്ക്, ജനവിഭാഗത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടോ ആ ആളുകൾ, അവരോട് ചോദിക്കും. അതേപോലെ തന്നെ വല നസ്അലന്നൽ മുർസലീൻ, അതുപോലെ തന്നെ ആരെയാണോ നാം അയച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരോടും ചോദിക്കും. അപ്പോൾ പ്രവാചകന്മാരും തങ്ങളുടെ അനുയായികളും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ, അപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും നാം ഓരോ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും അവരുടെ സാക്ഷിയെ കൊണ്ടുവരും, അതേപോലെ തന്നെ താങ്കളെ ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അവസ്ഥ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, യഖൂൽ തആല മുഖ്ബിറൻ അൻ ഹൗലി യൗമിൽ ഖിയാമ വശിദ്ദത്തി അംരിഹി വശഇനിഹി, ഖിയാമത്ത് നാളിൻ്റെ ഭയവിഹ്വലമായ അവസ്ഥയെക്കുറിച്ച്, ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു അറിയിക്കുന്നു. ഫകൈഫ യകൂനുൽ അംറു, അപ്പോൾ കാര്യം എങ്ങനെ ഉണ്ടായിരിക്കും. വൽഹാലു യൗമൽ ഖിയാമ വഹീന യജീഉ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ യഅനി അൽ അംബിയാ അലൈഹിമുസ്സലാം, എല്ലാ സമുദായത്തിനും അവരുടെ സാക്ഷി, അതായത് പ്രവാചകന്മാർ, അവരെ കൊണ്ടുവരപ്പെടും. കമാ ഖാല തആല സൂറത്തു സുമറിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ, ഭൂമി തൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കും. വവുദിഅൽ കിതാബ്, ഗ്രന്ഥം കൊണ്ടുവരപ്പെടും. വജീഅ ബിന്നബിയീന വശ്ശുഹദാ, പ്രവാചകന്മാരെയും സാക്ഷികളെയും കൊണ്ടുവരും. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, ന്യായമായ നിലയിൽ വിധി കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കും. വഹും ലാ യുദ്ലമൂൻ, അവർ അനീതി ചെയ്യപ്പെടുകയില്ല. സൂറത്തുൻ നഹിൽ അതിൽ 89-ാമത്തെ ആയത്തിൽ കാണാം, വയൗമ നബ്അസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം, നാം ഓരോ സമുദായത്തിൽ നിന്നും അവരിലെ സാക്ഷികളെ കൊണ്ടുവരും, ഉയർത്തു നിൽപ്പിക്കും. വജിഇനാ ബിക ഷഹീദൻ അലാ ഹൗലാ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നബിയെ താങ്കളെ കൊണ്ടുവരും. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, താങ്കളുടെ മേൽ നാം ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു എല്ലാത്തിൻ്റെയും വിവരണമായിട്ട്. ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ നേർമാർഗവും കാരുണ്യവും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ട് ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള കൊടുക്കുന്ന അനുബന്ധമായ ആയത്തുകൾ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഖാല ലി അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യ, താങ്കൾ എനിക്ക് ഖുർആൻ ഓതിത്തരൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂൽ അല്ലാ, അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുകയോ, താങ്കളുടെ മേലല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖാൽ, അല്ലാഹു റസൂൽ പറയാണ്, നഅം, അതെ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഫഖറഅ്തു സൂറത്തു നിസാ, അങ്ങനെ ഞാൻ സൂറത്തു നിസാ പാരായണം ചെയ്തു. ഹത്താ അതൈതു ഇലാ ഹാദിഹിൽ ആയ, അങ്ങനെ ഈ ആയത്തെത്തി. ഏതാണ് ആയത്ത്? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മതിൻ ബിഷഹീദിൻ വജിഇനാ ബിക വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ ആയത്തെത്തിയപ്പോൾ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഹസ്ബുക്കൽ ആൻ, മതി മതി, ഇപ്പോൾ മതി, നിർത്തു എന്നർത്ഥത്തിൽ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഫഇദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ കണ്ണ് ഈറനണിഞ്ഞിരിക്കുന്നു, കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് ഓർക്കാൻ പോലും അല്ലാഹുവിൻ്റെ റസൂലിന് കഴിയുന്നില്ല, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ രംഗമെന്ന്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഹദീസ് കൂടിയാണത്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ വിചാരണ ചെയ്യപ്പെടുന്നത് പോലെ, സാക്ഷിയായി കൊണ്ടുവരപ്പെടുന്നത് പോലെ, തീർച്ചയായും ആ പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുവോ, അതേറ്റെടുത്ത് നിങ്ങൾ ജീവിച്ചുവോ എന്ന് ഓരോ സത്യവിശ്വാസികളും ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് കൂടി ഈ വചനം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ അന്നിസ 40-41 വചനങ്ങൾ, അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: കുലില്ല വൽഹംദുലില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൻ നാർ വഅദാബിൻ ഫിൽ ഖബർ.
6: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
6: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
8: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക.
6: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
8: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
6: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
8: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി അല്ലാഹുമ്മ ആഫിനി ഫി സംഇ അല്ലാഹുമ്മ ആഫിനി ഫി ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
6: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
8: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
6: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
9: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ,
1: ഞാൻ വിറ്റി അബ്ദുൽ സലാം. ഓ മുബീൻ സാറേ, ഇന്നിപ്പോൾ നമുക്ക് പിന്നെ ഒരു കിഡ്സ് പ്രതിനിധിയായിട്ട് നമ്മളെ കൂടെ ഒരാളുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ശ്രോതാക്കളോട് ഒരു കാര്യം, നമുക്ക് രണ്ട് മൂന്ന് കാര്യം ഓർമ്മിപ്പിക്കാണ്ടല്ലേ. ഒന്ന് പ്രാർത്ഥന, വൈകുന്നേരത്തെ
0: പ്രാർത്ഥന.
1: പിന്നെ അതേപോലെ 85 90 745 845 എല്ലാവർക്കും കാണാതെ അറിഞ്ഞിട്ടുണ്ട്. പരിചയമുള്ള ഒരു നമ്പറാണ്. പക്ഷേ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്ത് അയക്കണം എന്നുള്ളത്.
0: അതെ, ഇപ്പോൾ ഈയിടെയായിട്ട് വോയിസുകൾ കുറച്ച് കുറവാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഒന്ന് സജീവാക്കണം
1: അതെ അതെ അതെ
0: അല്ലേ. പരമാവധി വോയിസുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള കഥകളുണ്ട്, കവിതകളുണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിയും.
1: വെറൈറ്റി പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പറ്റുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് അവതരിപ്പിക്കാൻ പറ്റും.
0: അതെ, ഒന്നുമില്ലെങ്കിൽ അവർ വായിക്കുന്ന ഒരു പുസ്തകം, അതൊരു ആ പുസ്തകത്തിൻ്റെ ഒരു വായനാ രൂപത്തിൽ, വളരെ മനോഹരമായ രൂപത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു അവതരണമായിരിക്കും.
1: അതെ അതെ അതെ.
0: അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പാടാൻ എല്ലാവർക്കും കഴിവുണ്ടായിക്കൊള്ളുന്നില്ല.
1: അപ്പോൾ കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു മക്കൾ, ഇപ്പോൾ ഇവിടെ ഉള്ള സുബൈദ ഇസ്മായിൽ മടിക്കേരി, ആ ഒരു വീട്ടിലിപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇപ്പം തന്നെ ശ്രമിക്കുക. ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് നോക്കിയിട്ട് അയക്കാൻ പറ്റുമല്ലോ.
0: അതെ,
1: ഇനി കുട്ടികളില്ലെങ്കിൽ അവർ പറയട്ടെ കുട്ടികൾ ആരുമില്ല എന്നുള്ളത്. ഇനി അതുമില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. എൻ്റെ പേരെ കുട്ടികൾ, എൻ്റെ മക്കൾ, അവർ സ്കൂളിൽ പഠിക്കുന്ന ഇത്ര അവരുടെ പേരൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇന്നത്തെ പ്രോഗ്രാമിൽ പിന്നെ അവർ കേൾക്കുന്നുണ്ടെന്നോ, കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ അവർക്കൊരു അവരുടെ പേര് പറയുമ്പോൾ അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെയുള്ളത് നഫീസ പി എ താമരശ്ശേരി,
0: അവരൊക്കെ വീടുകളിൽ എന്തായാലും ഉണ്ടാവും.
1: സന ഒറ്റപ്പാലം, ഷംനാദ് ഖാൻ. ഇനി ആരൊക്കെ ലൈവിലുള്ള ആൾക്കാർ വേഗം അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേഗം വരട്ടെ.
0: കുറെ ആൾക്കാർ സലാം പറഞ്ഞെത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാജിദ കാലിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉമ്മു കുൽസു ചിറമംഗലം, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, അമീർ അടത്തനാട്ട് വരാ പതിവ് പോലെ ഉണ്ട്. ധാരാളം ആൾക്കാർ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അത് അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലേ. നമ്മൾ ഉത്തരം പറയില്ല, നിങ്ങൾ ഉത്തരം പറയാം.
1: അതെ അതെ അതെ. മൈമുന ചീക്കിലോട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: കേൾക്കുന്നുണ്ട്.
1: അപ്പൊ കേട്ടാൽ മാത്രം പോരാ, ഇനി വീട്ടിൽ ആരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ സ്ഥിരം ശ്രോതാവ്. മൈമുന ചീക്കിലോടൊക്കെ മോർണിംഗ് ലൈവിൽ സജീവമായിട്ട് ഉണ്ടാവലുണ്ട്. നന്നായിട്ട് നന്ന് എഴുതുന്ന ആളാണ്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ മറ്റുള്ള നന്നായിട്ട് പ്രചോദിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും.
0: അമീർക്ക പതിവ് പോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പകലിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സൂര്യൻ അസ്തമയത്തിലേക്ക് നീങ്ങുന്ന ഈ ശാന്തമായ സായാഹ്നം നമ്മുടെ മനസ്സുകളിലും ഒരൽപ്പം സമാധാനവും ചിന്തയും നിറക്കട്ടെ. നാം മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവും ചെയ്യുന്ന ചെറിയ നന്മകളുമാണ് ഈ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. വാക്കുകളിലും പ്രവൃത്തികളിലും എപ്പോഴും കാരുണ്യവും പരസ്പര ബഹുമാനവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുമെങ്കിൽ അതാണ് നാം ഈ ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കടന്നുപോയ നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും വരാനിരിക്കുന്ന നല്ല നാളെയെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അല്ല, നമ്മളെ മുന്നിൽ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ.
1: അപ്പോൾ ഓൾക്കിപ്പോൾ എന്താ പരിപാടി എന്നുള്ളത് ഓളിങ്ങനെ നോക്കി വിളിക്കുക. നമ്മൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ എന്നെ വിളിച്ചെടുത്തിട്ട് ഇപ്പോൾ എന്താ പോലും രണ്ടാളും.
0: അതെ.
1: അപ്പോൾ ഒരു ഓളൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടല്ലേ.
0: അതെ അതെ. ഇപ്പം എന്താണ് മോളെ പേരെന്താണ്?
2: ഐസ.
0: ഐസ ഐസ എന്ന് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ട്?
2: ഐസ ഫാത്തിമ.
0: ഐസ ഫാത്തിമ, അടിപൊളി പേരാണ്. എവിടെയാണ് വീട്?
2: എടവണ്ണ.
0: എടവണ്ണ, എടവണ്ണയാണ് വീട് അല്ലേ. അത് ശരി. എടവണ്ണയിൽ ഇപ്പൊ പുതിയൊരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പേരറിയോ? അത് വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കണ്ടി കേട്ടോ.
1: ചോദിച്ചാൽ അറിയാലേ അവൾക്ക് അല്ലേ. അല്ല ഐസ, ഐസ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗ്രീൻ വാലി സ്കൂളിൽ പഠിക്കുന്നത്? അത് ശരി.
0: എത്രാം ക്ലാസ്സിലാണ്?
2: ഒന്നാം ക്ലാസ്സിൽ.
0: ഒന്നാം ക്ലാസ്സിൽ.
1: ഇനി ഒന്നുക്കാണോ അതോ അതല്ല കഴിഞ്ഞ തവണ ഒന്നിലായിരുന്നു? എങ്ങനെയാണ്? ഇനി ഒന്നുക്കാണോ? ഇനി ഒന്നുക്കാണോ?
0: അപ്പോ യു കെ ജിയിൽ എസ് കെ ജിയിലായിരുന്നു അല്ലേ? ഒന്നാം ക്ലാസ്സിലെത്തി. മാഷാല്ലാ.
1: ഐസക്കിന്നേ അഞ്ചോളം വരുന്ന പാട്ടുകളുമായിട്ടാണ് വന്നത്. ഓള് ഒരു തലയിൽ വലിയൊരു കൊട്ടണ്ടേനു വരുമ്പോൾ.
0: അത് ശരി.
1: അപ്പൊ ഞാൻ അതെന്താ ചോദിച്ചപ്പോ അത് പാട്ടിന്റെ കൊട്ടയാണ്.
0: പാട്ടിന്റെ കൊട്ടയാണ് അല്ലേ?
1: അത് എവിടെയാണ് ആ കൊട്ട? അവിടെ അത് നമുക്ക് പറഞ്ഞു ഇത് ചൊരിഞ്ഞുകൊടുക്കണ്ട. അത് ഒന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊട്ടയിൽ എന്തൊക്കെയുള്ളത്. ആൾക്കാർ പറയണ്ടേ? ഓരോ പാട്ടും പറഞ്ഞു കൊടുക്കണ്ടേ? പറയണോ പാടുകയാണോ? പാട്.
0: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
2: ഇമ്മച്ചിയും ഉപ്പച്ചിയും
0: ആ പിന്നെ
2: കാക്കയും താത്തയും.
0: കാക്കയും താത്തയും ഉണ്ട് അല്ലേ? കാക്കൻ്റെ താത്തൻ്റെ ഒക്കെ പേര് പറയും.
2: ജന്നത്താത്ത.
0: ആ
1: ഒന്ന് ജന്നത്താത്ത അല്ലേ? ജന്നത്താത്ത ഏത് സ്കൂളാ?
2: പന്നിപ്പാറ.
1: പന്നിപ്പാറ സ്കൂള്. എത്രാം ക്ലാസ്സിലാ?
2: പത്തില്.
1: പത്തിലോ?
0: പത്താം ക്ലാസ്സിലെത്തി. ആ
1: ഇപ്പൊ പത്ത് കഴിഞ്ഞതാണോ പത്തിലെത്തിയതാണോ?
2: പത്ത് കഴിഞ്ഞത്.
1: ഫുള്ള് എ പ്ലസ് കിട്ടിയോ? കുറെ എ പ്ലസ് ഉണ്ട് അല്ലേ? മാഷാല്ലാ. നിങ്ങൾക്ക് തോളെ ചിരി കണ്ടിട്ട് ഒരുപാട് എ പ്ലസ് ഉണ്ട് തോന്നുന്നു.
0: അതെ അതെ.
1: പിന്നെ
0: പിന്നെ കാക്കേ പേരെന്താ? പിന്നെ കാക്കന്റെ പേര്
1: മോനാക്കു. മോനാക്കു പറഞ്ഞാ മതി. ഏ എന്താണ് ശരിക്കുള്ള പേരെന്തായിരുന്നു? റസൽ. ഈ മോനാക്കു എന്നാ വിളിക്കലോ.
0: അതെ അതെ.
1: മോനാക്കു കൂടെ വന്നണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്.
0: അതെ.
1: മോനാക്കു കൂടെ വന്നണോ? ആ അവൻ എത്ര ക്ലാസ്സിലാ? ഇനി പത്തുക്ക് അല്ലേ? ഏ ഒമ്പേക്ക്. എനിക്ക് പത്തുക്ക തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ എത്രക്ക പ്ലസ് വേണോ? ഏ അല്ല ഇനി പത്താം ക്ലാസ്
0: കയറും. എത്ര പാട്ട് പാടും?
2: അഞ്ച്.
0: അഞ്ച് പാട്ട് പാടോ?
1: ഞാൻ പറഞ്ഞതേ
0: കൊട്ടയിൽ നിറച്ചും പാട്ടുണ്ട് അല്ലേ?
1: അതായിട്ട് ഒന്നായിട്ട് വന്നതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. സെലീന തോട്ടശ്ശേരിയറ സലാം പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി.
0: എല്ലാവരും ജോലിക്ക് പോയിനി. നാല് മക്കളും
1: മോൾക്ക്
0: ആ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.
1: അപ്പോ മക്കളെ കാര്യത്തിൽ ദുആ ചെയ്യുക. ആ പിന്നെ ഒരു ഒരു ഈ മംഗ്ലീഷിലാക്കണത് കുറച്ച് ഒന്ന് മാറ്റം നന്നാവും.
0: ഇവിടെ ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്. ജമീല സലാം ചോദിച്ചൊരു ചോദ്യം.
1: എന്താണ്?
0: കണ്ണൂരിലുണ്ട്, ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്, ഞാൻ ആരാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചത്.
1: ഞാൻ അറിയുന്ന ആൾക്കാരൊന്ന് പറയട്ടെ. ഐസക്ക് ആരും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: കണ്ണൂരിലുണ്ട്, ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്, ഞാൻ ആരാണെന്ന് പറയാമോ എന്നാണ് ചോദ്യം.
1: പിന്നെ
0: കുറെ ഉത്തരം വരും.
1: മൈമുന ചീക്കിലോട് മോളെ കൊട്ട ഇറക്കി വെച്ചിട്ട് പെട്ടെന്ന് വിറ്റ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഏ പാട്ട് വിറ്റ് പോണ്ടേ? ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ പാട്ട് വിറ്റ് പോണം.
0: കുറച്ച് സമയം നമുക്ക് ഉള്ളൂ.
1: പിന്നെ മറ്റൊരു അമീർട്ടി അടുത്തനായിട്ട് അയച്ചൊരു ചോദ്യം ഉണ്ട്. വാലുള്ളപ്പോ നീന്തും, വാലില്ലാതാകുമ്പോ ചാടും, ഇതാരാണ്?
0: നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാലേ കൺഫ്യൂഷൻ.
1: ആദ്യത്തെ ചോദ്യം,
0: ആദ്യം കണ്ണൂരിലുള്ള ആ ചോദ്യം അതിന് ഉത്തരം പറയട്ടെ അല്ലേ? കണ്ണൂരിലുണ്ട്, ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്, ഞാൻ ആരാണെന്ന് പറയാമോ? അത് പെട്ടെന്ന് ഉത്തരം വരും.
1: പക്ഷെ അതിന് ജമീല ബിപി കളിക്ക് ആ ഒരു ഉത്തരം പറഞ്ഞിന്. എന്താന്നിപ്പോ നമ്മള് പറയണില്ല. ശരിയാണോ അല്ലേ നമുക്ക് പിന്നെ നോക്കാം.
0: അതെ ആയിക്കോട്ടെ.
1: പിന്നെ
0: നമുക്ക് സാരോപദേശം കേൾക്കണ്ടേ?
1: സാരോപദേശം കേൾക്കണം. ഒമ്പുകൽസും ചിറമംഗലം യാത്രയിലാണ് ഉള്ളത്. സാരോപദേശത്തിലേക്ക് പോണേന്റെ മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കുറേ നേരമായപ്പോൾ ഇരിക്കണ് ഒരു പാട്ട് പാടിയിട്ടുള്ള ഹാങ് ഓവർ ഒന്ന് മാറ്റണ്ടേ?
0: അത് ശരിയാണ്. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക്
1: ഒരു പാട്ട് പാടിയിട്ട് സാരോപദേശത്തിലേക്ക് പോകും അല്ലേ? ഐസ് ഏത് പാട്ട് പാടുക? തുടങ്ങിക്കോ. റെഡി, വൺ ടു ത്രീ, സ്റ്റാർട്ട്.
2: മനാറിയ സമയ തൂക്ക് ഫിയ തിമ്മിൻ.

0: മാഷാ അല്ലാ, ഒരു നല്ലൊരു അറബി ഗാനാണ്. എന്തിനെ കുറിച്ചുള്ള പാട്ടാണ്?
1: മക്കന്റെ
0: ആ,
1: ആണോ?
0: മക്കയെ കുറിച്ച്, കഅബയെ കുറിച്ചുള്ള ഒരു പാട്ടാണല്ലേ.
1: ആരാപത് പഠിപ്പിച്ചെന്ന് സ്കൂളിലെ ബുക്കിലല്ലേ? ആണോ?
0: അതിനെ കുറിച്ചാണ്. അത് ശരി.
1: അത് ശരി. അപ്പൊ ആരാ പഠിപ്പിച്ചെന്നാ? ആരെ, സ്വന്തം പഠിച്ചോ? ടീച്ചർ പഠിപ്പിച്ചോ? ഉമ്മച്ചി പഠിപ്പിച്ചോ? ഏത് ടീച്ചറാ പഠിപ്പിച്ചെന്ന്? അസ്ന മിസ്സോ? മാഷാ അല്ലാ. അപ്പോ അത് ഒന്നാമത്തെ അല്ലേ, ഒന്നാമത്തെ പാട്ട്.
0: കുറെ പാട്ട് പഠിച്ചതുണ്ടാവും അല്ലേ. ഒന്നാമത്തെ പാട്ട് അടിപൊളിയായി.
1: എന്നാ പിന്നെ സാറേ, നമുക്ക്
0: സാറേ കേട്ടിട്ട്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു AI ജനറേറ്റഡ് വീഡിയോ ആണ്. ഒരു പിന്നെ കൂട്ടം കോഴികൾ അവരുടെ കോഴിക്കൂടിന് മുന്നിൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ കോഴിക്കൂടിന് തീ പിടിക്കുന്നത്. എല്ലാ കോഴികളും ചിതറി ഓടിയപ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കോഴികളുടെ കൂട്ടത്തിലെ തള്ളക്കോഴി ആ കൂട്ടിലേക്ക് ഓടിക്കയറുകയാണ്. തീ പടർന്നുകൊണ്ടിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഓടിക്കയറിയിട്ട് അതിൻ്റെ മുട്ടയിൽ അടയിരിക്കുകയാണ്. ആ തീ പടർന്ന് കൂട് മുഴുവൻ കത്തി നശിച്ചപ്പോൾ ആ വീട്ടുകാർ ഓടി വന്ന് അതിൻ്റെ മുകളിലെ പിന്നെ ഈ കരിഞ്ഞ പലകകളും മറ്റ് കൂടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി വലിച്ചിട്ട് നോക്കുമ്പോൾ ആ തള്ളപ്പക്ഷി, ആ തള്ളക്കോഴി അത് കരിഞ്ഞ് അതേ കോലത്തിൽ തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. കരിഞ്ഞ് കരിക്കട്ടയായിട്ടുണ്ട്. കോഴിയുടെ അതേ ഷേപ്പിൽ കരിക്കട്ടയാണ്. ആ കോഴിയുടെ ഷേപ്പിലുള്ള ആ കരിക്കട്ട അവരെടുത്ത് ഉയർത്തി നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും മൂന്ന് കോഴിമുട്ടയും വളരെ സേഫായിട്ടുണ്ടായിരുന്നു. വളരെയധികം മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു കാഴ്ചയാണിത്. ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു വാത്സല്യം. യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഇതേ വാത്സല്യം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല വാത്സല്യമാണ് നമ്മളോടുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാലത്തും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാലത്തും നമുക്ക് വേണ്ടതെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തു തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. എത്രയാണ് അവരുടെ സ്നേഹമെന്ന് പറയുന്നത്. നമുക്ക് അവരുടെ സംസാരത്തിലോ അവരുടെ ഇടപെടലിലോ ചിലപ്പോൾ വെറുപ്പൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ രണ്ട് ഹൃദയത്തിനകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു. അവർ നമ്മളെ ചീത്ത പറയുന്നത് ഒരിക്കലും നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല. പുറത്തുള്ളവരൊക്കെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം നമ്മളെ ചീത്ത വിളിക്കുന്നത്. പക്ഷെ അവർ നമ്മളോട് ശകാരിക്കുന്നത്, ചീത്ത വിളിക്കാറിന് മോശപ്പെട്ട വാക്കുപയോഗിക്കാന്നല്ല കേട്ടോ, മറിച്ച് നമ്മളെ ശകാരിക്കുന്നത്, നമ്മളെ തിരുത്തുന്നത്, അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ മുടിയിൽ, നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ കമൻറ്റ് പറയുമ്പോൾ നമുക്കൊരിക്കലും വിഷമമുണ്ടാകരുത്. കാരണം അവർ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ വിജയിക്കണമെന്നും നമ്മൾ തളർന്നു പോകരുതെന്നും നമുക്കൊരു പ്രയാസവും ഉണ്ടാകരുതെന്നും നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. ആ ഉമ്മ ഉപ്പ എന്ന രണ്ട് തണൽമരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന വെയിൽ, നമ്മുടെ നേരെ വന്നിരുന്ന ചൂട്, സൂര്യൻ്റെ താപം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പറയുന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പിതാവിന് കടലിൽ പോയിട്ട് മീൻ പിടിക്കലാണ് അത്ര ജോലി. ഒരിക്കൽ ഉപ്പനെ സഹായിക്കാൻ വേണ്ടി രണ്ടുപേരും പോയി. പിന്നെ ആ ബോട്ട് അപകടത്തിൽപ്പെട്ട് രണ്ടുപേരും പിന്നെ ഒഴുക്കിൽപ്പെട്ട് കടലിൽ ആഴിയിൽപ്പെട്ട് പിന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരുത്തൻ്റെ ബോഡി കിട്ടി, മറ്റൊരുത്തൻ്റെ ബോഡി കിട്ടാതെ പോവുകയും ചെയ്തത്രേ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കടൽ തീരത്ത് ഒരു ഡെഡ് ബോഡി തടിച്ച് വീർത്ത് വെള്ളം കുടിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചീർത്ത് ആ കോലം രൂപമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, ഇതവനല്ല, ഇത് വേറെ ആരോ ആണ് എന്ന് പറഞ്ഞ് ആ ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, അത്രേ എനിക്ക് ഒന്ന് കാണണം, ആ ബോഡി എനിക്കൊന്ന് കാണണം. അങ്ങനെ ഉമ്മ വന്നു ആ ബോഡി നോക്കി. വളരെ കോലമാകെ മാറിയിട്ടുണ്ട്.

0: തടിച്ച് ചേർത്ത് ഒരുപാട് ദിവസം വെള്ളത്തിൽ കിടന്നാണല്ലോ, കളറൊക്കെ മാറിയിട്ടുണ്ട്, മുഖമൊക്കെ ചേർത്ത് തടിച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം ആയിട്ടും ആ ഉമ്മ അത് നോക്കിയിട്ട് പറഞ്ഞത്രേ, ഇതെൻ്റെ മകൻ തന്നെയാണ്. ആ നാട്ടിലുള്ള ആളുകൾക്കോ ഈവൻ വീട്ടിലുള്ള ആളുകൾക്കോ അവനായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സിനോ ഒന്നും മനസ്സിലാകാത്ത കാര്യം മനസ്സിലായത് ഉമ്മയ്ക്കാണ്. എത്രത്തോളമാണ് നമ്മളും നമ്മുടെ ഉമ്മയും തമ്മിലുള്ള ബന്ധം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ വയറിൻ്റെ താഴെ ഭാഗത്ത് ഒരു പൊക്കിൽ കുടിയില്ലേ, അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും, അത് നമുക്ക് തൂർത്ത് അത് ആ കുഴി നമുക്ക് അടച്ചു വെക്കാൻ കഴിയും. ഒരിക്കലും ഇല്ലല്ലോ, നമ്മുടെ ഉമ്മയുമായുള്ള ബന്ധം നമ്മൾ മരിക്കോളം ഒരടയാളമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. നോക്കൂ, നമ്മുടെ പിതാവിൻ്റെ വിയർപ്പും അവിടുത്തെ കഷ്ടപ്പാടുമല്ലേ നമ്മുടെ എനർജിയും നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവുമൊക്കെ. അപ്പോൾ ഈ ലോകത്ത് അള്ളയും റസൂലും കഴിഞ്ഞാൽ നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമൊക്കെ ആരെയാണ്? നമ്മുടെ ഉമ്മയാണ്. യുദ്ധത്തിൽ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ യുദ്ധത്തിന് തയ്യാറായി വന്ന ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടല്ലോ, നീ അവരെ പോയിട്ട് സംരക്ഷിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് കാവലൊരുക്കുകയും ചെയ്യുക, നിനക്കുള്ള ജിഹാദ് അതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യുദ്ധക്കളത്തിൽ മരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ജീവനോളം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അവരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു നിലക്കും നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അവർ നമ്മിൽ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്താണോ അതിനെ നമ്മൾ പരിഗണിക്കുക. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമില്ലേ, എനിക്ക് എൻ്റെ കൂട്ടുകാരില്ലേ, എനിക്കെൻ്റേതായ നിലപാടില്ലേ എന്നൊക്കെ പറയുന്നവർ ശരിക്കും അവർ വന്ന വഴി മറന്നവരാണ്. വന്ന വഴി മറന്നവരാണ്. കുളിച്ച് വൃത്തിയായി ഉമ്മ വസ്ത്രം മാറ്റി നിൽക്കുമ്പോൾ ആ മടിയിലാണ് നമ്മൾ കാഷ്ടിച്ചത്, ആ ദേഹത്താണ് നമ്മൾ മൂത്രമൊഴിച്ചത് അല്ലേ. തുടച്ച് വൃത്തിയാക്കിയ നിലത്താണ്, വീട്ടിൻ്റെ അകത്തളങ്ങളിലാണ് നമ്മളാകെ മലീമസമാക്കിയത്. അന്നൊന്നും നമ്മൾ വലിച്ചെറിയുകയോ നമ്മളെ വേണ്ടെന്ന് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എത്ര വേദനയാണ് നമ്മൾ വയറ്റിലുള്ള സമയത്ത് ഉമ്മ സഹിച്ചത്, നമ്മളെ പ്രസവിക്കാൻ വേണ്ടി സഹിച്ചത്. അതിനുശേഷം 2 കൊല്ലം നമുക്ക് മുലയൂട്ടുമ്പോൾ ഉറക്കമില്ലാത്ത രാവുകളാണ്, ദേഹത്ത് മുറിവുകളാണ്, തലവേദനയാണ്, കണ്ണ് കുഴിഞ്ഞു പോവുകയാണ് അല്ലേ, കൺതടങ്ങൾ കറുത്തു പോവുകയാണ്, ഒരുപാട് രോഗങ്ങൾക്ക് അവർ അടിമയാവുകയാണ്, അവരുടെ ശരീരം ഇടിഞ്ഞു തൂങ്ങുകയാണ് അല്ലേ, പിതാവ് ഒരുപാട് ടെൻഷൻ സഹിക്കുകയാണ്. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ജീവനോളം അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയാൽ അത് നമ്മുടെ വിജയത്തിനുള്ള ഒരു രഹസ്യമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് അവർ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉയരങ്ങളിലേക്കെത്തും. അതുകൊണ്ട് എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത ആർക്കാണ്? നമുക്കാണ്. അവരോട് പോയി നമ്മൾ ചോദിക്കണം, എൻ്റെ വല്ലതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ. ഇതെല്ലാം ചോദിച്ച് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവരെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല സ്നേഹനിധികളായ മക്കളാക്കി നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ മുനവർസലായി ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ, അതിലുള്ള അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു മെസ്സേജ്, അത് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹത്തിന് പകരമായി നമുക്ക് നൽകാൻ കഴിയണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സാരോപദേശത്തിൽ മുനവർസലായി പ്രധാനമായും നമ്മളോട് പറഞ്ഞത്.
2: അതെ അതെ അതെ.
1: ഇവിടെ പലരും ജമീല വി പി കാളികാവ് സാരോപദേശത്തിൽ കേട്ട ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്ന് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: ഓക്കെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മുംതാസ് ബേപ്പൂർ, ജമീല വി പി കാളികാവ് പറഞ്ഞു അല്ലേ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലിക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. പിന്നെ നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം വല്ലതും വന്നു?
1: ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഐസമോട് പാടിയ പാട്ടിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. മൈമൂന ചീക്കിലോട് മാഷാല്ല നല്ല പാട്ട്, മോള് നന്നായിട്ട് ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്.
2: ഐസ ഇജ്ജി കേട്ടോ, നല്ല പാട്ടാണ് അത്രേ.
1: അതുപോലെ ഇഷ ഐസു മാഷാല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: ഐസു എന്ന് തന്നെ വിളിക്കല്. ഇഷക്ക് എങ്ങനെയാ അത് മനസ്സിലായത്?
1: ആരാണ് ഇഷ
3: ഇഷ?
2: ആണോ?
1: അപ്പൊ ഇഷ
2: എനിക്ക്
1: കേൾക്കേണ്ടത്.
2: തോന്നി. അപ്പൊ ഇഷ കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ. പിന്നെ
1: മൈമൂന ചീക്കിലോട് ഇവിടെ ഐസമോളോട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞാണ്.
2: എന്താ ചോദ്യം?
1: നമ്മുടെ സി എമ്മിന്റെ മുഖ്യമന്ത്രിന്റെ പേര് ചോദിക്കാൻ വേണ്ടി പറഞ്ഞാണ്.
2: മുഖ്യമന്ത്രിന്റെ പേരെന്താ? ഏ,
1: അതൊക്കെ അടുത്ത ഈവനിംഗ് ലൈവ്
2: മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ
1: പറഞ്ഞു.
2: തുടക്കം പറഞ്ഞുതരാം. വി ഡി അടുത്തേല് പറഞ്ഞുതരൂല്ലേ? അത് പറഞ്ഞു വരേണ്ടിട്ട് അടുത്ത്. ഓക്കെ.
1: അപ്പൊ നമ്മുടെ
2: പിന്നെ
1: ചോദ്യം ഇതായിരുന്നു, കണ്ണൂരിലുണ്ട്, ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്, ഞാൻ ആരാണെന്ന് പറയാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ
2: അതിനാരൊക്കെ ഉത്തരം
1: അതിന്റെ
2: പറഞ്ഞു
1: ഉത്തരം ഒരാൾ മാത്രമാണ് ഇവിടെ ഉത്തരം
2: ശരിയായി പറഞ്ഞത്?
1: ആ ചോദ്യം എല്ലാവരും കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതാണെങ്കിലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അല്ലേ?
2: അതിന്റെ ഉത്തരം ചൊവ്വ.
1: ചൊവ്വ
2: ചില ആൾക്ക് മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: മാസം കണ്ണൂരിൽ മാസം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ?
2: അങ്ങനെ ഉണ്ടോ? മാസപ്പടി എന്ന് പറഞ്ഞ സ്ഥലം എവിടെ കേട്ടിട്ടുണ്ട്.
1: ആ ഏതായാലും ബഹിരാകാശത്തുള്ളത് ആരാണ്? ചൊവ്വയാണ്. മെഹനാസ് ഗഫൂർ പാലത്തിങ്കലാണ് ശരി ഉത്തരം അയച്ചത്.
2: ഓക്കെ, വെരി ഗുഡ്. അതിന്റെ കൂടെ അമീർ അയച്ചൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ ചോദിച്ചില്ല, അപ്പൊ തന്നെ ക്യാൻസൽ ആക്കി ചോദിച്ചില്ല.
1: വേറൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് കുറച്ചൊരു പ്രയാസമുള്ള ഒരു കണക്കാണ്.
2: പക്ഷെ ആ കണക്കിന്റെ മുമ്പ് ഇത് ചോദിച്ചാലോ?
1: ആ അത് ചോദിക്കാം.
2: വാലിളപ്പം നീന്തും, വാലില്ലാതാകുമ്പോ ചാടും, ഇതാരാണ്? പെട്ടെന്ന് കിട്ടുമായിരിക്കും.
1: ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്.
2: ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, കിട്ടുമല്ലോ നോക്ക നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജമീല സലാം അയച്ച കുറച്ചൊരു ഒരു അത് നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലേ.
1: വേറെ ചോദ്യം ഉണ്ട്, അത്
2: ഏതാണ്?
1: പിന്നെ ഐസമോളെ പാട്ട് ഒന്നുകൂടി കേട്ടിട്ട് റിലാക്സ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം.
2: അങ്ങനത്തെ ചോദ്യമാണ് അല്ലേ?
1: അതൊരു കണക്കാണ്,
2: കണക്കിലെ കളിയാണ്. ആ ഇതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞു, നഫീസ പി എ താമരശ്ശേരി പറഞ്ഞു. അതിന് പിന്നെ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ടാത്തൊരു ചോദ്യമാണത്.
1: അതെ അതെ.
2: ചെറുതാകുമ്പോ വാലുണ്ട്, വലുതാകുമ്പോ അല്ലേ വാലില്ലാത്തത്. ഐസക്ക് അറിയാം, പ്രസവിക്കുമ്പോ വാലുണ്ട് പിന്നെ വാലില്ല. ഏതാ ഐസ? എഫ് ആണ് ആദ്യത്തെ അക്ഷരം. ലാസ്റ്റ് ജി ഇ ആണ്. ജി ആണ്, ജി അല്ലേ. ഫ്രോ ഫ്രോഗ്.
1: ഫ്രോഗ്. വാലുള്ളപ്പോൾ നീന്തും, വാലില്ലാതാകുമ്പോൾ ചാടും. വാൽമാക്രി. തവള എന്നുള്ളതാണ് ശരി ഉത്തരം അല്ലേ. അപ്പൊ ഉത്തരം അയച്ചത് ആരാണ്? ആദ്യം അയച്ചത് നഫീസ പി എ താമരശ്ശേരി. നഫീസ പി എ താമരശ്ശേരിയാണ് ആദ്യ ഉത്തരം അയച്ചത്. പിന്നെ ജമീല വി പി കാളികാവ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയാറ, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ ഒക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
2: മാഷാല്ലാ, നല്ലൊരു ഉപദേശമാണ് നാം കേട്ടത്. ഇങ്ങനെയുള്ള എത്ര എത്ര കാര്യങ്ങളാണ് ബീസ് റേഡിയോയിൽ കൂടി നാം കേൾക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാരോപദേശവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ഹമീദ് സി കഴിയൂർ അയച്ചത് മെസ്സേജ്. പിന്നെ അപ്പോൾ ഉത്തരങ്ങൾ നേരത്തെ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ വന്നു. കണക്കിലെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന്റെ മുമ്പ്
1: ആ ചോദ്യം പറഞ്ഞിട്ട് പാടാം,
2: പാട്ടിലേക്ക് പോകാം. ഓക്കെ,
1: ഉത്തരം സമയം കിട്ടും. ഒരു കണക്കാണ്, നഫീസ പി എ താമരശ്ശേരിയാണ് ചോദിച്ചത്. ഒരു തത്ത കൂട്ടിൽ ഇരിക്കുകയാണ്, കുറെ തത്തകൾ പറന്നു പോകുന്നുണ്ട്. കൂട്ടിലുള്ള തത്ത പറക്കുന്ന തത്തയോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ കൂട്ടിലുള്ള തത്ത പറക്കുന്ന തത്തയോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ ഉത്തരം പറഞ്ഞു, ഞങ്ങളും ഞങ്ങളും, ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും നീയും കൂടിയാൽ 100 ആകും. അപ്പോൾ എത്ര പേരാണ് പറന്നുപോയ തത്തകൾ?
2: പറന്നുപോയ ഞങ്ങളും
1: ഞങ്ങളും ഞങ്ങളും, ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും നീയും കൂടിയാൽ 100 ആകും. അപ്പോൾ ഞങ്ങളും ഞങ്ങളും, ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും കൂടിയാൽ, പിന്നെ നീയും കൂടിയാൽ 100 ആകും. അപ്പോൾ അതാണ് ചോദ്യം.
2: ആ ചോദ്യത്തിന് അതിനെ നേരിടാൻ ധൈര്യമുള്ള വരട്ടെ.
1: അതെ അതെ.
2: അപ്പൊ
1: എത്രയാണോ ആ എണ്ണം, ആ പറന്നുപോയ തത്തകളുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ആ എണ്ണത്തിന്റെ പ്രത്യേകത എന്താണ്? ആ എണ്ണവും എന്നാ ആ എണ്ണം എത്രയാണോ അതും അതും പിന്നെ അതിന്റെ പകുതിയും അതിന്റെ പകുതിയും പിന്നെ ഒന്നും കൂടി കൂടിയുണ്ടെങ്കിൽ 100 ആകും എന്നുള്ളതാണ്. അപ്പൊ ആ എണ്ണം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഉത്തരം പറയട്ടല്ലേ. തല ഇതായി നിൽക്കായിരിക്കും. അപ്പൊ ഐസമോളെ പാട്ട് അപ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ ഐസമോൾക്ക് അടുത്ത പാട്ട് പാടാം.
2: ഏതാ പാട്ട് നീ പാടണേ?
3: ആകാശത്തിന്റെ
2: ആ പഠിക്കും.

0: മാഷാല്ലാ, അപ്പം അടുത്തത് മലയാളം പാട്ടാണ്. അതും വളരെ ഉഷാറായിട്ട് പാടി അല്ലേ. എന്തൊക്കെ നിറത്തെ കുറിച്ചപ്പോൾ പറഞ്ഞത്? ഏതൊക്കെ നിറത്തെ കുറിച്ചാണ് പറഞ്ഞത്? ലാസ്റ്റ് മഞ്ഞ നിറമെന്ന് കേട്ടു. പിന്നെയും കുറേ നിറങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ.
1: ഞാൻ ചോദിക്കട്ടെ, ഐസക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ?
2: ചുവപ്പ്.
1: ചുവപ്പാ ആണോ? എന്നിട്ട് ഇവിടെ കളേഴ്സ് ഡേയിൽ നീ ഏത്, പിന്നെ റെഡ് ഡേ ഉണ്ടായിരുന്നോ? ഇവിടുന്ന് റെഡ് ഡേ കളേഴ്സ് ഡേ ഉണ്ടായിരുന്നോ? റെഡ് ഏ നീ എന്താ റെഡ് റെഡ് ഡ്രസ്സ് കിട്ടിയിരുന്നോ? ഏ കിട്ടിയിരുന്നോ? കഴിഞ്ഞ പെരുന്നാക്കാനക്ക് എടുത്ത ഡ്രസ്സിന്റെ കളർ ഏതാ? ഐസ ചെറിയ പെരുന്നാക്കിലത്തെ ഡ്രസ്സിന്റെ കളർ ചോപ്പാ? അല്ല, ചോപ്പ് ഡ്രസ് ഉണ്ട് എനിക്ക്. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എത്ര ഡ്രസ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ? കുറേ ഉണ്ടോ? ആ ഓക്കെ ശരി. അപ്പോ ഐസന്റെ പാട്ട് പറഞ്ഞാല് ഐസനെ പോലത്തെ കുട്ടികൾക്ക് പറ്റിയ, ചിന്തിക്കാൻ പറ്റിയ കുറെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളാണ് അല്ലേ. പക്ഷെ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ് മാഷാല്ലാ. ഐസ കുഞ്ഞു കവിതകൾ പോലെയാണ് ഐസ പാട്ടുകളൊക്കെ പാടിത്തരുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എവിടുന്നാ പഠിച്ചെന്ന് പറഞ്ഞേ? ഇതും പുസ്തകത്തിൽ നിന്ന് പഠിച്ചാണോ?
0: ബുക്ക് അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചാണോ അതോ ടീച്ചർ പഠിപ്പിച്ചെന്നാണ്?
1: ടീച്ചർ പഠിപ്പിച്ചാണ്.
0: വീട്ടിൽ നിന്ന് പഠിപ്പിച്ചോ? കൊറേയൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു അല്ലേ.
1: മാഷാല്ലാ, സൂപ്പർ കളർ വർണ്ണന കലക്കി ബാറക്കല്ലാ ഫീക്ക്, നന്നായിട്ട് അവതരിപ്പിച്ചു എന്നാ പറഞ്ഞ ഐസ. ആരണോ? അബ്ദുൽ ഹമീദ് സി കഴിയൂർ. വീണ്ടും ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്.
0: നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചതിനെ കുറിച്ച് ഇങ്ങനെ പോലെ ഇങ്ങനെ ആലോചിച്ച് ഇതായി നിൽക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം
1: വന്നിട്ടുണ്ടോ?
0: വന്ന് തുടങ്ങിയിട്ടുണ്ട്.
1: അമീർ ടി എടുത്തനാട്ടുകാർ അതിനെ ശരിക്ക് കണക്ക് വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്.
0: അതെ അതെ.
1: ഞാൻ ഞങ്ങളും
0: ഞങ്ങളുടെ പകുതിയും
1: ഞങ്ങളുടെ പകുതിയും
0: അതിന്റെ പകുതിയും
1: അതിന്റെ പകുതിയും
0: പിന്നെ നീയും
1: നീയും
0: കൂടിയാൽ നൂറാകും.
1: നൂറാവും. അപ്പൊ അതിന്റെ ഉത്തരം എത്ര ആൾക്കാർ ശരിയാക്കി? ഷംനാദ് ഖാൻ ഉത്തരം അയച്ചത് ശരിയാണ്. അബ്ദുൽ അഹമ്മദ് സി കെ അയച്ചത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ
0: ഏതായാലും ഒരു ഇരട്ട സംഖ്യയാണ്.
1: ആ
0: പകുതി വേണ്ടേ?
1: പകുതി വേണം. യെസ്. അപ്പോ നമുക്ക് അതിന്റെ ഉത്തരം പറയല്ലേ?
0: ഉത്തരം പറയാം. ഇപ്പൊ ചോദ്യങ്ങള് ഇനി ഉത്തരങ്ങൾ വരുമോ?
1: ഉത്തരങ്ങൾ ഇനി വരും എന്ന് തോന്നുന്നില്ല നമുക്ക്. കാരണം അടുത്ത ചോദ്യങ്ങൾ വേറെ വന്നിട്ടുണ്ട്.
0: അതെ അതെ,
1: ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോ അതിന്റെ ഉത്തരം 36 ആണ് അല്ലേ?
0: 36 ആണ് ശരി ഉത്തരം.
1: 36 ആണ് ശരി ഉത്തരം.
0: 36ഉം 36ഉം 72 ആയി. പിന്നെ 36ന്റെ പകുതി 18 കൂട്ടിയാൽ 90 ആയി. 18ന്റെ പകുതി 9 കൂട്ടിയാൽ 99 ആയി. 99 പ്ലസ് നീയും കൂടിയാൽ 100 ആയി.
1: അതാണ് അതിന്റെ ഉത്തരം.
0: 36 ആണ് അതിന്റെ ശരി ഉത്തരം.
1: അപ്പോഴേക്ക് അടുത്തൊരു കുസൃതി ചോദ്യം വരുന്നത്, പാചകക്കാരിയായ വീട്ടമ്മ രാവിലെ അടുക്കളയിൽ എത്തിയാൽ ആദ്യമായി വെക്കുന്നത് എന്താണ്?
0: കട്ടൻ ചായ ആയിരുന്നു.
1: അപ്പോ അതിന്റെ ഉത്തരം കുസൃതി ചോദ്യമാണ്. അപ്പൊ അതെന്താന്ന് അറിയിക്കട്ടെ. സൽമാൻ.
0: ഇതിന് കുറെ ആൾക്കാർ ഉത്തരം അയക്കും. ഏതായാലും
1: അതായിരിക്കും വിചാരിക്കുന്നുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ ആണ് ജമീല ബിബി കാളിക്കാവ്. നേരത്തെ
0: നല്ല ചോദ്യമാണ് ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചോദിച്ചത് ആരായിരുന്നു? നഫീസ പി എ താമരശ്ശേരിയാണ് ചോദ്യം ചോദിച്ചത്.
1: അതിന്റെ ക്രെഡിറ്റ്.
0: അതെ.
1: യെസ്. അപ്പൊ കുറച്ചുകൂടി മാത്തമെറ്റിക്കൽ ഒരു ഒരു തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ അതെ.
1: അപ്പൊ അതുകൊണ്ട് ഇന്ന് മാത്സിന്റെ പ്രൊഫസറാണ് ഇവിടെ ഉള്ളത്.
0: അതെ. അതുകൊണ്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയില്ല, അവർക്ക് ഉത്തരം പറയാം.
1: അപ്പൊ ആ നിലക്ക് ഇന്ന് ചോദ്യങ്ങൾ ഇവിടെ വരട്ടെ. അപ്പൊ അങ്ങനെ മാത്സിനോട് ഇഷ്ടമുള്ള ആളുകൾ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരട്ടെ.
0: നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഈ വെക്കേഷൻ കഴിയാൻ പോവാണ്. ഇന്നിപ്പം എത്ര? 23 ആയി. ജൂൺ 1 തന്നെ സ്കൂളുകളൊക്കെ തുറക്കും അല്ലേ. നൈസമോൾ, സ്കൂളെന്നാ തുറക്കാ? മറ്റന്നാള് തിങ്കളാഴ്ച അല്ല, അടുത്ത തിങ്കളാഴ്ച സ്കൂളുകളൊക്കെ തുറക്കും അല്ലേ. അപ്പൊ സ്കൂൾ ഇങ്ങനെ തുറക്കാൻ കാത്തു നിക്കല്ലേ.
1: കുറെ
0: ഇങ്ങനെ സ്കൂളൊന്നും പോകാൻ കഴിയാതെ.
1: നിങ്ങൾക്ക് സ്കൂൾ തുറക്കാനാണ് പൂതി, അതല്ലാതെ ലീവ് കണ്ടിന്യൂ ചെയ്യാനാണ് പൂതി? തുറക്കാനാണ്. എന്താ കാരണം? സ്കൂളിൽ എന്താ രസമുള്ളത്? സ്കൂൾ നല്ല രസ ആണോ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിസ് ഏതാ? ഏത് മിസ്സിന് ഇഷ്ടം? അവൻ്റെ ക്ലാസ് ടീച്ചർ ആരാ? എല്ലാരും ഇഷ്ടമാണ്. ഒക്കെ അറിയതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഡിയപരമായി കളിക്കാം. ക്ലാസ് ടീച്ചർ ആരാ? അസ്ന മിസ്സും ഷംസീന മേമോ അതോ ഷംസീറയോ? ഷംസീറ. ഓക്കെ ഓക്കെ.
0: എല്ലാരും ഇഷ്ടമാണ് അല്ലേ?
1: അടുക്കളയിലേക്ക് ആദ്യം അടുക്കളയിൽ കയറുമ്പോ ആദ്യം വെക്കണത് എന്താണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്.
0: പാചകക്കാരിയായ വീട്ടമ്മ രാവിലെ അടുക്കളയിൽ എത്തിയാൽ ആദ്യമായി വെക്കുന്നത് എന്താണ് ചോദ്യം. വല്ലാത്ത ചോദ്യമാണ് കേട്ടോ.
1: വേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെ കണ്ടറിഞ്ഞിട്ട് വേറെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം കുസൃതി ചോദ്യമായതുകൊണ്ട് തന്നെ പലരും ആ നിലക്കുന്ന ഉത്തരം അയച്ചിട്ടുണ്ട്. കാല് ആദ്യം വെക്കണത് കാലാണ്. അപ്പൊ അടുക്കളയിൽ ആദ്യം വെക്കണത് കാലാണ്. അമീർട്ടി അടുത്ത നാട്ടുകാര ജമീല സലാം മെഹനാസ് കപൂർ പാലത്തിങ്കൽ അവരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി, ആദ്യം അയച്ചത്
0: ആദ്യം സെയ്ഫുന്നീസയാണ് ഉത്തരം അയച്ചത്.
1: സെയ്ഫുന്നീസയാണ് അല്ലേ? ഓ,
0: സെയ്ഫുന്നീസയാണ് ആദ്യം ശരി ഉത്തരം
1: അയച്ചത്. ജമീല വി പി കാളിക്ക പറഞ്ഞ ആദ്യം ലേറ്റ് ഇടും, കാല് വെക്കണതിന്റെ മുമ്പ് തന്നെ ലേറ്റ് ഇടും. കാലം ചെയ്യും ആദ്യം കൈകൊണ്ട് ലേറ്റ് ഇട്ടിട്ടേ കാല് വെക്കുള്ളൂ. പിന്നെ അതുപോലെ എവിടെ വേറെ എന്നുള്ളത് അതിന്റെ ഇടക്ക്
0: വേറെ ആരൊക്കെ ശരി ഉത്തരം അയച്ച? അമീർട്ടി അടുത്ത നാട്ടുകാർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ജമീല സലാം, അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ,
1: അബ്ദുൽ അമീദ്ക്ക് പാത്രമാണ് വെക്കാന്നാണ്.
0: അതിൽ കാല് വെച്ചിട്ടേ പാത്രക്ക് വെക്കാൻ കഴിയുള്ളൂ.
1: അതെ അതെ അതെ. പിന്നെ വേറെ നിങ്ങളെ കണ്ടറിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉമ്മുകുൽസു ചെറുമംഗലം, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ 4 എന്ന സംഖ്യ എത്രയുണ്ട്?
0: 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ
1: 4 എന്ന
0: സംഖ്യ എത്രയുണ്ടെന്നാണ് ചോദ്യം.
1: പെട്ടെന്ന് ഉത്തരം അയക്കണം കേട്ടോ,
0: എല്ലാവരും എണ്ണട്ടെ.
1: വേഗം ഉത്തരം അയക്കണം, ഞാനും മടിക്കരുത്. ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ശ്രോതാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ ടൈപ്പുള്ള ചോദ്യങ്ങൾ റെഡി, അപ്പോഴേ ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ വരും വേണം ഓരോന്നോരോ. ജമീല വി പി കാളിക്ക ഉത്തരം അയച്ചിട്ടുണ്ട്, ഇനി അടുത്ത ആൾ എന്തായിക്കണം നോക്കട്ടെ.
0: അതെ,
1: പിന്നെ അടുത്ത ആള് വേഗം വേഗം അയക്കണം. ചോദ്യം ഇതായിരുന്നു, 1 മുതൽ 50
0: വരെയുള്ള സംഖ്യകളിൽ 4 എന്നുള്ള അക്കം എത്ര പ്രാവശ്യം വരുന്നുണ്ട്, 4 എന്ന സംഖ്യ എത്രയുണ്ട് എന്നുള്ളതാണ്.
1: അമീരിട്ടി അടുത്ത നാട്ടുകാർ അയച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അയച്ചുകൂടെ. അപ്പോഴേക്കും നമുക്ക് ഐസന്റെ പാട്ട് കൂടി ബാക്കിയുണ്ട്.
0: അതെ അതെ
1: അല്ലേ, ഏതാ പാട്ടിനി? ആ കുഞ്ഞാട്. ആ എന്നാ പഠിക്കും.
2: മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേരി

0: മാഷാല്ലാ.
1: എന്താണ് ഇത്, പെട്ടെന്ന് കഴിഞ്ഞല്ലോ.
0: ചെറിയ ചെറിയ പാട്ടുകളാണ് അല്ലേ.
1: അപ്പൊ ഉഷാറായി, സംഭവം ഉഷാറായി. മേരിക്കുള്ള കുഞ്ഞാട്. നിങ്ങൾക്ക് ആടുംകുട്ടീനെ ഇഷ്ടമുണ്ടോ? എന്റെ വീട്ടിൽ ആടുണ്ടോ? ഇല്ലേ. ആടുള്ള വീട്ടിൽ കഴിഞ്ഞ് പോയിണെന്നെങ്കിലും അങ്ങനത്തെ ഒരു വീട് കണ്ടിണോ? ആടുകുട്ടികളുടെ വീട് എവിടെ കണ്ടേ? എവിടെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആടിനെ ശരിക്കും കണ്ടിണെന്ന് ചോദിക്കട്ടെ, എവിടുന്ന് ആടിനെ കണ്ടേ? ഐസ ഉമ്മാൻ്റെ വീട്ടിലുണ്ടോ? അയൽവക്കത്തുണ്ടോ? ഉണ്ടോ? നിനക്ക് ആടുംകുട്ടീനെ ഇഷ്ടമാണോ? ഏ, അപ്പൊ മേരിക്കുള്ളൊരു കുഞ്ഞാട് പറഞ്ഞില്ലേ, നല്ല മേനി കൊഴുത്ത നല്ലൊരു കുഞ്ഞാട് അല്ലേ. ശരി, അപ്പോൾ ഐസയുടെ കുഞ്ഞാടിൻ്റെ പാട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടക്ക് മുബീൻ സാറെ വേറെ കുറേ നേരത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കുറേ വന്നിട്ടുണ്ട് കേട്ടോ.
0: ഇതൊരു
1: നമ്പറായ പെട്ടെന്നായോണ്ട് വേഗം വേഗം അയച്ചു
0: എല്ലാവർക്കും
1: വിട്ടു.
0: ഇങ്ങനെ കുറേ നമ്പർ അയക്കാമല്ലോ, ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന്
1: അതെ
0: അയക്കാം.
1: അതെ അതെ അതെ
0: അതുകൊണ്ട് അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്.
1: അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ആ നമ്പറിൽ എത്രയാണ് വന്നത്? ജമീല ബിപി കാളിക്കാവ്, അമീർ ടി.
0: ചോദ്യം തരുന്നു, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ 4 എന്ന സംഖ്യ എത്രയുണ്ട്, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം തരം തരേ ഉത്തരം പറയാല്ലേ.
1: ആ ഉത്തരം പറയാം.
0: 15 എന്നുള്ളതാണ് ശരി ഉത്തരം. 15, ഇതിൽ ആരും ശരി
1: പക്ഷെ ആരും
0: ഉത്തരം
1: ശരി
0: അയച്ചിട്ടില്ല എന്നുള്ളതാണ്. 5 ഉത്തരം വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 5ഉം 6ഉം ആണ് കാര്യമായിട്ട് വന്ന്.
1: അത് അങ്ങനെ വന്ന എന്താ
0: അതെല്ലാവരും ഇങ്ങനെ 4, 14, 24, 34, 44, 5 എണ്ണായല്ലോ.
1: ആ
0: അങ്ങനെയാണ് എല്ലാവരും കണക്കൂട്ടി.
1: ആ
0: പിന്നെ ഈ 40 ഉണ്ട്, 41 ഉണ്ട്, 42 ഉണ്ട്, 43 ഉണ്ട്, അതൊക്കെ ഇതിൽ കൂട്ടണ്ടേ? അവിടെയാണ് അവൾക്ക് മിസ്സായത്.
1: അതെ അതെ,
0: 40 മുതൽ
1: സെൽമിച്ചിട്ട് 15 എന്ന് പറഞ്ഞിട്ട്
0: നമ്മൾ ഉത്തരം പറയാൻ പറ്റി.
1: താമരശ്ശേരി 15 അയച്ചു, താഹിറ കാസർഗോഡ് 15 അയച്ചിട്ടുണ്ട്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ശേഷം അയച്ചാണോ? അല്ലല്ലേ,
0: അല്ല, അത് കേൾക്കാതെ അയച്ചതാണ്. ഇപ്പൊ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. താഹിറാണ് ആദ്യം ശരി ഉത്തരം അയച്ചത്, താഹിറ ടി കെ കാസർഗോഡ് അല്ലേ.
1: അതെ അതെ അതെ അതെ അതെ.
0: അതില് 40 മുതൽ 49 വരെ 10 പ്രാവശ്യം 4 വരുന്നുണ്ട്. പിന്നെ 44 2 വട്ടം വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്ന് കൂടി കൂടും, അങ്ങനെ 11 ആയി. പിന്നെ 4, 14, 24, 34 4 പ്രാവശ്യം, ഇപ്പോൾ 11ഉം 4ഉം 15 പ്രാവശ്യം എന്തായി, 4 അവിടെ വന്നു.
1: അതെ അതെ അതെ,
0: അതാണ് എണ്ണം.
1: അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടില്ല,
0: അങ്ങനെ ചിന്തിച്ചില്ല,
1: അതുകൊണ്ടാണ് നേരത്തെ 5, 6 വന്നത്. അപ്പൊ
0: നല്ല ചോദ്യമാണ്,
1: അടിപൊളി. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരട്ടെ.
0: അതെ,
1: അതിന്റെ ഇടക്ക്
0: ഈ വൈകുന്നേരം നേരത്തെ
1: അതെ
0: എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കാനും പറ്റിയ.
1: അതെ, ആയിഷ ഹൈമിൻ ഒരു ചോദ്യം എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. സ്വന്തം പേരും ഒരു മൃഗത്തിന്റെ പേരും വിളിച്ച് നടക്കുന്ന പക്ഷിയുണ്ടെന്ന്.
0: അങ്ങനൊരു പക്ഷിയുണ്ട് അല്ലേ,
1: അത് വേറെ നിൽക്കുള്ള ഒരു ഒരു ചോദ്യമായല്ലോ. സ്വന്തം പേരും ഒരു മൃഗത്തിന്റെ പേരും വിളിച്ച് നടക്കുന്ന ഒരു പക്ഷി. അപ്പോ ഉത്തരം അറിയുന്ന ആൾക്കാര് അത് വേഗം അയച്ചോളൂ കേട്ടോ.
0: സ്വന്തം പേരും ഒരു മൃഗത്തിന്റെ പേരും വിളിച്ചു നടക്കുന്ന പക്ഷി.
1: ജമീല വി പി കളിക്കാവോ? അങ്ങനെ ഒട്ടും ചിന്തിച്ചില്ല.
0: എന്താണ് ഇപ്പൊ, ഏതാണ് ഈ പക്ഷി?
1: ഐസക്ക് അറിയോ? സ്വന്തം പേരും മൃഗത്തിന്റെ പേരും ഇങ്ങനെ വിളിച്ചു നടക്കുന്ന പക്ഷി. എനിക്ക് ഏത് പക്ഷികളുടെ സൗണ്ട് ഏതൊക്കെ അറിയാം ഐസ? കാക്കന്റെ സൗണ്ട് എങ്ങനെ?
0: കാക്കന്റെ
1: കാക്ക എങ്ങനെ അറിയാം ഒന്ന് പറഞ്ഞ ഐസ. ഏ, ഐസക്ക് കാക്ക കരയണ അറിയില്ല.
0: പാട്ട് പാടാൻ
1: കാക്ക കരയണ പോലെ കേട്ടിട്ടാണല്ലോ. കേട്ടണോ? ഏ, കേട്ടണോ? കാക്ക കരയണ കേട്ടണോ? എങ്ങനെയാ കാക്ക കരയില്? നമുക്ക് മടിയിട്ടാണ്, ഫസ്റ്റത്തായിട്ടാണ്. ശരി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഈ പക്ഷി ഏതാന്നുള്ളത്, സ്വന്തം പേരും
0: ഒരു മൃഗത്തിന്റെ പേരും വിളിച്ചു നടക്കുന്ന പക്ഷി ഏതാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു പക്ഷി?
1: പക്ഷേ എനിക്കിവിടെ വേറെ ആൾ അയച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോ നമ്മൾ പറയുന്നില്ല, ഉത്തരം പറയുന്നില്ല. ബാക്കിയുള്ള പറയട്ടെ, ജമീല വിപ്പി കളിക്കാവോ മാത്രമാണ് അതിന്റെ ഒരു ഉത്തരം അയച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ വേഗം ചിന്തിച്ച് അയച്ചോളൂ കേട്ടോ. റിഹാന ബാനു തോട്ടശ്ശേരി ഇപ്പൊ കയറുന്നേ ഉള്ളൂ, അപ്പോഴാണ് ചോദ്യം കേൾക്കുന്നത്. സ്വന്തം പേരും മൃഗത്തിന്റെ പേരും വിളിച്ച് പറയുന്നത്,
0: സ്വന്തം പേര് തന്നെ ആ പക്ഷിന്റെ പേരാണ് അല്ലെ, നമ്മളെ പേരല്ല കേട്ടോ.
1: പിന്നെ ആയിഷ ഹൈമിനാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഐഷാമിൻ അതിന്റെ ഉത്തരവും അയച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇനി വരും തോന്നുന്നുണ്ട്. ഹുദുഹുദ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ. സെഫിയ സമദ് മാംഗ്ലൂരിനാണ് അങ്ങനെ ഒരു ഹുദുഹുദ് എന്നുള്ള അഭിപ്രായം. പിന്നെ വേറെ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം ഉത്തരത്തിലേക്ക് നമുക്ക് ഉത്തരം
0: കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നേരത്തെ നമ്മൾ ഉത്തരം പറഞ്ഞപ്പോഴത്തേക്ക് ശരി ഉത്തരം മൂന്ന് ശരി ഉത്തരാണ് അപ്പോഴത്തേക്ക് വന്നത്.
1: പിന്നെ നിങ്ങളെ കണക്കിലെ ചോദ്യം ഏറ്റു മൈമുനാശിക്കലോട്
0: വന്നിട്ടുണ്ട്. കണക്കാണ്
1: കണക്കാണ് മൊത്തം. അപ്പോ നമുക്ക് പാടക്കുറിപ്പ് കേൾക്കുന്നതിന്റെ മുമ്പ് നമുക്ക് വളരെ ഇനി പാട്ടുണ്ടോ? ഇനി എത്ര പാട്ടുണ്ട് ഡി?
0: ഇനിയിപ്പം രണ്ട് പാട്ട് ഇനി ബാക്കിണ്ട്. ഒരു പാട്ടിപ്പോ കേൾക്കാം അല്ലേ?
1: ആ ഒരു പാട്ടിപ്പോ കേൾക്കാം, ഒന്ന് ലാസ്റ്റിലേക്ക് വെക്കാം. എന്നാ ഒരു പാട്ട് പാടെ.
2: കുഞ്ഞേ കുഞ്ഞേ ഉണരോ നീ കുഞ്ഞിക്ക.

0: മാഷാല്ലാ. അപ്പൊ നഴ്സറി പാട്ടുകൾ പാടണ്ടെന്നാണ് ചോദിച്ചത്.
1: കുഞ്ഞു കുഞ്ഞു പാട്ടുകളായിട്ടാണ്
0: ഇന്ന് വന്നത്,
1: ഐസ വന്നത്.
0: നഴ്സറി പാട്ടുകളാണ്,
1: നഴ്സറി പാട്ടുകളാണ് അല്ലേ.
0: ഇനിയിപ്പോ അടുത്ത ഈവനിങ് ലൈവിന് വരുമ്പോ കുറച്ചുകൂടി വലിയ പാട്ടായിരിക്കും അല്ലേ.
1: ഇനി കുറച്ച് വലിയ വലിയ പാട്ടുകൾ വരണം അല്ലേ. ഇനി പാട്ടായിട്ട് ഈണത്തിലെ പാട്ട് ഏതെങ്കിലും എനിക്കറിയോ ഐസ? ഐസ ഈണം കേട്ടണോ? ഈണം ചാനല്
0: കുഞ്ഞിപ്പാട്ടുകൾ സൂപ്പർ ആയിട്ടോ മോളെ എന്ന് ജമീല വി പി കാളികാവ് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഇത് ഐസ, ഐസ ഈ ചെവി പൊത്തിച്ചിട്ടാണ് ഞാൻ പറയണത്, കേൾക്കുന്നില്ലേ ഐസ? കേൾക്കണ്ടോ? കേൾക്കണില്ലേ? ഓക്കെ, അപ്പോഴേ എനിക്ക് ഈണത്തിലെ പാട്ട് ഏതെങ്കിലും അറിയോ? ഈണം ചാനൽ കിട്ടണോ? കേട്ടിട്ടില്ല എന്നാ ഇനി വീട്ടിൽ പോയിട്ട് മെച്ചിൻ്റെ ഒരു ഫോൺ എടുത്തിട്ട് ഈണം ചാനൽ എടുക്കണം. ആ ചാനൽ എടുത്തിട്ട് അതിലെ കുറച്ച് പാട്ടുകൾ കേൾക്കണം, എന്നിട്ട് അത് പഠിക്കണം കേട്ടോ ഐസ. ശരി.
0: നേരത്തെ ഇപ്പൊ ചോദിച്ച ചോദ്യേ അതിന്റെ ഉത്തരം സ്വന്തം പേരും ഒരു മൃഗത്തിന്റെ പേരും വിളിച്ചു നടക്കുന്ന പക്ഷി.
1: അതിന്റെ ഉത്തരം കാക്ക എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
0: കാന്നുള്ള സ്വന്തം പേരും കാ മൃഗത്തിന്റെ പേരും.
1: അപ്പൊ അത് ശരിയല്ലല്ലോ.
0: ശരിയല്ല.
1: പിന്നെ ജമീല വി പി കാളിക്കാവ് പിന്നെ
0: പുതുപുതെന്നൊക്കെ അയച്ച ആൾക്കാരുണ്ട്.
1: അതെ അതെ. മൂങ്ങാന്ന് വന്ന ആൾക്കാരുണ്ട്.
0: ഉയിൽ എന്ന് ഉത്തരം അയച്ച ആൾക്കാരുണ്ട്.
1: ഉയിൽ. പക്ഷെ ശരിയായ ഉത്തരം ഏതാ? ഐഷ ഹൈമിനാണ് പറഞ്ഞത്. ശരിയായ ഉത്തരത്തല്ല, നമുക്ക് പറയാം.
0: ശരിയായ ഉത്തരം
1: തത്തയാണെന്നാ പറഞ്ഞത്.
0: തത്തമ്മ, തത്തമ്മ,
1: തത്തമ്മ പൂച്ച, പൂച്ച എന്ന് പറയും. അപ്പൊ അത് പൂച്ച ഒരു മൃഗമായിട്ട്
0: അതെ
1: കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
0: തത്തമ്മ പൂച്ച പൂച്ചാന്ന് ആരാ പറയാ?
1: തത്തമ്മ പറയും.
0: തത്തമ്മ പറയോ?
1: തത്തമ്മനോട് പറയിപ്പിക്കണം.
0: പറയിപ്പിക്കണം. അങ്ങനെയാണ്,
1: അങ്ങനെയാണ് സംഭവം.
0: അപ്പൊ അതാണ് ഉത്തരം.
1: ഈ പാലാംകോണത്തിൽ നിന്നും ആറ്റിങ്കൽ നിന്നും ആയിഷ ഹന്ന ഇപ്പൊ നമ്മുടെ കൂടെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്.
0: ഇവിടെ മൈമൂന ചീക്കിലോട് അടുത്തൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്.
1: അതെ, ഏതാ ചോദ്യം?
0: അഞ്ച് പൂച്ചകള് അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് എലികളെ പിടിക്കും.
1: അഞ്ച് പൂച്ച അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് എലികളെ.
0: അഞ്ച് പൂച്ച അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് എലികളെ പിടിക്കും എങ്കിൽ 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാൻ എത്ര സമയം വേണമെന്നുള്ളതാണ്. ഭയങ്കര ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള.
1: 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാൻ എത്ര സമയം വേണ്ടി വരും? അഞ്ച് പൂച്ച അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് എലികളെ പിടിക്കും.
0: അങ്ങനെയാണെങ്കിൽ 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാൻ എത്ര സമയം വേണമെന്നാണ് ഐസമോൾ ഇങ്ങനെ ആലോചിക്കാണ്. പൂച്ച എലിനെ പിടിക്കാൻ ഇപ്പൊ എത്ര സമയം വേണ്ടിരുന്നു? അപ്പൊ ഉത്തരങ്ങൾ ഏതെങ്കിലും വരട്ടെ അല്ലേ. ആ സമയം കൊണ്ട് നമുക്ക് പാഠക്കുറിപ്പ് കേട്ടാലോ.
1: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ കുട്ടുകാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവനാണ് നമ്മൾ ഓരോരുത്തരും. ധാരാളം പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനഃപൂർവ്വം മനഃപ്പാഠമാക്കുകയും അതിന് പറയപ്പെട്ട സന്ദർഭങ്ങളിൽ അത് നമ്മൾ ഉരുവിടാനും പ്രാർത്ഥിക്കാനും ചൊല്ലാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന പറഞ്ഞു തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഖുത്ബത്തുബ്നു മാലിക് അസ്സാലബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം കൂഫയിലാണ് പിൽക്കാലത്ത് താമസമാക്കിയത് എന്നൊക്കെ അദ്ദേഹത്തെ പറ്റി കേൾക്കാം. അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ പറയുകയാണ്, ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. എങ്ങനെ? അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖി വല്ലഹ്വാഇ വല്ലഅമാലി വല്ലദ്വാഇ. ഇമാം അൽബാനി റഹിമഹുല്ല സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസാണ്, സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. നമുക്ക് ധൈര്യസമേതം ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം. എന്താ പ്രാർത്ഥനൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ജന്നിബിനി, അല്ലാഹുവേ, അല്ലാഹുവേ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും, വൽ അഹ്വാ, ദേഹേച്ഛകളിൽ നിന്നും. എൻ്റെ ശരീരത്തിന് ഒരു സമയത്തൊരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് തോന്നുന്നു, ഒരു തിന്മ ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ, ഒരു വൃത്തികേട് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയുള്ള തോന്നലിൽ നിന്ന്, മനസ്സിൻ്റെ ഇച്ഛയിൽ നിന്ന്, വല്ല അമാലി, നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അദ്വാഇ, ഏറ്റവും ഭയാനകമായ രോഗങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ നീ എന്നെ അകറ്റണമേ എന്നാണ് പ്രാർത്ഥന. അള്ളാഹുമ്മ ജന്നിബിനി, നീ എന്നെ അകറ്റണമേ. മുൻകറാത്തിൽ അഖ്ലാഖി, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്. വല്ലഹുവായി, എൻ്റെ ശരീരത്തിന് എനിക്ക് സ്വയം തോന്നുന്ന ഇച്ഛകളിൽ നിന്ന്, അത് തെറ്റിൻ്റെ വിഷയത്തിലാണ്. വല്ല അമാലി, നീചമായ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്. വല്ല ദുവാ, ഈ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റണമേ, എന്നെ നീ അകറ്റി നിർത്തണമേ, ഇതൊന്നും എനിക്ക് നീ ഉണ്ടാക്കി തരല്ല റബ്ബേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സ്വഭാവ ഗുണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചാൻസ് നമ്മൾ നല്ല സ്വഭാവത്തിനുടമയായി മാറാനും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലെത്താനും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ മാറി നല്ല നല്ല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ എത്താനും ഒക്കെ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥ കനിഞ്ഞേകി അവൻ നമ്മെ സഹായിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഇപ്പോൾ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഈ പാഠക്കുറിപ്പിൽ നമ്മൾ നമ്മെ പഠിപ്പിച്ചത് അല്ലേ. നമുക്ക് നേരത്തെ ചോദ്യത്തിന് കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസമോളെ പാട്ടിനെ കുറിച്ചുള്ള നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഐസമോളുടെ കുഞ്ഞിപ്പാട്ടുകൾ ഉഷാറായി മാഷാ അള്ളാ എന്ന് മേനാസ് ഗഫൂർ പാലത്തിങ്കൽ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഉത്തരം നമ്മൾ വിചാരിക്കണ ലെവലൊന്നും അല്ല കേട്ടോ, അപാരമല്ലാണ് ഉത്തരം കടന്നു പോണത്. നൂറ് എലികൾ, അപ്പോ
0: അഞ്ച് പൂച്ചകൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് എലികളെ പിടിക്കുന്നുണ്ടെങ്കിൽ നൂറ് പൂച്ചകൾക്ക് നൂറ് എലികളെ പിടിക്കാൻ എത്ര സമയം വേണമെന്നുള്ളതാണ് ചോദ്യം.
1: നൂറ് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്.
0: അതെ അതെ,
1: 20 മിനിറ്റ് എന്നുള്ള ആൾക്കാരുണ്ട്.
0: പാട്ടുകൾ പൊളിക്കുന്നുണ്ട് മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൈമൂന ചീക്കിലോട് ഐസമോൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഒരു മിനിറ്റ് കൊണ്ടാണ് മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ
0: ഞാനൊരു പാട്ട് അയച്ചിട്ടുണ്ട് ആയിഷ ഹന്ന കോണം, അപ്പോ നമ്മുടെ അത് വോയിസിലൊന്ന് നോക്കുക പാട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്.
1: ഉത്തരം നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് പറയാം.
0: അതെ അതെ, ആ പാട്ട് കേട്ടിട്ട് നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: വരുന്നു. വിദേശത്ത് ദൂരത്ത് നമുക്കായി കഴിയുന്ന പൊന്നാര ഉപ്പാ തണലാണു നിങ്ങൾ. വിദേശത്ത് ദൂരത്ത് നമുക്കായി കഴിയുന്ന പൊന്നാര ഉപ്പാ തണലാണു നിങ്ങൾ.
1: ഈ പാട്ട് ആയിഷ ഹന്ന അല്ലേ, 7-ാം ക്ലാസ്സിലെ
2: പാലാം കോണം ആയിഷ ഹന്ന അല്ലേ
1: ആണോ? ഉപ്പയെ കുറിച്ച് എഴുതിയ മനോഹരമായിട്ടുള്ള സ്വന്തം ഉപ്പയെ കുറിച്ചാണ് ഈ പാട്ട് മോളെ എഴുതിയെന്നാ പറഞ്ഞത്.
2: അതെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഉപ്പയെ കുറിച്ച് അല്ലേ.
1: അപ്പൊ മാഷാല്ല, മോള് ആയിഷ ഉപ്പയെ കുറിച്ച് എഴുതിയ പാട്ട് അങ്ങനെ കൂടി കേട്ടപ്പോ അല്ലേ, സാധാരണ പാട്ട് ഉപ്പയെ കുറിച്ച് പാട്ട് ഉണ്ടാക്കി അവള് മനോഹരമായിട്ട് പാടിയിരിക്കുകയാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് മാഷാല്ല.
2: ഇനിയും ഇതുപോലെ എഴുതണം, പാടണം അല്ലേ.
1: അതെ, അതിന്റെ ഇടക്ക് നമ്മൾ ഈ പാചകക്കാരി ആയൊരു ഉമ്മ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നല്ലോ. ജമീല സലാമിന് അത് മിസ്സായി. അടുക്കളയിൽ കയറുമ്പോൾ ആദ്യമായി വെക്കുന്നത് എന്താണെന്നുള്ളതിന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഇടക്ക് വേറെ ഫോൺ വന്നപ്പോൾ അത് കട്ടായി പോയി.
2: അതാണ്,
1: അപ്പൊ ആദ്യം വെക്കുന്നത് അത് പാചകവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, കാലാണ് വെക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഇനി കൺഫ്യൂഷൻ ആവണ്ട, അത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നമൊന്നും അതിലില്ല.
2: ഇവിടെ നേരത്തെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം, ആയിഷ ഹൈമീൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അത് ചൊവ്വാന്നുള്ള ഉത്തരം വരുന്ന ചോദ്യം അല്ലേ. അല്ല, സ്വന്തം പേരും ഒരു മൃഗത്തിന്റെ പേരും വിളിച്ചു നടക്കുന്ന പക്ഷി ഏതാന്നുള്ളത്. അപ്പൊ ആ ചോദ്യത്തെ കുറിച്ച് കുറെ കമന്റുകൾ വേറെ ഇവിടെ വന്നിരുന്നു. അപ്പൊ ആ ചോദ്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത്, ആയിഷ ഹൈമീൻ 7 വയസ്സുള്ള മോളാണ്. അവള് സ്വന്തമായിട്ടുണ്ടാക്കിയ ചോദ്യമാണിത്.
1: ശരി,
2: അവള് സ്വന്തമായിട്ടുണ്ടാക്കിയ ചോദ്യമാണ്, ഒരു കുസൃതി ചോദ്യമാണ്, അതാണ് ഇവിടെ ചോദിച്ചത്.
1: ഓക്കെ ഓക്കെ, പിന്നെ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും വരികൾ ഒന്നുകൂടി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ നന്നാവും മാഷാല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അമിരട്ടി അടുത്തനാട്ടുകാര. പിന്നെ നമ്മളത് പറഞ്ഞോ, എത്ര മിനിറ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞോ?
2: ചോദ്യം നോടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. 5 പൂച്ചകൾ 5 മിനിറ്റ് കൊണ്ട് 5 എലികളെ പിടിക്കും. അങ്ങനെയാണെങ്കിൽ 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാൻ എത്ര സമയം വേണമെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? 5 മിനിറ്റാണ് അതിന്റെ ശരി ഉത്തരം അല്ലേ. 5 മിനിറ്റാണ് ശരി ഉത്തരം.
1: 5 മിനിറ്റ് മതി. 100 എന്ന് വിചാരിക്കുമ്പോഴേ 100 അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കും, കുറേ ഉണ്ടെന്നുണ്ട് അല്ലേ.
2: ഒരു ഒരു പൂച്ചക്ക് ഒരു എലിനെ പിടിക്കാനുള്ള സമയം അത് 5 മിനിറ്റ്. അതാണ് ഇതില് ഉള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം, കുറെ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് എന്ന് ഉത്തരം വെച്ച ആൾക്കാരുണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 100 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. ശരി ഉത്തരം ആദ്യം അയച്ചാരാണ്? ഈഷ. നമ്മളെ ഐസമോള റിലേറ്റീവ് ആണെന്നല്ല പറഞ്ഞേ
1: അല്ലേ.
2: ഈഷയാണ് അതിന്റെ ശരിയുത്തരം ആദ്യം അയച്ചത്. പിന്നെ അമീർ കാ ശരിയുത്തരം അയച്ചിട്ടുണ്ട്, സലീമ ഒതുക്കുങ്ങൾ ഉത്തരം അയച്ചിട്ടുണ്ട്, നഫീസ പി എ താമരശ്ശേരി ശരിയുത്തരം അയച്ചിട്ടുണ്ട്, ഉമ്മകുൽസു ചിറമംഗലം, സഫിയ സമദ് മാംഗ്ലൂർ മംഗലാപുരത്ത് നിന്ന് സഫിയ സമദ് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പൊ ഈഷയാണ് ആദ്യം ശരിയുത്തരം അയച്ചത്.
1: ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസം ഏതായിരുന്നാലും നമ്മളങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവാണ്. ചോദ്യങ്ങളാണെന്ന്, കണക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഇനിയും ലാസ്റ്റ് കുറഞ്ഞ സമയം കൂടി ഉണ്ട്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കൊണ്ട് ഒരൊറ്റ പാട്ട് കൂടി ഉണ്ട് തോന്നുന്നുണ്ട് ഐസക്ക് അല്ലേ. ഏതാണ് പാട്ട്?

0: മഷാല്ലാ. അപ്പൊ എന്താണ് ഇപ്പൊ ആ പാട്ട് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് അറിയോ? എന്താണ് പറഞ്ഞേ?
1: എന്തായിരിക്കും എന്റെ ഉദ്ദേശം? എന്റെ കളി ഞാൻ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മി ഉണ്ട് അല്ലേ. അപ്പൊ ഒന്നാമത്തെ കളിക്കുമ്പോ ബിസ്മില്ല പറഞ്ഞ് കളിക്കുന്നു. പിന്നെ അടുത്തതോ? അടുത്ത വരി ഏതാ? അബ്ദ ഉല അബി ബിസ്മില്ല. പിന്നെ അപ്പൊ എന്തായിരിക്കും? ഞാൻ വായിക്കുന്നതും എഴുതുന്നതും ബിസ്മില്ല പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്ത വരി എന്താ? ആക്കുലു അഷ്റബു ബിസ്മില്ല. തിന്നതും കുടിക്കുന്നതും ബിസ്മില്ല പറഞ്ഞിട്ട്. അടുത്ത വരിയോ? ഞാൻ അർക്കബു പറഞ്ഞാൽ എന്താ? വണ്ടിയിൽ പോവുക അല്ലേ. പിന്നെന്താ അടുത്തത്? അസ്ബാഹുനോ? അർക്കബു അർക്കബു അർക്കബു അസ്ബാഹുനോ? ആ, നീന്തുന്നത് എന്നാണോ അതോ നേരം വെളുക്കുന്നതോ? ഓക്കെ, ആ നേരം വെളുക്കുന്നതൊക്കെ ബിസ്മില്ല. മാഷാല്ലാ. അപ്പൊ ഇത് എവിടുന്ന് പഠിച്ചതാണ്? എവിടുന്ന് പഠിച്ചത്?
0: സ്കൂളിൽ പഠിച്ചായിരിക്കും അല്ലേ?
1: എവിടുന്ന് പഠിച്ച?
0: ടീച്ചർമാർ
1: സ്കൂളിൽ നിന്ന് പഠിച്ചാണ്. ഓക്കെ.
0: സ്കൂളിൽ നിന്ന് പഠിച്ച പാട്ടുകൾ മാത്രമാണ് ഇന്നിവിടെ ഐസമോൾ എന്ത് ചെയ്ത് പാടിയത്?
1: ഒരു
0: ബുക്കിലുള്ള പാട്ടുകൾ അല്ലേ?
1: അതെ അതെ അതെ.
0: എന്താണ് ഒരു ഫീഡ്ബാക്ക്?
1: വലിയ ഫീഡ്ബാക്ക് ആണ്. അത് നമുക്ക് അലിജാബയിലേക്ക് കൊടുക്കാനുള്ളത് തന്നെ. അവരിപ്പോ ലൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അയച്ചതാണോ യാദർശികമായിട്ട് അയച്ചാണോ എന്നറിയില്ല. ഷഹീർ കോളഞ്ചിറ അവർ ഇത് അലിജാബ എന്നുള്ളത് വിൻഡോയിലേക്കാണ് അത് അയക്കേണ്ടത് കേട്ടോ.
0: ഓക്കെ,
1: അന്ന് ഓർമ്മപ്പെടുത്തണം അവർക്ക്. ഈവനിങ് ലൈവിൽ നമുക്കത്.
0: ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ജമീല വി പി കാളികാവ്. അപ്പോ ശ്രോതാക്കൾ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ അയച്ചത്. എല്ലാ ചോദ്യങ്ങളും നല്ല
1: ശ്രോതാക്കൾ ഉഷാറാവുമ്പോ
0: ലൈവ് ഉഷാറാവും. ലൈവ് ഒന്ന് ശരിക്കും അങ്ങോട്ട് ലൈവ് ആവും.
1: അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി ഇന്ന് ലൈവിൽ ചോദിക്കാനുള്ള നല്ല ചോദ്യങ്ങൾ,
0: അതുപോലെ തന്നെ അയക്കാനുള്ള വോയിസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക.
1: അതെ അതെ അതെ.
0: അപ്പൊ നമുക്ക് ലൈവ് ഇങ്ങനെ ഉഷാറാക്കി കൊണ്ടുപോകാൻ പറ്റും.
1: അപ്പൊ ഇൻഷാല്ലാ
0: നാളെ ഞായറാഴ്ചയാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ബലി പെരുന്നാളിലേക്ക് ഒരു മൂന്നാല് ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്.
1: അപ്പൊ ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട കുറേ പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ ഇനി സംപ്രേഷണം ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. വ്യത്യസ്തമായ തൽബിയ എന്ന്
0: പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാം.
1: അതെ അതെ. എല്ലാവരും കുട്ടികളെ കേൾപ്പിക്കുക, നമ്മൾ കേൾക്കുക. കുട്ടികളൊക്കെ ഒരു കുട്ടികൾക്കുള്ള പരിപാടികളുണ്ട്, അതിലൊക്കെ പങ്കെടുപ്പിക്കുക ഇൻഷാല്ലാ. ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഡോക്ടർ മുബീൻ സാറിൻ്റെ കൂടെ ഞാൻ വിടി അബ്ദുൽ സലാം, കൂടെ കുഞ്ഞുമോൾ ഐസയും. അപ്പോൾ നമുക്ക് വീട്ടിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയിൽ ഒരു ഗാനം, ഹംദും സമദും.

0: ഹംദും സമദും നാം ഇതുവരെ കേട്ടത് സ്വരം.
1: ഈസ് റേഡിയോയിലെ ഓർമ്മ. ഓർമ്മയിൽ ചരിത്രത്തിന്റെ ഭാഗമായ കൊടിയത്തൂർ മുബാഹലയെ അനുസ്മരിക്കുമ്പോൾ ഭാഗം 10.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മുബാഹലയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മുബാഹല നടന്ന് 3.5 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ ഖാദിയാനികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്, സംസാരിച്ചത്. ആ ഖാദിയാനികളുടെ, അഹമ്മദി ഖാദിയാനികളുടെ ആദർശപരമായ പൂർണ്ണമായ ഒരു വിലയിരുത്തലോ ഒരു പൊളിച്ചെഴുത്തോ അല്ല ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ. നമുക്കറിയാം, മുബാഹലയെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും മാത്രമാണ് ഈ പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയും സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിവിടെ പിന്നെ അവസാനിക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡാണ് പ്രവേശിക്കുന്നത്. അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മുബാഹലയ്ക്ക് ശേഷം കേരളത്തിലെ ഖാദിയാനികൾ നേതാവില്ലാത്ത ആൾക്കൂട്ടമായി, നയിക്കാൻ പണ്ഡിതന്മാരില്ലാത്ത അനുയായികളായി ചിതറിക്കിടക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അല്പമാത്രമായ ചിത്രങ്ങളിലേക്ക് ആണ് നമ്മുടെ എപ്പിസോഡ് പ്രവേശിക്കുന്നത്. ഇതോടുകൂടി ഈ എപ്പിസോഡ്, ഈ ഒരു പരമ്പര അവസാനിക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.

0: അതേസമയം സത്യപ്രവാചകനാണെങ്കിലോ, ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ ഇതാണ്. അപ്പം ഈ മൗറീഷ്യസിൽ നബി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിൻ്റെ ശേഷം സംസാരിച്ചോ, നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? അദ്ദേഹം മരിക്കുന്നതിൽ 4-5 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ കൂടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ മൗറീഷ്യസിൽ നബിനെ എന്താ വിശ്വസിക്കാത്തത്? അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ പഠനം നടത്തിയിരുന്നു. അത് ശരിയാണ്, ഖലീഫ ഇയാൾ അഹമ്മദിയത്തിൻ്റെ മൗറീഷ്യസിലെ അമീറായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രവാചിത്വവാദം ഉന്നയിച്ചപ്പം ഖലീഫ അന്വേഷണത്തിനാളെ വിട്ടു. അങ്ങനെ ഇയാൾ എന്തൊക്കെ പറയുന്നു എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കി ജമാഅത്തുനിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ, എന്നെ പുറത്താക്കലെങ്ങനെയാണ്? അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നെ പുറത്താക്കലെങ്ങനെയാണ്?
1: പക്ഷേ
0: ഖലീഫക്കും വഴി കിട്ടുന്നുണ്ട്, ഇയാൾക്കും വഴി കിട്ടുന്നുണ്ട്, ലാഹോരികൾക്കും വഴി കിട്ടുന്നുണ്ട്. അതായത് വഴി ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുത്തുകൊടുക്കുകയാണ്,
1: വഴികളുടെ ഏറ്റുമുട്ടൽ.
0: അത് പരസ്പര വിരുദ്ധമായ വർത്തമാനമൊക്കെ ഉണ്ടാവും, ഒരാൾ മറ്റേയാളെ കാഫറാക്കി ഉണ്ടാവും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കിടയിൽ. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമേ ഖലീഫ ഉള്ളൂ, ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ ഖലീഫ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഖലീഫൻ്റെ അവകാശം അധികാരമൊക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ.
1: ഈ ഖലീഫ എന്നുള്ളത് ഈ സൂഫി ഇതിലുള്ളതാണ്.
0: സൂഫിയിലെ ഉപയോഗത്തുണ്ട്, നബി എന്നുള്ള പ്രയോഗമൊക്കെ സൂഫികൾ ഉപയോഗിക്കും. ഇയാൾ ശരിക്കും തുടങ്ങിയത് അങ്ങനെയാണ്, ഇയാൾക്ക് സൂഫിസായിരുന്നു കയറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അയാൾ പിന്നെ ഒരു കൾട്ടാക്കി മാറ്റിയിട്ട് ഇതിനെ ഒരു
2: അയച്ചത്. അതാണ്
0: പിന്നെ ഈ കേരളത്തിൽ ഇതെന്താ സംഭവിച്ചത്? കേരളത്തിലെ വിഘടിതരായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഇവരോടുള്ള എതിർപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിലുള്ള ആളെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഈ താഹിർ എന്ന് പറഞ്ഞ ആൾ പുസ്തകമൊക്കെ എഴുതി, അവർക്ക് വേണ്ടി പുസ്തകം എഴുതിയ ആളാണ്. പക്ഷേ അദ്ദേഹം നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർ ജമാഅത്തു നിന്ന് പുറത്താക്കി. ഇവർ അങ്ങനെ പരിപാടി ഇല്ല, ജമാഅത്തു നിന്ന് വേഗം പുറത്താക്കും. ജമാഅത്തു നിന്ന് പുറത്താക്കിയാൽ ദീനുൽ ഇസ്ലാം എന്നാണ് പുറത്താകുന്നത്. അതേസമയം ഖിലാഫത്തിനെ കുറിച്ച്, ഖിലാഫത്ത് ഖലീഫയെ ബൈഅത്ത് ചെയ്തതായ ഇസ്ലാമിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഖലീഫയെ അംഗീകരിക്കേണ്ട എന്നല്ല, അത് ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഒരു മാനദണ്ഡമായിട്ട്, ഒരു അതിർവരമ്പായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. അതേസമയം ഇവരുടേത് അങ്ങനെയല്ല. അങ്ങനെ ഖിലാഫത്ത് ഇയാൾ ഖലീഫയിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെ ഈ ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഈ താഹിർ, അതുപോലെ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ അവരുടെ ഇപ്പോൾ കേരളത്തിലെ അമീർ, പിന്നെ ഹക്കീം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവരൊക്കെ കൃത്യമായിട്ട് അവർ ഒരു ദിവസം ഞാൻ കൊടിയത്തൂർ വന്ന് ഞങ്ങൾക്ക് ഇവിടെ പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഖാക്കിരി സാഹിബിനെ വിളിച്ച് നമുക്ക് ഇവിടെ പരിപാടി നടത്തണം, ഇവർക്ക് പരിപാടി നടത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെയുള്ള ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പിന്നെ സൗണ്ട്സും ജീപ്പ് അനൗൺസ്മെൻറ്റും ആണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പറ്റിയ ആളുകളെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവർ വളരെ 2 ദിവസത്തെ പരിപാടി ഭംഗിയായി നടത്തി. കാദ്യാനികൾക്ക് ആണല്ലോ ഇവർ ക്ഷണിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ താഹിർ എന്ന് പറഞ്ഞ ആൾ അവസാനം പറയാണ്, എന്ത്, ഇതിനെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന കാക്കിരി അബ്ദുള്ള സാഹിബിനും പി പി അബ്ദുള്ള സാഹിബിനും
1: പ്രത്യേക നന്ദി
0: രേഖപ്പെടുന്നു. അതോടുകൂടി കാദ്യാനികൾക്ക് പിന്നെ അതിൽ അന്വേഷിക്കേണ്ടിയില്ല എന്നായി അവർ. കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊക്കെ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യണ്ടേ. എന്നാലും കേരളത്തിലെ ഒരു 100 ചില്ലാനം ആളുകൾ അയാളുടെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അതിലേറെ ആളുകളുണ്ട്.
1: പുതിയ നബി
0: അതിൽ പെട്ട ഒരാൾ വയനാട്ടിൽ നിന്ന് എന്നോട് പറയാണ്, പിന്നെ ഇയാളെ ഈ ഖുത്ബ ഓതാൻ വേണ്ടി കയറി, തലേദിവസം വെള്ളിയാഴ്ച ആയിരുന്നു അന്ന്, തമിഴ്നാട്ടിലെ പള്ളിയിൽ ഖുത്ബ കയറാൻ മിമ്പർമലേക്കാട് കയറുമ്പോൾ അയാൾ അവിടെ വീണു. വീണപ്പം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വിയർത്ത് അങ്ങനെ മുഖമാകേതായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി വെള്ളം കുടിച്ച് അയാൾ പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു വഴിയുണ്ടായി. അപ്പോൾ ആ വഴിയുണ്ടായ സമയത്താണ് ഇയാൾ വീണത്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ലട്ടോ, ഇദ്ദേഹത്തിൻ്റെ വഴി, അദ്ദേഹത്തിൻ്റെ വഴി വരുന്നത് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ്റിയ അനുഭവം തന്നെയാണ്, നബിയും പറ്റൂ, നബി അവിടെ വീണല്ലോ. പിന്നെ അനുയായി അത് നേതൃത്വം ചെയ്ത് കാണിച്ചു കൊടുത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള. അപ്പോൾ ഫലത്തിൽ ഈ നിങ്ങൾ ചോദിച്ചതിൻ്റെ ചോദ്യം 35 വർഷം പിന്നിട്ടു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നാളെ മരിച്ചതിന് ശേഷം മുബാലക്കൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എന്താണ്, മരണവും ജീവിതവും അല്ല പ്രശ്നം. നമ്മൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു നേതൃത്വമല്ല. അപ്പം നേതൃത്വത്തിൽ പണ്ഡിതന്മാരില്ല. നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ

0: അവകാശവാദങ്ങളിലെ വെല്ലുവിളികളില്ല, ബഹളങ്ങളില്ല.
1: ഒരു കാര്യം കൂടി പറയാം, നമ്മൾ കഴിഞ്ഞ 35 വർഷം കഴിഞ്ഞപ്പം, കഴിഞ്ഞ മെയ് മാസത്തിൽ, മെയ് 27-28 ഞങ്ങൾ 35 വർഷം കഴിഞ്ഞപ്പം ഞങ്ങളൊന്ന് കൂടാൻ തീരുമാനിച്ചു. ആ കൂടിയ കൂട്ടത്തിൽ ഞങ്ങൾ ഒരാൾക്ക് ഒരു ആദരവ് കൊടുത്തു. അത് കായംകുളത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഈ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PhD ഭാഗമായിട്ട് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവർക്കൊരു പ്രബന്ധം അവതരിപ്പിക്കണം. അതിനവർ തിരഞ്ഞെടുത്ത വിഷയം മുബാഹലയായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ ഒരു പുതുമയുള്ള വിഷയം, അതിനെ കൃത്യമായിട്ട് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ അവിടെ കൂടിച്ചേർന്നുള്ള വളരെ വിദ്യാഭ്യാസ വിചക്ഷണമായിട്ടുള്ള പ്രൊഫസർമാരും വരും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉൾക്കൊള്ളുന്ന അവർ ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒരു നല്ല, അതായത് ഇപ്പോഴും അത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. അവരെ കൂടി അവർ ഇൻ്റർവ്യൂ ചെയ്തിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ ഭാഗത്ത് അത്തരമൊരു അവകാശവാദം അല്ലെങ്കിൽ അത് ശരിയായ അവരുടെ പക്ഷം ശരിയാണ് തെളിയിക്കാവുന്ന ഒരു തുമ്പും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക, ഇസ്ലാമിൻ്റെ അദ്വിതീയമായ ഒരു അതിജയത്തിൻ്റെ അതിജീവനത്തിൻ്റെ അതിജയത്തിൻ്റെ ഒരു തൂവൽ
0: വ്യാജപ്രവാചകൻ അതിൻ്റെ കാട്ടിളക്കി വന്ന അദ്ദേഹത്തിൻ്റെ പരിമിതമാണെങ്കിലും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളെയും
1: സമർപ്പിക്കാൻ കഴിഞ്ഞു
0: ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ കാട്ടിളക്കി വന്നൊരു സംഘത്തിന് തടയിടാൻ
2: ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്
0: പ്രബന്ധം തടയിടാൻ പിന്നെ ഉപഹാലക്ക് സാധിച്ചു. എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പിന്നെ PhD ഒരു വിഷയമായിട്ട് പിന്നെ ഒരു പിന്നെ യുവ ഗവേഷക അതിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതും അതിന് വളരെ ബൃഹത്തായ ഒരു പിന്നെ സമർപ്പിച്ചു. തിസിസല്ല
1: ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലെ
0: പ്രബന്ധം പിന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും പിന്നെ കേരളീയ ചരിത്രത്തിൽ പിന്നെ അല്ല കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പിന്നെ തുല്യതയില്ലാത്ത ഒന്നാണ്, മറ്റൊന്ന് എടുത്തു പറയാൻ ഉദ്ധരിക്കാനില്ലാത്ത ഒരു സംഭവമായിരുന്നു 1989 May 28 കൊടിയത്തൂരിൽ വെച്ച് നടന്ന പിന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പിന്നെ വാഗ്ദത്ത മസീഹാണ് അതുപോലെ പിന്നെ ഇമാം മഹദിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു പുതിയ പ്രവാചകത്വവാദവുമായി രംഗത്ത് വന്ന മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെയും അനുയായികളുടെയും പിന്നെ വെല്ലുവിളി, അതായത് മുബാഹലയ്ക്ക് വേണ്ടി എല്ലാ പ്രചാരണ പിന്നെ ആയുധങ്ങളുടെയും മൂർച്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ കൊടിയത്തൂരിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ ഉയർത്തിയ എല്ലാവിധ പിന്നെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പിന്നെ പാണ്ഡിത്യവും ഭാഷാപരമായ കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി സമന്വയിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്കിനി ഒരു അടി ഈ വാദഗതികളെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊരു ഘട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ആ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും പ്രചാരണത്തിൻ്റെ ഫലമായി അവർക്ക് സാധിച്ചു. അങ്ങനെ ഖലീഫയുടെ കാലം മുതലേ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുബാഹലയെ പൊടിതട്ടിയെടുത്ത് അതൊന്നുകൂടി പുതുക്കി പുതിയൊരു വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അവകാശപ്പെട്ടുകൊണ്ട് സമകാലികനായ ഖലീഫ ഒരു മുബാഹലയ്ക്കുള്ള വെല്ലുവിളി അവതരിപ്പിക്കുകയും അത് പിന്നെ ഒരു പ്രചരണ ആയുധമായിട്ട് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളിയായിട്ട് പിന്നെ തങ്ങളുന്നയിക്കുന്ന വാദം സത്യമാണ് എന്ന് നിഷ്കളങ്കരെ ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ലക്ഷക്കണക്കിന് കോപ്പി കേരളത്തിലാകമാനം പിന്നെ വിതരണം ചെയ്യുകയും എന്തുകൊണ്ട് മുബാഹലയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് നിരന്തരമായി വെല്ലുവിളിക്കുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് അഞ്ചുമണി ഷഹാദത്തെ ഇസ്ലാം എന്ന അന്നത്തെ ഈ ഒരു ചെറുപ്പക്കാരുടെ ഒരു ചെറു സംഘം ഈ ഒരു കൂട്ടായ്മ അവർ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ നിരന്തരമായ ചർച്ചകളുടെയും പിന്നെ പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് അവരെ ഒരു വേദിയിലേക്ക് മുബാഹല നടത്താൻ ആഗ്രഹിക്കാതെ നടത്തിയ ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും തഥാനുസൃതമായ പ്രചാരണങ്ങളിലൂടെയും അവരുയർത്തിയ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് മുബാഹലയുടെ വേദിയിലേക്ക് അവരെ എത്തിക്കുവാൻ സാധിച്ചു. മുബാഹല ഒരു യാഥാർത്ഥ്യമായി നടന്നു. ലോകചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ ഉണ്ടായ ഒരു ആഹ്വാനം ഖുർആൻ വിവരിച്ച ആ ഒരു മുബാഹലയുടെ പിന്നെ ഒരു പ്രായോഗികത ഒരു അതിൻ്റെ ഒരു പ്രായോഗിക രൂപം കൊടിയത്തൂരിൽ അരങ്ങേറി 35 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പിന്നെ അങ്ങോട്ടെത്തിയ സാഹചര്യങ്ങളും അതിൻ്റെ പിന്നെ പരിണിത ഫലങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. സ്വാഭാവികമായും ഒരു കാര്യം വെല്ലുവിളിയായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണോ അവർക്കാണ് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിക്കേണ്ട ബാധ്യത എന്നത് ഒരു പ്രാഥമികമായ പിന്നെ തത്വമാണ്. പക്ഷേ ആ കാധ്യാനികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുയർത്തിയ ഉപ

0: മേഖലയിൽ ഒരു വിജയം അവകാശപ്പെടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇതിൽ എതിർകക്ഷിയായി പങ്കെടുക്കുന്നവർ മുച്ചൂടും നശിച്ചു പോകുമെന്ന് അവർ ഉയർത്തിയ ഭീഷണി നിലനിൽക്കെ അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം അന്ന് യുവാക്കളായിരുന്നുവെങ്കിലും കാലത്തിൻ്റെ മാറ്റമല്ലാതെ മറ്റൊരു മാറ്റവുമില്ലാതെ കൂടുതൽ സജീവതയോടു കൂടി ദേവാലയത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നു എന്നത് ഈ ഒരു അവരുടെ പ്രവാചകത്വ വാദം ഒരു കള്ളവാദമാണ് എന്നതിൻ്റെ അത് പ്രാമാണികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അവർ തന്നെ ഉണ്ടാക്കി തീർത്ത ഒരു കാര്യകാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്ന് പി പി അബ്രഹാം മാസ്റ്റർ, അദ്ദേഹം കാദ്യാനികൾക്കതിൽ തൻ്റെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും വിഷയങ്ങൾ ആഴത്തിൽ തന്നെ മനസ്സിലാക്കുകയും ഒരുപക്ഷെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ അവരുടെ അനുയായികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് പഠിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ പ്രതിരോധത്തിലാക്കുകയും ചെയ്യാൻ മുന്നിൽ നിന്നിരുന്ന വ്യക്തിത്വമാണ് ബഹുമാന്യ പി പി അബ്ദുറഹ്മാൻ മാഷ്ടർ. അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളും ദേവാ സംരംഭങ്ങളുമായി ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. കാക്കിരി അബ്ദുള്ള മാഷ്ടർ ഒരുപക്ഷെ ഈ ഖാദിയാനികളെ ബന്ധപ്പെട്ട സംസാരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്ന കുറച്ച് മുമ്പുള്ള ഈ നന്ന ചെറുപ്പക്കാരില്ലാത്ത ആൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാകും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടവർ മറക്കുകയില്ല. വളരെ യുക്തിഭദ്രമായിട്ട് പ്രത്യേകമായ ഒരു ആകർഷണീയമായ രൂപത്തിൽ വളരെ ഏത് എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന രൂപത്തിൽ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും ഉപമ ഉദാഹരണ അലങ്കാരങ്ങളോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ആൾക്ക് ഓർമ്മയുണ്ടാകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രചാരണ രംഗത്ത് ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു എന്ന് കാക്കിരി അബ്ദുള്ള മാഷാണ് നമ്മോട് സംസാരിച്ചത്. നെയ്യം ഇബ്രാഹിം മൗലവി ഇസ്ലാഹത്തിൻ്റെ എല്ലാ പുറത്തും അദ്ദേഹം ഇപ്പോൾ ശാന്തപുരം ഇസ്ലാമിയ അറബി കോളേജിലെ അധ്യാപകനാണ്. ഒരുപാട് വർഷത്തെ അധ്യാപന പരിചയമുള്ള അറിയപ്പെടുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ഈ ഇബ്രാഹിം മൗലവി. കെ സി സി മുഹമ്മദ് അൻസാരി അദ്ദേഹം ഈ തുടക്കം മുതലേ ഇഷാഅത്തിൻ്റെ അജ്മൻ ഇഷാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന മേഖലയിലുള്ള ആളാണ്. വളവന്നൂർ അറബി കോളേജിൽ ദീർഘകാലം അധ്യാപനമായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹവും സജീവമായി ദേവാ മേഖലയിലുണ്ട്. അതുപോലെ ഇവിടെ വരേണ്ടിയിരുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഒന്നിയം അബ്ദുറഹ്മാൻ മദനി, ഈ ഒരു അഞ്ച് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രംഗത്തും വേദിയിലും വേദിക്ക് പിന്നിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുറഹ്മാൻ മദനി. പക്ഷെ അദ്ദേഹം ഈ ശാരീരികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതാണ്. അതുപോലെ എം മുഹമ്മദ് മദനി, അദ്ദേഹം കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ, കേരള അത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി, ജമയത്തുൽ ഉലമ പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. മദനിയും നമ്മൾ സമീപിച്ചിരുന്നു, അദ്ദേഹം മാസ്റ്ററും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ശാരീരികമായ ചില പ്രയാസങ്ങൾ കാരണം നമ്മോട് പങ്കുചേരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് ദേവാലയത്തിലെ ആളുകൾക്ക് ശിഫയും സമാധാനവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വളരെ വലിയ ഒരു ചരിത്ര സംഭവം. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തീർന്നുപോയ ഒന്നായിരുന്നു മുബാഹല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഫലം കേരളത്തിൽ ഈ ഒരു പുതിയ വാദവുമായി ഒരു പുത്തൻ കള്ളപ്രവാചകത്തിൻ്റെ പ്രചാരണത്തിൻ്റെ മുമ്പിൽ കോട്ട കെട്ടിയ ഒരു സംഭവമായിരുന്നു മുബാഹല. തീർച്ചയായും അത് ഇസ്ലാമിക ചരിത്രം, കേരള മുസ്ലിം സമൂഹം, ലോകത്ത് തന്നെ ആദ്യമായുണ്ടായ ഒരു സംഭവം എന്നല്ല ചരിത്രം അത് രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പങ്കെടുത്ത നമ്മുടെ ബഹുമാനായ എല്ലാ പണ്ഡിതന്മാർക്കും പീസ് റേഡിയോയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന സംഭവം കൊടിയത്തൂർ മുബാഹലയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി ഭാഗം 10.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കഴിയും. മിക്ക കല്യാണങ്ങളും പക്ഷി വിഷബാധകൾ ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അഥവാ നമ്മുടെ ഇത്തരത്തിലെ ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചിലറയല്ല. ചില ഇപ്പം ഈ അടുത്ത് വഴിക്കടവിലൊക്കെ ഉണ്ടായ കോളറ, അത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോൾ അടുത്ത് നമ്മുടെ കേരളത്തിൽ കോളറ ഇല്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ അടുത്ത് വഴിക്കടവിൽ പോലും അതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാവുകയുണ്ടായി. അവിടെയുള്ള ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു അതിന് കാരണമായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വയറിളക്കം കോളർ പോലെയൊക്കെ ഉണ്ടായാൽ മരണത്തിലേക്കാണ്. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിച്ച് പെട്ടെന്ന് തന്നെ മരണം വരാൻ സാധ്യതകളൊക്കെ ഒരു അസുഖങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ സ്രഷ്ടാവിലുള്ള വിശ്വാസമാണ്. അവനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും നമ്മുടെ സർവകാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന ഏത് പ്രയാസവും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കുമെന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. ചില അന്ധവിശ്വാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു പൂച്ച ക്രോസ് ചെയ്യുമ്പോഴേക്ക് അവൻ ഏതു പണിക്കാണോ ഇറങ്ങിത്തിരിച്ചത് അതിൽ തടസ്സങ്ങളുണ്ടാകും എന്ന വിശ്വാസം പലരിലും കടന്നുകൂടിയിട്ടുണ്ട്. കടയിലേക്ക് ആദ്യമായി സാധനം വാങ്ങാൻ വ്യക്തിയുടെ ചില ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് ആ കടയിലെ അന്നത്തെ കച്ചവടത്തെ അളക്കുന്നവർ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ശനിദോഷവും ചൊവ്വാദോഷവുമെല്ലാം പറഞ്ഞ് പല വിധത്തിലുള്ള നന്മകളെ മുടക്കുന്നയാളുകളെയും സമൂഹത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ചിന്താധാരകളും വ്യത്യസ്തമായ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നവർ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചപ്പാട് അത് നിർഭയത്വം നൽകുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം ഒരു മനുഷ്യനെ എല്ലാവിധ ഭയത്തിൽ നിന്നും മുക്തി നൽകുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ഭയം ഉണ്ടാവുക? ഒന്നുകിലൊരു അദൃശ്യ ശക്തി നമ്മെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു പേടിയാണ്, അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇത് രണ്ടും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവന് നിർഭയത്വം നൽകുന്ന നിലയ്ക്ക് അവൻ്റെ വിശ്വാസത്തെ അവനെ തുണയേകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. ഒരു മനുഷ്യനെ ഈ വിശ്വാസത്തിലൂടെ നിർഭയത്വം നൽകുന്നു എന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് എന്തു ബാധിച്ചാലും ശരി, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ശരി, അവിടെയെല്ലാം ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് വിശ്വാസികൾക്കുണ്ടാകുന്നു എന്നാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷേ ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക് അവൻ പോകുന്ന കാര്യത്തിന് തടസ്സമുണ്ടാകുമെന്ന വിശ്വാസം വരുമ്പോൾ അവൻ പല രൂപത്തിലുള്ള വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. ഇതൊരു വിശ്വാസിക്കുണ്ടാവില്ല. മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ എല്ലാ നിലയ്ക്കും നിർഭയത്വം നൽകുന്നു ഈ ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല 9-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, നമുക്ക് എന്തു ബാധിച്ചാലും ശരി, അല്ലാഹ് വിചാരിച്ചതല്ലാതെ അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്ത് സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ രക്ഷിതാവ് എനിക്ക് നിശ്ചയിച്ചതാണ് എന്ന ഒരു വിശ്വാസത്തിൽ അടിയുറക്കാനും അതിൽ ക്ഷമിക്കാനും ഇനി അതിനേക്കാൾ വലിയൊരു ഖൈറ് നന്മ എനിക്ക് വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സമാധാനമല്ലാതെ പിന്നെന്താണ് ഉണ്ടാവാനുള്ളത്? സമാധാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാ നിലക്കും ഐശ്വര്യവും അവന് കാത്തിരിക്കുന്നു എന്നാണ്. ഇല്ലാത്ത

0: അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാകെ പ്രയാസം, ടെൻഷൻ. അതുകൊണ്ടാണ് പല ആളുകളും ഈ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയ ഭവനങ്ങളിൽ പോലും കിടന്നുറങ്ങാൻ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തത് പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആയത്തിൻ്റെ അവസാനം പറഞ്ഞതെന്നറിയോ, ഹുവ മൗലാന, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുക്മിനൂൻ, വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ശരിയായ വിശ്വാസിയാണോ അവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില കാര്യങ്ങൾ അടിവരെ ഇട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ഇത്തരം ലിബറൽ ചിന്തകൾ പോലും, ഒരുപക്ഷെ അവർക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളെപ്പോലും നിരാകരിക്കുന്നവർ പോലും ഒരുപക്ഷെ സ്വസ്ഥമായി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. ഇത്തരം ആളുകൾ പോലും ചിലപ്പോൾ ഈ വിമർശകരെക്കുറിച്ച് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത്, ഇസ്ലാമിക വിമർശകർ പോലും, അവർക്ക് മനസ്സിനെപ്പോഴും അസ്വസ്ഥത ഇസ്ലാം വളരുന്നതിനെക്കുറിച്ചാണ്. അവിടെയും അവർക്കൊരു പേടിയാണ്. ഒരു നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങാൻ ഇത്തരം ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന നിർഭയത്വം ഏറ്റവും, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ പോലും, ഏത് ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോൾ പോലും നിർഭയത്വം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശുദ്ധ ഖുർആനിൽ പറയാണ്, വിശ്വസിച്ചവർ, ആ വിശ്വാസത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവന് പുറമെ മറ്റുള്ളവരെ അതിലേക്ക് പങ്കുചേർക്കുകയോ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലല്ലാത്ത ആളുകളെ, സൃഷ്ടികളെ പങ്കുചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. അത് പങ്കുചേർക്കാത്ത രൂപത്തിൽ ഒരാൾ ആ വിശ്വാസത്തെ ക്ലിയറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്തുള്ളത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അല്ലല്ലാത്ത ശക്തികൾ ഉപദ്രവിക്കുമെന്നും ഉപകരിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുമ്പോൾ അവിടെ നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. ഓരോ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ സമർപ്പിച്ചു പോവുകയാണ്. അവിടെ നിന്നെല്ലാം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് നിർഭയത്വം കിട്ടുന്നത് സ്രഷ്ടാവായ റബ്ബിലേക്ക് മടങ്ങുമ്പോഴാണ്. അവൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്തുള്ളത്, അവരാണ് ശരിയായ മാർഗം സ്വീകരിച്ചിരിക്കുന്നതും അവർക്കാണ് വിജയമുള്ളത് എന്നുമെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്ന്, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. വേറെ ഏതെല്ലാം ശക്തികൾ നമുക്കെതിരെ പരിശ്രമിച്ചാലും ശരി, നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബ് വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനൊന്നിനെയും പേടിക്കാനില്ല. അതാണ് ഇസ്ലാം നൽകുന്ന നിർഭയത്വം. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കത് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഫിറഔൻ ഭയപ്പെട്ടിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭയമെന്നുള്ളത് ഭാവിയെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ അദൃശ്യ ശക്തി പ്രയാസപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം, ഈ രണ്ട് ഭയവും ഒരു വിശ്വാസിക്കുണ്ടാവില്ല. ഇവിടെ മൂസ അലൈഹിസ്സലാം ഉണ്ടാകരുത്, ഒരു പ്രവാചകൻ ഉണ്ടാകരുത് എന്ന നിലക്കാണ് ഫിറഔൻ തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആൺമക്കളെയെല്ലാം, ജനിക്കുന്ന ആൺമക്കളെയെല്ലാം കൊന്നുകളയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ പുഴയിൽ ഒഴുക്കി കളയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഫിറഔനിൻ്റെ വീട്ടിൽ തന്നെ വളരുന്ന സാഹചര്യത്തിൽ അള്ളാഹു അതിനെ സംരക്ഷിച്ചു എന്നാണ്. അതും ആ കുഞ്ഞ് സ്വന്തം ഉമ്മയുടെ മുല കുടിച്ചാണ് ആ ഫിറഔനിൻ്റെ, ശത്രുവിൻ്റെ വീട്ടിൽ വളർന്നതെന്നാണ്. അത്രയും നിർഭയത്വത്തോടുകൂടി സംരക്ഷണം നൽകി അള്ളാഹു അവിടെ ഏർപ്പെടുത്തി. അപ്പം ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയറായി കഴിഞ്ഞാൽ, ആ റബ്ബിൽ സർവ്വതും സമർപ്പിച്ച് ജീവിച്ചാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്നത് എത്ര വലിയ ശത്രുവാണെങ്കിലും, ആ ശത്രുവിൻ്റെ സംരക്ഷണത്തിൽ പോലും നമുക്ക് കഴിയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കാര്യങ്ങളെ ഏർപ്പാടാക്കി തരും എന്നത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മാനസികമായ ഉല്ലാസം നമുക്ക് ലഭിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ദൈവനിഷേധങ്ങളുമെല്ലാം മാനസികമായ ഒരു ഇറിറ്റേഷൻ പലപ്പോഴും അവർക്കുണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ശനിദോഷങ്ങൾ, ചൊവ്വാദോഷങ്ങൾ, കണികൾ, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും അവർക്ക് അവരെ ടെൻഷനാക്കിക്കൊണ്ടേയിരിക്കും. ആദ്യം രാവിലെ എണീറ്റ ഉടൻ കണ്ട വ്യക്തിയുടെ ആ ഒരു വിഷയത്തെ വച്ച് പിന്നീട് അന്നത്തെ ദിവസത്തെ അളക്കുന്ന ആളുകളുണ്ട്. രാവിലെ കടയിലേക്ക് വന്ന കച്ചവടക്കാരൻ്റെ ആ ഒരു മനോഭാവം വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ വ്യക്തിയെ വെച്ചുകൊണ്ടും അന്നത്തെ കച്ചവടത്തെ അളക്കുന്ന ആളുകളുണ്ട്. കൈനീട്ടമാണ്, നിങ്ങൾ കടം വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല വിഷയത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് അസ്വസ്ഥതകൾ ധാരാളമാണ്. അവിടെയാണ് മാനസികമായ ഉല്ലാസവും സമാധാനവും സംതൃപ്തിയും നിർഭയത്വവും ഇസ്ലാം നൽകുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം ലാഭവും നഷ്ടവും നൽകുന്നവൻ അത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ ആ പിന്നെ റബ്ബിൻ്റെ സംരക്ഷണവും അവൻ്റെ കാവലിലുമാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏത് വ്യക്തിയുമായിക്കോട്ടെ, നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത്. ഏത് നിലയ്ക്കും മാനസികമായ നിർഭയത്വം, ശാരീരികമായ നിർഭയത്വം, അങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നത് അത് മറ്റൊരു ദർശനത്തിനും സമ്മാനിക്കാൻ കഴിയാത്ത, സമപ്പെടുത്താൻ കഴിയാത്ത മഹത്തായ ഒരു ആദർശവും വിശ്വാസവും ആണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്നതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നിർഭയത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭരണാധികാരി നമുക്കെതിരെ പ്രവർത്തിച്ചാലും ശരി, നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നതുമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
1: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
6: അടുത്തൊരു വിഷയം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് തന്നെയാണ്. അടുത്ത കാലത്തായി CBSEയിൽ നിന്ന് വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില സമയങ്ങളിൽ നമുക്ക് അപ്രായോഗികമാണ്, വലിയൊരു ഡിസ്കഷൻ ഇല്ലാതെ വരുന്നതാണ്, ഒരു ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളൊരു സംശയമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ഥാപനം നടക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ അധ്യാപകർക്കും. എന്തൊക്കെ രൂപത്തിലുള്ള പിന്നെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്?
7: നമ്മളവിടെ 25 കോടിയോളം വിദ്യാർത്ഥികളുണ്ട്. 15 ലക്ഷത്തോളം സ്കൂളുകൾ, 1 കോടിയോളം അധ്യാപകർ. ഇത് കേരളം തൊട്ട് കാശ്മീർ വരെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും. ഇതിനെല്ലാം ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയമാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ആ രംഗത്ത് എന്തു കൊണ്ടുവരുമ്പോഴും ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള, വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള, സാമ്പത്തികാവസ്ഥയിലുള്ള, സാമൂഹികാവസ്ഥയിലുള്ള ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ആദ്യമേ ഒരു കണ്ണ് ഉണ്ടാകണം. അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളൊരു ചില ഡിവൈഡുകളുണ്ട്, സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില ഡിവൈഡുകൾ. ഈ ഡിവൈഡുകൾ മൂർച്ഛിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം, നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് അനുസരിച്ചും ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പൂട്ടപ്പെടുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. UP, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നതിലെ കാര്യങ്ങളും സർക്കാരിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളിടത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അപ്പം ഞാൻ, എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ NEP, നേഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഞാൻ കരുതുന്ന ചിലതിൽ 3 തരത്തിലുള്ള ഈ പരിഷ്കാരങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, വളരെ ക്രിയാത്മകമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ വളരെ പ്രതിലോമകരമായ, അപകടകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തേന്ന് വെച്ചാലിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തി. ഇന്ത്യ ഒട്ടുക്കുമുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 10-75 വർഷമായി മറ്റേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഗുണപരമായൊരു വിലയിരുത്തൽ ആവശ്യമായിരുന്നു. പക്ഷേ അവിടെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്തിന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ഇതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികളോ പകലേ, പിന്നെ അതെന്തില്ല, ഇല്ല, ഈ കൊല്ലം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചും അതിൽ ചില അസന്തുലിതത്വങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രദേശങ്ങൾ തമ്മിലൊക്കെ ഉള്ള അസന്തുലിത്വമുണ്ട്. ആ അസന്തുലിത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പ്രായോഗികമായ പദ്ധതികളോ നിർദ്ദേശങ്ങളിലേക്കോ പിന്നെന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും പോയിട്ടില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ സിലബസിൻ്റെ പരിഷ്കരണം, സിലബസിൻ്റെ പരിഷ്കരണത്തിൽ എന്ത് ചെയ്തു, വളരെ അപകടകരമായ പലതും നമുക്കറിയാം ചരിത്രത്തേക്ക് വളരെ കഠിനമായ തോതിൽ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, ഒരാവശ്യമില്ലാത്തൊരു ഭാരതീയവൽക്കരണമുണ്ട് എല്ലാത്തിലും. എന്താണ്, നമ്മളൊരു പാരമ്പര്യത്തെ കുട്ടികൾ പഠിക്കണമെന്നുള്ളൊരു ദുർവാശയിലേക്കാണ്, പഠിക്കണം ഒരു സംശയവുമില്ല. പക്ഷേ ആ ദുർവാശ എവിടത്തോളം വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വിസ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ മൂന്ന് കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻ്റ് എന്താണ്, ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളുടെ ചരിത്രം 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് CBT എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 50 മണിക്കൂർ നേരത്തെ പിന്നെ ഈ CBT എന്തിനാണ്, എല്ലാ ടീച്ചേഴ്സും CBSE ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുണപരമായൊരു മാറ്റം ടീച്ചേഴ്സിനുണ്ടാകും എന്നുള്ള സംശയമൊന്നും ഇല്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെറുതെ സർക്കാർ എന്തായാലും നടത്തുന്നതല്ല. അപ്പോൾ ഒരു ടീച്ചർ ഒരു ഇതിന് 1500 രൂപ എന്ത് ചെയ്യണം, പേ ചെയ്യണം. സ്വാഭാവികമായിട്ട് ടീച്ചർ അല്ലെങ്കിൽ പിന്നെ സ്കൂളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചപ്പോൾ 25 മണിക്കൂർ നേരത്തെ ഒരു ടീച്ചറുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 10-6000 രൂപ ഒരു ടീച്ചറുടെ മേലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊന്നുകിൽ അത് നടക്കില്ല, ടീച്ചേഴ്സ് എന്നെ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ ഇതിൻ്റെ ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിലേക്ക് നേരിക്കും ചെയ്യുക പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി മറ്റേ റീസ്ട്രക്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പലതും ഈ സർക്കാർ സാമ്പത്തികമായും ഒരുപാട് ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിന്യൂവലിൻ്റെ ഫീ കൂട്ടിയിട്ടുണ്ട്. CBSEയുടെ സ്പോർട്സിൻ്റെ നോട്ടൊരു ഫീ ഉണ്ട്, അത് 5000-20000 രൂപയ്ക്ക് ആയിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട്, ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് 75000 രൂപ എന്ത് ചെയ്യണം, സ്കൂളിൽ അടക്കണം എന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ അതിനെ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ കോടതി എന്ത് ചെയ്തത്, നിർദ്ദേശപ്രകാരം അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അമിതമായ സാമ്പത്തിക ഈ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതാണ് പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനാ പറയുന്നത് വെച്ചാൽ, ഇനി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ വർഗീയവൽക്കരണം പോലെ തന്നെ ഒരു വരേണ്യവൽക്കരണത്തിലേക്കും ഇത് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം വന്നുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ, സ്കിൽ ലാബുകൾ വേണമെന്നാണ്. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ക്ലാസ് റൂമിൻ്റെ വലുപ്പമല്ല, പറിച്ചെന്താ വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 14x9 അങ്ങനെ എത്ര വലുപ്പത്തിൽ എന്ത് ചെയ്യണം, ഉള്ള മുറിയാകണം. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ഇത് ഒരു ഓർഡർ വരുമ്പോൾ സാധാരണ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഇതിന് കഴിയില്ല. അപ്പോൾ അത് സാധ്യമാകാർക്കായിരിക്കും, വലിയ സ്കൂളുകൾക്ക് കണ്ടമാനം പൈസ കയ്യിലുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക ഇത് സാധിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ത് ചെയ്യണം, നടപ്പാക്കണം 3 മുതൽ 8 വരെ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പടപടാന്ന് എന്ത് ചെയ്യണം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർട്ട് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം പറഞ്ഞു, ഈ വർഷം എന്ത് ചെയ്യുന്നു, സ്പോർട്സ് ഇൻ്റഗ്രേഷൻ നടത്തണമെന്ന് ചെയ്യുന്നു പറയുന്നു. അതുപോലെ എക്സാമുകൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിലുണ്ട് പിന്നെ പേപ്പർ ഇത് ചെയ്യുന്നു, അത് പിന്നെ സയൻസിലേക്കും സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ വർഷത്തോടെ എന്ത് ചെയ്യുന്നു, 2 എക്സാം മറ്റേ പ്രഖ്യാപിക്കുന്നു. അതായത് 1 ഫെബ്രുവരിയിൽ നടന്നു, അടുത്തത് മെയ്യിൽ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. പിന്നെന്താ വെച്ചാൽ ഇതിന് ഫീ വേണം, 2-ാമത്തെ എക്സാമിന് എന്ത് ചെയ്യണം, ഫീ കൊടുക്കുന്നേ വേണം. 10 പേപ്പറാക്കാൻ പോകുന്നതാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യും, 30 ആകുമ്പോഴേക്ക് 10 പേപ്പറാകും. എല്ലാ പേപ്പേഴ്സും എന്തല്ല, ബോർഡ് ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് എഴുതണം, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ പരിഗണിക്കണം എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പരിഷ്കരണം തുടർന്നാണ് ഈ ത്രീ ലാംഗ്വേജ് സിസ്റ്റം. ഈ ത്രീ ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ എതിർത്തതാണ്. കാരണം അതിനകത്ത് പറയുന്നത് വെച്ചാൽ രണ്ടെണ്ണം നാഷണൽ ലാംഗ്വേജസ് ആവണം, ഒന്ന് ഫോറിൻ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. രണ്ട് നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴും മലയാളം എടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഹിന്ദിയായിട്ട് എന്ത് ചെയ്യും? മാറും. മറ്റൊന്ന് അവിടുത്തെ ഭാഷയായിട്ട് മാറും. അപ്പോൾ ഫലത്തിൽ ഈ കുട്ടി ഹിന്ദി പഠിക്കണം, പിന്നെ മലയാളം പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. ഈ മൂന്നും പരീക്ഷ എഴുതുകയും വേണം. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഒന്നാമത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ളത് ഒരു സംശയം അതിനകത്ത് ഇല്ല. പക്ഷെ അതിന് പുറമേ ഒരു ഭാഷ തന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചോളമാണ് ഈ രണ്ടും മൂന്നും ഭാഷ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്ത് എന്താച്ചാൽ ഇത് നേരത്തെ നിർദ്ദേശമായി വന്നു, പിന്നെ ഒടുവിലത് ആറാം ക്ലാസ് തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ അത് 30 ആകുമ്പോഴേക്ക് 2030 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യുന്നു, സർക്കിൾ വരികയാണ് ഇത്തവണ അത് 9ാം ക്ലാസ്സിൽ നടപ്പാക്കണം. അപ്പോൾ 9ാം ക്ലാസ്സിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അതിന് പുസ്തകമുണ്ടോ? പുസ്തകമില്ല. അപ്പോൾ എന്താ പറയുന്നത്, 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു എന്ത് ചെയ്യാം, മെയ് എന്ത് ചെയ്യുക, അല്ല ജൂണ് പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് വേണ്ട സാധനം വരുമെന്നാണ്. അതിനു പുറമെ എന്താ വെച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് 9ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ആ പുസ്തകങ്ങൾ തന്നെ കിട്ടിയിട്ടില്ല. അതിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം നെറ്റിലുണ്ട്, സയൻസിൻ്റെ പുസ്തകം നെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തന്നെയും വരണമെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറോ ഒക്ടോബറോ ഒക്കെ ആകുന്നതാണ്. ഇത് തന്നെ കുട്ടികളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ ഈ നിർദ്ദേശം തീർന്ന് വരുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായി വിശദീകരിക്കുന്ന ഇമാം നവവി റഹ്മയുടെ റിയാളു സ്വാലിഹീൻ. പീസ് റേഡിയോയിലിനി റിയാളു സ്വാലിഹീൻ. റിയാളു സ്വാലിഹീനിൽ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന ഭാഗത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ബാബ് ഫളിൽ വുദൂഇൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിലെ 1031-ാമത്തെ ഹദീസ്, വ അൻ അബി മാലിക്കിൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുഹൂറു ഷത്റുൽ ഈമാൻ. റവാഹു മുസ്ലിം. വഖദ് സബഖ ബിതൂലിഹി ഫി ബാബി സ്വബർ وفي الباب حديث عمرو بن عبسة رضي الله عنه السابق في آخر باب الرجاء وهو حديث عظيم مشتمل على جمل من الخيرات. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതിയാവുന്നു എന്ന്. ദീർഘമായ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ആ ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ബാബു സ്വബറിൽ ഈ ഒരു ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്രു ബിൻ അബസയിൽ നിന്നുള്ള റജാഇൻ്റെ അധ്യായത്തിലും ഈ ഒരു ഹദീസുണ്ട്. വഹുവ ഹദീസുൻ അലീമുൻ, മഹത്തായ ഒരു ഹദീസാണിത്. മുഷ്ടമിലുൻ അല ജുമലി മിനൽ ഖൈറാത്ത്, നന്മകളിൽ നിന്നുള്ള ഒരു കൂട്ടം, ഒരുപാട് വിഷയങ്ങളതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ആ ഹദീസിൽ. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതിയാണ്. ഷത്റു എന്നുള്ളത് നിസ്ഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നത് മീസാനിനെ നിറക്കുന്നതാണ്. അതായത് തുലാസിൽ കനം തൂങ്ങുന്നതാണ് അൽഹംദുലില്ല, അത് തുലാസിനെ നിറക്കുന്നതാണ്. വസുബഹാനല്ലാ വൽഹംദുലില്ല ചംല ആനി ഔ ചംല ഉമാ ബൈന സമാവാത്തി വല്ല. സുബഹാനല്ലാ അൽഹംദുലില്ല എന്ന ആ ദിക്റുകൾ, അത് രണ്ടും കൂടി ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നതാണ്. വസ്സലാത്തു നൂറുൻ, നമസ്കാരം അത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സ്വദഖ ദാനധർമ്മം അത് തെളിവാണ്. വസ്സബറു ദിയാഉൻ, ക്ഷമ അത് വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായും അതല്ലെങ്കിൽ പ്രതികൂലമായും തെളിവാണ്. കുല്ലു നാസി യഖ്ദു, എല്ലാ ഓരോ മനുഷ്യനും പ്രഭാതത്തിൽ പുറപ്പെടുന്നു. ഫബായഉ നഫ്സഹു, തൻ്റെ നഫ്സിനെ ആത്മാവിനെ ശരീരത്തെ വിൽക്കുകയാണ്. ഫമുഅതിഖുഹാ ഉ മൂബിഖുഹാ, ഒന്നെങ്കിൽ രക്ഷപ്പെടുത്തുകയോ അതല്ലെങ്കിൽ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത് തൻ്റെ നഫ്സിനെ, നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ. സഹോദരങ്ങളെ, ഹാദ ഹദീസുൻ അലീമുൻ, ഇത് മഹത്തായ ഒരു ഹദീസാണ്. വ അസ്ലും മിൻ ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അത്തുഹൂർ വഹുവൽ വുദു, തുഹൂർ കൊണ്ടുദ്ദേശിച്ചത് വുദു ആണ്. തൊഹാറത്ത് യഥാർത്ഥത്തിൽ നദാഫത്ത്, തനസ്സുഹ്, അത് ക്ലീൻ ചെയ്യലാണ്, ശുദ്ധീകരിക്കലാണ്. ഷത്റുൽ ഈമാൻ, അത്തുഹൂർ ഷത്റുൽ ഈമാൻ, വൃത്തി വുദു ചെയ്യുക എന്നുള്ളത്, ശുദ്ധിയാക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. വൽ മുറാദു അന്നല്ലജറഫിൽ വുദു ഇയൻതഹി ഇലാ നിഫ്സി അജ്രിൽ ഈമാൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനിൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതിയിലേക്ക് എത്തുന്നതാണ് വുദുവിൻ്റെ പ്രതിഫലം എന്നതാണ്. ഇവിടെ ഖിദിഖ്തുലിഫ ഫിൽ മുറാദി ബികൗനി തുഹൂർ ഷത്റുൽ ഈമാൻ അൽ മുറാദു അന്ന ഖിസാലൽ ഈമാൻ മിനൽ അഅമാൽ വൽ അഖ്വാൽ, ഇവിടെ ഈമാനിൻ്റെ പകുതിയാണ് വുദു അതല്ലെങ്കിൽ ശുദ്ധിയാക്കുക എന്നത് പറഞ്ഞത്. ഈമാനിൻ്റെ ഘടകങ്ങൾ ഒരുപാട് അതിൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഉണ്ട്. അതെല്ലാം കൽബിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഈമാനിൻ്റെ ഏതെല്ലാം പാർട്ടുകളുണ്ടോ അതെല്ലാം ഹൃദയശുദ്ധീകരണത്തിലുള്ളതാണ്. വാമ്മ ത്വഹാറത്തു ബിൽമായി, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളത് പ്രത്യേകം. ഫഹിയ തഖ്തസു ബി തത്വഹീരിൽ ജസദ് വ തൻദീഫിഹി, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈമാനിൻ്റെ പാർട്ടുകൾ, ഭാഗങ്ങൾ, കാര്യങ്ങൾ അത് രണ്ട് രൂപത്തിലാണ്. അഹദുമാ യുതഹിറുൽ ളാഹിർ വല്ലാഹിറു യുതഹിറുൽ ബാത്തിൻ. അത് ആന്തരികവും അതുപോലെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ശുദ്ധീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ളാഹിർ ഉള്ളും പുറവും ശുദ്ധീകരിക്കുക എന്നുള്ള രണ്ട് ടൈപ്പുണ്ട്. അതാണ് ഇവിടെ, അതല്ല ഈമാനുരുദ്ദേശ നമസ്കാരമാണ് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒമാ ക്യാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല നിങ്ങളുടെ നമസ്കാരം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇക്മാലുൽ വുദു ഷത്റു കമാലി സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയുടെ ഷത്റാണ്, പകുതിയാണ് വുദു പൂർത്തിയാക്കുക എന്നുള്ളത്. കാരണം വസ്സലാത്തു ലാ തുഖ്ബലു ഇല്ലാ ബിതുഹൂർ, വുദു ഇല്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാകുന്നത് ഈയൊരു പരിഗണനയിലാണ് എന്നത് വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന ദിക്ര് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അത് മീസാനിനെ നിറക്കുന്നതാണ്. തൂസനു വ തംലഉൽ മീസാന ബിൽ അജ്രി വസ്സവാബ്, പ്രതിഫലം കൊണ്ട് മീസാനിനെ നിറക്കുന്ന ഘനം തൂങ്ങുന്ന ഒന്നാണ്. ഫതുറജ്ജഹു കിഫ്ഫതുഹ, അതിൻ്റെ ആ തുലാസിൻ്റെ ആ ഒരു ഭാഗം അത് ഘനം തൂങ്ങി നിൽക്കും ഖിയാമത്ത് നാളിൽ. കർമ്മങ്ങൾ, അടിമകളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് പ്രതിഫലം നൽകുന്നത്. ഖിയാമത്ത് നാളിൽ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന മീസാനുണ്ട്, അത് ഹഖീഖത്താണ്, അത് വിശ്വാസികളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. തൻസീഹുൽ കാമിലു ലില്ലാഹി തആല അൻ കുല്ലി നഖ്സിൻ, എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു സമ്പൂർണനാണ് എന്നറിയിക്കുന്ന സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നറിയിക്കുന്ന ആ ഒരു ദിക്ര്. വസ്ഫുഹു ബിൽ കമാലി താമില്ലദി യലീഖു ബിജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതായ പൂർണ്ണമായ അള്ളാഹുവിൻ്റെ വിശേഷണം. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത്, അൽഹംദുലില്ലാ എന്നുള്ളത് കലിമത്തു ശുക്റാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവാണ് മാത്രമാണ് ശുക്റിനും സനാഇനും അർഹനായിക്കൊണ്ടുള്ളവൻ എന്നുള്ള ഈ രണ്ട് ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത്, വഹത്താനിൽ ജുംലത്താനി തംലആനി, അത് രണ്ടും നടക്കുന്നതാണ്. അതിൻ്റെ അത് പറയുന്ന, അത് ചൊല്ലുന്ന ആളുകൾക്കതിൻ്റെ പ്രതിഫലം ആകാശഭൂമികളിൽ നടക്കുന്ന അത്രത്തോളം വളരെ ശ്രേഷ്ഠതയുള്ള രണ്ട് ദിക്റുകളാണ്. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്ന, റബ്ബിലേക്ക് എല്ലാവിധ ഇഫ്തിഖാറും നമ്മുടെ കഴിവുകേടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹുവാണ് മഹബത്തും തഅലീമും ഉള്ളതോടൊപ്പം പൂർണ്ണത നിറഞ്ഞ എല്ലാ ഹംദും അള്ളാഹുവിനാണെന്ന് പറയുന്ന ഈ രണ്ട് ദിക്റുകളുടെ മഹത്വം. പിന്നെ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്, വസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല ഖിയാമത്ത് നാളിൽ നമസ്കരിക്കുന്ന ആൾക്ക് പ്രകാശം കണക്ക് നൽകും. ദുനിയാവിലും അതുണ്ടാകും, അവന് അവൻ്റെ മുഖത്തൊരു അതിൻ്റേതായ തെളിച്ചവും ഉണ്ടാകും. നിസ്കരിക്കാത്തവനും നമസ്കരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസത്തിൽ, നമസ്കരിക്കുന്നവർക്ക് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, മ്ലേച്ഛതകളിൽ നിന്ന് വിട്ടുനിൽക്കാനും മാത്രമല്ല അവൻ്റെ മുഖത്ത് ഒരു വെളിച്ചമുണ്ടാകും. തിന്മകളിൽ നിന്ന്, വിളച്ചമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടയുന്നു, നന്മയിലേക്ക് അവനെ നയിക്കുന്നു, ആ ഒരു പ്രകാശമുണ്ടാവും. അതുപോലെ തന്നെ അവൻ്റെ കൽബിൽ ഒരു പ്രകാശമുണ്ടാവും, മുഖത്തുണ്ടാവും, ഖബറിലും എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുമ്പോഴൊക്കെ നമസ്കാരക്കാർക്ക് പ്രത്യേകമായിക്കൊണ്ട് അതിന് മഹത്വമുണ്ട് എന്നാണ്. മറ്റൊന്ന് വസദഖത്തു ബുർഹാനുൻ, സദഖ ദാനധർമ്മം എന്നുള്ളത് തെളിവാണ്. ഈമാൻ സത്യവിശ്വാസികൾക്ക് മുനാഫിക്കളിൽ നിന്നവരെ വ്യത്യസ്തരാക്കുന്ന ഈമാനിൻ്റെ ഒരു അലാമത്താണ്, ഒരു തെളിവാണ് സ്വതക്ക നൽകുക എന്നുള്ളത്. എന്നാൽ മുനാഫിക്ക് അപ്രകാരമല്ല, ആളുകളെ കാണിക്കാനോ അറിയിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് ശ്രമിക്കുക സ്വതക്ക നൽകുന്നതിൽ നിന്ന്. എന്നാൽ ഈമാനിൻ്റെ സത്യസന്ധതയുടെ അടയാളമായിക്കൊണ്ടാണ് ഒരാൾ സ്വതക്ക നൽകുക, ദാനധർമ്മം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരടിമയോട് ചോദിക്കപ്പെടുന്നതാണ് തൻ്റെ സമ്പത്ത്, സ്വത്ത് ഏത് മാർഗത്തിൽ ചിലവഴിച്ചു എന്ന്. നിശ്ചയമായും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലും നന്മകൾക്കും ചിലവഴിച്ച സ്വതക്കാത്തുകൾ അതവന് ആ ചോദ്യത്തിന് മറുപടിയായി ഒരു തെളിവായി ഉണ്ടാകും. അവിടെ ഒരു ബുർഹാൻ, ബറാഹീനായിട്ടുണ്ടാവും എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിച്ചത്. അതുപോലെ തന്നെ വസ്സബറു ദിയാ ഉൻ, ക്ഷമ അവനൊരു വെളിച്ചമാണ്. ദിയാ ഹുവൻ നൂറുള്ളത് യഹ്സുലുഫീഹിന ഒരു ഹറാറത്തിൻ വെഹ്റാഖ്, നല്ല തെളിഞ്ഞ പ്രകാശമാണ്, സൂര്യപ്രകാശം പോലെ തെളിഞ്ഞതാണ് ക്ഷമ എന്നുള്ളത്. കമറിൻ്റെ ഓപ്പോസിറ്റാണ് ശംസ്, അത് മങ്ങിയ വെളിച്ചമാണ് ചന്ദ്രന് കമറിനുള്ളതെങ്കിൽ, എന്നാൽ തെളിഞ്ഞ പ്രകാശമാണ് സൂര്യനുള്ളത്, ചൂടുള്ളതായ. അവ ക്ഷമിക്കുക എന്നുള്ളത് ജീവിതത്തിൽ അങ്ങനെ അങ്ങേയറ്റത്തെ ആവശ്യമായ ഒരു കാര്യമാണ്. ഹബസുൻ നഫ്സാണ്, പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കേണ്ടതുണ്ട്. അതുപോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യങ്ങളിൽ ക്ഷമ അനിവാര്യമാണ്. അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ അനിവാര്യമാണ്. ഈ മൂന്ന് രൂപത്തിലാണ് ക്ഷമയുള്ളത്. അപ്പോൾ ക്ഷമ സ്വബറ് എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുള്ള ആൾക്ക് അവരുടെ മുഖത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാകും. മറ്റൊന്ന് പറഞ്ഞത് ഈ ഹദീസിൽ, വൽ ഖുർആൻ ഹുജ്ജത്തുല്ലക്കാവു അലൈക്ക, ഖുർആൻ നിനക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമാണ്. നിനക്ക് അനുകൂലമായും പ്രതികൂലമായും വരാം, സാക്ഷിയായി, തെളിവായി, ഹുജ്ജത്തായി, എവിഡൻസ്, പ്രൂഫായിക്കൊണ്ട്. അത് പാരായണം ചെയ്യുന്ന, അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അത് തെളിവായി വരും. എന്നാൽ അതുകൊണ്ട് അമൽ ചെയ്യാതെ, അത് പാരായണം ചെയ്യാതെ, അതുപോലുള്ള ഹക്ക് നിർവഹിക്കാതെ ഒഴിവാക്കിയ ആൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കുല്ലുന്നാസി യഖ്ദു, മനുഷ്യർ നേരത്തെ പുറപ്പെടുന്നു. പകലിൻ്റെ ആദ്യത്തിൽ പോകുന്നതിനാണ് ഖുദുവു എന്ന് പറയും. ബക്കിർ, നേരത്തെ പോകുക. ഫബായഉ നഫ്സഹു, അവൻ്റെ നഫ്സിനവൻ വിൽക്കുകയാണ്. കുല്ലു ഇൻസാനിൻ യസ്ആ ബിനഫ്സിഹി ലാ തഅത്തില്ല ഫമുഅതിഖുഹാവു മൂബിഖുഹ, തൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലാണ് അവൻ പരിശ്രമിക്കുന്നത് തൻ്റെ നഫ്സുകൊണ്ട് എങ്കിൽ അവൻ നരകത്തിൽ നിന്നവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ലൗ യസ്ആ ബിനഫ്സിഹി ലാ തഅത്തി ശൈത്താൻ, പിശാചിനെ അനുസരിക്കുന്നതിലേക്കും വഹവാവു അവൻ്റെ ദേഹേച്ഛകളെ പിന്തുടരുന്നതിലേക്കുമാണ് അവൻ പരിശ്രമിക്കുന്നത് എങ്കിൽ ഫയുഹ്ലിക്കുഹ, അവൻ്റെ നഫ്സിനെ അവൻ നശിപ്പിക്കുന്നു. ബിദുഹൂലിഹന്നാർ, നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് വുദൂഇൻ്റെ ശ്രേഷ്ഠതയും തൊഹാറത്തിൻ്റെ ശ്രേഷ്ഠതയും അതിന് ലഭിക്കുന്ന മഹത്വവും ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈമാനിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങളും അതുപോലെ തന്നെ വാക്കുകളും എല്ലാം ഉൾക്കൊണ്ടതാണ് എന്നുള്ളതും, അത് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നായിരിക്കണം അവൻ്റെ ഈമാൻ എന്നുള്ളതും ഇത് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹദീസ്

0: അതുപോലെ തന്നെ ജീവിതത്തെ നശിപ്പിക്കലും അതിനെ രക്ഷപ്പെടുത്തലും തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അപ്പം തുഹൂർ, മാലിന്യങ്ങളെ നീക്കുക, റഫ്ഉൽ ഹദസാണ് തുഹൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശത്തുർ എന്നുള്ളത് നിസ്ഫാണ്, മീസാൻ, തുലാസിൽ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന മീസാനാണ് ഖിയാമത്ത് നാളിൽ. ഇങ്ങനെ സഹോദരങ്ങളെ, അത്തുഹൂർ ശത്രുൽ ഈമാൻ, ഈമാൻ എന്ന വിശ്വാസത്തിൻ്റെ പകുതിയാണ് വുദു അല്ലെങ്കിൽ ശുദ്ധിയാക്കുക എന്നുള്ളത്. ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ടതായ നിലക്ക് ഷിർക്ക് ലിയന്ന ഷിർക്ക ബില്ലാഹി നജാസ, അള്ളാഹുൽ ഷിർക്ക് വെക്കുക എന്നുള്ളത് നജാസത്താണ്. ഇന്നമ്മൽ മുഷിരിക്കൂന നജസ്വൻ, മുഷിരിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞല്ലോ, മാലിന്യമാണ്. ഫലാ യഖറബുൽ മസ്ജിദുൽ ഹറാമ ബഅദ ആമിഹിം ഹാദ, ഈ വർഷത്തിന് ശേഷം അവർ ഇവിടെ പ്രവേശിക്കാൻ, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് അവരുടെ അവരുടെ ഷിർക്ക്, അവരുടെ മനസ്സ് മലിനമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈമാനുള്ള ആളുകൾക്ക് അവരുടെ നമസ്കാരവും അതുപോലെ തന്നെ അവരുടെ ഇബാദത്തുകളുമെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നതാണ്. വുദൂഉം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും ഇതിൽ പറയപ്പെട്ട നമസ്കാരവും ദിക്റുകളും അതുപോലെ തന്നെ സദഖകളും സുബറും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ നമുക്കെതിരായും അനുകൂലമായും പ്രതികൂലമായി കൊണ്ടും വരാം. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടി അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
1: പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയോടെ മുന്നേറാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും 4 എപ്പിസോഡുകൾ പിന്നിട്ടു. 5ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിട്ടുവീഴ്ചക്കും സൗഖ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏതാനും ചില പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലും അതിൻ്റെ മറ്റൊരു പ്രാർത്ഥന കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഅി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. വളരെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണിത്. എല്ലാ ചെറിയ ചെറിയ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെറിയ വാക്കുകൾ മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം ഒരേ ഒരു രീതിയിൽ തന്നെയാണ്, ഒരേ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഅി. ഇവിടെ ബദനി അതുപോലെ സമഅി, ഇത് രണ്ടുമാണ് വ്യത്യാസം. അതുപോലെ അടുത്ത വാചകത്തിൽ അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ഇവിടെ ബസ്വരി എന്നാണ് വ്യത്യാസം. ലാ ഇലാഹ ഇല്ല അൻത, ഇതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ നീ എനിക്ക് എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകുകയാണവേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഅി, നീ എനിക്ക് എൻ്റെ കേൾവിയിൽ സൗഖ്യം നൽകുകയാണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, എൻ്റെ കാഴ്ചക്ക് പടച്ചറബ്ബേ നീ എനിക്ക് സൗഖ്യം നൽകുകയാണമേ. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഅി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ല അൻത, ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി ബദ്

0: അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. ബസ്വരി സ്വാദാണ്, ബസ്വരി. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. ലാ ഇലാഹ ഇല്ലാ അൻത. ലാ ഇലാഹ ഇല്ലാ അൻത. ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. ലാ ഇലാഹ ഇല്ലാ അൻത. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളും പുറത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനുമുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ പാഠങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ ദുർബലതകൾ തുറന്ന് കാണിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലതയിൽ നിന്നാണ്. അത് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അതേപോലെ അള്ളാഹ പറഞ്ഞു, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫക്കീറുകളാണ്, ആവശ്യക്കാരാണ്, ദരിദ്രരാണ്. അള്ളാഹുവാണെങ്കിൽ ദുൽ ഖുവ്വഹ്, അവൻ അതിശക്തനാണ്, അവൻ അസീസ് പ്രതാപശാലിയാണ്, അവൻ ഖവിയ് ശക്തിമാനാണ്. എന്നാൽ മനുഷ്യനോ ദുർബലനാണ്. മനുഷ്യരെല്ലാവരും അവൻ്റെ അടിമകളാണ്. അള്ളാഹു എന്നെ നമ്മോട് പറയാൻ പറഞ്ഞില്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ്. ജനങ്ങളുടെ രാജാവാണ് അള്ളാഹു. അപ്പോൾ ജനങ്ങളോ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അടിമകൾ ഉടമയുടെ മുന്നിൽ എപ്പോഴും ദുർബലരാണ്. നമ്മുടെ ഉടമയാകട്ടെ അള്ളാഹു പൂർണനാണ്. എല്ലാ വിഷയത്തിലും അവൻ സമ്പൂർണത കൈവരിച്ചവനാണ്. അവൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ മുൽക്കിയത്തിൽ, അതുപോലെ തന്നെ അവൻ്റെ മിൽക്കിയത്തിൽ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം അവൻ സമ്പൂർണനാണ്. എന്നാൽ നമ്മളോ ധാരാളം ന്യൂനതകളും കുറവുകളുമുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ദുർബലത അവൻ്റെ മുന്നിൽ തുറന്ന് കാണിച്ച് അങ്ങനെ അവനോട് നമ്മുടെ ദുർബലത എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലെ ഒരു ക്വാളിറ്റിയായി നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നത് ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി വഹനൽ അൽമു മിന്നി, തീർച്ചയായും എൻ്റെ അളവുകൾ, എല്ലുകളെല്ലാം ശോഷിച്ചു പോയിരിക്കുന്നു, അഥവാ അങ്ങേയറ്റം ദുർബലത ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ശക്തിയൊന്നുമില്ല, ഒന്ന് വീണാൽ എല്ലുകളൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകും, ആ രൂപത്തിൽ എൻ്റെ എല്ലുകൾ ബലഹീനമായിരിക്കുന്നു. വസ്ത അല റഉസു ശൈബ, തലയാണെങ്കിൽ നരയാൽ കത്തിത്തിളങ്ങുകയും ചെയ്തിരിക്കുന്നു. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിച്ചതിൽ എൻ്റെ റബ്ബേ ഞാൻ ദുർഭാഗ്യവാനാവുകയുമുണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹം കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുർബലത ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇതിനെ വിശദീകരിച്ച് മഹാനായ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പറയുന്നത് നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും. ലിഅന്ന ശൈബ ദലീലു ദഅഫി വൽ കിബരി, നര എന്ന് പറഞ്ഞാൽ അത് ദുർബലതയുടെയും അതുപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെയും ഒരു അടയാളമാണ്. വറസൂലുൽ മൗത്തി വറാഇദുഹു, അത് മരണത്തിൻ്റെ ദൂതനും അതിൻ്റെ മുന്നോടിയും ഒരു നദീർ, ഒരു താക്കീതുമാണ്. ഫതവസ്സല ഇലല്ലാഹി തആല ബിൽഅഫിഹി വഅജ്സിഹി, അതുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ദുർബലത, അശക്തത, അത് ഒരു തവസ്സുലാക്കി സ്വീകരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വഹാദാ മിൻ അഹബ്ബിൽ വസാഇലി ഇലല്ലാ, ഇത് അള്ളാഹുവിലേക്കുള്ള വസീലകളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ലിഅന്നഹു യദുല്ലു അല തബരി മിനൽ ഹൗലി വൽ ഖുവ്വത്തി, കാരണം അത്, അഥവാ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ദുർബലത എടുത്തു പറയുക എന്നുള്ളത് ഒരു തബരിയാണ്, അഥവാ അതുപോലെ മിനൽ ഹൗലി വൽ ഖുവ്വ, സ്വന്തം തന്ത്രത്തിൽ നിന്നും കരുത്തിൽ നിന്നുമുള്ള ഒരൊഴിഞ്ഞു മാറലാണ്, അഥവാ നമ്മുടെ പിന്നെ ശക്തിയില്ലായ്മ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള നമ്മുടെ അശക്തത, അത് അള്ളാഹുവിനോട് അറിയിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അത് മാത്രമല്ല വത്തഅല്ലുഖി അൽ ഖൽബി ബിഹൗലില്ലാഹി വഖുവ്വത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കരുത്തിനോട് ഹൃദയത്തെ ബന്ധിപ്പിക്കലുമാണ്. അപ്പം ഇത് പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദ്യനിൽ നിന്ന് മദ്യനിലേക്ക് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയി. മദ്യനിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? കയ്യിലൊന്നുമില്ല, സമ്പത്തില്ല, വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അവിടെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അള്ളാഹു നീ എനിക്ക് എന്തൊരു നന്മ അവതരിപ്പിച്ചു തന്നാലും ഞാനതിനാവശ്യക്കാരനാണ്. കണ്ടോ, ഞാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, അതുകൊണ്ട് നീ എനിക്കെന്ത് ഖൈർ നൽകിയാലും ഞാനതിനാവശ്യക്കാരനാണ് എന്ന് പറയണം. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന അല്ലേ, അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അന്നീ മസ്സനിയ ളുർ, എൻ്റെ റബ്ബേ, അന്നീ മസ്സനിയ ളുർ, എനിക്കിതാ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു. വ അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദുർബലതകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ.
4: أعوذ بالله

0: വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അറിവ് നേടുക എന്നതൊരു വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ. ഏറ്റവും വലിയ ഇരുട്ടാണ് അറിവില്ലായ്മ എന്നത്. ഇതിനുള്ളൊരു പരിഹാരമായിട്ടാണ് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാം അവസരമൊരുക്കുന്നത്. പ്രമാണബദ്ധിതമായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടി നൽകാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കുവൈത്തിൽ നിന്നുള്ള ബഹുമാന്യനായ പി എൻ അബ്ദുറഹ്മാൻ അബ്ദുല്ലത്തീഫാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഒരു അറിവില്ലായ്മ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സമയത്ത് തീർച്ചയായും നമ്മളുടെ ആരാധനകൾ ചെയ്യുമ്പോൾ ആ ആരാധന അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് മതപരമായ എന്ത് സംശയങ്ങളും ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 90 20 840 840 നമ്പറിലേക്കാണ് ശ്രോതാക്കൾ നേരിട്ട് വിളിക്കേണ്ടത്. അതല്ലെങ്കിൽ മറ്റു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ഒരു പ്രോഗ്രാം ലൈവായി ശ്രോതാക്കൾക്ക് വീക്ഷിക്കാവുന്നതാണ്. അതിൽ നമ്മുടെ സംശയങ്ങൾ അതിലൂടെ കമൻ്റായി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇവിടെ പീസ് റേഡിയോയിലേക്ക് ഒരുപാട് ശ്രോതാക്കൾ അയച്ച ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഇൻഷാല്ലാ. ഒരു പ്രവാസിയായ ഒരു ശ്രോതാവാണ് ഏറ്റവും ആദ്യം നമ്മളോട് ഇവിടെ ചോദ്യം ചോദിച്ചതായി കാണിക്കുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് ചില ഒരുക്കങ്ങളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്, ഇസ്രായേലിൻ്റെയോ അതല്ലെങ്കിൽ അവരുമായി വാണിജ്യ ബന്ധം പുലർത്തുന്ന മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാനാവുമോ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിക്കുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻഷാല്ലാ മറ്റൊരു ശ്രോതാവ് കോൾ ലൈനിലുണ്ട്. നമുക്കത് ആ ഒരു ശ്രോതാവിന് അവസരം കൊടുത്തതിന് ശേഷം ഇൻഷാല്ലാ ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്?
1: വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മസാൽ ഖൈർ. എന്റെ പേര് കേൾക്കുന്നില്ലേ?
0: ആ കേൾക്കാം കേൾക്കാം, ചോദിച്ചോളൂ.
1: എന്റെ പേര് സമീർ അബൂബക്കർ. ഞാൻ സൗദി റിയാദിന്നാ വിളിക്കുന്നത്.
0: ഓക്കെ.
1: അബ്ദുറഹ്മാൻ അബ്ദുല്ലത്തീഫ് അല്ലേ കൂടെ ഉള്ളത്?
0: അതെ അതെ, തീർച്ചയായും അദ്ദേഹം തന്നെ.
1: മൗലവിയോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിലവില് സാബി കമാറൊക്കെ എങ്ങനെയാണ് പുതിയ സിസ്റ്റത്തിൽ കുറെ ശരിയാക്കേണ്ടതിന്റെ ഇൻട്രസ്റ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്, അതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അതിന് പലിശ ഉൾപ്പെടുന്നുണ്ടോ? വാങ്ങിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയിക്കോ.
2: ടാബി ചമാറ ഒക്കെ അവര് പല രാജ്യങ്ങളിലും പല പോളിസികളാണ്. അപ്പൊ അവര് അവരുടെ ചില ഇടപാടുകളൊക്കെ അത് ശരിയാ കംപ്ലയിന്റ് ആണ് എന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വെബ്സൈറ്റിലൂടെയും മറ്റൊക്കെ അവര് അവകാശപ്പെടുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഷെയ്ഖ് സാദിൽ ഖത്ലാനെ പോലെയുള്ള ചില ആളുകളൊക്കെ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചാല് പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ബജാജ് ഫിൻസർവ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന രൂപത്തിലുള്ള ഫിനാൻസ് മാത്രമായിട്ടുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഇതിൽ ഇതിൻ്റെ ഓപ്പറേഷൻ രീതിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അത് ശരിയാ കംപ്ലയിൻ്റ് ആണെന്ന് പറയുന്നത് മാത്രമേ ആ വെബ്സൈറ്റിലുള്ളൂ. അതിൻ്റെ ഓപ്പറേഷൻ രീതിയെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം, അതായത് ഒരു സാറ്റിസ്ഫൈഡ് ആയ രൂപത്തിൽ മറ്റൊരാളോട് നമുക്കിപ്പോൾ ഒരു വിഷയത്തിൽ മതപരമായ അതിൻ്റെ കൃത്യമായൊരു നിലപാട് വ്യക്തമായാൽ മാത്രമല്ല മറ്റൊരാളോട് ഇങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആ രൂപത്തിലുള്ള ഒരു പിന്നെ വിശകലനം അവരുടെ വെബ്സൈറ്റോ മറ്റോ പരിശോധിച്ചപ്പോൾ അതിൽ അവർ നൽകിയിട്ടില്ല, അതിൽ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ അവർ ഇപ്പോൾ ഇസ്ലാമിക് കൺട്രീസിലൊക്കെ ചില രാജ്യങ്ങളിൽ, എല്ലായിടത്തും അല്ല എങ്കിലും ചില രാജ്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ശരിയാ കോംപ്ലയൻ്റ് ആയിട്ടാണ് അവരുടെ പ്രവർത്തനമെന്നും അതിന് അവർക്ക് പിന്നെ കൃത്യമായിട്ടുള്ള ശരിയാ ഓഡിറ്റിംഗ് പിന്നെ ഗവേണിംഗ് ബോഡികളിൽ നിന്ന് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തപ്പെടേണ്ടതുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യക്തമായൊരു നിലപാട് പറയാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹു ആലം. പക്ഷെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്.
1: ചെറിയ സംശയം കൂടി ചോദിക്കാൻ പറ്റുമോ?
0: ആ ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
1: പിന്നെ ഞാൻ എനിക്ക് ഈ ദുൽഹജ്ജ് 30-നാണ് എൻ്റെ സക്കാത്തിന്റെ ടൈം വരുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ആൾക്കാർ പൈസ തന്നിട്ട് തിരിച്ചു തരുന്നില്ല, ഞാൻ കുറെ ബന്ധപ്പെട്ടു പക്ഷെ തിരിച്ചു തരുന്നില്ല. അപ്പൊ അത് അതിന് സക്കാത്തിൽ കൂട്ടണോ? ഈ രണ്ടാമത്തെ ചോദ്യം, ഇപ്പം ദുൽഹജ്ജ് 30-നാണ് എൻ്റെ തികയുന്നത്, അപ്പൊ അതിനു മുമ്പ് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? അർജന്റ് പോലെ കുറച്ച് പാവപ്പെട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമാണ്, അതിന് അർഹതപ്പെട്ടവർക്ക്. അപ്പൊ അതിനു മുമ്പ് കൊടുക്കാൻ പറ്റുമോ?
2: രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നെന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് പണം ലഭിക്കാനുണ്ട്. ആ ലഭിക്കാനുള്ള പണം അവര് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെ ബന്ധപ്പെട്ടിട്ടും തിരിച്ചു തരുന്നതായ സൂചനകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മുമ്പ് നമ്മൾ വിശദീകരിച്ചിരുന്നു, ലഭിക്കുവാനുള്ള കടം അത് സക്കാത്ത് കണക്കാക്കുമ്പോൾ അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ ആ അഭിപ്രായമാണ് പ്രബലമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും കൂടുതൽ സൂക്ഷ്മത ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ആധുനികരായ ഒരുപാട് പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഇത് മുൻകാല ഇമാമിങ്ങൾക്കിടയിലും അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങളാണെങ്കിൽ അയാൾ അതിന് കണക്ക് കൂട്ടുന്നെങ്കിൽ അയാൾക്ക് കണക്ക് കൂട്ടാം. ഇനി അത് സക്കാത്ത് കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പ്രബലമായ അഭിപ്രായം. കൂടുതൽ സൂക്ഷ്മത ആഗ്രഹിക്കുന്ന ആൾക്ക് അത് ഉൾപ്പെടുത്താം. ഇനി ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത കടങ്ങൾ, അത്തരം കടങ്ങൾ നമ്മൾ നമ്മളുടെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതേ ഇല്ല. അത് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ കണക്കിലേക്ക് പ്രവേശിക്കും. എന്നാൽ ലഭിക്കുമെന്ന് തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത കടങ്ങൾ, അത് നമ്മളുടെ സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അതിനാണ് നമ്മൾ ദൈൻ അൽ ഗൈർ മർജു, അഥവാ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഉറപ്പില്ലാത്ത കടം എന്ന് പറയുന്നത്, അത് നമ്മൾ സക്കാത്ത് കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സക്കാത്ത് മുൻകൂട്ടി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. സക്കാത്ത് മുൻകൂട്ടി കൊടുക്കൽ അനുവദനീയമാണ്, അനുവദനീയമായ കാര്യമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സക്കാത്ത് എന്നെ മുൻകൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി കൊടുക്കുകയാണെങ്കിലും നമ്മൾ എത്രയാണ് സക്കാത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും നമ്മൾ നമ്മളുടെ സക്കാത്ത് കൃത്യമായ സമയത്ത് കണക്ക് കൂട്ടുകയും അതിൽ നമ്മൾ ബാക്കി സക്കാത്ത് ഇനത്തിൽ നമ്മൾ നൽകേണ്ടതായി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ അവിടെ സാധാരണ ദാനധർമ്മമായി നമ്മൾ നൽകുകയും പിന്നീട് അത് സക്കാത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല. മറിച്ച് സക്കാത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു അവകാശി നമ്മളുടെ മുന്നിൽ വന്നു, സക്കാത്തിൻ്റെ അവകാശിയാണ്, സഹായിക്കേണ്ട സാഹചര്യമാണ്, നമ്മൾ സക്കാത്തിൽ നിന്ന് അയാൾക്ക് ആ തുക സക്കാത്ത് എന്ന നിയ്യത്തോടു കൂടി നൽകി കഴിഞ്ഞാൽ അത് വീഴുന്നതാണ്. നിങ്ങൾക്ക് അത് രേഖപ്പെടുത്തി വെക്കാം. നിങ്ങളുടെ വാർഷിക സക്കാത്ത് നിങ്ങൾ കണക്ക് കൂട്ടിയ ശേഷം അതിൽ നിന്ന് നിങ്ങൾ മുൻകൂട്ടി കൊടുത്ത തുക കഴിച്ച് ബാക്കി നിങ്ങൾ നൽകിയാൽ മതി. അല്ലാഹു ആലം.
1: ഇൻഷാ അല്ലാഹ്.
0: കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ശ്രോതാവ്, പ്രവാസിയായ ശ്രോതാവ് ചോദിച്ച ഒരു ചോദ്യം, ഇസ്രായേലിൻ്റെയോ അതല്ലെങ്കിൽ അവരുമായി വാണിജ്യ ബന്ധം പുലർത്തുന്ന മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുമോ നാട്ടിൽ പോകുന്ന സമയത്ത്? ഇതൊക്കെ വാങ്ങി കളക്ട് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഈ ശ്രോതാവ് അത് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് കൂട്ടത്തിൽ ചോദിക്കുന്നത്, ഇങ്ങനെ സെലക്റ്റീവായി നോക്കുന്നുമ്പോൾ സ്വാഭാവികമായും നാട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കങ്ങനെ ഒരു ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരില്ലേ എന്നൊരു ആശയം കൂടി ഈ ഒരു ശ്രോതാവ് ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ആ ശ്രോതാവിനോട് പറയാനുള്ളത്?
2: ഇതില് ഇദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യവുമാണ്.
0: അതെ,
2: ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഇതര മതസ്ഥരുമായി അല്ലെങ്കിൽ ഇതര വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുമായി സാമ്പത്തിക ക്രയവിക്രയങ്ങളോ ഇടപാടുകളോ നടത്തുന്നതിന് പ്രാഥമികമായി ഇസ്ലാമിൽ തെറ്റില്ല. ഞാൻ ഈ പറയുന്ന ഉത്തരത്തിൻ്റെ പൂർണ്ണ ഭാഗം മനസ്സിലാക്കണം, ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളുമാണ് പറയുന്നത്.
0: ഓക്കെ,
2: അപ്പോൾ പ്രാഥമികമായി അതിൽ തെറ്റില്ല. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന് സ്വഹീഹിൽ ഒരു ബാബ് തന്നെ കൊടുത്തത് കാണാൻ സാധിക്കും. ബാബു ശിറാഇ വൽ ബൈഇ മഅൽ മുശ്രിക്കീൻ വഅഹ്ലിൽ ഹർബ്, മുശ്രിക്കീങ്ങളുമായും അഹ്ലുൽ ഹർബുമായിട്ടുമുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട ബാബ് എന്ന് പറയുന്നു. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ശത്രുത വെച്ച് പുലർത്തുകയും വിശ്വാസികളെ ആക്രമിക്കുകയും അതല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുകയും അനീതി കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം, അത് വിശ്വാസികളോടാവട്ടെ ഇനി മനുഷ്യരാശിയോടാവട്ടെ അങ്ങനെ ഏതർത്ഥത്തിലും അനീതിക്കും അക്രമത്തിനും ഒക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് നമ്മൾ വല്ലതും അങ്ങോട്ട് വിൽക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നതും നമുക്ക് അനുവദനീയമാകുന്നുണ്ടോ? ഇവിടെയാണ് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലാ യജൂസു ബൈഉ അഹ്ലിൽ ഹർബി സിലാഹൻ ഔ ആലതൻ ഔ ആലത ഹർബിൻ വലാ മാ യസ്തഈനൂന ബിഹി ഫീ ഇഖാമതി ദീനിഹി. അഹ്ലുൽ ഹർബ് അഥവാ അക്രമം വെച്ച് പുലർത്തുന്ന നമ്മോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കളായിട്ടുള്ള ശത്രു സ്വഭാവത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനീതിയും അക്രമവും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ സയണിസ്റ്റുകളെ പോലെയുള്ള ഇസ്രായേലികളെ പോലെയുള്ള നിരപരാധികളായ ഫലസ്തീനികളെ കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടും നിൽക്കുന്ന അക്രമകാരികളായ മനുഷ്യത്വമില്ലാത്ത കിരാതന്മാരായ ആളുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ആയുധവും അതേപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതും അവർക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ രൂപത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ അല്ലെങ്കിൽ ആയുധത്തിൻ്റെ കച്ചവടങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇമാം ഇബ്നു ബത്താൽ റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, മുആമലത്തുൽ കുഫാരി ജായിസതുൻ ഇല്ലാ മാ യസ്തഈനു ബിഹി അഹ്ലുൽ ഹർബി അലൽ മുസ്ലിമീൻ. അവിശ്വാസികളുമായി മുസ്ലിമീങ്ങൾക്ക് വിശ്വാസികൾക്ക് കച്ചവടങ്ങളും ഇടപാടുകളൊക്കെ നടത്താൻ അനുവാദമുണ്ട്, അത് മുബാഹായ കാര്യമാണ്. പക്ഷേ അക്രമത്തിനു വേണ്ടിയും അനീതിക്ക് വേണ്ടിയും അവർ ഉപയോഗിക്കാൻ ഇടയുള്ളതായ കാര്യങ്ങൾ അതവർക്ക് വിൽക്കുവാനോ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുവാനോ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വളരെ ഏറ്റവും പ്രായോഗികമായ രൂപത്തിൽ ഇതിന് മറുപടി പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമൂഹത്തിൻ്റെ അവരുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് സാമ്പത്തികമായ ഭദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആയുധങ്ങൾ കൊണ്ട് പോരാടിയാൽ പോലും നമുക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള അവരുടെ നയവ്യത്യാസങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കുവാൻ സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ അനീതിക്കും അക്രമത്തിനൊക്കെ മുതിരുന്ന ആളുകളുടെ ഉൽപ്പന്നങ്ങളും മറ്റും നമ്മൾ വാങ്ങി അവരെ സഹായിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടുകളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിറ്റഴിക്കണം? ഇപ്പോൾ നമുക്കറിയാം അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളുടെ നേർക്കുനേർ അത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്കറിയാം നമ്മളുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഇപ്പോൾ സൗദി അറേബ്യ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഖത്തർ ആവട്ടെ, ഇവിടെയൊക്കെ അത് പിന്നെ വിൽപ്പന ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഇവിടുത്തെ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കമ്പനികളൊക്കെ മറ്റുള്ള പേരുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലൊക്കെ വെച്ച് പ്രൊഡക്ഷൻ നടത്തി അവർ കൊണ്ടുവരുന്നുണ്ടാകാം. ഏതായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആ കമ്പനികളെക്കുറിച്ചും മറ്റുമൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, വസ്തുതാപരമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അതല്ലാതെ വല യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, നമ്മളൊരാളോട് പിന്നെ ഒരു വിദ്വേഷത്തിൻ്റെയും അനീതിയുടെയും ഭാഗമായി ഒരു ഇല്ലാത്ത ആരോപണം ഒരാളുടെ മേൽ കെട്ടിവെച്ച് നമ്മൾ ഈ അവരുമായിട്ട് നേർക്ക് നേർ യാതൊരു ബന്ധവും ഇല്ലാത്ത, അവരുമായിട്ടുള്ള യാതൊരു കണക്ഷൻസും ഇല്ലാത്ത രൂപത്തിലുള്ള കമ്പനികളെയൊക്കെ നമുക്ക് തോന്നിയ പേരുകളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഇസ്രായേൽ കമ്പനികളാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഉപരോധം ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നത് അത് ശരിയുമല്ല. നേരെ മറിച്ച് ഇനി ഇസ്രയേലാണോ അല്ലെങ്കിൽ സയണിസ്റ്റുകളാണോ എന്നുള്ളതല്ല, ഏതൊരു അക്രമികളുടെയും അനീതി കാണിക്കുന്നവരുടെയും ഉൽപ്പന്നങ്ങളാവട്ടെ മറ്റുള്ളതാവട്ടെ അതൊരു വ്യക്തിയുടെ ചോയ്സാണ്. എനിക്ക് ഏത് വാങ്ങണം ഏത് വാങ്ങാതിരിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്ത് അവൻ നിൽക്കുക എന്നതിൻ്റെ ഭാഗമായി അനിവാര്യമായി നിർബന്ധിത സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം പിന്നെ ഉൽപ്പന്നങ്ങളോ മറ്റോ ഒക്കെ വാങ്ങിക്കേണ്ട നിർബന്ധിത സാഹചര്യങ്ങളോ മറ്റോ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ അല്ലാത്ത നിലക്കുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാം, മുഖാത്ത ചെയ്യാം. അത് ഇസ്ലാമികമല്ല എന്ന് പറയുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്ന യമാമയിലെ രാജാവ് സുമാമ നബി സല്ലല്ലാഹു അലൈഹിയോട് വളരെ വിദ്വേഷമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മക്കത്ത് ചെന്ന് അദ്ദേഹം ഉംറ നിർവഹിക്കുന്ന വേളയിൽ മക്കാ മുശ്രിക്കുകൾ അദ്ദേഹത്തോട് വന്ന് മോശമായി സംസാരിച്ച വേളയിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതുമായി ബന്ധപ്പെട്ട് വളരെ മോശമായി അവർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മക്കാരുമായിട്ടുള്ള തൻ്റെ കച്ചവട ഇടപാടുകൾ നിർത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലേ ഞാൻ ഇനി അത് തുടരുകയുള്ളൂ എന്ന് അദ്ദേഹം നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ അവിടെ മക്കത്ത് പട്ടിണിയും അവിടുത്തെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവടവും ഇടപാടും തുടരുവാൻ വേണ്ടിയും അവർക്ക് സാധനങ്ങൾ അയക്കുവാൻ വേണ്ടിയും സുമാമയോട് ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ നിലപാടെടുക്കാം. അപ്പോൾ അതിൽ സാമ്പത്തിക ഇടപാടുകൾ വേണം. ഇപ്പോൾ നമുക്കറിയാം സയണിസ്റ്റുകളുമായിട്ടുള്ള ഇസ്രയേലുമായിട്ടുള്ള എല്ലാവിധ നയതന്ത്രപരമായ സാമ്പത്തികമായ ഇടപാടുകളും വിച്ഛേദിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇപ്പോൾ സൗദി അറേബ്യ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഖത്തർ ആവട്ടെ, ഒമാൻ ആവട്ടെ, ഈ രാഷ്ട്രങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ശത്രുതാ മനോഭാവവും അനീതിയും അക്രമവും പുലർത്തുന്ന ഒരു വ്യക്തികൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പണം കൊടുത്ത് വാങ്ങുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പക്ഷെ അവിടെ അത് അത്തരത്തിലുള്ള ആളുകളുടേതാണ് എന്നുള്ളത് കൃത്യമായ വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ആ നിലപാട് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ആരോടെങ്കിലും ഒരു അനീതിയുടെ ഭാഗമായി ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ മസ്ഊലിയത്തുണ്ട് എന്നർത്ഥം. വല്ലാഹു തആല അഅലം.
0: ബറക്കല്ലാഹു ഫീക്. ശ്രോതാവിൻ്റെ ഒരു ചോദ്യത്തിന് വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ തലവും സ്പർശിച്ചുകൊണ്ടാണ് ബഹുമാനനായ പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റൊരു ചോദ്യം ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണ്. സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് തന്നെ പി എഫ്, എസ് എൽ ഐ, ജി ഐ എസ് അങ്ങനത്തെ ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ പി എഫ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫണ്ടുകളും സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്താണല്ലോ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സക്കാത്ത് കണക്കാക്കി കൊടുത്താൽ മതിയോ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ഈ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്?
2: ഇതിൽ പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കുക, സകാത്തു തത്ബഉൽ മാൽ, സമ്പത്ത് എവിടെയാണോ അവിടെയാണ് സക്കാത്ത് ബാധകമാകുന്നത് എന്നുള്ള തത്വം മനസ്സിലാക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഈ PF ആവട്ടെ, ഇതൊക്കെ അദ്ദേഹം സർക്കാരിലേക്ക് അടച്ച തുകയാണ്. ഒരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ ഒരു നിർണയിക്കപ്പെട്ട കാലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഷൻ സമയത്താണ് അദ്ദേഹത്തിന് അത് തിരികെ ലഭിക്കുന്നത്. എന്നാൽ ഉപാധികളോടുകൂടി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം PF അവർക്ക് എടുക്കാനും പിന്നീട് അത് തിരിച്ചടക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നർത്ഥം. എന്നാലും അതും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തുക സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞതാണ്, പിന്നീട് സർക്കാർ ഇദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അത് വരുന്നുള്ളൂ എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തുകക്ക് ഇദ്ദേഹത്തിന് സകാത്ത് ബാധകമാകുന്നില്ല. എപ്പോഴാണോ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ തുക തിരിച്ച് വരുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കണക്കിൽ ആ തുക പ്രവേശിക്കുന്നത് എന്നർത്ഥം. അല്ലാഹു തആല അഅലം.
0: അൽഹംദുലില്ലാ. നമ്മുടെ മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇതും ഉള്ളത്. ബാങ്ക് ബാലൻസ്, സാലറി എന്നിവയുടെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അതോടൊപ്പം തന്നെ അദ്ദേഹം ലാഭം കിട്ടിത്തുടങ്ങിയിട്ടില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റിന് സക്കാത്ത് എങ്ങനെയാണ്? ഈ രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് നമുക്ക് ഈ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്?
2: ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അയാളുടെ കയ്യിൽ നമുക്കറിയാം സേവിങ്സ് ആയിട്ടുണ്ടാകുന്ന തുകയാണ്. പിന്നെ അദ്ദേഹം നടത്തിയ നിക്ഷേപങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ മാസം മാസം അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകയുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസാബ് കൈവശമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കയ്യിൽ നിസാബ് ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിലേക്ക് പിന്നീട് വരുന്ന ഓരോ തുകക്കും അത് എത്ര ചെറിയ തുകയാണെങ്കിലും ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുന്ന മുറക്ക് സക്കാത്ത് ബാധകമാകുന്നതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോ തുകയും വേറെ വേറെ സെപ്പറേറ്റ് ആയി വെച്ച് അതിൻ്റെ കാലം നമ്മൾ പരിശോധിക്കാറില്ല, മറിച്ച് ഒരു അക്കൗണ്ടിലേക്ക് നമ്മളൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യും, അതിലേക്ക് നമ്മളുടെ സാലറി വരും, നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് അവിടെ ഉണ്ടാവും, നമുക്ക് വേറെ എന്തെങ്കിലും ബോണസ് കിട്ടിയാൽ അതിലുണ്ടാകും, അതേപോലെ കച്ചവടത്തിൽ നിന്നോ വാടക ഇനത്തിലോ ഒക്കെ കിട്ടിയത് അതിലുണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ആനുവൽ സകാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് കീപ്പ് ചെയ്യുക. ശരിക്കും ആ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിസാബ് എത്തിയ ദിവസം മുതൽക്കാണ്, അറബി മാസത്തിലെ നിസാബ് എത്തിയ ദിവസം മുതൽക്കാണ്. അതില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നാണെങ്കിൽ ഇപ്പൊ ഇന്ന് അയാൾക്ക് കണക്ക് കൂട്ടാം ഇന്നത്തെ ഡേറ്റ് എത്രയാണോ ആ ഡേറ്റ് പരിഗണിച്ച് അയാളെ എല്ലാ വർഷവും ഈ ഡേറ്റ് എത്തുമ്പോൾ അത് കണക്ക് കൂട്ടാം. അപ്പോ ഒരാളെ ഇപ്പൊ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ സകാത്ത് കണക്ക് കൂട്ടുന്ന ഡേറ്റ് ദുൽഹിജ്ജ 30 ആണെന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ഒരു ആനുവൽ സകാത്ത് കാൽക്കുലേഷൻ ഡേറ്റ്, ആ ഡേറ്റിൽ അയാളുടെ കൈവശം എത്ര കറൻസി ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രത്തോളം പണം സേവിങ്സ് ആയിട്ടുണ്ട്, അപ്പൊ കൈവശമുള്ളത് ബാങ്കിലുള്ളത് അത് അദ്ദേഹം കൂട്ടണം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈവശം കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ, കച്ചവട വസ്തുക്കൾ എന്ന് പറയുമ്പം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം ഒരു കച്ചവടത്തിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി, കച്ചവട സംരംഭങ്ങൾ അവരുടെ സക്കാത്ത് അവർ കണക്ക് കൂട്ടി ഒന്നുകിൽ ഇവരുടെ പിന്നെ ഭാഗമായി ഒരു ശഖ്സിയ അതിബാരി എന്ന് പറയും, കമ്പനികൾക്കും വ്യക്തിത്വമുണ്ട്, അതായത് കടബാധ്യതയുണ്ട്, മറ്റു ബാധ്യതകളുണ്ട്, ഷറഈയ നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യതകളുണ്ട്, ഒരു ശഖ്സിയ അതിബാരി, ഒരു വെർച്വൽ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ കമ്പനികൾ അത് ആ സക്കാത്ത് കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി അവർ തന്നെ നൽകുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനി അങ്ങനെ സക്കാത്ത് അവർ കണക്ക് കൂട്ടാത്ത കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായും ഇദ്ദേഹം അതിൽ എത്ര നിക്ഷേപിച്ചു, അവിടെയുള്ള അതിൻ്റെ ഉപയോഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാൻ പറ്റുന്ന അത് മാറ്റി ബാക്കി അവിടെയുള്ള ക്യാഷ്, അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന് സക്കാത്ത് ബാധകമാവും. അതിൽ നിന്ന് തൻ്റെ വിഹിതം എത്രയാണോ അത് കണക്കാക്കിയിട്ട് കൊടുക്കണം. ഇനി അതൊന്നും അത്ര വിശദീകരിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ എത്രയാണോ നിക്ഷേപിച്ച തുകക്ക് സ്വാഭാവികമായും അദ്ദേഹം കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പൊ ഈ ടോട്ടൽ എത്രയാണോ തുകയുള്ളത് അതിൻ്റെ 2.5 സക്കാത്ത് കൊടുക്കണം. പിന്നീട് അടുത്ത വർഷം ഇതേ സമയം വരുമ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുക, തൻ്റെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് ബാലൻസ് ആവട്ടെ, സാലറി ആവട്ടെ, സാലറി ഇപ്പം നമ്മളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ മാസം മാസം അല്ലെങ്കിൽ അതത് ദൈനംദിന ചെലവുകൾ അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. വരുന്ന വരുമാനങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു ഇയറിൽ നമ്മൾ ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതിൽ ഒരു വർഷം തികഞ്ഞതുണ്ടാകും, ഒരു വർഷം തികയാത്തതുണ്ടാകും. തികഞ്ഞതിന് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്, തികയാത്തതിന് മുൻകൂട്ടി കൊടുക്കൽ അനുവദനീയവുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രായോഗിക രീതിയിൽ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ പാത്രത്തിൽ സക്കാത്ത് സമയമെത്തിയിട്ടും കൊടുക്കപ്പെടാത്തൊരു തുക അവിടെ ഉണ്ടാകുകയില്ല. പിന്നെ ഉള്ളത് നമുക്ക് മറ്റൊരാളിൽ നിന്ന് ലഭിക്കാനുള്ള തുകകളാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രബലമായ അഭിപ്രായം അതിന് സക്കാത്ത് ബാധകമാകുന്നില്ല. ആരുടെ കയ്യിലാണോ ക്രയവിക്രയത്തിന് സാധിക്കുന്ന വിധം ആ പണം ആരുടെ കയ്യിലാണോ ഉള്ളത്, അവരാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നത്. ഇനി തിരികെ കിട്ടുന്ന ഉറപ്പുള്ളതാണ് എങ്കിൽ കുറച്ച് പണ്ഡിതന്മാരെ, പല പണ്ഡിതന്മാരും അത് അതിന് സക്കാത്ത് ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സൂക്ഷ്മത എന്ന അർത്ഥത്തിൽ ഞാൻ കൊടുക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്നൊരാൾ പറയുകയാണെങ്കിൽ അൽഹംദുലില്ല, അയാൾക്ക് ആ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്ന ഉറപ്പുള്ളതിന് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സൂക്ഷ്മത പുലർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കിട്ടുന്ന ഉറപ്പുള്ള കടങ്ങൾ കൂടി അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, എന്നിട്ട് നിങ്ങളുടെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അത്രയാണ് നിങ്ങളുടെ സക്കാത്ത് കണക്കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അല്ലാഹു തആല അഅലം. അതേപോലെ തന്നെ സ്വർണം, വെള്ളി, നിങ്ങളുടെ കയ്യിൽ നിസാബെത്തിയ സ്വർണം വെള്ളിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങളുടെ കൈവശമുള്ള സ്വർണവും ചേർത്ത് വെച്ചാൽ നിസാബെത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതുകൂടി ഉൾപ്പെടുത്തി അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകും. കൈവശം കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് അതിൻ്റെ മൂല്യം എത്രയാണോ ആ മൂല്യം കൂടി ഉൾപ്പെടുത്തി വേണം നിങ്ങളുടെ സക്കാത്ത് കണക്കാക്കാൻ. വല്ലാഹു തആല അഅലം.
0: ബറക്കല്ലാഹു ഫിക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം കുവൈത്തിൽ നിന്നുള്ള പി എൻ അബ്ദുറഹ്മാനാണ്. അദ്ദേഹം ഈ ഒരു കുവൈത്തിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, എൻ്റെ ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു 300,000 രൂപയുടെ ആവശ്യമുണ്ട്. അത് എനിക്കൊരാൾ കടം തന്നാൽ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു സന്തോഷത്തിന് പണം അധികം കൊടുത്താൽ അത് പലിശ ആവുമോ? കടം തന്നയാൾ അധികം പണം ആവശ്യപ്പെടുന്നില്ല, ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ എന്നെ സഹായിച്ച സന്തോഷത്തിന് കൊടുക്കാനാണ് എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
2: ഇത് വളരെ നല്ല, അതായത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നമുക്കൊരാൾ കടം തന്നു, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചു, തിരികെ കൊടുക്കുമ്പോൾ നമുക്ക് അയാൾക്കൊരു പാരിതോഷികം, നമ്മൾ മനസ്സാൽ തൃപ്തിപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഹദിയ അല്ലെങ്കിൽ പാരിതോഷികം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പാടുണ്ടോ എന്നുള്ളതാണ്. അത് അനുവദനീയമാകുന്നത് ചില നിബന്ധനകളോടുകൂടിയാണ്. ഒന്ന്, ഒരു മുൻധാരണ പ്രകാരം, അല്ലെങ്കിൽ ഒരു എന്താ നാട്ടുനടപ്പ് അല്ലെങ്കിൽ മുൻധാരണ പ്രകാരം അങ്ങനെ നൽകുക, അല്ലെങ്കിൽ അങ്ങനെ നൽകിയില്ലെങ്കിൽ അയാളൊരു അതൃപ്തി കാണിക്കും, അതേപോലെ തന്നെ അല്ലെങ്കിൽ അയാൾ ചോദിച്ചു വാങ്ങും, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഹദിയ സ്വീകരിക്കൽ അനുവദനീയമാകണമെങ്കിൽ പൂർണ്ണമായി അയാൾ സഹായിക്കുക എന്ന അർത്ഥത്തിൽ നൽകിയ തന്നെ ആവണം എന്നർത്ഥം, മനസ്സിലായില്ലേ? അപ്പോ ഒരു ഒരു മുൻധാരണ അവർക്കിടയിൽ ഈ പണം തന്നാൽ നീ എനിക്ക് തരണം എന്ന് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കച്ചവടത്തിലേക്ക് ഒരു നിക്ഷേപമായിട്ട് കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം നിക്ഷേപിട്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ ലാഭവും നഷ്ടവും പരസ്പരം പങ്കുവെക്കുന്ന രൂപത്തിൽ ഒരു ധാരണമാണ്. അപ്പോ ഇവിടെ കേവലം കടമായി വാങ്ങിച്ചതാണെങ്കിൽ അയാളുമായി ഒരു അധികം തുക തിരികെ കൊടുക്കണമെന്ന ധാരണയില്ല. അങ്ങനെയുള്ള ഒരു ഒരു മുൻധാരണയാലല്ല അത് വാങ്ങിച്ചത്, അയാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഉറപ്പാണ്. എങ്കിൽ നമ്മളത് പൂർണ്ണമായി ആ തുക തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രം, ഉദാഹരണത്തിന് നിങ്ങൾ 300,000 വാങ്ങിച്ചു, നിങ്ങളിപ്പോൾ 1.5 ലക്ഷം കൊടുക്കുക, ബാക്കി 1.5 ലക്ഷം പിന്നെ കൊടുക്കുന്നുള്ളൂ, ഈ 1.5 ലക്ഷത്തിൻ്റെ കൂടെ ഒരു ഹദിയയും കൊടുക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞത് എന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി 1.5 ലക്ഷത്തിന് കുറച്ചും കൂടെ ഒരു ആയാസം തരാൻ നിങ്ങളുടെ ഹദിയ എന്താ വരുന്നത്, കാരണം അതിനും വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഹദിയയായി അത് മാറാൻ പാടില്ല. അപ്പോൾ പിന്നെ പലിശയുടെ സ്വഭാവത്തിലേക്ക് അത് വീണ്ടും മാറുകയാണ്. അപ്പോൾ പൂർണ്ണമായി ആ കടം നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന വേളയിൽ തീർത്തും അപ്രതീക്ഷിതമായി അയാൾ പ്രതീക്ഷിക്കുന്നില്ല, അയാൾ ആ കടത്തിൻ്റെ തുക മാത്രം പ്രതീക്ഷിക്കുന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾ അയാൾക്ക് ഒരു ഹദിയയോ നിങ്ങൾ മറ്റെന്തെങ്കിലും നിങ്ങൾ നൽകുകയാണെങ്കിൽ ഇസ്ലാം ഒരിക്കലും നിങ്ങളെ വിലക്കുന്നില്ല, മറിച്ച് അത് പുണ്യകരമായ ഒരു കാര്യമായി പഠിപ്പിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊ, നിങ്ങൾക്ക് ഒരാളൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അയാളോട് ഒരു പ്രത്യുപകാരം ചെയ്യുക, അയാൾക്കൊരു മുകാഫ, അതായത് അയാൾക്ക് നിങ്ങളൊരു ഒരു അതിനുള്ളൊരു പാരിതോഷികം നിങ്ങളാൽ ആവുന്നത്, നിങ്ങൾ നൽകുന്നത് പുണ്യകരമായൊരു കാര്യമാണ്. നമുക്കൊരാൾ എന്ത് പിന്നെ ഒരു നല്ലൊരു കാര്യം ചെയ്തു തന്നാലും, പക്ഷെ മുൻകൂട്ടി അങ്ങനെ ഒരു പാരിതോഷികം എന്തെങ്കിലുമൊക്കെ ഞാൻ തരാട്ടോ, ഇതൊരു കടായിട്ട് ഞാൻ വാങ്ങാണ്, ഞാൻ എന്തായാലും ഈ പൈസ തിരിച്ചു തരും, ഒരു കടായിട്ട് വാങ്ങാണ്, ഒരു പാരിതോഷികം എന്തെങ്കിലുമൊക്കെ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങാൻ പാടില്ല, അതൊന്നും പാടില്ല. നേരെ മറിച്ചിട്ട് നമ്മളെ ഒരു ആവശ്യഘട്ടത്തിൽ ഒരാൾ സഹായിച്ചാൽ അയാൾ അത് പ്രതീക്ഷിക്കുന്നില്ല, അയാൾ ആ തുക തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ, നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് മാത്രമേ അയാൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിച്ച ആ വ്യക്തിക്ക് സമയബന്ധിതമായി ആ തുക തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒന്ന് അയാളോട് ചെയ്യുന്നൊരു മുക്കാഫത്താണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് തിരിച്ചു കൊടുക്കുന്ന വേളയിൽ നമ്മൾ അയാൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി എന്ത് നൽകുകയാണെങ്കിലും അത് വലിയ നല്ലൊരു കാര്യമാണ്. മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊ, നിങ്ങൾക്കൊരാൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ അയാൾക്ക് ആ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുക്കാഫത്ത് കൊടുക്കാം. പിന്നെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയതാണെങ്കിൽ, ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ വിഷയമല്ല മറ്റൊരു വിഷയം കൂടി ചേർത്ത് പറയാം, ഒരു ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്തു കൊടുക്കേണ്ട ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് അയാൾ ചെയ്തൊരു ഉത്തരവാദിത്വത്തിന് ഒരാൾ വന്നിട്ട് അയാൾക്ക് പാരിതോഷികം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? പാടില്ല. ഹദായൽ ഉമ്മാലി ഗുലൂലുൻ, ഉദ്യോഗസ്ഥർക്ക് ആ ജോലിയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നൽകപ്പെടുന്ന ഹദിയകളാണെങ്കിൽ അത് ഗുലൂലാണ്, അത് അനർഹമായ സമ്പാദ്യമാണ്. അത് നിയമപരമായി നമുക്കറിയാം, നമ്മുടെ നാട്ടിലാവട്ടെ മറ്റുള്ള രാജ്യങ്ങളിലാവട്ടെ, നിയമപരമായി അത് സ്വീകരിക്കൽ തെറ്റാണ്, അത് അതുപോലെ ശറഈയായും സ്വീകരിക്കൽ തെറ്റാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അപകടകരമായ കാര്യമാണ് അനർഹമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കൽ, കൈക്കൂലി കൊടുക്കൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അർഹപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം അയാൾ പിടിച്ചു വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചെയ്തു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകുമ്പോൾ, ലഅനല്ലാഹു റാഷി വൽ മുർതശി, കൈക്കൂലി നൽകിക്കൊണ്ട് അനർഹമായത് നേടിയെടുക്കുന്നവനെയും അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി സമ്പാദ്യം ഉണ്ടാക്കുന്നവനെയും അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു, അവന് ശാപമെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓരോ വ്യത്യസ്ത വേർഷൻസ് ആണ്, അതുകൊണ്ടാണ് കുറച്ച് ഒരു ഒരു ഒരു വിശദമാക്കി പറഞ്ഞത്. അള്ളാഹു ആലം.
0: ബറക്കല്ലാഹു ഫീക്. സത്യത്തിൽ നമ്മളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഓരോ തലവും നമുക്ക് പ്രത്യേകം ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഒരു ഉത്തരത്തിലപ്പുറം നമ്മുടെ ഒരുപാട് കൺഫ്യൂഷൻസാണ് അവിടെ തീരുന്നത്. അൽഹംദുലില്ലാ. മറ്റൊരു ശ്രോതാവ് ഇത് അവിടെ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നൊരു ക്ലർക്കാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം നിലവിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലാണ് അദ്ദേഹത്തിന് ജോലിയുള്ളത്. ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പലിശ രേഖപ്പെടുത്തി വെക്കുന്നത് ജോലിയുടെ ഭാഗമായി ചെയ്യുന്നതാണ്. ജീവനക്കാർക്ക് ബാങ്കിൽ നിന്നും മറ്റും വായ്പ എടുക്കുന്നതിനായി സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്നതും അതുപോലെ തന്നെ ജീവനക്കാർ വായ്പ തിരിച്ചടവ് മുടക്കുന്ന പക്ഷം ശമ്പളത്തിൽ നിന്ന് തുക ഈടാക്കി ബാങ്കിൽ അടയ്ക്കേണ്ടതും ജോലിയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു സെഷനിൽ നിന്നും മാറ്റണമെന്ന് മേലാധികാരിയോട് ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം സാധിക്കില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹം വളരെ മനഃപ്രയാസത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. ജോലിയിൽ തുടരുന്നത് അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം നമ്മളോട് പീസ് റേഡിയോ അലിജാബിയിലേക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് ഈ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്?
2: ഇതില് അദ്ദേഹത്തിന്റെ തൊഴിൽ ഇത് മാത്രമാണെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞ ഈ കൺഫ്യൂഷൻസ് ഉള്ള ഇത് മാത്രമാണെങ്കിൽ എന്തായാലും പാടില്ല. നേരെ മറിച്ചിട്ട് അയാളുടെ തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പൊ അയാൾ ഒരു കമ്പനിയിലെ അതിന്റെ കണക്കുകൾ നോക്കുന്ന ഒരു അക്കൗണ്ടന്റ് ആണ് എന്ന് വിചാരിക്കാം. അദ്ദേഹം അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ചില സമയത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന നാടിന്റെ സ്വഭാവവും അതിന്റെ അവിടുത്തെ ഇടപാടുകളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് ജോലിയുടെ ഭാഗമായി, ഇപ്പൊ സർക്കാരിലാണെങ്കിലും മറ്റാണെങ്കിലും ഒക്കെ പലയിടത്തും ജോലിയുടെ ഭാഗമായി അതിൻ്റെ ഏതെങ്കിലും ഒരു ഇടയിൽ എവിടെയും ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കടന്നു വന്നേക്കാം. അപ്പം മുബാഷിറായി നേർക്ക് നേരെ ഈ പറയുന്ന ആളുകളുടെ ബാങ്കിൽ നിന്നുള്ള ലോണ് പിരിച്ചെടുക്കുക, ആ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സ് ശരിയാക്കുക, അതിന് വേണ്ടിയിട്ട് ബാങ്കുകളായിട്ട് സമീപിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പലിശയിൽ അധിഷ്ഠിതമായ കടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേർക്കു നേരെയുള്ള ജോലിയാണെങ്കിൽ അത് ഒഴിവാക്കുക. നേരെ മറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോലി ഒരു ആ കമ്പനിയുടെ കണക്കുകൾ നോക്കുകയും അതിന്റെ ഇത് പിന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തുകയും ഓരോരുത്തരും പിന്നെ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റുന്ന തുക രേഖപ്പെടുത്തുന്നു, മറ്റുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സാധാരണ ഒരു അക്കൗണ്ടന്റ് ആണ്. സ്വാഭാവികമായിട്ടും ആ അക്കൗണ്ടന്റ് പലിശ ഇനത്തിൽ വരുന്നതും പലിശ ഇനത്തിൽ ഈ കമ്പനി അടക്കുന്നതും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ രേഖപ്പെടുത്തി വെക്കേണ്ടി വരും. അയാൾ ഒരിക്കലും ആ പലിശയുമായോ അല്ലെങ്കിൽ പലിശ എടുക്കുന്നതുമായോ അയാൾ ബന്ധപ്പെടുന്ന വ്യക്തിയല്ല, അതേപോലെ തന്നെ അതിലയാൾ തൃപ്തിയുള്ള വ്യക്തിയുമല്ല, അത് ഒരു ജോലിയായി കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു വ്യക്തിയുമല്ല. മറിച്ച് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ കണക്ക് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കണക്ക് മാത്രം അല്ലെങ്കിൽ ഇത് മാത്രം ഞാൻ നോക്കൂല എന്ന് അയാൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ. കാരണം നമ്മൾ ജീവിക്കുന്നത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് ഓറിയന്റഡ് ആയ ബാങ്കുകൾ മാത്രമുള്ള ഒരു നാട്ടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ കടന്നു വരും. അവിടെ സാലറി സർട്ടിഫിക്കറ്റ് ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അയാൾ ചോദിക്കുന്നത് ചിലപ്പോൾ ബാങ്ക് ലോണിനാ വേറെ എന്തെങ്കിലും, അത് ആ വാങ്ങിക്കുന്ന വ്യക്തിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാധകമാകുന്നത്. ഇയാൾ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പലിശ കൊടുക്കലല്ല, സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അനുവദനീയമായ കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നാട്ടിലെ നിയമവും അടുത്ത സ്വഭാവവും അനുസരിച്ചിട്ട് ആ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയമാണ്. അത് അയാളും പിന്നെ അയാളുടെ റബ്ബുമായിട്ട് അയാൾ മറുപടി പറയേണ്ട വിഷയമാണ്. ഈ വ്യക്തി ആ കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയോ തൃപ്തി അടയുകയോ ചെയ്യുന്ന വ്യക്തിയല്ല, അതിനോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല. ഇയാൾ ഇവിടെ ചെയ്യുന്ന സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കമ്പനി മുഖാന്തിരം ആണ് ഈ പേയ്മെന്റ്സ് ബാങ്കുകളിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ ആ തിരിച്ചടവ് ഇവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ അത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇയാൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേർക്ക് നേരെ പലിശയുമായി ബന്ധപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കാര്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. വല്ലാഹു തആല ആലം, അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നവൻ. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇത്തരത്തിലുള്ള ഇപ്പൊ ഏത് ഒരു ജോലികൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓറിയന്റഡ്, ഇപ്പം ഈ ബാങ്കിൽ നിന്ന് കമ്പനിയുടെ അക്കൗണ്ടിൽ കുറച്ച് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയി, അത് കണക്കിൽ കാണിക്കുക, ഇത്ര ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കണക്കിൽ കാണിക്കുക. അത് ഒരു അക്കൗണ്ടന്റ് എന്തായാലും ചെയ്യണ്ടേ? ഇനിയിപ്പോ ഒരു ഒരു മുസ്ലിമായ പലിശ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയുടെ കമ്പനിയാണെങ്കിൽ പോലും ആ അത് രേഖപ്പെടുത്തണ്ടേ? എന്നാൽ ആ പണം അയാൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഇപ്പോൾ ആളുകൾക്ക് പലിശക്ക് എടുക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായി. അപ്പം ആ ബാങ്ക് ലോണും ഇതും കാര്യങ്ങളും മാത്രമാണ് ഇയാൾ കൈകാര്യം ചെയ്യേണ്ടത്. അതുമാത്രം, അത്തരത്തിലുള്ള ജോലി ഒഴിവാക്കി മറ്റുള്ള മേഖലകളിൽ ജോലി അന്വേഷിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ച രൂപത്തിലാണെങ്കിൽ അല്ലാഹു തആല ആലം, അതിൽ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അല്ലാഹു ആലം.
0: ഓക്കെ, അൽഹംദുലില്ലാ. ആ ഒരു ശ്രോതാവിന് ഈ ഒരു സംസാരം വെളിച്ചമാവട്ടെ എന്ന് നമുക്കിവിടെ പ്രാർത്ഥിക്കാം. ദുൽഹിജ്ജ മാസത്തെ വരവേൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ ഒരു ശ്രോതാവ് ചോദിച്ചത് കടബാധ്യത ഉള്ളവർക്ക് ഉദഹിയത്ത് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവർ ശ്രോതാവിനോട് പറയാൻ പറ്റുക?
2: ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദഹിയത്ത് ശരിയാണ്, വളരെ പ്രാധാന്യമുള്ള നിർബന്ധമാണ് എന്നും ഇമാം അബു ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ നിർബന്ധമാണ് എന്നും അതല്ല മുസ്തഹബാണ് എന്നും ഒക്കെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ മുസ്തഹബാണ് എന്നും അഭിപ്രായമുള്ള വളരെ മുഅക്കദായ ഒരു സുന്നത്താണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ഫസല്ലി റബ്ബിക വൻഹർ, ഫസല്ലി റബ്ബിക വൻഹർ, നമ്മൾ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറക്കുകയും അതിന്റെ മാംസം നമ്മൾ പടച്ചറബിന്റെ മാർഗത്തിൽ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രതിഫലാർഹമായ ഒരു ഇബാദത്ത് കൂടിയാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, കടബാധ്യതയുള്ള ഒരു വ്യക്തി ഇനി അയാൾക്ക് കടബാധ്യത വീട്ടേണ്ട സമയമായിരിക്കെ കടബാധ്യതയും ഉദുഹിയത്തും തമ്മിൽ ഒരു മുസാഹമത്ത് വരികയാണ്. മുസാഹമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിർവഹിച്ചാൽ മറ്റൊന്ന് നിർവഹിക്കാൻ സാധിക്കൂല എന്നുള്ള അവസ്ഥ വരികയാണ്. അയാൾ കടബാധ്യത വീട്ടാനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം മത്ലുൽ ഗനി ദുൽമുൻ, വീട്ടാനുള്ള പണം ഉണ്ടായിട്ടും മറ്റൊരാളുടെ പണം കൊടുക്കാത്ത അവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ അത് ദുൽമാണ്, അക്രമമാണ്. അത് ചിലപ്പോൾ സമയെത്തണം എന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരാൾ നമ്മെ ഒരു അവസരത്തിൽ പണം നൽകി സഹായിച്ചു, ചിലപ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി പറഞ്ഞിട്ടുണ്ടാവും, നമുക്കൊരു ആശ്വാസമാകട്ടെ എന്ന് കരുതി. അൽഹംദുലില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപ് നമ്മളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഭദ്രമായി, കാര്യങ്ങളൊക്കെ എളുപ്പമായി, അൽഹംദുലില്ല ഒക്കെ റാഹത്തായി, നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അയാൾ രണ്ടു കൊല്ലമല്ലേ പറഞ്ഞത് അപ്പം കൊടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കരുത്. അതൊരു ശരിയായ നിലപാട്. മറിച്ച് അത് ആളുകളുടെ ഹക്കിടപാടുകൾ, അത് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അത് വീട്ടാനുള്ള അവസരവും സാഹചര്യവും നമ്മളുടെ മുന്നിൽ വന്നെത്തിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഉഴുതുറുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ കടബാധ്യത വീട്ടും ചെയ്യാം, ഉദഹിയത്ത് അറക്കും ചെയ്യാം, രണ്ടും തമ്മിൽ നമുക്ക് അതൊരു പ്രയാസമാകുന്നില്ല. അവിടെ കടബാധ്യത നമ്മൾ വീട്ടും വേണം, ഉദഹിയത്ത് നമ്മൾ അറക്കും ചെയ്യണം. ഇവിടെ ഉദഹിയത്ത് എന്ന് പറയുന്നത് അത് ഒരു ചിലപ്പോൾ ഒരു പിന്നെ ഉരുവിനെ തന്നെ വാങ്ങിയറക്കണമെന്നില്ല, ഒരാടിനറക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരാടിനറത്താൽ മതി. ഇനി ഒരാടും അയാൾക്ക് സാധിക്കുന്നില്ല, അയാൾക്ക് ഒരു ഉരുവിൽ ഷെയർ കൂടുന്നതാണ് അതിനേക്കാൾ കുറവായിട്ട് അയാൾക്ക് വരുന്നത്, അത് അതിലെ അയാൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ഷെയർ കൂടിയിട്ട് അയാൾക്ക് അറക്കാം. അല്ല, അതിനേക്കാൾ കുറവായിട്ട് വരുന്ന അയാൾക്ക് ഒരു ആടിനെ വാങ്ങിയിട്ട് അറുത്താലാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, അയാൾക്ക് ആഗ്രഹമുണ്ട്, സാമ്പത്തികമായിട്ട് ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അയാളുടെ ആഗ്രഹത്തിന് അയാൾക്ക് പ്രതിഫലമുണ്ട്, അയാൾക്ക് ചെയ്തതുപോലെയുള്ള പ്രതിഫലമുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിട്ടും ഒരു ഇബാദത്ത് വളരെ പ്രാധാന്യമുള്ള ലൈൻ ശക്കർത്തും ലെ അസീതന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷെ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള റബ്ബുള്ള ആ റബ്ബിന് നമ്മൾ ശുക്രന്റെ ഭാഗമായി ചെയ്യുന്നൊരു

0: എന്നിട്ടും ആളെന്താണ് ഉദുഹിയത്ത് ഞാൻ അർക്കുന്നില്ല എന്നൊരു ഒരു തീരുമാനത്തിലേക്ക് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു മനോഭാവത്തിന്റെ അവസ്ഥ പറയാം. പിന്നെ അയാൾ മുസല്ലയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ ഒരു ഈമാന്റെയും മനോഭാവത്തിന്റെയും അവസ്ഥ എന്താണ് എന്ന അർത്ഥത്തിലാണ്. നേരെ മറിച്ച് അല്ല, ചിലപ്പോൾ പല ആളുകൾക്ക് പല രൂപത്തിൽ ഉദറുകൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ അൽഹംദുലില്ലാ എല്ലാ വർഷവും അറക്കാറുണ്ട്, ഈ ഒരു വർഷം അദ്ദേഹം ചിലപ്പോൾ അറക്കാതെ പോയതാകാം. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഉദറുകളും കാരണങ്ങളും ഉണ്ടാകാം. അയാൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അല്ലാഹു ആലം. ഏതായാലും വളരെ പ്രാധാന്യമുള്ള മുഅക്കദായ ഒരു സുന്നത്താണ്. നമുക്ക് അൽഹംദുലില്ലാ പടച്ച റബ്ബ് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസ്സിൽ ഒരിക്കലും അത് ആവർത്തിക്കുകയില്ല. ഓരോ വർഷം കഴിഞ്ഞാൽ അത് കഴിഞ്ഞുപോയി. അപ്പോൾ ലഭ്യമായ ആയുസ്സിൽ നമുക്ക് പിന്നെ എണ്ണപ്പെട്ട അവസരങ്ങളാണ് അത് നമുക്ക് ലഭിക്കുന്നത്. അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തർ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
1: അമീൻ. നമ്മുടെ ഒരു കോളറ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹത്തിന് ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പീസ് റേഡിയോ അൽ ഇജാബ സംശയമാണ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: കേൾക്കാം, നിങ്ങൾ ചോദിച്ചോളൂ.
2: സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീട്ടിലിങ്ങനെ ഒരു സംസാരം വന്നു. അപ്പം ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഇപ്പം എന്തോ ഒരു ലൈഫ് ഇൻഷുറൻസ് പോലത്തെ ഒരു പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത്, അത് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതായത് KMTCന്റെ എന്തോ ഒരു വർഷാവർഷം അതിലേക്ക് പൈസ നിക്ഷേപിച്ചിട്ട് എന്തോ ഇൻഷുറൻസ് ആയി നമ്മളെ മരണപ്പെടുമ്പോൾ നമുക്ക് ഇത്ര ലക്ഷം എന്നുള്ള നിലക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ്, അത് പറ്റുമോ?
0: KMCCന്റെ ഇത് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി അല്ല, അതൊരു തെറ്റിദ്ധാരണ ആണ്. ചിലപ്പം ഒരു സാമ്യത കണ്ട് അങ്ങനെ ഒരു പേര് നിങ്ങൾ പറഞ്ഞതാകാം, ഒരിക്കലും അല്ല. KMCC ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് അതൊരു സഹകരണ സഹായ നിധിയാണ്, ശരിക്കും ഒരു സഹകരണ സഹായ നിധിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ആരാണെങ്കിലും നമ്മളൊരു പെട്ടെന്നൊരു മരണം സംഭവിച്ച്, പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് കാലമൊക്കെ ഈ പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് വലിയ സേവിങ്സ് ഒന്നും, നാട്ടിൽ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കിട്ടുമ്പോൾ ഈ കിട്ടുന്ന പണം നാട്ടിലുള്ള പല കാര്യങ്ങളിലേക്കും പല ആളുകളെ സഹായിച്ചും കുടുംബത്തെ നോക്കിയും ഒക്കെ അവസാനം അവർ പെട്ടെന്ന് അല്ലെങ്കിൽ രോഗങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്നൊരു മരണമോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ച് തിരികെ പോകുമ്പോൾ അധികം ആളുകളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു ഒരു ഒരു യാഥാർത്ഥ്യം. അത്തരം ഒരു ഒരു ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു ഒരു തുക, ഒരു സഹകരണ സഹായ നിധിയായി എല്ലാവരും അതിൽ പങ്കാളികളാകുന്ന ആളുകളൊക്കെ നൽകുന്നു. അത് ആ കുടുംബത്തിന് നൽകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വളരെ നല്ല പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. പിന്നെ KMCCയുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല രൂപത്തിൽ ഫ്രെയിം ചെയ്ത് അതിൻ്റെ ഇസ്ലാമികമായ മറ്റു വശങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വളരെ നല്ല രൂപത്തിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നന്നാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെന്താ പറയുക, ഷറഈയായ വശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും ന്യൂനതകൾ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. വരുന്നുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ പല സഹായ സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള പരസ്പര സഹകരണ സഹായ നിധികളുണ്ട്. അതായത് എല്ലാവരും ഇതിലിപ്പോൾ അതിൽ പങ്കാളികളാകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരു തുക കൊടുക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്, വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, റഹിമ അല്ലാഹുൽ അശ്അരിയീൻ ഹും മിന്നി വ അന മിൻഹും. കാരണം അവർ യുദ്ധമോ പട്ടിണിയോ ഒക്കെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യും, എല്ലാവരുടെ വീട്ടിലുള്ള ഭക്ഷണം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എല്ലാ കുടുംബത്തിലെ അംഗങ്ങൾക്കും തുല്യമായിട്ട് അത് വീതിക്കും. അപ്പൊ അവിടെ പണക്കാരന്റെ വീട്ടിൽ കുറെ അധികം ഭക്ഷണം, പാവപ്പെട്ടവന് പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിരുന്നു അശ്അരി കുടുംബം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വളരെയധികം അവരെ പ്രോത്സാഹിപ്പിച്ചു. എന്നതുപോലെ നമുക്ക് ഏത് അപകടങ്ങളെയും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സഹായ നിധികൾ രൂപീകരിച്ച് ആശ്വാസം കിട്ടുന്ന രൂപത്തിൽ അവിടെ നേരിടാം. അപ്പോൾ പെട്ടെന്ന് ഒരു കുടുംബത്തിലെ അത്താണിയായിരുന്ന ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആഘാതം ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്പര സഹകരണ സഹായ നിധിയാണ് അല്ലെങ്കിൽ ഫണ്ടാണ് അത്. അതൊരിക്കലും ലാഭത്തിൽ അധിഷ്ഠിതല്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അതൊക്കെ കമ്പനികൾ ലാഭത്തിൽ അധിഷ്ഠിതമായി നടത്തുന്ന സംരംഭങ്ങളാണ്, അതുകൊണ്ട് തന്നെയാണ് അത് നിഷിദ്ധാവുന്നത്. നേരെ മറിച്ച് ഇത് പരസ്പര സഹകരണ ഇത് ലാഭം ഉദ്ദേശിച്ചുള്ളതോ ലാഭത്തിൽ അധിഷ്ഠിതമോ അല്ല, മനസ്സിലായില്ലേ? ഇത് ഇതിലുണ്ടാകുന്ന ഈ ഫണ്ട് അവർ പ്രത്യേകിച്ച് അവരൊക്കെ ചെയ്യുന്ന വളരെ നല്ല രൂപത്തിലുള്ള കാര്യമാണ്. അതായത് ആ അതത് മരണങ്ങൾ സംഭവിക്കുന്ന

0: സമയത്ത് സ്വരൂപിക്കുന്ന രൂപത്തിലുള്ള സ്കീംസ് ഒക്കെയാണ് ചിലത്. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങളും കാര്യങ്ങളും കൂടുതൽ മേഖലകളിലേക്ക് വരണം. കച്ചവടക്കാർക്കിടയിൽ പരസ്പരം സഹായ നിധികൾ ഉണ്ടാകണം. മഹല്ലുകളിൽ സഹായ നിധികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന രൂപത്തിൽ ആളുകളുടെ ഇപ്പം ചില ചികിത്സകളിൽ പിന്നെ വലിയ ഭീമമായ തുക വരുന്ന ചികിത്സകളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നമുക്ക് പരസ്പരം എല്ലാവരും മാസം ഒരു തുക അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തുക നമുക്ക് നിക്ഷേപിക്കുകയും ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗമോ ഹൃദയ സംബന്ധമായ രോഗമോ ക്യാൻസർ പോലെയുള്ള രോഗമോ അത്തരത്തിലുള്ള വലിയ ചികിത്സാ ചെലവ് വരുന്ന രോഗങ്ങളോ മറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മളുടെ ഇടയിൽ നിന്ന് അത് സംഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാക്കി നമുക്ക് അങ്ങനെ ഒരു ഒരു സഹകരണ ഫണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അർത്ഥം. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തആല ആലം. ഇവിടെ ഇഷാക്ക് ബാങ്ക് വിളിച്ചു സമയമായി. ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും.
1: ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയും ഒരുപാട് സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ചോദിക്കാനുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ മെസ്സേജായി വന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കോളിലൂടെ വരുന്നതൊക്കെ ആയിട്ട് ഒരുപാട് മതപരമായ വിഷയങ്ങളിൽ ഒരുപാട് ആശങ്കകൾ പൊതുവെ ആളുകൾക്കുണ്ട്. ഇത് ദൂരീകരിക്കാനുള്ള ഒരു അവസരമാണ് പീസ് റേഡിയോ അലിജാബ് പോലെയുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകളുടെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുകൂടി പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ ദിവസം ഈ ഒരു സമയം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഇൻഷാല്ലാ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഒമനായ കുവൈത്തിൽ നിന്ന് പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് ആയിരുന്നു. അദ്ദേഹം നമ്മളോട് മതപരമായ ഇത്തരം വിഷയങ്ങളിലുള്ള സംശയങ്ങൾ തീർക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇൻഷാല്ലാ വൈൻഡ് അപ്പ് ചെയ്യാം.
0: നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം തലബുൽ ഇൽമി ഫരീദത്തുൻ അല കുല്ലി മുസ്ലിമിൻ. ഒ മുസ്ലിമ, അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്, ഫർളായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം പ്രത്യേകിച്ചും നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഷറഈയായ ഹുക്കുമുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആ ഹുക്കുമുകൾ നമ്മൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായതും അതോടൊപ്പം നമുക്ക് മതപരമായി നിർബന്ധമായതുമായ ഒരു കാര്യമാണ് എന്നർത്ഥം. ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ചും പീസ് റേഡിയോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എഫേർട്ടൊന്നും നിസ്വാർത്ഥരായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ശ്രോതാക്കളെ പോലെ തന്നെ ഈ പറയുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കും എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു തആല ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി 39 കുട്ടികളും, കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓ ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും, ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളും ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട് ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ?
4: അതെ അതെ.
3: ആ മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവർ
4: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി, അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളെ അവളുടെ ജീവിതത്തിൽ കണ്ണ് കാണൂല. കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്. അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
3: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
4: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
3: തിരുവനന്തപുരം.
4: ആ അതെ അതെ. അപ്പോ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇന്റലിജന്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
3: നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
4: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
3: അതെയല്ലേ.
4: അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക്
3: വേണ്ടിയിട്ട്.
4: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
3: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചറെ ഓർമ്മ വരികയാണ്.
4: ടീച്ചർ
3: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
4: അതെ.
3: പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
4: സ്വന്തമായിട്ട്.
3: ആ സ്വന്തമായിട്ട്. അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷ് ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്, അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ. അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം, ഇവിടെയൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചു കൂത്താതെ വീഴാതെ പോവാണ്.
4: അടുത്തും
3: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ
4: പറയാം.
3: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണ് അത്.
4: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
3: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകൾ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
4: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
3: അതെ അതെ.
4: പക്ഷേ അതൊക്കെ അവർ അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും.
4: അതെ,
3: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
4: തീർച്ചയായും.
3: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മളിന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
4: അതെ.
3: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയാ, പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
4: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ,
3: അതെ അതെ,
4: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
3: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ ഇവൻ പഠിക്കണം, അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു. കാരണം അവർക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോ അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവന്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
4: രക്ഷിതാക്കൾ അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
3: ഇന്ന് അവർക്കുള്ള, അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങള്, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്ക് സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
4: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
3: തീർച്ചയായിട്ടും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക,
4: അതാണ്
3: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: Peace Radio. Tune to Reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം, വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യ ഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയാക്കൻ അബുദു അയ്യാക്കൻ സ്ഥഴീൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും ഇതസ്ഥാനത്തെ അവസ്ഥ എൻപില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാറ് താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അള്ളാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബിവചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു നബിവചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായുള്ള നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹീമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്.
3: അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെയും ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കും. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷെ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം: ലാ യറുദ്ദുൽ ഖലാഅ ഇല്ലത്തുഅ, പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ്, ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാഅ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ടു കാര്യം, ഇനി എന്താ പ്രാർത്ഥനയോട് കാര്യം നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുന, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുട്ടവനായ ഫഅലുല്ലിമായുരിദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബി വചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു പറയുന്നു: വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എന്റെ അടിമകൾ ചോദിച്ചാൽ അന്നി, എന്നെക്കുറിച്ച്. അല്ല പറയണ, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല. എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏത് ഭാഷയിലും വിളിക്കാം. സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കളെ, ഇനി മധുരം ഖുർആൻ പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
5: ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രവിക്കാനായി നമ്മുടെ ശ്രോതാക്കൾ ഈയൊരു സ്ലോട്ടിനായിട്ട് പതിവായി കാത്തിരിക്കാറുണ്ട്.
4: തീർച്ചയായും ലോകത്തിലെ പ്രശസ്ത കാര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
5: ഇന്ന് സൂറത്ത് ത്വാഹയിലെ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾക്കായി നാം പ്രക്ഷേപണം ചെയ്യുന്നത്.
4: പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മൻസൂർ അൽസൽമി.
6: أعوذ بالله من الشيطان الرجيم

0: ജസാകുമുല്ലാഹു ഖൈറ. മധുരം ഖുർആനാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
1: ഏറെ ഹൃദ്യമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ നിന്നും 98 മുതൽ 114 വരെയുള്ള വചനങ്ങളായിരുന്നു.
0: പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
2: തുറന്നു കാട്ടപ്പെട്ട വഞ്ചനകളും വിചിത്രമായ കൂട്ടുകെട്ടുകളും. രചന മുഹമ്മദ് അമീൻ, ശബ്ദം നൽകുന്നത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: തുറന്നുകാട്ടപ്പെട്ട വഞ്ചനകളും വിചിത്രമായ കൂട്ടുകെട്ടുകളും. ഇഖ്വാനുൽ മുസ്ലിമൂൻ, മതത്തിന്റെ പരിവേഷമണിഞ്ഞ അപകടം, ഭാഗം 4. എഴുത്ത് മുഹമ്മദ് അമീൻ. ചരിത്രത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂനെപ്പോലെ നന്ദികേട് ഒരു നയമായി സ്വീകരിച്ച മറ്റൊരു പ്രസ്ഥാനത്തെ കാണാൻ കഴിയില്ല. ഇഖ്വാനികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ഇതിനെക്കുറിച്ച് മുൻ ഇഖ്വാനി നേതാവായ അലി അഷ്മാവി തന്റെ അനുഭവക്കുറിപ്പിൽ പറഞ്ഞ വാക്കുകൾ, തങ്ങൾക്കൊപ്പം നിന്നവരെയെല്ലാം ഉപദ്രവിക്കുന്നതിൽ ഇഖ്വാനികൾക്ക് പ്രത്യേക വിരുദുണ്ട്. സൗദി അറേബ്യയും കുവൈത്തും ഖത്തറും അവർക്ക് അഭയം നൽകി, അവരെ സഹായിച്ചു. എന്നാൽ അവസരം കിട്ടിയപ്പോൾ അവർ ആ രാജ്യങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അവർക്കെതിരെ തിരിഞ്ഞു. അഭയം നൽകിയ നാടുകളിലെ ഭരണാധികാരികളെ അവർ നിരീക്ഷിക്കുകയും അവർക്കെതിരെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും സമയം കിട്ടുമ്പോൾ അത് അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. സ്വന്തം ചരിത്രരേഖകളിൽ ഇഖ്വാനികൾ തന്നെ സമ്മതിക്കുന്ന ഈ വഞ്ചനയുടെ ചരിത്രമാണ് നാം പരിശോധിക്കുന്നത്. ആ വഞ്ചനയുടെ ആഴം സൗദി അറേബ്യ എന്ന തൗഹീദിന്റെ രാഷ്ട്രം തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി. നിങ്ങൾ പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയാൽ അത് വളർന്നാൽ ആദ്യം കൊത്തുക നിങ്ങളെ തന്നെയായിരിക്കും എന്ന പഴമൊഴി അന്വർത്ഥമാക്കും വിധമായിരുന്നു പിന്നീടുള്ള സംഭവവികാസങ്ങൾ. കഴിഞ്ഞ ഭാഗങ്ങളിൽ അവർ എങ്ങനെ വിദ്യാഭ്യാസ മതമേഖലകളിൽ നുഴഞ്ഞുകയറി എന്ന് നാം കേട്ടു. ഈ ഭാഗത്തിൽ അവരുടെ മുഖം മൂടി അഴിഞ്ഞുവീണ നിമിഷങ്ങളെക്കുറിച്ചും അധികാരം പിടിച്ചെടുക്കാൻ അവർ നടത്തിയ വിചിത്രമായ സഖ്യങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. മുഖം മൂടി അഴിഞ്ഞുവീണ നിമിഷം, 1990 ഗൾഫ് യുദ്ധം. വർഷങ്ങളോളം സൗദി അറേബ്യ ഇഖ്വാനികൾക്ക് അഭയം നൽകി. ഈജിപ്തിൽ തൂക്കുമരത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഫൈസൽ രാജാവ് കത്തുകൾ അയച്ചു. സൗദി പൗരത്വം നൽകി അവരെ ആദരിച്ചു. എന്നാൽ 1990 സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ സൗദി അറേബ്യ വലിയൊരു ഭീഷണിയെ നേരിട്ടു. ആ സമയത്താണ് ഇഖ്വാനികളുടെ തനിനിറം പുറത്തുവന്നത്. മുസ്ലിം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആഗോള നേതൃത്വം സദ്ദാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയെ സംരക്ഷിക്കാൻ വിദേശ സൈന്യത്തെ വരുത്തിയതിനെതിരെ പള്ളികളിലെ മിമ്പറുകളിൽ അവർ കലാപമഴിച്ചുവിട്ടു. അന്ന് സൗദി ആഭ്യന്തരമന്ത്രിയായിരുന്ന നായിഫ് രാജകുമാരൻ ഒരു അഭിമുഖത്തിൽ തന്റെ ഞെട്ടൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ ചോദിച്ചു, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കാൻ വന്നതാണ്. എന്നാൽ പിന്നീട് അവർ ഇറാഖിൽ പോയി സദ്ദാമിനെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കി. എതിർക്കുന്നു എന്ന് പറയാൻ പോലും തയ്യാറാകാതെ തങ്ങൾ കാര്യങ്ങൾ കേൾക്കാനും അഭിപ്രായങ്ങൾ ആരായാനും വന്നതാണ് എന്നു പറഞ്ഞ് അവർ ആ ചോദ്യത്തിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. തൊട്ടുടനെ ഇറാഖിൽ ചെന്ന് സദ്ദാം ഹുസൈനെ പിന്തുണ പ്രഖ്യാപിച്ചു. സൗദിയിൽ മറച്ചുവച്ച തങ്ങളുടെ യഥാർത്ഥ മുഖം അവർ ഇറാഖിൽ വെളിപ്പെടുത്തി. അഭയം നൽകിയ നാടിനെ ശത്രുക്കൾക്ക് മുന്നിൽ ഉറ്റുകൊടുക്കാൻ അവർക്ക് യാതൊരു മടിയുമുണ്ടായില്ല. റാഷിദ് അൽ ഖനൂഷിയും മൽ അൽ അബ്ദുൽ മജീദ് സിന്ദാനിയുമടങ്ങുന്ന സംഘം സദ്ദാമിനൊപ്പം നിന്നു. സൗദിക്കുള്ളിൽ സൽമാൻ അൽ ഔദയും സഫർ അൽ ഹവാലിയെയും പോലെയുള്ള സഹ്വാ നേതാക്കൾ യുവാക്കളെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിട്ടു. എന്റെ സഹോദര സെക്യൂരിറ്റി ഓഫീസറെ എന്ന പേരിൽ സൽമാൻ അൽ ഔദ ഇറക്കിയ കാസറ്റ് പോലീസുകാരെയും സൈനികരെയും ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. സാമ്പത്തിക അധിനിവേശം. രാഷ്ട്രീയം മാത്രമല്ല, സാമ്പത്തിക മേഖലയും കൈയടക്കാതെ വിപ്ലവം സാധ്യമല്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന പേരിൽ അവർ ഒരു സമാന്തര സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഇതിനായി അവർ 3 തൂണുകൾ നിർമ്മിച്ചു. ഒന്ന് സൈദ്ധാന്തിക അടിത്തറ. സർവകലാശാലകളിലെ ശരിയാത്തി വിഭാഗങ്ങളിൽ തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റി തങ്ങൾക്കനുകൂലമായ സാമ്പത്തിക ഫത്വകൾ നിർമ്മിച്ചെടുത്തു. 2 പ്രായോഗിക നിയമങ്ങൾ. ബാങ്കുകളുടെ ശരിയാത്ത് ബോർഡുകളിൽ നുഴഞ്ഞുകയറി ഖത്തർ, തുർക്കി, മലേഷ്യ എന്നിവിടങ്ങളിലെ ഇഖ്വാനി കേന്ദ്രങ്ങളുമായി സഹകരിച്ച് സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചു. 3 മൂല്യനിർണയം. ബാങ്കുകൾ ഇസ്ലാമികമാണോ എന്ന് തീരുമാനിക്കുന്ന ഏജൻസികൾ വരെ അവർ ഉണ്ടാക്കി. തങ്ങൾക്ക് പണം തരുന്നവരെ ഇസ്ലാമിക്കായും അല്ലാത്തവരെ പലിശ ബാങ്കുകളായും അവർ മുദ്രകുത്തി. ഒരു ഇഖ്വാനി നേതാവ് നിസാം യാക്കൂബിയെ പോലെയുള്ളവർ ഒരേ സമയം 80 ബാങ്കുകളുടെ ശരിയാത്ത് ബോർഡുകളിൽ ഇരിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുകയും ചെയ്തു. ഈ പണം സംഘടനയുടെ വിവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. വിചിത്രമായ കൂട്ടുകെട്ടുകൾ. അധികാരം പിടിക്കാൻ ആരുമായും കൂട്ടുചേരും എന്നതാണ് ഇഖ്വാനികളുടെ നയം. ഇതിനെ ഇഖ്വാനി കോക്ടെയിൽ എന്ന് വിളിക്കാം. സൗദി അറേബ്യയിൽ അവർ നടത്തിയ സഖ്യങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ലിബറലുകളുമായുള്ള സഖ്യം. പുറമേ മതതീവ്രവാദം പറയുമെങ്കിലും ഭരണകൂടത്തെ വീഴ്ത്താൻ അവർ നിരീശ്വരവാദികളായ ലിബറലുകളുമായി വരെ കൈകോർത്തു. നവോത്ഥാനവേദി എന്ന പേരിൽ സൽമാൻ അൽ ഔലയും കൂട്ടരും നടത്തിയ പരിപാടികളിൽ പ്രശസ്തരായ ലിബറലുകളുടെയും ഷിയാ ചിന്തകളുടെയും അവരെയും പങ്കെടുപ്പിച്ചു. ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: ഇന്നാ സമിഅനാ ഖുർആനൻ അജബ.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോയിൽ ഇനി അസ്മാ ഉൽ ഹുസ്ന, അൽ മുഖദ്ദിം, അൽ മുഅഖിർ, മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും. ക്ലാസ് എടുക്കുന്നത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ, ചില നാമങ്ങൾ ചേർത്തു പറയണം എന്ന് മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് അൽ ഖാബിൽ, അൽ ബാസിത്, അതുപോലെ തന്നെ അൽ ഔവലു, അൽ ആഖിറു എന്ന് പറയുന്ന നാമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്നാൽ സമാനമായ രണ്ട് നാമങ്ങൾ ചേർത്തു പറയേണ്ട അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അൽ മുഖദ്ദിമു, അൽ മുഅഖിറു, അൽ മുഖദ്ദിമു, അൽ മുഅഖിറു എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് അൽ മുഖദ്ദിമു എന്ന് പറഞ്ഞാൽ? ചില ഹദീസുകളിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ മുഖദ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പിലെ സഫിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും അവരെക്കുറിച്ച് പിന്നെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുന്തിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് ജനാസ, നല്ല തൊയ്യീബായ ജനാസയാണെങ്കിൽ, നല്ല വിശ്വാസിയായ ഈമാനുള്ള തഖ്വയോടുകൂടി ജീവിച്ച ജനാസയാണ് എങ്കിൽ, സ്വർഗാവകാശിയാണ് എങ്കിൽ, കദ്ദിമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൂടെ എത്തിക്കൂ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജനാസയുടെ ആ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ അൽ ഖദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള അർത്ഥവും മുന്തിക്കുക എന്നതാണ്. വേഗത്തിൽ എത്തിക്കുക എന്ന് വെച്ചാൽ മുന്തിക്കുക എന്നത് തന്നെയാണ്, ധൃതി കാണിച്ചുകൊണ്ട് മുന്തിച്ചുകൊണ്ട് എത്തിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ അല്ലാഹു അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ അല്ലാഹു മുന്തിക്കുന്നവനാകുന്നു. അത് എന്തിലൊക്കെയാണ് എന്നത് രണ്ടാമത്തെ നാമം കൂടി പഠിച്ചതിന് ശേഷം, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇനി രണ്ടാമത്തത് എന്താണ്? അൽ മുഅഖിറു, അല്ലാഹു മുഅഖിറാകുന്നു. എന്താണ് മുഅഖിർ എന്ന് പറഞ്ഞാൽ? അതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാം. പിന്തിക്കുക എന്നതാണ് ശരിക്ക് തഅഖീർ, പിന്തിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൻ്റെ നേതാവായ വ്യക്തിക്കു വേണ്ടി ജനാസ നിസ്കരിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അബ്ദുല്ലാഹിബിനു ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച വ്യക്തിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചാർത്തിക്കൊടുത്ത വ്യക്തിയാണ്. മുഹാജിരികളായ സ്വഹാബികളുടെ വിഷയത്തിൽ ആക്ഷേപം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിടിച്ചു വലിക്കണം ഉമർ അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അഖിർ അന്നിയ ഉമർ, എന്നിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കൂ, ഒന്ന് പിന്തിപ്പിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ നിന്ന് അഖിർ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഅഖിർ എന്ന് പറയുന്ന ഈ നാമം, ആ നാമം അർത്ഥമാക്കുന്നത് അല്ലാഹു പിന്തിക്കുന്നവനാകുന്നു എന്നതാണ്. പിന്തിക്കുന്നവൻ, പിന്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് ലഭിക്കും. ഇത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ രണ്ട് നാമങ്ങളും ഒറ്റക്കായി കൊണ്ടൊരിക്കലും പറയാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു പിന്തിക്കുന്നവനാണ് എന്ന അൽ മുഅഖിർ എന്ന നാമം മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അൽ മുഖദ്ദിം എന്ന് പറയുന്ന ആ നാമം മാത്രം പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അതേസമയം രണ്ട് നാമങ്ങളും ഒരുമിച്ച് ചേർത്ത് വേണം പറയേണ്ടത്. അൽ മുഖദ്ദിം അതുപോലെ തന്നെ അൽ മുഅഖിർ എന്ന് പറയുന്ന രണ്ട് നാമവും ചേർത്ത് വേണം പറയാൻ. അപ്പോഴാണ് ആ നാമങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുക. ഏതുപോലെ അൽ ഖാബിൽ അൽ ബാസിത് എന്ന് പറയുന്നത് പോലെ, അൽ ഔവൽ വൽ ആഖിർ എന്ന് പറയുന്നത് പോലെ, ഇവിടെ അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന നാമം ചേർത്താണ് പറയേണ്ടത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹു മുന്തിക്കുന്നവനാണ്, അല്ലാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവും തേട്ടവും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിപ്പിലുള്ള ചില വസ്തുവിന് ആധിപത്യങ്ങൾ നൽകും, ചിലതിന് ആധിപത്യങ്ങൾ നൽകുകയില്ല. ചിലതിന് സ്ഥാനക്കയറ്റങ്ങൾ നൽകും, ദറജകൾ കൂട്ടിക്കൊടുക്കും. അല്ലാഹു ചിലതിനെ ഈകഴുത്തും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ശറഇൽ, അവൻ്റെ മതനിയമങ്ങളിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. എങ്ങനെയാണ്? ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കാം. സൃഷ്ടിപ്പിൽ അല്ലാഹുവിൻ്റെ മുന്തിപ്പും പിന്തിപ്പും എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചത് അത് അല്ലാഹുവിൻ്റെ അർശ്, അല്ലാഹുവിൻ്റെ കുർസി, അല്ലാഹു ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അൽ ഖലം, ഇതൊക്കെ സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചതാണ്. എന്നാൽ അതിന് മഹത്വവുമുണ്ട്. എന്നാൽ സൃഷ്ടിപ്പിൽ മഹത്വമുണ്ടെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ട് ആരെ? നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യരിൽ അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ മഹോന്നനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പിന്തിപ്പിച്ചു. അതിൽ അല്ലാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിക്കുന്നവനും അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ പിന്തിപ്പിക്കുന്നവനുമാണ്. അതാണ് അൽ മുഅഖിർ, അതുപോലെ തന്നെ അൽ മുഖദ്ദിം. അല്ലാഹു മുന്തിപ്പിക്കുന്നവനാണ്, അല്ലാഹു പിന്തിപ്പിക്കുന്നവനാണ്. ഇനി ശറഇന്റെ വിഷയത്തിൽ, മതനിയമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അല്ലാഹു നിസ്കാരം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന് മുമ്പ് വുദു എടുക്കണം എന്നത് അല്ലാഹു ഷർത്തായി പഠിപ്പിച്ചു. അപ്പോൾ ആ വുദു എടുക്കുക എന്നത് മുന്തിപ്പിച്ചു, അതുപോലെ തന്നെ നിസ്കാരം രണ്ടാമത് പിന്തിപ്പിച്ചു. ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്താൽ തന്നെയും റുകൂ എന്നത് അതിനെ മുന്തിപ്പിച്ചു, സുജൂദി എന്നതിനെ പിന്തിപ്പിച്ചു. ഇതുപോലെ അല്ലാഹുവിൻ്റെ മതനിയമങ്ങൾ, ഇനി ഉംറയ്ക്ക് പോയൊരു വ്യക്തി ആദ്യം തവാഫ് ചെയ്യണം, രണ്ടാമതാണ് സഈ ചെയ്യേണ്ടത്. അപ്പോൾ തവാഫിനെ സഈയിൽ നിന്ന് മുന്തിപ്പിച്ചു, സഈയിൽ നിന്ന് തവാഫിനെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ മതനിയമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മുഅഖിറും മുഖദ്ദിമുമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇനി ചില ദിവസങ്ങൾ പോലും അല്ലാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എമ്പാടും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചിലതിനേക്കാൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നന്മകൾ, പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചില മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു ചില മാസങ്ങളെക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ളു സിയാമി ബാദ റമലാൻ ഷഹറുല്ലാഹിൽ മുഹറം. അപ്പോൾ റമലാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളതുമായത് അത് മുഹറം മാസമാണ്. അത് പറഞ്ഞപ്പോഴും ഷെഹറുല്ലാഹ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു. അപ്പോൾ റമലാനിനെയും അതുപോലെ തന്നെ റമലാനിന് ശേഷമുള്ള ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഷെഹറുല്ലാഹിൽ മുഹറം. അപ്പോൾ റമലാനിനെ മുന്തിപ്പിച്ചു, ഷെഹറുല്ലാ എന്ന് പറഞ്ഞ മുഹറം മാസത്തെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിക്കുകയും ചിലതിനെ പിന്തിപ്പിക്കുകയും ചെയ്യും. ഇനി അധികാരങ്ങൾ നമ്മൾ നോക്കിയാലും സ്ഥാനമാനങ്ങൾ നോക്കിയാലും അമ്പിയാക്കന്മാർ, 1.5 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ 25 നബിമാരെ അല്ലാഹു സെലക്ട് ചെയ്തു. അതിലും 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അല്ലാഹു പ്രത്യേകമായി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റുള്ളവരെക്കാൾ മുന്തിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി ഇറക്കുന്ന മലക്കായി കൊണ്ട് അല്ലാഹു നിശ്ചയിച്ചു. അത് മുന്തിപ്പിക്കുകയും മറ്റു മലക്കുകളെ പിന്തിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ചിലതിന് മറ്റു ചിലതിനേക്കാൾ മുന്തിപ്പിക്കുകയും ചിലത് മറ്റു ചിലതിനേക്കാൾ പിന്തിപ്പിക്കുകയും ചെയ്യും. അത് അല്ലാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാഹുവിൻ്റെ തീരുമാനമാണത്. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള ചില സംഭവ കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകാം. ചിലർ പറയുന്നത്, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു, ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല, രണ്ടാമത്തെ ബസ് വന്നു, അതിൽ കയറി കുറച്ചു ദൂരം പോയപ്പോഴേക്ക് ആദ്യം നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു എന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബസ് ലഭിക്കാത്തത് ഒരു ഖൈറുണ്ടതിൽ, രണ്ടാമത്തെ ബസ് ലഭിച്ചപ്പോഴാണ്, അതിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ്, അതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് ഒന്നാമത്തെ ബസ് ലഭിക്കാത്തതിൻ്റെ ഖൈർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഖൈറുണ്ടാകും. ആദ്യം ഒന്നിനെ സൃഷ്ടിപ്പിക്കും. ഇപ്പോൾ മക്കളെ തരുന്നത് വിഷയത്തിൽ പോലും ഈ മുഖദ്യമും അതുപോലെ തന്നെ മുഅഖിറുമുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആൺമക്കളെ നൽകും, അതിലൊരു ഖൈറുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പെൺമക്കളെ നൽകും, അതിലും ഒരു ഖൈറുണ്ട്. അതിലും മുഖദ്യമും മുഅഖിറുമുണ്ട്. അതിൽ ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ മുഖദ്യം അൽ മുഅഖിർ, അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങൾ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുക. അള്ളാഹുവിൻ്റെ മുഖദ്ദിം മുഅഖിർ എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കായി കൊണ്ട് പറയാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കുക എന്നത് അതിൽ ഖൈറുണ്ട് എന്നതാണ്. സൃഷ്ടിപ്പിൽ ചിലതിനെ പിന്തിപ്പിക്കുക എന്നത് അതിലും ഖൈറുണ്ട്. ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്നതിൽ പോലും അള്ളാഹു അതിലൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത്, നന്മയിൽ മുൻകടക്കണം എന്നുള്ളതാണ്. മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു അൽ മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്തൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തിനെയൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അതിലെല്ലാത്തിലും വമ്പിച്ച അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോഴും, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുൻകടക്കണം, നന്മയിൽ മുൻകടക്കണം.

0: അനിൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൾ റഊഫ് അൽഹൈക്കമി, തിരുവനന്തപുരം.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഐ ടി ജാലകം. ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ഡോക്ടർ ഷാനിദ് മലയിലാണ് ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ എല്ലാവരും ഖുർആനും സുന്നത്തും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പലപ്പോഴും നമുക്ക് ഹദീസുകളൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. പലപ്പോഴും പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവില്ല, യാത്രയിലും മറ്റൊക്കെ ആയിരിക്കും. നമുക്കങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഹദീസുകൾ വായിക്കാനും പഠിക്കാനുള്ള ഒരു അപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഹദീസ് കളക്ഷൻ എന്നാണ് ആപ്പിൻ്റെ പേര്. HADITH ഹദീസ് കളക്ഷൻ എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും സഹീ ബുഖാരി, സഹീ മുസ്ലിം, നസായി, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, മുവത്ത, മുസ്നദ് അഹമ്മദ്, റിയാവു സാലിഹീൻ, ബുലുഗുൽ മറാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൽ ഹദീസ് ഉള്ളത് അറബിയിലും അതുപോലെ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉള്ളത്. മലയാളത്തിൽ നമുക്കിപ്പോൾ ഇല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുള്ളത്. അപ്പം ഓരോ പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഓരോ പുസ്തകങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റേഴ്സായിട്ട് കാണാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. ഇതിൽ സഹീഹായിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, സഹീഹായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ. അതിലിങ്ങനെ കാണാൻ പറ്റും, സഹീഹ് എഴുതിയിട്ട് കാണാൻ പറ്റും. ലൈഫായിട്ടുള്ള ഹദീസുകൾ ഉള്ള ഗ്രന്ഥ ലൈഫാണെങ്കിൽ ലൈഫ് എഴുതിയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അറബിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദീസ് വായിക്കാൻ പറ്റും. അതിൻ്റെ പരിഭാഷ എന്തുണ്ട്, നമുക്ക് ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് വായിക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ട്രാൻസ്ലേഷൻ കൊടുക്കാം. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കും ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു അപ്ലിക്കേഷൻ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് അപ്പോൾ അതിൽ ഗ്രന്ഥങ്ങളുണ്ട് ഓരോ. പിന്നെ ഇപ്പം സഹീ ബുഖാരി എടുക്കുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഒരു പാടെടുക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഹദീസുകൾ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനും പഠിക്കാനൊക്കെ അതിൽ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഇനി അതിൽ നമുക്ക് അതുപോലെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇപ്പം ഉമർ എന്ന് നമ്മൾ സെർച്ച് ചെയ്തു, ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അറബിയിലും സെർച്ച് ചെയ്യാം. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് വരുന്ന ഹദീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വിഷയത്തിലേക്കുള്ള റെഫറൻസും കാര്യമൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അറബിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറബിയിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് പിന്നെ ആ ഒരു വാക്ക് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണിച്ചിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ അവിടെ കാണിക്കുന്ന രൂപമാണ് ഈ ഒരു അപ്ലിക്കേഷനുള്ളത്. അപ്പം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. ഇതിൽ പിന്നെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ ബുക്ക് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു താഴെ പ്ലസ് ബട്ടൺ ഉണ്ട്, നമുക്ക് ഓരോ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്തൊക്കാൻ പറ്റും. നമ്മൾ വായിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും നോക്കാനൊക്കെ റെഫർ ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ലൈക്ക് മറ്റു ആളുകൾക്ക് നമുക്ക് ഹദീസൊക്കെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ കൂടുതൽ പഠിക്കാന്നുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ തന്നെ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക. എന്നാൽ റെഫറൻസായിട്ട് നമുക്ക് യാത്രകളും മറ്റും വായിക്കാനും ഒക്കെ സൗകര്യപ്പെടുന്ന രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഉള്ളത്. ഒരു ഗ്രീൻ ആപ്പ് ഫൗണ്ടേഷൻ, ഗ്രീൻ ടെക് ആപ്പ് ഫൗണ്ടേഷൻ എന്നൊരു ടീം ചെയ്തിട്ടുള്ളൊരു ആപ്പാണിത്. പക്ഷേ നല്ലൊരു അപ്ലിക്കേഷനായിട്ട് തോന്നിയിട്ടുണ്ട്, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, ശ്രോതാക്കൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വിവരമാണ് ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ഡോക്ടർ ഷാനിദ് മലയിൽ നമുക്ക് വിവരിച്ചു തന്നത്.
2: ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു ബാലൻ, ആ ബാലൻ മോഷണം നടത്തി. അപ്പം ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ

0: ഉള്ള ഗോത്രത്തിന്റെ നിയമം അനുസരിച്ച് ആരാണോ മോഷ്ടിച്ചത് അവരുടെ നെറ്റിയിൽ മോഷണം എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന് സൂചിപ്പിക്കാവുന്ന എസ് ടി എന്നുള്ള രണ്ട് ഒരു പദം അവിടെ കുത്തിവെക്കുന്ന കലാകൻ എസ് ടി ടി ടി സ്റ്റീൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് മോഷണ ശ്രമം നടത്തി, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സൂചിപ്പിക്കുന്നത്. അത് ആ ഗോത്രത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഈ ബാലൻ കൂട്ടത്തിൽ അവിടുന്ന് മോഷ്ടിച്ചത് ആടുകളെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ ഇവൻ്റെ തലയിൽ പറയും ആ പതിവ് പോലെ തന്നെ അവൻ്റെ നെറ്റിയിൽ ഇതിങ്ങനെയുള്ളത് ചാപ്പകുത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ കുട്ടി വളർന്നു. പക്ഷെ അവൻ്റെ നെറ്റിയിൽ ആളുകളൊക്കെ അവൻ മോഷ്ടാവ് എന്നുള്ള മുദ്ര കുത്തി. എല്ലാവരും അവനെ മോഷ്ടാവ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു. പക്ഷെ കാലം കഴിയവേ ഈ കുട്ടിയിൽ മാനസികമായ പരിവർത്തനങ്ങളുണ്ടായി. കുറേ കഴിഞ്ഞപ്പം അവന് സ്വയം ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ മോഷ്ടാവ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ നിന്നും അതിനോടുള്ള കുറ്റബോധവും അത് മാറ്റാനുള്ള ശ്രമവും നടത്തി. അവൻ്റെ നെറ്റിയിലെ ചാപ്പയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുത്തിയിട്ട വാഹനെക്കുറിച്ചോ ഒന്നും അവൻ ആലോചിച്ചിട്ടില്ല. അവന് മാറ്റങ്ങൾ വന്നു. ആ സമൂഹത്തിലെ ഏറ്റവും കുറേ കാലം കഴിഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞ് ആ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഈ കുട്ടി ചെയ്തു. കുട്ടിയല്ല, പിന്നെ മുതിർന്നല്ലോ. അങ്ങനെ പ്രായമേറെ ചെന്നു. പുതിയൊരു തലമുറകൾ ഒരുപാട് അല്ലേ, കുറേ ആ തലമുറ കഴിഞ്ഞു പോയി. പുതിയ തലമുറയിലേക്ക് അയാൾ വരുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. പക്ഷെ അയാളെ ആളുകൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തിലും ആദരവിലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ആദരവിലും ബഹുമാനത്തിലും കാണാനുള്ളതിൻ്റെ കാരണം അത്രയും ആ ഗോത്രത്തിന്, ആ നാട്ടിലെ ആ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടൊരു മനുഷ്യനായിട്ടയാൾ മാറി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഉമ്മയോട് ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ്, നമ്മളാ ആ മനുഷ്യൻ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെയൊരു എസ് ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരം ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് അമ്മയെ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മക്കറിയാം അതെന്താണെന്നുള്ളത്. പക്ഷെ അമ്മ അവിടെ പറഞ്ഞു കൊടുത്തു, കാരണം ആ പദം മുമ്പ് ഉണ്ടായിരുന്നതും തമ്മിലൊരു പൊരുത്തല്ല, അത്രയും അയാൾ മാറിയല്ലോ. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് സൈൻഡ് എന്ന അർത്ഥത്തിലുള്ള എസ് ടി ആണ്. അതായത് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യുന്ന സൈൻഡ് എന്നുള്ള ഒരർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവായ വേർഡാണ്, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര് എന്ന് മോന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ആളുകൾ അതിനെ കാണുന്നത്, ആ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ടു. അപ്പം ഇതൊരു കഥയാണ്. കഥയിൽ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ പഴയകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പഴയകാല അവസ്ഥകളുടെ വലയത്തിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഏതവസ്ഥകളാവട്ടെ മനുഷ്യനതെല്ലാം മാറാൻ പറ്റും.
1: മാറാൻ പറ്റും തീർച്ചയായും.
0: അതെ,
1: നിരന്തര പരിശ്രമം മതി. ഇപ്പം താങ്കൾ പറഞ്ഞ കഥ മാഷാല്ല വളരെ ജസാക്കുമുള്ള ഖൈർ, വളരെ കേട്ടിരിക്കാവുന്ന അതല്ലെങ്കിൽ ഗുണപാഠമുള്ളൊരു കഥയാണ്. അല്ലെ, ഞാൻ നോട്ട് ചെയ്ത രണ്ട് മൂന്ന് പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഒന്ന് ചാപ്പ കുത്തുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും ആളുകൾ അങ്ങനെ ചാപ്പ കുത്തുന്നതാണ് വലിയ പ്രശ്നം. നമ്മൾ കുട്ടികൾ മനുഷ്യരെല്ലാവർക്കും അബദ്ധങ്ങളും തെറ്റുകളും വരും, തീർച്ചയാണ്, ആരും അതിൽ നിന്ന് മുക്തരല്ല. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്, എന്നെ ഒരിക്കലൊരു ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ പള്ളിയിൽ ഒരു കള്ളനെ പിടിച്ചു. കള്ളനെ പിടിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കള്ളൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരു കുട്ടി എന്തോ ഒരു അബദ്ധം ഇതുപോലെ പറ്റിയതാണ്. പക്ഷെ ആ ടീച്ചറുടെ വാക്ക് ആ കുട്ടിയെക്കുറിച്ചാണ് അത് പറഞ്ഞത്, കള്ളൻ എന്ന് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ അത് ആ കുട്ടി കേൾക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ ആ കുട്ടിയോട് പലരും പറയുകയാണെങ്കിൽ, ഇതുപോലൊരു ചാപ്പ കുത്തലാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രോതാക്കളും ഈ പറയുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് താങ്കളുടെ ആ കഥയിൽ നിന്ന് എനിക്ക് ആദ്യം ഒന്ന് കിട്ടിയത്. ചാപ്പ് കുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. തിരുത്താൻ അവസരങ്ങൾ, അത് നമ്മുടെ വീട്ടിലെ കുട്ടിക്കടക്കം. ഞാൻ ഈ അടുത്ത് ഇതുപോലെ ഒരു രസകരമായ ഒരു മിമിക്രി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലൊരു കുട്ടി, പിന്നെ സബ് ജില്ലയിൽ ഫസ്റ്റ് ഒക്കെ ആയ ഒരു കുട്ടിയുടെ മിമിക്രിയിൽ, ആ കുട്ടിയുടെ മിമിക്രിയിലെ ഒരു വാചകം എങ്ങനെയാണ്, പിന്നെ എന്നെ ആദ്യമായിട്ട് കള്ള എന്ന് വിളിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ എടുത്തുയർത്തിയിട്ട് എടാ കള്ള, നമ്മൾ കുട്ടിയെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില ചാപ്പക്കുത്തലുകൾ അത് പിന്നീട് അങ്ങനെ ആയി മാറും. അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയുടെ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ആരെങ്കിലും ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ വീണ് പ്രയാസപ്പെട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നുള്ള വലിയൊരു പോയിന്റും ഇതിലുണ്ട്. അതിലപ്പുറം ആ മാതാവിൻ്റെ പോസിറ്റീവായ കാര്യം, ഇടപെടൽ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ, കുടുംബിനികൾ കൂടുതൽ കാണുന്ന, അതിൽ രക്ഷിതാക്കൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ മക്കളോട് നമ്മൾ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയാകാം, അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ, ആരെങ്കിലും ആയിരിക്കും, ചേഷ്ടനാകാം, അയൽവാസിയാകാം, അപ്പോൾ അവരാ ചെയ്ത തെറ്റിനെ ആ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ നന്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ആ തെറ്റിലേക്ക് പോകില്ല. വലിയ അർത്ഥങ്ങൾ നൽകിയ, അതേപോലെ തന്നെ അനുഭവങ്ങൾ നൽകിയ ഒരു കഥയായിരുന്നു. അള്ളാഹു തആല ഇതുപോലെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ.
0: ആമീൻ.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 5 മസ്ജിദുൽ ഹറമിൽ ഫളിയത്തു ഷെയ്ഖ് ദുക്തൂർ മാഹിർ ബിൻ ഹമദ് അൽ മുഅയ്ഖിലി ഹഫിളഹുല്ലാ നടത്തിയ ജുമാ ഖുതുബയുടെ പരിഭാഷയാണ് ഇനി ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ബരിയാത്ത് മന്ന അലാ ഇബാദിഹി ബിമവാസിമിൽ ഖൈറാത്ത് وخص بالفضيلة الأيام المعلومات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله عليه وبارك وعلى آله وأصحابه وأزواجه وسلم تسليما كثيرا. സഹോദരങ്ങൾ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കൊണ്ടാണ് ഹൃദയങ്ങളും കർമ്മങ്ങളും ശരിയാവുക, പാപങ്ങൾ പൊറുക്കപ്പെടുക. വതസവ്വദു, നിങ്ങൾ പാതേയമായി സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും നല്ല പാതേയം തഖ്വയാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസി സമൂഹമേ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10 ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ അള്ളാഹു അയ്യാമുൻ മഅലൂമാത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളിലാണ്, അള്ളാഹു സത്യം ചെയ്ത ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ അള്ളാഹു ശ്രേഷ്ഠതപ്പെടുത്തിയ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. സൗഭാഗ്യവാൻ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യും. സുനൻ ഇബ്നു മാജയിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ കാണാൻ പറ്റും. ദുനിയാവിലെ ഏത് ദിവസത്തേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസം ഈ 10 ദിവസങ്ങളാണ്. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ബലി ദിനമുള്ളത്. ഈ ദിവസത്തിലാണ് ഹയോമുൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജിൻ്റെ ദിവസമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിനങ്ങളാണത്. അപ്രകാരം തന്നെ ഈ ദിവസങ്ങളിലാണ് അറഫ നോമ്പുള്ളത്. അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അള്ളാഹുവിന് യോജിച്ച ഇറക്കം, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരികയും മലക്കുകളോട് അവിടെ നിൽക്കുന്നവരെ പറ്റി, ആ അറഫ മൈതാനത്ത് നിൽക്കുന്ന ഹാജിമാരെ പറ്റി അള്ളാഹു പെരുമ പറയുകയും ചെയ്യുന്ന ദിവസമാണ് എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കായാലും ആ ഭാഗ്യമുണ്ട്. അതല്ലാതെ മറ്റ് നാടുകളിൽ ഹജ്ജിന് ഭാഗ്യം ലഭിക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഭാഗ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് നോമ്പുണ്ട്. ആ നോമ്പ് നോറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ഹജ്ജ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഅബ ശരീഫിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കഴിയുന്നവർ അത് ചെയ്യണം. ഒരു ഏറ്റവും നല്ല സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നമ്മൾക്കറിയാം. ഒരു ഹജ്ജ് അങ്ങനെ ഏറ്റവും സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ അത് ചെയ്യുന്ന ആൾ തൗഹീദുള്ള ആളായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹജ്ജ് മുഴുവനും തൗഹീദാണ്. ഹജ്ജിൻ്റെ സ്ഥലം കൊണ്ടും ഹജ്ജിൻ്റെ കാലം കൊണ്ടും ഹജ്ജിൻ്റെ അടയാളങ്ങൾ കൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും അതിൻ്റെ ദിക്റുകളെ കൊണ്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദ് മാത്രമാണ്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് തൊട്ട് മസ്ജിദുൽ ഹറാമിനോട് വിട ചൊല്ലുന്നതുവരെ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ഹജ്ജിൽ തൗഹീദല്ലാത്ത ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. മുസ്നദുൽ ഇമാം അഹമ്മദിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തവാഫ് നിർണയിക്കപ്പെട്ടത് കഅബയിലാണ്. അപ്രകാരം തന്നെ സഫക്കും മർവക്കും ഇടയിൽ, അപ്രകാരം ജംറകളിൽ കല്ലെറിയൽ, ഇതെല്ലാം ഈ കഅബയിൽ തവാഫ് ചെയ്യലും സഫാ മർവക്കടയിൽ സഈ ചെയ്യലും ജംറകളിൽ എറിയലുമൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ഉബൂദിയത്ത് വെളിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിന് വിനയപ്പെട്ട്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള ബോധം നമ്മൾ ഊട്ടിയർപ്പിക്കണം. ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയെ, ഈ ദിവസങ്ങളുടെ ശുദ്ധിയെ നമ്മൾ നശിപ്പിച്ചു കളയരുത്. മുസ്ലിമീങ്ങളുടെ ഏകത്വത്തെ തകർത്തുകൊണ്ടുള്ള പരിപാടികൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളുടെ റബ്ബൊന്നാണ്, നമ്മളുടെ ഗ്രന്ഥമൊന്നാണ്, നമ്മളുടെ നബി ഒന്നാണ്. ഒരു അറബിക്കും ഒരു അജമിയേക്കാൾ, അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. തഖ്‌വ കൊണ്ടല്ലാതെ. അള്ളാഹു പറയുന്നു, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഗോത്രങ്ങളും അപ്രകാരം ജനസമൂഹങ്ങളുമാക്കി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നറിയുമോ? അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുകയും അള്ളാഹു എല്ലാം അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ, അള്ളാഹുവിന് മാത്രം ഇബാദത്തിന് നൽകണം എന്ന് കൽപ്പിച്ചതുപോലെ തന്നെ അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം കൽപ്പിച്ചതുപോലെ തന്നെ കൽപ്പിച്ച കാര്യമാണ്. ശിർക്കിനെ തൊട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ചെറിയ ശിർക്കിനെ തൊട്ടും വലിയ ശിർക്കിനെ തൊട്ടും പ്രത്യക്ഷമായ ശിർക്കിനെ തൊട്ടും പരോക്ഷമായ ശിർക്കിനെ തൊട്ടും നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് റബ്ബ് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അതാണ് പാപങ്ങളിൽ ഏറ്റവും കൊടിയ പാപം, അതാണ് പാപങ്ങളിൽ ഏറ്റവും അപകടകരമായ പാപം. പാപങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ശിക്ഷിക്കുന്ന പാപം അത് ശിർക്കാണ്. അപ്രകാരം അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് തന്നെ ആ പാപം നമ്മൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല പറഞ്ഞത്, റസൂലെ, അങ്ങേക്കും അങ്ങേക്കും മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകപ്പെട്ട ഒരു കാര്യം, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് അൽ മൂജിബത്താൻ എന്ന് ചോദിച്ചു. മൂജിബത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണ് ഒരു വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യവും നരകം നിർബന്ധമാക്കുന്ന കാര്യവും? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് എന്ന് ആ വ്യക്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവൻ നരകാവകാശിയാണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത കൽപ്പന നമ്മൾക്ക് ഒന്നുകൂടി ശ്രവിക്കാം. വഇദ് ബവ്വഅ്നാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്തി, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കഅബയുടെ സ്ഥലം ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തതിനും നിശ്ചയിച്ചു കൊടുത്തതിനും ശേഷം ഇബ്രാഹിം നബിയോടല്ല പറയുന്നു, അല്ലാ തുഷ്രിക് ബി ഷൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വതഹിർ ബൈതി ലിത്തായിഫീന വൽഖായിമീന വർറുക്അഇ സുജൂദ്, തവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, റുക്കുഅ് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ഭവനം നീ വൃത്തിയാക്കി കൊടുക്കണം ഇബ്രാഹിം. അപ്രകാരം ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കാൽനടയായും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്തൊക്കെ ഏറി ദൂരദേശങ്ങളിൽ നിന്ന് അവർ ഹജ്ജിന് വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സൽക്കർമ്മം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സേവനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഔദാര്യങ്ങൾ കൊണ്ട് കനിഞ്ഞിട്ടുണ്ട്. ഈ സൗദി അറേബ്യയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരണത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ അതിനെ പരിചരിക്കുന്നതിനും അതിൻ്റെ അതിഥികൾ ആദരിക്കുന്നതിനും അപ്രകാരം രണ്ട് ഹറമുകളെയും കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നതിനുമൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സാധിപ്പിച്ചു തരുന്ന ഇതിൻ്റെ അധികാരികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അടയാളങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഗാംഭീര്യം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരിക. എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്നത്! ആ ഒരു ഗാംഭീര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും, അവരുടെ നിയമങ്ങളെല്ലാവരും പാലിക്കണം. ഹജ്ജിന് വന്ന ആളുകളെല്ലാം കൃത്യമായി നിയമങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്നുണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞതുപോലെ ഉപദ്രവമുണ്ടാക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം, മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. അപ്രകാരം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടാണ് തുടങ്ങിയത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
2: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽഹിക്കമി.
4: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ഇറാഖ് ജനതയെയും പിതാവ് ആസറിനെയും ദൈവേതര മാർഗത്തിൽ നിന്ന് ഏകേശ്വര സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിപൂർണമായും പക്വമായും പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. തന്റെ പിതാവ് ഒരു സത്യവിശ്വാസിയായി കണ്ടാൽ കൊള്ളാമെന്നുള്ള അത്യാഗ്രഹത്താൽ അദ്ദേഹത്തെ വളരെ ഭക്തിയാദരവോടെ ഉപദേശിച്ചു നോക്കിയ വിവരവും അയാൾ മകനെ എറിഞ്ഞാട്ടുവാൻ ശ്രമിച്ചതും സൂറ മറിയമിലും നമുക്ക് വായിക്കാനാകും. അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ട് സ്വജനങ്ങളിൽ കുറച്ചാളുകൾ വിശ്വസിക്കുകയുണ്ടായെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഭരണകൂടത്തെയും നാട്ടുകാരെയും ഭയന്നുകൊണ്ടിരിക്കുകയാണവർ. നാട്ടിലുള്ളവരെല്ലാം ശത്രുക്കൾ. സത്യം കേൾക്കുവാനുള്ള കാതും ചിന്തിക്കുവാനുള്ള ഹൃദയവും അദ്ദേഹം അവിടെ കണ്ടില്ല. അങ്ങനെ സ്വദേശത്തോട് യാത്ര പറയേണ്ടി വന്നു ഇബ്രാഹിമിന്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹീതമായ ഭൂമിയിലേക്ക്, ശ്യാമിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. സഹോദരപുത്രൻ ലൂത്ത് അലിഹിസ്സലാം, ഭാര്യ സാറ എന്നിവരും കൂടെയുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ലൂത്ത് നബി അലിഹിസ്സലാമിയുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നുവെന്നും കാണുന്നു. പിതാവിന്റെ പാപമോചനത്തിനുവേണ്ടി അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുകളയുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ പ്രസവിക്കാത്ത വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ വെച്ച് ലഭിച്ച ഒരു അടിമസ്ത്രീയായിരുന്നു ഹാഗാർ എന്ന ഹാജർ. തങ്ങൾക്കൊരു ഓമനപുത്രനെ കാണുവാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ ഹാജറിനെ അവർ ഭർത്താവിന് ദാനം ചെയ്തു. അങ്ങനെ കിബിത്തിക്കാരിയായ ഹാജർ ഇബ്രാഹിം നബി അലഹിസ്സലാമിയുടെ ഒരു രണ്ടാം ഭാര്യയായി. ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ അലഹിസ്സലാം ജനിച്ചത്. അറബികളുടെ പിതാവായ ഇസ്മായിൽ നബി അലഹിസ്സലാമിയുടെ മാതൃകുടുംബത്തെ ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്: നിങ്ങൾ ഈജിപ്റ്റ് ജയിച്ചടക്കുമ്പോൾ അവിടത്തുകാരുമായി നല്ല നിലയിൽ ഇടപെടണം. നിശ്ചയമായും അവരോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും കുടുംബ ബന്ധവുമുണ്ട്. കുടുംബ ബന്ധം പാലിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം നിഷ്കർഷിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഹജ്ജിന്റെ ബലിപെരുന്നാളിന്റെ ഈ ശ്രേഷ്ഠ ദിനങ്ങളിൽ നാം ഓർമ്മിക്കേണ്ടതും പാലിക്കേണ്ടതും കുടുംബ ബന്ധത്തെക്കുറിച്ചുകൂടിയായിരിക്കണം. കുടുംബ ബന്ധം പവിത്രമാണ്. അത് വിച്ഛേദിക്കുന്നവർ സ്വർഗാവകാശികൾ ആവുകയില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാരപ്പായി ഒന്നായിട്ടിടുക, ഒരു ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല്, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്.
7: മാഷാല്ലാഹ്, ആ വോയിസിന്റെ ആളെയും നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
1: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ് അല്ലേ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
7: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
1: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ആളുകള് പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാര് അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
7: സ്വാഭാവികമായി
1: ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞുകൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
7: തീർച്ചയായും തീർച്ചയായും, ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
1: അതെ അതെ,
7: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പില് നോക്കുമ്പോ, ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
1: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും, ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും, ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
7: തീർച്ചയായും.
1: എന്നാൽ
7: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ചഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കുണ്ട്. ഞാൻ പറഞ്ഞു, വീടിന്റെ പഴക്കൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. അപ്പൊ വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
1: പറയണത്
7: അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഹയറാണല്ലോ ആ കുടുംബത്തിനും, അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ
1: പ്രദാനം ചെയ്യും. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെ ഉള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തേലൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഒൽക്കത അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമ കെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
7: ക്ഷമ കെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
1: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരയ്ക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ, പിന്നെ എന്ത് ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ്, പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
7: തീർച്ചയായും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. ബഹുമാന്യ പണ്ഡിതൻ ഫളൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. ആരാധനകൾ, ഇടപാടുകൾ. അവതരണം സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരാധനകൾ, ഇടപാടുകൾ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും അവസരങ്ങളിലും അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ ദിക്ർ ചൊല്ലുകയും അഥവാ ഓർക്കുകയും ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയെന്നോ പകലെന്നോ യാത്രയെന്നോ അല്ലാത്ത സന്ദർഭമെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ആരാധനകൾ ഉൾക്കൊണ്ടിരുന്നു. വീട്ടിലും അങ്ങാടിയിലും പള്ളിയിലും ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ട്. സദാ സന്ദർഭങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതം, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു ഇത്. പറയുക, കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനായിരിക്കണമെന്നും എനിക്ക് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നൽകിയ ഹിദായത്തിനും പ്രവാചകത്വത്തിനും നന്ദി കാണിക്കുക എന്നുള്ളതുകൂടിയായിരുന്നു നിരന്തരമായ ഈ ആരാധനകളുടെ അന്തസത്ത. പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹീമിന്റെ ആദർശത്തിലേക്ക്. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. പറയുക, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. സൂറത്തുൽ അൻആം വചനം 161 മുതൽ 163 വരെ. എല്ലാ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും വുളു എടുക്കും. എന്നാൽ ഒരേ വുളു കൊണ്ട് പല നമസ്കാരങ്ങളും ചില സന്ദർഭങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. ഫതഹ മക്കയുടെ ദിവസം അപ്രകാരമാണ് ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ ഒരു മുദ്ദു വെള്ളം കൊണ്ടുപോലും വുളു ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വെള്ളം എടുക്കാറുണ്ട്. യാത്രകളിലും അല്ലാത്തപ്പോഴും പാദരക്ഷകളിൽ തടവിയിട്ടുണ്ട്. കാലുറയിലും ചെരുപ്പിലും തലപ്പാവിലും തടവിയിട്ടുണ്ട്. വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങളിൽ തയമും ചെയ്യും. ഒരു തവണ നിലത്തടിച്ച് അതുകൊണ്ട് മുഖവും കൈയും തടവും. മണ്ണിലും മണലിലും അടിച്ച് തയമും ചെയ്തിട്ടുണ്ട്. കൈ രണ്ടും നിലത്ത് അടിക്കും, അതുകൊണ്ട് മുഖം തടവും. ഇടതുകൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് വലതുകൈയിൻ്റെ പുറംഭാഗം തടവും. ശേഷം വലതുകൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് ഇടതുകൈയിൻ്റെ പുറംഭാഗം തടവും. ഇങ്ങനെയായിരുന്നു തയമം ചെയ്തിരുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആരംഭിക്കും. വിരലുകൾ നീട്ടിപ്പിടിച്ച് കൈപ്പത്തി ഖിബലക്ക് നേരെ വരുന്ന രൂപത്തിൽ ചെവിയുടെ കുനിയോടൊപ്പം അല്ലെങ്കിൽ ചുമലിനു നേരെ ഇരുകൈകളും ഉയർത്തും. അതിനുശേഷം കൃത്യവും പരിപൂർണവുമായ രൂപത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതുപോലെ നമസ്കാരം പൂർത്തിയാക്കും. എല്ലാ നമസ്കാരത്തിലും ഒന്നാമത്തെ റക്അത്ത് രണ്ടാമത്തെ റക്അത്തിനേക്കാൾ ദീർഘമായിരിക്കും. മറ്റു നമസ്കാരങ്ങളെക്കാൾ സുദീർഘമായി സുബഹി നമസ്കരിക്കും. കാരണം ഫജറിലെ ഖുർആൻ പാരായണം സാക്ഷിയാക്കപ്പെടുന്നതാണ്. അള്ളാഹുവും അവന്റെ മലക്കുകളും സാക്ഷിയാണ്. പകലിലെ മലക്കുകളും രാത്രിയിലെ മലക്കുകളും സാക്ഷിയാണ്. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയാൽ മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. നമസ്കാരത്തിൽ ഖുർആൻ പാരായണം അവസാനിച്ചു കഴിഞ്ഞാൽ തന്റെ ശ്വാസം ശരിക്ക് വീഴുന്ന അത്രയും സമയം അല്പം മിണ്ടാതെ നിൽക്കും. റുക്കുഅയിൽ നിന്ന് ഉയർന്നാലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും തന്റെ മുതുകിനെ നിവർത്തി നിർത്താറുണ്ടായിരുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ടുകളും പിന്നീട് കൈപ്പത്തികളും, ശേഷം നെറ്റിയും മൂക്കും നിലത്ത് വെക്കും. ആദ്യം കൈപ്പത്തികൾ വെക്കുമെന്ന റിപ്പോർട്ടും ഉണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ആദ്യം തല ഉയർത്തും, പിന്നീട് രണ്ട് കൈകളും ശേഷം മുട്ടുകളും ഉയർത്തും. അധികവും നിലത്താണ് സുജൂദ് ചെയ്തിട്ടുള്ളത്. വെള്ളവും ചെളിയും ഉള്ള സ്ഥലത്തും സുജൂദ് ചെയ്തിട്ടുണ്ട്. ഈത്തപ്പനയുടെ പട്ട കൊണ്ടുണ്ടാക്കിയ തടുക്കിലും പായയിലും കടഞ്ഞെടുക്കപ്പെട്ട രോമമുള്ള തോലിലും സുജൂദ് ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിൽ അവിടുന്ന് കരയാറുണ്ടായിരുന്നു. ചെരുപ്പ് ധരിച്ചും അല്ലാതെയും നമസ്കരിച്ചിട്ടുണ്ട്. ഒരു മറ അഥവാ സുത്ര സ്വീകരിച്ചുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. ആ മറയിലേക്ക് അടുത്ത് നിൽക്കുകയും ചെയ്യും. 11 റക്അത്തായിരുന്നു നബിയുടെ തഹജ്ജുദ് നമസ്കാരം. ചിലപ്പോൾ 13 നമസ്കരിച്ചിട്ടുണ്ട്. 11 അധികവും നമസ്കരിച്ചത്. യാത്രയിലും അല്ലാത്തപ്പോഴും രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. രാത്രി കൂടുതലായി ഉറക്കം വരികയോ ക്ഷീണം ബാധിക്കുകയോ ചെയ്താൽ പകലിൽ അത് നിർവഹിക്കും. അപ്പോൾ 12 റക്അത്താണ് നമസ്കരിക്കുക. ഈ 2 റക്അത്തുകളായിക്കൊണ്ടാണ് രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നത്. രാത്രി നമസ്കാരത്തിൽ പതുക്കെയും ഉറക്കെയും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. സുദീർഘമായും ദൈർഘ്യം കുറഞ്ഞും നമസ്കരിച്ചിട്ടുണ്ട്. രാത്രിയുടെ അവസാന സമയത്തായിരുന്നു ഒറ്റയാക്കിയിരുന്നത് അഥവാ വിത്തറാക്കിയിരുന്നത്. ചിലപ്പോൾ രാത്രിയുടെ ആദ്യത്തിലും രാത്രിയുടെ മധ്യത്തിലും ഒറ്റയാക്കിയിട്ടുണ്ട്. രാത്രിയിലും പകലും യാത്രാ സന്ദർഭങ്ങളിലും വാഹനപ്പുറത്തും സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അപ്പോൾ റുക്കുഅനേക്കാൾ കൂടുതൽ താഴ്ന്നുകൊണ്ട് സുജൂദ് ചെയ്യും. റുക്കുഅും സുജൂദും ഖിബിലയ്ക്ക് അഭിമുഖമായി നിൽക്കലും സാധ്യമാകുന്ന സന്ദർഭത്തിൽ അങ്ങനെ നിർവഹിക്കും. ദുഹാ നമസ്കാരം 2, 4, 6, 8 നമസ്കരിച്ചിട്ടുണ്ട്. പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രിന്റെ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു വാർത്ത വന്നാൽ അള്ളാഹുവിനുള്ള നന്ദി എന്നോണം സുജൂദിൽ വീഴും. നമസ്കരിച്ചു കൊണ്ടിരിക്കെ തിലാവത്തിന്റെ സുജൂദിന്റെ രംഗങ്ങൾ വരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു സുജൂദ് ചെയ്യുകയും ശേഷം എഴുന്നേൽക്കുകയും ചെയ്യും. നമസ്കാരത്തിൽ അല്ലാത്ത സന്ദർഭത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നിൽക്കുകയോ അള്ളാഹു അക്ബർ എന്ന് പറയുകയോ അത്തഹിയാത്തോ സലാം വീട്ടലോ ചെയ്യാറുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചയെയും അതിന്റെ രാത്രിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചിരുന്നു. അന്ന് കുളിക്കുകയും സുഗന്ധം പൂശുകയും ജുമുഅക്ക് നേരത്തെ പുറപ്പെടുകയും ചെയ്യും. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യും. വെള്ളിയാഴ്ച ദിവസത്തിൽ തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അവസരമുണ്ട്. മദീനയിലുള്ള മുസല്ലയിൽ വെച്ചുകൊണ്ടായിരുന്നു 2 പെരുന്നാൾ നമസ്കാരങ്ങളും നബി നിർവഹിച്ചിരുന്നത്. പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല. പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. ഖുതുബക്ക് മുമ്പ് നമസ്കാരം നിർവഹിക്കും. വരൾച്ച ബാധിക്കുകയും മഴ ഇല്ലാതാവുകയും ചെയ്താൽ മുസല്ലയിൽ വെച്ചുകൊണ്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖ നിർവഹിക്കും. ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ മിമ്പറിൽ വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുസല്ലയിലേക്ക് പുറപ്പെടാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും അങ്ങനെ സൂര്യനുദിച്ച സന്ദർഭത്തിൽ വിനയാന്വിതനായും താഴ്മയുള്ളവനായിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുകയും ജനങ്ങളെയും കൊണ്ട് അവിടെ വെച്ച് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില യുദ്ധ സന്ദർഭങ്ങളിൽ തന്റെ അനുയായികൾക്ക് ദാഹിച്ചപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും താഴ്വര ഒഴുകുകയും ജനങ്ങൾ വെള്ളം കുടിക്കുകയും വയർ നിറക്കുകയും ചെയ്ത സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ ആരാധനകൾ, ഇടപാടുകൾ എന്നുള്ള ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഫദൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ആരാധനകൾ, ഇടപാടുകൾ എന്ന ഭാഗമാണ് നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമ്പൂർണ്ണ സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. അന്നൂറിന്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 18-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിന്റെ അവതരണം എന്തിന്? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൻ്റെ ഭാഗമാണ് പഠിച്ചു വരുന്നത്. റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ തുടക്കത്തിൻ്റെ തേട്ടവും ആശയവും. റമദാനിൽ ഇത് എന്ന് അവതീർണമായി എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഈ അവതീർണത, അതാണ് ഈ തുടക്കത്തിൽ നമ്മൾ ഇൻഷാല്ലാ പഠിക്കുന്നത്. നമ്മുടെ വചനം ഈ 185-ാം വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് തുടങ്ങിയുള്ള വിശാലമായ വചനം. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എന്ന അവതീർണമായി എന്ന് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അവതീർണമായി? അതൊരു പ്രധാന വിഷയമാണ്. ചിലർക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഇവിടെ തീർത്തു പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായ സമയം ജബൽ അന്നൂറിൽ ഹിറയിൽ, ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനമിറങ്ങി തിരുസവിധത്തിൽ വന്ന് വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ 5 അത് ഓതി തിരുദൂതരെ പഠിപ്പിച്ചു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ തിരുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് അപ്പോഴാണ്, അവിടെയാണ്. സൂറത്തുൽ അലഖിലെ 5 ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി, പ്രവാചകത്വം ലഭിച്ചു. പിന്നെ നാളുകൾ വഹ്യ് നിലച്ചു. തുടർന്ന് സൂറത്തുൽ മുദ്ദസിറിലെ 5 അവതരിപ്പിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായി. ഈ 5 അവതീർണമായതിനു ശേഷം വിശുദ്ധ മക്കയിൽ ജബലുന്നൂറിൽ ഹിറയുടെ പരിസരത്ത് വെച്ച് യാ അയ്യുഹൽ മുദ്ദസിർ قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر. ഇതായിരുന്നു പ്രസ്തുത 5. ഇതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമായി. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത എങ്ങനെ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു. അങ്ങനെയുള്ള മാസമാകുന്നു റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ആയിറക്കി അർറൂഹുൽ അമീൻ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി അർറൂഹുൽ അമീൻ അലാ ഖൽബിക ലതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുഅറയിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിന്റെ അവതീർണതയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. നസല ബിഹി അർറൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയത് വിശുദ്ധ വിശ്വസ്ത ആത്മാവായ മലക്ക് ജിബ്രീലാണ്. ഇറങ്ങിയത് അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് തങ്ങൾ അഭിസംബോധന ഇതെല്ലാം പറയുകയാണ്. മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടവും വ്യക്തവുമായ അറബി ഭാഷയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോ റമദാൻ മാസത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ അവതീർണത തിരുദൂതരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇവിടെ അൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ. അത് വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണോ, അതല്ല ഖുർആനിൽ നിന്ന് ഏതാനും സൂക്തങ്ങളാണോ? അവിടെ ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൻ മുബാറക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഈ വചനം സാക്ഷിയാണ്. ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്ത് സാക്ഷിയാണ്. ലൈലത്തുൽ ഖദറിൽ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തുൽ ദുഖാനിലെ മഹൽ വചനം, ഏഴാമത്തെ വചനം, അനുഗ്രഹീത രാവിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ മുബാറകത്താണ്, അനുഗ്രഹീത രാവാണ്, അതിൽ വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടല്ലോ. ഷവ്വാലിൽ ഇറങ്ങിയതുണ്ട്, ദുൽഖാദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബീഉലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റമദാനിൽ ഇറങ്ങി അവതരിച്ചു, ഖദറിന്റെ രാവിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിയ ഇബ്നുൽ അസ്വദ്, താബിഈങ്ങളിൽ സുപ്രസിദ്ധനാണ് അതിയ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. ഏത് വിഷയത്തിൽ? ഫീ ഖൗലില്ലാഹി തആല ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനത്തിന്റെ വിഷയത്തിൽ. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന വചനത്തിന്റെ വിഷയത്തിൽ, അപ്രകാരം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന ആയത്തിന്റെ വിഷയത്തിൽ, ഈ മൂന്നായത്തുകളുടെ വിഷയത്തിൽ സംശയം. എന്താ സംശയം? വഖദ് ഉൻസില ഫീ ഷവ്വാൽ, വിശുദ്ധ ഖുർആൻ ഷവ്വാലിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഖിഅദ ദിൽഖാദയിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഹിജ്ജ ദുൽഹിജ്ജയിൽ ഇറങ്ങിയിട്ടുണ്ട്, വൽ മുഹറം മുഹറമിലും, വസഫർ സഫറിലും, വ ഷഹ്രി റബീഉൽ അവ്വൽ റബീഉൽ അവ്വലിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ്? റമദാനിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു. ലൈലത്തുൽ മുബാറക് ഈ അനുഗ്രഹീത രാത്രി റമദാന്റെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മാത്രമാണ് ഇറങ്ങിയത്. അതാണ് അതിയ ഇബ്നുൽ അസ്വദിന്റെ ചോദ്യം. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഉൻസില ഫീ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ആ അനുഗ്രഹീത രാവിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ജുംലത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. സുമ്മ ഉൻസില ബഅദ ദാലിക അല മവാഖിഇ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അതിന് ശേഷം മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെയായി ഘണ്ടശയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പ്രതികരിച്ചത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ അസ്മാ വസിഫാത്ത്, അതേപോലെ ഇമാം അത്തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാതിം മർദവൈഹി തുടങ്ങിയവരൊക്കെ തഫ്സീറുകളിൽ ഉദ്ധരിച്ച ഒരു അസറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു അസർ, അതിയയുമായിട്ടുള്ള ഈ സംഭാഷണം. ഇബ്നു അബ്ബാസിൽ നിന്ന് മറ്റൊരു നിവേദനം ഇപ്രകാരമുണ്ട് ഈ വിഷയത്തിൽ. ഫുസിലൽ ഖുർആനു മിന ദിക്രി, ദിക്രിൽ നിന്ന് ഖുർആൻ അടർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഫവൂദി ആഫി ബൈത്തിൽ ഇസ്സതി ഫി സമാഇ ദുനിയ, പിന്നീട് അസ്സമാഉ ദുനിയയിൽ ബൈത്തുൽ ഇസ്സയിൽ ഖുർആൻ വെക്കപ്പെട്ടു. അസ്സമാഉ ദുനിയ എന്നാണ് നമ്മുടെ അടുത്ത ആകാശം, അതിൽ ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു എന്നാണ്. ഞാൻ വിശദീകരിക്കാം. ഫജഅല ജിബ്രീലു അലൈഹി സലാം യുൻസിലുഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലം വയുറത്തിലുഹു തർതീല, അതിൽ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലം മാതങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങി, വിശുദ്ധ ഖുർആൻ ഓതി നൽകുകയും ചെയ്തു തുടങ്ങി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം. ഇമാം ഹാകിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തു, ഹാകിമും ദഹബിയും ഒക്കെ ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മറ്റു പല പണ്ഡിതന്മാരും. ഇവിടെ വിശുദ്ധ ഖുർആന്റെ അവതീർണത അത് രണ്ട് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ ഉൻസില ഫീഹി റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ് അത് വിശുദ്ധ ഖുർആൻ. അത് രണ്ട് രീതിയിൽ, ഒന്ന് ജുംലത്തൻ വാഹിദത്തൻ മൊത്തത്തിൽ, രണ്ട് റിസ്ലൻ അല മവാഖിഇ നുജൂം അല്ലെങ്കിൽ മുഫറഖൻ ഖണ്ഡശയായിട്ട്, നജ്മൻ നജ്മൻ അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് എന്ന നിലക്ക് ദിനരാത്രങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് 23 വർഷങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതരണം, അതാണ് മറ്റൊരു അവതരണം. മുഫറഖായിട്ടുള്ള അവതരണം അല്ലെങ്കിൽ നജ്മൻ നജ്മൻ അല്ലെങ്കിൽ റിസ്ലൻ എന്നൊക്കെ ഇതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ അല മവാഖിഇ നുജൂം ഖണ്ഡശയായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതീർണത. ഈ ഷഹ്ർ റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് രണ്ട് രീതിയിൽ അതിൻ്റെ അവതീർണത ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മൊത്തത്തിലുള്ള ഖുർആന്റെ അവതീർണത. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഫതഹുൽ ബാരിയിൽ, ലാ ഖിലാഫ അന്നൽ ഖുർആന ഉൻസില മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൈലത്തുൽ ഖദരി ജുംലതൻ വാഹിദതൻ ഫവുദിയ ഫീ ബൈത്തിൽ ഇസ്സതി ഫീ സമാഇ ദുനിയ, അല്ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ജുംലതൻ വാഹിദതൻ ഒന്നിച്ച് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുകയും, എന്നിട്ട് സമാഉ ദുനിയയിൽ സപ്തവാനങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അത് വെക്കപ്പെട്ടു, ലോഹയിൽ നിന്നെടുത്ത് ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു, അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുല്ല. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമകാന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിൽ ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വൻ നവാഹി വൽ അസ്ബാബ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുമായി മാനമിറങ്ങി ഖണ്ഡശയായി കൽപ്പനകളിൽ വിരോധങ്ങളിൽ കാരണങ്ങളിലൊക്കെയായി വദാലിക ഫി ഇശ്രീ നസന, അത് 20 വർഷങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പിന്നീട് ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹുവ സഹീഹുൽ മുഅ്തമദ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൽ അവലംബിക്കപ്പെടുന്ന സഹിഹായ നിലപാട് അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അസുയൂത്തി അൽ അസഹുൽ അഷ്ഹറു, ഏറ്റവും ശരിയായതും പ്രസിദ്ധവുമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ ഈ ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. പിന്നെ സൂറത്തു അൽ ഖദറിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആയത്തും, ഈ മൂന്ന് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ആയത്തുകൾ ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 106 വചനം, വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസൽനാഹു തൻസീല. ഖുർആനെ ഫറഖ്നാഹു, നാം വേർപ്പെടുത്തി ഖണ്ഡശയാക്കി അവതരിപ്പിച്ചു എന്നുള്ള പറയാണ്. അതിൽ തഖറഉ അലന്നാസി അലാ മുക്സിൻ, കാലതാമസം എടുത്ത് ജനങ്ങൾക്ക് താങ്കൾ അത് ഓതി നൽകുന്നതിന് വേണ്ടി. വനസൽനാഹു തൻസീല, വിശുദ്ധ ഖുർആനെ ഇവ്വിധം നാം പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് അവിടെ. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം, വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു തിരുദൂതന്നെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒന്നിച്ച് ഇറക്കപ്പെടുന്നില്ല. അപ്പൊ അല്ല പറയാണ് കെദാലിക്ക്, അതായത് മൊത്തത്തിൽ ഇറക്കാതെ ഖണ്ഡശയായി ഇതിനെ തിരുദൂതർക്ക് അവതരിച്ചത്, ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ചേതന മനസ്സ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉറപ്പിക്കാനും സ്ഥൈര്യപ്പെടാനും, ഉറത്തൽനാ ഹുതർത്തീല, നാം അതിനെ പ്രത്യേക രീതിയിൽ നാം താങ്കൾക്ക് ഓതി തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് വചനങ്ങൾ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിച്ചതിനെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയുള്ള അവതീർണതയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വിശുദ്ധ ഖുർആനിന് രണ്ട് തരത്തിലുള്ള അവതീർണത, ഒന്ന് മൊത്തത്തിലുള്ള അവതീർണത, മറ്റൊന്ന് ആ മൊത്തത്തിൽ അവതീർണമായതിൽ നിന്ന് പിന്നെ ഖണ്ഡശയായിട്ടുള്ള അവതീർണത. മൊത്തത്തിലുള്ള അവതീർണതയും ഖണ്ഡശയായി കുറച്ച് അല്പാൽപമായിട്ടുള്ള അവതീർണതയും, അതിൽ ആദ്യത്തെ അവതീർണത തുടക്കം, അത് വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇഖ്റ ബിസ്മി സൂറയുടെ തുടക്കത്തിൽ 5 വചനങ്ങൾ, അതിറങ്ങിയത് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ. ആ രാവാകുന്നു ലൈലത്തുൽ മുബാറക, അനുഗ്രഹം അരുളപ്പെട്ട രാവ്. അൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാഉ ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരീർണമായി എന്നുള്ളതാണ്. അൽ ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ലൗഹാണ്, അൽ ലൗഹുൽ മഹ്ഫൂദ്, അതിലാണ് ഈ ഉലകത്തിൽ നടക്കാനുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞു. അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി. അള്ളാഹു തൂലികയെ സൃഷ്ടിച്ച ആ നാളിൽ, ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലമ ഖാല ലഹു ഉക്തുബ്, അള്ളാഹു തൂലികയെ പടച്ച ആദ്യ നാളിൽ തൂലികയോട് എഴുതാൻ പറഞ്ഞു. എന്തെഴുതണം? മഖാദീറു സമാവാതി വൽ അർദ്, വാനങ്ങളിൽ ഭുവനങ്ങളിൽ നടക്കാനിരിക്കുന്നതെല്ലാം എഴുതാം.

അതൻ അല്ലോഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതെന്തോ അത് ഈ ഉലകത്തിൽ പുലരും. അള്ളാഹു സുബ്ഹാനഹു തആല പോലും അള്ളാഹു ഫഅലുൽ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ പരിപൂർണ അറിവിനാൽ അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതിനാൽ അതിൽ മാറ്റം വരുത്തൂല, മാറ്റം സംഭവിക്കൂല. വിധിയായി എഴുതപ്പെട്ടത് ലോഹിൽ മാറ്റം വരുത്തപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റലുകളും തിരുത്തലുകളും ഒക്കെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ നീതിയുടെ തേട്ടത്തിനനുസരിച്ച്, യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അത് അല്ലൗഹുൽ മഹ്ഫൂദിലല്ല, അള്ളാഹു അല്ലൗഹിനെ കുറിച്ച് പറഞ്ഞത് അൽ മഹ്ഫൂദ് എന്നുള്ളതാണ്. അത് സുരക്ഷിതമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തലക്കുള്ള കൈകടത്തലുകളും ഏറ്റലും കുറച്ചലും മാറ്റലും അത് അസാധ്യം എന്നുള്ളതാണ്. അതാണ് അല്ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു രേഖപ്പെടുത്തിയതിൽ വിശുദ്ധ ഖുർആനും രേഖയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൽ വിശദമായി 114 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടതാണ്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അത് ഫിസ്സമാ ഇദ്ദുന്യ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശം, അതിൽ അവിടെയുള്ളവർക്ക് ഖിബിലയാക്കാൻ ഒരു ഭവനമുണ്ട്, അതാണ് ബൈത്തുൽ ഇസ്സ. അല്ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അതൊന്നും നമ്മോട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഓരോ സമായിലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആല സപ്തവാനങ്ങൾ കൊണ്ടാണ് ഈ ഉലകം സംവിധാനിച്ചത്. സബ്അൻ ശിദാദൻ, ശക്തമായ ഏഴ് വാനങ്ങൾ. ഈ ഏഴ് വാനങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന, സുജൂദിലും റുക്കൂഇലുമായി വാനലോകത്തിൻ്റെ പട മലക്കുകൾ നിബിഡമാണ്. നാല് വിരൽ വെക്കാൻ ഇടമില്ല, അവിടെയൊക്കെ ഒരു മലക്ക് റുക്കൂഇലും സുജൂദിലുമാണ്. ഈ ഓരോ വാനങ്ങളിലും ആ വാനങ്ങളിലുള്ളവർക്ക് ഇബാദത്ത് എടുക്കുവാൻ, തിരിഞ്ഞ് നിസ്കരിക്കുവാൻ കഅബയുണ്ട്, ഖിബിലയുണ്ട്. അതിൽ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വൽ ബൈത്തുൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അൽ ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫിസ്സമാഇ സാബിഅ, അൽ ബൈത്തുൽ മഅമൂർ ഫിസ്സമാഇ സാബിഅതി, ഏഴാം ആകാശത്തിലാകുന്നു അൽ ബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ സബ്ഊന അൽഫ മലക്കിൻ, അതിലേക്ക് എല്ലാ ദിനവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ലാ യഊദുന ഇലൈഹി ഹത്താ തഖൂമ സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അതിൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കൽ കൂടി മടങ്ങി വന്ന് അതിൽ പ്രവേശിക്കൂല. ദിനം പ്രതി 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ബൈത്തുൽ മഅമൂർ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത് മുസ്നിദൻ ബഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് തന്റെ മുതുകിനെ ചാച്ച് അവലംബിച്ച് ഇരിക്കുന്നതായിട്ടാണ്. വൈദാഹു വയദ്ഖുലുഹു കുല്ല യൗമിൻ സബ്ഊന അൽഫ മലക്കിൻ സുമലായ ഊദുന ഇലൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് കാണാൻ സാധിക്കും, മലക്കുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അസ്മാഉദ്ദുനിയയിൽ ബൈത്തുൽ ഇസ്സ, അവിടെയുള്ളവർക്കുള്ള ഖിബിലയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറയുന്നത്. ഓരോ സമായിലും ഇതുപോലെ ഖിബിലയുണ്ട്, ഓരോ ബൈത്തുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ വിഷയം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി മൊത്തത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ പറയപ്പെട്ട ഈ ഉൻസില ഈ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് അറിയിക്കുന്നത്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്മാഉദ്ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തത്തിൽ അവതരിപ്പിച്ചു, അതിനെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആ റമദാൻ മാസത്തിൽ തന്നെയുള്ള ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറക്കയിൽ ഈ അവതീർണതയ്ക്ക് അനുബന്ധമായിട്ട് സൂറത്തുൽ അലഖിലെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൂറയിലെ ആദ്യ ആയത്തുകളും അവതരിപ്പിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവതീർണതയുടെ ആരംഭം, തുടക്കം അതും കൂടി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ഉൻസില എന്നുള്ള ഈ പ്രയോഗം അറിയിക്കുന്നു, തേടുന്നു. ഇവിടെ 23 വർഷങ്ങളിലായി, 20 വർഷങ്ങളിൽ നിന്ന് നിവേദനങ്ങളിലുണ്ട്, ഉദ്ദേശം 23 വർഷമാണ്. അറബി ഭാഷയിൽ ഈ ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ എണ്ണത്തിൽ അത് പരിഗണിക്കാതെയാണ് എണ്ണം പലപ്പോഴും പറയുക. അതുകൊണ്ടാണ് 20 വർഷങ്ങളിൽ എന്ന് പിന്നെ നമ്മൾ നിവേദനങ്ങളിൽ വായിക്കുന്നത്. ഉദ്ദേശം 23 വർഷം. 23 വർഷങ്ങളിലായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭോചിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സമാഉദ്ദുനിയയിൽ നിന്നാണ്, ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആ ഭാഗം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയായിരുന്നു എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയും എന്നിട്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്.

0: ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസയിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് എടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതി നൽകുന്നതനുസരിച്ച്, ബോധനം നൽകുന്നതിനനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസയിൽ നിന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പ്രതീക്ഷിക്കുകയും ജിബ്രീൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആയത്തുകൾ സൂറത്തുകൾ അവതരിക്കുന്നതിന് വേണ്ടി. ഇതിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്, സമാഇൽ നിന്ന് മാഇനെ ഇറക്കി. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ളതൊക്കെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയെന്ന് പറയുമ്പോൾ മിനസ് സമാഇ മാഅൻ ഇങ്ങനെയാണ് പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക്, പറയുക, നസ്സലഹു റൂഹുൽ ഖുദുസ്, വിശുദ്ധ ആത്മാവായ മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്. ബിൽ ഹഖ്, അതേപോലെ തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം, തൻസീലുൽ കിതാബ്, വിശുദ്ധ ഖുർആനിന്റെ അവതീർണത, മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു. ഹാമീം, തൻസീലും മിനർ റഹ്മാൻ റഹീം, അർറഹ്മാൻ അർറഹീമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന്, അർറഹ്മാനിൽ നിന്ന്, മിൻ റബ്ബിക്ക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ഇങ്ങനെയാണ്, സമാഇൽ നിന്ന് എന്നല്ല. അപ്പോ വിശുദ്ധ ഖുർആൻ അത് റബ്ബിൽ നിന്ന് മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ ജുംലത്തൻ വാഹിദത്തനായി അസ്സമാഉദ്ദുന്യ, അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ ഇസയിൽ നിന്ന് ഇത് 23 വർഷങ്ങളിലായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അത് ബൈത്തുൽ ഇസയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം ജിബ്രീൽ നിശ്ചയിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, ആ ബൈത്തുൽ ഇസയിൽ അനുസ്മരിക്കപ്പെട്ട, വെക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന് ഓതി നൽകി, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സൃഷ്ടിച്ച ബൈത്തുൽ ഇസ്സ, അസ്സമാഉദ്ദുന്യ പോലത്തെ പടപ്പുകളിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ട് ഉൾക്കൊണ്ട് പിന്നെ അത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്, മിൻ റബ്ബിക്, മിൻ അല്ലാഹ്, മിൻ അർറഹ്മാനിർ റഹീം എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു അവതീർണതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം അതത്രേ റമദാൻ മാസം. റമദാനിൽ എന്ന്, എങ്ങനെ, ആരിൽ നിന്ന്, ആരിലൂടെ, ആർക്ക്, എപ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കവേ മനസ്സിലാക്കിയത്. ഇത് അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നതിൻ്റെ പോരിശയും ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു വിശേഷം, ഈ ഒരു അവതീർണതയുടെ വിഷയം. ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ട മാസമാണ് റമദാൻ മാസം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. റമദാൻ സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ റമദാനു ഖദ് ജാഅകും, ഇദാ റമദാൻ, അത് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹമരുളപ്പെട്ട മാസം. ഫർദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അതിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പറയുമായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയിൽ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ തുടങ്ങിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. മൊഡ്യൂൾ 16 18 ക്ലാസ്സിൽ ഖുർആനിന്റെ അവതരണം എന്തിന് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂറിലെ ഹിറാ ഗുഹയിൽ ഉണ്ടായിരുന്നപ്പോൾ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് ആദ്യമായി ഇറക്കപ്പെട്ടത്? ഓപ്ഷൻ എ 3 ആയത്ത്, ഓപ്ഷൻ ബി 5 ആയത്ത്, ഓപ്ഷൻ സി 7 ആയത്ത്. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ വഹി ഇറങ്ങുന്നതിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തു അൽ ഫാത്തിഹ, ഓപ്ഷൻ ബി സൂറത്തു അൽ ഫലഖ്, ഓപ്ഷൻ സി സൂറത്തു അൽ മുദ്ദസ്സിർ. ചോദ്യം 3, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം കൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇറങ്ങിയത്? ഓപ്ഷൻ എ 13 വർഷം, ഓപ്ഷൻ ബി 40 വർഷം, ഓപ്ഷൻ സി 23 വർഷം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 crore ഉള്ളവൻ ഒരു പക്ഷേ 25 lakh കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 rupees കയ്യിലുള്ളവൻ 25 rupees കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 lakh പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 dinar 1000 dinars അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. ഹജ്ജിനെ കഴിവില്ലാത്തവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഹജ്ജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതിൻ്റെ കൂലി, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഹജ്ജിന് പോവാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാൻ പര്യാപ്തമാവുന്ന ചില കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ ഒന്നാമതായി പഠിപ്പിച്ചത് അന്നിയത്തു സ്വാദിഖ, ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഹജ്ജ് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നന്നായി ഒരുങ്ങുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അയാൾക്ക് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്തതിൻ്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഉദ്ദേശമനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. മാത്രവുമല്ല, അല്ലാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, ഈ ദുനിയാവ് എന്നുള്ളത് നാല് വിഭാഗം ആളുകളുടേതാണ്. നാല് വിഭാഗം ആളുകൾക്കുള്ളതാണ് ദുനിയാവ്. ഏതൊക്കെയാണ് ആ വിഭാഗം? അതിലൊന്നാമത്തെ വിഭാഗം, അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്തും കൊടുത്തു, അറിവും കൊടുത്തു. ആ അറിവ് കൊണ്ടയാൾ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ അവനാണ് ഏറ്റവും നല്ല വ്യക്തിയെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. രണ്ടാമതായി പറഞ്ഞ വിഭാഗം, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസഖുഹു മാല, ഒരാൾക്ക് അള്ളാഹു അറിവ് കൊടുത്തു പക്ഷെ സമ്പത്ത് കൊടുത്തില്ല. മറ്റുള്ളവർക്ക് സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോകുന്നത് കണ്ട്, സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് കണ്ട് അയാളും ആഗ്രഹിക്കുകയാണ് ലൗ അന്നലീമാല, എൻ്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ, അമിൽ ത്വ ബി അമലിൻ ഫുലാനിൻ, ഇയാൾ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യാമായിരുന്നു, എനിക്കും ഹജ്ജിന് പോകാമായിരുന്നു എന്ന് അയാൾ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫഹുവ ബിനിയത്തീൻ, അയാളുടെ ആ നിയത്തനുസരിച്ച്, ഫ അജുറുഹുമാ സവാ, അയാൾ ആദ്യത്തെ വ്യക്തിയുടെ അതേ കൂലി വാങ്ങും. ആ ഹജ്ജിന് പോകുന്ന വ്യക്തിയുടെ അതേ കൂലി ഈ ആഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കും. മൂന്നാമത്തേത്, അള്ളാഹു അറിവ് കൊടുത്തില്ല പക്ഷേ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അറിവില്ലാത്തത് കൊണ്ട് അയാളുടെ സമ്പത്ത് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നാലാമത്തേത്, സമ്പത്തും കൊടുത്തില്ല അറിവും കൊടുത്തില്ല. അങ്ങനെ പല ആളുകളും ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നത് കണ്ട്, സമ്പത്ത് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കണ്ട് അയാളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, എൻ്റെ കയ്യിലും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും ദൂർത്തടിക്കാമായിരുന്നു, എനിക്കും തിന്മകളൊക്കെ ചെയ്യാം, കള്ളു കുടിക്കാം, ലഹരി ഉപയോഗിക്കാം, അതുപോലെ വ്യഭിചരിക്കാം, ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് എങ്കിൽ ആ നടത്തുന്ന അത്തരത്തിലുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന അതേ ശിക്ഷ ഈ ആഗ്രഹിക്കുന്ന വ്യക്തിക്കും ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിനോട് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തൊരു കാര്യം, അറിവ് പഠിക്കാനോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനോ വേണ്ടി പള്ളിയിലേക്ക് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അത് ജുമാ ഖുത്ബക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സുകൾക്കാണെങ്കിലും ഫിഖ് പഠന ക്ലാസ്സുകൾക്കാണെങ്കിലും ദീനിയായ അറിവ് പഠിക്കാൻ, അത് പഠിപ്പിക്കാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഹജ്ജിൻ്റെ കൂലി അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖദ ഇലൽ മസ്ജിദ്, ആരെങ്കിലും പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ല അയ്യത അല്ലമ ഖൈറ, എന്തെങ്കിലും ഒരു നന്മ പഠിക്കാൻ ആണ് അയാൾ പോകുന്നത് എങ്കിൽ, ഔ യു അല്ലിമഹു, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനാണ് അയാൾ പോകുന്നത് എങ്കിൽ, കാന ലഹു അജ്റുൻ ക അജ്രി ഹാജ്ജിൻ താമിന ഹജ്ജതുഹു, പൂർണ്ണമായൊരു ഹജ്ജിൻ്റെ പ്രതിഫലം അയാൾക്കതിലൂടെ നേടാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ ജുമാ ഖുതുബ കേൾക്കാൻ പോകുമ്പോഴും അതല്ലാത്ത ദീനിയായിട്ടുള്ള മറ്റു പല ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈയൊരു നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് പ്രവേശിച്ചവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഷുഹൂദുൽ ഫറായിദി ജമാഅത്തിൻ ഫിൽ മസ്ജിദി, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് ഹാജരാവുക എന്ന കാര്യം ആത്മാർത്ഥമായി കൊണ്ടുവേണം നമ്മൾ പള്ളിയിലേക്ക് വരാൻ. അള്ളാഹു റസൂൽ പറയുകയാണ്, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, ഫർള് നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നു പോയാൽ, ഫഹിയ കഹജ്ജിൻ, ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്. വമൻ മശാ ഇലാ സുബഹത്തിൽ ലുഹ, ഇനി ഒരാൾ ലുഹ നമസ്കരിക്കാനാണ് പള്ളിയിലേക്ക് പോയതെങ്കിലോ, കാന ലഹു കഅജ്രിൽ മുഅതമിരി, ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവനുള്ളത്. അഞ്ച് നേരത്തെ ഫർള് നമസ്കാരത്തിന് ആത്മാർത്ഥമായിക്കൊണ്ട് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നമസ്കരിച്ചവന് ഹജ്ജിൻ്റെ കൂലിയാണ്. ലുഹാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവന് ഉംറയുടെ കൂലിയുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം വീട്ടിൽ നിന്ന് ഉളു ചെയ്ത് പള്ളിയിലേക്ക് പോകുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ട് എന്നൊക്കെ. ഇവിടെ ഉളു ചെയ്യൽ അത് ഈ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു നിബന്ധനയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി ഹജ്ജിന്റെ കൂലി ലഭിക്കുന്ന നാലാമത്തെ കാര്യം എന്താ? അദാ ഉ സ്വലാത്തിൽ ഇഷ്റാഖ്, ഇഷ്റാഖിന്റെ നമസ്കാരം അത് പതിവാക്കുക എന്ന കാര്യം. പ്രവാചകൻ പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്ര ഫിൽ ജമാഅ, ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചു, അങ്ങനെ അവൻ സുമ്മ ഖഅദ അവിടെ തന്നെ ഇരിക്കുകയാണ്, യദ്കുറുല്ലാഹു ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ദിക്റുകളൊക്കെ ചൊല്ലി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു? സുമ്മ സ്വല്ലാ റകഅതൈനി, രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ, അവൻ ഇഷ്റാഖിന്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, കാന ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ തമ്മത്തിൻ തമ, പൂർണ്ണമായ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അള്ളാഹു അയാൾക്ക് നൽകും എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, സഹോദരങ്ങളെ, ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തതിൻ്റെ കൂലി രണ്ട് റക്അത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്ന് അതുവരെ അള്ളാഹുവിന് വേണ്ടി ദിക്റുകളൊക്കെ ചൊല്ലി സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ, ഇഷ്റാഖിൻ്റെ നമസ്കാരം നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ്. എവിടെയും പോവാതെ ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇഷ്റാഖിൻ്റെ നമസ്കാരം. അതുപോലെ ലുഹാ നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഹജ്ജിൻ്റെ കൂലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായിക്കൊണ്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സാമ്പത്തികമായിക്കൊണ്ട് ശാരീരികമായിക്കൊണ്ട് അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ വർഷവും തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഹജ്ജിൻ്റെ കൂലി ഹജ്ജിന് പോവാതെ തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് ദീനിയായ അറിവുകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ, ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ട് ആ ഒരു രീതി, ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം. അതുവഴി ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ, ഉംറയുടെ കൂലി ലഭിക്കാൻ പര്യാപ്തമാവണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അവതരണം അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
4: ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കുപോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അന്നഹൽ വചനം 63. വിദ്യാർത്ഥികൾക്കു വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 63-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത് മുഴുവനായൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തവും പാരായണവും പഠനവും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 63-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ മറിയാമു രചിച്ച ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദഘാതകൻ എന്ന രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദഘാതകൻ. എഴുത്ത് ഡോക്ടർ മറിയാമു. മെയ് 17 ലോകമെമ്പാടും ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ശരീരത്തെ പതുക്കെ ബാധിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ജീവിതശൈലി കാരണം വലിയൊരു ശതമാനം ആളുകൾക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും പലരിലും അത് അറിയപ്പെടാതെ പോകുന്നു. അതിനാൽ തന്നെ സമയബന്ധിതമായി തിരിച്ചറിയലും നിയന്ത്രണവും വളരെ പ്രധാനമാണ്. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ അത് ആ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളമടിക്കാറുണ്ടല്ലോ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു നിശ്ചിത വേഗവും മർദ്ദവുമുണ്ടാകും. ഈ മർദ്ദം കൂടിയാൽ പൈപ്പ് പൊട്ടിപ്പോകാനോ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം കൃത്യമായ അളവിലായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദം സ്ഥിരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 120-180 വരെയുള്ളതിനെ നോർമലായി കണക്കാക്കുമ്പോൾ 140/90 വരെ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടെൻഷനായി കണക്കാക്കുന്നു. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 130-180 കഴിഞ്ഞാൽ തന്നെ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 2026 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം: രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ദീർഘായുസ് നേടുക എന്നതാണ്. ഇത് ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിൻ്റെയും അതിന് നിയന്ത്രണത്തിൽ നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ അളക്കൽ വളരെ പ്രധാനമാണ്. വിശ്രമാവസ്ഥയിൽ ഇരുന്ന് ശരിയായ രീതിയിൽ ഒന്നിലധികം തവണ അളക്കുന്നതിലൂടെ മാത്രമേ ശരിയായ വിലയിരുത്തൽ സാധ്യമാകൂ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തനക്കുറവ്, കണ്ണിലെ റെറ്റിനോപ്പതി എന്നിവയ്ക്ക് പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായി നിയന്ത്രിക്കാത്ത ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകളുടെ ഭിത്തികൾ കട്ടിയാവുകയും അവയുടെ ഇളക്കം കുറയുകയും ചെയ്യുന്നു. ഇതുതന്നെ പിന്നീട് ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളില്ലാത്തതാണ്. ചിലപ്പോൾ തലവേദന, തലചുറ്റൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്ഥിരമായി കാണപ്പെടണമെന്നില്ല. അതുകൊണ്ടുതന്നെ ചെക്ക് യുവർ BP റെഗുലർലി എന്ന സന്ദേശം അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അമിത ഉപ്പ് ഉപയോഗം, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, പ്രമേഹം, പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് നഗരജീവിതവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ ഹൈപ്പർ ടെൻഷൻ ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. BP നിയന്ത്രണത്തിനായി ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ ഫലപ്രദമാണ്. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമം, പഴം, പച്ചക്കറി, സമൃദ്ധമായ ഭക്ഷണം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, ഭാരം നിയന്ത്രിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ നിർബന്ധമാണ്. രക്തസമ്മർദ്ദം പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതും അത്യാവശ്യമാണ്. മരുന്ന് തുടങ്ങിയതുകൊണ്ട് രോഗം ശാശ്വതമായി മാറി എന്ന ധാരണ തെറ്റാണ്. ഇത് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു ദീർഘകാല അവസ്ഥയാണ്. ഇസ്ലാം നമ്മെ ആരോഗ്യകരമായ മിതമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിരുവിടരുത്. ഈ മാർഗനിർദ്ദേശം ഇന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, പോർഷൻ കൺട്രോൾ എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ രോഗമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, സമയബന്ധിത പരിശോധന, ആത്മീയ ശാന്തി എന്നിവയുടെ സംയോജനം നമ്മെ ദീർഘായുസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും നയിക്കും.
0: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ അൽ ഹജ്ജ് 11, 12, 13 വചനങ്ങൾ. ഇസ്ലാം അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രം പഠിച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയും അതുമൂലം അവർ തെറ്റിപ്പോവുകയും ദുനിയാവും ആഹ്റവും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ കൂടെ ചേരുന്നു അബ്ദുൽ വഹാബ് സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعبد الله على حرف وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ 11, 12, 13 തുടങ്ങിയ 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിച്ച് നോക്കാം. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, മൻ ഒരുത്തൻ, യഅബ്ദുല്ലാ അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നു, അലാ ഹർഫിൻ ഒരു വക്കിലിരുന്നു കൊണ്ട്, അവൻ അല്ലാഹുവിനെ ഒരു വക്കിലിരുന്നു കൊണ്ട് ആരാധിക്കുന്നു. വമിനന്നാസി മൻ യഅബ്ദുല്ലാ, ഒരു വക്കിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസ്വാബഹു ഖൈറുൻ, ഇനി അവനൊരു ഖൈറുണ്ടായാൽ, ഒരു ഖൈറ് ഒരു നന്മ ഒരു ഗുണം അവന് ബാധിച്ചാൽ, ഇത്മ അന്നബി അവൻ അതിൽ സമാധാനമടയും. വൈൻ അസാബതുഹു ഫിത്ന, ഇനി അവൻ എന്തെങ്കിലും ഒരു ഫിത്ന ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം അവന് ബാധിച്ചു കഴിഞ്ഞാൽ, ഇൻഖലബ അലാ വജ്ഹി അവനവൻ്റെ മുഖം കുത്തി മറിയും, അവനവൻ്റെ പഴയ ആ ഒരു പാട്ടിലേക്ക് തന്നെ തിരിച്ച് പോകും എന്നർത്ഥം. ഇൻഖലബ അലാ വജ്ഹി, അവനവൻ്റെ മുഖം കുത്തി മറിയും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹസിറത് ദുനിയാ, ദുനിയാവും അവന് നഷ്ടപ്പെട്ടു. വൽ ആഹിറ, ആഹിറവും അവന് നഷ്ടപ്പെട്ടു. ഈ ദുനിയാവും ആഹിറവും അവന് നഷ്ടപ്പെട്ടു. ദാലിക അത്, അഥവാ ഈ ദുനിയാവും ആഹിറവും നഷ്ടപ്പെടൽ, ഹുവൽ ഖുസ്രാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം എന്നർത്ഥം. അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം. യദുഉ, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മിന്ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മാലായലുറുഹു, അവന് ഉപദ്രവം ചെയ്യാത്തതിനെ. വമാലായം ഫഅഹു, അവന് ഉപകാരവും ചെയ്യാത്തതിനെ. ദാലിക അത് തന്നെയാണ്, ഹുവല്ലലാലുൽ ബഈദ് വിദൂരമായ വഴികേട് അത് തന്നെയാണ്. അഥവാ യദുഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമേ അവൻ ആരാധിക്കുന്നു. മാലായലുറുഹു, അവനൊരു ഉപദ്രവമോ വമാലായം ഫഅഹു അവനൊരു ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദാലിക അത്, അഥവാ അല്ലാഹുവിന് പുറമേ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതാണ് ദാലിക അത്. ഹുവല്ലലാലുൽ ബഈദ്, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. യദുഉ ലമൻ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി, യദുഉ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ലമൻ ഒരുത്തനെ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി, ഒരുത്തനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവന് തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിസൽ മൗല, അവൻ എത്ര ചീത്ത സഹായിയാണ്. വലബിസൽ അശീർ, അവൻ എത്ര ചീത്ത കൂട്ടുകാരനുമാണ്. ഇതാണ് ഈ മൂന്നായത്തിന്റെ അർത്ഥമായി നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോ വമിനൻ നാസിമൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്നാണ്. ഒരു ഹർഫിലായിക്കൊണ്ട്, ഒരു വക്കിലായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതായ ആളുകൾ. ഹർഫ് എന്ന് പറയുമ്പോൾ അതിനിവിടെ വിശദീകരിച്ച് തഫ്സീറുകളിലൊക്കെ കാണാം, അലാ തൊർഫിൻ. അല്ലെങ്കിൽ വമിങ്ഹു ഹർഫുൽ ജബൽ, ഒരു പർവ്വതത്തിന്റെയൊക്കെ വക്കിലിങ്ങനെ നിൽക്കുക എന്നുള്ള ആ ഒരു അർത്ഥം. ഐ തൊറഫുഹു, അതിന്റെ ഒരു വക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദഖല ഫിദ്ദീനി അലാ തൊർഫിൻ, ദീനിലേക്ക് അതിന്റെ ഒരു വക്കിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുള്ളൂ. ദീനിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ദീനിന്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാൽ അതിന്റെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതാണ് ഇവിടെ വമിനൻ നാസിമൻ അബ്ദുല്ലാഹ അല ഹർഫിൻ എന്ന് പറഞ്ഞത്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞത്. ദീനിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ബാഹ്യമായ ചില ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ആളുകള് അവനൊരു ഗുണം ബാധിച്ചാൽ ഫൈൻ അസ്വാബഹു ഖൈറു അന്നബി, ഗുണം ബാധിച്ചാൽ അതുകൊണ്ട് അവൻ സന്തോഷവാനാകും. എന്നാൽ വൈൻ അസ്വാബത്തുഹു ഫിത്തന, ഒരു പരീക്ഷണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലോ, ഇൻഖലബ അലാ വജ്ഹി, അവൻ എന്ത് ചെയ്യും, അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നർത്ഥം. അവൻ പഴയ പടി ഏതാണോ ആയിരുന്നോ അവിടേക്ക് തന്നെ അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു കൗലൊക്കെയായി തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുവാൻ കഴിയും. വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്തിന്റെ ഒരു വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റജുലു യഖ്ദിമുൽ മദീന, ഒരാൾ മദീനത്ത് വെച്ച്, ഫൈൻ വലദത് ഇംറഅതുഹു ഗുലാമൻ ഔ നുതിജത് ഖൈലുഹു, അവന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയോ അല്ലെങ്കിൽ അവന്റെ കുതിരയിൽ നിന്ന് അവന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുകയൊക്കെ ചെയ്താൽ, കാല, അവൻ പറയും, ഹാദാ ദീനുൻ സാലിഹ്, ഇത് നല്ലൊരു ദീനാണ്, നല്ലൊരു മതമാണെന്ന് അവൻ പറയും. ഇനി വൈല്ലം തലിദ് ഇംറഅതുഹു വലം തുൻതജ് ഖൈലുഹു, ഇനി അവന്റെ ഭാര്യ പ്രസവിക്കാതിരിക്കുകയോ അവന്റെ കുതിരയിൽ നിന്ന് അവൻ എന്തെങ്കിലും ഗുണങ്ങളൊന്നും കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, കാല, അവൻ പറയും, എന്താ, ഹാദാ ദീനുൻ സൈസു, ഇത് മോശമായ ഒരു മതമാണെന്നവൻ പറയുകയും ചെയ്യും. അതാണ് എന്ത്, ഫഇൻ അസ്വാബഹു ഖൈറു മിത്മഅന്നബി വഇൻ അസ്വാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒക്കെ വാക്കായിട്ട്, അതുപോലെ മറ്റുള്ള താബിഈങ്ങളുടെയൊക്കെ വാക്കായിക്കൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഖാന അറാബികളിൽ, ഗ്രാമീണ അറബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ നബിന്റെ അടുക്കൽ വരും. ഫയുസ്ലിമൂന, എന്നിട്ട് അവർ മുസ്ലിമാകും. ഫൈദാ റജഊ ഇലാ ബിലാദിഹിം, അങ്ങനെ അവർ മുസ്ലിമായിട്ട് അവർ അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഫൈൻ വജദു ആമ ഗൈസിൻ വആമ ഹിസ്ബിൻ, അവർക്ക് ആ മഴയൊക്കെ വർഷിച്ച് അങ്ങനെ അഭിവൃദ്ധിയുള്ള ആ ഒരു വർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരത് കണ്ടുകഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, ഇന്ന ദീനനാ ഹാദാ ലസ്വാലിഹുൻ ഫതമസ്സഖൂ ബിഹ്, നമ്മുടെ ഈ ദീൻ നല്ല ദീനാണ്, നിങ്ങളതിനെ മുറുകെ പിടിക്കുവീൻ എന്നവർ പറയും. ഇനിയോ അതല്ലാതെ അവർ ഇനി മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വരൾച്ചയൊക്കെ ഉണ്ടായാൽ, അങ്ങനെ അവർക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, മാഫി ദീനിന ഹാദാ ഖൈർ, ഈ ദീനിൽ നമുക്ക് എന്ത് നന്മയാണുള്ളത്, ഈ ദീനിൽ എന്ത് നന്മയാണ് നമുക്കുള്ളത് എന്നവർ മാറ്റി പറയുകയും ചെയ്യുമെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകന്റെ മേൽ ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നും തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കത്തിൽ ഈ ആയത്തുകൊണ്ട് വിശദീകരിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിൻ കൃത്യമായി പഠിക്കാതെ അതിൻ്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങും. എന്നാൽ ജീവിതത്തിൽ ഗുണങ്ങളൊക്കെ കിട്ടുമ്പോൾ അവൻ അത് ശരിയാണെന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണം സംഭവിച്ചു കഴിഞ്ഞാലോ, ഇൻഖലബ അലാ വജ്ഹി, അവൻ മുഖം കുത്തി മറിയും. എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ഒരു സാഹചര്യത്തിലേക്ക് അവൻ തിരിച്ച് പോവുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുന്ന ഹസിറ ദുനിയാ വല്ലാഹിറ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവും നഷ്ടപ്പെട്ടു ആഖിറവും നഷ്ടപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് ഏറ്റവും സുവ്യക്തമായ നഷ്ടം എന്ന് പറയുന്നത്. വമ്പിച്ച നഷ്ടമാകുന്നു അത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ച് തരുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുക, യദുഉ മിൻ ദൂനില്ല, അവൻ അല്ലാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കും. മാലാ യദുറുഹു വമാലാ യംഫഹു, അവൻ ഉപകാരം ചെയ്യാത്ത, അവൻ ഉപദ്രവം ചെയ്യാത്ത ആ വസ്തുക്കളെ അല്ലാഹുവിന് പുറമേ അവൻ ആരാധിക്കും. മുമ്പ് അവൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ദീനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഗുണങ്ങൾ കിട്ടുമ്പോൾ അവൻ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം വന്നപ്പോ അവൻ തിരിഞ്ഞ് പഴയ അവസ്ഥ എന്താണോ അവിടേക്ക് തന്നെ എന്ത് ചെയ്യുകയാണ്, അവൻ തിരിച്ചു പോവുകയാണ് എന്നർത്ഥം. അവിടെയാണ് എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവൻ അള്ളാഹുവിനെ കൂടാതെ അവൻ ഉപകാരമോ ഒരു ഉപദ്രവമോ ഒന്നും ചെയ്യാത്തതായ വസ്തുക്കളെ അവൻ എന്ത് ചെയ്യുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ തഫ്സീർ സഅദിയിലൊക്കെ കാണാം, ഈ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിനെ കൂടാതെ അവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തഫ്സീർ സഅദിയിലൊക്കെയാണ്, വഹാദ സിഫത്തു കുല്ല മദ്ഉവിൻ വ മഅബൂദിൻ മിൻ ദൂനില്ല, ഇതാണ് അല്ലാഹുവിന് പുറമേ ആരാധിക്കപ്പെടുകയും അതേപോലെ അള്ളാഹുവിന് പുറമേ വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ വസ്തുക്കൾക്കുമുള്ള ഒരു വിശേഷണമാണ് ഇത്. അതെന്താ, ഫഇന്നഹു ലാ യംലിക്കു ലിനഫ്സിഹ്, അവൻ സ്വന്തത്തിനോ വലാ ലിഗൈരിഹ്, അവൻ സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ഉടമപ്പെടുത്തുകയില്ല. നഫ്അൻ, ഉപകാരമായിട്ടും, വലാ ളറൻ, ഉപദ്രവമായിട്ടും. അതാണ് പറയുന്നത്, മാലാ യദുറുഹു വമാലാ യംഫഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വസ്തുവും അവൻ സ്വന്തത്തിന് വേണ്ടി ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ളവയെയാണ് അള്ളാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ദാലിക്ക, അത്, അഥവാ ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാത്ത ആ വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ദാലിക്ക അത് ഹുവല്ലാലുൽ ബഈദ്, അത് തന്നെയാണ് വ്യക്തമായ വഴികേട് എന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഇവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവൻ ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ തന്നെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിട്ടല്ല ഓർമ്മപ്പെടില്ല, ബിസൽ മൗല, എത്ര ചീത്ത കൂട്ടുകാർ സഹായിയാണവൻ. വല ബിസൽ അശീർ, എത്ര ചീത്ത കൂട്ടുകാരനാണ് അവൻ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെ അതിന്റെ ബാഹ്യമായ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമുണ്ടായാലും ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നല്ല കാര്യങ്ങൾ നൽകുമ്പോഴും അനുഗ്രഹങ്ങൾ നൽകുമ്പോഴുമൊക്കെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി നേരിടുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ദീനിന് വിശാലമായി പഠിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ സന്തോഷം കിട്ടുമ്പോൾ അതിൽ നമ്മൾ സമാധാനിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും

0: ذلك هو الخسران المبين അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. يدعو من دون الله ما لا يضره وما لا ينفعه അവൻ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിന് അല്ലാഹുവിനു പുറമെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ذلك هو الضلال البعيد അത് തന്നെയാണ് വിദൂരമായ വഴികേട്. يدعو لمن ضره اقرب من نفعه ഏതൊരുത്തന്റെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തു നിൽക്കുന്നു അങ്ങനെയുള്ളവൻ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിസൽ മൗല എത്ര ചീത്ത സഹായിയാണ്, വലബിസൽ അശീർ എത്ര ചീത്ത കൂട്ടുകാരനാണ്. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഒന്നുകൂടെ പാരായണം ചെയ്യാം. ومن الناس من يعبد الله على حرف فإن أصابه خير مطمئن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره اقرب من نفعه لبئس المولى ولبئس العشير.
1: കൃത്യമായി ഓരോ ആയത്തും അതിന്റെ പദാനുപദ അർത്ഥവും അതിന്റെ ആശയവും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ അൽഹജ്ജ് വചനം 11, 12, 13. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.
3: أعوذ بالله من الشيطان الرجيم.

0: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, അങ്ങനെ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത്, പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്, ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളുണ്ടു, ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയൊരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണം എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അത് ചെറിയ പൈസക്കല്ലേ അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക, എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
1: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
0: അതെ,
1: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
0: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്,
1: പിന്നീട് അത് പല പേരുകളിലും പല രൂപത്തിലും ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
0: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
2: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ, മജ്റം ഖുർആനിലേക്ക്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: ولنبلونكم بشيء من الخوف والجوع ونقص

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരിൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്ക് അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായികഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് മക്കയുടെ തീരത്ത് ഹജറുൽ അസ്വദിനെ കുറിച്ചുള്ള ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മൂസ സ്വലാഹി കാരെയാണ് നമുക്കൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രാമാണികമായി കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. കൂടുതലായി അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് സ്വായത്തമാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കേണ്ട, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് അൽ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് അറിവിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജറുൽ അസ്വദ് എന്ന് കേട്ടാൽ തന്നെ ഏതൊരാൾക്കും എന്താണത് സംഗതി, എന്തിനെപ്പറ്റിയുള്ളതാണ് വിഷയം, അത് പെട്ടെന്ന് മനസ്സിലാകും. കഅബയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാനമായ കാര്യമാണ് ഹജറുൽ അസ്വദ് എന്നത്. കറുത്ത നിറത്തിലുള്ള കല്ലാണ്. ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ല് എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന, ഹജറുൽ അസ്വദ് വന്നിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നാണ്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. കഅബയുടെ ഒരു മൂലയിൽ പതിച്ചു വച്ചിട്ടുള്ള, അവിടെ ഉറപ്പിച്ചു വച്ചിട്ടുള്ള സംഗതിയാണ് ഹജറുൽ അസ്വദ് എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അവർക്ക് യാതൊരു സംശയവും അവിടുന്നിൻ്റെ വാക്കുകളിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും നിലക്ക് പരിഹസിക്കുക എന്ന ഒരു ശൈലി ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേട്ടപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിഷേധിക്കുക ഒരു കല്ല്, എന്താണ് ആ കല്ലിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമുള്ളത്, യുക്തിയുള്ളത് എന്ന നിലക്ക് നിഷേധിക്കുന്ന, അവഗണിക്കുന്ന ചോദ്യങ്ങൾ, സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പ്രത്യേക നിറത്തിലുള്ള, വലിപ്പത്തിലുള്ള, ആകൃതിയിലുള്ള കല്ലിനെ പൂജിക്കുക, ആരാധിക്കുക എന്ന ഒരു സങ്കല്പമല്ല ഇവിടെ. ആ നിരക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. വിഷയത്തെപ്പറ്റി വേണ്ട ധാരണയും അറിവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകൾ, സംസാരങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് എന്താണ്, ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വിശുദ്ധ ഇസ്ലാം ആരാധനയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചര്യയാക്കി തന്ന, നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ കല്ലുപൂജയോ കല്ലാരാധനയോ സൃഷ്ടിപൂജയോ ഒന്നും ഉടലെടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, പ്രമാണങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ വിഷയമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നീക്കുക, ഒഴിവാക്കുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച വിഷയത്തെ നാല് രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. അതിലധികവും ഉണ്ടാകാം. അതിൽ ഒരു വിഭാഗം സൃഷ്ടിപൂജ അല്ലെങ്കിൽ കല്ലിനെ ആരാധിക്കൽ, ഈ തലത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും അവതരിപ്പിക്കുന്നതും. അവരുടെ ധാരണ ഒരിക്കലും തന്നെ സാധൂകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ദീനിൻ്റെ നിർദ്ദേശമാണ്. രണ്ടാമത്തെ വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിഷേധിക്കുക. ഒരു കല്ലിനെന്ത് പ്രത്യേകത, അല്ലെങ്കിൽ പാപങ്ങൾ കൊണ്ടൊക്കെ കറുത്തു പോകുന്ന കല്ലോ, എന്താ വെളുത്തു പോകാത്തത്? കാരണം നന്മ ചെയ്യുന്ന ആളുകളും സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ നന്മകൾ കൊണ്ട് വെളുപ്പും വരേണ്ടതല്ലേ, പാപങ്ങൾ കൊണ്ട് കറുക്കുക മാത്രമാണോ നടക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ, നിഷേധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ യാതൊരു മടിയും കൂടാതെ, ലജ്ജയുമില്ലാതെ പരിഹസിക്കുന്ന, പരിഹാസ ചോദ്യങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ. നാലാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരായവർ, അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തിനെ അനുവർത്തിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന, വിശ്വാസത്തോടുകൂടി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ആദ്യ മൂന്ന് സ്വഭാവക്കാരെ നമ്മൾ പേടിക്കണം. നാലാമത്തെ സ്വഭാവം അതായിരിക്കണം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇറക്കപ്പെട്ട കല്ലാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പിന്നെയോ ആ കല്ല് നല്ല വെളുത്ത കല്ലായിരുന്നു. കറയില്ലാത്ത, ചെളിയില്ലാത്ത, മാലിന്യങ്ങളൊന്നുമില്ലാത്ത വെളുത്ത കല്ലായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഹുവ അശദ്ദു ബയാളം മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്ത നിറത്തിലായിരുന്നു. ഫസൗവദതുഹു ഖതായ ബനി ആദം, ആദം മക്കളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്, കറുത്ത നിറത്തിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോ പാപികളായ മനുഷ്യർ ആ കല്ലിൻ്റെ അടുത്ത് വന്ന് അതിനെ സ്പർശിച്ച് അതിനെ തടവി അതിൻ്റെ ഫലമായി അത് കാരണമായി ആ കല്ല് കറുത്ത നിറത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. ഇവിടെ ദുർബലമായ ബുദ്ധി കൊണ്ട് ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അഥവാ കുറേ നന്മകൾ ചെയ്യുന്ന ആളുകളും ആ കല്ലിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ, എന്താണ് ആ കല്ല് വെളുക്കാത്തത്? യഥാർത്ഥത്തിൽ പാപങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് കറുത്തുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ വലിയ മഹത്തായ പാഠമുണ്ട്. ഒരു യുക്തി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വലിയ സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. എന്താണത്? ഉറച്ചു നിൽക്കുന്ന ഒരു പാറ, ആ പാറ പോലും മനുഷ്യൻ്റെ തെറ്റുകൾ കൊണ്ട് കറുത്തുപോകുമെങ്കിൽ മനുഷ്യ മനസ്സ് തീർച്ചയാണ് അത് കറുത്തുപോകും, അത് ഇരുണ്ടുപോകും. കറുകറുത്ത ഹൃദയത്തിൻ്റെ ഉടമകളായി പാപങ്ങൾ കൊണ്ട് മാറ്റപ്പെടും എന്ന മഹത്തായ തിരിച്ചറിവ്, മഹത്തായ സന്ദേശം ഇതിലൂടെയെല്ലാം വിശുദ്ധ ഇസ്ലാം നമുക്ക് തരികയാണ്. അപ്പോൾ വെളുത്തു പോകും എന്നത് പെട്ടെന്ന് മനസ്സിലാവും. വെളുക്കുക അല്ലെങ്കിൽ വെളുപ്പിക്കുക, വെളുപ്പിച്ചെടുക്കുക, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് കറുത്തു പോവുക എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഒരു സന്ദേശം അവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യം ഉൾക്കൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ എന്താകേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. പിന്നെയോ ഖിയാമത്ത് നാളിൽ ആരൊക്കെയാണോ അതിനെ ഇസ്തിലാമ് ചെയ്തത്, കൈകൊണ്ടിങ്ങനെ ആ കല്ലിൻ്റെ നേരെ ആംഗ്യം കാണിക്കുക, അത് ചെയ്തവർക്കെല്ലാം അഥവാ സത്യസന്ധമായി ശരിയായ നിലക്ക് നല്ല വിശ്വാസത്തോടെ ആ കാര്യം ചെയ്തവർക്കെല്ലാം സാക്ഷിയായി സംസാരിക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് അത് വരും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല, ലയബഅസന്നഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ലഹു ഐനാനി, രണ്ട് കണ്ണുകൾ ഉണ്ടാകും, യബ്സുറു ബിഹിമാ, കാണുന്ന രൂപത്തിൽ, വലിസാൻ യൻതിഖു ബിഹി, നാവുണ്ടാകും, അതുകൊണ്ട് സംസാരിക്കും, യഷ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ, സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനെ അഭിവാദ്യം ചെയ്തവർക്കെല്ലാം അത് സാക്ഷിയായി വരും എന്നാണ്. നോക്കൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് സഹോദരങ്ങളെ നിസാരമായി അവഗണനയോടെ ഒരു വിശ്വാസിക്ക് എടുക്കാൻ കഴിയുക. ഇവിടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായി തവാഫ് എന്ന മഹത്തായ കർമ്മം, രണ്ടിൻ്റെയും റുക്കിനാണല്ലോ തവാഫ്, ആ തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിന് നമ്മുടെ കൈകൊണ്ട് ഇസ്തിലാമ് ചെയ്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധിക്കുമെങ്കിൽ ചുംബിക്കണം, ചുംബിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. സാധിക്കാതെ വരികയാണെങ്കിൽ ഓരോ തവാഫ് ചുറ്റിക്കഴിയുമ്പോഴും നമ്മളെന്ത് ചെയ്യണം? കൈകൊണ്ട് ഇസ്തിലാമ് ചെയ്യണം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇങ്ങനെ പറയുന്നവർക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ ഹജറുൽ അസ്വദ് പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നാണ്. ഇത് ഹജ്ജും ഉംറയുമൊക്കെ പ്രത്യേകിച്ച് ഉംറക്ക് അധിക ആളുകൾ ജീവിതത്തിൽ പോകുന്നവരാണ്. അപ്പോൾ ആ വേളയിൽ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവർക്കത് ഓർക്കാനും അതേപോലെ മനസ്സിൽ കൊണ്ടുവരാനുമൊക്കെ സാധിക്കും എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി, ആ കഅബയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മളിങ്ങനെ നെഞ്ച് ഒട്ടിച്ചു വെച്ച്, ശരീരം ഒട്ടിച്ചു വെച്ച്, കവിളും മുഖവുമൊക്കെ അതിലൂടെ ഇങ്ങനെ ഒരതി ഉരസിക്കൊണ്ടുപോകുന്ന അവസ്ഥ പാടില്ല. ആ നിലക്ക് ബർക്കത്തെടുക്കാൻ, പുണ്യമെടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു മുആവിയ റളിയല്ലാഹുവിനു അങ്ങനെ ചെയ്യുന്നത് കണ്ടു. കഅബയുടെ ഓരോ ഭാഗത്തും ഇങ്ങനെ സ്പർശിച്ചും തൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു അങ്ങനെയില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത് ഹജറുൽ അസ്വദിനും റുക്നുൽ യമാനിക്കും ഒന്ന് ഇസ്തിലാമ് ചെയ്യുക എന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച ആയത്ത് ഓതി കൊടുത്തു. അവിടുന്ന് ഇത്രയാണ് ചെയ്തത്, മുആവിയ റളിയല്ലാഹുവിനു ഉൾക്കൊള്ളുകയാണ്. വേറെ മറുചോദി ചോദ്യത്തിനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും തയ്യാറാകല്ല. തെളിവ് ബോധ്യപ്പെട്ടു. അത് ഉൾക്കൊള്ളുന്ന സാഹചര്യം മുആവിയ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക അല്ലെങ്കിൽ ഇസ്തിലാമ് ചെയ്യുക, അത് ഇബാദത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ കാര്യമാണ്. ഒരിക്കലും ആ കല്ലിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയും, അല്ലെങ്കിൽ ആ കല്ല് നമുക്ക് ബറക്കത്ത് തരും, ആ വിശ്വാസമല്ല. ഇപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ മറവിൽ അതിനെ മറപിടിച്ചുകൊണ്ട് പല ജാറങ്ങളെയും വെളുപ്പിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. മഹാന്മാരെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന പലരും ഇരുന്ന സ്ഥലത്ത്, താമസിച്ച സ്ഥലത്ത്, അവർ കഴിച്ചുകൂട്ടിയ പ്രദേശത്ത് അവിടൊക്കെ ബറക്കത്തുണ്ട്. ഒരു കല്ലിന് പോലും ബറക്കത്തുണ്ടെങ്കിൽ പലതിനും ബറക്കത്തുണ്ടല്ലോ എന്ന നിലക്കൊക്കെ തെറ്റായ ചിന്തകളിലേക്ക്, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾ സഹോദരങ്ങളെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ആ കല്ലിന് സ്വമേധയാ അസ്തിത്വപരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയാണോ അതിനെ ഇസ്തിലാമ് ചെയ്യുന്നതും ചുംബിക്കുന്നതും? ഒരിക്കലും അല്ല. അതാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്നു, ഫഖബ്ബലഹു അതിനെ ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ലാ തദുറു വലാ തൻഫ, നീ ഉപകാരം നൽകുകയോ ഉപദ്രവം തടുക്കുകയോ ഇല്ല, എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. എത്ര വ്യക്തമാണ് കാര്യം നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് മനുഷ്യനിർമ്മിത ജാറങ്ങളിലേക്ക്, വ്യാജ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അത് വലിയ അപകടം പിടിച്ച പണിയാണ്. അതോടൊപ്പം തന്നെ പിന്നെ മഹാനായ നാഫിഉ റളിയല്ലാഹുവിനു പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ അദ്ദേഹം കണ്ടു, യസ്തലിമുൽ ഹജറ ബിയദിഹി, തൻ്റെ കൈകൊണ്ട് ഹജറുൽ അസ്വദിനെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു, സുമ്മ ഖബ്ബല യദഹു, പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ചുംബി.
4: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിലിനി ഇൻസൈറ്റ്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ. മതം ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രം മതത്തിനും എതിരല്ല. യഥാർത്ഥത്തിൽ അവ പരസ്പര പൂരകങ്ങളാകേണ്ടതാണ്. മനുഷ്യൻ്റെ സഹജമായ ത്വരകളിലൊന്നാണ് പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമെന്നത്. പലപ്പോഴും ഗഹനമായ ഇത്തരം ആശയങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ ഉത്തരം അവന് നൽകിയിട്ടുള്ളത് ശാസ്ത്രവും അതുപോലെ തന്നെ മതങ്ങളുമാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം, അത് വർദ്ധിപ്പിക്കാനാവശ്യമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് അതിൻ്റെ ആധാരം. എന്നാൽ പലപ്പോഴും തത്വചിന്താപരമായ മാനങ്ങളുള്ള ചില അന്വേഷണങ്ങളും ശാസ്ത്രം നടത്താറുണ്ട്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അതല്ലെങ്കിൽ ഭൂമിയിൽ ആദ്യത്തെ ജീവഗണം എങ്ങനെ ഉണ്ടായി എന്നിത്യാദി ചോദ്യങ്ങൾ. അതിൽ പല ചോദ്യങ്ങൾക്കും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല. ഇവിടെയാണ് പലപ്പോഴും മതങ്ങൾ, അല്ലെങ്കിൽ ദൈവീക ദർശനങ്ങൾ മനുഷ്യർക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ജീവോൽപ്പത്തി എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ്റെ ലക്ഷ്യം, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, മരണാനന്തരം മനുഷ്യന് എന്തു സംഭവിക്കുന്നു എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ലഭിക്കാനിടയില്ലാത്ത ഉത്തരങ്ങളെ പൂരിപ്പിക്കുക കൂടെയാണ് മതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഉള്ള ഒരു ദൈവിക ഗ്രന്ഥങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു റോള് കൂടെ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലും ദൈവത്തെയും മതങ്ങളെയും നിഷേധിച്ചവരുണ്ട്. പ്രത്യേകിച്ചും അവനവൻ്റെ ജീവിതം സ്വന്തം ആനന്ദത്തിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നു കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളവും ദൈവവും മതവും മതനിയമങ്ങളുമെല്ലാം അവരുടെ ദേഹേച്ഛകളുടെ ഈ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മതങ്ങൾ വിലങ്ങുതടികളായിരുന്നു. ആ രീതിയിൽ മതങ്ങളെ നിഷേധിച്ച, അല്ലെങ്കിൽ മതങ്ങളെ തള്ളിപ്പറഞ്ഞ സർവാഗദർശനവും അതുപോലെ തന്നെ എപ്പിക്യൂറിയൻസുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ ലോകത്ത് രൂപം കൊണ്ട ഒരു ദൈവനിഷേധവും മതനിഷേധവുമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്തർധാരയുണ്ട്. അത് യൂറോപ്പിലാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ആധുനിക ലോകത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും അറേബ്യൻ പെനിൻസുലയിലേക്കുണ്ടായ വളർച്ചയിലൂടെ അഭൂതപൂർവമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒടുവിൽ അവർ കണ്ടെത്തിയ ആശയങ്ങളെ യൂറോപ്പ് സ്വാംശീകരിക്കുന്നത് 12-13 നൂറ്റാണ്ടുകളിലാണ്. അതോടെ അവിടെയുണ്ടായ ശാസ്ത്രവികാസം, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിൽ പലതും അന്നുണ്ടായിരുന്ന സഭാവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അപ്പോൾ സഭയുടെ ആശയങ്ങൾ, സഭ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങൾക്ക് ഇവ എതിരായിരുന്നത് കൊണ്ടുതന്നെ സഭ അത് അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുകയും പലപ്പോഴും കൊന്നുകളയുക പോലും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഇത്തരം ആശയങ്ങളെ മതം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിശ്വാസമുള്ളവർ മതവിരുദ്ധരായി തീരുകയായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന നിഷേധമായിരുന്നില്ല. നമുക്കറിയാം, അറേബ്യയിൽ, അല്ലെങ്കിൽ ഈ അറേബ്യൻ പെനിൻസുലയിൽ തന്നെയും ഇസ്ലാമിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ചരിത്രം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ദുര്യോഗമെന്ന് പറയുന്നത്. യൂറോപ്പ് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ അധിനിവേശം മറ്റു പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ, അവരായുധങ്ങൾ മാത്രമല്ല ഇത്തരം ചില ആശയങ്ങളും അവിടെയെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ആർത്ഥത്തിൽ ഇന്ത്യയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദൈവനിഷേധത്തിൻ്റെ കൂടെ ആശയങ്ങൾ ചെറിയ തോതിലെങ്കിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യ അറേബ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യയിലെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും അന്വേഷിക്കുവാൻ വേണ്ടി, കണ്ടെത്തുവാൻ വേണ്ടി, ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി, അറിവ് തേടുവാൻ വേണ്ടി ഖുർആൻ നൽകുന്ന പ്രചോദനം, ആ പ്രചോദനത്തിൻ്റെ തേരിലേറിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം, അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള ശാസ്ത്ര ഗവേഷകന്മാർ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയും മിക്കവാറും എല്ലാ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ഒരു ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അവയൊക്കെ തന്നെ ശാസ്ത്രമെന്ന നിലയിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. ലൈംഗിക ശാസ്ത്രത്തെപ്പോലും കാമ ശാസ്ത്രമെന്ന് വിളിക്കുവാൻ അവരതുകൊണ്ട് തന്നെ തയ്യാറായിരുന്നു. എന്നാൽ ഇതായിരുന്നില്ല യൂറോപ്പിലെ അവസ്ഥ എന്നർത്ഥം. യൂറോപ്പിലുണ്ടായിരുന്ന ഈ ഒരു വൈരുദ്ധ്യം സ്വാഭാവികമായും അവിടെ ശാസ്ത്രവും മതവും തമ്മിൽ വിഭിന്നമാവുകയും വേറിട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. മാത്രവുമല്ല, അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി നടക്കുന്ന ഏതൊരന്വേഷണവും അതുകൊണ്ട് എങ്ങനെയാണ് മതത്തെ നിഷേധിക്കുവാൻ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ സാധിക്കുക എന്നുള്ള ഒരന്വേഷണത്തിലേക്കത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഡാർവിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു വലിയ അന്വേഷണത്തിൻ്റെ, ജീവോൽപ്പത്തിയുടെ ആധാരത്തെക്കുറിച്ചുള്ളൊരന്വേഷണത്തിന് ശരിയായ ഉത്തരം നൽകുന്നില്ലെങ്കിൽ പോലും അതിനെ അവലംബമാക്കിക്കൊണ്ട് ദൈവനിഷേധത്തിലേക്ക് മനുഷ്യർ പോയത്, അല്ലെങ്കിൽ അതിനെ ഒരു ദൈവനിഷേധത്തിനുള്ള ഒരായുധമാക്കി ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ നമുക്കറിയാം ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ, പ്രപഞ്ചം ചലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ അതിനു പിറകിലൊരു ദൈവമല്ല മറിച്ച് ഈ ചലന സിദ്ധാന്തങ്ങളാണ് എന്ന രൂപത്തിൽ വാദിച്ചുകൊണ്ട് അവിടെയും അത് ദൈവനിഷേധത്തിനുള്ള ഒരാശയമാക്കി മാറ്റാൻ ശ്രമിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ മനഃശാസ്ത്രം എന്നൊരു ശാഖ വികസിപ്പിക്കുകയും അതിലൂടെ മനസ്സിനെക്കുറിച്ചുള്ള ധാരാളം തിയറികൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തപ്പോൾ അവയിൽ പലതും പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിനെക്കുറിച്ച് ഉള്ള നിഗൂഢതകൾ, അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ ദൈവീക ഗ്രന്ഥങ്ങളുടെ സഹായം ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്നും ഉള്ള വാദങ്ങളിലേക്കെത്തി. അതും ദൈവനിഷേധത്തിനുള്ള ഒരു ഏകകമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാക്സ് പ്ലാങ്കിനെ പോലുള്ളവർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അനുബന്ധമായി കവോട്ടിക് തിയറി എന്ന് വെച്ചാൽ അവ്യവസ്ഥ സിദ്ധാന്തം രൂപപ്പെട്ടപ്പോൾ, നമുക്കറിയാം ലോകത്തുള്ള മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് അതിലൊരു വലിയ സിമ്മെട്രിയുണ്ട്, അതല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു ഡിസൈനിങ് കൊണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനിങ് കൊണ്ട് എല്ലാം വളരെ കൃത്യതയോടെയാണ് ചലിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ കവോട്ടിക് തിയറി പ്രപഞ്ചത്തിൽ അത്ര വലിയ വ്യവസ്ഥയൊന്നുമില്ല എന്നും പലതും അവ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് വാദിച്ചപ്പോൾ ബൈബിളിൻ്റെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ വാദിക്കുകയും അത് ദൈവനിഷേധത്തിലേക്കുള്ള ഒരു വാതിലായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ചോദ്യം എല്ലായ്പ്പോഴും ശാസ്ത്രത്തെ അലട്ടുന്നൊരു ചോദ്യമാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതുണ്ടായതല്ല എന്ന ഒരു ആശയം ശാസ്ത്രലോകം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ കയറി പിടിച്ചുകൊണ്ടും ദൈവനിഷേധികൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ളൊരു ഉത്തരം അതിന് കണ്ടെത്തി എന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങി. എന്നാൽ പിക്കാലത്ത് ബിഗ് ബാങ് തിയറിയൊക്കെ വന്നപ്പോൾ ഇവ തമ്മിലുള്ള രണ്ട് ശാസ്ത്രീയ ആശയങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് അത് നയിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കിയപ്പോൾ ഇനി ദൈവത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന വാദങ്ങൾ വന്നു. ക്ലോണിങ് നടത്തിക്കഴിഞ്ഞപ്പോൾ, ഒരാട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവമില്ലാതെ തന്നെ ജീവൻ നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വാദങ്ങളിലേക്ക് മനുഷ്യരെത്തി. ബഹിരാകാശത്തേക്ക് മനുഷ്യൻ പോയപ്പോൾ, ചന്ദ്രനിലേക്ക് മനുഷ്യന് പോയപ്പോൾ, ഇങ്ങനെ ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരുമ്പോൾ, ഇത്തരത്തിൽ ഏതെല്ലാം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മനുഷ്യന് കഴിഞ്ഞുവോ ഇതെല്ലാം തന്നെ ദൈവനിഷേധത്തിനുള്ളൊരു മാർഗമായി മാറ്റുകയാണ് ചെയ്തത്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പരീക്ഷണങ്ങൾ, പല രോഗങ്ങൾക്കും വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന മരുന്നുകൾ, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയും ഇനി മനുഷ്യൻ ഒരുപക്ഷെ അമർത്ഥ്യനായിത്തീരാം എന്ന രീതിയിൽ വാദിക്കുന്നതിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അടിസ്ഥാനപരമായി എങ്ങനെ ഊർജമുണ്ടായി, എങ്ങനെ ദ്രവ്യമുണ്ടായി, എങ്ങനെ ആദ്യത്തെ ജീവകണികയുണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നു മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ പോലും അത്രമേൽ വിരളമാണ്, അത് കണ്ടെത്താനുള്ള സാധ്യത പോലും അത്രമേൽ വിരളമാണ്, അല്ലെങ്കിൽ ഭൗതികമായൊരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സാധ്യത ശാസ്ത്രത്തിന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധം വളരെ വളരെ ചെറുതാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മനുഷ്യനെപ്പോഴും ദൈവനിഷേധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം തന്നെ കണ്ട ആർട്ടിമിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ നാസ അയച്ച, ചന്ദ്രനിലേക്ക് അയച്ച ഒരു പേടകം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോക്കറ്റ്, ആ ഒരു മിഷൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ യാത്രയിൽ പങ്കെടുത്ത നാലു പേരും ദൈവത്തെ നിഷേധിക്കുന്നതിനു പകരം ദൈവത്തിനോട് നന്ദി പറയുകയും ഒപ്പം തന്നെ വളരെ വിനയത്തോടെ യാതൊരു അഹങ്കാരവുമില്ലാതെ അവർ സംസാരിക്കുന്നു നമ്മൾ കണ്ടു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിന് മാത്രവുമല്ല, ആ ഒരു 10 ദിവസത്തിൽ കുറഞ്ഞ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ നടത്തിയ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത്ര വർഷങ്ങൾ നീണ്ടുന്നതാണ്. അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായി അതിന് അവരെ സജ്ജമാക്കിയെടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വായു, അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട മറ്റു ഭൗതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം വളരെ ക്ഷമകരമായി രൂപപ്പെടുത്തിയെന്ന് മാത്രമല്ല അത്രമേൽ എക്സ്പെൻസീവായ ചിലവ് കൂടിയതുമായിരുന്നു. ഇവിടെയാണ് അവർ വളരെ അത്ഭുതകരമായൊരു കാര്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞത്. ഞങ്ങളിപ്പോഴ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിക്ക് പുറത്ത് മറ്റൊരു പ്ലാനറ്റിൽ ജീവിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് അത്രയേറെ ചിലവും തയ്യാറെടുപ്പും വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെന്ന് ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്, അതിലേക്ക് പറന്നു വീഴുന്ന ഒരു കുട്ടി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് വരുന്നത്. അവിടെ എല്ലാം ഒരുക്കി വെച്ച, അവന് ജീവിക്കാൻ, അവന് ശ്വസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, എല്ലാത്തിനും വേണ്ട എല്ലാം ഒരുക്കി വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വെളിപാട് നൽകുന്ന ഒന്നായിത്തീരുകയും അത് ശാസ്ത്രലോകത്തിലെ ദൈവനിഷേധികൾക്ക് പോലും ഒരു മറുപടിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വെളിപാടാണ്, ഒരു തിരിച്ചറിവാണ്. ശാസ്ത്രവും മതവും രണ്ട് രീതിയിൽ വൈരുദ്ധ്യത്തിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു അറിവിൻ്റെ കൂടെ ഒരു വലിയ അടിവരയിടുന്ന ഒരു കണ്ടെത്തലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ, അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
7: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ നമ്മൾ
1: ലൈവ്
0: ഷോയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ റേഡിയോ വൈബ്സിൽ ഇന്നത്തെ തുടക്കത്തിലുള്ള എന്താന്ന് പരിപാടി ഇനിയിപ്പോ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം. വൈബ്സിൽ ആദ്യം ഇൻസൈറ്റ് ആണ് വരിക എന്നുള്ളത്. ഇതുവരെയുള്ള ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ഇൻസൈറ്റ് ആണ് നമ്മൾ റേഡിയോ വൈബ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ആരാണ് നമ്മളിപ്പോ വരുന്നത്?
1: ഹിലാൽ സലീം.
0: യെസ്, ഇന്നത്തെ വിഷയം കുറച്ച് വളരെ വെറൈറ്റി വിഷയമാണ്. ശാസ്ത്രത്തിന്റെ പറ്റുപുസ്തകത്തിൽ എഴുതി വരേണ്യത വിൽക്കുന്നവർ. ഇൻസൈറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കേൾക്കും
1: തോന്നും.
0: യെസ്, ഇൻസൈറ്റിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി അജ്മാഇൻ അമ്മബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിലെ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഗോത്രീയത, ജാതീയത, വംശീയത, വരേണ്യബോധം എന്നതൊക്കെ പല ഗോത്രങ്ങളിലും പല സമുദായങ്ങളിലും പല ആളുകളിലും നമ്മൾ കാണാറുള്ളതാണ്. അത് ചില ഗോത്രങ്ങളെ ചില സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജൂത ഗോത്രത്തെ അല്ലെങ്കിൽ ജൂത സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അവർ മറ്റുള്ളവരിൽ നിന്നും ഉയർന്ന ചില ആളുകളാണ് എന്നൊരു വരേണ്യബോധം അവരിൽ വെച്ച് പുലർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മറ്റു പല മതങ്ങളിലും ഇതേ ഒരു വരേണ്യബോധം നമുക്ക് കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. യാ യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വൗൻസ. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഞാനൊരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈയൊരു വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ മുകളിലുള്ള അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്കാൾ താഴെയാണ് എന്ന ഒരു ബോധം, ആ ഒരു വരേണ്യബോധം, അത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. കാരണം മറ്റ് പല ഇടങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഓരോരുത്തരും അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരേ പിതാവിൽ നിന്ന്, ആദമിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ ഉയരത്തിലെത്തുന്നില്ല, എക്സെപ്റ്റ് തഖ്വ. തഖ്വയിൽ ഉള്ള ആളുകൾ ഒഴികെ, തഖ്വയുടെ ബേസിൽ നിന്നുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും, ഒരാൾക്ക് മറ്റൊരാളെക്കാൾ മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു വിഷയത്തിലെ ലോകവീക്ഷണം. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മതങ്ങളും അതേപോലെ തന്നെ ചില സമുദായങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വരേണ്യബോധം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ജാതീയത പോലെയുള്ള വിഷയങ്ങൾ, ചില ആളുകൾ അവർ മതം പഠിക്കേണ്ടവർ അല്ലെങ്കിൽ മതം പ്രാക്ടീസ് ചെയ്യേണ്ടവർ, അവർക്ക് പിന്നെ ഈവൻ സമ്പത്ത്, പിന്നെ അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത ഒരു കൂട്ടർ. വേറെ ചില ആളുകൾ അവർക്ക് എന്താണ് രാജാധികാരം അതുപോലെ തന്നെ അധികാരം കൈയാളുക എന്നുള്ള ചില കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. വേറെ ചില ആളുകൾ കച്ചവടം ചെയ്യേണ്ട ആൾക്കാരാണ്. അത് വേറെയും ചില ആളുകൾ എന്ത് ചെയ്യണം, ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അടിമകളായി അല്ലെങ്കിൽ അവർക്കടിയിൽ പണിയെടുക്കേണ്ട ആളുകളാണ്. ഇങ്ങനെയുള്ള ചാതുർവർണ്ണയം കാണുന്ന സമുദായങ്ങളും ഗോത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇതിന് കുടപിടിച്ചുകൊണ്ട് വേറെ ചില ആളുകൾ സയൻറ്റിഫിക്കായി, ശാസ്ത്രീയമായി ഇതിനെ തെളിയിക്കാൻ വേണ്ടി, കുറച്ച് ആൾക്കാർ കുറഞ്ഞ മനുഷ്യന്മാരാണ്, വേറെ കുറച്ച് ആൾക്കാർ കൂടിയ മനുഷ്യന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി, ശാസ്ത്രീയമായി തെളിയിക്കാൻ വേണ്ടി ചില ആളുകളും രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനും കുരങ്ങും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു പൊതുപൂർവികനിൽ നിന്ന് ഇന്നത്തെ ആധുനിക മനുഷ്യനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിനിടയിൽ ഒരുപാട് കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുപൂർവികനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അതിനടക്കുള്ള ചില മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ അവർ ഉദാഹരണം പറയുന്ന നീഗ്രോകളായിട്ടുള്ള അല്ലെങ്കിൽ കറുത്ത വംശജരായിട്ടുള്ള ആളുകളൊക്കെ ആധുനിക മനുഷ്യനായിട്ടില്ല. അവരൊക്കെ എന്ത് ചെയ്യുകയാണ്, അവരൊക്കെ ഇതിൻ്റെ ഇടക്കുള്ള ആധുനിക മനുഷ്യനും പൊതുപൂർവികനും ഇടക്കുള്ള ചില കുറഞ്ഞ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവർക്ക് പിന്നെ ആ രീതിയിലുള്ള ചില പഠനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പറയുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറഞ്ഞ മനുഷ്യർ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശേഷിയില്ല എന്ന് പറയുന്ന കാണാൻ. ഇത് നമ്മൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്നതല്ല, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുന്നതാണ്. ഇതേ ചാൾസ് ഡാർവിൻ്റെ മറ്റൊരു പുസ്തകം ദ ഡിസെൻ്റ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള വരികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ളത് വാക്സിനുകൾ കണ്ടുപിടിക്കുകയാണ്, മെഡിസിനുകൾ കണ്ടുപിടിക്കുക, മരുന്നുകൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. മനുഷ്യന്മാർ പിന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകും അവർക്കും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഇപ്പോൾ സ്മോൾ പോക്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പിന്നെ വാക്സിനുകളൊക്കെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വാക്സിനും മരുന്നും ഒക്കെ വെച്ചിട്ട് മനുഷ്യന്മാരെ കുട്ടപ്പന്മാരാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതായിരുന്നില്ല വേണ്ടത്. എന്താണ് വേണ്ടത്? നമ്മൾ ഈ ആനിമൽ ഹസ്ബൻഡറി എന്നൊക്കെ കേൾക്കുമല്ലോ, അതായത് നല്ല ബ്രീഡിനെ മാത്രം, മൃഗങ്ങളിലെ നല്ല ബ്രീഡിനെ മാത്രം പിന്നെ വെച്ച് പൊറപ്പിക്കുകയും മറ്റുള്ളതിനൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതായിരുന്നു യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്കും ചെയ്യേണ്ടത് എന്നാണ് മൂപ്പരതിൽ പറഞ്ഞു വെക്കുന്നത്. ചാൾസ് ഡാർവിൻ ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ വരുന്നത് പ്രകൃതി നിർദ്ധാരണം എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ്. കാരണം പ്രകൃതി നിർദ്ധരിച്ചെടുക്കുകയാണ് ആരാണ് ഇവിടെ ശേഷിയുള്ള ആളുകൾ, ആരാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ള ആളുകൾ, അതൊക്കെ എന്ത് ചെയ്യാണ് പ്രകൃതി നിർദ്ധരിച്ചെടുത്ത് അവർക്ക് എന്ത് ചെയ്യാണ് അതിന് അർഹതയില്ലാത്ത ആളുകൾക്ക് അസുഖം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വാക്സിൻ കണ്ടുപിടിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. ചാൾസ് ഡാർവിൻ്റെ തന്നെ കസിനായിട്ടുള്ള അമ്മാവൻ്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഡാർവിൻ പറഞ്ഞതിനേക്കാളും ഒരുപടി ഉയർന്നുകൊണ്ട് അദ്ദേഹം പറയാണ് നമുക്ക് വേണ്ടത് സോഷ്യൽ ഡാർവിനിസമാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ തന്നെ യൂജനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ ശാസ്ത്രശാഖ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിനൊരു നല്ല ഭാവി വേണം. അപ്പോൾ ആ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവിടെ ഗുണമേന്മയുള്ള മനുഷ്യന്മാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഗുണമേന്മയില്ലാത്ത ശേഷിയില്ലാത്ത ആൾക്കാർ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ശേഷിയില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം ഉന്മൂലനം ചെയ്ത് കളയണം എന്ന് പറയുന്ന യൂജനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ശാഖ എന്നുള്ള നിലക്കാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസുകൾ. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും പിന്നെ ജാൾസ് ഡാർവിൻ അല്ലെങ്കിൽ അയാളുടെ അമ്മാവൻ്റെ മകൻ ഫ്രാൻസിസ് ഗാൾട്ടൺ എവിടോ വന്നിരുന്ന് ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ച ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് പറ്റിയൊരു തെറ്റാണത്. ഈ യൂജനിക്സ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കറുത്ത വംശജരായിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ മനുഷ്യന്മാർ എന്ന് അവർ വിളിച്ചിട്ടുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന സംഗതി പിന്നീട് നമ്മൾ കാണുന്നത് 1912 യു എസിൽ അത് നിയമമായി പാസ്സാക്കുകയാണ്. യൂജനിക്സ് ലോ 1912 എന്നുള്ള നിലക്ക് അത് നിയമമായി പാസ്സാക്കുകയാണ്. ഈ നിയമം പാസ്സാക്കിയ ശേഷം അവിടെ സംഭവിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം മാത്രം 60,000 കറുത്ത വംശജരായിട്ടുള്ള ആളുകളെ സ്റ്റെറിലൈസ് ചെയ്യാൻ, വന്ധ്യംകരിക്കാൻ, 60,000 മനുഷ്യരെ വന്ധ്യംകരിക്കാൻ. വന്ധ്യംകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആരെയാണ് വന്ധ്യംകരിക്കുക എന്നുള്ള ചർച്ചകൾ നടക്കാറുള്ളത്, പേപ്പട്ടികൾ അല്ലെ, പേപ്പട്ടികൾ പിന്നെ വലിയ സാമൂഹ്യ വിപത്താണ്, അതുകൊണ്ട് അതിനെയൊക്കെ വന്ധ്യംകരിച്ച് കളയണമെന്ന് ഉള്ള ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട്. ആ ചർച്ചകളിൽ പോലും പലപ്പോഴും അത് ശരിയാണോ, അതിൻ്റെ ശരി തെറ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. എന്നാൽ അവിടെ സംഭവിച്ച 1912 ഈ യൂജനിക്സ് ലോ മുന്നോട്ട് വെച്ചിട്ട് അവിടെ ചെയ്ത് 60,000 പേരെ, 60,000 മനുഷ്യരെ, അവരുടെ ഭാഷയിൽ 60,000 നീഗ്രോകളെ അവർ വന്ധ്യംകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രത്തോളം മനുഷ്യത്വരഹിതമായി വരേണ്യബോധത്തിൽ ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ പോലും ഇങ്ങനെയുള്ള ആളുകൾ കൂട്ടുപിടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ യൂജനിക്സ് ലോ യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം നിൽക്കുന്നതായിരുന്നില്ല. പിന്നീട് നമ്മൾ പിന്നെ നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ള ഹിറ്റ്ലറിൻ്റെ ജൂതന്മാരെ, അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആളുകളെ, ഇങ്ങനെ കറുത്ത വംശരായിട്ടുള്ള ആളുകളെ, ഇവരെയൊക്കെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഈ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറിന് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട്, ഹോളോകോസ്റ്റിലിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ ചുട്ടുകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രേരകമായിട്ടുള്ളതിലൊന്ന് ഈ യൂജനിക്സ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, മെയിൻ കാംഫ് എന്ന് പറയുന്ന ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ വിറ്റഴിഞ്ഞു പോയി, ഒരു സ്യൂഡോ സയൻസ് വലിയ രീതിയിൽ, പിന്നെ കപട ശാസ്ത്രം ഇത് വിറ്റഴിഞ്ഞു പോയെങ്കിലും പിന്നീട് ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി കറുത്ത വംശജരെ അങ്ങനെ വിളിക്കുന്നതും ഈ ഒരു വരേണ്യതയൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയെടുത്ത് ഇതിനൊന്നും വലിയ രീതിയിൽ മാർക്കറ്റില്ലാത്ത സമയത്ത് 20-ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1994 ദ ബെൽ കർവ് എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കപ്പെടുന്നത്. ഈ പുസ്തകം രചിക്കുന്നത് ഇങ്ങനെയുള്ള ഈ യൂജനിക്സ് പോലെയുള്ള മറ്റ് ഇങ്ങനെയുള്ള വരേണ്യബോധത്തിൽ ചിന്തിക്കുന്ന, കറുത്ത വംശജരെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുകളും ഒരുമിപ്പിച്ച് ചേർത്ത് അതിനൊരു ശാസ്ത്ര പുസ്തകമായി അവർ മുന്നോട്ട് വെക്കുകയാണ്. ദ ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകം അവർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ അന്ന് അതിന് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈ പുസ്തകം അവർ മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതിയ ആളുകൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതിൻ്റെ ചർച്ചകളുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ നിങ്ങളിങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആശയം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്നുള്ളവർക്ക് അവരെ പിന്നെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പ്രതിഷേധത്തിൻ്റെ ബാനറുകൾ പൊങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വശത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് പിന്നീട് നമ്മൾ സാധാരണ രീതിയിൽ നിരീശ്വരവാദത്തിൻ്റെ ആഗോളതലത്തിലുള്ള നാല് കുതിരപ്പടയാളികൾ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഒരാളായിട്ടുള്ള സാം ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ പുസ്തകം എഴുതിയ ബെൽകേവ് എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ, എന്നിട്ട് അദ്ദേഹം ഈ പുസ്തകം എഴുതിയ വ്യക്തിക്ക് 2 മണിക്കൂറിരുന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. 2 മണിക്കൂറിരുന്ന് അദ്ദേഹത്തിൻ്റെ ആശയം, ആ അത്രയും വൃത്തിഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ആശയം പറയാനുള്ള എല്ലാ പിന്നെ അവകാശവും എല്ലാ സമയവും അയാൾക്ക് കൊടുത്തിട്ട് അവസാനം ഈ സാം ഹാരിസ് എന്ന് പറയുന്ന നിരീശ്വരവാദി നേതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ വസ്തുതകളാണ്. ഈ വസ്തുതകൾക്ക് മുമ്പിൽ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ വസ്തുതകളാണ്. നമുക്കിവിടെ കുറേ ടാബുകളുണ്ടാവും, ഇതൊക്കെ സ്വീകരിക്കാൻ നമുക്ക് കുറേ അല്ലേ, നമുക്കങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ ഇതൊക്കെ വസ്തുതകളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വരേണ്യത. നമ്മളീ പറയുന്ന മറ്റ് ഏതെങ്കിലും മതങ്ങളിലോ അല്ലെങ്കിൽ സമുദായങ്ങളിലോ മാത്രമല്ല, അതിനെ ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ പിന്നെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം ഫലസ്തീൻ ജനതയ്ക്ക് മേലെ ഉണ്ടാകുമ്പോൾ, അവിടെ യാതൊരു ലജ്ജയുമില്ലാതെ ഫലസ്തീനികൾക്കെതിരെ സംസാരിക്കാൻ, ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ, ഇസ്രായേലിൻ്റെ മെഗാഫോണാവാൻ കേരളത്തിലെ അടക്കം മുന്നോട്ട് വരുന്ന നിരീശ്വരവാദി നേതാക്കൾക്ക് സാധിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വരേണ്യതയിൽ നിന്ന്, ഈ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ചിന്തയിൽ നിന്നാണ് വരുന്നത്. കാരണം പിന്നെ നമ്മൾ ഈ കർത്തവംശജർക്കെതിരെയായിരുന്നു ഇങ്ങനെയുള്ള ആശയങ്ങൾ അവർ ആദ്യം പറഞ്ഞതെങ്കിൽ, പിന്നീട് ഇപ്പോൾ യു എസിലേക്കൊക്കെ കടന്നു വരുന്ന കർത്തവംശജരായിട്ടുള്ള ആളുകളിൽ വലിയൊരു വിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇതേ ആശയം എടുത്ത് മുസ്ലിങ്ങളുടെ നേരെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുസ്ലിങ്ങൾ പിന്നെ അവരുടെ ആവശ്യം ഈ സമൂഹത്തിൽ നമുക്കിനി ഇല്ല, മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, അവർ അൺസിവിലൈസ്ഡ് ആണ്, അവർ ഇന്നത്തെ സൊസൈറ്റിക്ക് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ചവറുകളാണ് എന്ന് പറയുന്ന ഈ നിരീശ്വരവാദി നേതാക്കളുടെ ഏതെങ്കിലും ഈർക്കിൽ യുക്തിവാദിയുടെ അല്ല, നിരീശ്വരവാദികളുടെ ആഗോളതലത്തിലുള്ള പിന്നെ കുതിരപ്പടയാളി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളാണ് ഇത് പറയുന്നത്. കേരളത്തിലുള്ള ആളുകളിലേക്ക് വന്നാൽ പോലും ഈ അടുത്തുണ്ടായിട്ടുള്ള ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ നരഹത്യ നടക്കുന്ന സമയത്തും അവരുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ജനത തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഒരു ഭാഗത്ത് സിവിലൈസ്ഡ് ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു സമൂഹമാണെങ്കിൽ മറ്റേ ഭാഗത്ത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഇതിനെ യുദ്ധം എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം ശാസ്ത്രത്തിൻ്റെ പേരിൽ പോലും മനുഷ്യത്വരഹിതമായിട്ടുള്ള വസ്തുതകളെ കൊണ്ട് നടക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സദസ്സിൽ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ ഒരു സന്ദർഭത്തിൽ കറുത്തവൻ്റെ മകനെ എന്ന് വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ വിളിച്ച ആളോട് പറയുന്നത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലിയത്തിൻ്റെ അംശം നിലനിൽക്കുന്നുണ്ടെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറുത്തവൻ എന്നുള്ള വിളി പോലും അത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൻ്റെ പിന്നെ ബാക്കി പത്രമാണ് എന്ന് പ്രവാചകൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രത്തോളം വരേണ്യബോധത്തെയും ജാതീയതയെയും അതുപോലെ തന്നെ വംശീയതയെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഇസ്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും ഇതേപോലെ തന്നെ പറയാറുള്ളൊരു കാര്യമാണ് ജൂതന്മാരോട് എന്താണ് ഇസ്ലാമിന് വിരോധം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രം വളരെ പിന്നെ ചുരുക്കത്തിൽ പഠിച്ചാൽ പോലും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പല സമുദായങ്ങളിലും പല സമൂഹങ്ങളിലും അവർ എക്സ്പെല് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും ശാന്തമായി ജീവിക്കാൻ അവസരം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹമാണ്, ഇസ്ലാമിക ഭരണകൂടമാണ് നമുക്ക് കാണാൻ കഴിയും. താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സ്പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ആ സ്പെയിനിനെ പിടിച്ചടക്കാൻ താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് മുസ്ലിങ്ങൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തുന്നത് ഇത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലിബറേഷനാണ്. കാരണം ക്രൈസ്തവരായിട്ടുള്ള ഭരണാധികാരികൾക്ക് കീഴിൽ ഒപ്രഷനിലായിരുന്ന ആ രീതിയിൽ പിന്നെ ദുരിതം അനുഭവിച്ചിരുന്ന ജൂതന്മാരെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്തത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹമൊക്കെ എങ്ങനെയുള്ള ജൂതന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും പറയുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ യാതൊരു തരത്തിലും വരേണ്യബോധത്തിനൊരു ഒരു സ്ഥാനം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതിനെ ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിയിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ പോലും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവരുത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ്. അവതരിപ്പിച്ചത് ഹിലാൽ സലീം സി പി. വിഷയം ശാസ്ത്രത്തിൻ്റെ പറ്റുപുസ്തകത്തിൽ എഴുതി വരേണ്യത് വിൽക്കുന്നവർ. അപ്പം വിഷയത്തിൻ്റെ തലക്കെട്ടിൻ്റെ ആ ഒരു കഠിനത ഇപ്പം കേട്ടപ്പം
3: മാറിയിട്ടുണ്ടാവും. ആ ഒരു ടൈറ്റിലെ കണ്ടപ്പോൾ കേൾക്കുമ്പോഴേ ഒരു അടിങ്ങർ തോന്നിയത് ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ, ഒരു പാട്ട് കേട്ടില്ലേ.
1: അതെ അതെ,
3: ഒരു സ്വരം കേൾക്കാം. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ന സ്വരമാണ് ഇൻഷാല്ലാ സ്വരത്തിലേക്ക്.

0: മഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സ്വരം അന്ത്യപ്രവാചകൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമ്മളിനി കുറച്ചുകൂടി ആരോഗ്യപരമായി ചർച്ചകളിലേക്ക് നീങ്ങുമോ?
1: ആരോഗ്യപരമായ ചർച്ചയാണ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ. ആരോഗ്യ വിചാരമാണ് അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് ചെവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഡോക്ടർ ആദിൽ മുഹമ്മദും അതേപോലെ തന്നെ റേഡിയോ പിസ് റേഡിയോ പ്രതിനിധിയായി നസറുള്ള സലാഹിയും ചേർന്ന് നടന്ന സംഭാഷണമാണ് ആരോഗ്യ വിചാരം. ഇൻഷാല്ലാ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതമാകുന്നു. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ള അതിഥി ആലപ്പുഴ ഹരിപ്പാടിലെ കെയർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വിനയപുരസരം സ്വാഗതമാകുന്നു. സർ, പിസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ENT കൺസൾട്ടൻ്റ് അഥവാ ENT സർജൻ, ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് മറ്റുള്ള ഏരിയകളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഉടലിൻ്റെ മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ചെവി, മൂക്ക്, തൊണ്ട നന്നായി പരിചരിക്കുകയും അതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ പരിക്കുകൾ വരാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പം എന്തായാലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ സാറെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സ്വയം പരിചയപ്പെടുത്താം.
3: എൻ്റെ പേര് ആദിൽ മുഹമ്മദ്. ഞാൻ ആലപ്പുഴയിലാണ് ഇപ്പം താമസിക്കുന്നത്. എൻ്റെ MBBS ഉം PG MS ENT ഞാൻ

0: ഡൽഹി എയിംസിൽ നിന്നാണ്
1: ബോർഡ്
0: കേക്കിയത്. അതിനുശേഷം എയിംസ് ഡൽഹിയിലും ഭോപ്പാലിലും ഒക്കെ ആയിട്ട് സീനിയർ റെസിഡന്റായി വർക്ക് ചെയ്തു. ഇടയിലൂടെ റോയൽ കോളേജ് ഓഫ് സർജൻ ലണ്ടനിലുള്ള അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പം ഫാമിലി കാരണങ്ങളൊക്കെ കൊണ്ട് ആലപ്പുഴയിൽ തൽക്കാലം ജോലി നോക്കുകയാണ്. ഹരിപ്പാടാണ് വർക്ക് ചെയ്യുന്നത്. താമസം
1: കുടുംബം
0: വൈഫ് രണ്ട് മക്കള് വാപ്പാവുമ്മ വാപ്പുമ്മ വീട്ടിലുള്ളത്.
1: വൈഫ് ആലപ്പുഴയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും ആലപ്പുഴക്കാരനല്ല.
0: ശരിക്കും ഞങ്ങൾ നേരത്തെ കൊല്ലത്തായിരുന്നു. വാപ്പാടെ സ്ഥലം ആലപ്പുഴ ജില്ല കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് ഓച്ചിറ ചൂനാട് എന്ന് പറയുന്ന ഇരിപ്പിക്കുളം അവിടെയാണ് വാപ്പാടെ സ്ഥലം. ഞങ്ങൾ താമസമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കൊല്ലത്തായിരുന്നു. പിന്നെ ഇപ്പം വൈഫ് ആലപ്പുഴയില് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അവിടെ പി ജി കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലത്തേക്ക് ആലപ്പുഴ
1: താമസം. ഏതായാലും നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഇ എൻ ടി വിഭാഗം പൊതുവെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വരാം. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഇ എൻ ടി വിഭാഗത്തിൽ ഉണ്ടാകാവുന്ന പൊതുവെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: ഇ എൻ ടി എന്ന് പറയുമ്പോൾ ഇയർ നോസ് ത്രോട്ട്, കണ്ണുൾപ്പെടത്തില്ല. അപ്പം ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ, അതായത് നമ്മുടെ സെൻസേഷനകത്തേക്ക് പോകുന്ന ഒന്ന് കേൾവി, ഒന്ന് മണം, അതിന്റെ ടേസ്റ്റ് അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ സൗണ്ട് ബോക്സ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ആണ് ഈ ചുരുങ്ങിയ ഒരു ഏരിയയിലുള്ളിൽ ഉള്ളത്. ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ മൂക്കിന്റെ പ്രശ്നങ്ങളും തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാലൻസ് സംബന്ധമായുള്ള, ഇയർ ബാലൻസ് സംബന്ധമായ രോഗങ്ങൾ.
1: സർ, ഈ ചെവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ അവിടുന്നാണ് ഒരു പരിരക്ഷ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ചില സമയത്ത് വല്ലാണ്ട് കരയുക, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥ, ഇതിനൊക്കെ ശരിക്കും നീരുദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് ശരിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവാറുള്ളത്?
0: കുട്ടികൾക്ക് പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചെവി വേദന കാണപ്പെടുന്നത്. ചെവി വേദന കുട്ടികളിൽ കാണുന്നതിൻ്റെ ഏറ്റവും രണ്ട് മെയിൻ കാരണം, ഒന്ന് ഈ പനി സംബന്ധമായി ഉണ്ടാകുന്നതും പിന്നൊന്ന് ഇയർ വാക്സ് സംബന്ധമായിട്ടുണ്ടാകുന്നത്. ചെവിയിൽ ചെപ്പി അടയുക, വാക്സ് അടഞ്ഞിട്ടുണ്ടാവുന്ന വേദന ഒരു കാരണമാണ്. ഇപ്പം എല്ലാ ചെവി വേദന അതല്ല, പനി സംബന്ധമായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചെവിയും മൂക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പം അത് അതിന് ചുറ്റും പനി വരുന്ന സമയത്ത് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെവിയുടെ ഉള്ളിൽ ഈ ട്യൂബ് അടയുകയും അതല്ലെങ്കിൽ ഉള്ളിൽ ചെവിയുടെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാവും, ഫ്ലൂയിഡ് കളക്ട് വരാം. അപ്പം അവിടെ പനി വരുന്ന ഇൻഫ്ലമേഷൻ കൂടിയിട്ട്, അതായത് ചെവിക്ക് മൂന്ന് വശമാണുള്ളത്, പുറമേ ഉള്ള ഒരു കനാല്, ചെവിയുടെ നമ്മുടെ സൗണ്ട് അകത്തേക്ക് പോകുന്നൊരു വഴി, പിന്നെ ചെവിയുടെ പാട, അതിനുശേഷം എല്ലുകൾ, പിന്നെയാണ് ചെവിയുടെ കേൾക്കുന്ന മെഷീൻ, കോക്ലിയ എന്ന് പറയുന്ന മെഷീൻ വരുന്നത്. അവിടെ ഇയർ ബാലൻസിന്റെ മെഷീനും കേൾവിയുടെ മെഷീനും അടുത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു എല്ലുകൾ നിൽക്കുന്ന പാടയ്ക്കും അതിന്റെ ഉള്ളിലുള്ള വശത്തിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ കാരണവും, അതെല്ലാം ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കാരണമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പൊതുവെ കുട്ടികൾക്ക് പനി സംബന്ധമായി ഉണ്ടാവുന്ന വേദനകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്.
1: അതിനുള്ള പരിഹാരം ശരിക്ക്
0: അത് പനിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ട്.
1: സ്വാഭാവികമായിട്ട്
0: മാറും, പിന്നെ അതിനൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള മൂക്കിലെ തുള്ളിമരുന്നും. പൊതുവെ എല്ലാവരും ചെവി വേദന വരുമ്പം ചെവിയിലെ തുള്ളിമരുന്നിനാണ് വരിക. പക്ഷെ എല്ലാ ചെവി വേദനയ്ക്കും നമ്മൾ തുള്ളിമരുന്ന് ചെവിയിൽ കൊടുക്കണമെന്നില്ല. ചെറിയൊരു വേദന കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ചെവി വേദന നമ്മള് മൂക്കിലൂടെ തുള്ളി മരുന്ന് കൊടുക്കുകയും സിറപ്പ് കൊടുക്കുകയൊക്കെയാണ്.
1: ശരിക്കും ചെവിയും മൂക്കും
0: കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട്, മൂക്കിന്റെ ഏറ്റവും പിൻവശം തൊണ്ടയുടെ ഏറ്റവും മുൾവശവും ചേരുന്ന ഒരു ഏരിയ ഉണ്ട്, നെസോഫാരിങ്സ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു ട്യൂബ് ഓപ്പൺ ആവുന്ന ഏരിയ ആണ്, അത് ചെവിയുടെ ഉൾവശത്തേക്ക് ഉള്ള എയർ സർക്കുലേഷൻ അതുവഴിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു പൊങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുക, അപ്പം ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പം ഈ മൂക്കടച്ച് പിടിച്ച് വായിലൂടെ ശ്വാസമൊക്കെ നിറച്ച് നമ്മൾ ഇങ്ങനെ വായിലേർ നിറയ്ക്കാനൊക്കെ പറയും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ മുട്ടായി ചവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകുമ്പോൾ ചെവി ആ കൊട്ടി അടച്ച അവസ്ഥയൊക്കെ ഒന്ന്
1: മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലരും ചെയ്യുന്നത്. വേദന ഉണ്ടാവാനുള്ള കാരണം ആ ഒരു
0: വേദനയുള്ള കാരണം അവിടെ നീർക്കെട്ട് പനി വരുന്ന സമയത്ത് അവിടെ ഒക്കെ
1: ഇൻഫ്ലുവൻസ്, ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത്
0: അതുണ്ടാവും. അവിടെ ആ പ്രഷർ ഡിഫറൻസ് കൂടി, അവിടെ ഉള്ള ആ പ്രഷർ വേരിയേഷൻ വരുമ്പം അവിടെ പ്രഷർ കൂടുമ്പോഴാണ് പൊതുവെ വേദന വരുന്നത്.
1: അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക് അത് മാറും,
0: അത് മാറാറുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഈ ഇത് യാത്ര സംബന്ധമായ ചെവിയും ഈ നീർക്കെട്ട് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിലും വേദനയും സാധ്യത. അപ്പൊ നമ്മള് മരുന്ന് കൊടുത്ത് അതിനുള്ള
1: ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ചെവിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്
0: ചെവിയിൽ? പൊതുവെ നമ്മളെ കേരളത്തിലെ പോപ്പുലേഷനിൽ വളരെയധികം കാണാത്തത് എന്നാൽ വളരെ കോമൺ ആണ്, ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മാറിയത് കൊണ്ടാകാം. പക്ഷെ നോർത്ത്, ഞാൻ പഠിച്ചതും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ഡൽഹി ഭോപ്പാൽ ഏരിയയിലാണ്. അപ്പം അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. കേരളത്തിൽ അത്രയും കോമൺ അല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് ഈ പാടയിൽ പൊട്ടലുണ്ടാവലും അതിൻ്റെ ഉള്ളിൽ
1: വെറുതെ പൊട്ടലുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കുട്ടികളിൽ തന്നെ നമ്മളിപ്പം ഒരു സ്കൂൾ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളിലാണ് കൂടുതലും ഇങ്ങനെ ഒരു വിഷയം കാണാറുള്ളത്, ഈ പഴുപ്പ് പൊട്ടലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൊട്ടണയാണോ അതോ?
0: അതായത് ഈ നമ്പറല്ലോ, ചെവിയിലുള്ളിൽ പ്രഷർ കൂടുക, അപ്പോൾ പ്രഷർ വർദ്ധിക്കുന്ന സമയത്ത് പാട് അവിടെ അവിടെ പൊട്ടിട്ട് പഴുപ്പ് പുറത്തേക്ക് വരാം. അതൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ട്, ഒരു പനി സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അത് നിങ്ങൾ സോൾവ് ആവും, ആ തലത്താൻ അടഞ്ഞ് ഓക്കെ ആവും. ഇത് റിക്കറന്റ് ആയിട്ട് വരികയും അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എപ്പോഴും എപ്പോഴും ജലദോഷ പനി ഇങ്ങനെ പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷൻ സ്ഥിരമായി നിൽക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുകയും അവിടെ നിന്ന് പഴുപ്പ് ഇങ്ങനെ സ്ഥിരമായി. അപ്പോൾ അത് ആദ്യം തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അങ്ങ് പൊതുവെ കേരളത്തിൽ അതുകൊണ്ടാണ് കുറേയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ മൂക്ക് സംബന്ധമായുള്ള രോഗങ്ങൾ, ഇപ്പം കുട്ടിക്കാലത്തുള്ള അഡിനോയിഡ് അങ്ങനെയൊക്കെയുള്ള മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നേരത്തെ കണ്ട് നമ്മുടെ നാട്ടിൽ ചികിത്സ എടുക്കുന്നത് കൊണ്ടായിരിക്കണം കൂടുതലും ചെവിയുടെ പ്രശ്നങ്ങളും പൊതുവെ കുറവാണ്
1: കേരളത്തിൽ, കുറവാണ്,
0: കൂടുതൽ കുറവാണ്. കുട്ടികളിൽ പനി വരുമ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടാവുകയും ഉള്ളിലെ പഴുപ്പ് പാടയിൽ പൊട്ടി പുറത്തേക്ക് വരികയും അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പം ഈ നമ്മളിലോ പാട തന്നെത്താനെ അടഞ്ഞു പോകുന്നു. അത് അടഞ്ഞു പോവാതെ അത് സ്ഥിരമായിട്ട് ആ ഒരു പ്രഷർ റിലീസിംഗ് മെക്കാനിസം ആയിട്ട് അത് ഓപ്പൺ ആയിരിക്കുന്നത് പോലാണ് അതിന്റെ കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇതാണ് എല്ല് ദ്രവിക്കുന്ന അസുഖമുണ്ട് ചെവിയുടെ, അപ്പൊ അതിനകത്തും പഴുപ്പ് വരാറുണ്ട്. അതായത് നമ്മുടെ കേൾവി ചെവിക്ക് മൂന്ന് വിഷമാണുള്ളത്, ഏറ്റവും പുറമെയുള്ള എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുറമെയുള്ള വിഷം, അവിടുന്ന് സൗണ്ട് നമ്മുടെ പാടയിൽ എത്തുന്നു. പാടയിൽ മൂന്ന് എല്ലുകളുണ്ട്, മലയ സിംഗ സ്റ്റെപ്പ് മൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട്. ആ മൂന്നാമത്തെ എല്ലാണ് അത് ഉള്ളിലെ മെഷീനിലേക്ക് ഇത് സൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് എല്ലുകളും പിന്നെ അതിന്റെ ചുറ്റിനുള്ള എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖമുണ്ട്. അങ്ങനെ ഉണ്ടായാലും പഴുപ്പ് വരാം. ഇതൊന്നും അല്ലാതെ ഈ കനാലിലുള്ള ഇൻഫെക്ഷനിലും പഴുപ്പ് വരാറുണ്ട്, അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷന് ചില കേസുകളിൽ.
1: ഇപ്പൊ ഈ ചെപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ വാക്സ്, വാക്സ് നിറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു കമ്പെടുത്തിട്ട് അല്ലെങ്കിൽ ബഡ്സ് എടുത്തിട്ട് അത് തോണ്ടി വൃത്തിയാക്കാനുള്ള ഒരു, അതിനെ പുറത്തെടുത്തേക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു ഒന്നുകിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പരിക്കുകളോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതെ, ചെവിയുടെ തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേർന്നതാണ്. അപ്പൊ അവിടെ കുറെ ഹെയർ, അത് ചെവിയുടെ വഴി ഞാൻ പറഞ്ഞല്ലോ പാട വരെയുള്ള വിഷം, അതാണ് എക്സ്റ്റേണൽ ഇയർ. അതിന്റെ ഏറ്റവും പുറമെയുള്ള വശത്താണ് ഹെയർ, ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, രോമകൂപങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരു മോഡിഫൈഡ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന പോലെ ഗ്രന്ഥികളും ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള സെക്രീഷൻ, പിന്നെ നമ്മുടെ എല്ലാ ദിവസവും തൊലിയിൽ നിന്ന് ചെറിയ അംശം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ അവിടെ നിന്നും അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെപ്പ് ഉണ്ടാകുന്നതിന്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അതിങ്ങനെ അടിഞ്ഞു കൂടുകയും അത് പുറംതള്ളപ്പെടാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും.
1: സ്വാഭാവികമായിട്ട് പുറന്തള്ളും,
0: മിക്ക ആൾക്കാർക്കും പുറന്തള്ളപ്പെടും, തന്നെത്താനെ പോകും. ഒരു ചെറിയ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പച്ചക്ക് ഇടുമ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചെവി ചെപ്പി കെട്ടുക അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടു കഴിയുമ്പം നമ്മൾ അവിടെ നന്നായിട്ട് ബഡ്സിട്ട് അമക്കുക. ചിലർ ചൊറിച്ചിൽ കാരണം നല്ല ബഡ്സ് അമക്കുകയോ ചെവി തോണ്ടിയിട്ട് നല്ലൊരു സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനിലേക്ക് പോകും.
1: പാട പൊട്ടുന്നതിലേക്ക്,
0: പാട കുറച്ചും കൂടി ഉള്ളിലേക്കാണ്, അത് അത് ഉണ്ടാകാം. ഇപ്പൊ ഒരാൾ ചെവിയിൽ പഠിച്ചിട്ട് സമയത്ത് വേറൊരാൾ വന്ന് തട്ട് കുട്ടികൾ വന്ന് അടിക്കുക, അങ്ങനെയൊക്കെ സമയത്ത് കുറെ കുട്ടികൾ ആൾക്കാർ വരാറുണ്ട്. അപ്പം അത് അല്ലാതെ പൊതുവേ ചെവി തോണ്ടി ഇട്ടത് കൊണ്ട് അങ്ങനെ പല പൊട്ടി കാണലില്ല, ഉണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും അത് കുറവാണ്. കൂടുതലായിട്ടും പാട് ഇയർ കനാൽ ഇൻഫെക്ഷൻ ആണ് ഈ ബഡ്സ് ഇട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ചെവി തോണ്ടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമ്മള് പറയാ കുറച്ചംശമൊക്കെ ആണെങ്കിൽ ചിലപ്പോ ബഡ്സിൽ
1: പോരും.
0: കൂടുതലുള്ള ആൾക്കാർ ഒരിക്കലും ബഡ്സ് ഇടരുത്. അതായത് ചെവി വാക്സ് കെട്ടുന്ന അല്ലെങ്കിൽ ചെപ്പി കെട്ടുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി ഉള്ളിലേക്ക് നീക്കും.
1: അപ്പൊ
0: ഏറ്റവും പുറമേ ഉള്ള വശത്താണല്ലോ ഈ വാക്സ് ഉണ്ടാകുന്നത്. അത് എവിടുന്ന് വാക്സ് എടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതിന്റെ ഉള്ളിലേക്കുള്ള പാടയോടടുത്തോട്ടുള്ള വശത്തേക്ക് വാക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് ബഡ്സ് ഇട്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തള്ളി നീക്കിയതായിരിക്കും. അത് പിന്നെ ഒരിക്കലും അത് പുറം തള്ളപ്പെടില്ല. ഓക്കെ, അപ്പൊ കാരണം അവിടെ അങ്ങോട്ട് പുറം തള്ളാനുള്ള ഒരു മെക്കാനിസം ഇല്ല. ചെവിയുടെ ഷെയ്പ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഘടന. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക തന്നെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് അടയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് ആറുമാസം മിനിമം അല്ലെങ്കിൽ 3 മാസം 6 മാസത്തിലൊക്കെ ഒന്ന് ചെവി ക്ലീൻ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
1: അത് ഈ ക്ലീൻ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അത് തോണ്ടിയെടുക്കുകയാണോ അതോ അതല്ല മരുന്ന്?
0: അത് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യും. അതിന് കുറെ മെത്തേഡ് ഉണ്ട്. സക്ഷൻ വെച്ച് വലിച്ചെടുക്കാറുണ്ട്, വെള്ളം ചീറ്റിച്ച് ചെയ്യാറുണ്ട്.
1: അപ്പൊ ഈ പാട പൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. ഹലോ, ഒന്നാമതേയും പഴുപ്പ് വന്നിട്ട് അകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബഡ്സോ മറ്റോ ഇട്ടിട്ട് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത് വല്ല പ്രതിവിധികളുണ്ടോ? അതല്ലെങ്കിൽ അത് ചികിത്സയിൽ എന്തെങ്കിലും?
0: അതായത് പാട പൊട്ടുന്നതിന് മെയിൻ ആയിട്ട് രണ്ട് കാരണം. ഒന്ന് ട്രോമാറ്റിക്, അതായത് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറിയതുകൊണ്ട് പൊട്ടും, അതല്ലെങ്കിൽ ഒരു ചികിടത്തെ അടി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്ലാപ്പ് അങ്ങനെയുള്ള ഇഞ്ചുറി എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടൊക്കെ പൊട്ടലുണ്ടാവാം. ടൈറ്റ് ആയിട്ടൊരു ചെവിക്കൽ അടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടലുകളുണ്ട്. അത് മറ്റേ പൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പൊതുവെ അങ്ങനെ മരുന്നുകളൊന്നും ആവശ്യം വരാറില്ല. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചെവി തുള്ളി മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ചെവി ക്ലീൻ ആണോ നോക്കും. ഓക്കെ ആണെന്ന് കണ്ടാൽ പൊതുവെ നമ്മൾ ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ മാത്രം ഡ്രോപ്പുകളും കാര്യങ്ങളും കൊടുക്കും. മെയിൻ ആയിട്ട് പറയാം, വെള്ളം കയറാതെ സൂക്ഷിക്കണമെന്നാണ് അതിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ചെവിയിൽ വെള്ളം
1: സ്വാഭാവികമായിട്ട്
0: തനത്താനെ കൂടിക്കോളും.
1: പാട
0: അതിന്റെ മുകളിലൂടെ പാട പയ്യെ പയ്യെ അത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത് തനത്താനെ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഒരാൾ ചെവി പാട പൊട്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഒരിക്കലും നാളെ സർജറി ചെയ്യണം നമ്മൾ പറയത്തില്ല. അത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്യും. പൊതുവെ ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് ഈ ചെവിയിൽ ഹോൾ, പാടയ്ക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിന്റെ കാരണം തന്നെ ഈ ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടായി, ചെവി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ചെവിയിലെ ഒരു എന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയായിട്ട് ചെവി അതിനെ മാറ്റിയെടുക്കും. അപ്പൊ ആ ഹോള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ പഴുപ്പ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഹോൾ അടയാതിരിക്കുക.
1: ഓക്കെ,
0: അതിന്റെ അതായത് എപ്പിത്തീലിയം, അതായത് അതിന്റെ തൊലി മുന്നോട്ടേക്കുള്ള സഞ്ചാരം അവിടെ നിർത്തും. എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും.
1: അപ്പൊ അങ്ങനെയുള്ള കേസിനാണ് പുറത്തേക്ക്
0: തള്ളാനായിട്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസുകളിലാണ് അതങ്ങനെ ഹോളായിട്ട് മാറുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാം. അത് അതായത് വളരെ കുഞ്ഞിതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താലൊക്കെ തന്നെ താനെ അടയാറുണ്ട്. പിന്നെ ചില
1: കൂടുതലുള്ളവരുടെ
0: പ്രായം, അതായത് എന്റെ പെർഫറേഷൻ ഹോളിന്റെ സൈസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് കുഞ്ഞതൊക്കെയാണ് ചിലപ്പോൾ തന്നെത്താൻ അടയാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെറുതിലും ചെറുത് മരുന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ ചെറിയ നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പോകാതെ തന്നെ ചെറിയ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അടയുന്നതായി കാണാറുണ്ട്. അങ്ങനെ അടയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാൻ. അത് ചെറുത്ത് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കൂടാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പൊ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാറുണ്ട്.
1: പാട മാറ്റി വെക്കുന്ന സംവിധാനമുണ്ടോ?
0: മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും മാറ്റി വെക്കലല്ല, ശരിക്കും അതൊരു ഒരു നമ്മൾ ഈ കുറെ ടെക്നിക്കുണ്ട് പാടയുടെ ഓപ്പറേഷൻ. കുറെ ടെക്നിക്കുണ്ട്. ഒന്ന് നമ്മൾ ഈ ടയറിന്റെ പഞ്ചർ അടയ്ക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം വെച്ച് ഈ ഹോളിനെ അടയ്ക്കുക. എന്നിട്ട് ആ അതിനെ ശരീരം ഏറ്റെടുക്കും. അപ്പൊ അത് പുതിയ പാടയായി മാറും. മനസ്സിലായില്ല? അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചെവിയുടെ ഏറ്റവും മുന്നിലുള്ള ഈ ട്രാഗസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വശമുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു ഫേഷ്യ, അതായത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ എടുത്ത് നമ്മൾ പുതിയ പാടയ്ക്കുള്ള മെറ്റീരിയലായിട്ട് വെച്ച് അതിനവിടെ ഏറ്റെടുക്കണം. അതാണ്
1: സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് ചേരും.
0: അത് ചേരും. അത് ഇൻഫെക്ഷൻ ആവാതെ സക്സസ് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടെ ഉണ്ടായി മീൻസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ശരീരത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചില അസുഖങ്ങളിൽ പാടെ മൊത്തത്തിൽ മാറ്റാറുണ്ട്. മാറ്റി വെക്കുക എന്ന് പറയുമ്പം മറ്റേ മുട്ടുമാറ്റി ആർട്ടിഫിഷ്യൽ സാധനമല്ല, അത് അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അതായത് കേൾവിക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടയും എല്ല് പിന്നെ മെഷീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഒരു എമൗണ്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കേൾവിക്കുറവ് ഉണ്ടാവാറുണ്ട്.
1: ഇപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതൊരു ശരിക്കും ഒരു അസ്വസ്ഥതയുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും അതിൽ പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലോ, അതല്ലെങ്കിൽ മുങ്ങിക്കുളിയുടെ സമയത്ത് നമ്മൾ അകത്തേക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ, ഇനി കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതൊരു പ്രതിവിധി ആയിട്ടാണ് പല ആളുകളും കാണാറുള്ളത്. എന്നാലും അതൊരു ഇൻഫെക്ഷനെ അതൊരു പിന്നെ ബാധിക്കാറുണ്ടോ, ഇൻഫെക്ഷൻ അതൊരു പ്രയാസമാണോ എന്നുള്ളതൊന്ന് പിന്നെ പറഞ്ഞാൽ കൊള്ളാം.
0: മുങ്ങിക്കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചെവിയുടെ പാടയ്ക്ക് ഞാൻ പറഞ്ഞു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ പിന്നെ ഇത് ഇൻഫെക്ഷൻ ആവും. അപ്പം പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക്
1: തീരെ പറ്റൂല,
0: ഒട്ടും മുങ്ങിക്കുളിക്കാനേ പാടില്ല.
1: പാടില്ല.
0: പിന്നൊന്ന്, സാധാരണ ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേ പോകുന്ന വെള്ളം അഴുക്ക മോശം വെള്ളമാണ്. പിന്നെ ചെവി വൃത്തിയാൻ വേണ്ടി ബഡ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം അവിടെ ആ ഒരു സ്കിൻ എന്നുള്ളൊരു ബാരിയർ ബ്രീച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ ബഡ്സ് ഇട്ട് തോണ്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബഡ്സിനകത്ത് അണുക്കൾ ഉണ്ടാവാം. അപ്പം അതും ഒരു ഇൻഫെക്ഷന് കാരണമാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ചെവിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ മുങ്ങിക്കുളിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്നതാണ് പൂപ്പലിന് ഇൻഫെക്ഷൻ
1: കയറാതിരിക്കാനുള്ള സംവിധാനം.
0: അത് ഇപ്പൊ ഈ നീന്താനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, പ്രൊഫഷണൽ നീന്താൻ പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മള് പല ഒളിമ്പിക്സിന്റെ വേദികളും കാണാൻ പറ്റും. അതായത് ഒളിമ്പിക്സോ അതല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഇവര് ഈ നീന്തൽ മത്സരം കഴിഞ്ഞു വന്നിട്ട് ചെവിയിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെ അതിന് തുള്ളിമരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ്
1: ഒക്കെ
0: വെള്ളം കയറാതിരിക്കാനുള്ള ഇയർ പ്ലഗ്സ് ഉണ്ട്. അപ്പം ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഈവൻ വലിയ എന്താ പറയുന്ന നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരായാലും കുട്ടികളായാലും നമ്മൾ പറയാ പോയി ഇയർബഡ്സ് ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്കുക ഇത് എന്താ നീന്താൻ പോകേണ്ടതെന്ന്. അല്ലെങ്കിൽ
1: അതുപോലെ തന്നെ മുങ്ങിയിട്ട് സാധനം എടുക്കുന്ന
0: മണൽ വാരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക് ദൈനംദിന മീൻസ് ഡെയിലി കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയാ ഒന്നെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കോട്ടൺ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ വാസലിനോ ഒന്ന് പുരട്ടിയിട്ട് വെക്കാൻ പറയും. കാരണം കോട്ടൺ കുറച്ച് വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് വാട്ടർ റിപ്ലന്റ് ആക്കാൻ വേണ്ടി വാസലീനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ചെവിയിൽ വെക്കാൻ പറയും. അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുക. സ്ഥിരമായിട്ട് ഒരേ കോട്ടൺ ഉപയോഗിക്കാതെ നല്ല കോട്ടൺ മാറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
1: ഓക്കെ. ഏതായാലും ചെവിയുമായി ബന്ധപ്പെട്ട് ഇ എൻ ടി വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ചെവി എന്നുള്ളത്. ആ ചെവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ, ചെവിയുമായി ബാധിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ല ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചക്കെടുത്തു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ ഈയൊരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമുക്ക് ആദിൽ സാറുമായിട്ട് വരാം. അതുവരെ നമുക്കൊരു ബ്രേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും അസ്സലാം.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം ചെവിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ കേട്ടത്. നസറുള്ള സലാഹി, പിസിയുടെ പ്രതിനിധി നസറുള്ള സലാഹിയോടൊപ്പം ഡോക്ടർ ആദിൽ മുഹമ്മദാണ് ചേർന്നത്. ആ ഒരു വിഷയങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ചെവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പ്രയാസമുള്ളവർക്ക് അതൊരു പിന്നെ എന്താണ് വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അല്ലേ.
3: നമ്മളിനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ എന്നതിൻ്റെ അഞ്ചാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. എന്നത്തെയും പോലെ സഫീർ അല്ലിക്കമിയാണ്. നമുക്ക് പ്രാർത്ഥനാ പഠനത്തിലേക്ക് കടക്കാം.
2: യെസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിനി വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയുടെ കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ഒരിക്കലും ആദ്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിലൂടെ ഇത് പഠിച്ചവർക്ക് ഓർമ്മ പുതുക്കാനും കൂടെ പറയാനും പറ്റും. ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ കേട്ട് പഠിക്കാനും പറ്റും. നമ്മൾ പഠിച്ച ഭാഗം ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ശൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഭാഗത്ത് ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക, അവിടെ ഖാഫ് ഖബ്ലക എന്ന ഒറ്റ വാക്കിൽ തന്നെ അറബിയിലുള്ള രണ്ട് കാവും വരുന്നുണ്ട്. മലയാളത്തിൽ ക, അതുപോലെ ഇംഗ്ലീഷിൽ കെ എന്ന അക്ഷരമുള്ളത് ഖബ്ലക എന്ന അവസാനത്തെ കാഫാണ്. എന്നാൽ തുടക്കത്തിലുള്ള ഖാഫ് അത് തൊണ്ടയുടെ മുകളിൽ ഭാഗത്ത് അണ്ണാക്കിൽ സ്പർശിക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആ രണ്ട് കാഫും കാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. തുടക്കത്തിലത് കാഫാണ്, ഒടുക്കത്തിലത് കാഫാണ്. ഖബ്ലക എന്ന് പറഞ്ഞാൽ തെറ്റും, ഖബ്ലക എന്ന് പറഞ്ഞാലും തെറ്റും. ഖബ്ലക എന്നാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു, അവിടെ ഖ എന്ന അക്ഷരം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഉരുവിടേണ്ട പുറപ്പെടേണ്ട അക്ഷരമാണ് ഖ എന്ന അക്ഷരം. അതും തെറ്റിക്കാൻ പാടില്ല. ഫലൈസ ബഅദക ശൈഉൻ, അവിടെ ബഅദക എന്ന ഐൻ, ബഅദക എന്നതിലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗൈൻ എന്നത് അതിൻ്റെ മുകളിൽ പുള്ളി വന്നാൽ ഗൈൻ എന്ന അക്ഷരം, അത് തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുച്ചരിക്കുന്ന ഐനാണ്. അപ്പോൾ അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ബഅദക അല്ലെങ്കിൽ ബഹദക എന്നൊക്കെ ആണെങ്കിൽ അത് തെറ്റും, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം, ബഅദക എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ ഔവൽ, നീയാണ് ഏറ്റവും ആദ്യമുള്ളവൻ. അൽ ഔവൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണ്. ഫലൈസ ഖബ്ലക ശൈഉൻ, പടച്ചോനെ നിന്റെ മുമ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഏറ്റവും ആദ്യത്തേത് നീയാണ്, നിനക്ക് മുമ്പ് ഈ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. വ അൻതൽ ആഖിർ, നീയാണ് ഏറ്റവും ഒടുക്കമുള്ളവനും അവസാനത്തേതും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷമായി ഒന്നുമില്ല. അല്ലാഹുവേ, ആദ്യത്തേതും അവസാനത്തേതും നീയാണ്, നിനക്ക് മുമ്പോ ശേഷമോ ഒന്നുമില്ല എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ ഭാഗം പഠിച്ചു, ഇൻഷാല്ലാ ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട്, അത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ ഒരു ദിവസം ഒരു പ്രാർത്ഥന എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന പഠനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിലെ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ അതിൻ്റെ അഞ്ചാമത്തെ ഭാഗം അല്ലേ, അതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിന് നേതൃത്വം നൽകിയത്. റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പൂമരത്തണലി, കുട്ടികൾക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള, പ്രത്യേകം പറയാനുള്ളത് കുട്ടികളുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ കേൾപ്പിക്കണം. നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു പോകാറായി, അപ്പോൾ ഇത്തരം സമയങ്ങൾ പ്രത്യേകമായിട്ട് അവർക്ക് അവരെ കൂടെ ഇരുത്തി കേൾപ്പിക്കാം അല്ലേ ഷബീർ സാറേ? നമ്മുടെ ഒപ്പം ചേരുന്നതാരാണ്?
3: അംജദ് മദനി.
2: അയ്യോ അംജദ് മദനിയാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ഇൻഷാല്ലാ പൂമരത്താണിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ നാട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളിയുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആ പള്ളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതാണ് ആ പള്ളി? ഓർമ്മയില്ലേ? ആ, എത്രയോ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കഅബ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന, അഞ്ചു നേരത്തെ നമസ്കാര സമയത്ത് നമ്മളെല്ലാവരും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. ആ കഅബയുള്ള മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്ന സമയത്ത് ആ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്? അവരുടെ കഥ കേട്ടാൽ നമുക്കാർക്കും അവരെ ആരെയും ഇഷ്ടമുണ്ടാവില്ല. അത്രയും മോശമായിരുന്നു ആ നാട്ടുകാരുടെ അവസ്ഥ. അവിടെയുള്ള ആളുകൾ കള്ളുകുടിക്കുന്നവരുണ്ടായിരുന്നു. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർക്കിടയിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ, ഗോത്രങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളാണവർ, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ അവർ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ തെറ്റുകളും ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരങ്ങനെ ജീവിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശ് ഗോത്രം, ആ ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ മകൻ, അബ്ദുള്ളയുടെ മകനായി വഹബ് എന്നവരിൽ ആമിന എന്നവരുടെ മകനുമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്ത്. അതുപോലെ തന്നെ ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും പാട്ടുകൾ കൂട്ടുകാരെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾക്കിതാ അത്തരം ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു പഴയ പാട്ട് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അങ്കിൾ ജുബൈർ അങ്കിൾ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ആ പാട്ടുകൾ പാടും. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണേ. കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും നമുക്ക് കഴിയണം. ഇപ്പോൾ ജുബൈർ അങ്കിൾ ആ പാട്ട് പാടും. അതിനുശേഷം ബാക്കി കഥ നമുക്ക് പറയാം ഇൻഷാ അല്ല.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കണം, ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടണം. അങ്ങനെ ആ പാട്ട് എല്ലാവരും മനഃപ്പാടമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാട്ടിലൂടെ എന്താണ് സുബൈറങ്കൽ നമ്മളോട് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കഥ പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു എന്നത് പറഞ്ഞു, മരണപ്പെട്ടത് മദീനത്ത് വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പറഞ്ഞു. അവസാനത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ കൂട്ടുകാരെ. ഇവിടെ നിന്ന് അങ്കിളുമാർ മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയേണ്ട ഒരു വാചകമുണ്ട്. എന്താണ്? നബിയുടെ പേരത് കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാം സ്വല്ലല്ലാ. എന്താണ് സ്വല്ലല്ലാ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും പറഞ്ഞുകൊണ്ടേയിരിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. അത് ചൊല്ലുമ്പോൾ ഒരുപാട് പുണ്യം അള്ളാഹു നമുക്ക് നൽകും. ഒരു തവണ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ അങ്കിള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ നിങ്ങളും ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ ഒരുപാട് നന്മകൾ നേടുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന നാട്ടിലെ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. ആ നാട്ടിൽ എല്ലാ മോശം കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് നബി എന്നു പറയുന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നില്ല? ആരുണ്ടായിരുന്നില്ല കൂട്ടുകാരെ? നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഒരു കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതോടുകൂടെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ട ഒരു അനാഥനായിരുന്നു, യതീമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയില്ലെങ്കിൽ നമുക്ക് എത്ര സങ്കടമുണ്ടാകും അല്ലേ? ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരുന്ന മിഠായി പൊതിക്കു വേണ്ടി, ഐസ്ക്രീമിനു വേണ്ടി നമ്മളൊക്കെ എത്ര സന്തോഷത്തോടുകൂടെയാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണത് ഉപ്പയില്ലാതെയാണ്, ആ സങ്കടത്തോടുകൂടെയാണ്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ മുഹമ്മദ് നബി ചെയ്തുവോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി വളർന്നു. എത്രത്തോളമെന്നറിയണോ? ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിന് നൽകിയ പേരെന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ? എല്ലാവർക്കും അറിയും മുഹമ്മദ് നബിയെ മക്കയിലെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ്. അൽ അമീൻ അല്ലേ? വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അതായത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, സത്യം മാത്രം പറയുന്ന ഒരു മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള അൽ അമീനുമാരായി നമ്മളെല്ലാവരും മാറണ്ടേ? മാറണം. എത്ര അവർക്ക് ഇഷ്ടമായിരുന്നു മുഹമ്മദ് നബിയെ എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് വീണ്ടും ഇതാ നമ്മുടെ സുബൈറങ്കിൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. അൽ അമീനെക്കുറിച്ചുള്ള പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കണം, കാണാതെ പഠിക്കണം, കൂടെ ചൊല്ലി ചൊല്ലി പഠിക്കണം. ഒന്നോ രണ്ടോ തവണ ഇൻഷാ അല്ലാ സുബൈറങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ട് പാടും. അൽ അമീനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? എത്ര കൂട്ടുകാർ ആ പാട്ട് ഇപ്പോൾ കാണാതെ പഠിച്ചു? ആ മാഷാല്ലാ, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഉമ്മക്കു വേണ്ടി ഉപ്പക്കു വേണ്ടി ആ പാട്ട് പാടിക്കൊടുക്കണം. ഉമ്മയും ഉപ്പയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്നും പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടിയാവാൻ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കും. ഇൻഷാല്ലാ, അങ്ങനെ അൽ അമീനായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമായി നമുക്ക് മാറാൻ കഴിയും. ശരി, നാം പറഞ്ഞു വന്നിരുന്ന കഥയിൽ അൽ അമീനെ എത്ര മാത്രം മക്കയിലുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതായത്, നമ്മളെല്ലാം തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബ. മക്കയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം ആ കഅബ നശിച്ചുപോയി. കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു. അങ്ങനെ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. കഅബയുടെ അടുത്ത് താമസിക്കുന്ന ഖുറൈശി ഗോത്രവും മറ്റ് ഗോത്രക്കാരുമെല്ലാം ഒരുമിച്ചു ചേർന്ന് കഅബ പുനർനിർമ്മിക്കുകയാണ്. ആ നാട്ടിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കഅബയുടെ പണി പുരോഗമിച്ചു പുരോഗമിച്ചു മുന്നോട്ടു പോവുകയാണ്. പിന്നീടെന്തായി? ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായി. ഹജറുൽ അസ്വദ് കൂട്ടുകാർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഉംറക്കു പോയ അല്ലെങ്കിൽ ഹജ്ജിനു പോയ നല്ല കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ വല്യുമ്മയോടോ വല്യുപ്പയോടോ ഉസ്താദുമാരോടോ ഒന്ന് ചോദിച്ചു നോക്കണേ, എന്താണ് ഉസ്താദെ ഹജറുൽ അസ്വദ് എന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, കഅബയുടെ ഒരു ഭാഗത്ത് പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു കല്ലാണത്. ആ കല്ല് നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കഅബയുടെ പണി പൂർത്തിയാകണമെങ്കിൽ ഹജറുൽ അസ്വദ് കഅബയിൽ വെക്കണമല്ലോ. ആ കല്ല് വെക്കുന്ന സമയമായപ്പോൾ ആ നാട്ടിലെ എല്ലാ ഗോത്രക്കാരും തമ്മിൽ തമ്മിൽ സംസാരമായി. എല്ലാ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങളാണ് ആ കല്ല് വെക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. ഞങ്ങൾ ആ കല്ല് വെക്കും, മറ്റാരും ആ കല്ല് തൊടാൻ പാടില്ല, ഞങ്ങളാണ് വെക്കുക. അപ്പോഴതാ അടുത്ത ടീം വരുന്നു. അടുത്ത കുടുംബം ഗോത്രം വന്നിട്ട് പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞങ്ങളാണ് വെക്കുക എന്ന്. വീണ്ടും വീണ്ടും ആളുകൾ വന്ന് അവിടെ വലിയ ഒരു പ്രശ്നമായി മാറുകയാണ്. അവർ തമ്മിൽ കശപിശയുണ്ടായി, തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടാകാറായപ്പോൾ അവരിൽപ്പെട്ട പ്രായമേറിയ ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഇവിടെ അടിപിടി കൂടരുത്, നിങ്ങളാരും ഇവിടെ ഷണ്ട കൂടരുത്, മറിച്ച് നമുക്ക് എന്തു ചെയ്യാം, ഒരു അഭിപ്രായത്തിലെത്താം. ഞാനൊരു അഭിപ്രായം പറയാം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രായമേറിയ മനുഷ്യൻ പറഞ്ഞു, ഇനി ആരാണോ ഇങ്ങോട്ട് കടന്നു വരുന്നത്, ഇനി ആരാണോ ഈ ഭാഗത്തേക്ക് വരുന്നത്, അവർ പറയുന്ന തീരുമാനം നമുക്ക് നടപ്പിൽ വരുത്താം, അങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൂടേ എന്ന് ചോദിച്ചു. പ്രായമേറെ ആയ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തൽക്കാലം അത് അംഗീകരിച്ചു. അങ്ങനെ അവർ എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരാവും ഇനി ഇങ്ങോട്ട് വരുന്നത്, ആരാണിനി കഅബയുടെ അടുത്തേക്ക് വരിക, എങ്ങനെയായിരിക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാനാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ, എല്ലാവരും കാത്തിരിക്കെ, അവർക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അടുത്ത ഭാഗവുമായി ഇൻഷാ അല്ലാ അടുത്ത പൂമരത്തണലിൻ്റെ ദിവസത്തിൽ നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട അങ്കിളുമാർ ചേരും. നിങ്ങളെല്ലാവരും അൽ അമീനാവണേ. സത്യം മാത്രം പറയുന്ന, എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുന്ന നല്ല അൽ അമീനുമാരായി നിങ്ങളെല്ലാവരും മാറണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം മാത്രം പറയുന്ന നല്ല കൂട്ടുകാരിൽ നല്ല കൂട്ടുകാരികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ നമുക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മഷാല്ലാ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമായിരുന്നു നമ്മളിതുവരെ കേട്ടിട്ടുള്ളത്. പൂമരത്തണലിൽ നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് അടുത്ത്. നമുക്ക്
2: റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾ പ്രത്യേകമായി എഴുതപ്പെട്ട അല്ലേ ലേഖനങ്ങളെ ചെറിയ രൂപത്തിലുള്ള മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയിട്ടുള്ള മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന രചനയെ ആസ്പദമാക്കിയുള്ള നുറുങ്ങുകളാണ്. ഇൻഷാല്ലാ അല്ലേ നുറുങ്ങുകൾ കേൾക്കാം.
3: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബ കോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും കുറവല്ല. മറ്റു പരിഹാരങ്ങളില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തന്മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം തേടുന്നവർ സമുദായത്തിലുണ്ടാക്കുന്ന വിള്ളലുകൾ ചെറുതല്ല. കോടതി വരാന്തകളിൽ സ്വന്തം മകൾക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുമ്പോൾ പിഞ്ചു പൈതങ്ങളുടെ മാനസിക വ്യഥകൾ രക്ഷിതാക്കൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു കമ്പോളമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും ത്വലാഖും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം ത്വലാഖിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35 മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
1: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് നുറുങ്ങുകൾ എന്നുള്ള പ്രോഗ്രാമാണ്. അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന മഹ്മൂദ് മദനി ഒറ്റപ്പാലം രചിച്ച അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്. ഇനി നമ്മൾ ഒന്നും കൂടി അസ്മാഉൽ ഹുസ്ന അല്ല
2: കുറച്ചൊരു ആഴത്തിലുള്ള പഠനം.
1: അതെ,
2: അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച്, റബ്ബു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്തോറും കൂടുതൽ റബ്ബിനോട് അടുക്കും. അതിന് നമ്മളേറെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ഇന്ന് നമ്മൾ പഠിക്കുന്ന അൽ മുതആൽ എന്ന പരമോന്നതൻ എന്ന നാമമാണ്. ഈയൊരു പങ്ക്തി, ഈയൊരു സീരീസ് നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം, അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് ഇതിൻ്റെ തുടക്കം മുതൽ നമ്മുടെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മളൊപ്പം ചേർന്നിട്ടുള്ളത്. ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്നയിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് കരുണീയമായതാണ്, പുണ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുക എന്നത്, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്നത് ഏറെ പുണ്യകരമായ കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടായിരിക്കണം ഈ ക്ലാസ് കേൾക്കേണ്ടത് എന്ന് ആദ്യമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ മുതആൽ എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ്. അൽ അഅലാ, അൽ അലിയു എന്ന് പറയുന്ന രണ്ട് നാമങ്ങൾ നമ്മൾ പഠിച്ചു. സമാനമായ അർത്ഥം വരുന്ന ഒരു നാമമാണ് അൽ മുതആലു എന്ന് പറയുന്ന നാമവും. എന്നാൽ അൽ അഅലാ അതുപോലെ തന്നെ അൽ അലിയു എന്ന നാമങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നതെവിടെ, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അറബി ഒരു വാക്കിൻ്റെ അക്ഷരങ്ങളുടെ ഘടനയ്ക്കനുസരിച്ചും അതിൻ്റെ വലിപ്പത്തിനും എണ്ണത്തിനും വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആശയത്തിലും അതിൻ്റെ അതുപോലെ തന്നെ അതിലുള്ള അടങ്ങിയിട്ടുള്ള അർത്ഥത്തിലും വ്യത്യാസമുണ്ടാകും, വലിപ്പമുണ്ടാകും എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അൽ അലിയു എന്ന നാമത്തേക്കാൾ ഒരല്പം കൂടി അക്ഷരങ്ങളുടെ വലിപ്പമുള്ളത്, എണ്ണങ്ങളുടെ ദൈർഘ്യമുള്ളത് അൽ അഅല എന്ന നാമത്തിനാണ്. എന്നാൽ ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് നാമങ്ങളെക്കാളും കൂടുതൽ അക്ഷരങ്ങളുള്ളത് അൽ മുതആൽ എന്ന നാമത്തിനാണ്. അതുകൊണ്ട് തന്നെ അൽ മുതആൽ എന്ന നാമം മറ്റു രണ്ട് നാമങ്ങളെക്കാളും അർത്ഥം ഒന്നുകൂടി വിശാലമാകുന്നു എന്നതാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അൽ മുതആൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തു റഅദിലെ 9-ാമത്തെ ആയത്തായിക്കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ മുതആലു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആലിമുൽ ഗൈബി വശ്ശഹാദ, അൽ ഖബീറുൽ മുതആൽ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അൽ മുതആൽ എന്ന നാമം ഒരു പ്രാവശ്യം സൂറത്തു റഅദിൽ വന്നിട്ടുണ്ട്. മഹാനായ തബരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുതആൽ എന്ന ഈ ഒരു നാമം വന്നിടത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, അൽ മുസ്തഅലാ അലാ കുല്ലി ഷൈഇൻ ബിഖുദ്റതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തുകൊണ്ട് കഴിവുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. മാത്രമല്ല മറ്റൊരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. അൽ മുതആലു എന്ന് പറഞ്ഞാൽ അൽ മുർത്തഫിഉ, ഉയർന്ന സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഉപരിയിലുള്ളത്, ഉന്നതനായത് എന്ന അർത്ഥമാണ് അതിലുള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിന്ന് വലിയ രൂപത്തിലുള്ള, എല്ലാവരും പേടിക്കുന്ന രൂപത്തിലുള്ള മിമ്പറുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറിഞ്ഞു വീഴുമോ എന്ന രൂപത്തിൽ അത്രയും ഗൗരവമായി കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു സ്വയം പ്രഖ്യാപിക്കുമെന്നാണ്, ഞാനാണ് മലിക്ക്, ഞാനാണ് അധികാരമുള്ളവൻ, ഇന്നേ ദിവസം എനിക്കു മാത്രമാണ് അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരമോഹികളായ ദുനിയാവിൽ കഴിഞ്ഞവരോടും അതുപോലെ തന്നെ അധികാരം കിട്ടിയപ്പോൾ അവർ ദുർവിനിയോഗം ചെയ്തയാളുകളോടും അവരെല്ലാം നാളെ പരലോകത്ത് വന്നു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വച്ച് അനൽ മലിക്കു, ഞാനാണ് മലിക്ക് രാജാവ്, അതുപോലെ തന്നെ ഞാൻ, എനിക്കാണ് അധികാരമുള്ളത്, സർവാധിപത്യവും എനിക്കാണുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹു ആക്രോശിക്കുന്ന ഒരു രംഗമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുകൂടി ഓതി, വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ പ്രകമ്പനം കൊണ്ടിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ് എന്ന രൂപത്തിൽ ഇത്തരം ആളുകൾ, ശിർക്കിൻ്റെ വക്താക്കൾ, അവർ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസരംഗത്ത് ക്രമക്കേടുകൾ വരുത്തിയത്, അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ പരിശുദ്ധനാകുന്നു, പരിശുദ്ധിയിൽ ഉന്നതനാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി കൊണ്ട് പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് അൽ മുതആലു എന്ന നാമത്തിൽ നിന്ന്, ഇതിൽ നിന്ന് തന്നെയും മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധിയിൽ ഉന്നതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്കിൽ നിന്ന് മുക്തനാണ്, അവൻ ഉന്നതനാണ്, അവൻ അത്യുന്നതനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് പോലെയുള്ള എല്ലാ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പടപ്പുകൾക്കു മീതെ അർശിൻ്റെ മുകളിലാണ് അള്ളാഹു, അതായത് എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു ഉള്ളത് എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ ഫുമ്മസ്തവ അലൽ അർശ്. അള്ളാഹു പറയാണ്, ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു, ശേഷം അള്ളാഹു അർശിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടികൾ അവൻ്റെ കീഴിലാണ് എന്നും, അവൻ്റെ ദാത്തുകൊണ്ട്, അതായത് അവൻ്റെ സത്ത കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സർവ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു എന്നതും അൽ മുതആല എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. മാത്രമല്ല സൃഷ്ടികൾക്ക് ഏതേത് കഴിവുകളുണ്ടോ ആ കഴിവുകളെക്കാൾ ഉപരിയിലാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്നത് അൽ മുതആല എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം എല്ലാ സൃഷ്ടികൾക്കും മീതെ പരമോന്നതിയിലാണ് അള്ളാഹു എന്നതാണ് അൽ മുതആല എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീദിനെക്കുറിച്ചുമെല്ലാം പഠിപ്പിച്ച് നൽകിയപ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഉപരിയിലാണ് എന്ന് സൂചിപ്പിച്ചു കൊണ്ട് പറഞ്ഞത് അമീൻതും മം ഫിസ്സമാഇ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? ഐ അഖ്സിഫ ബികുമുൽ അർദ്, നിങ്ങളെയും കൊണ്ട് ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്തിലാണോ? അവിടെ അള്ളാഹു പറഞ്ഞത് ആകാശത്തിലുള്ളവൻ എന്നാണ്, എവിടെയും ഉള്ളവനെന്നല്ല, തൂണിലും തുരുമ്പിലും ഉള്ളവനെന്നല്ല, എല്ലായിടത്തും ഉള്ളവനെന്നല്ല, എല്ലാ ഓരോ ആളുകളുടെയും മനസ്സിലുള്ള കുടിയിരിക്കുന്ന ദൈവമെന്നല്ല, മറിച്ച് അമിൻതും മൻ ഫിസ്സമാഇ,

ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ചില ആയത്തുകൾ കാണാൻ സാധിക്കും. മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലക്കുകൾ ഇറങ്ങി വരും എന്നാണ്, വഹി കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്ന മലക്കുകൾ എന്നാണ്. അപ്പോൾ ഇറങ്ങി വരണമെങ്കിൽ അള്ളാഹു ഉന്നതിയിലാണ്, അതിൽ നിന്നാണ്, ഉന്നതിയിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കേട്ടുകൊണ്ട് ആ മലക്കുകൾ ഭൂമി ലോകത്ത് ഇറങ്ങി വരുന്നത് എന്ന് സൂറത്തുൽ ഖദറിലെ 4-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും താഴേക്ക് ഇറങ്ങി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ജൂതന്മാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയിട്ടില്ല, മറിച്ച് എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ ഖതലൂഹു യഖീന, വാസ്തവത്തിൽ അവർ ആ ഈസാ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷേ എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് പറഞ്ഞു, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്നാണ്. കണ്ടോ, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെയാണ്? ഉപരിയിലാണ്, എല്ലാത്തിനും മീതയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി കബിലൻ നഹാർ, രാത്രിയുടെ കർമ്മങ്ങൾ പകലിന് മുമ്പായിക്കൊണ്ട് ഉയരുകയാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്കാണ് ഉയരുന്നത്. അപ്പോൾ ഉയരുക എന്നത് ഉന്നതിയിലേക്കാണ്, ആ ഉന്നതിയിലാണ് അള്ളാഹു ഉള്ളത് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വഅമലുൻ നഹാരി ഖബ്ല ലൈൽ, രാത്രിക്ക് മുമ്പ് തന്നെ പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയരും എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊരു സംഭവം, ഒരു രസകരമായ ഒരു സംഭവം വായിച്ചെടുക്കാൻ സാധിക്കും. സൈനബ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, അവർ അഭിമാനത്തോടുകൂടി പറയുന്ന ചില നിമിഷങ്ങൾ കാണാൻ സാധിക്കും. പ്രവാചകനും സൈനബ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും പറയുമ്പോൾ, അന്ന സൈനബ റളിയല്ലാഹു അൻഹ കാനത്ത് തഫ്ഖറു അലാ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരുടെ മേൽ സൈനബ റളിയല്ലാഹു അൻഹ സ്വയം ഫഖർ നടിക്കുമായിരുന്നു എന്നാണ്, പെരുമ നടിക്കുമായിരുന്നു എന്നാണ്. എന്തിനാണ്? അതാണ് ഹദീസിൽ ബാക്കിയുള്ളത്. അവർ പറയുന്നത് ഇപ്രകാരമാണ്, സവ്വജ കുന്ന അഹാലി കുന്ന, നിങ്ങൾക്ക് പ്രവാചകനെ വിവാഹം ചെയ്ത് നൽകിയത് നിങ്ങളുടെ അഹലുകാരാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ്, നിങ്ങളുടെ വലിയമാരാണ്. എന്നാൽ വസവ്വജനി അല്ലാഹു തആല മിൻ ഫൗഖി സബഇ സമാവാത്ത്, മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ അഭിമാനത്തോടുകൂടി പറയാണ്, എനിക്കെൻ്റെ പ്രവാചകനെ വരനായി ലഭിച്ചത് 7-ാം ആകാശത്തിൻ്റെ അപ്പുറത്തു നിന്ന് എൻ്റെ അള്ളാഹുവാണ്, പരിശുദ്ധനായ അള്ളാഹുവാകുന്നു എന്നെ വിവാഹം ചെയ്ത് നൽകിയത് എന്നത് സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇവിടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട വിവാഹത്തെയല്ല സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ആ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, മിൻ ഫൗഖി സബഇ സമാവാത്ത്, 7-ാം ആകാശത്തിനപ്പുറം ഉപരിയിലിരുന്നു കൊണ്ട് അള്ളാഹു എന്നെ വിവാഹം ചെയ്തു നൽകി എന്നതാണ് ഇവിടെ നമ്മുടെ പ്രമാണമായിട്ടുള്ളത്. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്കെന്താണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, മുബാറക്കായ രാത്രിയിൽ അള്ളാഹു ഇറക്കിയെന്നാണ്. അപ്പോൾ ഇറക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു ഉന്നതിയിൽ നിന്നായിരിക്കണം, ഒരു മുകളിൽ നിന്നായിരിക്കണം താഴേക്ക് ഇറക്കേണ്ടത്. അള്ളാഹു ഇറക്കി എന്ന് പറയുമ്പോൾ 7-ാം ആകാശത്തു നിന്ന് അള്ളാഹു ഉന്നതമായ സ്ഥാനത്തു നിന്നും അവിടെ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കിയെന്നാണ്. ഇനി അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള പ്രത്യേകമായ താല്പര്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോഴും കാണാൻ സാധിക്കുന്നത്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിറു, അള്ളാഹു സുബ്ഹാനഹു തആല 7-ാം ആകാശത്തു നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ്. അപ്പോൾ ഇറങ്ങി വരണമെങ്കിൽ എന്തു വേണം? ഉന്നതിയിലായിരിക്കണം, ഉപരിയിലായിരിക്കണം, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നാണ്. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങി വരുന്നത് പോലെയോ,

0: എങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങി വരുന്നത് പോലെയോ എന്നൊന്നും വിശ്വസിക്കാനോ അങ്ങനെ ഉദാഹരണം പറയാനോ നമുക്ക് യാതൊരു നിലക്കുമുള്ള അവകാശമില്ല. എന്നാൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹു അൽ മുത്തആൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാണ് എന്ന അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ടാകണം. അവിടെയാണ് ഇസ്ലാമിൽ പലയാളുകൾക്കും വ്യതിചലിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത്. അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. എങ്ങനെ? അള്ളാഹുവിൻ്റെ അറിവിനാൽ, അള്ളാഹുവിൻ്റെ കഴിവിനാൽ, അള്ളാഹുവിൻ്റെ സഹായത്താൽ. അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്, അള്ളാഹു നിരീക്ഷണത്തിൽ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദാത്തിനാൽ അള്ളാഹു ഏഴാൻ ആകാശത്തിനുപരിയിൽ അർഷിൻ്റെ മുകളിലായിക്കൊണ്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ മുകളിൽ ആരുമില്ല, അവനേക്കാൾ കവച്ചു വയ്ക്കുന്ന ഒന്നുമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, വിശ്വാസരംഗത്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട്, അതുപോലെ തന്നെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ഉപരിയിലാണ്, അത്യുന്നതനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ കഴിവിനാൽ, അവൻ്റെ കേൾവിയാൽ, അവൻ്റെ കാഴ്ച കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ സഹായം കൊണ്ട് മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു സുബ്ഹാനഹു തആല ഉന്നതനാണ്, അത്യുന്നതനാണ് എന്നതാണ് അൽ മുത്തആൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം. നമുക്ക് ആ അങ്ങനെയുള്ള റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം, നമ്മുടെ കൈകൾ ഉയർത്താം, നമ്മുടെ കണ്ണുകൾ നനയ്ക്കാം. അങ്ങനെയുള്ള റബ്ബ് നമ്മെ സഹായിക്കാനുണ്ടാകും. അങ്ങനെയുള്ള റബ്ബിന് നമ്മൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അവനെ വിശ്വസിക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും അവനിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് സർവ്വതും ആവശ്യപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ വിശ്വാസരംഗത്തെ സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് അസ്മാഉൽ ഹുസ്നയാണ്. ഓരോ പേരുകള് നാമങ്ങൾ പഠിക്കുന്നോറും അത് പ്രാർത്ഥനകളിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ടായിരുന്നത് എന്നത്തെയും പോലെ അബ്ദുറൌഫ് അല്ലൈക്കമി തിരുവനന്തപുരമാണ്. നമ്മളിനിയും കുട്ടികളിലേക്കൊന്നും പോകാൻ,
2: കുട്ടികൾക്ക് കൂടുതൽ ഇമ്പമാർന്ന കഥയുമായി പിഷറേഡിയോ അതിലുള്ള കഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് വരുന്ന പേര് സലാം സാറ പേരായിരിക്കും. അപ്പോൾ സലാം സാറ ഒരു പേരാണ്. യെസ്, നമ്മളിത് ഒരു കഥയ്ക്ക് പ്രത്യേകത ഉണ്ട്. വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിലെ കഥയാണ്. അർഷദ് അലിഹിക്കമിയാണ് താനൂരാണ് അതിൽ രചിച്ചിട്ടുള്ളത്. ഉറച്ചു നിൽക്കുക എന്ന കഥ അബ്ദുസ്സലാം വീട്ടിയാണ് ഇതിന് ശബ്ദാവിഷ്കാരം നൽകുന്നത്. കഥ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഉറച്ചു നിൽക്കുക എന്നതാണ് ഇന്നത്തെ കഥയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടക്കത്തിൽ വിശ്വസിച്ചവർ അധികവും പാവങ്ങളായിരുന്നു. നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ ഉമയ്യത്ത് കോപം കൊണ്ട് കലിതുള്ളി. മണൽ ചൂട് പിടിക്കുമ്പോൾ അവൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും പൊള്ളുന്ന മണ്ണിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ലുകൾ കയറ്റിവെക്കുകയും ചെയ്തു. ചാട്ടവാറുകൾ കൊണ്ട് പുതിരെ തല്ലി പട്ടിണി കിട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കറുത്ത ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി. അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു കയറ് കെട്ടി കുട്ടികൾക്ക് മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ആ ദുഷ്ടൻ നൽകി. ഈ അവസ്ഥയിൽ നീ മരണപ്പെടും, അതല്ലെങ്കിൽ മുഹമ്മദിന്റെ മതത്തെ നീ നിഷേധിക്കണം എന്നിങ്ങനെ ആക്രോശിച്ചു. എന്നാൽ പാറയേക്കാൾ വലിയ ഈമാൻ നെഞ്ചിലേറ്റിയ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, അഹദ് അഹദ്, എന്റെ സൃഷ്ടാവ് ഏകനാണ്. ഇതൊരു കുഞ്ഞു കഥയാണ്, അല്ല, ഇതൊരു വലിയ കഥയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ശരിക്കും ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കണം. നമുക്കൊക്കെ വലിയ പ്രചോദനം നൽകുന്ന ചരിത്രമാണ്. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ റബ്ബിനെയാണ്, ആ റബ്ബിലുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് വെറുക്കാനോ ഉപേക്ഷിക്കാനോ ഒരാൾക്കൊരിക്കലും കഴിയില്ല, യഥാർത്ഥ വിശ്വാസിക്ക്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഉറച്ചു നിന്നത്, ആ ചരിത്രം, ആ കഥ നമുക്ക് പാഠമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, അപ്പോൾ കൂട്ടുകാരൊക്കെ കഥ കേട്ട് കഴിഞ്ഞല്ലോ, ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കുക എന്ന വിഷയത്തിലുള്ളതായിരുന്നു. അബ്ദുസ്സലാം വീട്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥയൊക്കെ കൂട്ടുകാർക്ക് എവിടുന്നാണ് എടുത്തതെന്നറിയോ? അർഷദ് അൽഹിക്കമി താനൂർ എഴുതിയ വിസ്റ്റം സ്റ്റുഡൻസിന് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പം ചില ആളുകളുടെ വീട്ടിലൊക്കെ പുസ്തകം ഉണ്ടാവും, അപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊരുപാട് കഥകളുണ്ട്.
2: അയ്യോ, അപ്പോൾ കഥ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ജനക്ഷേമമാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. ജനക്ഷേമത്തിൽ നമ്മൾക്ക് കൂടെ ചേരുന്നത് പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അലത്തനാട്ടേരയുടെ കൂടെ മുഹമ്മദ് ബൈജു ആണ് ചേരുന്നത്. ഭവന പദ്ധതി അതിനൊന്നാം ഭാഗം, അതാണ് ജനക്ഷേമത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ജനക്ഷേമം കേൾക്കാം.
4: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. സർക്കാരിൽ നിന്നും അതുപോലെ മറ്റു ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുന്ന ഈ ജനക്ഷേമം പരിപാടിയിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയം ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ്. ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ട് ആണ് ഇന്ന് നമ്മുടെ അതിഥി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ജോലി ചെയ്യുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബൈജു. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ ഉമ്മിയാൽ പ്രദേശത്ത് പുത്തൻകോട്ട് കോട്ടയിൽ ഇസ്മായിലിൻ്റെയും ഉമ്മുസൽമയുടെയും മകനാണ് അദ്ദേഹം. ഏതാണ്ട് 7-8 വർഷം അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുണ്ട്. ഈ ജോലിയുടെ പേര് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ്. പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗ്രാമസേവകൻ എന്നാണ്. മിസ്റ്റർ ബൈജു, അറിഞ്ഞിടത്തോളം താങ്കൾ ഈ ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് താങ്കൾ ഈ ജോലി ഇഷ്ടപ്പെടുന്നു?
5: തീർച്ചയായും ഈ ജോലി ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു. കാരണം പൊതുവെ ഞാൻ മനഃശാസ്ത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ജോലി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓഫീസുകളിൽ കേവലം ചടഞ്ഞിരിക്കുന്ന മറ്റു ജീവനക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ എന്നുള്ളത് ഓഫീസുകളിൽ നിന്നും ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫീൽഡുകളിൽ ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. കൃത്യമായി പറഞ്ഞാൽ ഞാൻ വളരെയധികം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനങ്ങളെ സേവിക്കാൻ, ശമ്പളം വാങ്ങിക്കൊണ്ട് സേവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജോലി തന്നെയാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ്.
4: അതായത് മറ്റുള്ള ജീവനക്കാർ കൂടുതലും ഓഫീസുകളിൽ ചെലവഴിക്കുമ്പോൾ താങ്കൾ ജനങ്ങൾക്കിടയിൽ അർഹരായ ആളുകൾക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ള ഒരു മേഖലയാണിത്. കൃത്യമായി എങ്ങനെയൊക്കെ ആണ് ഇത് നടത്തപ്പെടുന്നത് എന്നുള്ള അറിവിൻ്റെ അഭാവം മൂലം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇതിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. എന്താണ് ലൈഫ് ഭവന പദ്ധതി?
5: ലൈഫ് ഭവന പദ്ധതി എന്നതാൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ളതാണ്. വീടിനോടൊപ്പം കേവലം വീട് നൽകുക എന്നതിലുപരിയായിട്ട് അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം കൂടി നൽകുക എന്നത് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള വിവിധ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും മറ്റു ഓഫീസുകളിലേക്കും നിരവധി അനവധി പരാതികൾ വീടില്ലാത്തതിൻ്റെ പേരിൽ വരികയും അതിൻ്റെ ഭാഗമായി സർക്കാർ ഒരു സർവേ നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ 2017 ഫെബ്രുവരി മാസം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഉപയോഗിച്ച് വ്യാപകമായി വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് സർവേ നടത്തുകയും ആ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയ ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഈ ഗുണഭോക്താക്കൾ വിവിധ ഘട്ടങ്ങളിലൂടെ ഇത്തരത്തിലൂടെ കണ്ടെത്തിയ ഗുണഭോക്താക്കളെ വിവിധ ഘട്ടങ്ങളിലൂടെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എത്തിയിട്ടുള്ള ലിസ്റ്റാണ് അന്തിമ ലിസ്റ്റ്. ആ ലിസ്റ്റിൽപ്പെട്ട ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ ലൈഫിലെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇതിന് പലതരം ഘട്ടങ്ങളായിട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് വിവിധ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിവിധ പദ്ധതികളിലൂടെ ഇന്ദിരാ ആവാസ് യോജന, അതുപോലെ MN ലക്ഷം വീട്, അതുപോലെ വിവിധ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന തങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന വീടുകൾ, SC ഡിപ്പാർട്ട്മെന്റ് പട്ടികജാതി വകുപ്പ് നടപ്പിലാക്കുന്ന വീടുകൾ, അതുപോലെ ആദിവാസി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് SC ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിരുന്ന വീടുകൾ, അതുപോലെ ന്യൂനപക്ഷ വകുപ്പുകൾ നടപ്പിലാക്കിയിരുന്ന വീടുകൾ, ഇത് പ്രകാരമൊക്കെ ഉണ്ടായിരുന്ന വീടുകളിൽ എഗ്രിമെന്റ് വെക്കുകയും എന്നാൽ അവരുടെ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരുപാട് നിരാലംബരായിട്ടുള്ള വീട് സ്വപ്നത്തിൽ മാത്രമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഈ കഴിഞ്ഞ March 31 കൂടിയിട്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് പ്രകാരം ആ പദ്ധതികളിലൊക്കെ പല ഘട്ടങ്ങളിലും അതാത് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്ന നിയമം ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം എഗ്രിമെന്റ് വെച്ചുവോ അവർക്ക് അന്ന് എഗ്രിമെന്റ് വെക്കുമ്പോൾ ആവശ്യമായ എത്ര തുകയാണോ ആ തുകക്ക് അപ്പുറം നൽകുന്നതിനുള്ള ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പദ്ധതി വന്നതോടുകൂടിയിട്ട് യൂണിറ്റ് കോസ്റ്റ് ഒരു വീടിനുള്ള തുക 400,000 നിജപ്പെടുത്തുകയും അതിന് ആവശ്യമായ അതിൽ എത്രയാണോ ഇവർ അതിൽ എത്ര ശതമാനം തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ടോ അതിന് ആനുപാതികമായ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് SC ജനറൽ വിഭാഗത്തിന് ഫണ്ട് അനുവദിക്കുകയും എന്നാൽ ആദിവാസി മേഖലകളിലെ ആളുകൾക്ക് അവരുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കോസ്റ്റ് വില എത്രയാണോ അത് മുഴുവനും ഒരു തേർഡ് പാർട്ടി ടെക്നിക്കൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അവർ എസ്റ്റിമേറ്റ് എടുത്ത് അവരുടെ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിക്കുന്ന ആക്ച്വൽ കോസ്റ്റ് എന്ന് അതിന് സാധാരണ പറയാറുള്ളത് അത്രയും തുക നൽകിക്കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ 95% ആളുകളും അത് പൂർത്തീകരിക്കുകയും അതിന് സംസ്ഥാന സർക്കാർ വിവിധ തരത്തിൽ കളക്ടർ അടക്കമുള്ള ആളുകൾ വളരെ സജീവമായി ജില്ലാതലത്തിലും അതുപോലെ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും കൃത്യമായ റിവ്യൂകൾ നടത്തിയും അതുപോലെ അതിന് അനുബന്ധമായ സഹായങ്ങൾ നൽകിയും ഇത് പൂർത്തീകരിക്കുന്നതിന് ഒരു കൃത്യമായ നല്ല മോണിറ്ററിംഗ് സംവിധാനത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് ഈ ലൈഫിൻ്റെ ഒന്നാം ഘട്ടം വൻ വിജയമാണ് എന്നതിന് ഉള്ള തെളിവാണ്.
4: ഒരുപാട് അപേക്ഷകർ വീടിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരു വിശകലനത്തെക്കുറിച്ച് സർക്കാരിന് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകരെ മുഴുവൻ സ്ക്രൂട്ടിനൈസ് ചെയ്തു പല ഘട്ടങ്ങളിലായി. അങ്ങനെ യഥാർത്ഥ ഗുണഭോക്താക്കളെ ഒരു ആറ്റിക്കുറുക്കിയ അന്തിമ ലിസ്റ്റ് ഉണ്ടാക്കി അതിലുള്ള ആളുകൾക്ക് നമ്മൾ ഭവനം മാത്രമല്ല ഒരു ഉപജീവനം കൂടി നൽകുന്ന പദ്ധതിയാണ്. ഘട്ടങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഒരു അടുത്ത സ്റ്റേജിൽ ചർച്ച ചെയ്യാം. ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്, അതായത് അവരുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്?
5: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2017 February വീട് വീടാന്തരം കയറി അപേക്ഷകൾ ക്ഷണിക്കുകയും ആ അപേക്ഷകൾ നൽകിയ ആളുകളെ പരിശോധിച്ച് അത് വിവിധ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി ചുമതലപ്പെടുത്തുന്ന ആളുകൾ പോയി പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അർഹത മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ ആ ലിസ്റ്റ് കരട് ലിസ്റ്റായി പ്രസിദ്ധപ്പെടുത്തുകയും അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകൾ അവർക്ക് വീണ്ടും അപ്പീൽ നൽകുന്നതിനുള്ള സംവിധാനമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ താലൂക്ക് തലത്തിലും ബ്ലോക്ക് തലത്തിലും കളക്ടർക്കും മുഖ്യമന്ത്രിക്കുമായി വിവിധ വകുപ്പിലെ മന്ത്രിമാർക്കൊക്കെ നൽകിയ അപേക്ഷകളുടെ അതിന്മേൽ അപ്പീൽ പരിശോധന നടത്തി അങ്ങനെ എല്ലാ മേഖലകളിലൂടെയും എത്തിയ ഓരോ അപേക്ഷകളും അപ്പീലുകളും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തിമ ലിസ്റ്റ് ഗ്രാമപഞ്ചായത്തുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത്. അത് ഗ്രാമസഭകൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. ആ അന്തിമ ലിസ്റ്റ് ഉള്ള ആളുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥനും സെക്രട്ടറിയും വിളിക്കുകയും അവരുടെ കോൺഫറൻസ് മീറ്റിംഗ് നടത്തുകയും അവർക്ക് എന്താണ് പദ്ധതിയെന്നും എന്താണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നും കൃത്യമായി വിശദീകരിക്കുകയും ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹരായ ഗുണഭോക്താക്കളെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി എഗ്രിമെന്റ് വെക്കുകയും എഗ്രിമെന്റ് വെച്ച ഗുണഭോക്താക്കൾക്ക് ഒരു വ്യക്തിക്ക് ആ എഗ്രിമെന്റ് വെക്കുന്നതിന് ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് അർഹതാ മാനദണ്ഡമുണ്ടായിരുന്നു. അർഹതാ മാനദണ്ഡം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ സർവേ പ്രകാരം കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഒരു കണക്കിൽ ഒരു പിന്നെ കണ്ടെത്തൽ പ്രകാരം ഏകദേശം 400,000+ ഭൂരഹിത ഭവന വീടില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് കണക്കാക്കിയിരുന്നു
6: സംസ്ഥാന തലത്തിൽ.
5: എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി അപേക്ഷകൾ കണ്ടെത്തിയപ്പോൾ ഇത് എങ്ങനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭാരിച്ച ഒരു എണ്ണം വരിക എന്നത് പറഞ്ഞാൽ അത് പിന്നെ നമ്മുടെ കണ്ടെത്തലിനു അപ്പുറമാണ് എന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് കൃത്യമായ രൂപത്തിൽ അർഹരെ തെരഞ്ഞെടുക്കും എന്നതിൻ്റെ ഒരു ചർച്ച വന്ന സമയത്ത് സ്വന്തമായി ഭൂമിയുള്ള ഒരുപാട് കാലമായി വാടക വീടുകളിലും കടത്തിണ്ണകളിലും അല്ലെങ്കിൽ പിന്നെ പുറംപോക്കിലുമൊക്കെ താമസിക്കുന്ന ആളുകളാണ് അതിന് ഏറ്റവും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫിൽട്ടർ വെക്കുകയും റേഷൻ കാർഡ് എന്ന മാനദണ്ഡത്തിലൂടെ കടത്തിവിട്ടപ്പോൾ ഈ എണ്ണം വളരെയധികം കുറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പിന്നെ ഇത്രയും ഭാരിച്ച എണ്ണം വന്നത് കുടുംബത്തിൽ നിന്നും ലൈഫ് പദ്ധതി പ്രകാരം കണക്കാക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി പുതിയ ഒരു കുടുംബം രൂപീകരിക്കുന്നതിനല്ല, മറിച്ച് നിലവിൽ വാടക വീടുകളിലും മറ്റു കടൽത്തിണ്ണകളിലും അന്തിയുറങ്ങുന്ന ആളുകൾക്കുള്ള ആശ്വാസ കിരണം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്.
6: അതായത് റേഷൻ കാർഡ് വേണം, ആ കാർഡിൽ തന്നെ ചില നിബന്ധനകൾ ആവശ്യമുണ്ട്, മിക്കവാറും ആളുകൾക്ക് കൃത്യമായ കുറച്ച് സ്ഥലം വേണം, പിന്നെ സാമ്പത്തികമായ വാർഷിക വരുമാനത്തിന് പരിധിയുണ്ട്. അതൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ? റേഷൻ കാർഡ്
5: സ്വന്തമായി റേഷൻ കാർഡുള്ള, അതായത് സ്വന്തമായി റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ആ റേഷൻ കാർഡിൽ പെട്ട ഒരാൾക്കും ആ കുടുംബ റേഷൻ കാർഡിൽ പെട്ട ഒരാളുടെ പേരിലും അത് ജ്യേഷ്ഠനാകട്ടെ സഹോദരനാകട്ടെ സഹോദരനാവട്ടെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ അവരുടെ പേരിൽ വാസയോഗ്യമായ വീടുണ്ട് എങ്കിൽ അയാൾ ഇതിന് അർഹനല്ല. ഒരു റേഷൻ കാർഡിൽ വാസയോഗ്യമായ വീടില്ലാത്ത ആളാണ് യഥാർത്ഥത്തിൽ ഇതിന് ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അർഹനായിട്ടുള്ള ആള്. അത് ആ ആൾക്ക് സ്വന്തമായി മിനിമം 2.5 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യുക. ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിൽ അർഹതയുള്ളത്. അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ BPL കുടുംബം അല്ലെങ്കിൽ 100,000 രൂപ വരുമാന പരിധി,
6: വാർഷിക
5: വരുമാനമുള്ളയാൾ.
6: റേഷൻ കാർഡ് വേണം, അതിൽ പേര് വേണം, പേരിലുള്ളവരുടെ പേരിൽ വാസയോഗ്യമായ വീട് ഉണ്ടാവാൻ പാടില്ല, 2.5 സെന്റെങ്കിലും സ്ഥലം വേണം, അതേപോലെ സ്വാഭാവികമായും BPL അംഗത്തിലാവും. ഇത്തരം ആളുകളെ ഈ അറ്റിക്കുറുക്കി പല ഘട്ടങ്ങളിലായി പരിശോധനകൾ നടത്തിയതിനു ശേഷം ലിസ്റ്റ് ആവുന്നു. ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഗുണഭോക്താക്കളെ എല്ലാവരെയും പഞ്ചായത്ത് ഓഫീസിലോ മറ്റോ വിളിച്ചു ചേർക്കുന്നു, ഈ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ പ്രോസസ്സ് ഒന്നുകൂടി പറയാം.
5: മറ്റു ഭവന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ വ്യതിരക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാരണം മറ്റു പദ്ധതികളിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾ അവർ പിന്നെ സ്വന്തമായി രേഖകൾ ഉണ്ടാക്കി അവർ വന്ന് പെർമിറ്റിന് കുറേ പ്രാവശ്യം വിവിധ വില്ലേജ് ഓഫീസുകളിലെ കൈവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും അതുപോലെ പഞ്ചായത്തുകളിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയും അതുപോലെ ബാങ്കുകളിൽ വിവിധ തരത്തിലുള്ള പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ ഒരുപാട് ഓഫീസുകളിലേക്ക് ഓടിപ്പാഞ്ഞു പോകേണ്ട ഒരു സാധാരണ സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ ഇവർക്ക് കാത്തിരിപ്പിനൊന്നും വക കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്താതെ ലൈഫിൽ സെലക്ട് ചെയ്യപ്പെട്ട ഗുണഭോക്താക്കളെ മുഴുവനും ഒരു ദിവസം വിളിച്ചു വരുത്തി ഇതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ഇതിൻ്റെ വലുപ്പത്തിൻ്റെ ഏരിയയുടെ അളവ്, ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക, അതിൻ്റെ ഓരോ സ്റ്റേജുകൾ, ഓരോ ഘട്ടത്തിൽ എത്ര രൂപയാണ്, തറപ്പണി കഴിഞ്ഞാൽ എഗ്രിമെന്റ് വെച്ചാൽ ഇത്ര രൂപ, തറപ്പണി പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്ര രൂപ, ചുമരുപണി കഴിഞ്ഞാൽ ഇത്ര, പണി പൂർത്തിയാക്കുന്നതിന് നിങ്ങൾ ഇന്ന പിന്നെ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടുള്ള ക്ലാസുകൾ അവർക്ക് നൽകുക. അതിനുശേഷം ഒരു ദിവസം അവരുടെ രേഖകൾ കൊണ്ടുവന്ന് പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് 1 ഡേ പെർമിറ്റ് നൽകണമെന്ന്, ബിൽഡിംഗ് പെർമിറ്റ് 1 ഡേ. സാധാരണ ഓൺലൈനായിക്കൊണ്ടാണ് നിലവിലുള്ള പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ നൽകുന്നത്. എന്നാൽ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് എപ്പോൾ അവർ അപേക്ഷിച്ചുവോ അപ്പോൾ തന്നെ സ്പോട്ടിൽ പെർമിറ്റ് നൽകണം എന്നുള്ളതാണ് കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം കിട്ടി, പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപയുടെ മുദ്രപത്രവും ഇതിൽ കൃത്യമായ രീതിയിലുള്ള പിന്നെ എഗ്രിമെന്റിന്റെ പകർപ്പുണ്ട്. അത് പകർപ്പ് ചെയ്ത് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ ആരാണോ ആ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ എഗ്രിമെന്റ് വെക്കുകയും എഗ്രിമെന്റ് വെച്ച് സാധാരണഗതിയിൽ മറ്റു പദ്ധതികളിലൊക്കെ എഗ്രിമെന്റ് വെച്ച് പണി തുടങ്ങിക്കഴിഞ്ഞ് പോയി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് തുക നൽക അനുവദിക്കാറുള്ളത്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിലെ ഒരു ഗുണഭോക്താവ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് നിർബന്ധമായും അതിൻ്റെ ഒന്നാം ഘട്ട തുക അനുവദിക്കണം എന്നുള്ളതാണ്. 40,000 രൂപയാണ് അതിൻ്റെ ഒന്നാം ഗഡുവായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അത് അവരുടെ അക്കൗണ്ടിലേക്ക്, ആരുടെ അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്ക് ത്രൂ ട്രഷറി മുഖാന്തരം ആ അക്കൗണ്ടിലേക്ക് എത്തിക്കും.
6: എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ലൈഫ് മിഷനിൽ കിട്ടുക? എത്ര എമൗണ്ട് വരെ പരമാവധി?
5: ലൈഫ് ഭവന പദ്ധതി പ്രകാരം മറ്റു നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചതിന്റെ ഭാഗമായി പലപ്പോഴും ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വെക്കുകയും അവരുടെ സ്വപ്നത്തിലുള്ള ഭവനം, പലപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം വീട് എപ്പോഴും വലുതാവാനും വലിയ ഒരു സിറ്റ്ഔട്ട്, വലിയ ഹാള്, പിന്നെ ബാത്റൂം അറ്റാച്ച് ബെഡ്റൂമുകൾ, ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും 200,000 രൂപക്കൊക്കെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ 70,000, 80,000 അല്ലെങ്കിൽ 100,000 രൂപ വരെ തറപ്പണി ബേസ്മെന്റ് കെട്ടാൻ വേണ്ടി മാത്രം ചിലവാകും. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി താക്കും മേലെ അവർ തറപ്പണി കംപ്ലീറ്റ് ആക്കുമ്പോഴേക്ക് ചിലവാകും, അവരുടെ കയ്യിലുള്ള എമൗണ്ടും കിട്ടിയ എമൗണ്ടും ചിലവാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാതി വഴിയിൽ ചുമരിലും അല്ലെങ്കിൽ തറയിലും കിടക്കുന്ന ഒരു സ്ഥിതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം, ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൽകുന്ന തുക മുഴുവനും ആ വീട് പൂർത്തീകരിക്കുന്ന തരത്തിൽ ആവണം എന്ന ഒരു കണ്ടെത്തലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 400 സ്ക്വയർ ഫീറ്റാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടിൻ്റെ പിന്തേരിയായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ പെർമിറ്റ് നൽകാൻ പാടില്ല. അത്ര ആളുകൾക്ക് മാത്രമാണ് വീട് എഗ്രിമെന്റ് വെക്കുന്നതിന് മുമ്പ് പെർമിറ്റ് എടുത്തിരിക്കണം. പെർമിറ്റ് എടുത്ത ഏരിയ എത്രയാണോ അത്ര അളവിൽ മാത്രമേ വീട് പണി പൂർത്തീകരിക്കാനുള്ള അനുമതിയുമുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ എന്ന നിരക്കിൽ കണക്കൂട്ടുകയാണെങ്കിൽ പണി തുടങ്ങി പൂർത്തീകരിക്കുമ്പോൾ ആവശ്യമായ 400,000 രൂപ, 400 സ്ക്വയർ ഫീറ്റിന് 400 × 1,000 എന്ന രീതിയിൽ 400,000 രൂപയാണ് സർക്കാർ ഇതിന് വേണ്ടി അനുവദിക്കുന്നത്.
6: നല്ലൊരു സ്വഭാവം വീടിനോട് വീടിന്റെ കാര്യത്തിൽ മത്സരിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗൾഫിലെ ജോലിക്കാരൊക്കെ വീട് പണി തുടങ്ങി എവിടെ എത്താത്ത അവസ്ഥകളുണ്ട്. അത്തരം ഒരു കാര്യം ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉണ്ടാവരുതെന്നുള്ള നിർബന്ധമുണ്ട്. ഈ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമറിന്, ഉപഭോക്താവിന് സ്വന്തമായി വീട് നിർമ്മിക്കാൻ പറ്റുമോ അതോ മറ്റുള്ള ഏജൻസികൾ വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെയാണ്?
5: ലൈഫ് ഭവന പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള സംവിധാനമുണ്ട്. ഗുണഭോക്താവിന് സ്വയം നിർമ്മിക്കുന്നതിന് ഗുണഭോക്താവ് സ്വയം താല്പര്യത്തോടു കൂടിയിട്ട് ആർക്കെങ്കിലും കോണ്ടാക്ട് കൊടുത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ നിർമ്മിക്കുന്നതിനുള്ള അനുവാദമുണ്ട്, യാതൊരു തടസ്സവുമില്ല. അതേസമയം പലപ്പോഴും നിരാലംബരും അശരണരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും വിധവകളാവും, അതുപോലെ ഒറ്റപ്പെട്ടവരുണ്ട്, വൃദ്ധരുണ്ട്. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏജൻസികളെ വെച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച് നൽകണം എന്നുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സംവിധാനവും ഒരുക്കിക്കൊണ്ട് ഇവർക്ക് പരിപൂർണമായ വീട് പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം സംവിധാനമുണ്ടോ അതെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകണം എന്നുള്ളതാണ് ഇതിലെ കൃത്യമായ ഓർഡർ.
6: ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ് നമ്മുടെ ഫാക്കൽറ്റി. എങ്ങനെയാണ് ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പെടുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ എന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാതോർക്കാം അടുത്ത എപ്പിസോഡിൽ.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ജനക്ഷേമമാണ്. നമ്മുടെ പൊതുവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ
2: ജനങ്ങൾക്കുള്ള ക്ഷേമം.
1: അതെ,
2: അതാണ് ജനക്ഷേമം. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ കേട്ടത്. മുഹമ്മദ് ബൈജു ആണ് ഉണ്ടായിരുന്നത് ഇബ്നു അലി എഴുത്തനാട്ടരിയുടെ കൂടെ.
7: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നെക്കാളപ്പുറത്ത് ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്നെ വിശേഷം പറയാനല്ല, ആ ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തോന്നി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഒക്കെ. നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ, ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെ നർത്തത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
8: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
7: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്ന, അതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലും നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നാണ് മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലോ. ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നതിന് ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവാണ്. അപ്പം ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
8: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ വൺ ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
7: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. അപ്പം ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിനാ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോകണം. അപ്പം ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മളെത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
8: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ.
7: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടുവളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത്. നട്ടുവളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
8: അപ്പോൾ ഒരു പാഠം കൂടി അതിൽ
7: അതൊക്കെ കൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെക്കുറിച്ച് കാണാൻ പറ്റും.
8: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
7: ഓക്കെ.
2: ഓക്കെ, നമ്മൾ ഇനി ഏതാണ് പ്രോഗ്രാം?
1: ഇനി ഏറ്റവും സവിശേഷമായ പ്രോഗ്രാമാണ്, സവിശേഷമല്ല സ്നേഹക്കൂടാണ്.
2: അയ്യോ, ഈ സ്നേഹക്കൂടിന് അതിനേക്കാൾ പ്രശ്നമുണ്ട്, പ്രത്യേകത ഉണ്ട്. സവിശേഷം എന്നൊരു വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം.
1: അതെ,
2: ദാമ്പത്യം, കുടുംബം, അതിൽ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ വരുന്നത്. ഇന്ന് എല്ലാവരും ഈ വിഷയത്തിൽ നമ്മുടെ ഹാരിസ് മൗലവിയുടെ ഭാഗം ഒരുപാട് കേട്ടിന് പുലരിവട്ടൊക്കെ ഒരുപാട് വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകർന്നതാണ്. മൂസ പി പി, നമ്മുടെ പീസയുടെ പ്രതിനിധി മൂസ പി പിയോടൊപ്പം ഹാരിസ് മിൻസലിയും ഹാരിസ് മൗലവിയാണ് ചേരുന്നത് സ്നേഹക്കൂടിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പിസ്രയുടെ സ്നേഹക്കൂടിൽ നിന്ന് നമ്മൾ ശ്രോതാക്കൾ എഴുതി അറിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഈ ചർച്ചയിൽ നമ്മളപ്പോൾ ഉള്ളത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സാറാണ്. സാറെ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളൊരു സഹോദരിയുടെ എഴുത്ത് ഞാൻ വായിക്കാം. അവർ പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ വളരെ ദീനീബോധമുള്ള സ്ത്രീയാണ്. എന്നും 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, ഹജ്ജ് ചെയ്തു ഇടക്ക് നോമ്പ് പിടിക്കും, ഏത് സമയം മൊബൈലിൽ നിന്ന് ദീനി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കും, ഇടക്ക് ഖുർആൻ ഓതും. ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും എൻ്റെ ഭർത്താവ് അത്ര ദീനിയുള്ള വ്യക്തിയല്ല. പലപ്പോഴും ജമാഅത്ത് മുടക്കും. അങ്ങനെ ഉമ്മ വീട്ടിൽ ബഹളമുണ്ടാക്കും, വലിയ ഒച്ച വെക്കും. വീടാകെ ഒരു മനസ്സമാധാനം ഇല്ലാതെയാവും. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. 3.5 വയസ്സുള്ള മൂത്ത കുട്ടി ഉമ്മയെ പോലെ കണ്ണുരുട്ടാനും ദേഷ്യം കാണിക്കാനും തുടങ്ങി. അത് ഉമ്മയിൽ നിന്നും കിട്ടിയതാവാം. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ പീസ് റേഡിയോയിലും മറ്റും കേട്ട് അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഞാൻ. പക്ഷെ എൻ്റെ മക്കള് ഭർത്താവിൻ്റെ ഉമ്മയെ പോലെ റോൾ മോഡൽ ആക്കുകയാണ് എന്ന് എനിക്ക് ഒരു ഭയമുണ്ട്. പലപ്പോഴും മാറി താമസിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ഉമ്മ പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അതിൻ്റെ ടോൺ വേറെയാണ്. ഉറക്കെ ബഹളം വെക്കും. വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഉമ്മ ഒച്ച വെച്ച് ഉമ്മയുടെ ഭാഗം നേടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവർ ഇതിൽ ചുരുക്കി പറയുന്നത് വളരെ ദീനീയ ബോധമുണ്ട്, പക്ഷേ ദീനീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവം പലപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി വളരെ മോശമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ലാസ്റ്റ് പറയുന്നത് ഉമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ ഞാൻ വളർത്തും, ഇത്തരം ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ദീനി, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ദീനി ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ഞാൻ ഉമ്മയുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് കഴിയുക, ഈ വീട് എങ്ങനെ സമാധാനം പൂർണ്ണമാക്കിയെടുക്കും എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ചുരുക്കത്തിൽ.
10: അതെ അതെ അതെ അതെ, വളരെ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഈ ഉമ്മൻ്റെ കൂടെ ജീവിച്ചാൽ എന്ന ഒരു വലിയ ആശങ്കയാണ് ഈ സഹോദരി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാനുള്ളൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നിപ്പോൾ ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പോസിറ്റീവായ വശം കാണേണ്ടതുണ്ട്. മകൻ മതപരമായി ചിട്ട പാലിക്കാത്തത് കൊണ്ട് അവൻ ആ ചിട്ട പാലിക്കണമെന്ന നിലക്കാണ് മകനോട് പറയുന്നത് എന്നുള്ളത് ഏതൊരു ഉമ്മമാരും. ഇപ്പോൾ ഇവർ ഈ നമ്മൾക്ക് ഈ ചോദ്യം എഴുത്തുന്ന സഹോദരി തൻ്റെ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് പോലെ തന്നെയുള്ള ഒരു ആശങ്കയാണ് ആ ഉമ്മയ്ക്ക് ആ മകനെക്കുറിച്ചുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നമ്മുടെ മക്കളോട് ഗുണദോഷിക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്ന ഒരു മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ദീനീയായ ഒരു പ്രബോധനം നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില യുക്തിപരമായ പെരുമാറ്റങ്ങൾ ഉമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലിപ്പോൾ ഉമ്മ വളരെ ദീനിയാണ്, തഹജ്ജു നിസ്കരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല മാതൃകയല്ലേ? അത് ആ നല്ല മാതൃകകൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുമെന്ന് ചിന്തിക്കുന്നില്ല. ഉമ്മൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന തകരാറുകൾ മാത്രമാണ് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുക എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പോസിറ്റീവായ വശങ്ങളും കുട്ടികളെ സ്വാധീനിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ അവലോകനം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് നല്ലൊരു തർബീയത്ത് അല്ലെങ്കിൽ നല്ലൊരു സംസ്കരണമെന്ന് പറയാൻ പറ്റുക. ഒരു മോശപ്പെട്ട ചുറ്റുപാടുകളിൽ നല്ലവരായി ജീവിക്കാനാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ വശങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഉമ്മ എന്ന് പറഞ്ഞത് നമ്മളാണല്ലോ. നമ്മളെ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് മേലേക്ക് പോവുള്ളൂ. കുട്ടികൾ ഏറ്റവും അധികം മാതൃകയായി സ്വീകരിക്കുക സ്വന്തം ഉമ്മമാരെയാണ്. എന്നാൽ മോശമായ സ്വഭാവങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് കുട്ടികളെ സ്വാധീനിക്കില്ലെന്നൊന്നും അതിനർത്ഥമല്ല. അപ്പോൾ അത് നമ്മൾ വേർതിരിച്ച് കൊടുക്കണം. വല്യമ്മയുടെ സ്വഭാവങ്ങളിൽ അനുധാവനം ചെയ്യേണ്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെ വല്യമ്മയോടൊരു ശത്രുതയോ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോ ഇല്ലാത്ത അതിൻ്റെ ശരി തെറ്റുകളെ വേർതിരിച്ച് കൊടുക്കുക. ആ വല്യമ്മയുടെ തെറ്റുകളോടുള്ള ഒരു പിന്നെ പ്രതിഷേധം നമ്മൾ അറിയിക്കുക, വല്യമ്മയോടുള്ള പ്രതിഷേധമല്ല. ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ആ തെറ്റുകളും ശരികളും വിവേചിച്ചറിയുവാനുള്ള ഒരു വിവേചന ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു പെരുമാറ്റം, ഏറ്റവും നന്നായി എങ്ങനെ മക്കളെ ഗുണദോഷിക്കണം എന്നതിനൊക്കെയുള്ള നല്ല മാതൃകകളിലൂടെ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുപോവുക എന്നുള്ളതും എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതും അതിനൊരു പരിഹാരമല്ല. അപ്പോൾ ഇവിടുന്ന് വേറെ പോയി താമസിക്കുക, അങ്ങനെ വേറെ പോയി താമസിക്കുമ്പോൾ അവിടെ ഒരു മോശപ്പെട്ട അയൽവാസി ഉണ്ടെങ്കിൽ, അവിടുത്തെ അയൽവാസിയുടെ കുട്ടി നമ്മുടെ വീട്ടിലെപ്പോഴും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പലതും ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് താമസിക്കാൻ ഭർത്താവിൻ്റെ ഉമ്മ തയ്യാറാവുന്നു, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ശാശ്വതമായ പരിഹാരങ്ങളല്ല. ഏത് പ്രതികൂലതകളിലും നമ്മുടെ കുട്ടി നമ്മളുടെ സംസ്കാരവും നമ്മുടെ ദീനും നമ്മുടെ സ്വഭാവവുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന നിലക്ക് കുട്ടികളെ എന്ത് ചെയ്യണം, അതിൽ ശരി തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് നല്ല രൂപത്തിൽ അവരെ വല്യമ്മൻ അപമാനിക്കാതെ അവരുടെ ഇന്നലെ ഉണ്ടായ പെരുമാറ്റത്തിൽ വല്യമ്മ ഉപ്പനോട് പറഞ്ഞപ്പോൾ കുറച്ചും ഇതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഉപ്പയും കുറച്ച് എന്ത് ചെയ്യണം, ദീനിയായ ചിട്ടകളൊക്കെ പാലിക്കണം, അങ്ങനെ പോകാത്തതുകൊണ്ട് അങ്ങനെ പറയണത് എന്ന് പറഞ്ഞ് അതിലെ ശരി തെറ്റുകൾ വിവേചിച്ച് കൊടുത്ത് അവരെന്ത് ചെയ്യുക, കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് അടിസ്ഥാന അറിവും വിവരവും ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
9: സാർ സൂചിപ്പിച്ചത് ഇതാണ്, അനുകൂലമല്ലാത്ത അതായത് പ്രതികൂല സാഹചര്യത്തിൽ പോലും നമ്മൾ കുട്ടികളെ കൂടെ നിർത്തിയിട്ട് ശരി തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ തന്നെ ജീവിച്ചു പോകാം. സാർ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ നിന്ന് പോസിറ്റീവ് കിട്ടാനുള്ളത് കൂടി ഉൾക്കൊണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ശ്രോതാവിൻ്റെ എഴുത്തിലേക്ക് പോകാം. അവർ സൂചിപ്പിച്ചിട്ടുള്ളത്, ദീനുണ്ടെന്ന് കരുതി വിവാഹം കഴിച്ചു, വിവാഹശേഷം ദീനില്ല എന്ന് മനസ്സിലാക്കുന്നു, നിസ്കാരത്തിലെ പ്രാർത്ഥന പോലും അറിയില്ല, അതുപോലെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ആ ഒരു പ്രാർത്ഥനകളൊന്നും പഠിക്കാനും കഴിയുന്നുമില്ല, ദീനുണ്ടെന്ന് കരുതി ജോലിയും വിദ്യാഭ്യാസവും നോക്കാതെ വിവാഹത്തിന് സമ്മതം മൂളി, പക്ഷേ വിവാഹശേഷം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇവർ ലാസ്റ്റ് പറയുന്നത് ചെക്കൻ്റെ ഉപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതിനാൽ വീട്ടുകാർ ചെക്കനെ പറ്റിയൊന്നും അന്വേഷിച്ചതുമില്ല, ഇപ്പോൾ മാനസികമായും ശാരീരികമായും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വിവാഹമോചനം നേടാമോ എന്നാണ് ആ സഹോദരി ചോദിക്കുന്നത്.
10: അതായത് വിവാഹ സമയത്ത് ശരിയായ വിവരങ്ങൾ അവർ നൽകിയില്ല എന്നതും അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതും അവരുടെയും നമ്മളുടെയും അപാകതയായി പൊതുവിൽ വിലയിരുത്താൻ പറ്റും. എന്നാൽ വിവാഹം കഴിഞ്ഞു പോയ സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വിവാഹത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന ഒരന്വേഷണത്തിനാണ് ആദ്യ ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ റിവർട്ട് ചെയ്ത് വരിക, ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാളെ ഒന്നും അറിയാത്ത ആളാണല്ലോ, അയാളെ നമ്മൾ അക്ഷരം മുതൽ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് അവർ നമ്മളെക്കാളും നല്ല മതബോധമുള്ളവരും മതത്തെക്കുറിച്ച് അറിയുന്നവരുമായി തീരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. ഈ വ്യക്തി എത്രമാത്രം സന്നദ്ധനാണ്, എത്രമാത്രം തയ്യാറാണെന്നുള്ളൊരു വശത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അത് പരിഹരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വിവാഹ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആത്യന്തികമായ പരിഗണന എന്താണ്, ഒന്നാമത്തെ കാര്യം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന സഹോദരിക്ക് അയാളെ ഒരു മനസ്സിലൊരു സ്നേഹം ഉണ്ടാവില്ല, ഒരു ഭർത്താവിനോട് തോന്നുന്ന സ്നേഹം, അതേപോലെ തന്നെ അയാൾക്ക് ഭാര്യയോട് തോന്നുന്നൊരു സ്നേഹമുണ്ടോ എന്നാണ്. അങ്ങനൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി രണ്ടുപേരും പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബജീവിതം വിജയിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പല സഹോദരിമാരുടെയും ഈ വിവാഹ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർ ഈ വിവാഹത്തെക്കുറിച്ച് അസംതൃപ്തരാണെന്നുള്ളതാണ്. ഈ പറയുന്ന കാരണങ്ങൾക്കപ്പുറം അവരെന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ഭർത്താവായി കൊണ്ടുപോകാൻ അവരെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റിയിൽ മുൻഗണന നിൽക്കുന്ന ഒരു പ്രശ്നം ദീനാണല്ലോ. അപ്പോൾ ദീനിയായിട്ട് അദ്ദേഹം ശരിയല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും നമ്മൾ പരസ്പരം പെരുമാറിയിട്ടും നല്ല പരസ്പരം ഒരു സ്നേഹവും ഇഷ്ടവും അന്യോന്യം ഉണ്ടാക്കി തീർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനത്തെ ഒരു സ്നേഹം അയാളോട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി അയാൾ പറയുന്നതൊക്കെ കേൾക്കും, അതേപോലെ നമ്മൾ അയാൾക്ക് നമ്മളൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അയാൾ കേൾക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഈ ഒരു ദീനീബോധം ഉണ്ടാക്കി തീർക്കുവാനും അയാളെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതറിയാതെ നമ്മൾ നിങ്ങൾക്ക് വിവാഹമോചനമാണ് നല്ലത് എന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല. അത് വിജയിക്കുന്നില്ല എന്ന് അവർക്കും അത് വിജയിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്കും ഒക്കെ ബോധ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ദീനിയായ മര്യാദകൾ പാലിക്കാത്ത അതിൻ്റെ കാര്യങ്ങളില്ലാത്ത ഒരാളെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. അതിനിപ്പോൾ എന്തില്ല, അവർക്ക് ഒരു ദീനിയായ സംരക്ഷണമോ അങ്ങനത്തെ ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവരതിനെക്കുറിച്ചിട്ട് അവർക്ക് പുനർവിചനം നടത്താം. പക്ഷെ ആദ്യം പറഞ്ഞ വശം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും.
9: അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം,
10: പ്രധാനപ്പെട്ട കാര്യമാണ്.
9: ഇനി ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു സഹോദരി ഇവിടെ എഴുതിയിട്ടുള്ളത്. അവർ രണ്ട് കുട്ടികളുടെ ഉമ്മയാണ്. അവർ പറയുന്നത് ഭർത്താവ് എല്ലാ സ്ഥലത്തും കടം വാങ്ങുന്ന ആളാണ്, പക്ഷേ അതൊന്നും ഇവർ ഭാര്യ അറിയാറില്ല. ഇപ്പോൾ അദ്ദേഹം കടത്തിൽ മുങ്ങി താഴുകയാണ്. അതുപോലെ അയാൾക്ക് നിസ്കാരമോ ഇസ്ലാമിക ചിട്ടകളോ ഒന്നുമില്ല. എന്തു ചോദിച്ചാലും അമിത ദേഷ്യമാണ്. ഒരു കാര്യവും പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സ് പോലുമില്ല. എപ്പോഴും ഒരു കച്ചവടം എന്നൊരു ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കൂടെ ജീവിക്കാൻ എനിക്ക് മാനസികമായി പ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ രണ്ട് കുട്ടികളുടെ മാതാവാണ്. അയാൾ മാറുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുകയാണ്. പക്ഷേ പലരും എന്നോട് വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്.
10: പൊതുവെ ഇങ്ങനത്തെ അവസ്ഥകളിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ പൊതുവെ സ്ത്രീകൾക്ക് കഴിയൂല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ വീടുകളിൽ നിന്നും പറിച്ച് നടപ്പെട്ടു, ഇനി വീടുകളിലേക്ക് തിരിച്ചൊന്ന് പോവാന്നുള്ളത് അവർക്ക് സാധ്യമല്ല, അതുകൊണ്ട് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ, എന്തായിരുന്നാലും ഒരു ഭർത്താവിനോട് സ്നേഹമോ സിമ്പതിയോ എന്തെങ്കിലും ഉണ്ടാവും. അയാളുടെ ഒരു സാധുവാണ്, അയാൾ ഞാൻ പോയാൽ കഷ്ടപ്പെടും, ഇങ്ങനത്തെ ചില സോഫ്റ്റ് കോർണറുകൾ ഭർത്താവിനോടുള്ളത് കൊണ്ട് നിലനിൽക്കണ എന്തുണ്ട്, അതുകൊണ്ടും അവർക്ക് പോകാൻ പറ്റൂല. പിന്നെ കുട്ടികളുണ്ട്, കുട്ടികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഈ വാപ്പ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം, അയാളുടെ ഒരു സംരക്ഷണവും സാന്നിധ്യവും കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും. എത്ര മോശമാണെങ്കിലും കുട്ടികൾക്ക് വാപ്പ ഒരു വാപ്പയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില കാരണങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ധാരാളം സഹോദരിമാർ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും എന്തായിരിക്കും, ഇത് ഒഴിവാവണം, ഇത് മാറണം എന്നായിരിക്കും. അങ്ങനെ മാറണമെന്ന് ചിന്തിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ, മാറണമെന്ന മനസ്സോടുകൂടെ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരമൊരു ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം അതിങ്ങനെ ഒരു തീരുമാനമാവാത്ത ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിനാണ് സഹായകമായിത്തീരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കടമുണ്ട് എന്നത് എന്തല്ല, ആ കടം അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അയാൾ വീട്ടിൻ്റെ ഒരു കടത്തെക്കുറിച്ച് ഇവരോട് ചോദിക്കുന്ന ഒരു കാര്യമില്ല, ഞാൻ നിങ്ങളിത് കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷേ ഭർത്താവിന് കടമുണ്ടാകുമ്പോൾ, ഭർത്താവ് കടക്കാരനാകുമ്പോൾ, ഭർത്താവ് കടക്കാരനാണല്ലോ എന്നൊരു വേദന, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുതരാൻ അദ്ദേഹത്തിന് സാമ്പത്തികമായ ശേഷിയില്ലാത്ത അവസ്ഥ വരിക, ഇതൊക്കെ അയാളുടെ സാമ്പത്തിക അവസ്ഥ ഈ സഹോദരിയെ പ്രതികൂലമായി ബാധിക്കും, അതിന് സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും നേർക്കുനേരെ എന്ത് ചെയ്യുന്നില്ല, അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ എന്താണ്, പൊതുവേ ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയിൽ ജീവിക്കുമ്പോൾ അയാളുടെ എല്ലാ പെരുമാറ്റങ്ങളിലും ഈ ദേഷ്യവും ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ എന്ത് ചെയ്യും, പ്രകടമായിത്തീരും. അതുകൊണ്ട് ഒരു നല്ല പെരുമാറ്റത്തിൽ നമ്മൾ നിന്നിട്ട് അദ്ദേഹത്തെ ഒരു നല്ല പെരുമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ തകരാറുകളെ കുറ്റപ്പെടുത്താതെ അതിലെപ്പോഴും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താതെ നമ്മൾ ആ ഒരു വശം അങ്ങ് അവഗണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിക്കാം. അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം, ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറയാം, ഒരു പണക്കൊന്നും ഇല്ലാതെ. അപ്പോൾ വേറിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ വേണമെന്ന്. അപ്പോൾ ചിലപ്പോൾ മസ്ലഹത്തുകൾക്ക് അയാൾ തയ്യാറാവും, അപ്പോൾ ചില സംസാരങ്ങൾ നടക്കും, അപ്പോൾ എന്ത് ചെയ്യും, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തിരിച്ചു വരാൻ പറ്റും. ആദ്യഘട്ടത്തിൽ അത്രയൊക്കെ നോക്കേണ്ടുള്ളൂ, അതൊന്നും ഫലപ്രദമാകുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടുള്ളൂ, അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടുള്ളൂ.
2: ഇനി നമുക്കിവിടെ വന്നിട്ടുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, എൻ്റെ മകൻ 8 പഠിക്കുന്നു, വീട്ടിൽ നിന്നും പൈസ ആരും കാണാതെ വല്ലപ്പോഴും എടുക്കും, എത്ര ഉപദേശിച്ചിട്ടും ശരിയാവുന്നില്ല, ആദ്യമൊക്കെ എടുത്തില്ല എന്ന് പറയും, പിന്നെയും ഞാൻ ചോദിച്ച് സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് സമ്മതിക്കും, എന്നിട്ട് അവൻ തന്നെ പറയും ഞാൻ ഒരുപാട് ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല എന്ന് അവൻ തന്നെ പറയുന്നുമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മോനെ നല്ല രീതിയിൽ വളർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
10: ഇതെന്താ വെച്ചാൽ, പണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവന് പണം ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പണം ആവശ്യമുള്ള വരുമാനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പണം കിട്ടുക എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ അവൻ്റെ മുന്നിൽ മാർഗം പണം എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്നുള്ള, അങ്ങനെയാണ് കുട്ടികൾ മോഷണത്തിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഘട്ടങ്ങൾ തന്നാൽ ആദ്യഘട്ടത്തിൽ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, സൗകര്യമുള്ള മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ പരിശോധിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ, കുട്ടികൾക്ക് പണം കിട്ടൽ നിർബന്ധമായി വരുന്നത് പലപ്പോഴും അഡിക്ഷൻസ് കൊണ്ടാണ്. ഈ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും കഞ്ചാവും MDMA ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്കുള്ള അഡിക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, അവൻ എപ്പോഴും കഴിക്കുന്നത് ഷവർമയും അതേപോലെ തന്നെ ജ്യൂസും, അതാണ് അവൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്നും ഷവർമ വേണമെന്ന് ജ്യൂസ് വേണം. അപ്പോൾ ഒരു ഷവർമ പിന്നെ ഏകദേശം ഒരു 100 രൂപേൻ്റെ റേഞ്ചിൽ വരും. ഒരു ജ്യൂസ് കുടിക്കണമെങ്കിൽ 50 രൂപ വേണം. അപ്പോൾ 150 രൂപ ഒരു ദിവസം വേണം. അപ്പോൾ 150 രൂപ അവന് കിട്ടാനല്ലോ
2: വരുമാനം.
10: അപ്പോൾ അപ്പം എന്ത് ചെയ്യും, ഇത് ഒരു ദിവസം കഴിക്കാതിരുന്നാൽ അവൻ അസ്വസ്ഥനാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അവൻ ആസ്വാദനം കിട്ടുന്ന ഏത് കാര്യങ്ങൾക്കും അവൻ എന്തായും അഡിക്റ്റഡ് ആവും. അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ആ വഴിയിൽ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ആ ഹോട്ടലിൽ കയറാൻ വേണ്ടി ചിലപ്പോൾ യാത്ര സംഘടിപ്പിച്ചു എന്ന് വരാം. മനസ്സിലായി? അത് നമ്മളുടെ ഒരു അഡിക്ഷനാണ്. മനുഷ്യനെ ഏതൊരു കാര്യം അവൻ ആകർഷണീയമായി തോന്നിയാലും അതിലൊരു അഡിക്ഷൻ ഉണ്ടായിരിക്കും. ചില ബ്രാൻഡ് ഷർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ ടൂറുകളായിരിക്കാം. അത് എന്തും കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവൻ്റെ അഡിക്ഷൻ എന്താണെന്ന് കണ്ടെത്തുക. ആ അഡിക്ഷനിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, രക്ഷപ്പെടുത്താൻ, അതിൻ്റെ അപകടങ്ങളും അത്തരം ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള അപകടങ്ങളൊക്കെ പറഞ്ഞ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അവൻ എന്നും ജിമ്മിൽ പോവും, തിരിച്ചു വരുമ്പോൾ അവൻ എന്ന് വെച്ചാൽ ഈ ചിക്കൻ പീസും നെയ്ച്ചോറും കഴിക്കും. അപ്പോൾ അത് വർഷങ്ങളോളമായി അവൻ തുടരുന്നതാണ്. അവനൊരു മടുപ്പുണ്ടാവണില്ല, അവനത് വേണം. ജിമ്മിൽ പോകണം, തിരിച്ചു വന്നാൽ എന്തെങ്കിലും കഴിക്കും.
2: അപ്പോൾ
10: അവസാനം എന്താ വെച്ചാൽ അവൻ്റെ ആമാശയത്തിലൊരു മാരകമായ രോഗമാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഡോക്ടർമാർ പറയണത് ഇങ്ങനത്തെ ഒരു രോഗം തന്നെ ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നവർ പറയണത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ റെയറായിട്ടുള്ള ശീലങ്ങൾ, ആ ശീലങ്ങൾക്ക് എന്ത് ചെയ്യും, റെയറായിട്ടുള്ള പ്രത്യാഘാതങ്ങളും വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ഈ ഒരു പണം നഷ്ടപ്പെടുന്നത് മാത്രമേ ഇവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ, ഈ അഡിക്ഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടെ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, വളരെ നോർമലി അവനെ കുറ്റപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ അവനൊന്നും നിരീക്ഷിച്ചിട്ട് എന്തിനാണ് അവൻ പണം ചിലവഴിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇതിന് മോചനം നേടാൻ പറ്റുള്ളൂ.
2: ബേസിക്കായിട്ട് അവിടെ ആദ്യം
10: അപ്പം അത് അതിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ പണം ചിലവഴിക്കാൻ അവനെ പഠിപ്പിക്കുക, അതിനുള്ളൊരു പിന്നെ പോക്കറ്റ് മണി അവന് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ പരിഹരിച്ച് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. ഇത് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ഈ പിന്നെ മോഷണം എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ തലങ്ങൾ വിടും, വേറെ തലങ്ങളിലേക്ക് എത്തും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ചിലപ്പോൾ വളർന്നു വരും. അതിന് മുമ്പ് പരിഹരിക്കായിരിക്കും നന്നായിരിക്കും.
2: ഇനി നമുക്കൊരു ഒരു പേരക്കുട്ടി വല്യപ്പയെ കുറിച്ച് പറഞ്ഞ ഒരു പരാതി, വളരെ ഗൗരവമുള്ള എഴുത്താണ്. എൻ്റെ വല്യപ്പ മക്കളെന്നോ പേരമക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുന്നു. അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അത് അവർക്ക് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണെന്നാണ്. ആര് പറഞ്ഞാലും അതൊന്നും വകവെക്കാതെ ഇത് തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അടുത്ത് കിട്ടിയാൽ തന്നെയും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകാൻ പേടിയാണ്. ഇതൊരു അസുഖമാണോ, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് ഈ ഒരു ഉപ്പയുടെ ഒരു ശീലം?
10: തീർച്ചയായും ഇത് അസുഖം തന്നെയാണ്. അല്ലെങ്കിലും ലൈംഗികത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് അവിഹിതങ്ങളിലേക്ക് പോകുമ്പോൾ അത് അസുഖമാണ് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. പയ്യത്തുമാല്ലദീ ഫീ ഖൽബിഹി മർദുന്ന, ഹൃദയത്തിൽ രോഗമുള്ളവർന്നാണ്. ഇത് ഈ രോഗം എന്നുള്ളത് ഇതിങ്ങനെ നിരന്തരമായി ഇവർ കൊണ്ടുനടക്കുകയാണ്. ഈ രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ തന്നെ ആയിരിക്കാം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ ബന്ധങ്ങളും അതേപോലെ തന്നെ ലൈംഗികമായ തെറ്റായ പ്രവർത്തനങ്ങളുമാണ് അവരിലേക്ക് എത്തിക്കുക. അപ്പം അതെന്ത് വെച്ചാൽ അത് സ്വാഭാവികമായി ഒരിക്കലും മാറില്ല, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് മാറി വരില്ല. അത് പ്രായമാകും തോറും എന്ത് ചെയ്യും, അതിൻ്റെത് ഈ അഡിക്ഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് വരാറ്. അപ്പോൾ സാധാരണ ഈ ഡോക്ടേഴ്സൊക്കെ പറയണത് ഏറ്റവും മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥത്തെക്കാളും വലിയ അഡിക്ഷനാണ് സെക്സ് എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇവരിപ്പോൾ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഇവർ അഭിമാനം ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ മതം ആലോചിച്ചിട്ടോ ദീനാലോചിച്ചിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടോ ഒന്നും അയാൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അത് അയാളൊരു താല്പര്യമെടുത്ത് എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല, എനിക്കിത് രക്ഷപ്പെടണം എന്ന നിലക്കൊരു താല്പര്യമെടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു അഡിക്ഷൻ്റെ ചികിത്സയൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പക്ഷെ അത് റെഡിയാക്കി എടുക്കുന്നത് വരെ അയാളെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അയാളിൽ നിന്നും എന്ത് ചെയ്യുക, അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം അയാളെന്ത് അതെ, അപ്പം അയാൾ എവിടെ ജീവിക്കുന്നത് ജീവിച്ചോട്ടെ. കാരണം ഇത് കറക്റ്റായിട്ടും സംശയമല്ല, എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ വെച്ച് ജീവിച്ചോട്ടെ. അപ്പോൾ അയാളിൽ നിന്ന് ഇത്ര ഉപദ്രവങ്ങൾ ഏൽക്കുന്നത് കൊണ്ട് ഒരു ഉപദ്രവമുള്ള വ്യക്തിയിൽ നിന്ന് മാറി ജീവിക്കാൻ നമുക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. പിന്നെ ഇത്തരം ചൂഷണങ്ങൾക്ക് അയാൾക്ക് വിധേയമാക്കാൻ പറ്റാത്ത മുതിർന്ന പുരുഷന്മാർ, മുതിർന്ന ആളുകൾ, ഇവരെയൊക്കെ ഇവിടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ കെട്ടുമറ്റിയ പിന്നെ അവർക്ക് ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ള പിന്നെ മെയിലായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ മെയിൽ അവരുടെ പരിചരണത്തിൽ അങ്ങനത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല നമ്മൾ ഏറ്റെടുക്കുക, അവരുടെ എക്സ്പെൻസ് വാപ്പാ നിലക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അയാളുടെ ഉപദ്രവങ്ങൾ നമുക്ക് വരാത്ത രൂപത്തിൽ സുരക്ഷിതമായി അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അയാളൊരു സ്വയം ട്രീറ്റ്മെന്റിന് തയ്യാറാകുന്നത് വരെ അത് തുടരണം. അയാൾ തയ്യാറാവുകയാണെങ്കിലോ അതിന് പരിഹാരം
2: അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി
10: വരുമ്പോഴേ മാറ്റം ഉണ്ടാവും.
2: പിന്നീട് സഹോദരി എഴുതിയിട്ടുള്ളത്, ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ദീനപരമായ കാര്യത്തിൽ വളരെ പിറകിലാണ്. നിസ്കാരം, നോമ്പ്, സത്യസന്ധത ഒന്നുമില്ല. മാനസികമായി ഞാൻ ആകെ പ്രയാസത്തിലാണ്. നല്ല കാര്യം പറയുമ്പോൾ വല്ലാതെ ചീത്ത വാക്ക് പറയുന്നു, മടുത്തുപോയി സത്യത്തിൽ. മകനെ വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു സംശയരോഗി കൂടിയാണ് ഭർത്താവ്. ചിലപ്പോൾ തോന്നും ഡൈവോഴ്സ് ചെയ്ത് കളയാമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന പേടിയിലാണ്. എനിക്കൊരു മറുപടി തരണം, അതുപോലെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നുള്ളതാണ്.
10: അല്ല, എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇപ്പോൾ അയാളെ ഒരു നിലക്കും നമുക്ക് സഹിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു സ്ത്രീക്ക് എന്താണ് അയാളിൽ നിന്ന് ഡൈവോഴ്സ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. അത് എത്രമാത്രം അതുണ്ട് എന്നുള്ളത് ഇവരെ മാത്രം അറിയണം. അയാളുടെ കൂടെ ഇവർക്ക് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അവരുടെ സംരക്ഷണത്തിലും അവരുടെ ജീവിത സുരക്ഷിതത്തിലും താമസത്തിൻ്റെ സുരക്ഷിതത്തിലും ഒക്കെ അങ്ങനെ അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിട്ടു താമസിക്കുന്നതിന് ഒരു പ്രശ്നം.
11: അതിലാ സഹോദരി പറയുന്നുണ്ട് എന്റെ ഇമാൻ നഷ്ടപ്പെട്ടു പോകാൻ കൂടി ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നു.
10: അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഭർത്താവിനെന്തിനാണ് നമ്മൾ സ്വീകരിച്ചത്, ആ ലക്ഷ്യം പൂർത്തിയാക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഭർത്താവ് ലൈംഗികമായി കഴിവില്ലാത്ത ആളാണ്, അപ്പൊ അയാളെ കൂടെ സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേറെ പോകാൻ പറ്റും. അവർ

0: ചിന്തിച്ച് മുഴുവനായി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കേണ്ടത്.
1: ഇനി നമുക്ക് ഒരു 49 വയസ്സുള്ളൊരു കുടുംബിനിയുടെ എഴുത്താണ്. അവർ പറയുന്നത്, ഞാനത് ചുരുക്കിയിട്ട് പറയാം, അവർ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് അവർക്ക് രണ്ട് പെൺമക്കളാണല്ലോ, 23 വയസ്സും 18 വയസ്സുമുള്ള പെൺകുട്ടികളുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ പഠിച്ചിരുന്ന, ഭർത്താവിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു അമുസ്ലിമായ സ്ത്രീയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടുത്ത് അവർ വീണ്ടും വാട്സപ്പിലൂടെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവർ പറയുന്നത് ഭർത്താവിൻ്റെ ഫോണ് ഫിംഗർ ലോക്കഡാണ്, അപ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളും കണ്ടത്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കായി. അങ്ങനെ ഈ സ്ത്രീ, ഈ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞ സ്ത്രീ, ഇവരെ വിളിച്ചിട്ട് ഒരുപാട് അസഭ്യം പറയുകയും അനാവശ്യം പറയുകയൊക്കെ ചെയ്തു. കാരണം അതിൻ്റെ പേരിൽ ഇവർ സ്ട്രോങ് ആയിട്ട് വീണ്ടും ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ പറയുന്നത് വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർ ശാദത്ത് കൽമ ചെല്ലി വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ വിവാഹിതരാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ചെയ്തു. അപ്പോൾ ഈ എനിക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ അയാൾക്ക് അവകാശമുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നു. രണ്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെയൊക്കെ അസഭ്യം അതൊക്കെ അനാവശ്യമൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് എനിക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു എഴുത്തിൽ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർ വളരെ വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്.
0: അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇതിൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന കാര്യം, ഇവര് അവരവിഹിത ബന്ധം തുടരുന്ന സമയത്ത് അത് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യാം, ഇവർക്കൊരു തീരുമാനമെടുക്കാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം എന്ത് ചെയ്തു, അവർ വിവാഹിതരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയുണ്ട് എന്നുള്ളത് ഇവർക്ക് എന്തു ചെയ്യാണ്, ഒരു വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള ഒരു കാരണം അല്ല. കാരണം ഒന്നിലധികം വിവാഹത്തിന് അനുവാദമുണ്ട് എന്നതുകൊണ്ട്. നല്ല വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളത് വേറെ വശമാണ്.
1: അത് ഞാൻ ആ ഭാഗം ഞാൻ വിട്ടുപോയതാണ്. അതിൽ ഇതിന് സാക്ഷികളോ അതൊന്നും ഇല്ലാന്ന്
0: വിചാരിച്ചു. വിവാഹത്തിന്റെ സാധുതയെ പരിശോധിക്കപ്പെടണം, അത് വേറെ കാര്യമാണ്. വിവാഹം സാധുത ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായും ഒരു വ്യഭിചാരമാണത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പം നമുക്ക് ഈ വിഷയത്തിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിലൊരു വിധി പറയുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പൊതുവേ മതപരമായ അറിവുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെയും കൂടെ കൊണ്ടു നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും കൂടെ ചേർന്നിട്ട് ഈ വിഷയം എന്താണെന്ന് ശരിക്ക് പഠിച്ചിട്ട് ഉചിതമായൊരു മതപരമായ തീരുമാനം കണ്ടെത്തലായിരിക്കും നന്നായിരിക്കുക എന്നാണ് തോന്നുന്നത്.
1: ഇനി ഒരു സഹോദരി എഴുതിയിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞ് 20 വർഷമായി, പക്ഷേ ചെറിയ കാരണം മതി ഭർത്താവിന് വഴക്കുണ്ടാക്കുവാൻ. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ പേരിൽ ആരോപിക്കാറുള്ളത്. തമ്മിൽ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരാഴ്ച നീണ്ടു നിൽക്കില്ല ഞങ്ങളുടെ സ്നേഹം. എന്തെങ്കിലും പ്രശ്നം അതിനിടയിൽ ഉണ്ടാകും, എന്നിട്ട് വീണ്ടും വഴക്കാവും. ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്.
0: എന്താ പറയുക, നമുക്കിപ്പോൾ 100% സംതൃപ്തമായിട്ടൊരു ദാമ്പത്യം ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ച് മറുപടി പറഞ്ഞ കേസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സഹോദരിക്ക് പ്രശ്നമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നും നമുക്ക് എന്തായിരിക്കും, മാരകമായ പ്രശ്നമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതൊരു പെരുമാറ്റ പ്രശ്നം മാത്രമാണ് മനസ്സിലാണ്. കാരണം സ്നേഹമുണ്ട് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നതുകൊണ്ട് തന്നെ അവരിഷ്ടമുള്ള ഒരു നല്ല ദമ്പതികളായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ചുരുക്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതൊരു സ്വഭാവത്തിൽ മാത്രം പരിമിതമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവം അദ്ദേഹം പെരുമാറുമ്പോൾ അതിനോട് പ്രതികരിച്ചാൽ അത് എന്ത് ചെയ്യും, ഞങ്ങളെ ബന്ധങ്ങളെ ബാധിക്കുമെന്നൊക്കെ എന്ത് ചെയ്യാം, ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും അവരുടെ ചില സ്വഭാവങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും. എന്ത് പറഞ്ഞാലും അതിനൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പരാതിയോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, അതൊരു സംഘർഷത്തിലേക്ക് പോകും. അപ്പോൾ അത് ഒരു നാച്ചുറാണെന്ന് വിചാരിച്ചിട്ടാണ് പോവുക നമ്മൾ. അപ്പോൾ അത് ഏതിനും ഉണ്ടല്ലോ അങ്ങനെ ചില പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഒരു ശബ്ദമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ എന്താ ഉണ്ടാവുക, അത് അതിൻ്റെ ഒരു പ്രകൃതിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, വിചാരിക്കുക ചെയ്യുക. അതുകൊണ്ട് പിന്നെ പുരുഷന്മാരോട് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ പറയണ്ടല്ലോ, അവരിൽ എന്ത് ചെയ്യും, നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളെ സ്വീകരിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ കാണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സമീപനമാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവത്തെ ഒന്നങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു നല്ല ദാമ്പത്യം ഇവർക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്നാണ് ബാഹ്യമായി ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
1: ഇനി ഒരു സഹോദരി വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശം ചോദിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ദീൻ എന്ന ഒറ്റ അടിസ്ഥാനത്തിലാണ് നിക്കാഹ് നടന്നത്. ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരുടെ ആരുടെയും പൂർണ്ണ സമ്മതത്തോടെ അല്ലായിരുന്നു നിക്കാഹ്. കാരണം അവർ യാഥാസ്ഥിക ഒരു

0: ആശയത്തിൽ പിന്തുടരുന്നവരാണ്. സ്വാഭാവികമായും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് എനിക്ക് പൂർണ്ണ പിന്തുണയോടെ ഇക്ക കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇക്ക ഒരുപാട് മാറി, അവരെല്ലാം പെരുമാറുന്ന പോലെ തന്നെയായി ഇക്കയുടെ പെരുമാറ്റവും. എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എനിക്കപ്പോൾ തോന്നിയത് അവരുടെ കുടുംബത്തിൻ്റെ മുന്നിൽ എന്നെ മാനസികമായി വിഷമിപ്പിച്ച് അവരെ സംതൃപ്തിപ്പെടുത്തുകയാണെന്ന് തോന്നും. ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എൻ്റെ വിഷമമാണ് പ്രയാസവുമെല്ലാം ഞാൻ പറഞ്ഞു. ഒരു തരത്തിൽ അയാളുടെ അടുത്ത് നിന്നും വന്ന തെറ്റുകൾ അംഗീകരിക്കില്ല. ഒരിക്കലല്ല, രണ്ടു മൂന്ന് തവണയായി ഒരേ തെറ്റുകൾ ആവർത്തിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും അത് അവരുടെ ഉമ്മയുടെ അടുത്ത് പറയും. നിസ്സാരമായൊരു വഴക്കാണെങ്കിൽ കൂടി അതും കൂടി ഉമ്മയുടെ അടുത്ത് പറയും. ഇത് തെറ്റാണെന്ന് ഇക്കാക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
1: ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ റേഡിയോയിലുള്ള ഒരു മറുപടിയിലൂടെ പരിഹരിക്കുന്ന ഒരു കാര്യമല്ല അത്. ഇതെനിക്ക് തോന്നുന്നത് അവര് തമ്മിൽ ആദർശപരമായി യോജിപ്പുള്ളത് കൊണ്ട് ഇവരെങ്ങനെ ഒരു കുടുംബത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ബോധം നൽകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഏതെങ്കിലും നല്ലൊരു കൗൺസിലറെ കണ്ട് വിഷയങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം, പാരന്റ്സുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്ത് പോവാം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു വിശദമായ സംസാരങ്ങൾ ആവശ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് കുറെ എക്സാമ്പിളുകൾ നമുക്ക് കിട്ടണം. ഏത് വിഷയം വന്നപ്പോഴാണ് ഇങ്ങനെ എന്താണ് വന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി കിട്ടുമ്പോഴേ നമുക്ക് അതിനെ വിലയിരുത്തിയിട്ടൊരു നിർദ്ദേശം പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ചില നിഗമനാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചിലപക്ഷേ അവർക്ക് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് രണ്ടുപേരും എന്ത് ചെയ്യാം, നല്ല അവസ്ഥയിൽ പോകുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ നിരന്തരം ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ് ഒരു പരിഹാരം. എൻ്റെ അടുത്ത് അപാകത്തുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താം, നമ്മളൊന്ന് പോയിട്ട് ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളോട് ചോദിച്ചു നോക്കാം എന്നൊരു തീരുമാനത്തിൽ പൊതുവായി എത്തിയിട്ട് അങ്ങനെ ഒരാളെ കണ്ട് അയാൾ പറയുന്നതിനനുസരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്.
0: എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ സ്നേഹക്കൂടിൽ എഴുതി കിട്ടിയ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചമാണ് വീശുന്നത്. അപ്പോൾ ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് മൂസ പി പി, അതുപോലെ തന്നെ ഹാരിസ് മൗലവി.
3: യെസ്, സ്നേഹക്കൂട് കഴിഞ്ഞിട്ട് ഇനി റേഡിയോ വൈബ്സിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ആരാണ്? അൽ ഉസൂൽ.
2: അതെ,
3: അൽ ഉസൂൽ ശരിക്ക് അടിത്തറ, ഇസ്ലാമിൻ്റെ അടിത്തറ വളരെ ആഴത്തിൽ പഠിക്കാനുള്ള വലിയ വഴികളാണ്. ഹദീസും മറ്റു പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു വഴിയാണ്. നമ്മളിന്ന് പഠിക്കുന്നത് നാട്ടുനടപ്പ്, രണ്ടാമത്തെ ഭാഗമാണ്, ഓറഫ് എന്ന് പറയുന്നത്. നാട്ടുനടപ്പിലേക്കാണ് നമ്മൾ ഇന്നത്തെ അൽ ഉസൂലിൽ പഠിക്കുന്നത് ഇൻഷാല്ലാ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉറുഫ്, നാട്ടാചാരം അല്ലെങ്കിൽ നാട്ടുനടപ്പ് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഉറുഫ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ പ്രത്യേകമായ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ നിബന്ധനകളോ നിർദ്ദേശങ്ങളോ വരാത്ത വിഷയത്തിൽ, എന്നാൽ ശരീഅത്ത് ആ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ നാട്ടുനടപ്പനുസരിച്ചുകൊണ്ട് പറയാം, പ്രവർത്തിക്കാം എന്നുള്ളതാണ്. ഷെയ്ഖ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻലൂമയിൽ പറഞ്ഞിരിക്കുന്ന ഉറുഫിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു, വൽ ഉറുഫു മഅ്മൂലും ബിഹി ഇദാ വറദ് ഹുക്മും മിനൽ ശർഇ ശരീഫി ലം യുഹദ്. വൽ ഉറുഫു മഅ്മൂലും ബിഹി, ഉറുഫ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്, പ്രവർത്തിക്കപ്പെടുന്നതാണ്. ഇത വറദ ഔ ഇത വറത്ത്, അത് വാരിതായി കഴിഞ്ഞാൽ, ഏത് ഹുക്മും മിന ശർഇ ശരീഫ്, ശർഇൽ നിന്ന് ശാരിഇൽ നിന്ന് ഒരു വിധി വന്നു കഴിഞ്ഞു, പക്ഷേ ലം യുഹദ്, ആ വിധി എന്ത് ചെയ്തിട്ടില്ല, ഹദ് നിർണയിക്കപ്പെട്ടിട്ടില്ല. വിധി നിർണയിക്കപ്പെടാതെ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഹദ്ദുകൾ പറയപ്പെടാതെ ഒരു വിധി ശാരിഇൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഉറുഫനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇതാണ് ഷെയ്ഖ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻദൂമയിൽ ഈ ഉറുഫിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഇനി നമുക്ക് ഈ നാട്ടുനടപ്പ്, സാധാരണ എല്ലാ നാടുകളിലുമുള്ള ഓരോ നാട്ടുനടപ്പുണ്ടാകും, ആ നാട്ടുനടപ്പ് മുഴുവനും നമുക്ക് ഇസ്ലാമികമായിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഏതൊക്കെ ഉറുഫുകളെയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ഇല്ല പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നാട്ടുനടപ്പിൻ്റെ പരിധിയിൽ കൂടി ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അതി അപകടകരമായ ഒരു അവസ്ഥയാണ് സംജാതമാവുക. പണ്ഡിതന്മാർ അതിനൊരുപാട് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അയ്യക്കുൻ ഉർഫ് മുത്തരിദൻ ഐ ലാഹിറൻ മുതഖറൻ ബൈനന്നാസ്. ഈ ഉറുഫ് ഉറുഫ് എന്ന് പറയുമ്പോൾ നാട്ടുനടപ്പ് എന്നത് യഥാർത്ഥത്തിൽ മുത്തരിതായിരിക്കണം, അഥവാ നാട്ടിലെല്ലാവരുടെ അടുക്കലും ലാഹിറായി ആളുകൾ അതിനെ പരിചയിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാവണം. അതല്ലാത്ത ആ നാട്ടിലൊരു വ്യക്തിക്കും അറിയാത്ത ഏതെങ്കിലും ഒരു പുതിയ ആചാരമോ അതല്ലെങ്കിൽ പുതിയ ഒരു കാര്യങ്ങളോ എടുത്ത് ഇതെല്ലാം ഉറുഫാണ് എന്നു പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. നേരെ മറിച്ച് ആ നാട്ടിൽ പൊതുവെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അത് തെറ്റാകാം ശരിയാകാം, അതല്ല ഇവിടുത്തെ വിഷയം. നേരെ മറിച്ച് അയ്യക്കൂന മുത്തരിതൻ, അത് മുത്തരിതാവണം, ത്വാരിതായ ആയിരിക്കണം, ലാഹിറായതാകണം. മുതഖറിരം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കറാത്തുകൾ നടക്കുന്ന രീതിയിൽ ആയിരിക്കണം. അതല്ലാതെ ഒരു വ്യക്തി മാത്രം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇബ്നു നുജൈം അദ്ദേഹത്തിൻ്റെ അൽഅഷ്ബാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, ഫലാ ഇബ്രത ബിൽ ഉർഫി ഗൈറുൽ മുത്തരിദ് അവിൽ അഗ്ലബി. ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറുഫിൽ പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒന്നാമതായി നാട്ടുനടപ്പ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ നാട്ടുനടപ്പ് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയ്യക്കൂന ആമ്മൻ ഫലായക്കൂന ഫി ഹയ്യി മിൻ ഹയാഹിൽ ബലദ്. ആമ്മായ ഒരു സംഗതിയായിരിക്കണം, അതല്ലാതെ അഥവാ ആ നാട്ടിൽ മൊത്തത്തിലുള്ള ഒരു ആചാരമായിരിക്കണം ആ ഉറുഫ്. അതല്ലാതെ ഫലായക്കൂന ഫി ഹയ്യി മിൻ ഹയാഹിൽ ബലദി, ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോത്രക്കാർ മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം ചെയ്യുന്ന പ്രവർത്തനമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉറുഫായി പരിഗണിക്കാൻ പാടില്ല. കാരണം അത് ചില വ്യക്തികൾ മാത്രം അവരുടെ സ്വന്തം താല്പര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കാം, അതുകൊണ്ടത് ഉറുഫല്ല. അപ്പോൾ ഉറുഫാകണമെങ്കിൽ അയ്യക്കൂൻ ആമ്മൻ, മൊത്തമുള്ളതായിരിക്കണം. മൂന്നാമത്തൊരു നിയമം, അല്ലാ യുഖാലിഫ നസ്വൻ ശർഇയ്യ, ശരീഅത്തിൻ്റെ ഉള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാകാനും പാടില്ല. ശരീഅത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിയമമായിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന് വിരുദ്ധമായ, നിയമവിരുദ്ധമായ ഒരു ഉർഫ് അതുണ്ടാകരുത്. നമ്മുടെ നാടുകളിൽ ഏകദേശം ഈ പറയുന്ന സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീഅത്തിൻ്റെ വിധികൾ കൃത്യമായിക്കൊണ്ട് പാലിക്കുകയോ അതല്ലെങ്കിൽ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നാട്ടാചാരത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ ഒക്കെ ബാക്കിൽ പോയി അതിനൊക്കെ മതപരമായൊരു പരിവേഷം ഉണ്ടാക്കുന്ന രീതി ശരിയല്ല. ശരീഅത്തിൻ്റെ നേർക്കുനേരെയുള്ള മുഖാലഫത്ത് വരുന്ന ഒന്നും ഈ ഉറുഫിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളെയല്ല. അത് ഉറുഫ് തന്നെ ഉറുഫായിട്ട് തന്നെ പരിഗണിക്കാൻ പാടില്ല. അത് ഉറുഫുൻ ഫാസിദ എന്നതൊക്കെയാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒരു ഷർത്ത്, അൻലാ യക്കൂന ത്വാരിഅൻ ഐ ലം യഹദസ് ഇല്ലാ മുൻദു ഫത്രത്തിൻ യസീറ വലം യസ്തഹിർ ബഅദു. ഈ ഉറുഫ് എന്ന് പറയുമ്പോൾ ത്വാരിഅ ആകാൻ പാടില്ല, അതായത് കുറച്ച് കാലം മാത്രമായിട്ടുള്ളതുണ്ടായിട്ട് അത് ആളുകളിങ്ങനെ അറിഞ്ഞു വരുന്നതേയുള്ളൂ, ഒരു മഷുഹുറത്ത് അതിൽ ലഭിച്ചിട്ടില്ല, പിൽക്കാലത്ത് കിട്ടിയ ഒരു ശുഹുറത്തല്ല, ഇപ്പോൾ അത് ആധുനികമായ സംഗതി ഒരു ഉണ്ടായി വരുന്നതേ ഉള്ളൂ, അതല്ലാതെ ഒരു പണ്ടക്കും പണ്ടേ ഉള്ള ഒരു വസ്തുവല്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ചെറിയ ഒരു കാലഘട്ടമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, നേരെ മറിച്ച് ആളുകൾക്ക് പരിചയമായി ആളുകൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഫുൽ ഉറുഫു മാ തഅലഫുഹു നുഫൂസ് വഹാദ ഗൈറു മഅറൂഫ്, ഇത് ജനങ്ങൾ അവരുടെ ഹൃദയവുമായി കൊണ്ട് ഇണക്കിയിട്ടില്ലാത്ത, ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ഒന്ന് ഉറുഫാകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഈ ഉറുഫ് പരിഗണിക്കപ്പെടുകയും ഇല്ല. ഇമാം ഇബ്നു നജീം അദ്ദേഹത്തിൻ്റെ അഷ്ബാഹിലും ഇമാം ഷാത്തബി അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഉറുഫിനെ ഒരു തസ്രീഹ് കൊണ്ട് തസ്രീഹിന് എതിരാകാൻ പാടില്ല, ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒരാൾ തൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാൾ മഹർ നിസ്ഫുൽ മഹർ കൊടുക്കും, ബാക്കി പിന്നെ കൊടുക്കും എന്ന് പറയുമ്പോൾ ഫഇന്നഹു യുഅമല ബിഹാദ തസ്രീഹ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ ആ തസ്രീഹ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, സ്വരീഹായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. വയക്കൂനു മുഖാലിഫുൻ ലിഉർഫ് വഹുവ തഅജീൽ മഹർ, അത് ചിലപ്പോൾ ഉറുഫിൻ്റെ മഷ്ഹൂറായ അല്ലെങ്കിൽ ഖൗൽ സംഗതിക്കെതിരായിരിക്കാം, കാരണം മഹർ പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏത് നാട്ടിലുമുള്ള ഒരു ഉറുഫ്. ആ ഉറുഫിൽ ഒരു തസ്രീഹായിക്കൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ആറാമത്തൊരു കാര്യം, അയ്യക്കൂൻ ലാഹിറൻ ഗൈറ ഖഫിയിൻ, ലാഹിറായിരിക്കണം, ഒരിക്കലും ഗോപ്യമാകാൻ പാടില്ല. അഥവാ ഉറുഫ് എന്നുള്ളത് ആളുകൾക്കിടയിൽ ഒരു മഅറൂഫായ ഒരു ലാഹിറായ അർത്ഥത്തിലുള്ള സംഗതി ആയിരിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഉറുഫുകൾ, നാട്ടാചാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതൊക്കെ പരിഗണിച്ചിരുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും താബിഈ താബിഈങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങളും കാലഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ എമ്പാടും നടന്നതായിക്കൊണ്ടും അതിനവർ ഈ രീതിയിൽ പരിഹാരങ്ങൾ നൽകിയതായിക്കൊണ്ടുമൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചുരുക്കത്തിൽ ഉറുഫ് എന്ന് പറഞ്ഞാൽ അതിന് നിബന്ധനകൾ ഉണ്ട്, ആ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമാണ് ഉറുഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. ഇനി അതുതന്നെ ഉറുഫ് ആമുണ്ട്, പൊതുവായിക്കൊണ്ടുള്ള ഉറുഫുണ്ട്, ചില ആളുകൾക്ക് ഖാസ് ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ഈ സംഗതികൾ ചില കാര്യങ്ങളൊക്കെ ഉറുഫ് ഖാസായി വെറുതെ ചില ഉറുഫ് ആമായിട്ടുണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ദീനിന് എതിരാകാത്തതും ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ഗണ്യിക്കുന്നതുമായിരിക്കാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ഉറുഫുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാല്ല, അൽ ഉസൂൽ, അതിൻ്റെ പേര് പോലെ തന്നെ അടിത്തറ പഠിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ അടിത്തറ വിശ്വാസപരമായിട്ടുള്ള അതിൻ്റെ അടിത്തറ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്, അൽ ഉസൂൽ. ഇനി നമ്മൾ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല.
1: റേഡിയോ അതിൻ്റെ ശബ്ദം തുടരുകയാണ്.
5: അതെ, സമാധാന ശബ്ദം തുടരും.
1: അതെ.
5: അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ല ഈ നന്മയുടെ കേൾവി തുടർന്നുകൊണ്ടേയിരിക്കുക, അതിൻ്റെ പ്രചാരണത്തിൽ മുമ്പിലുണ്ടാവുക. പീസ് റേഡിയോ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
8: 1000 ഒട്ടകത്തിന് വേണ്ടി
7: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെയൊന്നുമല്ല,
8: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം പോകണ്ട
7: നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
8: കുതിരയെ
7: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ 3 ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത്, നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹം പറയണേ എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ എന്ത്, പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജുസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
8: മൈസൂറു
7: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണം, റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടർന്ന് കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ഉനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു ബിനു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ, അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തിയുണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണെന്ത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണെന്ത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയാണ്, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്തുബ്നു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത് പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്ത് ചെയ്യാണ്, കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണെന്ത്, പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വഫാഖുകൾ, അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്താൻ, അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം, റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സയദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടയച്ച് പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണെന്ത്, എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന് എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ, ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്തുർ റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
9: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
10: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ. ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ,
0: കോഴികളെ
10: കോഴികളെ ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
0: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
10: യെസ്,
0: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോഴ് മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
10: ഒരു ഹദീസൊക്കെ ഉണ്ടല്ലോ,
0: ഒരു നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
10: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാഹ് പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
0: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവർ എന്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
10: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാഹ് ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
0: ശ്രോതാക്കളാണ് കമന്റ്
10: ചെയ്യേണ്ടത്.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
13: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തുൽ മാഇദിൽ നിന്നും ഏതാനും വചനങ്ങളാണ് നാം ആസ്വദിച്ചത്.
1: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം, വരവും ചെലവും അറിയുക. വിഷയം അവതരിപ്പിക്കുന്നത് സാദിഖ് മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. കുടുംബജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന, ദമ്പതികളുള്ള, മക്കളുള്ള ഒരു കുടുംബമായിരിക്കുവാൻ ആണ്. കൃത്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൽഫലങ്ങൾ ഉണ്ടായിത്തീരുക, കുടുംബജീവിതം സന്തോഷകരമായിത്തീരുക. അതിൽ ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം. ഭാര്യ ഭാര്യയുടെ ജോലി, ഭർത്താവ് ഭർത്താവിൻ്റെ ജോലി, മക്കൾ മക്കളുടെ ജോലി, ഇവ പരസ്പരം പങ്കുവെക്കുമ്പോഴും നിർവഹിക്കുമ്പോഴുമാണ് കുടുംബജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ സാധിക്കുക. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ചകൾ വലിയ തകർച്ചകൾക്ക് കാരണമായിത്തീരും. ഭാര്യ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. മിക്ക കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് കാരണം, പരാതികൾ ഉയർന്നു വരുവാനുള്ള കാരണം ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഭാര്യമാർക്ക് സാധിക്കുന്നില്ല എന്നാണ്. കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭർത്താവ് സംഭരിച്ചു വച്ച പണത്തിൻ്റെ അതിപ്രസരത്താൽ, ഭർത്താവ് സമ്പാദിച്ചു വച്ച പണം അത് യഥേഷ്ടം ചിലവഴിക്കുകയും ഭാര്യയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഭർത്താവ് പരിപൂർണമായി ചെലവഴിക്കുകയും ചെയ്ത ആ കാലങ്ങൾ, പിന്നീട് അല്പം കഴിഞ്ഞ് അല്പം പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ ഉണ്ടാവുമ്പോൾ ആദ്യ രൂപത്തിലല്ലല്ലോ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ സമീപനവും പെരുമാറ്റവും ചെലവുകളും എന്ന് ഭാര്യ പരിതപിക്കുകയും അതിൽ വേവലാതി കാണിക്കുകയും അത് പ്രശ്നങ്ങളും പരാതികളും സംസാരങ്ങളും പിണക്കങ്ങളുമായി തീരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭാര്യമാർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താവിൻ്റെ വരവും ചെലവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കണം അവൾ നയിക്കേണ്ടത്. താൻ എത്ര ഉന്നതമായ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളായിരുന്നാലും ശരി, വിവാഹം ആകുന്നതിന്, വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വിവാഹാന്വേഷണം നടന്ന കാലഘട്ടങ്ങളിലൊക്കെ പരസ്പരം സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിട്ടുമാണല്ലോ വിവാഹം നടന്നത്. അതുകൊണ്ട് താൻ എത്ര ഉന്നത കുടുംബത്തിൽ പിറന്നവളായിരുന്നാലും ശരി, ഭർത്താവിൻ്റെ വരവും ചിലവും അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ മാത്രമേ കുടുംബജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഗൾഫിൽ ജീവിതം ഹോമിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി, മരുഭൂമിയിൽ പോയി തീ തിന്നുന്ന എത്രയോ ഭർത്താക്കന്മാർക്ക് പരാതിയായി പറയാനുള്ളത്, മാസാമാസം അവൾ ചോദിക്കുന്ന സംഖ്യ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഭൂരിപക്ഷം അയച്ചു കൊടുത്തിട്ടും ആളുകളിൽ കടം വാങ്ങി ഭാര്യയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടും ഞാൻ കൊടുക്കുന്നതിലൊന്നും അവൾ സംതൃപ്തയല്ല എന്നാണ്. ഗൾഫിലുള്ള ഭർത്താവ് പണം വാരിക്കൂട്ടുകയാണെന്നും യഥേഷ്ടം തനിക്ക് ചെലവഴിക്കുവാൻ അതിൽ ഒരു അധികാരമുണ്ട് എന്നും ഭാര്യ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഫാഷനുകൾ മാറുന്നതിനനുസരിച്ച് വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന ഓരോ വിവാഹത്തിനും നാട്ടിലും കുടുംബത്തിലുമൊക്കെയുള്ള ഓരോ വിവാഹത്തിനും പുതിയ പുതിയ പുത്തനുടുപ്പുകൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭാര്യമാരുടെ കയ്യിൽ എങ്ങനെയാണ് പണം നിക്ഷേപിക്കുവാൻ സാധിക്കുക? ആർഭാടത്തോടുകൂടി സദ്യകളും സൽക്കാരങ്ങളുമുണ്ടാക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വരവ് എത്രമാത്രമാണ്, അവരുടെ സാമ്പത്തിക സ്രോതസ് എത്രമാത്രമാണ് എന്ന് അറിഞ്ഞിട്ടാണോ സത്യത്തിൽ ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാം അവസാനിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഭർത്താവിന് പലപ്പോഴും സ്വസ്ഥതയില്ല. കാരണം മുമ്പ് മാസാമാസം അയച്ചു കൊടുത്തിരുന്നത് പോലൊരു സംഖ്യ കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് നിസായിലൂടെ പറഞ്ഞു, വലാ തുസ്സുഫഹ അംവാലക്, നിങ്ങളുടെ ധനം വിവരമില്ലാത്ത ഭോഷന്മാർക്ക് കൈകാര്യം ചെയ്യുവാൻ കൊടുക്കരുത് എന്നാണ്. ഇവിടെ സമ്പത്ത് എത്രയാണ് തനിക്ക് വരുമാനമായി ലഭിക്കുന്നത്, അതിലെത്രയാണ് താൻ ചെലവഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിവരമില്ലാത്ത ആൾ സാമ്പത്തിക വിഷയത്തിൽ ജാഹിലാണ്. അങ്ങനെ ജാഹിലായ ആളുകൾക്ക് നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ കൊടുക്കരുത്, അവരതിനെ ഈ സാമ്പത്തിക രംഗത്ത് അവരെ മുന്നിൽ നിർത്തരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിന് ഇത്രയേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹത്തിൻ്റെ മാസ വരുമാനം ഇത്ര മാത്രമേയുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ തനിക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാനും ആളുകൾക്ക് സമ്മാനം കൊടുക്കുവാനും ഒക്കെ പാടുള്ളൂ എന്ന് ഭാര്യ തിരിച്ചറിയേണ്ടതുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതുപോലെ ചുറ്റുഭാഗത്തുമുള്ള വലിയ വലിയ പണക്കാർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തരും ചെയ്തു കൂട്ടുകയാണ് എങ്കിൽ ഒരിക്കലും തനിക്ക് എത്ര സമ്പത്ത് ലഭിച്ചാലും അതൊന്നും ശരിയായ രൂപത്തിൽ ചെലവഴിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭാര്യമാർ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പ്രാവർത്തികമാക്കുകയാണ്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴേ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കുക. ഒരിക്കലും നിങ്ങളെക്കാൾ ഉന്നതരായ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. ഫഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. തൊട്ടടുത്തുള്ള ഉയർന്നു പൊങ്ങിയ രമ്യഹർമ്മങ്ങളും മണിമാളികളും നോക്കി അതുപോലെ എനിക്കുമില്ലല്ലോ, എൻ്റെ ഭർത്താവും എത്ര കാലമായി അധ്വാനിക്കുന്നു എന്ന് നെടുവീർപ്പിടുകയല്ല വേണ്ടത്. മറിച്ച് അയൽപക്കത്തുള്ള ഓടുമേഞ്ഞ വീട്ടിലേക്ക് നോക്കി, ചെറിയ ചായ്പിലേക്ക് നോക്കി, അൽഹംദുലില്ല, ഞാൻ അതിനേക്കാൾ സൗഭാഗ്യവതിയാണ്, എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരു വീടുണ്ടാക്കുവാനും എൻ്റെ മക്കളെ ഇന്ന രൂപത്തിൽ പഠിപ്പിക്കുവാനും എനിക്ക് അത്യാവശ്യമായി കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുവാനും സാധിച്ചുവല്ലോ എന്ന ഒരവസ്ഥയിലേക്ക് ഭാര്യ എത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അവളുടെ കയ്യിൽ കിട്ടുന്ന പണത്തിന് യാതൊരു വിലയും ഉണ്ടാകുകയില്ല, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് ഒരു പുല്ല് വില പോലും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ കഞ്ഞിവെള്ളവും ചമ്മന്തിയും കുടിച്ച് കഴിച്ച് ജീവിച്ചിരുന്ന വളരെ സംതൃപ്തമായ കുടുംബജീവിതമുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും പണം വർദ്ധിച്ചപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുറേ വിഭവങ്ങളുണ്ടാകുക എന്നതല്ല സത്യത്തിൽ സംതൃപ്തമായ ജീവിതം എന്ന് പറഞ്ഞാൽ. ഉള്ളതിനനുസരിച്ച് ജീവിക്കലാണ്, അതിൽ സംതൃപ്തി കണ്ടെത്തലാണ്. ലൈസിൽ ഗിന അൻ കസ്റത്തിൽ അർലി. അമിതമായ വിഭവങ്ങളുണ്ടാകുക, ധാരാളം ഐറ്റംസ് ഉണ്ടാകുക, ഇതല്ല സത്യത്തിൽ ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. വലാക്കിനൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ് സത്യത്തിൽ ധനം എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ. ഒരു ഖനാഅത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാനും മറ്റുള്ളവർക്ക് തന്നേക്കാൾ അമിതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ആ നിഅമത്ത് നീ അവർക്ക് റബ്ബെ നിലനിർത്തിക്കൊടുക്കണേ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അതിനേക്കാൾ നല്ല രൂപത്തിലുള്ള ഐശ്വര്യം മറ്റുള്ള ആളുകൾക്ക് നീ നൽകണേ എന്ന ഒരു ചിന്ത ഭാര്യമാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. സത്യത്തിൽ നമ്മൾക്കൊക്കെ അന്നന്ന് ജീവിക്കുവാനുള്ള വക ഉണ്ടായാൽ തന്നെ നമ്മൾ രാജാക്കന്മാരാണ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, ഒരു പെരുന്നാളിന് പോലും നല്ല ഒരു വസ്ത്രം ധരിക്കുവാൻ സാധിക്കാത്ത, ഒരാഘോഷം ആഘോഷമായി കാണാൻ സാധിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂപ്പരപ്പിൽ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഭാര്യമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്ന് ജീവിക്കുവാനുള്ള ഒരു വക, അഴുറത്ത് മറക്കുവാനുള്ള ഒരു വസ്ത്രം, അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു സന്തോഷകരമായ കുടുംബജീവിതമായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂത് യൗമി ഫകഅന്നമ ഹയ്യസത് ലഹു അദ്ദുനിയ. ഇമാം തിർമദി ഉദ്ധരിക്കുന്ന അൽബാനി ഹസൻ എന്ന ദറജയിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസാണിത്. ഈ ഹദീസിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആരെങ്കിലും അവൻ്റെ വീട്ടിൽ നിർഭയനായി പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന വേളയിൽ നിർഭയനാണ്, ശത്രുക്കളെക്കുറിച്ചോ അസൂയാലുക്കളെക്കുറിച്ചോ ഒന്നും ഭയപ്പെടാനില്ല. അതേപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ നല്ല സൗഖ്യമുണ്ട്. എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ മാനസികമായ ടെൻഷനോ ഒന്നുമില്ല. ഇന്ദഹു ഖൂത് യൗമി, അന്നേ ദിവസം ഭക്ഷിക്കുവാനുള്ള അന്നം അവൻ്റെ അടുക്കൽ ഉണ്ട് എങ്കിൽ അവൻ ദുനിയാവ് ആ സകലം ഒരുമിച്ചു കൂട്ടിയവനെ പോലെയാണ് എന്നാണ്. മനസ്സിന് സംതൃപ്തിയാണ്, ശരീരത്തിന് സൗഖ്യമാണ്, അവൻ്റെ വയറിന് വിശപ്പ് ഇല്ലാത്ത രൂപത്തിൽ, പട്ടിണി കിടക്കേണ്ടാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ ദുനിയാവ് ആ സകലം അവൻ്റെ മുമ്പിൽ ഒരുമിച്ചു കൂടിയതുപോലെയാണ്. വലിയ സമ്പന്നനാണ് ആ വ്യക്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. മാത്രമല്ല, ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള അന്നം തന്നെ, അയാളുടെ ജീവിതം നിലനിർത്തുവാനുള്ള ഭക്ഷണം തന്നെ വലിയ അനുഗ്രഹമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തരുന്നു. മാ മല ഇബ്നു ആദമ ബിആൻ ശർറ മിൻ ബത്നി, ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട പാത്രമായി സഞ്ചിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുന്നത് അത് അവൻ്റെ വയറാണ് എന്ന. ഹസ്ബു ഇബ്നു ആദം അക്ലാത്തു യുഖിന്ന സുൽബഹു, അവൻ്റെ നട്ടെല്ല് നിവർത്തുവാൻ സാധിക്കുന്ന ഏതാനും ഉരുളകൾ മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഫൈൻകാന മഹാല ഫസുലുത്തു താമി, അതിനേക്കാൾ അപ്പുറം ഇനി അവന് വേണമെങ്കിൽ അവൻ്റെ മൂന്നിലൊന്ന് കഴിക്കാവുന്നതാണ്. വസുലുസു ഷറാബിൻ, വസുലുസു ഷറാബി വസുലുസു ലിനഫസിഹി, മൂന്നിലൊന്ന് കുടിക്കുവാനും മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിനു വേണ്ടിയും ചെലവഴിക്കാം എന്നാണ്. ഇങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷിക്കുവാനുള്ള അന്നം വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ, അവൻ്റെ അവറത്ത് മറക്കുവാനുള്ള വസ്ത്രമുണ്ടായിക്കഴിഞ്ഞാൽ, ദുനിയാവിലെ വലിയ രാജാവിനെപ്പോലെ അവന് ജീവിക്കുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥ, ഈ ഒരു ഹദീസ് നമ്മുടെ സ്ത്രീകളൊന്നെങ്ങാനും പ്രാവർത്തികമാക്കിയാൽ, മനസ്സിലാക്കിയാൽ, ഹബീബായ റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ് എന്ന് അറിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഒരു അമിതമായ ഭ്രമത്തിലകപ്പെട്ട് ഭർത്താക്കന്മാരോട് തട്ടിക്കേറി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തുക. ഇവിടെ മീഡിയകളിലെ പരസ്യവാചകങ്ങൾ കണ്ടും പണക്കാരന്റെ പൊങ്ങച്ചക്കാരിയായ ഭാര്യയുടെ പ്രകടനങ്ങളും അഹങ്കാരവും കണ്ടും അവർ ചെയ്യുന്നത് പോലെ പരസ്യത്തിൽ കാണുന്നത് പോലെ എനിക്ക് ജീവിക്കണം എന്ന് ഓരോ ദരിദ്രവാസിയും ശടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സുഖനിദ്ര ഭാര്യ ഭർത്താക്കന്മാർക്ക് കൈക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ മക്കൾക്ക് പോലും എന്നും ലഹളകളുടെയും അട്ടഹാസങ്ങളുടെയും ശബ്ദമുഖരിതമായ ഒരവസ്ഥയായിരിക്കും ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുക എന്നറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ധിക്കാരികളായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവ് എന്തു തന്നെ ചെയ്തു കൊടുത്താലും അതിനൊന്നും നന്ദി കാണിക്കാത്ത, നന്ദികേട് മാത്രം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഒരു നല്ല നോട്ടം ഉണ്ടാകുകയില്ല എന്നാണ്. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറാഅത്തിൻ ലാ തസ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻഹു. ഭർത്താവിൻ്റെ എല്ലാ ആശ്രയങ്ങളും എല്ലാ ഒത്താശകളും അനിവാര്യമായ അവളാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ, എന്നിട്ടും ആ ഭർത്താവ് ചെയ്യുന്ന സേവനങ്ങൾക്കും ആ ഭർത്താവ് തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിനും തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഭർത്താവ് നോക്കി സംരക്ഷിക്കുന്നതിനുമൊന്നും അവൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം സ്ത്രീകളിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നോക്കുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുവല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആണ് നന്മയുണ്ടായിരിക്കുക. ഇഹ്സാൻ്റെ പ്രതിഫലം ഇഹ്സാനാണ്. അടിമകൾ ആരെങ്കിലും നന്ദി ചെയ്യുമ്പോൾ അതിനെ നന്ദികേടായി വിലയിരുത്താതെ അതിന് ശുക്ര് ചെയ്യുവാൻ സാധിക്കണം. ഭർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തും നിഅമത്തുകൾ ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്ത്രീകളെയാണ് എന്നും അതിൻ്റെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ ഭർത്താവ്

0: ഉദ്യോഗസ്ഥരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുമൊക്കെ ഭർത്താവിൻ്റെ വരവ് എത്രയാണ്, ആ വരവിൽ നിന്ന് തനിക്ക് എത്രമാത്രം ചെലവഴിക്കാം, അത് അമിത വ്യയമായിത്തീരുമോ ദൂർത്തായിത്തീരുമോ, അള്ളാഹു നൽകിയ പണം അത് നന്ദികേടിലൂടെ ചെലവഴിക്കലാകുമോ എന്ന് ഓരോ ഭാര്യമാരും ചിന്തിച്ചാൽ ഭർത്താക്കന്മാർ വളരെ ഹാപ്പിയായി, വളരെ സന്തോഷത്തിലായി. എൻ്റെ പണത്തിൻ്റെ കൂമ്പാരങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്താലും ശരി, അവൾ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഹറാമിലോ അമിത വ്യയത്തിലോ അനാവശ്യത്തിനോ ചെലവഴിക്കുകയില്ല എന്ന് ഭർത്താക്കന്മാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പണത്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുകൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. അവർക്കും നിങ്ങൾക്കും നല്ല സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബത്തിൽ സമാധാനവും സംതൃപ്തിയും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകുമാറാകട്ടെ. ആദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: جزاكم الله خيرا പീസ് റേഡിയോ പ്രകാശതീരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വരവും ചെലവും അറിയുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാം. അവതരണം സാദിഖ് മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം.
4: യെസ്,
3: ഈ സമയത്ത് ഒരാൾ അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാനുണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം അത്രമേൽ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തെടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോ
4: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തയിൽ ഇട്ടു കൊടുത്തു അല്ലേ.
3: അതെ,
4: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
3: കൊതുകിന് കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
4: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളും കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടും.

0: ാണ് വേണ്ടതെന്നുള്ളതാണ് ഇബിനോട് ഉദ്ദേശിച്ചത്.
1: ഇപ്പോ അതില് ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോ എന്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗൈബത്ത് നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്ര നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരെ അവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
0: നമ്മള് ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
1: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പൊ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
0: അതെ,
1: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിന്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യന്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട, വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
0: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിന്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. കഴിവുള്ള ആളുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം പരിപൂർണമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസീൻ, അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിനെ അഞ്ച് കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്നും എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ അവസാനമായി കൊണ്ട് പറയുകയാണ്, വഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആ അഞ്ച് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നാം അധ്യായം സൂറത്തു ആലുംബ്രാനിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ, ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം എന്നത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിവും ശേഷിയും സമ്പത്തുമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് ചെയ്യണം എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് എതിരഭിപ്രായമില്ലാത്തതാണ്. കാബാലയം വരെ എത്തിപ്പെടാൻ തനിക്ക് ആരോഗ്യമുണ്ട്, അതിനുവേണ്ട ഭക്ഷണം തൻ്റെ കയ്യിലുണ്ട്, വെള്ളമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ അപരാധമായി കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനെപ്പറ്റി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫല അലൈഹി അയ്യമൂത്ത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനി ആയിക്കൊണ്ടൊക്കെ മരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ മരിച്ചേക്കാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാത്തവൻ ചിലപ്പോൾ യഹൂദിയാവും അല്ലെങ്കിൽ നസ്രാനിയാവും, അങ്ങനെയൊക്കെ ആയിരിക്കും മരിക്കുക, അതവനുള്ള ശിക്ഷയാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിയിക്കുന്ന അനവധി നിരവധി ഹദീസുകൾ ചരിത്രങ്ങളിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, കൃത്യമായ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചാൽ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജ് ചെയ്താൽ പകരം സ്വർഗം തന്നെയാണെന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അശ്ലീലതയില്ലാതെ, കുറ്റം ചെയ്യാതെ, തിന്മകളൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ, റജ അഖയോമിൻ വുലിത്തഹു ഉമ്മഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവനൊരു ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള തിന്മയുണ്ടാവില്ല, ഒരു തിന്മ പോലും ചെയ്യാത്തവനെപ്പോലെ ആയിരിക്കും അവനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിക്കൊണ്ട് മാറണം. അതിനുവേണ്ട ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ അടുത്ത വർഷം ചെയ്യാം, അല്ലെങ്കിൽ പ്രായമാവട്ടെ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിർബന്ധ കർമ്മമായ ഹജ്ജ് അത് വേഗത്തിൽ തന്നെ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പറയുന്നുണ്ട്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫലിയതഅജ്ജൽ, അവൻ അതിന് വേഗത്തിൽ നിർവഹിച്ചുകൊള്ളട്ടെ. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ധൃതി കാണിക്കണം, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഫഇൻ അഹദകും ലാ യദരി മാ യഅരുല്ലഹു, കാരണം തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും ഒത്തുചേരുമ്പോഴേക്ക് ചിലപ്പോൾ ശാരീരികമായ വല്ല പ്രയാസം ഉണ്ടായാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലോ, അതുകൊണ്ട് നിങ്ങളത് പിന്നേക്ക് മാറ്റിവെക്കരുത്, അത് നീട്ടിവെക്കരുത്. ഹജ്ജിന് കഴിവുണ്ടായിരിക്കെ നിർബന്ധമായും അത് വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സുദീർഘമായ ഹദീസിൽ ഹജ്ജിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സഹാബത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫബക്ക തൊവീലൻ, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്, ദീർഘമായി കരയാണ്. വഹവല വജിഹഹു ഇലൽ ജിദാർ, തൻ്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ താൻ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമരിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുക. ഇത് കണ്ട മകൻ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉപ്പ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾക്ക് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ സ്വർഗം കൊണ്ട്? താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും താങ്കൾ എന്തിനങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തവണ ആവർത്തിച്ച് ചോദിക്കണം. അവസാനം അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്ളല മാനു ഐദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഈ കാര്യം വിശ്വസിക്കുക എന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഫ്ളലായിക്കൊണ്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മോനെ, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നി ഖദ് കുൻതു അലാ അത്ബാഖിൻ സലാസ്, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്താ? ലഖദ് റഅയ്തുനി വമാ അഹദുൻ അഷദ്ദ ബഅ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റാരെക്കാളും വെറുപ്പ് എനിക്കുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. വല അഹബ്ബ ഇലയ്യ അയ്യകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു. പ്രവാചകൻ പോകുന്ന വഴിയിൽ ഒളിച്ചിരുന്ന് പ്രവാചകൻ അതിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ മേലെ ചാടി വീണ് അലാൻ റസൂലിനെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഫലവു മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ ഉറപ്പായി നരകത്തിലേക്ക് പോവായിരുന്നു. ഫലം മാജ അലല്ലാഹു ഇസ്ലാം ഫി ഖൽബി, പക്ഷേ പിന്നീട് അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനിട്ട് തന്നപ്പോൾ അതയത്തു നബിയ, ഞാൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യമീനക ഫല ഉബായിഅക, അലാൻ റസൂല കയ്യൊന്നും ഇങ്ങോട്ട് നീട്ട്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വലത് കൈ നീട്ടിത്തന്നു. ഫഖബൽതു യദി, ആ നീട്ടിത്തന്ന കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ വെക്കാതെ ഞാനത് പിൻവലിക്കുകയും ഇത് കണ്ട പ്രവാചകൻ എന്നോട് ചോദിച്ചു, മാ ലക്കയ അംർ, എന്ത് പറ്റി അംറെ നിനക്ക്, എന്താ നീ കൈ വലിച്ചത്? ഞാൻ പറഞ്ഞു, അറത്തു അൻ അഷ്തരിത്ത റസൂലല്ലാ, അലാൻ പ്രവാചകരെ ബൈഅത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. പ്രവാചകൻ ചോദിച്ചു, തെശ്ചരിത്തു ബിമാത, എന്താണംറെ നിൻ്റെ നിബന്ധന? ഞാൻ പറഞ്ഞു, അയ്യോ ഫറലീ, എൻ്റെ പാപങ്ങൾ പൊറത്തു കിട്ടുമോ പ്രവാചകരെ? ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടുമോ പ്രവാചകരെ? അലാൻ റസൂൽ പറഞ്ഞു, അമാ അലിം ത അംറെ, നിനക്കറിയില്ലേ? അന്നൽ ഇസ്ലാമ യഹ്ദി മുമാക്കാന കബലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന്. അന്നൽ ഹിജറത്ത് തഹ്ദി മുമാക്കാന കബലഹ, ഒരാൾ ഹിജറ പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ല അമ്രേ? വ അന്നൽ ഹജ്ജ യഹ്ദി മുമാക്കാന കബലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ തിന്മകളൊക്കെ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നിനക്കറിയില്ല അമ്രേ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷവാനായി, ഞാൻ മുസ്ലിമായി, പ്രവാചകൻ അതിയായി സ്നേഹിക്കുന്നവനായി, അള്ളാഹുവിൻ്റെ റസൂലിനോട് അതിയായ ബഹുമാനം കാരണം എനിക്ക് പ്രവാചകനെ പൂർണ്ണമായൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രമേൽ പ്രവാചകനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലവു മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചാൽ റജൗത്തു അൻ അഖൂന മിൻ അഹ്ലിൽ ജന്ന, എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാമായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് ഹജ്ജൊക്കെ ചെയ്ത സമയത്താണ് ഞാൻ മരിച്ചതെങ്കിൽ എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. പക്ഷേ സുമ്മ വലീന അഷ്യ, പിന്നീട് ഞങ്ങൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് മിസറിൻ്റെയും ഹിംസിൻ്റെയും ഒക്കെ ഗവർണറായി സ്ഥാനം കൊണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, മാ അദ്രി മാ ഹാലീ ഫിഹ, ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങളൊരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തവണ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അടുത്തതായി നാം ശ്രവിക്കുന്നത് വോയ്സ് ഓഫ് പീസ് നീറ്റ് ട്രാജഡി ഭാഗം ഒന്ന്. പങ്കെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ നിഷാദ് സലഫി. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിൻ്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
6: നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ മെയ് 3 നടത്തിയ നീറ്റ് എക്സാം കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഏകദേശം 2,300,000 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ. മാത്രമല്ല നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇത്രയധികം വിദ്യാർത്ഥികൾ, അത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം, അത് വളരെ നിസ്സാരമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്നാണ് തുടർച്ചയായി വരുന്ന ഈ പരീക്ഷാ ഫെയിലിയറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ പിന്നെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കതിൽ പറയാനുള്ളത്?
7: അല്ല, നമ്മൾ ഈ എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടെസ്റ്റുകൾ ഇതൊക്കെ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ 2017 ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഇത് രൂപീകരിക്കുന്നത്. 18 തൊട്ട് അത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് ഇതുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് NTA ശരിക്കും പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നെ നമ്മളിപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കി നമുക്കറിയാം അതിനകത്താണ് CUT അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ നടക്കുന്നത്, UGC നീറ്റ് അതിൻ്റെ കീഴിലാണ് നടക്കുന്നത്, JEE മെയിൻ നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്, അതുപോലെ CSIR നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്, JRF നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്, അതുപോലെ ഓൺലൈൻ ഒരുപാട് സർട്ടിഫിക്കേഷൻ കീഴിലുണ്ട് അത് നടക്കുന്നത്, സ്വയം നടക്കുന്നതിൻ്റെ കീഴിലാണ്. ഇനി ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ ഈ കോമൺ മാനേജ്മെൻറ്റ് ഇത് അഡ്മിനിസ്ട്രേഷൻസിൻ്റെ CMAT എന്ന് പറയുന്ന, CMAT എന്ന് പറയുന്ന ഇത് നടക്കുന്നതിൻ്റെ അണ്ടറിലാണ്. പിന്നെ JIP MAT എന്ന് പറയുന്നത് അതായത് IIM പോലുള്ളതിലേക്കുള്ള എക്സാംസ് നടക്കുന്നത്. പിന്നെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IIT എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ BEd ഉണ്ടല്ലോ അതിന് വേണ്ട ITAP അതിന് വേണ്ട ടെസ്റ്റ് നടക്കുന്നത്. പിന്നെ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അത് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ മറ്റേ NIFT എക്സാംസ് നടക്കുന്നത്. അങ്ങനെ NCHM അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR പിന്നെ ആയുഷിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഇത് തുടങ്ങി ഒരു 5-6 വർഷമാകുമ്പോഴേക്ക് ഇതിൻ്റെ അണ്ടറിലേക്ക് ഒരു താങ്ങാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പം തീയുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോഡിയാകട്ടെ സുതാര്യമല്ല. ഞാൻ പറയുന്നൊരിതല്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഒഫീഷ്യൽസ്, അതിൻ്റെ സ്ട്രക്ചർ, അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, ഇത്തരം പല കാര്യങ്ങളിലും നേരത്തെ തന്നെ ദുരൂഹമെന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, പക്ഷെ സുതാര്യതയില്ല അല്ലെങ്കിൽ അതിൽ വ്യക്തത കുറവുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇദ്ദേഹം ഇപ്പോൾ ഈ ഇതുണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സർക്കാരിന് ഇത്തരം കാര്യങ്ങളുടെ സമീപനം നമുക്ക് മനസ്സിലാവും. ഒന്നെന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം OMR ഷീറ്റാണെന്നാണ്. അതിന് പകരം അതുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ OMR ഷീറ്റിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്, OMR ഷീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഈ ബുക്ക്ലെറ്റ് കിട്ടുന്നു, ടെസ്റ്റ് ബുക്ക്ലെറ്റ് കിട്ടുന്നു, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നേരത്തെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ പ്രിൻറ്റിങ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുമായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി ഇത് ലീക്കാവി എന്നുള്ളതിന് എന്ത് കുറ്റമല്ല, OMR ഷീറ്റ് കുറ്റമല്ലോ. അതെ, അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇതിനെ സമർത്ഥമായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ്. രണ്ട്, ഇപ്പോൾ പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസിലേക്ക് പോകുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2024 ലീക്ക് ഉണ്ടായ സമയത്ത് പിന്നെ അന്ന് നമ്മുടെ ISROയുടെ ചെയർമാന റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ സാറ് അദ്ദേഹത്തെ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നു, അദ്ദേഹം റെക്കമെൻഡേഷൻസ് കൊടുത്തു, എന്നാൽ ആ റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയിട്ടില്ല. ആ റെക്കമെൻഡേഷൻപ്പെട്ടതാണിത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞ്. ഇപ്പം അത് പൊടിയെട്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പറയാണ്. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഫോർ എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ട്. ഈ കമ്മിറ്റി എന്ത് ചെയ്തു, കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ റിപ്പോർട്ട് പാർലമെൻറ്റ് മേശയിൽ വെച്ചിരുന്നു, ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അന്നും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ റിപ്പോർട്ട് എടുക്കില്ല, ഞാൻ രാധാകൃഷ്ണനുമായിട്ട് IAS-കാരനാണ്. അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ പിന്നെ അടുത്ത എന്താണ്, അദ്ദേഹത്തേക്കാൾ പ്രാപ്തനായ കൂടുതൽ കഴിവുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവിടെ നിയമിക്കല്ലോ വേണ്ടേ. ഒരു വർഷം ആ പോസ്റ്റ് വെറുതെ കിടന്ന് പി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചിലോ മറ്റോ ആണ് പുതിയതായിട്ട് പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ മോസ്റ്റ് ബോഡിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു ഒരു വർഷത്തിലധികമായിട്ട്. അപ്പോൾ ഇത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാഫിനെ കുറിച്ച്, ഇതിൻ്റെ ഫിനാൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ വെൻഡേഴ്സുമായിട്ട് അത് ആരൊക്കെയാണോ അതിനകത്ത് പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ നേരത്തെ പറഞ്ഞ പേപ്പർ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഫണ്ടിനെ കുറിച്ച് ഇതും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കാനും പാടില്ല, ചോദിച്ചാൽ ഉത്തരം എന്തില്ല, കിട്ടുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരൊറ്റപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഘടന വളരെ പ്രധാനമായിട്ടും പഠിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇത്രയും ഈ സംവിധാനം ഫെയിലിയർ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന മറ്റ് ധാരാളം എക്സാമുകളുടെ കുറിച്ചും സംശയങ്ങൾക്കിടെ വരില്ലേ? UPSC കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയെ കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെയുള്ള ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന പല രീതിയിലുള്ള എക്സാമുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരാധികാരികത ചോദ്യം ചെയ്യപ്പെടാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ തന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുന്നു. പക്ഷെ സർക്കാർ എന്താണ് അപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ലോജിസ്റ്റിക്സ് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മറ്റേ പോലീസിൻ്റെ അകമ്പടിയോടെ എന്ത് ചെയ്യുക, പോയാൽ മതി. അതുപോലെ ഈ സെൻട്രൽ ലെവലിലുള്ള ഹാൻഡ്ലിങ് അതും പ്രശ്നമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാണ്, ഒറ്റ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ട ഒരു സുതാര്യമായൊരവസ്ഥയാണ് ഇവിടെ ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ IMA ഓൾ ഇന്ത്യ ബോഡി എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്നാണ് പറയുന്നത്. ചില ഇത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ത് ചെയ്യണം, മാറ്റണം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ എന്ത് ചെയ്യാൻ രൂപം വേണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മളൊരു ഈ ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ട കാര്യം, ചിലപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇത് ലീക്കായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 67 പേര് ഫുൾ മാർക്ക് വാങ്ങി. അവിടെയാണ് ഒരു സംശയത്തിന് എന്ത് ചെയ്യുന്നത്, എടാ വരുന്നത്. പിന്നെ അതിൻ്റെ പിറകെ കൂടുന്നു, കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 23 എന്തുള്ളൂ, ആകെ 2 പേര് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ളൂ. അതിൻ്റെയും മുൻപ് ആരും എന്ത് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ അതെന്നാണ് ഇന്ന് ഇത്തവണ. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ ഭീകരമായ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഗസ് പേപ്പർ എന്ന രീതിയിലൊരു സംഭവം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസിക്ക് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൂചന കിട്ടിക്കഴിഞ്ഞ് പിന്നെ അന്വേഷണം നടത്തുകയെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രതീക്ഷയോടെ കാത്തു നിന്നിരുന്ന കുട്ടികൾക്ക് ഒന്നുകൂടെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാവുമായിരുന്നു. നേരത്തെ പറഞ്ഞത് അതിനുപോലും അവസരം കൊടുക്കാതെ ഇത് അതിൻ്റെ ആ മുനമ്പിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ധാർമ്മികതയുടെ പേരിലൊന്നും പോയതാലും ഈ കാലത്ത് ഒരു മന്ത്രി രാജിവെക്കും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ധാർമ്മികതയ്ക്കപ്പുറം സമ്പൂർണമായ ഭരണ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് തിരുത്തുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഈ സംവിധാനത്തെ സമ്പൂർണമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ഒരു എന്താണ് ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെപ്പോലുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിനെങ്ങനെയാണോ നവീകരിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മാറ്റം വന്നാൽ മാത്രമേ ഇതിലെന്തെങ്കിലും സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ട്രാജഡികൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇത് ഈ ഇതിപ്പം ഈ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ JEE നടക്കുന്നുണ്ട് ആ രീതിയിൽ. പക്ഷെ അതിൽ പോലും ചെന്ന് 4-5 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും സിസ്റ്റംസ് ഒരേ സമയത്ത് ഇവിടെ ലഭ്യമല്ല. അപ്പോൾ ഇവർ പോലും പറഞ്ഞ മാക്സിമം 15 ലക്ഷം കുട്ടികൾക്ക് അങ്ങനെ നടത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ വെറുതെ വ്യാമോഹം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രി, കാരണം ഇത് വളരെ നേരത്തെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടും ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും പ്രൈവറ്റായിട്ടുള്ള പല ഈ കോളേജുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ സിസ്റ്റംസ് ഉപയോഗിച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള ലൂപ്പ് ഹോൾസും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ഒരു ഒരു തുറന്ന സമീപനത്തിലേക്ക് വന്നേ മതിയാകും.
6: തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യം പലപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാമുകൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന, ഇതേപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന എണ്ണത്തിൽ നമ്മളൊക്കെ മുമ്പ് പറയാറുണ്ടായിരുന്നു നമ്മുടെ രാജ്യം മുമ്പിലാണ് എന്നുള്ളത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുന്നത്.
4: മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ് നാം ശ്രവിച്ചത്. നീറ്റ് ട്രാജഡി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടന്ന ചർച്ചയിൽ വോയിസ് ഓഫീസിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ടി കെ നിഷാദ് സലഫി. ജസാക്കുമുല്ലാഹ് ഖൈർ.
8: يا من يرى ما في الضمير ويسمع انت المعد.
9: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപഥം. വാനലോകത്ത് നിന്നും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടവൾ ആയിഷ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹ. അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളാണ് സ്മൃതിപഥത്തിലൂടെ നാം കേട്ടുകഴിഞ്ഞത്. നിരവധി തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബികളുടെ ഭക്ഷണത്തിൽ ഏറെ രാജകീയവും സ്വാദിഷ്ടവുമായിരുന്നു സരീദ് എന്ന ഭക്ഷണം. റസൂലൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റു സ്ത്രീകളെക്കാളുള്ള ശ്രേഷ്ഠതയെ സരീദിന് മറ്റു ഭക്ഷണത്തെക്കാളുള്ള ശ്രേഷ്ഠതയോട് ഉടമപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. തനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പറയുന്നത് ഹദീസുകളിലുണ്ട്. ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി കൊടുത്തു, ആയിഷ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പുരുഷന്മാരിൽ നിന്നും ആരാണ്? സ്വാഭാവികമായും ഒരാൾക്ക് തന്റെ ഭാര്യയോട് കൂടുതൽ ഇഷ്ടമുണ്ടായേക്കാം. എന്നാൽ പുരുഷന്മാരിൽ തനിക്ക് പ്രിയപ്പെട്ടവൻ ആരെന്ന് വ്യക്തമാക്കുമ്പോൾ പോലും മഹദിയോടുള്ള റസൂലിന്റെ ഇഷ്ടം നമുക്കതിൽ പ്രകടമായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവളുടെ ഉപ്പ എന്നായിരുന്നു. അബൂബക്കർ എന്നോ സിദ്ദീഖ് എന്നോ പറയാതെ ആയിഷയുടെ ഉപ്പ എന്ന് പറഞ്ഞതിൽ നിന്നും അവിടുത്തെ ആ ഒരു സ്നേഹത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടിരുന്നു. പ്രസ്തുത ഹദീസ് പരിശോധിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് തന്നെ യാ ആയിഷു എന്നാണ്. അറബിയിൽ ഒരാളെ സ്നേഹത്തോടെ വിളിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ട് പ്രയോഗിക്കാറുള്ളത്. മഹദിയുടെ മഹത്വത്തെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെയും വിളിച്ചോതുന്ന മറ്റൊരു സംഭവം കൂടിയും നമുക്ക് ചരിത്രങ്ങളിൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രയിൽ മഹദിയുടെ മാല കൊഴിഞ്ഞുപോയി. തിരയാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയപ്പോൾ കൂടെ സ്വഹാബികളും കൂടി. ആ സന്ദർഭത്തിൽ അവരുടെ പക്കൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു യാത്രയിൽ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വെള്ളമെന്നത് അതിപ്രധാന ഘടകമാണ്. ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറയാൻ തുടങ്ങി. ആയിഷ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ? റസൂലിനെയും ആളുകളെയും ഒക്കെ അവർ കൊണ്ടുപോയി. ജനങ്ങളുടെ അടുത്ത് വെള്ളം തീർന്നിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും വെള്ളവുമില്ല. ഉടനെ യാത്ര തുടർന്ന് വെള്ളമുള്ളിടത്തേക്ക് എത്തിച്ചേരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു നോക്കിയപ്പോൾ മാല കിട്ടാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലിനെയാണ് അദ്ദേഹം കാണുന്നത്. ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നീ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് തൻ്റെ മകളെ ശകാരിക്കുകയും വിരലുകൾ കൊണ്ട് മഹദിയുടെ ഊരയിൽ കുത്തുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമോ എന്ന് കരുതി തൻ്റെ പിതാവിൻ്റെ ചെയ്തികൾ വകവെക്കാതെ മഹദി അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുമുണ്ട്. തൻ്റെ മകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന പിതാവിൻ്റെയും ഒരു ചലനം കൊണ്ടുപോലും റസൂലിൻ്റെ ഉറക്കത്തിന് ഭംഗം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുടെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ രണ്ട് വശങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. വുളു എടുക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ടായിരുന്നു ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞിരുന്നത്. എന്നാൽ ഉടനെ തയമ്മുമിൻ്റെ ആയത്ത് അവതരിച്ചു. അന്നു മുതലാണ് തയമ്മുമും മതനിയമമായി പഠിപ്പിക്കപ്പെട്ടത്. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമേ, നിങ്ങളുടെ അനുഗ്രഹം കാരണത്താൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യമല്ല ഇത്. ആയിഷ റളിയല്ലാഹു അൻഹ കാരണത്താൽ ഈ ഉമ്മത്തിന് ലഭിച്ച ഒരു ഇളവായിട്ടാണ് തയമ്മുമിനെ പണ്ഡിതന്മാർ എണ്ണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം എണീറ്റപ്പോൾ അതിനടിയിൽ നിന്നും മാല കിട്ടുകയും ചെയ്തു എന്നത് ഈ ഒരു കാര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹദിക്കെതിരെ വ്യഭിചാരോപണം ഉയർന്നപ്പോൾ നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിക വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ മഹിമയും മഹത്വവും ലോകാവസാനം വരെയും മനുഷ്യർ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്നതിന് തെളിവാണ് ആ വചനങ്ങൾ. ഹിജ്റ 5-ാം വർഷത്തിലാണ് ഈ ആരോപണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബനുൽ മുസ്തലക്ക് ഗോത്രവുമായുണ്ടായ മുറൈസിയ യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ചട്ടം കെട്ടുന്ന സന്ദർഭം. റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി പോകുവാനുള്ള നറുക്ക് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വീഴുന്നു. ഹിജാബിൻ്റെ ആയത്ത് അഥവാ റസൂലിൻ്റെ ഭാര്യമാരും പെൺമക്കളും വിശ്വാസിനികളായ സ്ത്രീകളും അവരുടെ ഭംഗി പ്രദർശിപ്പിക്കാതെ അന്യരിൽ നിന്നും മറ സ്വീകരിക്കണമെന്ന മതനിയമം ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിൽ മറക്കുള്ളിലാണ് മഹദി ഇരിക്കുന്നത്. അങ്ങനെ യുദ്ധവും കഴിഞ്ഞ് റസൂലുള്ളാഹിയും സംഘവും തിരിച്ചു മടങ്ങുന്ന വഴിയിൽ മദീനയോടടുത്ത് വിശ്രമിക്കാനായി ഒരിടത്തിറങ്ങുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സൈന്യത്തിൽ നിന്നും അല്പം അകലേക്ക് നടന്നുപോയി. മഹദി തിരിച്ചു മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്ര തുടരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒട്ടകക്കട്ടിലിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നമ്മുടെ ഉമ്മ അവരുടെ കഴുത്തിൽ തൊട്ടുനോക്കുന്നത്. യമനിൽ നിന്നുള്ള മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ തൻ്റെ മാല നഷ്ടമായിരിക്കുന്നു. വന്നിടത്തേക്ക് തന്നെ അവർ തിരിച്ചു നടന്നു. നഷ്ടപ്പെട്ട മാല തിരഞ്ഞു പിടിച്ചപ്പോഴേക്കും സൈന്യം യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം വിവരിക്കുന്ന നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്പമാത്രം ഭക്ഷണം കഴിച്ചിരുന്ന അന്നത്തെ കാലത്ത് ഞങ്ങൾ സ്ത്രീകൾ തീരെ വണ്ണമോ ഭാരമോ ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ വളരെ പ്രായം കുറഞ്ഞൊരു സ്ത്രീയുമായിരുന്നു. അവർ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുമ്പോൾ ഞാൻ അതിലുള്ളിലുണ്ടെന്നാണ് അവർ കരുതിയത്. സൈന്യം കടന്നുപോയതിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മാല കിട്ടുന്നത്. തിരിച്ച് ഒട്ടകക്കട്ടിലിൽ കയറാൻ ചെല്ലുന്ന മഹദി അവിടെ ആരെയും കാണുന്നില്ല. തങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന ഒട്ടകക്കട്ടിലിൽ അവരുടെ ഉമ്മ ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അവർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ മഹദി അവിടെ തന്നെ ഇരുന്നു. സുദീർഘമായ ഒരു യാത്രയുടെ അവസാന സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം അവർ അനുഭവിച്ചിരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ മഹദി ഉറങ്ങിപ്പോയി. ഏതൊരു സൈന്യത്തിൻ്റെയും അവസാനത്തിൽ കുറച്ചു പിന്നിലായി കൂട്ടത്തിലൊരാളുണ്ടാകും. കൊഴിഞ്ഞുപോയ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ കണ്ടെത്തുവാനും മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങളെ മുന്നേ മനസ്സിലാക്കുവാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അന്ന് ഈ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നത് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ കറുത്ത വസ്ത്രധാരിയായ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതാണ് അദ്ദേഹം കണ്ടത്. മുഖം കണ്ടപാടെ ഇത് വിശ്വാസികളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ കണ്ടിരുന്നത് കൊണ്ടാണ് ഞാനാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഉടനെ തന്നെ ഞാൻ എൻ്റെ മുഖമക്കനെ കൊണ്ട് എൻ്റെ മുഖം മറച്ചു. അള്ളാഹു തന്നെ സത്യം, അതിനുശേഷം അദ്ദേഹം എന്നോടോ ഞാൻ അദ്ദേഹത്തോടോ ഒരു വാക്കുപോലും സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. പിന്നീട് സുഫ്വാൻ ഇബ്നു മുഅത്തിർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകത്തെ മഹദിക്ക് കയറാൻ പാകത്തിൽ മുട്ടുകുത്തിക്കുകയും മഹദിയെ മുകളിലിരുത്തി ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിൽ പോയ സൈന്യത്തെ ലക്ഷ്യമാക്കി നടന്നു. ഉച്ചകഴിഞ്ഞ് അവർ അവിടെ എത്തിയപ്പോഴേക്കും സൈന്യം അവിടെ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അപ്പോഴേക്കും നാശമടയാനുള്ളവരൊക്കെ നാശമടഞ്ഞിരിക്കുന്നു. വ്യഭിചാരാരോപണമെന്ന ആ തോന്നിവാസത്തിന് നേതൃത്വം നൽകിയിരുന്നത് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന മുനാഫിക്കായിരുന്നു. മദീനയിലെത്തിയ പാടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം പിടിപെട്ടു. ഒരു മാസത്തോളം അവർ രോഗശയ്യയിലായിരുന്നു. ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പരക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും രോഗിയായി കിടക്കുന്ന നമ്മുടെ ഉമ്മ അറിയുന്നില്ല. മഹദി പറയുന്നത് കാണാം, രോഗമോ ക്ഷീണമോ പിടിപെടാറുള്ള സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടാകാറുള്ള ലാളനയോ ആർദ്രതയോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല. എൻ്റെ അടുക്കൽ റസൂലുള്ളാഹി വരും, സലാം പറയും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതായിരുന്നു എന്നെ ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത് എന്ന് മഹദി ഓർത്തു പറയുന്നുണ്ട്. പിന്നീട് രോഗം ഭേദമായപ്പോൾ ഒരിക്കൽ ഉമ്മു മിസ്തഹിൻ്റെ കൂടെ, അഥവാ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ കൂടെ, അന്നത്തെ ആളുകൾ പ്രാഥമിക ആവശ്യ പൂർത്തീകരണങ്ങൾക്കായി പോയിരുന്ന മനാസിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയുണ്ടായി. അന്ന് സ്ത്രീകൾ രാത്രിയിലായിരുന്നു ഇത്തരം ആവശ്യങ്ങൾക്കായി പോയിരുന്നത്. വീടിൻ്റെ അടുത്തായി കക്കൂസുകളൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. തിരിച്ചു മടങ്ങുന്ന വഴിയിൽ തൻ്റെ ബന്ധു കൂടിയായ ഉമ്മു മിസ്തഹ് മഹദിയുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മിസ്തഹ് നാശമടഞ്ഞിരിക്കുന്നു. തൻ്റെ മകനെ ആക്ഷേപിച്ച് സംസാരിച്ച ഉമ്മു മിസ്തഹിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എത്ര മോശമായ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്? ബദറിൽ പങ്കെടുത്തൊരു മനുഷ്യനെയാണോ നിങ്ങൾ ചീത്ത വിളിക്കുന്നത്? ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും ഒന്നും മഹദി അറിഞ്ഞിട്ടില്ല എന്ന് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്നവർ മഹദിയോട് ചോദിച്ചു. ഇല്ല, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ ഉത്തരമായിക്കൊണ്ട് പുറത്തു പ്രചരിക്കുന്ന ആരോപണത്തെക്കുറിച്ച് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ മഹദിക്ക് വിവരിച്ചു കൊടുത്തു. അതോടെ അവരുടെ രോഗം വീണ്ടും മൂർച്ഛിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയറി വന്നു. നിനക്കെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകാൻ എന്നെ അനുവദിക്കുമോ എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകി. തൻ്റെ മാതാവിങ്കൽ ചെന്നുകൊണ്ട് താൻ കേട്ട കള്ളക്കഥയെക്കുറിച്ച് അവർ അന്വേഷിച്ചു. ഉമ്മ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? മകൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമ്മു റഹ്മാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ശാന്തമായിരിക്കുക,
4: ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഉത്തമയായൊരു ഭാര്യയുണ്ടെങ്കിൽ മറ്റു ഭാര്യമാരും ആളുകളുമൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കുന്നത് അപൂർവമായ കാര്യമല്ല. എന്നാൽ തൻ്റെ ഉമ്മയുടെ ഈ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തുകയും കൂടുതൽ അവരെ തളർത്തുകയുമാണ് ചെയ്തത്. മഹദി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അപ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ, തന്നെപ്പറ്റി ഇത്തരത്തിൽ ആളുകൾ പറയുന്നില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു മഹദി ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ആ രാത്രി മുഴുവൻ ഒരു പോള കണ്ണടക്കാതെ കണ്ണുനീർ വാർത്ത് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വെളുത്തു, വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയതമയെക്കുറിച്ച് തൻ്റെ വേണ്ടപ്പെട്ടവരോടെല്ലാം അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. മഹദിയെക്കുറിച്ച് നന്മകളല്ലാതെ ആർക്കും പറയാനുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വൃത്തിയായിരുന്ന ബരീറ അവരെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ചെറിയ പ്രായക്കാരി ആയതുകൊണ്ട് ഭക്ഷണത്തിനായി മാവ് തയ്യാറാക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും വീട്ടിലെ ആട് വന്ന് ആ മാവ് തിന്നുകയും ചെയ്യാറുണ്ടെന്നതോ ഇച്ചാൽ റസൂലെ, നിങ്ങളെ നിയോഗിച്ച് പറഞ്ഞയച്ചവൻ തന്നെ സത്യം, ഇന്നേവരെ അവരിൽ നിന്നും മോശമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തുടർന്നങ്ങോട്ട് രണ്ട് ദിവസത്തോളം ഉറക്കമില്ലാതെ മഹദി കണ്ണീർ വാർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. എത്രമാത്രമെന്ന് വെച്ചാൽ തൻ്റെ കരച്ചിൽ കൊണ്ട് കരളിന് വല്ലതും ബാധിക്കുമോ എന്ന് വരെ അവർ ഭയപ്പെടുമാറ് കരഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ ദിവസങ്ങളിലെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമ്മു റഹ്മാനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവർ മഹദിയുടെ കൂടെ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അൻസാരികളിൽപ്പെട്ടൊരു സ്ത്രീ അനുവാദം ചോദിച്ച് കടന്നു വന്നു. നമ്മുടെ ഉമ്മയുടെ കൂടെ അവരും കുറേ നേരം കരഞ്ഞു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടേക്ക് കയറി വന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതേവരെ മഹദിയോട് അടുത്ത് വന്നിട്ടിരുന്നിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി ഈ വിഷയത്തിൽ റസൂലിന് യാതൊരുവിധ വഹയും അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മേൽ സാക്ഷ്യവചനം ചൊല്ലി. ശേഷം പറഞ്ഞു, ആയിഷ, നിന്റെ വിഷയത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ നിരപരാധിയാണ് എങ്കിൽ നിന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കും. അതല്ല, ഇനി വല്ല പാപവും ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും തൗബ ചെയ്യുകയും വേണം. കാരണം ഒരടിമ തൻ്റെ പാപം തിരിച്ചറിഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു അവന് മാപ്പ് കൊടുക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതോടെ എൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയിരുന്ന കണ്ണുനീർ മുമ്പ് ഞാൻ കരഞ്ഞിട്ടില്ലാത്ത വിധം അത് നിന്നുപോയി. മഹദി ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ മറുപടി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ എന്തു പറയാനാണ്? മഹദി തൻ്റെ ഉമ്മയോടും ഇതേ ആവശ്യം ഉന്നയിച്ചു. അവരും ഇതേ മറുപടിയാണ് നൽകിയത്. ഉടൻ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റസൂലിനോട് പറഞ്ഞു തുടങ്ങി, ഞാൻ വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. വളരെയധികമൊന്നും ഞാൻ ഖുർആനിൽ നിന്നും പാരായണം ചെയ്തിട്ടില്ല. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ കേട്ട ഈ ഒരു വാർത്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉറക്കുകയും അതിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങളെന്നെ സത്യപ്പെടുത്തുകയില്ല. എന്നാൽ ഞാൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്നത്. അള്ളാഹുവാണ് സത്യം. എനിക്കും നിങ്ങൾക്കുമുള്ള ഉദാഹരണമായി എനിക്കിപ്പോൾ തോന്നുന്നത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ പിതാവിനെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അതിനാൽ നല്ല ക്ഷമ കൈകൊള്ളുക തന്നെ. നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടുവാനുള്ളത് അള്ളാഹുവോടത്രേ എന്ന ഖുർആനിക വചനം പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വിരിപ്പിൽ തിരിഞ്ഞുകിടന്നു. മഹദി പറയുന്നത് കാണാം, ഞാൻ ഒരിക്കലും തൻ്റെ വിഷയത്തിൽ അള്ളാഹു ഒരു ഖുർആൻ വചനം ഇറക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വല്ല സ്വപ്നം വഹിയായി അള്ളാഹു കാണിച്ചു നൽകുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വഹിയിറങ്ങി. ആ തണുപ്പുള്ള ദിവസത്തിലും റസൂലിൻ്റെ നെറ്റിത്തടങ്ങളിൽ നിന്നും മുത്തുമണികളെ പോലെ വിയർപ്പു തുള്ളികൾ ഇറ്റുവീണു. റസൂലിനിറങ്ങുന്ന വഹിയിൻ്റെ ഭാരമാണ് അതറിയിക്കുന്നത്. ഉടനെ റസൂലിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ശേഷം റസൂൽ ആദ്യമായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആയിഷ, അള്ളാഹുവിത നിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഉടനെ മഹദിയുടെ ഉമ്മ അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ല്. മഹദി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുകയില്ല. ഞാൻ അള്ളാഹുവിനെ അല്ലാതെ സ്തുതിക്കുകയുമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള സംഘം തന്നെയാകുന്നു എന്ന് തുടങ്ങുന്ന ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 11-ാമത്തെ വചനം മുതൽ 10-ഓളം ആയത്തുകൾ അവതരിക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹർ റളിയല്ലാഹു അൻഹുവിന് കുടുംബ ബന്ധവും സാമ്പത്തിക പ്രയാസവും പരിഗണിച്ചുകൊണ്ട് ഏറ്റെടുത്തിരുന്ന ചിലവ് ഇനി മുതൽ നൽകില്ല എന്ന് ശപഥം ചെയ്തു. തൻ്റെ മകളെപ്പറ്റി ഇല്ലാ കഥ പറഞ്ഞു നടന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അപ്പോൾ സൂറത്തു നൂറിലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് ശബ്ദം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന 22-ാമത്തെ വചനം ഇറങ്ങി. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അള്ളാഹുവാണ് സത്യം, അവൻ എനിക്ക് പുറത്തു തരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സഹായം പുനർസ്ഥാപിക്കുകയും ഇനി ഒരിക്കലും അത് നൽകാതിരിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയുമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ സുപ്രധാനവും അവിടുത്തെ മഹിമ വ്യക്തമാക്കുന്നതുമായ ഒരു സംഭവമായിരുന്നു ഇത്. റസൂലിനെ മഹദിയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ അവിടുത്തെ അവസാനത്തെ സമയത്തുപോലും പ്രകടമാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് രോഗബാധിതനായി കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നാളെ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ ഭാര്യമാർ ശിഷ്ട ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കഴിയാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് മരിക്കുവോളം മഹദിയുടെ വീട്ടിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. മരണപ്പെടുമ്പോൾ മഹദിയുടെ കഴുത്തിനും നെഞ്ചിനുമിടയിൽ അവിടുത്തെ തലഭാഗം ചായ്ച്ചു വെച്ച നിലയിലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവിടുന്ന് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവിടേക്ക് കയറി വന്ന മഹദിയുടെ സഹോദരനായ അബ്ദുറഹ്മാന്റെ കീശയിലുണ്ടായിരുന്ന അറാഖിന്റെ കൊള്ളിയിലേക്ക് റസൂൽ നോക്കുന്നത് കണ്ട് മഹദി അത് വാങ്ങി ചവച്ച് പദം വരുത്തി റസൂലിന് നൽകുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പല്ല് തേക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടുത്തെ ഉമിനീരുമായി അവസാനം കൂടിക്കലർന്നത് എൻ്റെ ഉമിനീരാണ്. മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം പറഞ്ഞത്, സ്വർഗത്തിൽ എൻ്റെ ഭാര്യയായി നിന്നെ എനിക്ക് കാണിച്ചു തന്നത് മരണത്തിൻ്റെ പ്രയാസം തനിക്ക് കുറച്ചു തരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ മരണശേഷം 45 വർഷത്തോളം ജീവിച്ച നമ്മുടെ ഉമ്മ തൻ്റെ മുഴുവൻ സമയവും ദീനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബികളിൽ 4-ാമതും വനിതകളിൽ 1-ാമത്തെ വ്യക്തിയുമായിരുന്നു അവർ. റസൂലിൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത് വലും തലമുറക്ക് പകർന്നു നൽകുന്നതിൽ മഹദി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മതവിധികളുടെ 1/4 ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് വരെ പണ്ഡിതന്മാരുടെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹദിയുടെ മഹത്വങ്ങളെ എടുത്തു പറയുന്ന സഹാബികളുടെയും താബികളുടെയും ധാരാളം ഉദ്ധരണികൾ കാണാൻ കഴിയും. സഹാബികൾക്കിടയിൽ ഹദീസുകളുടെ വിഷയത്തിൽ വല്ല ആശയക്കുഴപ്പവും ഉണ്ടായാൽ അതിലൊരു പരിഹാരം നൽകാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവിന് സാധിക്കാറുണ്ട് എന്ന് അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹദിയുടെ സംസാര സ്ഫുടതയെയും ബുദ്ധികൂർമ്മതയെയും ചിട്ടയായ ആരാധനയെയും ദാനശീലത്തെയുമെല്ലാം അവിടുത്തെ ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയ ശിഷ്യന്മാർ വിവരിക്കുന്നുമുണ്ട്. ഇമാം ഹാക്കിം റഹിമഉള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, പ്രവാചക വിയോഗത്തിന് ശേഷം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 100,000 ദിർഹം കൊടുത്തയക്കുകയും മഹദി അതിൽ നിന്നും ഒന്നും ബാക്കി വെക്കാതെ ദാനം നൽകുകയും ചെയ്തു.

0: വചനം ഇറക്കിയതുമെല്ലാം ഓർമ്മിപ്പിച്ച് അദ്ദേഹം അവരെ വാഴ്ത്തി പറയുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അല്ലയോ അബ്ബാസിൻ്റെ മകനെ, നിന്നിൽ നിന്നും നിന്റെ വാഴ്ത്തലുകളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരിക. അള്ളാഹുവാണ് സത്യം. ഞാൻ ഇതിനു മുമ്പ് പാടയെ വിസ്മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് ആ മഹദി അവിടുത്തെ വിനയ പുരസരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സഹോദരി പുത്രനായ അബ്ദുല്ലാഹിബ്ന് സുബൈറിനോട് തന്നെ റസൂലിൻ്റെയും ഉന്നതരായ രണ്ട് വ്യക്തികളുടെയും കൂടെ മറവ് ചെയ്യരുതെന്നും റസൂലിൻ്റെ മറ്റു ഭാര്യമാരുടെ കൂടെ ബക്കയിൽ മറവ് ചെയ്താൽ മതിയെന്നും വസിയത്ത് ചെയ്തിരുന്നു എന്ന് കാണാം. റസൂലിൻ്റെ കൂടെ മറവ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഞാൻ വാഴ്ത്തപ്പെടരുത് എന്നതായിരുന്നു അവർ അതിന് കണ്ടിരുന്ന കാരണം. ഹിജ്റ 57-ൽ 65-ാം വയസ്സിലാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാസക്ക് നേതൃത്വം നൽകുകയും മഹദിയുടെ ആവശ്യപ്രകാരം ബക്കയിൽ മറവ് ചെയ്യുകയും ചെയ്തു. സഹോദരന്മാരെ, ഈ ഒരു മഹദിയുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാനും അവരെയെല്ലാം നമ്മുടെ നഫ്സുകളേക്കാൾ നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുവാനും അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ മാതൃകകളാക്കി നമ്മുടെ കൂടെ കൂട്ടുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ, പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വുളു പാപമോചനത്തിന് കാരണമാണ്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ ബാബു ഫളിൽ വുദു, വുദുവിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് 126-ാമത്തെ ഹദീസ്. وعن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت أظفاره رواه مسلم. മഹാനായ സ്വഹാബി, മൂന്നാം ഖലീഫ, ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവള്ളഅ ഫഅഹ്സന അൽവുദുഅ, ആരെങ്കിലും വുദു ചെയ്തു, ഏറ്റവും നന്നായി നല്ല രൂപത്തിൽ വുദു ചെയ്തു, ഖറജത് ഖത്വായാഹു, അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുന്നതാണ്, മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്നും, ഹറ്റാ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, എത്രത്തോളം അവൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് പോലും, നഖങ്ങൾക്കടിയിൽ നിന്ന് പോലും പാപങ്ങൾ പുറത്തു പോകുന്നതാണ് എന്ന്. ഇമാം മുസ്ലിം റഹമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു ഹദീസ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളുടെ മേൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ അതവർക്കുള്ള പാപമോചനത്തിൻ്റെ കാരണമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അവർക്കിഷ്ടമുണ്ടാക്കുകയും ചെയ്തു. അള്ളാഹുവിനെ വിധേയരായി, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അവന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതിന് വലിയ സവാബാണ്, അജറാണ്, പ്രതിഫലമാണുള്ളത് എന്ന് ഉണർത്തുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, ഏതൊരാൾ മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദുഅ, ഒരാൾ വുദു ചെയ്തു, വുദു നിർവഹിച്ചു, ഏറ്റവും നല്ല രൂപത്തിൽ ഉള്ള വുദു, അജാദഹു മഅ മുറാഅത്തി സുനനിഹി വ ആദാബിഹി, അയാൾ ആ വുദു നന്നാക്കിയത് വുദുവിൻ്റെ സുന്നത്തുകളും ആദാബുകളും എല്ലാം പാലിച്ചുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ വുദു ചെയ്ത് കാണിച്ചത് അതേപോലെ കൃത്യമായ പൂർണ്ണമായ അർത്ഥത്തിൽ രൂപത്തിൽ അത് നിർവഹിക്കുന്നുവെങ്കിൽ, ഖറജത്ത് ഖത്വായാഹു, അവൻ്റെ ഖത്വീഅത്തിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഖത്വായ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായ വബൈന ഖത്വായായ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എൻ്റെ തെറ്റുകൾ തിന്മകൾ മായ്ച്ചു കളയണേ,

0: എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദുആ ഇസ്തിഫ്താഹിലൊക്കെ കാണാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്വായായ, എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ ദൂരമാക്കണേ എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, പൂർണ്ണമായി ഒരാൾ വുദു ചെയ്യുന്നതോടുകൂടി അയാൾക്ക് ലഭിക്കുന്നത് ഖറജത്ത് ഖത്വായാഹു, അയാളുടെ പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ, ഖതീഅത്തുകൾ പുറത്തു പോകുന്നതാണ്. മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന്. ഇവ മുഴുവൻ പാപങ്ങളിൽ നിന്നും വിശുദ്ധരാവാൻ, ചെറിയ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകും. ഹത്താ തഖ്റുജ, എത്രത്തോളം എല്ലാ പാപങ്ങളും, അവൻ ചെയ്തതായ പാപങ്ങളൊക്കെ തന്നെയും അവൻ്റെ ദുഫർ അദുഫാർ, വിരൽ നഖങ്ങൾക്കിടയിൽ അടിയിൽ നിന്ന് പോലും, കൈകാലുകളിലുള്ളതായ നഖങ്ങളുണ്ടല്ലോ, നെയിൽ, ദുഫർ എന്നാണതിന് അറബിയിൽ പറയുന്നത്, അദുഫാർ, അതിനടിയിൽ കൂടി പോലും പ്രത്യേകമായി ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന്. വലിയ പാപങ്ങൾ ചെയ്യാൻ എന്തായിരുന്നാലും തൗബ ചെയ്യേണ്ടതുണ്ട്, അതിന് തൗബ നിർബന്ധമാണ്. എന്നാൽ ചെറിയ പാപങ്ങൾ, സഗായിർ, ചെറിയ പാപങ്ങൾ ഈ വുദു കൊണ്ട്, വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതാണ്. മാത്രമല്ല ഈ ഹദീസിൽ പ്രത്യേകമായി പറയപ്പെട്ടത് അൽഹസ്സു അലാ മുറാഅത്തി ആദാബി വസുനനിൽ വുദു, സുനനിൽ വുദു, വുദുവിൻ്റെ സുന്നത്തുകളും ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം വുദു നിർവഹിക്കേണ്ടത് എന്ന്. വുദു എന്നത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്, ഇബാദത്തുകളിൽപ്പെട്ട ഒരു മഹത്തായ ഇബാദത്ത്. റബ്ബിലേക്ക് അടുക്കാൻ, ആ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ അത് നിർബന്ധമായിക്കൊണ്ടും വേണം. സുന്നത്തായ ഫറളായ നമസ്കാരങ്ങൾ ഏതായിരുന്നാലും ശരി, വുദു നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ ഫളില് ഒരു മനുഷ്യന്, വുദു ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചതുപോലെ പാപങ്ങൾ, തിന്മകൾ മായ്ക്കപ്പെടാൻ കാരണമാകുന്ന രൂപത്തിൽ അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയും. മഗ്ഫിറത്തു ദുനൂബ്, സത്റു ദുനൂബ്, അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അത് മായ്ച്ചു കളയും, മറച്ചു കളയുന്നതാണ്. സൃഷ്ടികളിൽ നിന്ന് പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ അടിമകളോട് കാണിക്കുന്ന വലിയൊരു കാരുണ്യമാണ് സത്റു ദുനൂബ്. അതാണ് മഗ്ഫിറത്തു ദുനൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെല്ലാം ഇസ്ബാഹുൽ വുളു, അഹ്സനുൽ വുളു, ഏറ്റവും നല്ല രൂപത്തിലുള്ള, പൂർണ്ണമായ രൂപത്തിലുള്ള വുളു നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നത് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, തഖ്റുജു ഖത്വായാഹു മഅ ഹാദൽ വുളു, ഇങ്ങനെ ഒരാൾ വുളു ചെയ്യുന്നു, അയാളുടെ കൂടെ അയാൾ ചെയ്യുന്ന വുളുവിനോടൊപ്പം പുറത്തു പോകുന്നതാണ് നഖങ്ങൾക്കടിയിൽ നിന്ന് പോലും. വഅല ഹാദാ ഫൽ വുളു യകൂനു സബലുൽ സബബൻ ലികഫാറത്തിൽ ഖത്വായ ഹത്ത മിൻ അദഖി മക്കാൻ, ഏറ്റവും സൂക്ഷ്മമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും പാപങ്ങൾ അത് പൊറുക്കപ്പെടാൻ അള്ളാഹു കാരണമാക്കിയിരിക്കുന്നു വുളുവിനെ. വഹുവ മാ തഹ്തൽ അദ്ഫാർ, ആ ഒരു വളരെ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും, നഖങ്ങൾക്കടിയിൽ നിന്ന്. അപ്പോൾ ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത് ഇതേപോലെയുള്ള ഹദീസുകളൊക്കെ ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകളാണ്. നിശ്ചയമായും ഒരു മനുഷ്യൻ അവൻ നിർബന്ധമായും ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ റബ്ബിലേക്ക് അടുക്കുക, ഇതിൻ്റെ സവാബ് പ്രതിഫലം ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. വുളുവായിരുന്നാലും നമസ്കാരമായിരുന്നാലും ഏതൊരു ഇബാദത്തും മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം നിർവഹിക്കേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോവുക എന്നുള്ളതല്ല. വഹുവ യതവല്ലഹു വഹുവ യതവല്ലഉ അന്നഹു യതഖറബു ഇലല്ലാ, താൻ നിർവഹിക്കുന്ന ഈ വുളു തന്നെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. കമാ അന്നഹു ഇദാ സല്ല യസ്തശ്ഇറു ബി അന്നഹു യതഖറബു ഇലല്ലാ, ഏതുപോലെ നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾ അയാൾ അനുഭവിക്കുന്നു താൻ റബ്ബിലേക്ക് അടുക്കുന്ന ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് വുളു ചെയ്യുന്ന സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, കൈമുട്ടുകൾ കഴുകണം. തലതടവാനും കാലുകഴുകാനുമൊക്കെ കൽപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മാത്രമല്ല അത് നിർവഹിക്കേണ്ടത്. ആ വുളുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് വുളു ചെയ്ത് കാണിച്ചു തന്നത് അതേപോലെ തന്നെയായിരിക്കണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, യസ്തഹദിറു അന്നഹു യുരീദു സവാബ്, ഇതുകൊണ്ട് ലഭിക്കുന്നതായ പ്രതിഫലങ്ങൾ, അജിർ, സവാബ് ലഭിക്കണം. ഈ ഒരു അമലിന് അത് വളരെ പെർഫെക്റ്റായി നല്ല രൂപത്തിൽ നിർവഹിച്ചാൽ കിട്ടുന്നതായ പ്രതിഫലമെല്ലാം അതിന് എനിക്ക് ലഭിക്കണം എന്ന ആ ഒരു നീയത്തു കൂടി ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതേ ആശയത്തിൽ വന്ന മറ്റു ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ. തുടർന്ന് ഇമാം നവവി റഹ്മഹുല്ലാ ഈ ഒരു അധ്യായത്തിൽ 1027-ാമത്തെ ഹദീസായി നൽകി. വഅൻഹു ഖാല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, നോക്കിക്കണ്ടു. തവല്ലഅ മിസ്ല വുളൂഇ ഹാദാ, ഉസ്മാൻ റളിയല്ലാഹു വുളൂ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇപ്രകാരം വുളൂ ചെയ്തു, ഞാൻ വുളു ചെയ്ത് തന്നതുപോലെ വുളു ചെയ്ത് കാണിച്ചു തന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുന്നത് ഞാൻ കണ്ടു. സുമ്മക്കാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഹാകദ, ആരെങ്കിലും ഇപ്രകാരം വുളു നിർവഹിക്കുന്നു, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വകാനത്തു സ്വലാത്തുഹു വമശിഹുഹു ഇലൽ മസ്ജിദി നാഫില, മാത്രമല്ല അവൻ്റെ നമസ്കാരവും മസ്ജിദിലേക്കുള്ള നടത്തവും അവന് പുണ്യമാണ്, കൂടുതൽ പുണ്യമാണ് എന്ന് ഇമാം മുസ്ലിം റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു ചെയ്ത് കാണിച്ചു, കൈകൾ രണ്ടും 3 പ്രാവശ്യം കഴുകി, വായിൽ വെള്ളം കൊപ്പളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റി, 3 പ്രാവശ്യം 3 കോരലുകൾ കൊണ്ട് 3 പ്രാവശ്യം മുഖം കഴുകി, കൈമുട്ടുകൾ രണ്ടും 3 പ്രാവശ്യം കഴുകി. വമസഹ റഅ്സഹു ബിയദൈഹി ഫഖബല ബിഹിമാ വഅദ്ബറ, തല തടവി മുന്നിലേക്കും പിന്നിലേക്കും കൊണ്ടുപോയി. വമസഹുദനൈഹി, രണ്ട് ചെവികളും തടവി. വഖസല റിജ്ലൈഹി സലാസൻ ഇലൽ കഅബൈൻ, കാലുകൾ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകി. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഇപ്രകാരം ഞാൻ നിർവഹിച്ച പ്രകാരം ആരെങ്കിലും വുളു ചെയ്താൽ. സുമ്മ സ്വല്ല റകഅതൈനി ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു, അതിനിടയിൽ അവൻ സംസാരിക്കുന്നില്ല. ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, വഹാദാ ഷൈഉൻ യസീർ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വല്ലാഹുൽ ഹംദ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, അന്നൽ ഇൻസാന യഅമലു ഹാദൽ അമല ഥുമ്മ യുഗ്ഫറു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരു മനുഷ്യൻ ഇപ്രകാരം ഈ ഒരു അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയുള്ള ഒരു വുദു നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ മുൻകഴിഞ്ഞത് പൊറുക്കപ്പെടുകയാണ്. വാഖദൽ ഉലമാ ഉമിൻ ദാലിക അന്നഹു യുസ്തഹബ്ബു ലിമൻ അസ്ബഗൽ വുദു അൻ യുസല്ലി റകഅത്തൈൻ, പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിൽ നിന്ന് എടുത്തിട്ടുണ്ട്, വുദു ചെയ്താൽ രണ്ട് റകഅത്ത് നമസ്കരിക്കുക എന്നത് മുസ്തഹബ്ബായ കാര്യമാണ്. വതുസമ്മ സുന്നത്തൽ വുദു, വുദുവിൻ്റെ സുന്നത്ത് എന്നത്. അതുവ സവാഅൻ ഫി സബാഹി ഔ ഫിൽ മസാഇ ഔ ഫിൽ ലൈലി വൻ നഹാർ, പകലിലോ രാത്രിയിലോ സുബൈക്കോ വൈകുന്നേരമോ ഫജറിന് ശേഷമോ അസറിന് ശേഷമോ. ലിഅന്നഹ സുന്നത്തുല്ലഹ സബബ്, അതൊരു സുന്നത്താണ്, അതിനൊരു കാരണമുണ്ട്. വുളു ചെയ്താൽ രണ്ട് റക്അത്ത് സുന്നത്ത്. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കാലടി ശബ്ദം കേട്ടത് സ്വർഗത്തിൽ തനിക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാനിടയായി. അതിൻ്റെ കാരണമായി പറഞ്ഞത് വുളു എടുത്തപ്പോഴൊക്കെ രണ്ട് റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുന്നത് പോലെ വുളു ചെയ്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈ ഹദീസിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന്, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചെറിയ പാപങ്ങളാണ്, വൻപാപങ്ങളല്ല. വൻപാപങ്ങൾ പൊറുക്കപ്പെടാൻ നിശ്ചയമായും അതിന് തൗബ ചെയ്യേണ്ടതുണ്ട്. മഗ്ഫിറത്തു ദുനൂബ് എന്നുള്ളത് സത്റു ദുനൂബ്, പാപങ്ങൾ മായ്ച്ചു കളയുക, മറച്ചു വെക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹദീസിൽ നിന്ന് പുതു ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നിർവഹിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് മാത്രമല്ല, വക്കാനത്ത് സ്വലാത്തുഹു വ മഷീഹു ഇലൽ മസ്ജിദി നാഫില, പിന്നെ അവൻ നിസ്കരിക്കുന്നതും നമസ്കാരം നിർവഹിക്കുന്നതും പള്ളിയിലേക്ക് നടക്കുന്നതൊക്കെ അവന് കൂടുതൽ നന്മയാണ്. വക്കാനത്ത് സ്വലാത്തുഹു വ മഷീഹു ഇലൽ മസ്ജിദി നാഫില, ഇവിടെ നാഫിലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാഇദൻ അലാ മഗ്ഫിറത്തി ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന ആ ഒരു സവാബും പുണ്യവും കിട്ടുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രതിഫലമാണ്, അതവന് പുണ്യമാണ്. ഇവിടെ നാഫിലത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തു തത്വവ് സുന്നത്തിസ്കാരം എന്നുള്ള അർത്ഥമല്ല, അത് ഫർദ്സ്കാരം നിർവഹിച്ചാലും സുന്നത്തിസ്കാരം നിർവഹിച്ചാലും വുളു ചെയ്താൽ വുളുവിനുള്ള പാപമോചനം മഗ്ഫിറത്തു ദുനൂബുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ മഗ്ഫിറത്തു ദുനൂബിന് പുറമെ കൂടുതൽ പുണ്യവുമാണ് എന്ന്. ലിഅന്ന ദുനൂബഹു ഗുഫിറത്തു ബി വുളൂഇഹി, അവൻ്റെ പാപങ്ങൾ വുളു കൊണ്ട് പൊറുക്കപ്പെടും. പിന്നെ ആദ്യം നമസ്കരിക്കുന്നു, പിന്നെ പള്ളിയിലേക്ക് നടക്കുന്നു, അത് സുന്നത്തിനാണെങ്കിലും ഫർദിനാണെങ്കിലും ഏതായിരുന്നാലും അത് മഗ്ഫിറത്തു ദുനൂബിന് പുറമേ അതിനേക്കാൾ കൂടുതലായി അതിൽ കൂടുതലായിക്കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണ് എന്നാണ്. ഈ നഫൽ എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ സിയാദത്ത് എന്നുള്ള മാനയിൽ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വമിനല്ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ വമിനല്ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക് അസാ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി രാത്രിയിൽ നിന്ന് അല്പസമയം നിങ്ങൾ ഉറക്കമടർന്ന് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുക. അത് നബിയെ നിങ്ങൾക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നാഫില ചെല്ലക്ക് എന്ന് പറഞ്ഞാൽ സിയാദ ചെല്ലക്ക, നിങ്ങൾക്ക് കൂടുതലുള്ള ഒരു പുണ്യമാണ്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. ഇങ്ങനെ കൂടുതൽ നന്മകൾ ലഭിക്കുന്നു ഈയൊരു ഇബാദത്ത് കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വുദു എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എങ്ങനെയുള്ള ഒരു വുദു ആണെങ്കിലേ പാപമോചനം അതല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്ന് പറഞ്ഞത് ഇല്ല അങ്കാന മുവാഫിഖ് അലി സിഫത്തി വുദു ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദുവിനോട് യോജിച്ചു വന്നതായിരിക്കണം. അങ്ങനെയുള്ള വുദുവിനാണ് ആ പാപമോചനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ തഹ്സീലുൽ ഹസനാത്തിൽ കസീറ ബിൽ മഷീലൽ മസ്ജിദ് വസ്സലാത്ത് ഫീഹി.
1: പീസ് റേഡിയോ സ്വരം, സൂര്യചന്ദ്രന്മാരുടെ ഗതിവിഗതികൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, എല്ലാറ്റിലും മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദയാപരനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് ഒരു ലളിതഗീതം. ആലാപനം റിയ എടവണ്ണ.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയമാണ് മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച ഫിറൗനുമായി ബന്ധപ്പെട്ട ചരിത്രം. അത് പറയുമ്പോൾ ഫിറൗനിൻ്റെ ക്രൂരതയും ഫിറൗനിൻ്റെ ധിക്കാരവുമൊക്കെ വിശദമായി ഖുർആൻ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ ഏറെ കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അധികാരത്തിൻ്റെ ആ മർക്കടമുഷ്ടിയിൽ വിശ്വാസികളെ ഏറെ ഉപദ്രവിച്ച ഫറോവയുടെ ചരിത്രം. അതിന് ഒടുക്കം ഫിർഔൻ മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും പിടികൂടുവാൻ വേണ്ടി പിന്നാലെ കൂടുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നാട് വിട്ടുപോകുന്ന, ഹിജറ പോകുന്ന മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്രായേൽ സന്തതികളെയും വകവരുത്താൻ ഫിറൗനും പട്ടാളവും പിന്നാലെ കൂടി. എന്നാൽ ചെങ്കടൽ പിളർന്ന് അതിലൂടെ ഒരു സുഗമമായ ഉണങ്ങിയ വഴി രൂപപ്പെടുകയും മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ആ വഴിയിലൂടെ നടന്ന് കടലിൻ്റെ മറുകര എത്താൻ അത് നിമിത്തമാവുകയും ചെയ്തപ്പോൾ ഫിറൗനും പട്ടാളവും അവരെ പിന്തുടർന്ന് കടലിൻ്റെ ഒറ്റ നടുവിലെത്തിയപ്പോൾ ആ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു ആക്കുകയും അങ്ങനെ ഫിറൗനും കൂട്ടരും മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അൽ യൗമ നുനജ്ജീക ബിബദനിക്, ഇന്നേ ദിവസം നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം, അത് പലരും പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഖുർആനിൻ്റെ ദൈവീകത വിളിച്ചോതുന്ന നിരവധി അനവധി പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിക വചനങ്ങൾക്ക് സ്വന്തം അഭിപ്രായപ്രകാരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഒപ്പിച്ച് ഖുർആനിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിന് ആവശ്യമില്ലാത്ത അമാനുഷികതയുണ്ടാക്കുവാൻ ഉള്ള ശ്രമം ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. എമ്പാടും ആരുടെയും മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാനും പറ്റിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരാമർശങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടേതുമായ ചിന്തകളും അതേപോലെ തന്നെ ഭാവനകളും അനുസരിച്ച് ഖുർആനിന് ചില ദൈവീകതകളും അതേപോലെ തന്നെ അമാനുഷികതകളും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾ, അത് ഖുർആനിന് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണകരമല്ല എന്ന് മാത്രമല്ല, ദോഷമാണ് പലപ്പോഴും അതുണ്ടാക്കുക. ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമ്മൾ അവതരിപ്പിക്കണമെന്നതിൽ സംശയമില്ല. അതിൽ നാം ഒട്ടും മടി കാണിക്കേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. എന്നാൽ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശരിയായി തോന്നിയതും നമ്മുടേതായ അഭിപ്രായമായി അത് പറയാമെന്നല്ലാതെ ഖുർആനിൻ്റെ വചനമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായി, അള്ളാഹു പറഞ്ഞൊരു സംഗതിയായി അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത പരാമർശത്തിലെ ബാലിശത, അത് ശരിയല്ല എന്ന് ആരെങ്കിലും പിന്നീട് വ്യക്തമാക്കിയാൽ വിമർശിക്കപ്പെടുന്നത് അജയ്യമായ ഖുർആനിക വചനങ്ങളായിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ ദൈവികതക്ക്, ഇസ്ലാമിൻ്റെ അജയ്യതക്ക്, പടച്ചവൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒരാൾ വ്യക്തിപരമായി പറയുന്ന ഒരു വീക്ഷണമാണെങ്കിൽ അത് ഖുർആനിൻ്റെ വചനമായി, അള്ളാഹുവിൻ്റെ ആശയമായി, പ്രവാചകൻ്റെ അധ്യാപനമായി ഒന്നും പറയാൻ നിൽക്കരുത്. അവരുടെ അഭിപ്രായം എന്ന നിലയിൽ തന്നെ നിഗമനങ്ങളായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വളരെയധികം ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൂക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനം. ഫിർഔനിൻ്റെ ജഡം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പലരും ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ആയത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ നിന്റെ പിറകെ വരുന്നവർക്ക് വേണ്ടി, നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യരിൽ വളരെയധികം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ പരിഭാഷ, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ആ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സ്വയം ദൈവമാണ് എന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവ 79-ാം അധ്യായം സൂറത്തു നാസിആത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ഇലാഹ് റബ്ബ്, വേറൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല എന്നൊക്കെ അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ സത്യദൈവമായ അള്ളാഹു ആ ഫറോവയെ ആ ആളുകൾക്ക് ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവൻ്റെ മോശമായ പര്യവസാനം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫിറൗനിനെ, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിലൂടെ. ധിക്കാരികളുടെ അന്ത്യം അപ്രകാരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവ്വ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചതിൻ്റെ ഏകദേശ രൂപവും ഇപ്രകാരം തന്നെയാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആയത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തം അതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അനുയായികളെയും പിടികൂടുവാൻ പുറപ്പെട്ട ഫറോവ എന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും കരക്കടിയുകയും ചെയ്തു എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെക്കുറിച്ചാണ് നിന്റെ ശരീരം നാം സംരക്ഷിക്കും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രസ്തുത ജഡം ആ ഫറോവയുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രേഖകളും തെളിവുകളുമില്ല. അത് നിഗമനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഫറോവയുടെ ജഡമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ജഡത്തെ എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി കാലാകാലം ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, ആളുകൾക്ക് ദൃഷ്ടാന്തമായി, ചരിത്രത്തിലൊരു പാഠമായി. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം കിട്ടിയ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും അതിനുശേഷം വന്ന ജനതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഒന്നും കണ്ടിട്ടില്ലാത്ത ആ ഫറോവയുടെ ബോഡി, അത് കാണുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമാണ് അത്ഭുതവും ദൃഷ്ടാന്തവും. എങ്കിൽ അവർക്കൊന്നും ആ ദൃഷ്ടാന്തം കിട്ടിയില്ല എന്നല്ലേ വരിക? അപ്പോൾ സ്വാഭാവികമായും ആ ജഡം കിട്ടലും അത് സംരക്ഷിക്കലുമല്ല അവിടുത്തെ ഗുണപാഠങ്ങളുള്ളത്. ഇനി ആ ജഡം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ശവശരീരത്തിന് ഏതാനും വർഷങ്ങളെ അതിൻ്റെ പഴക്കമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖുർആൻ പറഞ്ഞ 100 മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം നിന്റെ ശരീരത്തെ അൽ യൗമ നുനജ്ജീക ബിബദനിക എന്ന് പറഞ്ഞത്, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ധിക്കാരിയായ ഫറോവയുടെ സ്വയം പ്രഖ്യാപിത ദിവ്യത്വത്തിൻ്റെ ദൈവിക വാദം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ആ ജനതയുടെ മുമ്പിൽ എങ്ങനെയാണ് തുറന്നു കാണിക്കപ്പെടുക? ദൈവമായ ഫറോവ അദൃശ്യനായി നിലകൊള്ളുന്നു എന്നായിരിക്കും അവരിൽ പലരും തെറ്റിദ്ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ദിവസം തന്നെ അവരുടെ മുന്നിലേക്ക് ജീർണിച്ച അവസ്ഥയിൽ ദുർബലനായ ആ ഫറോവയുടെ ജഡം അവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. ഇനി ആ ഒരു ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെ ഒക്കെ അത് സംഭവിച്ചാൽ ഫറോവയുടെ ജഡം ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ജഡം നശിച്ചുപോയില്ലേ എന്നാരെങ്കിലും വിമർശനമോ ആക്ഷേപമോ ഉന്നയിച്ചാൽ ഖുർആനിൻ്റെ വചനത്തിനല്ല അവിടെ പരിക്കേൽക്കുന്നത്, മറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിഗമനത്തിന് മാത്രമായിരിക്കും, ആളുകളുടെ അഭിപ്രായത്തിന് മാത്രമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഫറോവയുടെ ജഡത്തെക്കുറിച്ച് ഖുർആൻ എന്തു പറഞ്ഞു എന്നത് ഖുർആനിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഖുർആനിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ജഡം കിട്ടിയതല്ലല്ല അത്ഭുതമുള്ളത്. അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ കാണുന്ന ജഡം, അത് ഫറോവയുടെ ജഡമാണ്, അത് ലോകാവസാനം വരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിലല്ല അതിലെ അത്ഭുതമുള്ളത്. മറിച്ച് ആ ജഡം കാണുകയും കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവർക്ക് പാഠങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാധ്യത, അതിനെക്കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, അഥവാ ആ ജഡത്തിന് എന്തെങ്കിലും തകരാറുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിന് അതൊരിക്കലും പോറലേൽപ്പിക്കുകയില്ല. ഖുർആൻ ആ ജഡം കാലാകാലം സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. അതാരുടെയെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തുകൊണ്ട് ഖുർആൻ പറയാത്ത കാര്യത്തെ, അള്ളാഹു പറയാത്ത കാര്യത്തെ ഖുർആൻ പറഞ്ഞതായി, അള്ളാഹു പറഞ്ഞതായി അവതരിപ്പിക്കുന്നത് വലിയ അപകടവും ദുരന്തവുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മേഖലയിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسل

0: ഒരു പ്രവാചക വചനം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇൻഷാല്ലാ നമുക്ക്
1: തിരുമൊഴികൾ കേൾക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാനനായ കവി മുഹമ്മദ് അലി ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു ഇന്ന അബദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്അതു അലൈഹി ഫീ മഈശതിഹി തംദി അലൈഹി ഖംസതു അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹറൂം. പ്രശ്രോതാക്കളെ, ഇമാം തബറാനി സഹീഹ് എന്ന നിലക്ക് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബു സഈദ് സഅദ് ബിനു മാലിക് ബിനു സിനാൻ അൽ ഖുദരി അൽ അൻസാരി. അബു സഈദ് അൽ അൻസാരിയുടെ മുഴുവൻ പേര് അങ്ങനെയാണ്. അദ്ദേഹമാണ് ഹദീസിന്റെ നിവേദകൻ. അദ്ദേഹം ഹിജ്റ കുംഭ 10 ജനിക്കുന്നത്. ഹിജ്റ 74 മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് മരണം. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരനായ അദ്ദേഹം തയ്യാറായെങ്കിലും പ്രായക്കുറവ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാനാകും. അബു സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യഖൂലു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബുദൻ നിശ്ചയമായും ഒരു അടിമ, അസ്ഹഹ്തു ലഹു ജിസ്മഹു ഞാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആരോഗ്യം നൽകി. അസ്ഹഹ്തു എന്ന് പറ അസ്വഹ ആരോഗ്യം നൽകി, സുഹത്ത് നൽകി എന്നർത്ഥം. ഒരു മുസ്ലിമായ അടിമക്ക് അവന് ശാരീരികമായ അനുഗ്രഹം ആരോഗ്യം നൽകി, രോഗമില്ലാത്തൊരവസ്ഥ നാം അവന് നൽകി അനുഗ്രഹിച്ചു. വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത വിഭവങ്ങളിൽ നാം വിശാലത നൽകുകയും ചെയ്തു, അഥവാ വിശാലമായ ഉപജീവനമാർഗം നൽകി, സാമ്പത്തിക ശേഷി നൽകി. അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവിന് ഉള്ളതിനപ്പുറത്തേക്ക് നാം അദ്ദേഹത്തിന് വിശാലത നൽകി എന്ന് ചുരുക്കാം. അപ്പോൾ ആരോഗ്യവും നൽകി, സമ്പത്തും നൽകി. തുടർന്ന് അള്ളാഹു ഇങ്ങനെ പറയും, തംദി അലൈഹി ഖംസതു അഅവാമിൻ, ആ രൂപത്തിൽ 5 അദ്ദേഹം ജീവിച്ചു, 5 കഴിഞ്ഞുപോയി. ലാ യഫിദു ഇലയ്യ, അള്ളാഹു പറയുകയാണ്, ലാ യഫിദു ഇലയ്യ, അവൻ എൻ്റെ അടുത്തേക്ക്, എൻ്റെ അതിഥിയായി ഞാൻ വിളിക്കുത്തരം നൽകി, എൻ്റെ അടുത്തേക്ക് അവൻ വരുന്നില്ല. അതായത് ലാ യസൂറു ബൈത്തല്ലാഹ് വലാ യഖ്സുദുഹ ബിനുസുഖിൻ മിൻ ഹജ്ജിന ഉംറ എന്നാണ് അതിൻ്റെ തഫ്സീർ. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ച് ഹജ്ജോ ഉംറയോ നിർവഹിക്കാനായി, ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ വരുന്നില്ല. ആരോഗ്യമുണ്ടായി, സാമ്പത്തിക ശേഷിയുണ്ട്, 5 അതൊക്കെ ഉണ്ടായിട്ട് അവൻ മുന്നോട്ട് പോയിട്ടും അവന് അതിനുവേണ്ടി ഒരുങ്ങി വന്നില്ല എങ്കിൽ ലാ മഹ്റൂമുൻ എന്നാണ് അള്ളാഹു പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ലാ മഹ്റൂമുൻ, അവൻ തടയപ്പെട്ടവൻ തന്നെ എന്നാണ് ലാ മഹ്റൂമുൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ അർഹനല്ല എന്നോ, നാളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവൻ അവകാശമില്ല, കാരുണ്യം ലഭിക്കില്ല എന്നോ ഒക്കെയാണ് എന്ന് കാണാം. മഹ്റൂമുൻ മിൻ ഖൈറിൻ കസീർ എന്നതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ധാരാളം നന്മകൾ തടയപ്പെട്ടവനാണ്, വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവനാണ്, അള്ളാഹുവിൻ്റെ അളവറ്റ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ്. പാപമോചനമെന്ന മഗ്ഫിറത്തെന്ന ആ വലിയ നേട്ടം ലഭിച്ച് സ്വർഗപ്രവേശനമെന്ന വലിയ ലക്ഷ്യം നേടാൻ അവസരം ലഭിക്കാത്തവനാണ്, അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാത്തവനാണ് എന്നൊക്കെയാണ് അതിന് അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരു ലോകത്തേക്കുമുള്ള വലിയ നന്മകളാണല്ലോ സൗകര്യമുണ്ടായിട്ടും അവൻ ഉപേക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു റുക്നിനെയാണ് അവൻ അവഗണിക്കുന്നത്, ഒഴിവാക്കുന്നത്. ഹജ്ജിനെക്കുറിച്ച് നമുക്കറിയാം, അത് ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ റുക്നുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിവുള്ളവൻ അത് നിർവഹിച്ചേ പറ്റൂ. മാത്രവുമല്ല, ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തുമാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള അവസരവുമാണ്. ഇതൊക്കെ ബോധപൂർവം അവൻ നിഷേധിക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയില്ലാതിരിക്കുന്നു, വലിയ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതിരിക്കുന്നു എന്നതൊക്കെ ആ വ്യക്തിക്ക് ഗുരുതരമായ കുറ്റകരമായ കാര്യമായി വന്നുഭവിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സൗകര്യമുള്ളവൻ ഹജ്ജ് ഉംറ നിർവഹിക്കൽ നിർബന്ധമാണെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീസും അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഒരിക്കലും നീട്ടിവെക്കേണ്ടതല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണമെന്ന് പറഞ്ഞ ആശയമുള്ള ഹദീസ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൈകിക്കാതെ നീട്ടിവെക്കാതെ ധൃതി കാണിക്കലാണ് അനിവാര്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ റബ്ബിൻ്റെ കാരുണ്യം തടയപ്പെടും, മറ്റ് കുറ്റങ്ങൾ അവന് ലഭിക്കും, അനവധി നന്മകളാണ് അവന് നഷ്ടപ്പെടുക, അനവധി നഷ്ടങ്ങളാണ് ഉണ്ടാവുക, പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം. ഹദീസിന്റെ ആ വചനം നമുക്കൊന്നുകൂടി വായിക്കാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബ്ദൻ അസ്ഹഫ്തു ലഹു ജിസ്മഹു, ഒരടിമ അവന് നാം അവന്റെ ശാരീരികമായ ആരോഗ്യം നന്നായി നൽകി, വസഅതു അലൈഹി ഫീ മഈശതിഹിം, അവന്റെ മഈശത്ത് അവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്തു, അവന്റെ ഉപജീവന മാർഗം സമ്പത്തും ഭക്ഷണവും ഒക്കെ വിശാലമായി അവന് നൽകി, തംലി അലൈഹി ഖംസതു അഅവാമിൻ, അഞ്ചു വർഷക്കാലത്തോളം അവൻ അങ്ങനെ ജീവിച്ചു നടന്നു, ലായഫിദു ഇലയ്യ, എന്റെ അടുത്തേക്ക് അവൻ വന്നില്ല, അതായത് ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ അവൻ എത്തിയില്ല, എങ്കിലും മഹ്റൂമുൻ, തീർച്ചയായിട്ടും അവൻ തടയപ്പെട്ടവൻ തന്നെ, അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും അള്ളാഹു നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങളാണ്. ഈ രണ്ടനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ള വലിയൊരു തിന്മ, ഒരു അബദ്ധം, അതല്ലെങ്കിൽ അത് തിരുത്താനുള്ള വലിയൊരു ആവേശം, ഒരവസരം ആയി തീർക്കട്ടെ ഇന്നത്തെ തിരുമൊഴികൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബഹുമാനനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം പതിവ് പോലെ നല്ലൊരു ഉപദേശം തന്നെയാണ് നമുക്ക് ഇന്നത്തെ തിരുമൊഴികളിലും. നന്ദി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ആലി ഇംറാൻ, വചനം 144 ഭാഗം 3. ജനങ്ങൾക്ക് മാപ്പ് നൽകുക. അവതരിപ്പിക്കുന്നു അഷ്റഫ് സൽഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ മൂന്നാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 134-ാമത്തെ വചനത്തിൻ്റെ ആശയവും അതിൻ്റെ വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത്ത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ.

الناس والله يحب المحسنين. മുത്തഖികളായ ആളുകൾ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവരും അവരുടെ കോപത്തെ കഠിനമായ ദേഷ്യത്തെ അവർ ഒതുക്കി വെക്കുന്നവരും ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതേപോലെ തന്നെ മറ്റൊരു സ്വഭാവമാണ് വൽ ആഫീന അനിന്നാസ്. വൽ ആഫീന, അഫാ യഅഫു, അഫുവ് എന്ന് പറഞ്ഞാൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അങ്ങനെ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മനുഷ്യരെപ്പറ്റി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണവർ. മഅകഫിശ്ശരി അഫൂന അമ്മൻ ളമഹും ഫി അംഫുസിഹിം. അവരുടെ മനസ്സിൽ ദുൽമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഷെറിനെ തടയാൻ വേണ്ടിയിട്ട് മാപ്പ് നൽകുക. ഫലാ യബ്ഖ ഫി അംഫുസിഹിം മൂജിദത്തുൻ അലാ അഹദിൻ. ഒരാളോടും ഒരിക്കലും തന്നെ ആ ഒരു പക വെച്ചുകൊണ്ടിരിക്കുകയില്ല, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നാണ്. ഇതാണ് എല്ലാ അവസ്ഥയിലും വിശ്വാസികൾക്കുണ്ടാവുക എന്നത്. അൽ അഫു അൻ കുല്ലി മാൻ അസാ ഇലൈക ബിഖൗലിൻ ഔ ഫിഇലിൻ. തന്നോട് ഉപദ്രവം ചെയ്യുന്ന, തിന്മ ചെയ്യുന്ന എല്ലാ ആളുകളോടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കി കൊടുക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ്. വൽ അഫു അബ്ലഗ് മിനൽ കലം. നേരത്തെ നമ്മൾ പറഞ്ഞു ദേഷ്യം ഒതുക്കി വെക്കുക. അൽ കലമിനേക്കാളും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണെന്ത് അഫുവിനുള്ളത്, മാഫാക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്താണ് അല്ലാഹുവിൻ്റെ റസൂല് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവെ നീ മാപ്പാക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഇങ്ങനെ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പാക്കണേ. ലിഅന്നൽ അഫ്വ തർക്കൽ മുആഖദമ അസ്സമാഹ അനിൽ മുസീ. തിന്മ ചെയ്ത, ഉപദ്രവം ചെയ്ത ആളുകൾക്ക് അയാളെ പിടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുള്ളതോടൊപ്പം തന്നെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അത് ഒഴിവാക്കി കൊടുക്കുക. വഹാദ ഇന്നമ യകുനു മിമ്മൻ തഹല്ലബിൽ അഖ്ലാഖിൽ ജമീല. സുന്ദരമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഒരു വളരെ മോശമായ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും ഒരു ഉന്നതമായ സ്വഭാവത്തിൽ എത്തിക്കുന്നതുമായ ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അഫുവാണ്, അള്ളാഹു മാഫാക്കുന്നവനാണ്. അഫാ അൻ ഇബാദില്ലാഹി റഹ്മത്തൻ ബിഹിം, തൻ്റെ അടിമകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് അവരോടുള്ള കാരുണ്യമാണ്. വഹ്സാനനിലേഹിം, അവർക്ക് നൽകുന്ന ഒരു എഹ്സാനാണ്. ഇപ്പോൾ കറാഹത്തല്ലി ഹസൂലി ശരി അലേഹിം, അവർക്കൊരു ഷെറുണ്ടാകുന്നതിനെ വെറുത്തുകൊണ്ട് വലിയ അഫു വലിയ അഫു അള്ളാഹു അൻഹു, അള്ളാഹു അത് മാപ്പാക്കി കൊടുക്കുന്നു. വൈകൂനു അജുറുഹു അലാ റബ്ബിഹിൽ കരീം, ഒരാളങ്ങനെ മാഫാക്കി കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവനുണ്ട്. ലാ അലൽ അബ്ദിൽ ഫഖീർ കമാ ഖാല തആല ഫമൻ അഫാ വഅസ്ലഹാ ഫഅജ്റുഹു അലല്ലാ. ആര് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോ, അവസ്ഥകൾ നന്നാക്കിയോ, നിശ്ചയമായും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവനുണ്ടാകും എന്നതാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. വിശ്വാസികൾ നേടിയെടുക്കേണ്ട, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട തിരിച്ചടിക്കാൻ കഴിയുമ്പോഴും അതിന് ശക്തി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രതികാര നടപടികൾ സ്വീകരിക്കാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം കാണുന്നത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ. അൽ അഫു അനിന്നാസ് അജല്ലു ദുറൂബിൽ ദുറൂബി ഫിഇലിൽ ഖൈർ. നന്മയായ കാര്യങ്ങളിലെ ഏറ്റവും മഹത്തായ ഒരു വിഷയമാണത്. തനിക്ക് ശിക്ഷിക്കപ്പെടാൻ അർഹനായിരിക്കെ തന്നെ കഴിവുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നത് ഒരു മാഫാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അബുൽ ആലിയ, അതുപോലെ തന്നെ അൽ കൽബി അസ്സജാജ്, ഇവരൊക്കെ ഇതിനെ വിശദീകരിച്ചത് യുരീദു അനിൽ മമാലിക്, തൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ അവർക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ള തഫ്സീർ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അതേപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള പല നിലക്കുള്ള ബന്ധത്തിലുള്ള ആളുകളും നമ്മളുമായി ഇടപഴകുന്നവരൊക്കെ, അവർക്കൊക്കെ ദുൽമിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വഭാവ ഗുണമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഗ്ഫിറൂന ഇൻദൽ ഗളബി വഅസ്നാ അലൈഹിം.
ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് ഒതുക്കി വെക്കുന്നവരാണ്. അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വൈദാ മാ ഗളിബു വഹും യഗ്ഫിറൂൻ, അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് മാഫാക്കി കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാദിമീൻ അൽ ഗൈലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തുടർന്ന് പറഞ്ഞത്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഈ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിൽ കാണാം, ഒരു സമൂഹത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി, അൽ മുഅ്മിനുല്ലദി യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളു മിനൽ മുഅ്മിനുല്ലദി ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ജനങ്ങൾക്കിൽ, ജനസമൂഹത്തിൽ, ആളുകൾക്കിടയിൽ ഇടകലർന്നുകൊണ്ട് ജീവിക്കുകയും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ്. ആളുകളുമായി ബന്ധമില്ലാതെ ദൂരെ മാറിപ്പോയി അവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാത്ത വിശ്വാസിയെക്കാളും ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അൽ അഫ്വ് വസ്സഫ്ഹു വത്തസാമഹ് എന്നുള്ളത് വലിയൊരു ശ്രേഷ്ഠമായ സ്വഭാവമാണ്. അൽ അഫ്വ് അനിന്നാസ് അഫ്ളു അഖ്ലാഖി അഹ്ലി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയൊക്കെ ആളുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിലാണ് ഈ ഒരു മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതിനെ എണ്ണിയിട്ടുള്ളത്. അത് തഖ്വയിലേക്കാണ് നയിക്കുന്നത്. വഅൻതഅഫു അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ അങ്ങനെ മാപ്പാക്കുകയാണെങ്കിൽ അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗളിബു വഹും യഗ്ഫിറൂൻ എന്ന് സൂറത്തു ശൂറയിലെ 37-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അവരുടെ ജനങ്ങളുടെ തെറ്റുകൾ, തിന്മകൾ, ഈമാനിൻ്റെ സ്വലാഹിൻ്റെ ആളുകൾ അവരതെന്താ കബായിറു ലിസ്മ, വലിയ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാണ് വിശ്വാസികൾ. അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് പുറത്തു കൊടുക്കും. അതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, വലിയ അഫു വലിയസ്ഫഹു വലാ തുഹിബ്ബൂനാ യഗ്ഫിറ അള്ളാഹു ലക്കും അള്ളാഹു ഗഫൂർ റഹീം. അതിന് കാരണമായ ആയത്ത്, ആ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ, മാഫാക്കി കൊടുക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? മിസ്തഹബിൻ ഉസാസ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായിരുന്നു, അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തിരുന്നു. അപ്പോഴാണ് ഹാജിസത്തുൽ ഇഫ്ക് തൻ്റെ മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിക്കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതിൽ നിന്നുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിൽ നിരപരാധിയാണ് എന്നുള്ള ആയത്തിറങ്ങുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹുനു കുടുംബക്കാരനായ ഇദ്ദേഹത്തിന് ചെലവിന് കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹില അംഫിഖു അല മിസ്തഹ ഷൈ എൻ അബദ ബാദല്ലതി മാ ഖാല ബാദല്ലതി ഖാല ലി ആയിഷ മാ ഖാല, ആയിഷ ബീവിയെ പറ്റി പറഞ്ഞതിന് ശേഷം ഇനി അയാൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല എന്നാണ്. അയാൾക്ക് കൊടുത്തിരുന്നതായ ചെലവിന് കൊടുത്തിരുന്നത്, സഹായിച്ചിരുന്നത് ഇനി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്. വലായ ചെലി ഉലുൽ ഫദ്ലി മിൻകു വസഅ അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാ. അതെ, ആ മിസ്തഹ് മുഹാജിറിൽപ്പെട്ടതായിരുന്നു, മിസ്കീനിൽപ്പെട്ട ആരായിരുന്നു, കുടുംബക്കാരനായിരുന്നു. അപ്പോൾ ജീവിത വിശാലതയുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. വലിയ അഫു വല്യസ്ഫഹു, അഫ്വ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, മാഫാക്കി കൊടുക്കൂ, പുറത്തു കൊടുക്കൂ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹ നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറു റഹീം. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ബലാ വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറ അല്ലാഹു ലി, അല്ലാഹു ആണ് സത്യം, എനിക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫറജ ഇലാ മിസ്തഹ നഫഖ അല്ലതീ കാന യുൻഫിഖു അലൈഹി, അയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നതായ ആ ഒരു കൊടുക്കുന്നത്, ചെലവിന് കൊടുക്കുന്നത് അദ്ദേഹം തുടർന്നു എന്നാണ്. വല്ലാഹി ലാ അൻസിഉഹ മിൻഹു അബദ, ഒരിക്കലും നിന്നിൽ നിന്ന് ഊരിയെടുക്കുകയില്ല, ഇത് നിർത്തലാക്കുകയില്ല എന്ന്. നോക്കൂ, നിങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ, ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞാൽ, പിന്നെ അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനാണ് സ്വഹാബത്ത് അവർ പരിശ്രമിച്ചത്. ഫമൻ അഫാ വാസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, നിശ്ചയമായും ആര് വിട്ടുവീഴ്ച ചെയ്യുന്നു, അവസ്ഥ നന്നാക്കുന്നു, അവരുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതൊരു ഒരു ബുദ്ധിമാൻ്റെ ഒരു നന്മയിൽപ്പെട്ടതാണത്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. മാനഖസത്ത് സദഖത്തു മിൻ മാലിൻ, സ്വതക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ സ്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്നൊന്നും കുറഞ്ഞു പോവുകയില്ല. വമാ സാദ അല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ,
അതേപോലെ തന്നെ ഒരു അടിമ അയാൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്ന കാരണത്താൽ അയാൾക്ക് പ്രതാപം ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒമാ തബാഹദുല്ലാഹില്ലാ റഫൌ, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുന്നതാണ് എന്നൊക്കെ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അല്ലാൻ റസൂലേ, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ ഖാദിമിനൊക്കെ സെർവൻറ്റിനൊക്കെ എത്ര നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മൗനം അവലംബിച്ചു. പിന്നെയും അയാൾ ആ സംസാരം തുടർന്നു. നബി പിന്നെയും മൗനം അവലംബിച്ചു. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ നബി പറഞ്ഞു, യഅഫു അൻഹു കുല്ല യൗമിൻ സബഈന മറ, ഡെയിലി ഒരു 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അത്രത്തോളം വിശാല മനസ്സിനുടമ. ഫഅഫു അൻഹും വസ്ഫഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അതെ, അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹമഹുല്ല തൻ്റെ സ്വഹീഹിൽ ഫിൽ തൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അമ്ര് റളിയല്ലാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ വെച്ച് പറഞ്ഞു, റഹമോ തുർഹമോ, നിങ്ങൾ കരുണ കാണിക്കുക, കരുണ ചെയ്യപ്പെടും. വഗ്ഫിറു യഗ്ഫിറില്ലാഹു ലക്കും, നിങ്ങൾ മാഫാക്കി കൊടുക്കുക, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകും. വൈലുല്ലിൽ അഖ്മാഇൽ ഖൗൽ വൈലുല്ലിൽ മുസ്ഫിറീൻ അല്ലദീന യസ്ഫിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, തങ്ങൾ കറിവുണ്ടായിരിക്കെ തന്നെ തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് നാശം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിശിഷ്ടമായ സ്വഭാവം, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അതാണ് മുൻഗാമികളൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അന്ന റജുലൻ ഷത്തമനി ഫി ഉദുനി, ഒരാൾ എൻ്റെ ചെവിയിൽ കാതിൽ എന്നെ ചീത്ത പറഞ്ഞു, ഹാദിഹി വാഴ്ത്തതറ ഫി ഉദുനി, ഞാനത് മാഫാക്കി കൊടുക്കും, എക്സ്ക്യൂസ് കൊടുക്കും. അൽ ഉഖ്ര, മറ്റൊരു കാതിൽ, ല കബിൽ ചോദറഹു, അവൻ്റെ എക്സ്ക്യൂസ് ഞാൻ സ്വീകരിക്കുമെന്നാണ് എന്നെ ചീത്ത പറഞ്ഞാൽ. അത് വിട്ടുവീഴ്ച. ജാഫർ സ്വാദിഖ് റഹ്മഹുള്ള പറയുന്നു, ലി അൻ അന്തമ അൽ അഫ്വി ഇശ്രീന മറ അഹബ്ബു ഇലയ്യ മിൻ അനന്ദ അൻ അന്തമ അൽ ഉഖൂബത്തി മറത്തം വാഹിദ. ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രതികാരം ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്കൊരു ശിക്ഷ നൽകി, അതിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്താണ്? ഞാൻ 20 പ്രാവശ്യം മാപ്പ് കൊടുത്തു, അതിന് അങ്ങനെ ദുഃഖിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ രൂപത്തിൽ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വിശ്വാസികൾക്ക് വല്ലദീന ജാഹദു ഫീന ലനഹ്ദി എന്നഹും സുബലന വൈനല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ

0: ആയിത്തീരും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് സബറുള്ള വമായുൽ അക്കാഹ ഇല്ലദീന സബറു വമായുൽ അക്കാഹ ഇല്ലാതു ഹദ്ദുൻ അദീം, അങ്ങേറ്റത്തെ സബറുള്ള ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ ഇതിന് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ ക്ഷമിക്കുന്ന ആളുകൾക്ക്, സബറുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ കാന യൗമുൽ ഖിയാമ നാദ മുനാദിൻ മൻ കാന അജ്റുഹു അലല്ലാഹ് ഫലിയദ്ഖുലിൽ ജന്ന ഫയുഖാല മൻ ദല്ലദീ അജ്റുഹു അലല്ലാഹ് ഫയഖൂമുൽ ആഫൂന അനിന്നാസ് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്ത ആളുകൾ അവരതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ അങ്ങനെ വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകളെ അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ശക്തിയുണ്ടാകുമ്പോഴും പുറത്തു കൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, അത് വിശാലമായ മനസ്സുകൾക്ക് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്നെ ഉപദ്രവിച്ചവരോട്, തനിക്ക് തിന്മ ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഫതഹു മക്കയുടെ ആ ഒരു ദിവസത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഉപദ്രവം നൽകി, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, ഏതെല്ലാം നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്നു, എല്ലാവർക്കും മാപ്പ് നൽകി. ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. തനിക്ക് ഉപദ്രവം നൽകിയ, തൻ്റെ സ്വഹാബത്തിനെ പീഡിപ്പിച്ച, പല നിലക്കും പീഡിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. പിതൃവ്യ പുത്രൻ ഹംസ, തൻ്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല അൻഹയെ ദാരുണമായി കൊല ചെയ്ത് കരൾ കടിച്ചു തുപ്പിയ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മക്ക വിജയത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ തനിക്ക് എതിരായി പ്രവർത്തിച്ച പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ഒരു പ്രതികാരം ചെയ്യാതെ അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധുക്കളിൽ, കൂട്ടുകാരിൽ പലരും നമ്മോട് ഉപദ്രവം ചെയ്തവരുണ്ടാവാം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും നമ്മുടെ തിന്മകളെല്ലാം മായ്ച്ചു കളയാനും അത് പുറത്തു തരാനും അത് മാപ്പ് നൽകാനും അത് കാരണമാകും എന്നതാണ്. അതുകൊണ്ട് വിശിഷ്ടമായ ഈയൊരു ഒരു സ്വഭാവം അത് നേടിയെടുക്കാൻ, അതുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ ആലു ഇംറാൻ, വചനം 144 ഭാഗം 3. ജനങ്ങൾക്ക് മാപ്പ് നൽകുക. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കണം

0: അനുഗ്രഹങ്ങൾ ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ പലപ്പോഴും ആ ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ ബറക്കത്ത് തടയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കടന്നുപോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ബറക്കത്തോടുകൂടി ആസ്വദിക്കുവാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈയൊരു സമയത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലൊന്നാമത്തത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു പറയാണ്, ആ ഒരു ഗ്രാമീണർ അവർ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് തുറന്നുകൊടുക്കുമായിരുന്നു എന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുന്നയാളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകൾ തുറന്നുകൊടുക്കുമെന്നത് വായിച്ചെടുക്കാൻ കഴിയും. രണ്ടാമത്തത് വീട്ടിലുള്ള ആളുകളോട് സലാം പറയുക എന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെയും സലാം പറയാറുണ്ട്, പള്ളിയിൽ പോകുമ്പോൾ സലാം പറയാറുണ്ട്, പള്ളിയിലുള്ളവരോട് സലാം പറയാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിനുള്ളിൽ പരസ്പരം സലാം പറയുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരസ്പരം അന്യോന്യം സലാം പറയണമെന്ന് സൂറത്തു നൂറിലെ 61-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, എന്റെ പ്രിയമകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്തായിരിക്കുമെന്ന് പറയുന്ന പ്രവാചക വചനം വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടുതന്നെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത് ആ വീട്ടിൽ ബറക്കത്തെത്തുവാനും അതിന് കാരണമാകുന്ന കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂന്നാമത്തത് വീടുകളിൽ ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അൻആമിന്റെ 92-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഈ വിശുദ്ധ ഗ്രന്ഥമെന്നത് അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ വീടുകളിൽ പാരായണം നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തത് ഐശികമായ നിസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കുക എന്നതാണ്. നമ്മൾ പുരുഷന്മാരെന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധ നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിക്കുകയും ഐച്ഛികമായ സുന്നത്തായ നിസ്കാരങ്ങൾ അത് വീടുകളിൽ അതിന് സ്ഥാനം കൊടുക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് മാസത്തിൽ എല്ലാ ദിവസവും നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖള അഹദുക്കും സലാതഹു ഫീ മസ്ജിദിഹി ഫൽയജ്അൽ ലിബൈതിഹി നസീബം മിൻ സലാതിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സലാതിഹി ഖൈറാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിർബന്ധ നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിക്കുകയും ശേഷമുള്ള നിസ്കാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് സുന്നത്ത്, അതിന്റെ ഒരു ഓഹരി നിങ്ങളുടെ വീടുകളിൽ നിർവഹിക്കണമെന്നും, കാരണം അത്തരം വീടുകളിൽ നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ കാരണത്താൽ ആ വീടുകളിൽ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബറക്കത്തിനായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന എടുത്തു പറഞ്ഞപ്പോ അവിടെ ബറക്കത്ത് ഇറക്കി നൽകണം എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നതായി കൊണ്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈസാ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും റബ്ബേ നീ എനിക്ക് അനുഗ്രഹം നൽകണമേ എന്നെടുത്തു പറയുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആ ബറക്കത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നാണ്. കിട്ടുന്നതിൽ സംതൃപ്തിയടയാനും വീടുകളിൽ സന്തോഷത്തോടുകൂടി കഴിയുവാനും ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടാകാനും സമയത്തിൽ ബറക്കത്ത് ലഭിക്കാനും സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാനുമെല്ലാം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക. നേർവഴി
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ഡിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത മനസ്സിലാക്കാത്തൊരു ഒരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാല്ലാ ഡോക്ടറെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
6: വബറകാതുഹു.
5: കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാണ് വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും എല്ലാ കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണല്ലോ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടറൊന്ന് പറയാമോ?
6: എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും, അതായത് നമ്മളെ ഈ ലിഗമെൻ്റ് ടെൻഡൻ എന്നൊക്കെ പറയില്ലേ പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണ് അത് വരിക. അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. അതാ കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും. അവരെ സ്കിന്നും ഒക്കെ നമുക്കറിയാമല്ലോ, സ്കിന്നൊക്കെ അവരങ്ങനെ ചുളിഞ്ഞു വരും. അപ്പം അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ പാട്, മുട്ടിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അത് കുറേ സമയം നിന്നാൽ നമ്മൾ അവിടെയാണ് അതിനെ വഹിക്കുന്നത്. നടുവിൻ്റെ അവസ്ഥ തന്നെയാണ്, നമ്മൾ നട്ടെല്ലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അധികം നിൽക്കുന്നത് ഒഴിവാക്കുക. നടത്തം ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക്കാണ് ശരീരം, ആ വെയിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ ഒഴിവാക്കുക, ഒരേ കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്, പ്രത്യേകിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറി ഇറങ്ങാം. ഒരു 70 കിലോ ഉള്ള ഒരാൾ പടി സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ് ഒരു സമയത്ത് വരുന്നത്. സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്. ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിന്